ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58:25. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. നമസ്കാരം. ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 23, കൊല്ലവർഷം 1201 എടവം 30, 2026 ജൂൺ 13 ശനിയാഴ്ച.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. ഇപ്പോൾ ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ്. അറിയിപ്പിനെ തുടർന്ന് 6:10 കേൾക്കാം സുഭാഷിതം. തയ്യാറാക്കി അവതരിപ്പിച്ചത് സിന്ധു സുധീർ. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം ചരിത്രപഥം. 6:30 കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. കാർഷിക വൃത്താന്തത്തെ തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 6:35 അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. 6:55 എഫ് എം ശുഭദിനം. ആദ്യം കോട്ടക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട് കോട്ടയ്ക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം, റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ, മധുരം ഗീതം. 7:05 ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്, ആരോഗ്യജാലകം. ശ്വാസകോശ അർബുദം ഉണ്ടാവാനുള്ള കാരണങ്ങൾ. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ശ്വാസകോശ രോഗ ചികിത്സാ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പി വരദ സംസാരിക്കുന്നു. 7:15 എ ബി സി ഓർത്തോപീഡിക്സ്

ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി നോവൽ വായന. യോസെ മൗരോ ദേവാസ് കോൺസലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ വി എം ഗിരിജ. അവതരണം ബോബി. ഇന്ന് രാവിലെ 7:20 കേൾക്കാം ന്യൂവിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം. ആസ്മ രോഗവും ഹോമിയോപ്പതി ചികിത്സയും വാഴയൂർ ഗവൺമെന്റ് ഹോമിയോപ്പതി ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസറും മലപ്പുറം ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ആസ്തമ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിന്റെ കൺവീനറുമായ ഡോക്ടർ ബേബി സന്തോഷ് സംസാരിക്കുന്നു. 7:45 സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി കാവ്യധാര. ഒളപ്പമണ്ണ എഴുതിയ വിടരാത്ത ഓണപ്പൂക്കൾ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലാപനം ഇന്ദു പ്രസാദ്. 7:50 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം ജാഗ്രത. 7:55 കൊരമ്പയിൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപൊലിമ. 8:00 FM പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം. 8:05 CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധൻ അഭിനുള്ളൂർ സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ചാലകം. 8:15 രസമുകുളം. 8:20 മൗലാന IVF മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗാനമാധുരി. 8:23 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി ശങ്കരയ്യ റോഡ് തൃശൂർ ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 ചിത്രമഞ്ജരി തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 9:20 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം, തുടർന്ന് മുഖാമുഖം. നിപ ഷിഗല്ല മഴക്കാല രോഗങ്ങൾ തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് മലപ്പുറം ജില്ലാ ഡെപ്യൂട്ടി DMO ജില്ലാ സർവേലൻസ് ഓഫീസറുമായ ഡോക്ടർ S ഷുബിനുമായി മുനിറാമയൂർ നടത്തുന്ന അഭിമുഖം. 9:55 ഇന്നത്തെ പരിപാടികൾ. FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം, മഴവില്ല്. 10:00 ചലച്ചിത്ര ഗാനങ്ങൾ. 10:15 ഫുട്ബോൾ ബീറ്റ്സ്. ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. 10:50 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11:00 യുവവാണി. 11:30 ഹലോ യൂത്ത്. തത്സമയ ഫോണിൻ പ്രശ്നോത്തരി. വിഷയം ലോകകപ്പ് ഫുട്ബോൾ. 12:00 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 12:10 ഈശൽ. 12:25 ജാലകം. 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. പഴം പച്ചക്കറി വില നിലവാരം ഗാനാമൃതം. 1:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 2:15 തുടർ നാടകം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 3:00 NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 3:35 ഓർമ്മയിലൊരു പാട്ട്. 4:05 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. തുടർന്ന് തിരുവനന്തപുരം റിലേ പരിപാടികളിൽ. 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്. സമയം 6:00 കഴിഞ്ഞ് 4:45. ഇനി അല്പസമയത്തിനകം ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം.

0: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സിന്ധു സുധീർ.
1: എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവതാഹ്. എവിടെയൊക്കെ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നു അവിടെ ദേവതകൾ വിഹരിക്കപ്പെടുന്നു എന്നാണ് പുരാണങ്ങളിൽ പറയപ്പെടുന്നത്. അതായത് സ്ത്രീകളെ ബഹുമാനിക്കുന്ന സമൂഹത്തിന് സുഖസമൃദ്ധിയുണ്ടാകുമെന്ന് സാരം. സ്ത്രീ പുരുഷന്റെ വാമഭാഗവും പുരുഷൻ സ്ത്രീയുടെ ദക്ഷിണഭാഗവുമാണ് അലങ്കരിക്കപ്പെടുന്നത്. പ്രപഞ്ച സൃഷ്ടിയിൽ തുല്യസ്ഥാനമാണ് സ്ത്രീക്കും പുരുഷനുമുള്ളതെന്നർത്ഥം. ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി. ലക്ഷ്മണനോട് ശ്രീരാമൻ പറയുന്ന ഈ വരികൾ ചിരസ്ഥായിയായ ആപ്തവാക്യം തന്നെയാണ്. അതായത് അമ്മയും ജന്മഭൂമിയും സ്വർഗത്തേക്കാളും മഹത്വമുള്ളതാണെന്ന് സാരം. അമ്മയല്ലാതൊരു ദൈവമുണ്ടോ, അതിലും വലിയൊരു കോവിലുണ്ടോ? ശ്രീകുമാരൻ തമ്പിയുടെ ഈ വരികൾ ശ്രദ്ധിക്കൂ. സ്നേഹവും ത്യാഗവും സഹനവും സംരക്ഷണവുമൊക്കെ നിറഞ്ഞ പകരം വെക്കാനാവാത്ത അമ്മയെന്ന കൺകണ്ട ദൈവത്തിന്റെ മഹത്വമാണിവിടെ കവി വർണ്ണിക്കുന്നത്. അമ്മയുടെ മടിയിൽ ഉറങ്ങുന്ന കുഞ്ഞാണ് ഏറ്റവും വലിയ സമാധാനി എന്നാണ് മഹാകവി ടാഗോർ പറഞ്ഞിട്ടുള്ളത്. ഒരിക്കൽ അക്ബർ ചക്രവർത്തിയുടെ അടുത്ത് ഒരു കുഞ്ഞിനെയും കൊണ്ട് രണ്ട് സ്ത്രീകൾ വന്ന കഥ എവിടെയോ വായിച്ചതായി ഓർക്കുന്നു. രണ്ടുപേരും അവരുടെ സ്വന്തം കുട്ടിയാണെന്നായിരുന്നു തർക്കം. ഒടുവിൽ ചക്രവർത്തി കുട്ടിയെ മുറിച്ചു ഭാഗിക്കാമെന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞിന്റെ യഥാർത്ഥ അമ്മ കരഞ്ഞുകൊണ്ട് തനിക്ക് കുട്ടിയെ വേണ്ടെന്ന് പറഞ്ഞതിൽ നിന്നാണ് യഥാർത്ഥ അമ്മയ്ക്ക് കുഞ്ഞിനെ നൽകാൻ ചക്രവർത്തിക്ക് കഴിഞ്ഞത്. സ്വന്തം അമ്മയ്ക്ക് ഒരിക്കലും തന്റെ മക്കൾ വേദനിക്കുന്നത് കണ്ടുനിൽക്കാൻ കഴിയില്ല എന്നാണ് ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മക്കൾ എത്ര വലിയ തെറ്റ് ചെയ്താലും അമ്മയുടെ കോടതിയിൽ ശിക്ഷയില്ല. അവിടെയൊക്കെ ഏറ്റവും വലിയ ആശ്വാസ കേന്ദ്രമാണ് അമ്മ. ശരീരത്തിന്റെ ഒരു ഭാഗം തന്നെ നൽകി വളർത്തി വലുതാക്കുമ്പോൾ അമ്മയുടെ ശരീരത്തിന്റെ ഭാഗം തന്നെയാവുകയാണ് മക്കൾ. തൊട്ടിലാട്ടുന്ന കൈകളാണ് ലോകം ഭരിക്കുന്നതെന്ന പഴമൊഴി തന്നെ നോക്കൂ. അമ്മയെന്ന വാക്കിനെ അന്വർത്ഥമാക്കുകയാണിവിടെ. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന എബ്രഹാം ലിങ്കൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠശാല മാതാവായിരുന്നു എന്നാണ്. എല്ലാ വിശുദ്ധ ഗ്രന്ഥങ്ങളിലും അമ്മയെ ബഹുമാനിക്കാനാണ് പറയുന്നത്. മാതൃദേവോ ഭവ എന്ന ഉപനിഷത് വാക്യം തന്നെ എല്ലാ ഗുണങ്ങളും അമ്മയിൽ സമ്മേളിക്കുന്നു. സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ക്ഷമയുടെയും മൂർത്തിമത്ഭാവമാണ് അമ്മ എന്നാണ് നമുക്ക് മനസ്സിലാക്കിത്തരുന്നത്. അമ്മയ്ക്ക് പകരമാവാൻ മറ്റൊരാളില്ല എന്ന് ധ്വനിപ്പിക്കുന്ന കൽപ്പറ്റ നാരായണൻ മാഷിന്റെ വരികൾ തന്നെ ശ്രദ്ധിക്കാം. അമ്മ മരിച്ചപ്പോൾ ആശ്വാസമായി, ഇനി എനിക്ക് അത്താഴപ്പക്ഷിണി കിടക്കാം. എത്തിയേടത്തുറങ്ങാം, ഞാൻ എത്തിയാൽ മാത്രം കെടുന്ന വിളക്ക് ഇന്നലെ കെട്ടു. വീടിന്റെ വിളക്കും ഐശ്വര്യവുമായ അമ്മയെന്ന തേജോമയ ദീപം കെട്ടാൽ അവിടമാകെ ഇരുട്ടു പരക്കും. തന്റെ കർമ്മമണ്ഡലം ത്യാഗരൂപിതമാകയാൽ പരീക്ഷണങ്ങളെ അതിജീവിച്ച് ജീവിതം തുടരുമ്പോൾ അവിടെ ആവശ്യമാകുന്ന വേളകളിൽ അംഗീകരിക്കപ്പെടാനും സാന്ത്വനമാകാനും ക്ഷമയോടെ കേട്ടിരിക്കാനും ഓരോ മക്കൾക്കും കഴിയട്ടെ.
0: സിന്ധു സുധീർ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അവരുടെ ഫോൺ നമ്പർ 9846281446. നമ്പർ ആവർത്തിക്കാം: 9846281446.
2: സുഭാഷിതം. സമയം 6 മണി കഴിഞ്ഞ് 14:10. കേൾക്കാം പ്രഭാതഗീതം.
3: പ്രഭാതഗീതം.
2: ആദ്യഗാനം വിനീത് ശ്രീനിവാസൻ പാടിയത്.

0: ഗീതം.
1: ട്രെയിൻ സമയം.
2: ആദ്യം തിരൂർ സ്റ്റേഷനിലെത്തിച്ചേരുന്ന തീവണ്ടികളുടെ സമയക്രമം പറയാം. ട്രെയിൻ നമ്പർ 12601 ചെന്നൈ മാംഗ്ലൂർ സൂപ്പർഫാസ്റ്റ് മെയിൽ 8 മിനിറ്റ് വൈകി 6:36-നും 12081 കണ്ണൂർ ട്രിവാൻഡ്രം സെൻട്രൽ ജനശതാബ്ദി 6:44-നും 16527 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് 6:48-നും 20910 പോർബന്ദർ കൊച്ചുവേളി എക്സ്പ്രസ് 6:58-നും തിരൂർ സ്റ്റേഷനിലെത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5607 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50-നും 5632 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51-നും കൃത്യസമയത്ത് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
1: ട്രെയിൻ സമയം. ചരിത്രപഥം.
2: ചരിത്രത്തിൽ ഇന്നാണ്. 1943 നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഒരു അന്തർവാഹിനി കപ്പലിൽ ജർമ്മനിയിൽ നിന്നും ടോക്കിയോയിലേക്ക് യാത്ര തുടങ്ങിയത്. തെക്കുകിഴക്കൻ ഏഷ്യയിലുള്ള കുടിയേറ്റ ഭാരതീയരെ സംഘടിപ്പിച്ച് രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയുടെ പുനഃസംഘടനയായിരുന്നു ലക്ഷ്യം. ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ സ്വാതന്ത്ര്യസമരസേനയുടെ വനിതാ വിഭാഗം പ്രവർത്തിച്ചത്.
1: ചരിത്രപഥം.

പ്രിയപ്പെട്ടവരെ, ഇന്ന് 9:30 കേൾക്കാം മുഖാമുഖം. നിപ്പ, ഷിഗെല്ല, മഴക്കാല രോഗങ്ങൾ തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് മലപ്പുറം ജില്ലാ ഡെപ്യൂട്ടി DMO ജില്ലാ സർവൈലൻസ് ഓഫീസറുമായ ഡോക്ടർ സി ഷുബിനുമായി മുനീർ ആമയൂർ നടത്തുന്ന അഭിമുഖം.

ഇന്ന് 7:40 അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം ആസ്തമ രോഗവും ഹോമിയോപ്പതി ചികിത്സയും വാഴയൂർ ഗവൺമെന്റ് ഹോമിയോപ്പതി ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസറും മലപ്പുറം ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ആസ്തമ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിന്റെ കൺവീനറുമായ ഡോക്ടർ ബേബി സന്തോഷ് സംസാരിക്കുന്നത് കേൾക്കാം 7:40 ആയുരാരോഗ്യത്തിൽ.

ഇന്ന് രാവിലെ 7:10 കേൾക്കാം. ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ അഞ്ചാവക്കാട്, ആരോഗ്യജാലകം: ശ്വാസകോശാർബുദം ഉണ്ടാവാനുള്ള കാരണങ്ങൾ. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ശ്വാസകോശ രോഗ ചികിത്സാ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പി വരദ സംസാരിക്കുന്നു 7:10 ആരോഗ്യജാലകത്തിൽ. സമയം 6 മണി കഴിഞ്ഞ് 29:40.

0: കാർഷിക വൃത്താന്തം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി സമർപ്പിക്കുന്നു
0: കാർഷിക വൃത്താന്തം.
1: പ്രായോജകർ
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: ടീച്ചറെ എങ്ങോട്ടാ?

0: അവനെ തന്നെ.
1: മോളുടെ പ്രസവത്തിയത്തേക്ക് അടുത്തു വരല്ലേ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
0: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
2: സബ്സിഡി വളം വിതരണ സംവിധാനം കൂടുതൽ സുതാര്യവും ചിട്ടയായതും കർഷക കേന്ദ്രീകൃതവും ആവശ്യാനുസൃതമുള്ളതുമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫെർട്ടിലൈസേഴ്സും ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർസും സംയുക്തമായി ഫ്രെയിംവർക്ക് ഫോർ ഫെർട്ടിലൈസർ സെയിൽസ് FFS എന്ന പേരിൽ പുതിയ ഒരു ഡിജിറ്റൽ സംവിധാനം വികസിപ്പിച്ച് നടപ്പിലാക്കാൻ തീരുമാനിച്ചു. പ്രത്യേക FFS ആപ്പിലൂടെ ലഭ്യമാവുന്ന QR കോഡ് ടോക്കൺ മുഖേന കർഷകർക്ക് വളം വാങ്ങാം. പൈലറ്റ് അടിസ്ഥാനത്തിൽ കേരളത്തിൽ ആലപ്പുഴ, പാലക്കാട് എന്നീ ജില്ലകളിൽ ഈ മാസം 15 മുതൽ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി ആലപ്പുഴ, പാലക്കാട് ജില്ലകളിലെ എല്ലാ കർഷകരും വളം ചില്ലറ വിൽപ്പനക്കാരും അതത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടണം. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ കാർഷിക വിളകളിലെ പ്രജനന രീതികൾ, ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ് എന്ന വിഷയത്തിൽ ഈ മാസം 23-24 തീയതികളിലായി 2 ദിവസത്തെ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് സമയങ്ങളിൽ 8547070773 അല്ലെങ്കിൽ 04872370773 എന്നീ നമ്പറുകളിൽ ഈ മാസം 22 തീയതിക്കുള്ളിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യാം. 1100 രൂപയാണ് പരിശീലന ഫീസ്. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം: 8547070773, 04872370773. കേരള കാർഷിക സർവകലാശാല നടത്തിവരുന്ന അഗ്രികൾച്ചറൽ സയൻസസ്, ഓർഗാനിക് അഗ്രികൾച്ചർ എന്നീ ദ്വിവത്സര ഡിപ്ലോമ കോഴ്സുകളിലേക്ക് 26-27 അധ്യയന വർഷത്തേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ അടുത്ത മാസം 2 വരെ സമർപ്പിക്കാം. വിശദവിവരങ്ങൾക്ക് www.admission.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. ഫോൺ നമ്പർ പറയാം: 04872438139. ആവർത്തിക്കാം: 04872438139. കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ കാർഷിക ആനുകൂല്യങ്ങളും കാലതാമസമില്ലാതെ കർഷകരിലേക്ക് എത്തിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന അഗ്രി സ്റ്റാക്ക് കർഷക രജിസ്ട്രി ഡിജിറ്റൽ തിരിച്ചറിയൽ പദ്ധതിയിൽ സംസ്ഥാനത്തെ മുഴുവൻ കർഷകരും രജിസ്റ്റർ ചെയ്യണമെന്ന് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് അറിയിച്ചു. ആദ്യഘട്ടത്തിൽ കൃഷിഭവനുകൾ വഴിയായിരുന്നു അഗ്രി സ്റ്റാക്കിൽ രജിസ്റ്റർ ചെയ്തിരുന്നത്. നിലവിൽ സ്വന്തമായി ഭൂമിയുള്ള കർഷകർക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഏകീകൃത കർഷക ID ലഭിക്കും. ഈ ID ഉണ്ടെങ്കിൽ മാത്രമേ ഭാവിയിൽ കേന്ദ്ര സർക്കാരിന്റെ കാർഷിക ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ. അതിനാൽ കർഷക രജിസ്ട്രിയിലെ രജിസ്ട്രേഷൻ എല്ലാ കർഷകരും പൂർത്തീകരിക്കണം. കർഷകർക്ക് തങ്ങളുടെ ആധാർ കാർഡ്, ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ, ഭൂമിയുടെ രേഖകളായ കരമടച്ച രസീതി, പോക്കുവരവ് രേഖകൾ എന്നിവയുമായി അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുകൾ അല്ലെങ്കിൽ കൃഷിഭവനുകൾ വഴിയും ഫാർമർ ID രജിസ്റ്റർ ചെയ്യാം. തുടർന്ന് റവന്യൂ വകുപ്പിന്റെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കർഷക ID ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടാം. കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
1: കാർഷിക വൃത്താന്തം സമാപിക്കുന്നു.
0: പ്രായോജകർ:
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
0: ഫോൺ 9744550424.
3: കാലാവസ്ഥ: ശക്തമായ മഴയ്ക്ക് സാധ്യത ഉള്ളതിനാൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്.
4: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
5: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.

0: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ, ബൈപാസ് റോഡ്, കൊണ്ടോട്ടി.
1: ദൃഷ്ടി
2: പ്രായോജകർ
0: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി. കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്ര രോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ.
3: എന്റെ മുത്തശ്ശിക്കിപ്പോ എന്നെക്കാളും നന്നായി കാണാല്ലേ.
4: മോനെ, ഞാൻ കൊണ്ടോട്ടി അൽ റെഹാൻ കന്നാശുപത്രിയിൽ നിന്ന് തിമിർ ഓപ്പറേഷൻ ചെയ്തില്ലേ, അപ്പൊ എനിക്കെല്ലാം നന്നായി കാണാം.
3: ഓപ്പറേഷനോ? നല്ല വേദന എടുത്തിണ്ടാവില്ലേ?
4: അവിടെ വേദനരഹിത താക്കോൽ ദ്വാര ശസ്ത്രക്രിയല്ലേ, അത് ചെയ്തു കഴിഞ്ഞാ ഇപ്പൊ തന്നെ വീട്ടിക്ക് പോരാം.
0: അൽ റെഹാൻ കണ്ണാശുപത്രി.
2: ദൃഷ്ടി.
5: ജീവനക്കാരുടെ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പുതുക്കുമെന്ന് സംസ്ഥാന സർക്കാർ. ശമ്പള കമ്മീഷനിൽ അഴിച്ചുപണിക്കും സാധ്യത. നിക്ഷേപത്തിന് സർക്കാർ ഗ്യാരണ്ടിയുള്ള സഹകരണ സംഘങ്ങളുടെയും ബാങ്കുകളുടെയും പട്ടിക സർക്കാർ പുറത്തിറക്കും. ജൂൺ 21 നടക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയുടെ സമയം 15 മിനിറ്റ് വർദ്ധിപ്പിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഷൂട്ടിംഗ് ഇതിഹാസവും പരിശീലകനുമായ ജസ്പാൽ റാണ അന്തരിച്ചു. സ്ത്രീകളുടെ സൌജന്യ യാത്ര മലബാർ ജില്ലകളിൽ ടൗൺ ടു ടൗൺ ബസ്സുകളിലുമെന്ന് ഗതാഗതമന്ത്രി. ദേശീയപാതാ വികസനം കേരളത്തിന് 1,663.15 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്ര ഗതാഗതമന്ത്രി നിതിൻ ഗഡ്കരി. പശ്ചിമേഷ്യയിൽ സമാധാനം ഉടനെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ കീഴടക്കി ദക്ഷിണ കൊറിയ. മലയാളി ആദ്യമായി ലോകകപ്പിൽ കളിക്കുന്നത് കാത്ത് കേരളം. ഖത്തർ ടീമിൽ അംഗമായ തഹസീൻ മുഹമ്മദ് ജംഷീർ തലശ്ശേരി സ്വദേശിയാണ്. ഖത്തർ സ്വിറ്റ്സർലാൻഡ് മത്സരം ഇന്ന് രാത്രി 12:30. വനിതാ 2020 ലോകകപ്പ് ഇന്ത്യ പാക് പോരാട്ടം നാളെ. ഇന്ത്യയുടെ PV സിന്ധു ഓസ്ട്രേലിയൻ ഓപ്പൺ സൂപ്പർ ബാഡ്മിന്റൺ സെമിഫൈനലിൽ പ്രവേശിച്ചു.
0: അൽ റെഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി സമാപിക്കുന്നു. പ്രായോജകർ
6: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി, എടപ്പാൽ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
7: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിക്കുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
8: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലം ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും വിശേഷമൊന്നും ആയില്ല എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
7: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവൂടോ? ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400-1810000.
5: വെളിച്ചെണ്ണ ക്വിന്റലിന് കോഴിക്കോട് 23,200, വടകര 23,070, മാനന്തവാടി 26,800, കൊപ്ര ക്വിന്റലിന് കോഴിക്കോട് എടുത്തപടി 12,500, വടകര 15,500, തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് കോഴിക്കോട് റോട്ടറി 3,700, നാളികേരം 1,000 എണ്ണത്തിന് പാലക്കാട് 21,500, പൊന്നാനി 14,500, കോഴിക്കോട് 14,140, മഞ്ചേരി ക്വിന്റലിന് 3,800, മാനന്തവാടി ക്വിന്റലിന് 5,600, കയർ ക്വിന്റലിന് കോഴിക്കോട് ബേപ്പൂർ 6,000, കോഴിക്കോട് കൊയിലാണ്ടി 9,000, റബ്ബർ ക്വിന്റലിന് കോഴിക്കോട് 26,600, മാനന്തവാടി 23,500, ഏലം ഗ്രീൻ കിലോഗ്രാമിന് കോഴിക്കോട് 2,700, മാനന്തവാടി 3,300, അടയ്ക്ക 1,000 എണ്ണത്തിന് പാലക്കാട് 3,750, പൊന്നാനി 4,000, കോഴിക്കോട് ക്വിന്റലിന് 7,000, മഞ്ചേരി ക്വിന്റലിന് 7,500, കൊട്ടപ്പാക്ക ക്വിന്റലിന് കോഴിക്കോട് പഴയത് 37,000, പുതിയത് 37,000, മാനന്തവാടി പുതിയത് 34,000, പുകയില മീനം പാളയം ക്വിന്റലിന് പാലക്കാട് 21,000, കോഴിക്കോട് 8,300, മാനന്തവാടി 36,000, കുരുമുളക് ക്വിന്റലിന് മഞ്ചേരി നാടൻ 67,500, കോഴിക്കോട് നാടൻ 66,500, കോഴിക്കോട് ചേട്ടൻ 67,000, കോഴിക്കോട് വയനാടൻ 67,000, മാനന്തവാടി ചേട്ടൻ 69,500, മാനന്തവാടി വയനാടൻ 69,000, ചുക്ക് ക്വിന്റലിന് പാലക്കാട് 30,000, കോഴിക്കോട് 25,000, മാനന്തവാടി 22,500, ഇഞ്ചി ക്വിന്റലിന് കോഴിക്കോട് പുതിയത് 9,500, മാനന്തവാടി പഴയത് 6,700, പുതിയത് 6,700, പച്ചക്കപ്പ ക്വിന്റലിന് കോഴിക്കോട് 2,400, മാനന്തവാടി 2,200, ഉണക്കക്കപ്പ കോഴിക്കോട് 2,700, ശർക്കര ക്വിന്റലിന് പാലക്കാട് 5,500, കോഴിക്കോട് 5,300, മാനന്തവാടി പാണ്ടി 4,900, നിലക്കടല ക്വിന്റലിന് പാലക്കാട് 17,000, ചിറ്റൂർ 16,500, കോഴിക്കോട് 13,000, കോഴിക്കോട് വെറ്റില 100 എണ്ണത്തിന് തിരൂർ 40, കൈതച്ചക്ക ക്വിന്റലിന് കോഴിക്കോട് 6,800,

0: മാനന്തവാടി 6,300, പഞ്ചസാര ക്വിന്റലിന് പാലക്കാട് 4,440, കോഴിക്കോട് 4,400, മാനന്തവാടി 4,450, മഞ്ഞൾ ക്വിന്റലിന് കോഴിക്കോട് 16,000, മാനന്തവാടി 16,000, നേന്ത്രക്കായ ക്വിന്റലിന് പാലക്കാട് 3,400, മഞ്ചേരി 2,200, കോഴിക്കോട് 4,200, അരി കോഴിക്കോട് ക്വിന്റലിന് മീഡിയം ജീരകശാല 18,300, പാലക്കാട് മട്ട 4,700, ബോധന 3,700, അരി മാനന്തവാടി ഗന്ധകശാല ക്വിന്റലിന് 18,700, മട്ട 4,600, കുറുവ 4,500, അരി പാലക്കാട് ക്വിന്റലിന് മട്ട 4,500, പൊന്നി 3,700, പാലക്കാടൻ ജയ 4,200, AP1 4,200, ബോധന 3,700, അരി ചിറ്റൂർ ക്വിന്റലിന് മട്ട 5,200, പൊന്മണി 4,000, വെള്ളപ്പൊന്നി 4,000, കടല ക്വിന്റലിന് കോഴിക്കോട് 7,000, മാനന്തവാടി 6,800, നെല്ല് ക്വിന്റലിന് മാനന്തവാടി മട്ട 2,500, കോഴിമുട്ട ലഗോൺ 650, 100 എണ്ണത്തിന് മാനന്തവാടി ലഗോൺ 660.
1: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിച്ചത് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
0: പ്രിയപ്പെട്ടവരെ, ഇനിയൊരു ചലച്ചിത്രഗാനം കേൾക്കാം. അങ്കിൾ ബൺ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന പഴവിള രമേശൻ, സംഗീതം രവീന്ദ്രൻ.

0: അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
2: ആകാശ

0: Chavani. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ഷിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നാളെ. ഓപ്പറേഷൻ സിന്ദൂറിൽ തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ കാഴ്ചവെച്ച മികച്ച പ്രകടനം ഇന്ത്യയുടെ രാജ്യരക്ഷാ ഗവേഷണ വികസന രംഗത്തിന്റെ വളർച്ചയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് കേന്ദ്രസംഘം ഇന്ന് കോഴിക്കോട്ടെത്തും. ജില്ലയിൽ പുതിയ നിപ കേസുകൾ കണ്ടെത്തിയിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ KSRTC പുറത്തിറക്കി. ലോകകപ്പ് ഫുട്ബോളിൽ ബോസ്നിയ ഹെർസഗോവിനയും ആതിഥേയരായ കാനഡയും സമനിലയിൽ പിരിഞ്ഞു. വാർത്തകൾ വിശദമായി. ഫ്രാൻസ് സ്ലോവാക്യ എന്നീ രാജ്യങ്ങളിലെ ഔദ്യോഗിക സന്ദർശനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. നാളെ ഫ്രാൻസിലെ നീസ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഫ്രാൻസ് ഇന്നൊവേഷൻ വർഷത്തിന്റെ ഭാഗമായി നീസിൽ സംഘടിപ്പിക്കുന്ന ഭാരത് ഇന്നൊവേറ്റ്സ് പരിപാടി ഇരു നേതാക്കളും സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് സ്ലോവാക്യയിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായും പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനിയുമായും കൂടിക്കാഴ്ച നടത്തും. ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലോവാക്യയിൽ എത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക്യൻ തലസ്ഥാനമായ ബ്രാട്ടിസ്ലോവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഇതാദ്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലോവാക്യയിൽ സന്ദർശനത്തിന് എത്തുന്നതിന്റെ ആവേശത്തിലാണ് സ്ലോവാക്യൻ തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവ. സന്ദർശനത്തിന് എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക്യൻ പ്രധാനമന്ത്രി ഫിക്സോയുമായി ചർച്ചകൾ നടത്തുകയും ഉഭയകക്ഷി സഹകരണത്തിനുള്ള പുതിയ മേഖലകൾ പരിഗണിക്കുകയും ചെയ്യും. പ്രസിഡന്റ് പെല്ലിഗ്രിനിയെയും ശ്രീ മോദി സന്ദർശിക്കും. ഇന്ത്യയും സ്ലോവാക്യയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 2024 $1 ബില്യൺ എന്ന നാഴികക്കല്ല് പിന്നിടുകയും തുടർന്ന് തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ സ്ലോവാക്യൻ സന്ദർശനത്തിന് വലിയ പ്രാധാന്യമാണ് ഉള്ളത്. കഴിഞ്ഞ വർഷം ഉഭയകക്ഷി വ്യാപാരം $1.8 ബില്യൺ എത്തിയിരുന്നു. യൂറോപ്യൻ യൂണിയനിലെ എല്ലാ രാജ്യങ്ങളുമായും സഹകരണം ശക്തിപ്പെടുത്താനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത കൂടുതൽ ശക്തമാക്കുന്നതാണ് പ്രധാനമന്ത്രിയുടെ സ്ലോവാക്യൻ സന്ദർശനം.
0: സ്ലോവാക്യൻ സന്ദർശനത്തിന് ശേഷം ഫ്രാൻസിൽ മടങ്ങിയെത്തുന്ന പ്രധാനമന്ത്രി ഈ മാസം 16-17 തീയതികളിൽ ഏവിയാനിൽ ചേരുന്ന G7 ഉച്ചകോടിയിലും പങ്കെടുക്കും. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ കാഴ്ചവെച്ച മികച്ച പ്രകടനം ഇന്ത്യയുടെ രാജ്യരക്ഷാ ഗവേഷണ വികസന രംഗത്തിന്റെ വളർച്ചയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഹൈദരാബാദിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം മിസൈൽ കോംപ്ലക്സിന്റെ ഭാഗമായ DRDL അഡ്വാൻസ്ഡ് വെപ്പൺ സിസ്റ്റം കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആകാശ്, ബ്രഹ്മോസ് തുടങ്ങിയ മിസൈലുകൾക്ക് ആഗോളതലത്തിൽ മത്സരിക്കാൻ ശേഷിയുണ്ടെന്നും വ്യോമാക്രമണ ഭീഷണികളെ ഇന്ത്യ വിജയകരമായി ചെറുത്തതായും രാജ്നാഥ് സിംഗ് പറഞ്ഞു. സംസ്ഥാനത്ത് വീണ്ടും നിപ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് കേന്ദ്രസംഘം ഇന്ന് കോഴിക്കോട്ടെത്തും. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലെ നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിലെ വിദഗ്ധരുടെ സംഘമാണ് കോഴിക്കോട്ടെത്തുക. സംഘം കോഴിക്കോട്ടെ നിപ ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയും രോഗബാധയുടെ ഉറവിടം കണ്ടെത്താൻ പരിശോധനകളിൽ പങ്കാളികളാവുകയും ചെയ്യും. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകൾ കണ്ടെത്തിയിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ക്വാറന്റൈനിൽ കഴിയുന്ന 3 പേരെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും സ്രവങ്ങൾ പരിശോധനയ്ക്കയക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്നയാൾക്ക് മെഡിക്കൽ ബോർഡിന്റെ തീരുമാനപ്രകാരം ICMR മാനദണ്ഡങ്ങൾ പാലിച്ച് മോണോക്ലോണൽ ആന്റിബോഡി ആദ്യത്തെ ഡോസ് നൽകിയതായും മന്ത്രി വ്യക്തമാക്കി. പുതിയതായി 10 പേരെ കൂടി സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തി. നിലവിൽ 87 പേരാണ് പട്ടികയിൽ ഉള്ളത്. കോഴിക്കോട് ജില്ലയിൽ നിപ രോഗബാധ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ മൃഗങ്ങളിൽ നിന്ന് രോഗപകർച്ച തടയുന്നതിനും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാതല കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര നഗരസഭാ പരിധിയിലും സമീപ പ്രദേശങ്ങളിലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ PA മുഹമ്മദ് റിയാസ് MLA നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്താൻ കളക്ടറേറ്റും നിപ കൺട്രോൾ റൂമും രാമനാട്ടുകര നഗരസഭയും സന്ദർശിച്ചു. ഉദ്യോഗസ്ഥർ, ആരോഗ്യവകുപ്പ് പ്രതിനിധികൾ, ജനപ്രതിനിധികൾ എന്നിവരുമായി MLA വിശദമായ ചർച്ച നടത്തി. മലപ്പുറത്ത് വയറിളക്കം ബാധിച്ച് മരിച്ച വയോധികയ്ക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ചൊവ്വാഴ്ച കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു 69-കാരിയുടെ അന്ത്യം. മരണശേഷം നടത്തിയ വിശദ പരിശോധനയിലാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. അതേസമയം മലപ്പുറം ജില്ലയിൽ വ്യാഴാഴ്ച 2 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചതോടെ ജില്ലയിൽ രോഗബാധിതരുടെ എണ്ണം

0: അഞ്ചായി. കോഴിക്കോട് പയ്യോളി നഗരസഭയിലെ തച്ചൻകുന്നിൽ 3 വയസ്സുകാരന് ഷിഗല്ല സ്ഥിരീകരിച്ചു. പനിയും മറ്റ് ലക്ഷണങ്ങളും കണ്ടതിനെ തുടർന്ന് കുട്ടി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തിരുവനന്തപുരം കാട്ടാക്കടയിലെ ബേക്കറിയിൽ വിതരണം ചെയ്ത ജ്യൂസിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. കാട്ടാക്കടയിലെ കാർത്തിക ബേക്കറിയിൽ തയ്യാറാക്കിയ ഓറഞ്ച് ജ്യൂസിലാണ് ബാക്ടീരിയ സാന്നിധ്യം കണ്ടെത്തിയത്. ഇതേ തുടർന്ന് അധികൃതർ ഇടപെട്ട് ഈ ബേക്കറി അടപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ഈ കാലയളവിൽ പാവപ്പെട്ടവർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി മോദി ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ പാരമ്പര്യത്തിലൂന്നിയതും ലോകത്തിനു മുന്നിൽ തുറന്നിട്ടതുമായ രീതിയിലാണ് ഇന്ത്യയുടെ സാംസ്കാരിക രംഗം അഭിവൃദ്ധി പ്രാപിക്കുന്നത്. ജനങ്ങളിൽ രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ച് ആഴത്തിൽ അഭിമാനം വളർത്തുന്നതിനായി ദേശീയതലത്തിലും അന്തർദേശീയ തലത്തിലും ഗവൺമെന്റ് നിരവധി പദ്ധതികൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. കാശി വിശ്വനാഥ് കോറിഡോർ നിർമ്മാണം, മഹാകാൽ ലോക് പ്രോജക്ട്, മാ കാമാഖ്യ ക്ഷേത്രത്തിന്റെ പുനർവികസനം, ജുനാ സോമനാഥ് ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം, അയോധ്യയിലെ ഗ്രാമക്ഷേത്ര സ്ഥാപനം എന്നിവ മോദി ഗവൺമെന്റിന്റെ പ്രധാന സാംസ്കാരിക നേട്ടങ്ങളിൽ ഉൾപ്പെടുന്നു. ആത്മീയ സർക്യൂട്ടുകളിലൂടെയും ആധുനിക തീർത്ഥാടന സൌകര്യങ്ങളിലൂടെയും ഇന്ത്യയുടെ നാഗരിക അഭിമാനം തടസ്സമില്ലാതെ പുനരുജ്ജീവിപ്പിക്കപ്പെടുകയാണ്. മ്യൂസിയം ഗ്രാന്റ് സ്കീം, കൾച്ചറൽ ഫംഗ്ഷൻ ആന്റ് പ്രൊഡക്ഷൻ ഗ്രാന്റ് സ്കീം എന്നിവ ഈ പരിവർത്തനത്തിന് കരുത്തുപകരുന്ന പ്രധാന പദ്ധതികളിൽ ഉൾപ്പെടുന്നു.
0: സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ KSRTC ഇറക്കി. പദ്ധതി മറ്റന്നാൾ മുതൽ പ്രാബല്യത്തിൽ വരും. എല്ലാ വിഭാഗം ഓർഡിനറി സർവീസുകളിലും പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ദൂരപരിധിയില്ലാതെ സൌജന്യ യാത്ര അനുവദിക്കും. എന്നാൽ സിറ്റി ഫാസ്റ്റ്, ഫാസ്റ്റ് പാസഞ്ചർ ഉൾപ്പെടെ സൂപ്പർ ക്ലാസ് സർവീസുകൾ, ഉത്സവകാല സ്പെഷ്യൽ സർവീസുകൾ, വീക്കെൻഡ് അഡീഷണൽ സർവീസുകൾ, BTC സർവീസുകൾ, ചാർട്ടേഡ് ട്രിപ്പുകൾ എന്നിവയിൽ ഈ സൌജന്യം ഉണ്ടായിരിക്കില്ല. യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് തുക ഈടാക്കാതെ നിർബന്ധമായും 0 ടിക്കറ്റ് നിരക്കിലുള്ള ടിക്കറ്റ് നൽകണം. ടിക്കറ്റിൽ കയറിയ സ്ഥലവും ഇറങ്ങേണ്ട സ്ഥലവും കൃത്യമായി രേഖപ്പെടുത്തേണ്ടതാണെന്നും KSRTC അധികൃതർ വ്യക്തമാക്കി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ദേശീയ തയ്യൽ മെഷീൻ ദിനം. വസ്ത്രങ്ങളും മറ്റ് ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന രീതിയിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ച തയ്യൽ മെഷീന്റെ കണ്ടുപിടുത്തത്തെ ആഘോഷിക്കുന്നതിനായാണ് എല്ലാ വർഷവും June 13 ദേശീയ തയ്യൽ മെഷീൻ ദിനമായി ആചരിക്കുന്നത്. 1790 ഇംഗ്ലീഷുകാരനായ തോമസ് സെയിന്റാണ് ആദ്യത്തെ തയ്യൽ മെഷീൻ പാറ്റന്റ് ചെയ്തത്. വൈദ്യുതി മുടക്കം, വോൾട്ടേജ് ക്ഷാമം, മഴക്കാലത്തെ പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ച് ജനങ്ങളുടെ പരാതികൾക്ക് പെട്ടെന്ന് പരിഹാരം കാണാൻ MLA നേതൃത്വത്തിൽ നിയോജക മണ്ഡലം തല കമ്മിറ്റികൾ സജീവമാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകൾ ഉൾപ്പെട്ട KCB ഉത്തര മലബാർ മേഖലാ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ വിളിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിലും ലക്ഷദ്വീപിലും ഇന്ന് വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിലും ലക്ഷദ്വീപിലും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശം നൽകി. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ബോസ്നിയ ഹെർസഗോവിനയും ആതിഥേയരായ കാനഡയും സമനിലയിൽ പിരിഞ്ഞു. കാനഡയിലെ ടൊറന്റോയിൽ ഇരു ടീമുകളും 1 ഗോൾ വീതം നേടി. ഇപ്പോൾ അമേരിക്ക പരാഗ്വേയുമായി ഏറ്റുമുട്ടുകയാണ്. ലോസ്ആഞ്ചലസിലെ ഇംഗിൾവുഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ അമേരിക്ക 1 ഗോളിന് മുന്നിട്ട് നിൽക്കുന്നു. ഇന്ന് രാത്രി 12:30 ഖത്തർ സ്വിറ്റ്സർലൻഡിനെ നേരിടും. നാളെ പുലർച്ചെ 3:30 ബ്രസീലും മൊറോക്കോയും ഏറ്റുമുട്ടും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഹിമാചൽ പ്രദേശിൽ നടക്കും. ധർമ്മശാലയിലെ ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 1:30 മത്സരം. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഇന്നലെ വൈകിട്ട് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ദർശനം നടത്തിയ ശേഷം വൈകിട്ട് 4 മണിയോടെ മുഖ്യമന്ത്രി ചെന്നൈയിലേക്ക് തിരിച്ചു. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4-ാമത്തെ ആരാധനയായ രോഹിണി ആരാധന നാളെ. ചൊവ്വാഴ്ച മുതൽ ചതുശ്ശതങ്ങൾക്ക് തുടക്കമാകും. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്രാൻസ്, സ്ലോവാക്യ സന്ദർശനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നാളെ. ഓപ്പറേഷൻ സിന്ദൂറിൽ തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ കാഴ്ചവെച്ച മികച്ച പ്രകടനം ഇന്ത്യയുടെ രാജ്യരക്ഷാ ഗവേഷണ വികസന രംഗത്തിന്റെ വളർച്ചയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് കേന്ദ്രസംഘം ഇന്ന് കോഴിക്കോട്ടെത്തും. ജില്ലയിൽ പുതിയ നിപ കേസുകൾ കണ്ടെത്തിയിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ KSRTC പുറത്തിറക്കി. ലോകകപ്പ് ഫുട്ബോളിൽ ബോസ്നിയ ഹോർസ്

0: ക്രിസ്തുവിനെയും ആതിഥേയരായ കാനഡയും സമനിലയിൽ പിരിഞ്ഞു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിൻ്റെ ഹൃദയതാളം. സമയം 6 മണി കഴിഞ്ഞ് 55:28.

0: എഫ് എം ശുഭദിനത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുകയാണ്. ശുഭദിനത്തിൽ ആദ്യം കേൾക്കാം
1: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
2: മോളെ, എന്റെ ശരീരം മൊത്തം വേദന, കാൽമുട്ടിന്റെ തേയ്മാനാച്ച കൂടി കൂടി വരിക, എന്താ ചെയ്യ?
3: അമ്മ ഇനി വിഷമിക്കണ്ട, നമുക്ക് എടരിക്കോടുള്ള കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയറിൽ പോകാം. അവിടെ ആച്ച മുട്ടിന് മാത്രല്ല, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ തുടങ്ങിയ എല്ലാ വേദനകൾക്കും PRP പോലുള്ള അതിനൂതന ചികിത്സയുണ്ട്.
2: ഹാവൂ, ആശ്വാസമായി.
0: നീറ്റ് യു ജി പുനഃപരീക്ഷയ്ക്ക് ചോദ്യക്കടലാസിനൊപ്പമുള്ള റഫ് വർക്ക് പേജിന്റെ എണ്ണം രണ്ടിൽ നിന്ന് നാലാക്കി. എഴുത്തിൽ ഇടം കയ്യരായ വിദ്യാർത്ഥികളുടെ സൌകര്യാർത്ഥം ഇത്തവണ ചോദ്യക്കടലാസിന്റെ തുടക്കത്തിലും രണ്ട് റഫ് വർക്ക് പേജുണ്ടായിരിക്കും. അവസാന ഭാഗത്ത് പഴയതുപോലെ രണ്ടു പേജും. കൂടുതൽ വിദ്യാർത്ഥി സൌഹൃദമാക്കാൻ ലക്ഷ്യമിട്ടാണ് മാറ്റങ്ങളെന്ന് NTA അറിയിച്ചു. 22 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ എഴുതിയ May 3 നടന്ന നീറ്റ് യു ജി പരീക്ഷ ചോദ്യചോർച്ചയെ തുടർന്നാണ് റദ്ദാക്കിയത്. പുനഃപരീക്ഷയ്ക്ക് 14 പുതിയ അഡ്മിറ്റ് കാർഡ് നൽകി തുടങ്ങിയേക്കും. പ്ലസ് വൺ VHSE പ്രവേശനത്തിനുള്ള ആദ്യ അലോട്ട്മെന്റ് തിങ്കളാഴ്ച രാവിലെ 10 മുതൽ സ്കൂളിൽ ചേരാവുന്ന വിധത്തിൽ പ്രസിദ്ധീകരിക്കും. ബുധനാഴ്ച വൈകിട്ട് വരെ ചേരാം. ട്രയൽ അലോട്ട്മെന്റിൽ നിന്ന് കാര്യമായ മാറ്റമില്ലാതെയാകും ആദ്യ അലോട്ട്മെന്റ്. ട്രയൽ അലോട്ട്മെന്റ് 8 പ്രസിദ്ധീകരിച്ചത്. ആ ഭാഗം തിരുത്താനും ആവശ്യമെങ്കിൽ ഓപ്ഷനുകൾ മാറ്റാനും തുടർന്ന് സമയം നൽകിയിരുന്നു. അതിനുശേഷം അപേക്ഷകൾ പരിശോധിച്ചാണ് ആദ്യ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്നത്. മുഖ്യഘട്ടത്തിൽ 3 അലോട്ട്മെന്റാണുള്ളത്. July 1 മുഖ്യ അലോട്ട്മെന്റ് പ്രകാരമുള്ള പ്രവേശനം പൂർത്തിയാകും. 6 ഈ വർഷത്തെ പ്ലസ് വൺ VHSE ക്ലാസ് തുടങ്ങും. പട്ടികജാതി വർഗ വികസന വകുപ്പിന്റെ മോഡൽ റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ഇതേ സമയപരിധിയിലാണ് പ്രവേശനം. മുഖ്യഘട്ടത്തിലെ കായിക മികവ് അടിസ്ഥാനമാക്കിയുള്ള ആദ്യ അലോട്ട്മെന്റ് 22 പ്രസിദ്ധീകരിക്കും. കാലിക്കറ്റ് സർവകലാശാല എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോ UGC നെറ്റ് പരീക്ഷയ്ക്ക് സൌജന്യ പരിശീലനം നൽകുന്നു. 2026 ജൂൺ പരീക്ഷയുടെ പേപ്പർ 1 12 പരിശീലനം. ഈ മാസം 16 സർവകലാശാല ക്യാമ്പസിലെ ആര്യഭട്ട ഹാളിലാണ് ക്ലാസ്. UGB KOZD.EMP.LBR@Kerala.gov.in എന്ന ഇമെയിലിൽ രജിസ്റ്റർ ചെയ്യാം. ഫോൺ നമ്പറുകൾ പറയാം: 7012145413, 9544311. പോളിടെക്നിക് പ്രവേശനവുമായി ബന്ധപ്പെട്ട് പേരാമ്പ്ര മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന കരിയർ ഡെവലപ്മെന്റ് സെന്ററിൽ ഈ മാസം 16 രാവിലെ 10:30 സൗജന്യ സെമിനാർ സംഘടിപ്പിക്കും. SSLC പ്ലസ് ടു പരീക്ഷ എഴുതിയവർക്കും രക്ഷിതാക്കൾക്കും പങ്കെടുക്കാം. ഫോൺ നമ്പർ പറയാം: 0496265500. 0496261550.
1: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
4: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
0: സമയം 7:00.
3: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ.

ഇനി ഇന്നത്തെ ചിന്താവിഷയം എന്താണെന്ന് അറിയണ്ടേ? ചിന്താവിഷയവും ഇന്നത്തെ ചോദ്യവും പറയാം. നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിച്ചും സ്വയം മാനവീകരിച്ചുമാണ് ലോക നവീകരണം ആരംഭിക്കേണ്ടത്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിച്ചും സ്വയം മാനവീകരിച്ചുമാണ് ലോക നവീകരണം ആരംഭിക്കേണ്ടത്. ഇത് ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ വാക്കുകൾ. ഇനി ഇന്നത്തെ ചോദ്യമാണ്, ആര്യമഹിളാ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? ചോദ്യമൊരിക്കൽ കൂടി, ആര്യമഹിളാ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? ചോദ്യം വ്യക്തമായല്ലോ. ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഇന്നത്തെ FM ശുഭദിനത്തിന്റെ അവസാന ഭാഗത്തിൽ പറയാം.

0: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ സമർപ്പിക്കുന്നു മധുരം ഗീതം.
1: ആകാശവാണിയുടെ സമ്പന്നമായ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഗാനം.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: പാതിരാ കാറ്റിന്റെ നൊമ്പരമോരോന്നും പാടുന്നു ഇല്ലിമുൾ കാട്ടിലാരോ. ജവഹർ പങ്കജ്, എം സി മോളി എന്നിവർ ആലപിച്ച ഈ ഗാനത്തിന്റെ രചന വത്സൻ കല്ലായി, സംഗീതം വി ആർ രഞ്ജിത്.
7: പാതിരാ കാറ്റിന്റെ

0: ജവഹർ പങ്കജും എം സി മോളിയും ആലപിച്ച ഗാനമാണ് കേട്ടത്. രചന വത്സൻ കല്ലായി, സംഗീതം വി ആർ രഞ്ജിത്.
1: റീഗൽ ജ്വല്ലേഴ്സ്, പൊന്നാനി റോഡ്, എടപ്പാൾ. മധുരം ഗീതം സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
5: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
7: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
8: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:45.
9: ഇഞ്ചക്ഷനും തുന്നലും ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
10: ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമർപ്പിക്കുന്നത് ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
11: സോളമന്റെ വീട്ടിൽ സോളാർ വെച്ചിട്ട് വൈദ്യുതി ബില്ല് കുറഞ്ഞത്രേ, നമുക്കും വേണ്ടേ സോളാർ?
12: അതിനൊക്കെ ലക്ഷങ്ങൾ വേണ്ടേ?
11: വീട്ടിൽ ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു സോളാർ പ്ലാന്റ് വെക്കാം.
12: അതെങ്ങനെ?
11: ഒരു ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും പിന്നെ ഒരു സോളാർ പാനലും ഉണ്ടെങ്കിൽ ആർക്കും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ആശാ പവർ ആയതുകൊണ്ട് ബാറ്ററി സേഫ് ആകും, ലൈഫും കൂടും.
13: കൂടുതൽ അറിയാൻ വിളിക്കൂ 7594821009.
14: അഖില കേരള റേഡിയോ ലിസണേഴ്സ് മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ആകാശവാണിയുടെ 90 വർഷങ്ങൾ സെമിനാർ നാളെ ഉച്ചയ്ക്ക് 1:30 അരീക്കോട് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടക്കും. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിൽ ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ, വീട്ടുപകരണ റിപ്പയറിംഗ് കോഴ്സുകളിൽ സീറ്റൊഴിവുണ്ട്. സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിൽ നേരിട്ടെത്തി പ്രവേശനം നേടാം. ഫോൺ നമ്പർ 0495237002. ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും 2026 ദേശീയ ഭിന്നശേഷി അവാർഡിന് നോമിനേഷൻ സമർപ്പിക്കാം. ഓരോ വിഭാഗത്തിലും ഓൺലൈനായാണ് നോമിനേഷൻ ലഭ്യമാക്കേണ്ടത്. അവസാന തീയതി 31st. വിശദമായ വിവരങ്ങൾക്ക് www.awards.gov.in. ഫോൺ നമ്പറുണ്ട് 0471-2306-0401-2306-0400. വിമുക്ത ഭടന്മാരുടെ മക്കൾക്ക് 2026-27 അധ്യയന വർഷത്തെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷാ പരിശീലനത്തിന് ധനസഹായം നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. 6 മാസത്തിൽ കുറയാത്ത കാലയളവിൽ എൻട്രൻസ് കോച്ചിങ്ങിൽ പങ്കെടുത്തവർക്കാണ് ആനുകൂല്യം. അപേക്ഷിക്കുന്നതിന് പ്രത്യേക വരുമാന പരിധിയില്ല. അർഹരായവർക്ക് service.online.gov.in എന്ന വെബ്സൈറ്റ് മുഖേന 25th വൈകിട്ട് 5 മണിക്കകം അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾ മലപ്പുറം ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ ലഭ്യമാണ്. ഫോൺ നമ്പർ പറയാം, 0483-2734-932, 0483-2734-932.
15: ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമാപിച്ചു.
16: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാ തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
17: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
16: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
17: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
18: വാത്സല്യം ഡേ കെയർ, പുതുപ്പറമ്പ് റോഡ്, കൊട്ടക്കൽ.
19: രംഗഗീതം ബുധൻ രാവിലെ 8:20.
20: കുട്ടികളെ സ്വന്തം മക്കളെ പോലെ നോക്കി തിരികെ ഏൽപ്പിക്കുന്ന പകൽ വീട്.
18: 9847341588.
21: ട്രെയിൻ സമയം

0: ആദ്യം തിരൂർ സ്റ്റേഷനിലെത്തിച്ചേരുന്ന തീവണ്ടികളുടെ സമയക്രമമാണ്. ട്രെയിൻ നമ്പർ 1638 കണ്ണൂർ ആലപ്പി എക്സ്പ്രസ് 7:33, 22610 കോയമ്പത്തൂർ മാംഗ്ലൂർ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 8:27, 16607 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 8:33 കൃത്യസമയത്ത് തിരൂർ സ്റ്റേഷനിലെത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5667 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50, 5632 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 അങ്ങാടിപ്പുറം സ്റ്റേഷനിലെത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
1: ട്രെയിൻ സമയം
2: ദൃശ്യം കണ്ണാശുപത്രി കോവിലത്തുംപാടം തൃശൂർ ആരോഗ്യജാലകം.
3: ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തുംപാടം തൃശൂർ ആന്റ് ചേറ്റുവ റോഡ് ചാവക്കാട് ആരോഗ്യജാലകം.
4: പ്രായോജകർ, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവുമായി NABH അംഗീകാരത്തോടെ ദൃശ്യം കണ്ണാശുപത്രി.
5: മരുന്നിനങ്ങളുടെ കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
6: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം. അവിടെ പോയവർക്കൊക്കെ ദൃശ്യത്തെ കുറിച്ച് 100 നാവാ. ക്വാളിറ്റിയും കെയറൊക്കെ ഒന്നാം തരാ. റേറ്റ്സ് ആണെങ്കിലോ കുറവും.
3: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ കോവിലകത്തും പാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
4: ദൃശ്യം കണ്ണാശുപത്രി.
7: ഇന്ന് ആരോഗ്യജാലകത്തിൽ ശ്വാസകോശാർബുദം ഉണ്ടാകാനുള്ള കാരണങ്ങൾ. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ശ്വാസകോശ രോഗ ചികിത്സാ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ P.വരദ സംസാരിക്കുന്നു.
8: ഫാക്ടറികളിൽ നിന്നും വരുന്ന പുക, ഇതിൽ പലതും ക്യാൻസർ ഉണ്ടാക്കാൻ കാരണമുള്ളതാണ്. വീടിന് പരിസരത്തും മറ്റും നമ്മൾ പ്ലാസ്റ്റിക്കോ മറ്റോ കത്തിക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന വാതകങ്ങളിൽ പലതും ശ്വാസകോശാർബുദത്തിന് കാരണമാണ്. മറ്റൊന്ന് ഒക്യുപ്പേഷണൽ എക്സ്പോഷർ, അതായത് നമ്മൾ തൊഴിലിടങ്ങളിൽ നിന്നും മറ്റും പല കെമിക്കലുകളും അല്ലെങ്കിൽ രാസപദാർത്ഥങ്ങളുമായി സമ്പർക്കം വരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ആസ്ബസ്റ്റോസ്. ആസ്ബസ്റ്റോസ് ഷീറ്റ് വർക്ക്, പ്ലംബിംഗ്, പൈപ്പ് ഫിറ്റിംഗ്, ഇൻസുലേഷൻ വർക്ക്, ഷിപ്പ്യാർഡ് വർക്കർ, ഇവരിലൊക്കെയാണ് ആസ്ബസ്റ്റോസിന്റെ ഉപയോഗം കൂടുതലായി കാണുന്നത്. ഇവർക്ക് ശ്വാസകോശാർബുദത്തിനു പുറമെ ശ്വാസകോശത്തെ ആവരണം ചെയ്യുന്ന പ്ലൂറയിൽ ബാധിക്കുന്ന ക്യാൻസർ, മാലിഗ്നന്റ് മീസോത്തീലിയോമ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. നമ്മൾ ഇതുമായുള്ള സമ്പർക്കം കഴിഞ്ഞതിനും വർഷങ്ങൾക്ക് ശേഷം, ചിലപ്പോൾ ദശാബ്ദങ്ങൾക്ക് ശേഷമായിരിക്കും രോഗലക്ഷണങ്ങൾ കണ്ടുവരുന്നത്. പിന്നെ ജലമലിനീകരണം, അതായത് ആഴ്സനിക് അടങ്ങിയ കുടിവെള്ളം തുടർച്ചയായി ഉപയോഗിക്കുന്നത് ക്യാൻസറിന് കാരണമാകുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ റഡോൺ വാതകത്തിന്റെ എക്സ്പോഷർ, അതായത് കെട്ടിടങ്ങളിലും വിള്ളലുകളിലും മണ്ണിലുമൊക്കെ വരുന്ന ഒരു തരം വാതകമാണത്. അതിന്റെ അളവ് ഒരു പ്രത്യേക പരിധിയിൽ കൂടുതലായി തുടർച്ചയായി സമ്പർക്കത്തിൽ വരുമ്പോൾ ക്യാൻസർ റിസ്ക് കൂടുതലാണെന്ന് പറയുന്നു. മറ്റൊന്ന് മറ്റ് ചികിത്സകളുടെ ഭാഗമായോ മറ്റോ ഉണ്ടാകുന്ന റേഡിയേഷൻ എക്സ്പോഷർ, റേഡിയേഷൻ ചികിത്സയുടെ ഭാഗമായി അത് ഒരു ക്യാൻസർ സാധ്യത കൂട്ടുന്നു. ഇത് ശ്വാസകോശാർബുദം മാത്രമല്ല മറ്റു പല അർബുദങ്ങൾക്കും കാരണമാണെന്നും പറയപ്പെടുന്നു. പിന്നെയുള്ളത് ശ്വാസകോശത്തിൽ വരുന്ന ഇൻഫെക്ഷനുകൾ, ചില ബാക്ടീരിയൽ ഇൻഫെക്ഷനുകൾ, വൈറൽ ഇൻഫെക്ഷനുകൾ, ഫംഗൽ ഇൻഫെക്ഷനുകൾ, ട്യൂബർകുലോസിസ്, ഇതൊന്നും ഇല്ലാത്ത ഒരാളേക്കാൾ കൂടുതൽ ഈ അസുഖങ്ങളുള്ള ആൾക്കാർക്ക് അർബുദം വരാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റൊന്ന് മറ്റ് ശ്വാസകോശ രോഗങ്ങൾ, അതായത് പുകവലിക്കുന്നവർക്കുണ്ടാകുന്ന COPD. COPD ഉള്ള ഒരു വ്യക്തിക്ക് COPD ഇല്ലാത്ത ഒരാളേക്കാൾ കൂടുതൽ അർബുദ സാധ്യത കൂടുതലാണ്. പിന്നെ ശ്വാസകോശം ചുരുങ്ങുന്ന അസുഖങ്ങളായ ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസസ്, പിന്നെ TB മൂലം ഉണ്ടാകുന്നതോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങളോ ശ്വാസകോശത്തിലുണ്ടാകുന്ന ഫൈബ്രോസിസ്, ഇത്തരം പ്രശ്നങ്ങളൊക്കെയുള്ള ആളുകൾക്ക് അർബുദ സാധ്യത കൂടുതലാണ്. മറ്റൊന്ന് ജീവിതശൈലി, വ്യായാമക്കുറവും നമ്മുടെ ആഹാര രീതിയിൽ കൂടുതലായി റെഡ് മീറ്റും പച്ചക്കറികളും പഴങ്ങളും കുറഞ്ഞതുമായിട്ടുള്ള ആഹാര രീതി അർബുദത്തിന് കാരണമാണ്. മറ്റൊന്ന് പ്രധാനപ്പെട്ടതാണ് എങ്കിലും നമുക്ക് മാറ്റം വരുത്താൻ പറ്റാത്ത രണ്ട് കാര്യങ്ങൾ, ഒന്ന് പാരമ്പര്യം, മറ്റൊന്ന് പ്രായം. പ്രായം കൂടുന്നതിനനുസരിച്ച് അർബുദ സാധ്യത കൂടുന്നു. പാരമ്പര്യമായി ശ്വാസകോശാർബുദമുള്ള ഒരു വ്യക്തിക്ക് അത് ഇല്ലാത്ത ഒരു വ്യക്തിയേക്കാൾ ഈ ബാഹ്യമായ എക്സ്പോഷറുകൾ കൂടുതലാണെങ്കിൽ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്.
7: ശ്വാസകോശാർബുദം ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഇതുവരെ സംസാരിച്ചത് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ശ്വാസകോശ രോഗ ചികിത്സാ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ P.വരദ.

0: തൃശ്ശം കണ്ണാശുപത്രി കോവിലകത്തുംപാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്. ആരോഗ്യജാലകം സമാപിക്കുന്നു.
1: സമർപ്പിച്ചത് വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവുമായി NABH അംഗീകാരത്തോടെ ദൃശ്യം കണ്ണാശുപത്രി.
2: പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ 9:30 നിപ്പ, ഷിഗല്ല, മഴക്കാല രോഗങ്ങൾ തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് മലപ്പുറം ജില്ലാ ഡെപ്യൂട്ടി DMO ജില്ലാ സർവൈലൻസ് ഓഫീസറുമായ ഡോക്ടർ സി ഷുബിനുമായി മുനീർ ആമയൂർ നടത്തുന്ന അഭിമുഖം മറക്കാതെ കേൾക്കുക. ഇന്ന് രാവിലെ 9:30 മുഖാമുഖം.
3: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
5: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
4: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 8:23
6: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
2: സമയം 7:16.
7: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി സമർപ്പിക്കുന്നു നോവൽ വായന.
8: സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
7: ഫോൺ 0483280500.
8: സ്പോർട്സ് ഇഞ്ചുറി, താക്കോൽദ്വാര ശസ്ത്രക്രിയ, കാൽമുട്ട് എടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, നട്ടെല്ലിന്റെ ശസ്ത്രക്രിയ, കുട്ടികളിലെ വൈകല്യങ്ങൾ എന്നിവയ്ക്ക് വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ, അതും മിതമായ നിരക്കിൽ.
7: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാധുനിക അസ്ഥിരോഗ ചികിത്സാ കേന്ദ്രം
8: ABC ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
7: ഫോൺ 0483280500.
9: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. യോസി മൗരോദേ വാസ്കോൺസെലോസ് എഴുതിയ ബ്രസീലിയൻ നോവൽ.
10: എന്റെ ചുണ്ട് വിറയ്ക്കാൻ തുടങ്ങി. പക്ഷേ പോർച്ചുഗീസുകാരൻ എന്റെ രക്ഷയ്ക്ക് വന്നു. വെള്ള ഷീറ്റുകൾ വിരിച്ച ഒരു മേശയിൽ എന്നെ ഇരുത്തി. ഒരു കൂട്ടം ഉപകരണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ വിറച്ചു. പോർച്ചുഗീസുകാരൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പതുക്കെ എന്നാൽ ഉറപ്പോടെ എന്റെ തോളുകളിൽ പിടിച്ച കാരണം ഞാൻ പിന്നെ കൂടുതൽ തുള്ളി വിറച്ചില്ല. അധികം വേദനയ്ക്കില്ല കേട്ടോ. ഇത് കഴിഞ്ഞാൽ നിനക്ക് ഞാൻ സോഡയും മധുരപലഹാരവും വാങ്ങിച്ചു തരാം. നീ കരഞ്ഞില്ലെങ്കിൽ ട്രേഡിംഗ് കാർഡുള്ള മധുരപലഹാരം പ്രത്യേകം വാങ്ങിത്തരാം. ഞാൻ എന്റെ മുഴുവൻ ധൈര്യവും സമാഹരിച്ചു. എന്റെ മുഖത്തൂടെ കണ്ണീര് ചാലിട്ടൊഴുകിയെങ്കിലും ഡോക്ടർ ചെയ്യുന്നതൊക്കെ ഞാൻ സഹിച്ചു. സ്റ്റിച്ചിട്ടു, ആന്റി ടെറ്റനസ് ഇഞ്ചക്ഷനും എടുത്തു. ഛർദിക്കാനുള്ള തോന്നലിനോട് ഞാൻ മല്ലടിച്ചു. എന്റെ വേദനയുടെ അല്പം ഏറ്റെടുക്കാനെന്ന പോലെ പോർച്ചുഗീസുകാരൻ എന്നെ അടക്കി പിടിച്ചു. സ്വന്തം തൂവാല കൊണ്ട് എന്റെ വിയർപ്പ് തൂവുന്ന മുഖവും മുടിയും തുടച്ചു. ഇതൊരിക്കലും അവസാനിക്കില്ല എന്ന് തോന്നിയെങ്കിലും ഒടുവിൽ അത് കഴിഞ്ഞു. എന്നെ കാറിലേക്ക് കൊണ്ടുപോകുമ്പോൾ മൂപ്പരുടെ മുഖത്ത് സംതൃപ്തി തെളിഞ്ഞു. ചെയ്യാമെന്ന് പറഞ്ഞ എല്ലാം മൂപ്പര് ചെയ്തു. പക്ഷേ എനിക്കിപ്പോൾ ഒന്നും വേണ്ട എന്നായി. എന്റെ കാലടിയിലൂടെ എന്റെ ആത്മാവ് കീറിപ്പോയ പോലെ. വാശിക്കുടുക്കെ, നിനക്കിപ്പോ സ്കൂളിൽ പോകാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ കാറിലായിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ ചാഞ്ഞ് തൊട്ടടുത്തിരിക്കുകയായിരുന്നു ഞാൻ. അത് ഡ്രൈവിങ്ങിനെ തടസ്സപ്പെടുത്തുക കൂടി ചെയ്തു. ഞാൻ നിന്നെ വീടിന്റെ കുറച്ചടുത്ത് വിടാം. നീ എന്തെങ്കിലും കഥ പറ. കളിക്കാൻ പോയപ്പോ പരിക്ക് പറ്റി, ടീച്ചർ ഫാർമസിയിൽ വിട്ടതാന്ന് പറഞ്ഞേക്ക്. ഞാൻ അഭിനന്ദന ദ്യോതകമായി പോർച്ചുഗീസുകാരനെ നോക്കി. നീ നല്ല ധൈര്യക്കാരനാ, എന്റെ കുഞ്ഞു ശാഠ്യക്കാരാ. ഞാൻ വേദനയിലും പുഞ്ചിരിച്ചു. ആ വേദനയ്ക്കകത്ത് ഞാനൊരു കാര്യം കണ്ടുപിടിച്ചു. ഞാൻ ലോകത്തിൽ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് ആ പോർച്ചുഗീസുകാരനെയാണ്. ഹേയ് പിങ്കി, നിനക്കിപ്പോ എല്ലാം അറിയാം, മുഴുവനും. മൂപ്പര് താമസിക്കുന്നത് റുവാ ബറാവോ ഡേ കാപ്പനേമയിലാണ്. അതിന്റെ ഏറ്റവും അകത്ത് വീടിന്റെ തൊട്ടടുത്താണ് കാറ് പാർക്ക് ചെയ്യുന്നത്. രണ്ട് കൂടുകളുണ്ട്. ഒന്നില് മഞ്ഞക്കിളികൾ, മറ്റേതില് നീലക്കുരുവി. ഞാനൊരു ദിവസം നേരത്തെ സാധാരണ പോലെ ഷൂ പോളിഷ് പെട്ടിയും എടുത്തിറങ്ങി. എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു. അത് കാരണം പെട്ടിക്ക് ഭാരം പോലും തോന്നിയില്ല. ഞാൻ ആ വീട് നല്ലപോലെ നോക്കി. ഒരാൾക്ക് തന്നെ താമസിക്കാൻ ഇത്രയും വലിയ വീട് വേണ്ട എന്ന് തോന്നി. താഴെ അലക്ക് തൊട്ടിയുടെ അടുത്ത് നിന്നു. താടി വടിക്കുകയായിരുന്നു അദ്ദേഹം. ഞാൻ കൈകൊട്ടിക്കൊണ്ട് ഉറക്കെ വിളിച്ചു ചോദിച്ചു, സാറേ ഷൂ പോളിഷ് ചെയ്യണോ? പകുതി ഷെയ്വ് ചെയ്ത സോപ്പ് പൊതിഞ്ഞ മുഖവുമായി

0: അദ്ദേഹം വീടിന്റെ പൂമുഖത്തേക്ക് വന്നു. പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓ നീയാണോ, വാ വാ വാശിക്കുട്ട. ഞാൻ അദ്ദേഹത്തിന്റെ പിന്നാലെ പോയി. ഒരു മിനിറ്റേ, ഇതിപ്പ തീരും. എന്നിട്ട് മൂപ്പര് റേസർ കൊണ്ട് മുഖമുരച്ചു. ഞാൻ വലുതാവുമ്പോ എനിക്കും വേണം ഇങ്ങനെയുള്ള താടിരോമം, ഞാൻ വിചാരിച്ചു. ഞാൻ ഷേവ് ചെയ്യുമ്പോ കേൾക്കണം. ഞാൻ പെട്ടിയുടെ പുറത്തിരുന്നു. കണ്ണാടിയിലൂടെ പോർച്ചുഗീസുകാരൻ എന്നെ നോക്കി.
1: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ വി എം ഗിരിജ. ശബ്ദം ബോബി.
2: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന സമാപിക്കുന്നു.
3: സമർപ്പിച്ചത് അസ്ഥിരോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ABC ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ഫോൺ 0483280500.
4: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
5: ശനിയും ഞായറും രാവിലെ 7:50.
4: പ്രായോജികർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.
6: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
4: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
6: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ഫോൺ 9744555-0424.
7: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിക്കുന്നത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
8: വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള റെറ്റിന സർജറി ഇപ്പോൾ മഞ്ചേരി ന്യൂ വിഷൻ കണ്ണാശുപത്രിയിലും. വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, ഒക്യുലോപ്ലാസ്റ്റി തുടങ്ങിയ കണ്ണിന്റെ എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളും ലഭ്യമാകുന്ന മഞ്ചേരിയിലെ ഏക കണ്ണാശുപത്രി ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
9: അപ്പൊ നേത്ര ചികിത്സക്ക് ഇനി വേറെ എവിടെയും പോകണ്ടല്ലേ.
10: പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ VHSE വിഭാഗത്തിൽ GFC വിഷയത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകനെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം ഈ മാസം 17 രാവിലെ 10 മണിക്ക് VHSE ഓഫീസിൽ നടക്കും. യോഗ്യത PG ഇൻ കൊമേഴ്സ് അല്ലെങ്കിൽ ബിസിനസ് എക്കണോമിക്സ്, BEd സെറ്റ്. താത്പര്യമുള്ളവർ അസൽ രേഖകളുമായി അഭിമുഖത്തിനെത്തണം. ഫോൺ നമ്പർ പറയാം, 0493322 0493322-6802. പട്ടികജാതി വികസന വകുപ്പിന് കീഴിലുള്ള കോഴിക്കോട് മാവൂർ ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലിൽ താമസിക്കുന്ന 5 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്നവർക്ക് ഇംഗ്ലീഷ്, കണക്ക്, നാച്ചുറൽ സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, ഹിന്ദി വിഷയങ്ങളിൽ ട്യൂട്ടർമാരെ നിയമിക്കാൻ ഈ മാസം 15, അതായത് മറ്റന്നാൾ രാവിലെ 11 മണിക്ക് കുന്ദമംഗലം ബ്ലോക്ക് ഓഫീസിൽ അഭിമുഖം നടത്തും. യോഗ്യത ഹൈസ്കൂൾ വിഭാഗം BEd അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത, UP വിഭാഗം TTC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത, KTET. വെള്ളപേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയും യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സഹിതം എത്തണം. ഫോൺ നമ്പർ പറയാം, 9188920084, 9495456579. പറപ്പൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ വനിതകൾക്ക് യോഗ പരിശീലനം നൽകുന്നതിന് ദിവസവേതനാടിസ്ഥാനത്തിൽ യോഗ ഇൻസ്ട്രക്ടറെ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. BNYS ബിരുദം, MSc യോഗ, MPhil യോഗ, തത്തുല്യ യോഗ്യത, യോഗ അസോസിയേഷൻ, സ്പോർട്സ് കൌൺസിൽ അംഗീകാരം അല്ലെങ്കിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്നോ സർക്കാർ വകുപ്പിൽ നിന്നോ ഉള്ള 1 വർഷത്തിൽ കുറയാതെ യോഗ കോഴ്സിനുള്ള സർട്ടിഫിക്കറ്റ്, PG ഡിപ്ലോമ. താത്പര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ പകർപ്പുകളും അഡ്രസ്സും ഫോൺ നമ്പറും സഹിതം പറപ്പൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ഈ മാസം 17 അപേക്ഷിക്കണം. ഫോൺ നമ്പറുണ്ട്, 9744423214.
7: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിച്ചത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
10: സമയം 7 മണി കഴിഞ്ഞ 54:55. ഇനി അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ.
11: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. ഒമാൻ തീരത്ത് US നാവിക ആക്രമണങ്ങളിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഇന്ത്യ. പ്രധാനമന്ത്രി

0: നരേന്ദ്രമോദിയുടെ സ്ലോവാക് റിപ്പബ്ലിക് സന്ദർശനം നാളെ മുതൽ. സ്ലോവാക് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. ഓപ്പറേഷൻ സിന്ദൂറിലെ തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ രാജ്യത്തിന്റെ പ്രതിരോധ ഗവേഷണ വികസന രംഗത്തിന്റെ ശക്തിയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് നിപ ജാഗ്രത തുടരുന്നു. കോഴിക്കോട് ജില്ലയിൽ പുതിയതായി രോഗബാധ കണ്ടെത്തിയിട്ടില്ല. കേന്ദ്രസംഘം ഇന്നെത്തും. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് സെമിഫൈനലിൽ ഇന്ത്യയുടെ പി വി സിന്ധു ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ ഇന്ന് നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയാകും. ഇത്തവണത്തെ പാസിംഗ് ഔട്ട് പരേഡിൽ ആദ്യമായി വനിതാ കേഡറ്റുകൾ പുരുഷ കേഡറ്റുകൾക്കൊപ്പം മാർച്ച് ചെയ്യും. 500-ലധികം കേഡറ്റുകൾ സൈനിക ഉദ്യോഗസ്ഥരായി ചുമതലയേൽക്കും. ഒമാൻ തീരത്തുണ്ടായ യുഎസ് നാവിക ആക്രമണങ്ങളിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇന്ത്യ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി നടത്തിയ സംഭാഷണത്തിലാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ഇതേ വിഷയത്തിൽ ന്യൂഡൽഹിയിലെ യുഎസ് പ്രതിനിധിയെ നേരത്തെയും വിളിച്ചുവരുത്തി പ്രതിഷേധം അറിയിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് ഫ്രാൻസിലെത്തും. പ്രധാനമന്ത്രിയുടെ 7-ാമത്തെ ഫ്രാൻസ് സന്ദർശനമാണിത്. നാളെ മുതൽ ഈ മാസം 16 വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക് റിപ്പബ്ലിക് സന്ദർശിക്കും. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക്കിയൻ തലസ്ഥാനമായ ബ്രാറ്റിസ്ലോവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഇതാദ്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലോവാക്കിയയിൽ സന്ദർശനത്തിന് എത്തുന്നതിന്റെ ആവേശത്തിലാണ് സ്ലോവാക്യൻ തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവ. സന്ദർശനത്തിന് എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക്യൻ പ്രധാനമന്ത്രി ഫിക്സോയുമായി ചർച്ചകൾ നടത്തുകയും ഉഭയകക്ഷി സഹകരണത്തിനുള്ള പുതിയ മേഖലകൾ പരിഗണിക്കുകയും ചെയ്യും. പ്രസിഡന്റ് പെല്ലിഗ്രീനിയെയും ശ്രീ മോദി സന്ദർശിക്കും. ഇന്ത്യയും സ്ലോവാക്യയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 2024 $1 ബില്യൺ എന്ന നാഴികക്കല്ല് പിന്നിടുകയും തുടർന്ന് തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ സ്ലോവാക്യൻ സന്ദർശനത്തിന് വലിയ പ്രാധാന്യമാണ് ഉള്ളത്. യൂറോപ്യൻ യൂണിയനിലെ എല്ലാ രാജ്യങ്ങളുമായും സഹകരണം ശക്തിപ്പെടുത്താനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത കൂടുതൽ ശക്തമാക്കുന്നതാണ് പ്രധാനമന്ത്രിയുടെ സ്ലോവാക്യൻ സന്ദർശനം.
0: റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് പരീക്ഷാ നടത്തിപ്പിനെക്കുറിച്ച് ഇന്ത്യൻ റെയിൽവേയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് കൂടിക്കാഴ്ച നടത്തി. കൂടുതൽ സുതാര്യവും കൃത്യവും സാങ്കേതിക വിദ്യാധിഷ്ഠിതവുമായ സംവിധാനത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ഇന്നലെ ചേർന്ന ഉന്നതതല അവലോകന യോഗം ചർച്ച ചെയ്തു. വകുപ്പുതല പരീക്ഷകൾ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുന്നതിലെ പുരോഗതി അദ്ദേഹം അവലോകനം ചെയ്തു. നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്യുന്നതിന് ക്യാബിനറ്റ് സെക്രട്ടറി ടി വി സോമനാഥൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടർ ജനറൽ അഭിഷേക് സിംഗുമായി കൂടിക്കാഴ്ച നടത്തി. പുനഃപരീക്ഷകൾ സുഗമവും സുതാര്യവും സുരക്ഷിതവുമായിരിക്കണമെന്നും പരീക്ഷാ നടത്തിപ്പ് സുഗമമാക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യോജിച്ച് പ്രവർത്തിക്കണമെന്ന് ക്യാബിനറ്റ് സെക്രട്ടറി പറഞ്ഞു. കൃത്രിമം കാണിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ മാസം 21 നടക്കുന്ന നീറ്റ് യുജി പരീക്ഷയുടെ സമയം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 15 മിനിറ്റ് ദീർഘിപ്പിച്ചു. ഇതോടെ പരീക്ഷാ സമയം 180 മിനിറ്റിൽ നിന്നും 195 മിനിറ്റ് ആക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെയാണ് പുതുക്കിയ സമയം. ഓപ്പറേഷൻ സിന്ദൂറിലെ തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന രംഗത്തിന്റെ ശക്തിയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഹൈദരാബാദിൽ ഡിആർഡിഒയുടെയും ഡിആർഡി ലബോറട്ടറിയുടെയും അഡ്വാൻസ്ഡ് വെപ്പൺ സിസ്റ്റം കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഡിആർഡിഒ വികസിപ്പിച്ചെടുത്ത ആകാശ് ബ്രഹ്മോസ് സംവിധാനങ്ങൾ ആഗോള പ്രതിരോധ സാങ്കേതിക രംഗത്ത് ഇന്ത്യയുടെ മത്സരശേഷി തെളിയിക്കുന്നതാണെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി കേന്ദ്ര ആയുഷ് മന്ത്രാലയം രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. യോഗയുടെ സ്വീകാര്യത ആഗോളതലത്തിൽ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇത്തവണ ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് ഒരേ സമയം ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഓൺലൈൻ യോഗ സെഷൻ നാളെ രാവിലെ 6:15 മുതൽ 7:35 വരെ ആയുഷ് മന്ത്രാലയത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ സംഘടിപ്പിക്കും. June 21 അന്താരാഷ്ട്ര യോഗാ ദിനം. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ സമാധാനവും സ്ഥിരതയും ശാന്തതയും നിലനിർത്തുന്നതിനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് ഇന്ത്യയും ബംഗ്ലാദേശും. ന്യൂഡൽഹിയിലെ BSF ആസ്ഥാനത്ത് നടന്ന ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി സുരക്ഷാ സേനകളുടെ 57-ാമത് DG ലെവൽ അതിർത്തി ഏകോപന സമ്മേളനത്തിലാണ് ഇരു രാജ്യങ്ങളും നിലപാട് ആവർത്തിച്ചത്. അതിർത്തിയിലെ നിലവിലെ സാഹചര്യം, അതിർത്തി സുരക്ഷാ നിയന്ത്രണങ്ങൾ സംബന്ധിച്ച ആശങ്കകൾ എന്നിവയും 4 ദിവസത്തെ സമ്മേളനത്തിൽ ചർച്ചയായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.

0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യത. മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് നിപ്പ ജാഗ്രത തുടരുന്നു. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ്പ കേസുകളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ക്വാറന്റൈനിലുള്ള 3 പേരെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതേസമയം നാഷണൽ ഡിസീസ് കൺട്രോൾ സെന്ററിൽ നിന്നുള്ള വിദഗ്ധർ ഇന്ന് ജില്ലയിൽ സന്ദർശനം നടത്തും. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിലെ രോഗബാധിതരുടെ എണ്ണം 16. മലപ്പുറം ജില്ലയിൽ 2 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ബേക്കറിയിലെ ജ്യൂസിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. കാർത്തിക ബേക്കറിയിൽ തയ്യാറാക്കിയ ജ്യൂസിലാണ് ബാക്ടീരിയ സാന്നിധ്യം കണ്ടെത്തിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ കീഴിൽ സമാനതകളില്ലാത്ത പുരോഗതിയാണ് രാജ്യം കൈവരിച്ചത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി നിരവധി പദ്ധതികൾ ഇതിനകം നടപ്പാക്കി. രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം ശക്തിപ്പെടുത്തുന്നതിന് സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ഇന്നറിയാം. വിശദാംശങ്ങളിലേക്ക്.
2: രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കൽ, ജനങ്ങൾക്കിടയിൽ അവബോധം വളർത്തൽ എന്നിവയ്ക്കായി നിരവധി ദേശീയ അന്തർദേശീയ സംരംഭങ്ങളാണ് കേന്ദ്ര സർക്കാർ ഇതിനകം നടപ്പാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലൂടെ കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഇന്ത്യയുടെ സാംസ്കാരിക മേഖല വലിയ രീതിയിൽ അഭിവൃദ്ധി പ്രാപിച്ചു. കാശി വിശ്വനാഥ ഇടനാഴി നിർമ്മാണം, മഹാകാൽ ലോക് പദ്ധതി, മാ കാമാഖ്യ ക്ഷേത്രത്തിന്റെ പുനർവികസനം, അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. മ്യൂസിയം ഗ്രാന്റ് പദ്ധതി, സാംസ്കാരിക പ്രവർത്തന ഉൽപാദന ഗ്രാന്റ് പദ്ധതി എന്നിവയും കേന്ദ്രം ആവിഷ്കരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് വനിതാ സിംഗിൾസ് സെമി ഫൈനലിൽ ഇന്ത്യയുടെ PV സിന്ധു ഇന്നിറങ്ങും. ജപ്പാൻ താരം അകാനെ യമഗുച്ചിയെയാണ് നേരിടുന്നത്. ക്വാർട്ടർ ഫൈനലിൽ ചൈനീസ് താരത്തെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തകർത്താണ് സിന്ധു സെമിയിൽ കടന്നത്. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിലെ ആദ്യ മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് 87 റൺ ജയം. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് നിശ്ചിത 20 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 219 റൺ നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക 20 ഓവറിൽ 132 റണ്ണുമായി എല്ലാവരും പുറത്താവുകയായിരുന്നു. ഞായറാഴ്ചയാണ് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ഒരു മാസം നീളുന്ന T20 മത്സരങ്ങളുടെ ഫൈനൽ അടുത്ത മാസം 5 ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ കാനഡ ബോസ്നിയ ആന്റ് ഹെർസഗോവിന മത്സരം സമനിലയിൽ കലാശിച്ചു. ഇരു ടീമുകളും ഓരോ ഗോളുകളാണ് നേടിയത്. രണ്ടാം മത്സരത്തിൽ USA പരാഗ്വയെ നേരിടുന്നു. സംസ്ഥാനത്ത് ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുടെ വിശദാംശങ്ങൾ KSRTC പുറത്തിറക്കി. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ മറ്റന്നാൾ തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ നിർവഹിക്കും. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. ഉൽപാദന കേന്ദ്രീകൃത വളർച്ചയിലും തൊഴിലവസര സൃഷ്ടിയിലും നൽകിയ ഊന്നൽ വ്യാവസായിക വളർച്ചയെ ത്വരിതപ്പെടുത്തിയതായി കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി. ഒമാൻ തീരത്ത് US നാവിക ആക്രമണങ്ങളിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ലോവാക് റിപ്പബ്ലിക് സന്ദർശനം നാളെ മുതൽ. സ്ലോവാക് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. ഓപ്പറേഷൻ സിന്ദൂറിലെ തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ രാജ്യത്തിന്റെ പ്രതിരോധ ഗവേഷണ വികസന രംഗത്തിന്റെ ശക്തിയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് നിപ്പ ജാഗ്രത തുടരുന്നു. കോഴിക്കോട് ജില്ലയിൽ പുതിയതായി രോഗബാധ കണ്ടെത്തിയിട്ടില്ല. കേന്ദ്രസംഘം ഇന്നെത്തും. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് സെമിഫൈനലിൽ ഇന്ത്യയുടെ PV സിന്ധു ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 7 കഴിഞ്ഞ 35:25. ഇപ്പോൾ ഇന്നത്തെ ഗാനത്തിന്റെ സമയം. സ്മാർട്ട് ഫോണുകൾ

0: ഓഫറുകളുടെ പെരുമഴയുമായി മൈ ജിയിൽ ലാഭമഴ പെയ്യുന്നു.
1: ആപ്പിൾ ഐഫോൺ 17 കില്ലർ പ്രൈസിൽ 3000 രൂപ ബാങ്ക് ക്യാഷ് ബാക്ക്, കൂടാതെ ഗാലക്സി A37 വൺ വിലക്കുറവിൽ 36,499 രൂപയ്ക്ക്. ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഫോണിന് വെള്ളത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണവുമായി മൈ ജി പ്രൊട്ടക്ഷൻ പ്ലാനും.
0: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
3: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ
2: പെരിന്തൽമണ്ണ. MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ആരോഗ്യ പരിരക്ഷാ പദ്ധതി കരുതലിന് കീഴിൽ സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ്.
3: നോർമൽ പ്രസവം 6,000 രൂപ, സിസേറിയൻ 12,000 രൂപ.
2: കൂടുതൽ വിവരങ്ങൾക്ക് MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: ഫോൺ 0493-298300.
4: ഇന്നത്തെ ഗാനം.
5: ഇന്ന് June 13 പഴവിള രമേശൻ ഓർമ്മദിനം. കവി, ഗാനരചയിതാവ്, ലേഖകൻ, ഭാഷാ പണ്ഡിതൻ എന്നിങ്ങനെ സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായ പ്രതിഭയാണ് പഴവിള രമേശൻ. മഴയുടെ ജാലകം, ഞാൻ എൻ്റെ കാടുകളിലേക്ക് തുടങ്ങിയ കവിതാ സമാഹാരങ്ങളും നേർവര, മായാത്ത വരകൾ തുടങ്ങിയ ലേഖന സമാഹാരങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഞാറ്റടി, മാളൂട്ടി, അങ്കിൾബൺ തുടങ്ങിയ സിനിമകൾക്ക് ഗാനരചന നിർവഹിച്ചു. 2019 June 13 അദ്ദേഹം അന്തരിച്ചു. അങ്കിൾബൺ എന്ന ചിത്രത്തിനായി അദ്ദേഹത്തിന്റെ കവിതയിൽ പിറന്ന വേർപാടിന്റെ വേദന തബലയുടെയും വീണയുടെയും താളത്തിൽ സംഗീതമായി പെയ്തിറങ്ങിയ ഈ ഗാനം കേൾക്കാം. ഇന്നത്തെ ഗാനമായി ഇടയരാഗ രമണ ദുഃഖം.

0: ഗാനം സമാപിക്കുന്നു. തയ്യാറാക്കിയത് സിന്ധു നെച്ചിക്കാടൻ, അവതരണം ജയൻ മുത്തേരി.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
3: കിച്ചണിൽ ഓഫറുകളുടെ ചൂടൻ മഴയുമായി മൈജി ലാഭമഴയെത്തി.
4: കിച്ചൺ അപ്ലയൻസുകളിൽ 70%
3: ഇൻവെർട്ടർ ബാറ്ററി കോംബോ അത്യുഗൻ ക്യാഷ് ബാക്ക് ഓഫറിൽ.
4: ചിമ്മിനി ഹബ് കോംബോക്കൊപ്പം മിക്സർ ഗ്രൈൻഡർ.
3: മിക്സർ ഗ്രൈൻഡറിനൊപ്പം ഇലക്ട്രിക് കെറ്റിൽ സമ്മാനം.
4: അപ്പച്ചട്ടി വാങ്ങാം 299 രൂപയ്ക്ക്. മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
5: 55-inch വലിയ LED ടിവിയിൽ ഓംകിയോ സ്പീക്കറിന്റെ ശബ്ദ മികവിൽ സ്റ്റേഡിയത്തിൽ ഇരുന്ന് കളി കാണുന്ന അതേ അനുഭൂതിയിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ ആസ്വദിക്കാം. EMI 2,795 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണുകണ്ടി സന്ദർശിക്കൂ.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം, പ്രായോജകർ.
1: അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. അലോഹ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
2: മെഡിസെപ് ഉൾപ്പെടെ സർക്കാരിന്റേതടക്കമുള്ള വിവിധ ഇൻഷുറൻസ് പരിരക്ഷകൾ.
1: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
6: ആസ്മ രോഗവും ഹോമിയോപ്പതി ചികിത്സയും സംസാരിക്കുന്നത് വാഴയൂർ ഗവൺമെന്റ് ഹോമിയോപ്പതി ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസറും മലപ്പുറം ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ആസ്മ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിന്റെ കൺവീനറുമായ ഡോക്ടർ വി ബേബി സന്തോഷ്.
7: 18-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ഡോക്ടർ സാമുവൽ ഹാനിമാൻ സ്ഥാപിച്ച ഹോമിയോപ്പതി വൈദ്യശാസ്ത്രം ഇന്ന് മരുന്നുകൾ കൊണ്ട് ഭേദമാക്കാവുന്ന രോഗങ്ങളുടെ ചികിത്സയിൽ മുൻനിര സ്ഥാനം കൈവരിച്ചിരിക്കുന്നു. രോഗത്തിന്റെ അടിസ്ഥാന കാരണങ്ങളിൽ മാറ്റം വരുത്തി രോഗിയെ പൂർണ്ണ ആരോഗ്യവനാക്കുക എന്നതാണ് ഹോമിയോപ്പതിയുടെ കാതലായ തത്വം. ഹോമിയോപ്പതി ഔഷധങ്ങൾ കുട്ടികളുടെ രോഗപ്രതിരോധ ശക്തിയെ വർദ്ധിപ്പിക്കുകയും രോഗാവസ്ഥയെ പെട്ടെന്ന് തരണം ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യും. രോഗം ഒരവയവത്തെ മാത്രമല്ല ബാധിക്കുന്നത്, മറിച്ച് രോഗിയെ മൊത്തമായാണ് ബാധിക്കുന്നത്. ആയതിനാൽ രോഗിയുടെ ശാരീരികവും മാനസികവും വൈകാരികവുമായ എല്ലാ പ്രയാസങ്ങളും കണക്കിലെടുത്താണ് ഹോമിയോപ്പതിയിൽ ഔഷധനിർണയം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ രോഗിയെ നേരിട്ട് കണ്ട് വിശദമായി പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. ആസ്മ പലപ്പോഴും നിരുപദ്രവകരമാണെങ്കിലും ശ്വാസതടസ്സം തുടങ്ങിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അതീവ ഗുരുതരമാകുന്ന വിഭാഗം ആസ്മയും ചിലരിൽ കാണപ്പെടുന്നുണ്ട്. നെഞ്ചിലെ അസഹനീയമായ ടൈറ്റ്നസ് അഥവാ ഇറുക്കം, അസ്വസ്ഥത, നേരിയ ഒരു ശ്വാസനാളിയിലൂടെ ശ്വാസമെടുക്കുന്നത് പോലുള്ള പ്രയാസം, നെഞ്ചിനകത്ത് അതിയായ സമ്മർദ്ദം എന്നീ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ ഇത്തരം രോഗികളെ ഉടൻ തന്നെ ആശുപത്രിയിലെത്തിക്കണം. അതുപോലെ ആസ്മ രോഗികൾക്ക് COVID-19 വന്നാൽ രോഗം സങ്കീർണമാകാൻ ഇടയുണ്ട് എന്ന കാര്യവും ശ്രദ്ധിക്കേണ്ടതാണ്. ആസ്മ രോഗം രോഗികളുടെ ദൈനംദിന ജീവിതത്തെ സാരമായി ബാധിക്കുകയും പൊതുവിലുള്ള ആരോഗ്യസ്ഥിതിയിലും ആയുർദൈർഘ്യത്തിലും വിപരീത ഫലം സൃഷ്ടിച്ച് പൊതുജനാരോഗ്യത്തെയും സാമ്പത്തിക സ്ഥിതിയെയും മോശമായി ബാധിക്കുകയും ചെയ്യുന്നു എന്നത് പരിഗണിച്ചുകൊണ്ട് കേരള സർക്കാർ ഹോമിയോപ്പതി വകുപ്പ് മിക്ക ജില്ലകളിലും അലർജി ആസ്മ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. മലപ്പുറത്ത് മുണ്ടുപറമ്പിൽ സ്ഥിതി ചെയ്യുന്ന ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ 1998 ആരംഭിച്ച അലർജി ആസ്മ സ്പെഷ്യാലിറ്റി ക്ലിനിക്ക് ആഴ്ചയിൽ 6 ദിവസവും തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ OP സേവനം നൽകി വരുന്നുണ്ട്. ബുധനാഴ്ചകളിൽ 2 ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്. OP സേവനത്തിന് പുറമെ മികച്ച രീതിയിലുള്ള ലാബ് ടെസ്റ്റുകളും ആസ്മയ്ക്കുള്ള PFT പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ്, സ്പൈറോമെട്രി, ഓക്സിമെട്രി തുടങ്ങിയ സ്പെഷ്യൽ ടെസ്റ്റുകളും ഇവിടെ നടത്തപ്പെടുന്നുണ്ട്. കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന രോഗികൾക്ക് കിടത്തി ചികിത്സയ്ക്കുള്ള സൗകര്യവുമുണ്ട്.
6: ആസ്മ രോഗവും ഹോമിയോപ്പതി ചികിത്സയും ഇതുവരെ സംസാരിച്ചത് വാഴയൂർ ഗവൺമെന്റ് ഹോമിയോപ്പതി ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസറും മലപ്പുറം ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ആസ്മ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിന്റെ കൺവീനറുമായ ഡോക്ടർ വി ബേബി സന്തോഷ്.
1: അലോഹ ഹോസ്പിറ്റൽ കിഴിശേരി, ആയുരാരോഗ്യം സമാപിക്കുന്നു. പ്രായോജകർ:
2: അമ്മയ്ക്ക് കരുതലായി,
1: കുഞ്ഞിന് കാവലായി.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശേരി.
1: ഫോൺ 9946682000.

പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ 9:30 കേൾക്കാം മുഖാമുഖം. നിപ്പ, ഷിഗല്ല, മഴക്കാല രോഗങ്ങൾ തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് മലപ്പുറം ജില്ലാ ഡെപ്യൂട്ടി DMO യും ജില്ലാ സർവൈലൻസ് ഓഫീസറും

0: മായ ഡോക്ടർ സി ഷുബിനുമായി മുനി രാമയൂർ നടത്തുന്ന അഭിമുഖം. മറക്കാതെ കേൾക്കുക ഇന്ന് രാവിലെ 9:30 മുഖാമുഖം.
1: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
2: എന്നും രാവിലെ 7 മണിക്ക്.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ഐക്യ ഓപ്റ്റിക്കൽസ് കോട്ടക്കൽ റോഡ് ചട്ടിപ്പറമ്പ് തേനീശൽ
2: തിങ്കൾ രാവിലെ 8:20
3: കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
2: നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം ഐക്യു ഓപ്റ്റിക്കൽസ് ചട്ടിപ്പറമ്പ്.
4: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവ്യധാര പ്രായോജകർ.
5: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
4: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി. കഴുത്തിനെയും നട്ടെല്ലിനെയും ബാധിക്കുന്ന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നിങ്ങളെ അലട്ടുന്നുവോ? എങ്കിൽ ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റലിലെ എൻഡോസ്കോപ്പിക് നട്ടെല്ല് ശസ്ത്രക്രിയാ വിഭാഗത്തിലേക്ക് വരൂ.
6: ഡോക്ടർ സന്ദേശിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ ചികിത്സ എല്ലാ ശനിയാഴ്ചയും ഉച്ചയ്ക്ക് 2:30 to 6:30 വരെ.
4: ബുക്കിംഗിന് 0483-280-5000.
7: കാവ്യധാര
8: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
9: ഒളപ്പമണ്ണ എഴുതിയ വിടരാത്ത ഓണപ്പൂക്കൾ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം കേൾക്കാം. ചൊല്ലുന്നത് ഇന്ദു പ്രസാദ്.

0: ഒളപ്പമണ്ണ എഴുതിയ വിടരാത്ത ഓണപ്പൂക്കൾ എന്ന കവിതയിൽ നിന്നൊരു ഭാഗമാണ് കാവ്യധാരയിൽ ഇതുവരെ കേട്ടത്. ചൊല്ലിയത് ഇന്ദു പ്രസാദ്.
1: കാവ്യധാര.
2: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവ്യധാര സമാപിച്ചു. പ്രായോജകർ നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
3: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
0: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
4: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
5: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത. പ്രായോജകർ
6: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം. ഫോൺ 0488522701.
5: അത്യാധുനിക സൗകര്യങ്ങളുമായി സൈമൺസ് ഐ ഹോസ്പിറ്റൽ.
6: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോ പ്ലാസ്റ്റി, ലോ വിഷൻ എയ്ഡ്, കോർണിയ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
5: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി, കൂടാതെ മറ്റ് ഇൻഷുറൻസ് കമ്പനികളുടെ സേവനവും.
6: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം. ഫോൺ 0488522701.

ആകാശവാണി മഞ്ചേരി എഫ് എം നിലയത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും ജാഗ്രതയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഉപഭോക്തൃ കോടതികൾ സാധാരണക്കാർക്കായി നിലകൊള്ളുന്ന ഒരു സംവിധാനമാണ്. ഒരാൾ പണം നൽകി ഒരു സാധനമോ സേവനമോ വാങ്ങുമ്പോൾ അതിൽ വഞ്ചിക്കപ്പെടുകയോ ഗുണനിലവാരമില്ലായ്മ അനുഭവപ്പെടുകയോ ചെയ്താൽ പരിഹാരം തേടാൻ ഈ കോടതികളെ സമീപിക്കാം. ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഉണ്ടായ ചികിത്സാ പിഴവിന് നഷ്ടപരിഹാരം നൽകണമെന്ന ഉപഭോക്തൃ കോടതിയുടെ വിധിന്യായമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. പെരുമ്പടപ്പ് സ്വദേശിയാണ് പരാതിക്കാരൻ. രാത്രി വീണ് പരിക്ക് പറ്റിയതിനെ തുടർന്നാണ് ഉമ്മയെ പെരുമ്പടപ്പിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. എക്സ്റേ എടുത്ത ശേഷം കുഴപ്പമില്ലെന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയും ചെയ്തു. രണ്ട് ദിവസത്തിന് ശേഷം വേദനയ്ക്ക് കുറവില്ലാത്തതിനാൽ വീണ്ടും ആശുപത്രിയിലെത്തിച്ചു. തുടർന്നുള്ള പരിശോധനയിൽ തുടയെല്ല് പൊട്ടിയതായി കണ്ടെത്തി. ഉടൻ അഡ്മിറ്റ് ചെയ്ത് കാനുല വഴി മരുന്ന് നൽകി. പിന്നീട് കാനുല വെച്ച കൈ പൂർണമായും പഴുത്തതിനെ തുടർന്ന് രക്തം പരിശോധിച്ചപ്പോഴാണ് രോഗി പ്രമേഹ ബാധിതയാണെന്ന് കണ്ടെത്തുന്നത്. 10 ദിവസം ആശുപത്രിയിലെ കിടത്തി ചികിത്സ ഫലം കാണാത്തതിനാൽ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ചികിത്സയ്ക്ക് ശേഷം ഡിസ്ചാർജ് ചെയ്തെങ്കിലും 1 മാസത്തിന് ശേഷം രോഗി മരണപ്പെട്ടു. തുടർന്നാണ് ചികിത്സാ വീഴ്ചയ്ക്കെതിരെ മലപ്പുറം ഉപഭോക്തൃ കമ്മീഷനിൽ പരാതി നൽകിയത്. കമ്മീഷൻ പരാതിക്കാരന് പുറമെ 2 ഡോക്ടർമാരെയും വിസ്തരിച്ചു. പ്രമേഹബാധിതയാണ് രോഗിയെന്ന് മനസ്സിലാക്കാതെയുള്ള ചികിത്സയും അശ്രദ്ധയും കമ്മീഷൻ കണ്ടെത്തി. മരണകാരണം ചികിത്സാ പിഴവായിരുന്നില്ലെങ്കിലും രോഗിയെ മരണത്തോടടുപ്പിക്കാൻ ചികിത്സ നിമിത്തമായെന്ന് കമ്മീഷൻ വിധിയിൽ പറയുന്നു. ചികിത്സാ ചെലവ് 173,736 രൂപയും നഷ്ടപരിഹാരമായി 3,00,000 രൂപയും കോടതി ചെലവായി 20,000 രൂപയും 1 മാസത്തിനകം ഹർജിക്കാരന് നൽകാൻ മലപ്പുറം ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ വിധിച്ചു. വീഴ്ച വന്നാൽ 9% പലിശയും നൽകണമെന്ന് ഉത്തരവിൽ പറയുന്നു.

0: ജാഗ്രത സമാപിക്കുന്നു. നിർവഹണം മുനീർ ആമയൂർ, നിർവഹണ സഹായം ശ്രീലത പുരുഷോത്തമൻ.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത. പ്രായോജകർ
2: സൈമൺസ് ഐ ഹോസ്പിറ്റൽ.

0: ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ. തൃശൂർ റോഡ്, കുന്നംകുളം. ഫോൺ 0488522701.
1: ആശ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
2: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. സമർപ്പിക്കുന്നു പാട്ടുപൊലിമ.
3: പ്രായോജകർ
4: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
5: 2017 മുതൽ തുടർച്ചയായി NABL അംഗീകാരം നേടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ ലാബോറട്ടറി.
6: എന്താ ഫാത്തിമ ആകെ വിഷമിച്ചിരിക്കണേ? നീയും ഉമ്മയാവാൻ പോവല്ലേ?
7: ആകെ പേടിയാവുന്നു ഡോക്ടർ.
6: ഡോക്ടറെ, അവൾ പറയാണ് അവൾക്ക് സിസേറിയൻ മതിയെന്ന്. പ്രസവിക്കാൻ പേടിയാണെന്ന്.
7: പേടിക്കാനൊന്നുമില്ല ഫാത്തിമ, വേദനയില്ലാത്ത പ്രസവം നമ്മുടെ കൊരമ്പയിൽ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്കും പോകാം.
6: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
2: ഇപ്പോൾ നാട്ടിപ്പാട്ട് കേൾക്കാം. ഞാറ് പറിച്ച് നടുന്ന സ്ത്രീകൾ നടീലിന്റെ താളത്തിനൊത്ത് പാടുന്ന നാടൻ പാട്ടാണ് നാട്ടിപ്പാട്ട് അഥവാ ഞാറ്റുപാട്ട്. ആയാസരഹിതമായി പണി ചെയ്യാനും ഉത്സാഹത്തിനും മാനസികോല്ലാസത്തിനും ഇത് ഉപകരിക്കുന്നു. മിക്കപ്പോഴും വീര്യവും സമ്പൽ സമൃദ്ധിയുമായിരിക്കും നാട്ടിപ്പാട്ടുകളിലെ പ്രധാന ആശയങ്ങൾ. ഇന്ന് നാട്ടിപ്പാട്ട് KP പറയിയും സംഘവും അവതരിപ്പിക്കുന്നു.

0: പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപൊലിമ സമർപ്പിച്ചത്
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സൗകര്യമുള്ള NABL ലാബ് കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
2: സമയം 8 മണി കഴിഞ്ഞ് 50 സെക്കൻഡ്.
3: FM പ്രധാന വാർത്തകൾ.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർമ്മാണാധിഷ്ഠിത വളർച്ചയ്ക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും നൽകുന്ന പ്രാധാന്യം വ്യവസായ പുരോഗതിക്ക് ആക്കം കൂട്ടിയതായി കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി. ബംഗളൂരുവിൽ സെൻട്രൽ മാനുഫാക്ചറിംഗ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 65-ാമത് സ്ഥാപക ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട്ട് നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ PA മുഹമ്മദ് റിയാസ് MLA നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്താൻ കലക്ട്രേറ്റും നിപ്പ കൺട്രോൾ റൂമും രാമനാട്ടുകര നഗരസഭയും സന്ദർശിച്ചു. ഉദ്യോഗസ്ഥർ, ആരോഗ്യവകുപ്പ് പ്രതിനിധികൾ, ജനപ്രതിനിധികൾ എന്നിവരുമായി MLA വിശദമായ ചർച്ച നടത്തി. രാജ്യപുരോഗതിക്ക് അനിവാര്യമായ വിവരശേഖരണത്തിൽ പങ്കാളിത്തം ഉറപ്പാക്കാൻ എല്ലാവരും തയ്യാറാകണമെന്ന് കൊല്ലം ജില്ലാ സെൻസസ് പ്രിൻസിപ്പൽ ഓഫീസറായ കലക്ടർ ആനി ജൂല തോമസ്. വിവരങ്ങൾ സ്വയം സമർപ്പിക്കുന്നതിന് ആദ്യമായി അവസരം ഏർപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ ഇത് പ്രയോജനപ്പെടുത്താൻ ഓരോരുത്തരും മുൻകൈയെടുക്കണമെന്നും കലക്ടർ അറിയിച്ചു. കേരള നിയമസഭാ സെക്രട്ടേറിയറ്റിലെ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി മീഡിയ ആൻഡ് പാർലമെന്ററി സ്റ്റഡീസ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ നിയമസഭാ സാമാജികർക്കായി നടത്തുന്ന ദ്വിദിന പരിശീലന പരിപാടി ഈ മാസം 17-ന് നടത്തും. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4-ാമത്തെ ആരാധനയായ രോഹിണി ആരാധന നാളെ ചൊവ്വാഴ്ച മുതൽ ചതുശ്ശതങ്ങൾക്ക് തുടക്കമാവും. അഭയകേന്ദ്രത്തിൽ പാർപ്പിച്ച വയോധികമാരെ കേന്ദ്രത്തിന്റെ ഉടമ ക്രൂരമായി പീഡിപ്പിച്ചതായി പരാതി. കൊല്ലം തെന്മല പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന പുനർജനി അഭയകേന്ദ്രം ഉടമ ബ്രഹ്മദാസിനെ തെന്മല പോലീസ് കസ്റ്റഡിയിലെടുത്തു. ജില്ലാ ഭരണ സംവിധാനവും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസും സംയുക്തമായി കാസർഗോഡ് ജില്ലയിലെ ഗവൺമെന്റ് ജീവനക്കാർക്കായി ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ബോസ്നിയ ഹെർസഗോവിനയും ആതിഥേയരായ കാനഡയും സമനിലയിൽ പിരിഞ്ഞു. കാനഡയിലെ ടൊറന്റോയിൽ ഇരു ടീമുകളും ഒരു ഗോൾ വീതം നേടി.
3: FM പ്രധാന വാർത്തകൾ.
4: സ്മാർട്ട് ഫോണുകളിൽ ഓഫറുകളുടെ പെരുമഴയുമായി മൈജിയിൽ ലാബ് മഴ പെയ്യുന്നു.
5: ആപ്പിൾ ഐഫോൺ 17 കില്ലർ പ്രൈസിൽ 3000 രൂപ ബാങ്ക് ക്യാഷ് ബാക്ക്, കൂടാതെ ഗാലക്സി A37 വൻ വിലക്കുറവിൽ 36,499 രൂപയ്ക്ക്. ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഫോണിന് വെള്ളത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണവുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
4: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
6: റയാൻസ് സോപ്പ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10
7: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
6: എ പ്രോഡക്ട് ഓഫ് റയാൻ സോപ്പ്സ് ആൻഡ് ഡിറ്റർജൻസ്.
8: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
9: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
8: പിട്ടാപ്പള്ളി ഏജൻസീസ്.
10: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
11: തീവണ്ടി സമയം. പ്രായോജകർ
10: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാനിയർ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
12: കണ്ണട വെച്ച് മടുത്തോ എങ്കിൽ നിങ്ങളുടെ കണ്ണട ഒഴിവാക്കാം.
10: അതെ, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
11: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
10: ഫോൺ 8129110887.
11: ബ്രാഞ്ചുകൾ ചേർപ്പാൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
10: ആര്യ ഐ കെയർ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
2: തിരൂർ സ്റ്റേഷനിലെത്തിച്ചേരുന്ന തീവണ്ടികളുടെ സമയക്രമം. ട്രെയിൻ നമ്പർ 2261 കോയമ്പത്തൂർ മാംഗ്ലൂർ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 8:27, 1660 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 18 മിനിറ്റ് വൈകി 8:51, 1660 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് 8:46, 1630 എറണാകുളം കണ്ണൂർ എക്സ്പ്രസ് 8:54, 1634 ലോക്മാന്യതിലക് ട്രിവാൻഡ്രം സെൻട്രൽ നേത്രാവതി എക്സ്പ്രസ് 21 മിനിറ്റ് വൈകി 9:09, 2063 മാംഗ്ലൂർ ട്രിവാൻഡ്രം സെൻട്രൽ വന്ദേ ഭാരത് എക്സ്പ്രസ് 9:22 എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ

0: 5 6 3 2 3 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9 44 1 6 3 2 6 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10 49 5 6 6 1 0 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10 52 കൃത്യസമയം പാലിച്ച് അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
2: തീവണ്ടി സമയം. പ്രായോജകർ
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ. ബ്രാഞ്ചുകൾ

0: രാവിലെ 8:23
1: പ്രായോജകർ
0: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ
1: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
2: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ
3: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
2: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744555024.
4: ആയിഷ ഗർഭിണിയാണോലേ?
5: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
4: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷയുടെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
6: ഹാ, അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു.
4: വെരി സിമ്പിൾ തന്നെയോ? അതേതായാലും നന്നായി.
6: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
4: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
7: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: 55-inch വലിയ LED ടിവിയിൽ ഓൺകിയോ സ്പീക്കറിന്റെ ശബ്ദ മികവിൽ സ്റ്റേഡിയത്തിൽ ഇരുന്ന് കളി കാണുന്ന അതേ അനുഭൂതിയിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ ആസ്വദിക്കാം. EMI 2,795 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണുകണ്ടി സന്ദർശിക്കൂ.
9: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
0: ദിവസവും കാലത്ത് 6:35. വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെയ്ഹാൻ കണ്ണാശുപത്രിയിൽ.
10: അൽ റെയ്ഹാൻ ഐ ഹോസ്പിറ്റൽ.
11: സുപ്ന പാം മൾട്ടി റബ് കായിക ലോകം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:50.
12: സുപ്ന പാം ഉണ്ടെങ്കിൽ വീട്ടിലൊരു ഡോക്ടറുണ്ട്.
11: സുപ്ന പാം.
13: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
14: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
15: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174. CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി സമർപ്പിക്കുന്നു കരിയർ ടിപ്സ്.
16: പ്രായോജകർ, എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മരുന്നുകളും കുറഞ്ഞ നിരക്കിൽ.
15: CH സെന്റർ മഞ്ചേരി.
16: മഞ്ചേരി CH സെന്ററിൽ ഇനി ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്.
15: കാർഡിയോളജിസ്റ്റ്, ഫിസിഷ്യൻ, ഡയബറ്റോളജിസ്റ്റ് എന്നീ ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾ വൈകിട്ട് 4 മുതൽ 5 വരെ.
16: ബുക്കിംഗിന് വിളിക്കൂ 9495777174.
15: കുറഞ്ഞ നിരക്കിൽ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള എല്ലാവിധ മരുന്നുകളും.
16: CH സെന്റർ മെഡിക്കൽ കോളേജിന് സമീപം, മഞ്ചേരി.

0: കരിയർ ടിപ്സ്. കരിയർ ടിപ്സിൽ ഇന്ന് കേൾക്കാം എക്സാം ക്യാപ്സ്യൂൾ. കേരള PSC നടത്തുന്ന വിവിധ മത്സര പരീക്ഷകൾക്ക് ഗണിത വിഷയത്തിൽ ഉദ്യോഗാർത്ഥികൾ എങ്ങനെ തയ്യാറെടുക്കണം എന്ന് സംസാരിക്കുന്നു കരിയർ വിദഗ്ധൻ അബിൻ ഉള്ളൂർ.
1: PSC പഠിക്കുന്ന ഭൂരിഭാഗം ഉദ്യോഗാർത്ഥികൾക്കും വളരെ പ്രയാസമുള്ള ഭാഗമാണ് ഗണിതം. ഈ വിഭാഗത്തിൽ നിന്ന് ലഘുഗണിതം, മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും ഉൾപ്പെടെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക. സ്ഥിരമായി ഗണിത ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ മാത്രമേ ഈ വിഭാഗത്തിൽ നിന്നും മുഴുവൻ മാർക്കും നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ലഘു ഗണിത വിഭാഗത്തിൽ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, ലസാഗു ഉസാഗ, ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ, വർഗവും വർഗമൂലവും, ശരാശരി, ലാഭവും നഷ്ടവും, സമയവും ദൂരവും എന്നിങ്ങനെ 8 ടോപ്പിക്കുകളും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും വിഭാഗത്തിൽ ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ, ശ്രേണികൾ, സമാന ബന്ധങ്ങൾ, തരംതിരിക്കൽ, അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം, ഒറ്റയാനെ കണ്ടെത്തൽ, വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സ്ഥാനനിർണയം എന്നിങ്ങനെ 8 ടോപ്പിക്കുകളുമാണ് ഉള്ളത്. ഓരോ ദിവസവും 2 ടോപ്പിക്കുകൾ പഠിച്ച് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുന്നതോടൊപ്പം മുൻവർഷ ചോദ്യപേപ്പറുകൾ സംഘടിപ്പിച്ച് അതിലെ ചോദ്യങ്ങൾ ദിവസവും ചെയ്യാൻ ശ്രമിക്കുക. പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് സംഖ്യകൾ എന്ന ടോപ്പിക്കാണ്. ഗണിതത്തിന്റെ ബേസ് എന്ന് പറയുന്നത് തന്നെ സംഖ്യകളാണ്. എണ്ണൽ സംഖ്യകൾ, ഒറ്റ സംഖ്യകൾ, ഇരട്ട സംഖ്യകൾ, അഖണ്ഡ സംഖ്യകൾ, പരിപൂർണ സംഖ്യകൾ, ഭാജ്യ സംഖ്യകൾ, അഭാജ്യ സംഖ്യകൾ എന്നിങ്ങനെ ഓരോന്നും എന്താണ് എന്നുള്ള കൃത്യമായ ബോധം നമുക്കുണ്ടായിരിക്കണം. ഗണിതം പഠിച്ചു തുടങ്ങുന്ന ഒരു ഉദ്യോഗാർത്ഥി 30 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ സ്ക്വയറും 10 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ക്യൂബും നിർബന്ധമായും പഠിച്ചിരിക്കണം. ഓരോ മേഖലകളിലും വളരെ എളുപ്പത്തിൽ കണക്കുകൾ ചെയ്യാൻ അതിന്റെ ലളിതമായ സമവാക്യങ്ങൾ ഉണ്ടാകും. അവ ഓരോന്നും കണ്ടെത്തി മനഃപ്പാഠമാക്കിയാൽ ക്രിയകൾ ചെയ്യാനും ഉത്തരത്തിലേക്ക് എത്താനും എളുപ്പമാകും. ഉദാഹരണമായി, തുടർച്ചയായ n എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴിയാണ് n ഇൻറ്റു n+1/2 എന്നത്.

0: അതേപോലെ ആദ്യത്തെ എൻ ഒറ്റ സംഖ്യകളുടെ തുക, ഇരട്ട സംഖ്യകളുടെ തുക എന്നിങ്ങനെ ഒരുപാട് വഴികൾ വളരെ എളുപ്പത്തിൽ ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ നമ്മെ സഹായിക്കും. ഭിന്നസംഖ്യകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മിശ്രഭിന്നത്തെ വിഷമഭിന്നമാക്കുന്നതും വിഷമഭിന്നത്തെ മിശ്രഭിന്നമാക്കുന്നതും ഉൾപ്പെടെ ഭിന്നസംഖ്യകളുടെ ഹരണം, ഗുണനം, സങ്കലനം, വ്യവകലനം എന്നിവയാണ് സാധാരണ കണ്ടുവരാറുള്ള ചോദ്യങ്ങൾ. പത്താം തരം വരെയുള്ള പൊതു പ്രാഥമിക പരീക്ഷയുടെ ഗണിതത്തിന്റെ സിലബസ് തന്നെയായിരുന്നു 2024 ഒക്ടോബർ മാസത്തിൽ നടന്ന സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റ് പരീക്ഷയ്ക്കും ഉണ്ടായിരുന്നത്. അതിലെ ഗണിത ചോദ്യങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സിലബസിൽ തന്നിരിക്കുന്ന എല്ലാ മേഖലകളിൽ നിന്നും ചോദ്യങ്ങൾ വന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു ടോപ്പിക്കും വിട്ടുകളയാതെ മുഴുവനായും പഠിക്കേണ്ടതുണ്ട്.
1: കേരള PSC നടത്തുന്ന വിവിധ മത്സര പരീക്ഷകൾക്ക് ഗണിത വിഷയത്തിൽ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചത് കരിയർ വിദഗ്ധൻ അഭിൻ ഉള്ളൂർ.
2: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി കരിയർ ടിപ്സ് സമാപിക്കുന്നു.
3: പ്രായോജകർ ഡോക്ടർമാരുടെ സായാഹ്ന ഒപ്പികൾക്ക് CH സെന്റർ മഞ്ചേരി.
2: ഫോൺ 9495777174.

0: കരിയർ ടിപ്സ്. അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
0: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യജാലകം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10.
1: തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ചാവക്കാട്.
2: ഇടിയു എഡ്യൂക്കേഷൻ മാൾ, മഞ്ചേരി, തൂലിക, തിങ്കളാഴ്ച രാവിലെ 7:50.
3: സാഹിത്യ, സാഹിത്യേതര പുസ്തകങ്ങളും പഠന സാമഗ്രികളും ഒരു കുടക്കീഴിൽ.
2: ഇടിയു, സൈതാലക്കുട്ടി ബൈപ്പാസ് റോഡ്, കച്ചേരിപ്പടി, മഞ്ചേരി.
0: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. പ്രായോജകർ
4: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
4: റയാൻ ഡിറ്റർജന്റ് പ്രോഡക്റ്റിന്റെ ലോവ ലിക്വിഡ് ഡിറ്റർജന്റ്,
0: മിലിക്സ് ഡിഷ് വാഷ്,
4: ലോവ ഷൈൻ ഹാൻഡ് വാഷ്,
0: ലോവ വാഷിംഗ് സോപ്പ്,
4: പിങ്ക് വാഷിംഗ് പൗഡർ,
0: ടെർബോ വാഷിംഗ് പൗഡർ എന്നീ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ മിതമായ വിലയിൽ വിപണിയിൽ ലഭ്യമാണ്.
4: ഫോൺ 8078078540.
0: അഴുക്കകറ്റാൻ റയാൻ ഡിറ്റർജൻസ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ.
5: സൈബർ ജാലകം. ഗൂഗിൾ പേയിൽ ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസ് നൽകാതെ അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കുമോ?
6: ഗൂഗിൾ പേയിൽ ഇപ്പോൾ ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസ് നൽകാതെ തന്നെ അക്കൗണ്ട് തുടങ്ങുവാൻ സാധിക്കും. ആധാർ നമ്പർ മാത്രം നൽകിയാൽ മതി. പക്ഷേ ഈ സൗകര്യം ഉപയോഗപ്പെടുത്തണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ആധാർ നമ്പർ മൊബൈൽ നമ്പറുമായി ബന്ധിപ്പിച്ചിരിക്കണം. 2, ആധാർ നമ്പർ ബാങ്ക് അക്കൗണ്ട് നമ്പരുമായി ബന്ധിപ്പിച്ചിരിക്കണം. ഇത് രണ്ടും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ ഗൂഗിൾ പേ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ആധാർ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. എന്നിട്ട് ആധാർ നമ്പർ നൽകി മൊബൈൽ നമ്പറിൽ ലഭിക്കുന്ന OTP ഉപയോഗിച്ച് അക്കൗണ്ട് തുടങ്ങുവാൻ പറ്റും. ഡെബിറ്റ് കാർഡ് വിവരങ്ങളൊന്നും പങ്കുവെക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. പിന്നെ ആധാറിലെ വിവരങ്ങൾ വെരിഫിക്കേഷൻ പ്രക്രിയയിൽ ഗൂഗിൾ പേക്ക് ലഭ്യമാകില്ല. കാരണം UIDAI വെബ്സൈറ്റിൽ വെച്ച് തന്നെയാണ് വെരിഫിക്കേഷൻ്റെ പ്രോസസ്സിംഗ് നടക്കുന്നത്. ഒരിക്കൽ കൂടി പറയാം, ആധാർ നമ്പർ മൊബൈൽ നമ്പരുമായും ബാങ്ക് അക്കൗണ്ടുമായും ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഡെബിറ്റ് കാർഡ് വിവരങ്ങൾ നൽകാതെ തന്നെ ആധാർ നമ്പർ മാത്രം ഉപയോഗിച്ച് ഗൂഗിൾ പേയിൽ അക്കൗണ്ട് തുടങ്ങാം. ഇതിനായി ഗൂഗിൾ പേയിൽ ആധാർ നമ്പർ മുഴുവനായി നൽകേണ്ടതില്ല, മറിച്ച് ആധാർ നമ്പറിൻ്റെ ആദ്യത്തെ 4 അക്കങ്ങൾ മാത്രം നൽകിയാൽ മതിയാകും.
5: സൈബർ ജാലകം.
0: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. പ്രായോജകർ
4: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
5: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
7: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10. സ്റ്റോക്ക് റെഡി ഹോസ്പിറ്റൽ, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി.
1: കാർഷിക വൃത്താന്തം.

0: എന്നും രാവിലെ 6:30
1: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു.
0: കണ്ടംകുളത്തി പ്രസവരക്ഷ.
2: ഇപ്പോൾ കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
3: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
2: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744550424.
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
1: എന്നും രാവിലെ 8:30.
0: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി TransPRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
4: കണ്ണങ്കണ്ടി മഴക്കാല മേള.
5: 8.5 കിലോ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 12,990 രൂപയ്ക്കും, 8 കിലോ ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 16,990 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
4: കണ്ണങ്കണ്ടി
2: കൊരന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
6: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
0: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലും.
2: സാന്ത്വനത്തിന്റെ കരസ്പർശം.
7: രസമുകുളം.
8: നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് പച്ചമാങ്ങ കൊണ്ട് തയ്യാറാക്കാവുന്ന ഒരു വിഭവമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. എരിവും പുളിയും മധുരവുമൊക്കെ ഒരുപോലെ ഇണങ്ങിച്ചേരുന്ന ഈ വിഭവം ചോറിനും ബിരിയാണിക്കുമൊക്കെ മികച്ച ഒരു കോമ്പിനേഷനാണ്. ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. 1/2 കിലോ പച്ചമാങ്ങ, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, 2 ടേബിൾ സ്പൂൺ വീതം നീളത്തിൽ അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും, 2 തണ്ട് കറിവേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 280 ഗ്രാം ശർക്കരയും 1 ടേബിൾ സ്പൂൺ വറ്റൽമുളക് ചതച്ചതും എടുത്തു വയ്ക്കാം. ഇനി തയ്യാറാക്കാനായിട്ട് ആദ്യം മാങ്ങയുടെ തൊലി പകുതി ഭാഗം മാത്രം ചെത്തി ചെറിയ കഷ്ണങ്ങളായി അരിയണം. മാങ്ങയിൽ കുറച്ച് തൊലി ഉണ്ടായിരുന്നാൽ അത് കൂടുതലായിട്ട് വെന്ത് ഉടഞ്ഞു പോകാതിരിക്കും. ഇനിയൊരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കി കടുക്, ഉലുവ എന്നിവ പൊട്ടിക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായി വഴറ്റണം. ഇത് മൂത്തു വരുമ്പോൾ മാങ്ങ കഷ്ണങ്ങളും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് ഇളക്കാം. ഇതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് നേരം വേവിക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ശർക്കര 1/2 കപ്പ് വെള്ളത്തിൽ ഉരുക്കി അരിച്ചെടുക്കാം. മാങ്ങ വെന്തു വരുമ്പോൾ ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ച് നല്ല തീയിൽ നന്നായി വറ്റിച്ചെടുക്കണം. പാനി കുറുകി വരുമ്പോൾ വറ്റൽ മുളക് ചതച്ചതും ചേർത്ത് ഇളക്കി വാങ്ങാം. നമ്മുടെ ഇഞ്ചിപ്പുളിക്കോ ഈന്തപ്പഴം അച്ചാറിനോ പകരമായി ഉപയോഗിക്കാൻ പറ്റിയ ഈ സ്പെഷ്യൽ മാങ്ങാ വിഭവം എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടമാകാതിരിക്കില്ല. അപ്പോൾ ഉണ്ടാക്കുന്ന വിധം ഒരിക്കൽ കൂടി വേഗത്തിൽ പറയാം. മാങ്ങയുടെ തൊലി പകുതി ഭാഗം മാത്രം ചെത്തി ചെറിയ കഷ്ണങ്ങളായി അരിയണം. ഇനിയൊരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കി കടുക്, ഉലുവ എന്നിവ പൊട്ടിക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായി വഴറ്റണം. ഇത് മൂത്തു വരുമ്പോൾ മാങ്ങ കഷ്ണങ്ങളും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് ഇളക്കാം. ഇതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് നേരം വേവിക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ശർക്കര 1/2 കപ്പ് വെള്ളത്തിൽ ഉരുക്കി അരിച്ചെടുക്കാം. മാങ്ങ വെന്തു വരുമ്പോൾ ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ച് നല്ല തീയിൽ നന്നായി വറ്റിച്ചെടുക്കണം. പാനി കുറുകി വരുമ്പോൾ വറ്റൽ മുളക് ചതച്ചതും ചേർത്ത് ഇളക്കി വാങ്ങാം.
7: രസമുകുളം.

0: മൗലാന IVF പെന്തൽമണ്ണ സമർപ്പിക്കുന്നു.
1: ഗാനമാധുരി.
0: പ്രായോജകർ മൗലാന ഹോസ്പിറ്റൽ, പെന്തൽമണ്ണ.
1: ഫോൺ 0493-262-262.
2: കുഞ്ഞു സ്വപ്നങ്ങൾ വലുതാണ്.
3: അച്ഛനും അമ്മയും ആകാനുള്ള നിങ്ങളുടെ കുഞ്ഞു സ്വപ്നങ്ങളെ മൗലാന IVF യാഥാർത്ഥ്യമാക്കുന്നു.
2: 25 വർഷത്തിലേറെ സേവന പാരമ്പര്യത്തോടെ വന്ധ്യതാ നിവാരണ ചികിത്സകൾ ഉയർന്ന വിജയ നിലവാരത്തിലും കുറഞ്ഞ ചികിത്സാ നിരക്കിലും

0: ചെയ്തു വരുന്നു.
1: മൗലാന ഐ വി എഫ്, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
0: ഫോൺ 0493326262.
2: മുരളി മുരളി പ്രേമമുരളി, പി മാധുരി ആലപിച്ച ഗാനം. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് എം ജി രാധാകൃഷ്ണന്റെ സംഗീതം.

0: പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ സംഗീതം നൽകി പി മാധുരി ആലപിച്ച ഗാനമാണ് കേട്ടത്.
1: മൗലാന ഐ വി എഫ് പെരിന്തൽമണ്ണ,
2: ഗാനമാധുരി സമാപിക്കുന്നു.
1: പ്രായോജകർ
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ഫോൺ 0499332622262.

0: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവിധാര.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45
0: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
1: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി. MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
2: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.

0: ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
1: പ്രായോജകർ ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, തൃശൂർ.
0: ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
1: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ.
2: അത്യാധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളുമുള്ള കണ്ണാശുപത്രി.
1: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
2: മെഡിസപ് ആനുകൂല്യങ്ങൾ.
1: ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
2: ഫോൺ 8078788881.
3: പ്രിയപ്പെട്ടവരെ, FM ശുഭദിനത്തിന്റെ തുടക്കത്തിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ആ ചോദ്യത്തിനുള്ള ഉത്തരം പറയാനുള്ള സമയമായി. ചോദ്യം ഇതായിരുന്നു, ആര്യമഹിളാ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? ആര്യമഹിളാ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം പണ്ഡിത രമാഭായ്. ശൈശവ വിവാഹത്തിനെതിരെ നിലകൊള്ളുകയും വിധവകളുടെയും പെൺകുട്ടികളുടെയും വിദ്യാഭ്യാസത്തിനുവേണ്ടി നിരവധി സ്കൂളുകൾ ആരംഭിക്കുകയും വിധവകളുടെ പുനരധിവാസത്തിനായി ശാരദാ സദനമെന്ന അഭയകേന്ദ്രം ആരംഭിക്കുകയും ചെയ്തു. സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനുവേണ്ടി രമാബായി ആരംഭിച്ച പദ്ധതിയാണ് മുക്തി മിഷൻ.
0: ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
1: പ്രായോജകർ ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, തൃശൂർ.
0: ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
5: എന്നും രാവിലെ 8:30.
4: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
1: പ്രസവശേഷമുള്ള ഒന്നര മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
6: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
7: മഴയും കണ്ട് ആസ്വദിച്ചിരിക്കുകയാണല്ലേ എങ്കിൽ കേട്ടോളൂ ചൂടോടെ ഒരു സൂപ്പർ ഓഫർ. പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ നടക്കുന്നുണ്ടല്ലോ, അവിടെ ഈ സാറ്റർഡേ വാട്ടർ ഹീറ്റർ ആണ് താരം. പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ ഹീറ്റർ സെയിൽ. എല്ലാ വാട്ടർ ഹീറ്റർ പർച്ചേസിനും ഒപ്പം 5 years പീസ് ഓഫ് മൈൻഡ് വാറന്റി, അതായത് 5 വർഷത്തെ കോംപ്രഹെൻസീവ് വാറന്റി ഫ്രീ ആണെന്ന്. ലീഡിംഗ് ബ്രാൻഡുകൾ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോ തണുപ്പൊക്കെ മാറ്റി വെച്ച് നേരെ വിട്ടോ പിട്ടാപ്പിളിൽ ഏജൻസീസിലേക്ക്.
3: പ്രിയപ്പെട്ടവരെ, നമ്മുടെ FM ശുഭദിനം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഏവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഈ പരിപാടിയിൽ നിന്ന് വിട പറയുന്നു. ഞാൻ ആതിര IP, കൂടെ വിനോദ് PK.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിൻ്റെ ഹൃദയത്താളം. സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റും 14 സെക്കൻഡുമായി.
1: ചിത്രമഞ്ജരി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: ചിത്രമഞ്ജരി.
0: നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമാണോ എല്ലാവർക്കും? മഴയാണ് അല്ലേ? മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം, മഴ പെയ്തു മാനം തെളിഞ്ഞ നേരത്ത് തൊടിയിലെ തൈമാവിന് ചൂട്ടിൽ ഒരു കൊച്ചു കാറ്റേറ്റ് തേന്മാവിൽ നിന്ന് ധാരാളം മാമ്പഴങ്ങൾ വീണിട്ടുണ്ട്. അവ മണ്ണിൽ കിളിർക്കും, വളർന്ന വലിയ മരങ്ങളാകും, ഭൂമിക്ക് തണലേകും. ഈ മഴക്കാലത്തും ഒത്തിരി ഒത്തിരി ചെടികളും

0: മരങ്ങളുമൊക്കെ ഭൂമിയിൽ പിറക്കും അല്ലേ? അവ തളിർത്ത് വളർന്ന് പടർന്ന് പന്തലിക്കും. കത്തുന്ന വേനലിലെ ചൂടിനെ വകഞ്ഞു മാറ്റി മഴയുടെ കുളിരുമായി ജൂൺ മാസം എത്തിയപ്പോൾ നമ്മുടെയൊക്കെ മനസ്സു നിറഞ്ഞു. വേനൽ മറഞ്ഞു, മഴ പെയ്തു, മണ്ണിലും മനസ്സിലും സ്നേഹത്തിന്റെ പുതുനാമ്പുകൾ കിളിർത്തു. ഇത്തവണത്തെ ജൂൺ മാസത്തിന്റെ പ്രത്യേകത അതുമാത്രമാണോ? അല്ല, ലോകം മുഴുവൻ, ഭൂഗോളം മുഴുവൻ ഒരു പന്തായി മാറുന്ന കാലം കൂടിയാണ് ഇത്. പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരുന്ന ലോകകപ്പ് ഫുട്ബോൾ മത്സരവും വന്നെത്തിയിരിക്കുന്നു. അങ്ങനെ അങ്ങനെ ആവേശകരമായ ദിനങ്ങൾ, സന്തോഷകരമായ ദിനങ്ങൾ, കുളിർമയുള്ള ദിനങ്ങൾ വന്നു ചേർന്നിരിക്കുന്നു അല്ലേ? എല്ലാവരുടെയും എല്ലാ ദിനങ്ങളും സന്തോഷകരമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ചിത്രമഞ്ജരിയിലേക്ക് ഹൃദയപൂർവ്വം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. 0483259300 2950080 എന്നീ നമ്പറുകളിലേക്ക് വിളിച്ച് നിങ്ങളുടെ കുഞ്ഞു വിശേഷങ്ങൾ പങ്കുവച്ചോളൂ, ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചോളൂ. സ്റ്റുഡിയോയിൽ ഞാൻ വിനോദ്, സഹായവുമായി കൂടെ ആതിര. സാങ്കേതിക സഹായം നിർവഹിക്കുന്നത് റോബിനും വേലായുധനരിക്കോടും ചേർന്ന്. അപ്പോ വിളിച്ചു തുടങ്ങാം. ഹലോ ഹലോ
1: ഹലോ,
0: നമസ്കാരം. ചിത്രമഞ്ജരിയിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ലതികയാണ്, പടിഞ്ഞാറ്റുമുറിയിൽ നിന്നാണ്. ആ പേരിൽ ഒരു ഗായിക ഉണ്ടല്ലോ നമുക്ക്, ലതിക. കാതോട് കാതോരത്തിലെ പാട്ട് പാടിയിട്ടുള്ള ലതിക, വന്ദനത്തിലെ ഹമ്മിങ്. അതെ അതെ അതെ, ഈയിടെയായിട്ട് അവര് സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? അവരുടെ ഹമ്മിങ് ഒക്കെ വീണ്ടും പാടുന്ന ചില കാഴ്ചകളൊക്കെ, വേദിയിൽ നിന്ന് പാടുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നു. ലതികയുടെ പാട്ടുകൾ ഇഷ്ടമാണോ ലതികയ്ക്ക്? ഈ ലതിക പാട്ട് പാടൂ. ഇല്ല, എന്ത് ചെയ്യുന്നു ലതിക? വീട്ടമ്മമാർക്ക് ഇപ്പൊ വലിയ കാലമാണ്, നല്ല കാലമാണ് അല്ലേ? ആണോ? അതെ അതെ അതെ, ഈയിടെ ഒരു സുപ്രീം കോടതി വിധി കാണുകയുണ്ടായി ഈ വീട്ടമ്മമാരായിട്ടുള്ള ആളുകളെ പരിഗണിച്ചു പോകേണ്ടതിന്റെ ആവശ്യകതയെ സംബന്ധിച്ചുള്ള ഒരു വിധിയായിരുന്നു. ഒരു ഭർത്താവിന്റെ ഭാര്യ മരിച്ചുപോയി, വാഹനാപകടത്തിലാണ് മരിച്ചത്. വാഹനാപകടത്തിൽ മരിച്ച അവർക്ക് ട്രിബ്യൂണൽ നൽകിയിട്ടുള്ള പിന്നെ നഷ്ടപരിഹാരം 200,000 രൂപയോ അങ്ങനെ എന്തോ ആണ്. അദ്ദേഹം കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി കുറച്ചുകൂടി ഉയർന്ന തുക വിധിച്ചു. പക്ഷെ അദ്ദേഹം സുപ്രീം കോടതിയിലേക്ക് പോയി. സുപ്രീം കോടതിയിലേക്ക് പോയപ്പോൾ 62,00,000 രൂപ മറ്റോ അവർക്ക് അനുവദിച്ചു കൊടുക്കണം എന്നുള്ള നിലയിൽ, ഭർത്താവിന് അനുവദിച്ചു കൊടുക്കണം നഷ്ടപരിഹാരമായി എന്നുള്ള വിധി കണ്ടിരുന്നു. അത് അങ്ങനെ നോക്കിയപ്പോൾ 30,000 രൂപയാണ് ഒരു മാസം വീട്ടമ്മമാർക്ക് അവരുടെ പ്രതിഫലമായിട്ട് കണക്കാക്കുന്നത്. അതൊരു ചെറിയ കാര്യമല്ല. വീട്ടിലാരൊക്കെയുണ്ട് ലതിക?
1: വീട്ടില് ഹസ്ബൻഡ്, 3 മക്കള്. ഹസ്ബൻഡ് കോടതിയിലായിരുന്നു, റിട്ടയർഡ്
0: ആയിട്ട്. ആധാരവരുത്താണ്. ലതിക എന്തെങ്കിലും മറ്റെന്തെങ്കിലും ജോലിക്ക് പോയിരുന്നോ നേരത്തെ?
1: ഇല്ല.
0: മക്കളൊക്കെ എന്താ ചെയ്യുന്നത്?
1: മക്കളൊക്കെ പഠിക്കുകയാണ്.
0: ഏത് ക്ലാസ്സുകളിലൊക്കെ?
1: മൂത്താള് കല്യാണം കഴിഞ്ഞു, ഹോസ്റ്റൽ മാനേജ്മെന്റ് അതിന്റെ കോഴ്സിന് പഠിച്ചു കഴിഞ്ഞപ്പോ. പിന്നെ രണ്ടാമത്തെ ആള് ഡിഗ്രി
0: കഴിഞ്ഞു.
1: മൂന്നാമത്തെ ആള് കമ്പ്യൂട്ടർ ടീച്ചറായിട്ട് വർക്ക് ചെയ്യ.
0: ഓ, അത് ശരി, നന്നായിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു അല്ലേ? ലതിക ഏത് പാട്ട് കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത്?
1: ഫ്രണ്ട്സിലെ ചിത്തിര താമര തുമ്പി എന്നൊരു പാട്ട്.
0: ഏതാ സിനിമ എന്നോട് പറയാമോ?
1: ഫ്രണ്ട്സ്.
0: ഫോർ ഫ്രണ്ട്സ് അല്ലേ? ചിത്തിരത്താമരത്തുമ്പി. ആ ആയിക്കോട്ടെ, അത് പിന്നെ ഇഷ്ടമാണ്. ആ പാട്ടാണ് ഇഷ്ടം അല്ലേ? അതെയോ, ഞാൻ ആ പാട്ട് ഇവിടെ ഉണ്ടോ എന്നൊന്നും ഇങ്ങനെ സെർച്ച് ചെയ്യുന്നു, അതാണ് ചെറിയൊരു ഗ്യാപ്പ് വന്നത്. പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ എന്താ, വേറെന്തെങ്കിലും ആകാശവാണിയോട് പറയാനുണ്ടോ, പങ്കിടാനുണ്ടോ?
1: ഇല്ല, ഞാൻ ഇടക്കിടക്ക് വാട്സപ്പില് പാട്ടുകൾ അയക്കാറുണ്ട്.
0: അപ്പൊ അതൊക്കെ വായിക്കാറുണ്ട്, വെച്ച് തരാറുണ്ട് അല്ലേ?
1: വെച്ചുതരാറുണ്ട്.
0: ആയിക്കോട്ടെ, അപ്പൊ സന്തോഷമായിട്ടിരിക്കുക. ആകാശവാണിയിലേക്ക് ഇടയ്ക്ക് വിളിക്കുക, കത്തുകൾ എഴുതുക, ആകാശവാണിയുമായിട്ടുള്ള സൗഹൃദം തുടരുക. ഭർത്താവിനോടും മക്കളോടൊക്കെ അന്വേഷണം പറയൂ കേട്ടോ. ആയിക്കോട്ടെ, കൂട്ടുകാരികളും സന്തോഷമായിട്ടിരിക്കട്ടെ, അവരും പാട്ടൊക്കെ കേട്ട് ആഹ്ലാദിക്കട്ടെ.
1: ഒന്ന് നിഷ, ബിന്ദു, ശോഭ, ഇവര് മൂന്നാളും ആശാവർക്കർമാരാണ്.
0: ഓ ആവട്ടെ, അവർക്കെല്ലാം വേണ്ടി ഈ പാട്ട് നമുക്ക് കേൾക്കാം കേട്ടോ.
1: ഇതില് ശോഭ വിളിക്കുമ്പോ എപ്പോഴും പറയും ഞാൻ റേഡിയോയില് കേൾക്കാറുണ്ട്, പാട്ടൊക്കെ കേൾക്കാറുണ്ട് പറയലും.
0: ഓഹോ അത് ശരി, അത് ശരി. ആ അപ്പൊ ശോഭയോടും പറയൂ കേട്ടോ.
1: ആയിക്കോട്ടെ,
0: ശരി.
1: ശോഭ കേൾക്കുന്നുണ്ടാവും ഇത്.
0: ഓ കേൾക്കട്ടെ, ശരി കേട്ടോ.
1: ശരി, ഓക്കെ, താങ്ക് യു.

0: ഇതിപ്പോ ആദ്യത്തെ അനുഭവം അല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കും.
1: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലമായി ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലെന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
0: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ ഒക്കെ ശരിയാവൂടോ?
2: എന്താ രണ്ടാളും കൂടെ ഭയങ്കര ചർച്ചയിലാണല്ലോ.
0: എന്റെ ചേച്ചി ഒന്നും പറയണ്ട, ഇത്തവണയും പ്രഗ്നൻസി ടെസ്റ്റ് നെഗറ്റീവായി, അതിന്റെ വിഷമത്തിലാണ്. ഞാൻ അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയായിരുന്നു.
2: ഹാ, എന്നാ അതിനിപ്പോ സമയായിന്ന് കൂട്ടിക്കോ. അവിടെ മോൾക്കും കുറെ കാലമായിട്ടും കുട്ടികളില്ലാത്ത പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, കുറെ ചികിത്സിച്ചതുവാ, അതൊന്നും ഒരു ഫലവും കണ്ടില്ല. അവസാനം അവള് പെരിന്തൽമണ്ണ കിംസ് അൽ

0: ഷിഫ ആശുപത്രിയിലെ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിൽ പോയി ട്രീറ്റ്മെന്റ് നടത്തി. ഇപ്പൊ റിസൾട്ട് പോസിറ്റീവായി. അവളും മരുമോനും ഭയങ്കര സന്തോഷത്തിലാ, കൂടെ ഞങ്ങളും.
1: ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400 1810.
2: മഴയായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ,
3: എന്നാ അകത്തിരുന്ന് വേൾഡ് കപ്പ് കണ്ടോളൂ.
4: മൈജി ലാഭമഴയിൽ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾ 7000 രൂപയിൽ താഴെ, സെലക്ടഡ് സൈസ് സോണി ടിവി മോഡലുകൾക്കൊപ്പം ഫുട്ബോൾ സമ്മാനം, 5000 രൂപീസ് വരെ എക്സ്ചേഞ്ച് ബോണസ്. പ്രമുഖ ബ്രാൻഡുകൾ മൈജിയുടെ സ്പെഷ്യൽ പ്രൈസിൽ.
3: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും TNC അപ്ലൈ.
5: നടുവേദന, സന്ധിവേദന, പുറം വേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
6: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
5: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
6: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
7: ചിത്രമഞ്ജരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ശ്രോതാവിലേക്ക് പോകാം. ഹലോ ഹലോ, നമസ്കാരം, ചിത്രമഞ്ജരിയാണ്. ഹലോ, ആരെങ്കിലും ഉണ്ടോ അപ്പുറത്ത്? ഈ കാലാവസ്ഥ മാറിയതിന് ശേഷം.
8: ഹലോ,
7: ആ വന്നല്ലോ, ആരാ സംസാരിക്കുന്നത്? ആ, ഞാനിപ്പോ കാലാവസ്ഥയെ സംബന്ധിച്ച് പറയായിരുന്നു. മഴ വന്നു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ ഫോണിനെല്ലാം തകരാറ് വരും. അങ്ങ് സംസാരിക്കുന്നത് എനിക്ക് കേൾക്കുന്നില്ല, വ്യക്തമാവുന്നില്ല കേട്ടോ. ഹലോ ഹലോ, കേൾക്കുന്നുണ്ട്? ഒന്ന് ഒന്ന് ഒന്ന് മാറി നിന്ന് സംസാരിച്ചു നോക്കൂ. ചിലപ്പോൾ ഒന്ന് ഇടത് ചെവിയിൽ നിന്ന് വലത് ചെവിയിലേക്ക് റിസീവർ പിടിച്ചാൽ ചിലപ്പോൾ അങ്ങ് ശരിയാവും. ശരിയാവുന്നില്ല. ഹലോ, അപ്പോ ഹലോ ഹലോ, ആ എന്താണ്, ഞാനിപ്പോ കുറേ ആരാ സംസാരിക്കുന്നത്? ബീന, എത്ര കാലമായി ഞങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നു.
9: അയ്യോ, എന്ന് ഞാൻ വിളിക്കണം, ആദ്യമായിട്ട് സന്തോഷം കൊണ്ട്
7: പറഞ്ഞറിയിക്കാം. സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാനും വയ്യ, നിൽക്കാനും വയ്യ. അതെ അതെ, ബീന, എന്തൊക്കെയാണ് കാര്യങ്ങൾ? ഒരുപാട് കാലമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, സന്തോഷത്തോടെ ഇന്ന് കിട്ടിയിരിക്കുന്നു. ആ സന്തോഷത്തിന്റെ ആധിക്യത്തിൽ ഒന്നും പറയാൻ പറ്റാതെ പോകരുത് കേട്ടോ ഇന്ന്.
9: ഇല്ലല്ല, ഞാൻ അംഗനവാടി ടീച്ചറാണ്. 3 മക്കളാണുള്ളത്. ഹസ്ബൻഡ് അംഗനവാടി, 10-15 കുട്ടികളുണ്ട്.
7: എങ്ങനെ പോകുന്നു കുട്ടികളോടൊപ്പമുള്ള ജീവിതം? എങ്ങനെയാ?
9: ഓ, വളരെ സന്തോഷം.
7: സന്തോഷമാണ്.
9: രാവിലെ ചെന്ന ഒരു വിഷം അറിയില്ല, അവരായിട്ട് കളിപ്പാട്ട് ചിരിയൊക്കെ ആയിട്ട് അങ്ങനെ വൈകുന്നേരമാവും. കുട്ടികളുണ്ട്,
7: കുഞ്ഞു
9: പൈതങ്ങൾ.
7: ഏതാ, അസം? അസംകാരാണല്ലേ? ഓ ഓ, അത് ശരി. മനസ്സിലാവുന്നില്ല. ആ അതെ അതെ അതെ അതെ, വരും, അത് ക്രമേണ അത് ശരിയായി വരും. എനിക്ക് പരിചയമുള്ള
9: 2 വർഷം പഠിച്ചു പോയതാണ് സ്കൂളിൽ, എല്ലാ കാര്യങ്ങളും നീറ്റായി, നല്ല ഉഷാറായി പഠിച്ചിട്ടുണ്ടായിരുന്നു.
7: എനിക്ക് പരിചയമുള്ള കുറെ കുട്ടികളുണ്ട്, അവരൊക്കെ ബംഗാളിലും അസാമിലും ഒറീസയിലൊക്കെ ഉള്ള ആളുകളാണ്. അവരുടെ രക്ഷിതാക്കളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ചേർത്തിയതാണ്. എത്ര നന്നായിട്ടാണെന്നറിയോ, ഒരു കാര്യങ്ങളെല്ലാം ചെയ്യാം, വളരെ നന്നായി പഠിക്കുകയും ചെയ്യും, നന്നായി പഠിക്കുകയും ചെയ്യും. അതാണ്. അതെ അതെ അതെ അതെ, നോക്കൂ, നിങ്ങൾ ഒരു പുതിയ കൾച്ചറിലേക്ക് അല്ലെ, അവര് ജനിച്ച് ജീവിച്ച് വളർന്ന സാഹചര്യത്തിൽ നിന്ന് മാറി
9: മറ്റൊരു വിദ്യാഭ്യാസം.
7: അതാണ് നമ്മളെ കുട്ടിക്കാലത്ത് ആ ഒരു സ്നേഹവും ലാളനയും പരിഗണനയും ഒക്കെ കൊടുത്താൽ കുട്ടികൾ തീർച്ചയായിട്ടും.
9: അതെ
7: അതെ, നന്നായി വരും. അതാണ്. ഏത് പാട്ടാണ് ചോദിക്കുന്നത് ഇന്ന്?
9: ഇന്ന് കുടുംബവിശേഷങ്ങളിലെ കൊല്ലം കോട്ട് തൂക്കം നേർന്ന്.
7: കുടുംബവിശേഷങ്ങളിലെ കൊല്ലം കോട്ട് തൂക്കം നേർന്ന്, കൊല്ലം കോട്ട് തൂക്കം നേർന്ന് കുഞ്ഞാറ്റം കിളി. എന്ത് രസമുള്ള ഒരു പാട്ടാണ് അല്ലേ? അതിമനോഹരമായിട്ടുള്ള പാട്ടാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ് അല്ലേ? ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള കുട്ടിയുടെ പേര് പറഞ്ഞേ. അങ്ങനെ വേർതിരിച്ച് കാണാൻ പറ്റില്ല അല്ലേ.
9: അവനോട് കുറച്ചും കൂടി അധികം സ്നേഹമുണ്ട്, അവൻ 2 വർഷമാണ് ഞങ്ങള്. ADHD കുട്ടിയാണ്, പക്ഷെ എന്നാലും കാര്യങ്ങളൊക്കെ അല്ല, നല്ല എല്ലാ കാര്യങ്ങളും പറയും, ഇംഗ്ലീഷ് ഭാഷ ഒക്കെ നല്ല നന്നായിട്ട് പറയും.
7: അവന് ടീച്ചർ
9: സ്നേഹനവന്.

0: അവന് ടീച്ചർ അമ്മയോടും വലിയ സ്നേഹമാണല്ലേ.
1: പിന്നെന്താ ഒരു സങ്കടമായിട്ടില്ല, ടീച്ചറെ കാണുന്ന
0: ആണല്ലേ,
1: ഭയങ്കര ഇഷ്ടമാണ് വരുന്നത്.
0: ഇതിനപ്പുറം എന്താണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടതല്ലേ? വേറെ എന്ത് സൗഭാഗ്യം നമുക്ക് ലഭിച്ചാലും ഇതിന് പകരമാകില്ല ഒന്നും അല്ലേ. നമ്മൾ മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടുക, അവരുടെ സ്നേഹം നമുക്ക് ആവോളം ലഭിക്കുക, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആവുമ്പോൾ അല്ലേ, എന്തൊരു നിഷ്കളങ്കമായ ഇഷ്ടവും സ്നേഹവും ഒക്കെയാണ് അവർക്ക്. അത് വലിയ കാര്യമാണ്. ഏതായാലും ഭീന സൗഭാഗ്യവതിയാണ്, സന്തോഷമായിട്ടിരിക്കുക കേട്ടോ.
1: സന്തോഷമൊക്കെ പങ്കിടാറ്. പിന്നെ മഞ്ചേരി എഫ് എം ഇല്ലേ, രാവിലെ 5:30 തുറന്നു വെച്ചാൽ ഞാൻ 9 പോകും, അതുവരെ കേൾക്കും.
0: പിന്നെ
1: വൈകുന്നേരം അല്ലാതെ കേൾക്കല്ല. വൈകുന്നേരം വന്നാല് ഈ ഫോണിലൊക്കെ വർക്കായത് കാരണം പേപ്പറൊക്കെ നോക്കുമ്പോ രാവിലെയാണ് കാര്യമായിട്ട്
0: കേൾക്കുക.
1: കൊറേ ആൾക്കാരുടെ റേഡിയോ കേൾക്കാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട്.
0: വളരെ സന്തോഷം.
1: ടീച്ചർമാർ കൊറേ ആൾക്കാർ റേഡിയത്തിന്റെ ആളുകളാട്ടോ, കൊറേ
0: ആൾക്കാർ.
1: ഞങ്ങൾക്ക് രാവിലെ സമയം നോക്കാൻ വേണ്ടിട്ട് റേഡിയം തുറന്നു വെച്ചിട്ടാണ് രാവിലെ. കൊറേ ടീച്ചേഴ്സ് ഉണ്ട് ഇതിന്റെ ആരാധകർ. ഞങ്ങളെ ടീച്ചർ ഒരു ഹെൽപ്പർ റിട്ടയർഡ് ആയി പോയ മൊത്തം സമ്മാനം എന്തായിരുന്ന റേഡിയോ
0: ആയിരുന്നു. ഓ ഗ്രേറ്റ്,
1: എന്നും കേൾക്കാൻ വേണ്ടിട്ട്.
0: നന്നായി നന്നായി. ഇതൊക്കെ എല്ലാവരും കേൾക്കട്ടെ. അതെ അതെ, നമ്മുടെ ശ്രോതാക്കള് എല്ലാവരും ഇത് കേൾക്കുന്നുണ്ടാവും, ഈ സന്തോഷം പങ്കുവെക്കുന്നത് അല്ലേ. തീർച്ചയായിട്ടും നാളെ നമ്മുടെ പിന്നെ ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് അരീക്കോട്ട് ഒരു സെമിനാർ എല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ ആകാശവാണിയുടെ ശ്രോതാക്കളെല്ലാം വരും. അപ്പോ എന്താ പറയണ്ട, ഇതുപോലുള്ള സന്തോഷങ്ങൾ കേൾക്കുമ്പോൾ, സന്തോഷങ്ങൾ അറിയുമ്പോൾ അല്ലേ, നമുക്ക് എന്താ പറയണ്ട, ജീവിതത്തിലെ വലിയ കാര്യമായിട്ട് നമ്മൾ അത് കാണും.
1: പരിപാടിക്ക് ഞാൻ പോവാറുണ്ട്, സംഗമത്തിലൊക്കെ ഞാൻ വരാറുണ്ട്, മഞ്ചേരി ഒക്കെ ഞാൻ വരാറുണ്ട്. ഇപ്പൊ പോവാന്ന് വിചാരിച്ചു, വലിയ കുഴപ്പമൊന്നും ഇല്ലാച്ചാല് പോവാന്ന് വിചാരിച്ചു, എല്ലാരും കാണാലോ.
0: അതെ അതെ അതെ, അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയാണ് സംഘടിപ്പിക്കുന്നത്. ആകാശവാണിയുടെ 90 വർഷങ്ങൾ ഒരുപാട് പ്രമുഖര് പങ്കെടുക്കുന്നുണ്ട്. ആകാശവാണിയിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ളവരും ഇപ്പോൾ ഇപ്പോൾ നിലവിലുള്ള ജീവനക്കാരും ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. അരീക്കോട് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്, ഉച്ചയ്ക്കാണ്, ഉച്ചയ്ക്ക് 1:30. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
1: ഓ
0: നന്നായി. ഓ തീർച്ചയായിട്ടും, വളരെ സന്തോഷമായി ബീന ടീച്ചർ, എനിക്കും ടീച്ചറോട് സംസാരിക്കാൻ സാധിച്ചത്. നമുക്ക് കേൾക്കാം പാട്ട് കേട്ടോ.
1: ഓക്കെ, താങ്ക് യു.

0: ചിത്രമഞ്ജരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. പരിപാടിയുടെ ഈ ഭാഗം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
2: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലമായി ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും വിശേഷമൊന്നും ആയില്ലെന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
1: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവൂടോ? ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400 1810000.
3: കണ്ണങ്കണ്ടി മഴക്കാലമേള
4: 8.5 kg സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 12,990 രൂപയ്ക്കും 8 kg ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 16,990 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
3: കണ്ണങ്കണ്ടി.
5: പുറത്തെന്ത് മഴയാ,
6: എന്നാ നമുക്ക് ലാപ്ടോപ്പിൽ ഗെയിം കളിച്ചാലോ?
5: ഗെയിമോ? അത് ഈ പഴഞ്ച ലാപ്ടോപ്പിലോ, ഇതൊന്ന് മാറ്റി വാങ്ങ. മൈജിയിൽ ലാഭമഴ നടക്കുകയല്ലേ. മികച്ച വിലയ്ക്ക് പുറമെ പഴയ ലാപ്ടോപ്പിന് 10,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്.
7: പ്രമുഖ ബ്രാൻഡുകളുടെ അഡ്വാൻസ് ലാപ്ടോപ്പുകൾ ഇപ്പോൾ സ്പെഷ്യൽ വിലക്കുറവിലും.
5: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
0: ചിത്രമഞ്ജരിയിലേക്ക് വിളിക്കുന്ന അടുത്ത ശ്രോതാവിലേക്ക് ഹലോ.
8: ഹലോ,
0: നമസ്കാരം. നമസ്കാരം, കേൾക്കാമോ?
8: ഓ, കേൾക്കാം.
0: എന്തുണ്ട് വിശേഷം? ആരാ സംസാരിക്കുന്നത്?
8: നല്ല വിശേഷം. ഞാൻ ശശി, പുളിയക്കോട്.
0: ശശിയാണ്?
8: അതെ അതെ അതെ,
0: പുളിയക്കോട് നിന്നാണ്.
8: അതെ.
0: ആ, പറഞ്ഞോളൂ ശശി, എന്തൊക്കെയാ?
8: നല്ല വിശേഷം. ഇന്നിപ്പോ മഴയ്ക്ക് കുറച്ച് കുറവുണ്ട്.
0: ഇന്ന് രാവിലെ മഴയ്ക്ക് കുറവുണ്ടെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു, അപ്പോഴാണ് ശക്തമായ മഴ. ഞാനിവിടെ ആകാശവാണിയിലേക്ക് എത്തുന്നത് വരെ കനത്ത മഴയായിരുന്നു റോഡില്. അവിടെ മഴ കുറവാണല്ലേ, പുളിയക്കോട് മഴ കുറവാണ്. പറഞ്ഞോളൂ, എന്തൊക്കെയാ വിശേഷം, എന്ത് ചെയ്യുന്നു?
8: ഞാന് കാർപ്പന്റർ വർക്കാണ്. പിന്നെ രണ്ട് മക്കൾ, വീട്ടില് വൈഫ്, 3 മക്കള്, വലിയ മോള് PhD കഴിഞ്ഞിരിക്കുകയാണ്. 2-ാമത്തെ 10-ാം ക്ലാസ് കഴിഞ്ഞു. 3-ാമത്തെ 3rd standard പഠിക്കുന്നു.
0: ഓ, 3rd standard പഠിക്കുന്നു. വൈഫ് എന്ത് ചെയ്യുന്നു? കേട്ടില്ല. ഹലോ ശശി, പോയോ? പുളിയക്കൂട്ടുകാരൻ ശശി പോയോ? സന്തോഷത്തോടെ സംസാരിച്ചു വരികയായിരുന്നു ശശി. എന്ത് ചെയ്യാം, കട്ടായിപ്പോയി. അപ്പൊ നമുക്കിനി ആരെങ്കിലും ഉണ്ടോ നോക്ക. ഹലോ, ഹലോ, സുഹൃത്തുക്കളെ, ചിത്രമഞ്ജരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പരിപാടിയിലേക്ക് നിങ്ങൾക്കും വിളിക്കാം കേട്ടോ. 0483. ഹലോ, കേൾക്കുന്നില്ലല്ലോ. ഹലോ, കേൾക്കുന്നില്ലല്ലോ, വ്യക്തമാകുന്നില്ല. ആരാ സംസാരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല, ചിലമ്പി ചിലമ്പി വോയിസ് കേൾക്കുന്നു. ഹലോ, ഹലോ, ആ ഇപ്പൊ കേൾക്കാം. ഇതാരാ സംസാരിക്കുന്നത്? സുലേഖ. റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിൽക്കൂ, എന്നാലേ നമുക്ക് വ്യക്തമായിട്ട് കേൾക്കുള്ളൂ എല്ലാവർക്കും. മറിയോ? ആ, വലിയൊരു ഹോളിംഗ് വന്നു, അപ്പൊ എനിക്ക് ഉറപ്പായി റേഡിയോ അടുത്ത് സ്വന്തം ശബ്ദം കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന്. പന്തല്ലൂരിൽ നിന്നാണ്? പന്തല്ലൂരുകാരി ഒരാൾ എന്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്, ആതിര. എന്താ പേര്? സുലേഖ. സുലേഖ, ആ സുലേഖ, എന്ത് ചെയ്യുന്നു?
9: ഞാന് ബാങ്കിലായിരുന്നു.
0: ഓ, റിട്ടയർ ചെയ്ത ആളാണ് സംസാരിക്കുന്നത്? പക്ഷെ കേട്ടാൽ ഒരു 25-26 30 ചുവടെയുള്ള ഒരാ വയസ്സിന്.

0: അത് ഇഷ്ടമായില്ലേ? അത് അങ്ങനെ പറഞ്ഞപ്പോ ഒരു സന്തോഷം വന്നില്ലേ? ഇപ്പോ ഒരു പോസിറ്റീവ് എനർജി കയറി വന്നില്ലേ? ആണോ?
1: ഇതുവരെ ഇന്നാണ് അത്.
0: അപ്പൊ ജൂൺ 13 ചരിത്രത്തിൽ രേഖപ്പെടുത്തും, അതാണ്
1: തീർച്ചയായിട്ടും. അതുപോലെ മോനിയർ സാറോട് സംസാരിക്കണ്ട, അത് മൈൻഡ് റീചാർജിൽ വിളിച്ചിട്ട് സംസാരിച്ചു.
0: ഓ,
1: പിന്നെ ഇപ്പൊ ഉള്ളത് ഇതായിരുന്നു.
0: അങ്ങനെ ആ അഭിലാഷവും
1: ശ്രോതാവാണ്.
0: അത് ശരി.
1: വാട്സപ്പിലൊക്കെ ഇഷ്ടഗാനങ്ങളൊക്കെ
0: അയക്കാറുണ്ട്. തീർച്ചയായിട്ടും വളരെ സന്തോഷമായി സുലേഖ, സംസാരിക്കാൻ സാധിച്ചില്ല, ഞങ്ങൾക്കും വലിയധികം സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ റിട്ടയർമെന്റിന് ശേഷം എന്താണ് പരിപാടി?
1: ഇപ്പൊ കാര്യമായിട്ടൊന്നുമില്ല, അങ്ങനെ പിന്നെന്താ പറയാ, വീട്ടിലെ കാര്യങ്ങളെ നോക്കി അങ്ങനെ പോകുന്നുണ്ട്.
0: ആണോ? നമുക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യണം സുലേഖ. നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നതാണ് കൂടുതൽ സന്തോഷം പകരുന്നതെങ്കിൽ അത് ചെയ്യണം. അത് ചെയ്യുന്നതോടൊപ്പം നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും, നമുക്ക് കൂടുതൽ എനർജി പ്രൊവൈഡ് ചെയ്യുന്ന, നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പോൾ വളരെ രസകരമായിരിക്കും ജീവിതം, ആസ്വാദ്യകരമായിരിക്കും ജീവിതം. പാട്ടൊക്കെ കേൾക്കാറുണ്ട്. യാത്രയൊക്കെ പോവാറുണ്ടോ? ഓ, വെരി ഗുഡ്.
1: ആണോ?
0: യാത്രയൊക്കെ ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ സമാന ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളൊക്കെ ചേർത്ത്, റിട്ടയർ ചെയ്തിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഉണ്ടാവും ധാരാളം. അപ്പൊ അവരെയൊക്കെ ചേർത്ത് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി യാത്രയൊക്കെ പോകണം. ആണോ? ആയിക്കോട്ടെ. ഏത് പാട്ടാ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്?
1: ഞാന് കഥാവശേഷം എന്നുള്ള സിനിമയില്
0: കഥാവശേഷം കണ്ണുനട്ട് കാത്തിരുന്നിട്ട്. ഓ, എന്തൊരു ഫീലാണ് ആ പാട്ടിനല്ലേ?
1: ഭയങ്കര ഇഷ്ടമാണ്.
0: അതെ അതെ അതെ അതെ, വല്ലാത്തൊരു ഗദ്ഗദമാണ് ആ പാട്ട് കേൾക്കുമ്പോ. നമ്മുടെ ഒരു ഇടനെഞ്ചിലൊരു വല്ലാത്ത കുത്തലാണല്ലേ. വല്ലാത്തൊരു, ആ സീൻ കണ്ടിട്ടുണ്ടോ? ആ സിനിമ കണ്ടിട്ടുണ്ടോ? ആ സിനിമയില് സിനിമയില് അസാധ്യമായിട്ടുള്ള അഭിനയമായിരുന്നു. നമ്മുടെ ഇന്ദ്രൻസ് ആയിരുന്നു ആ റോള് കൈകാര്യം ചെയ്തത്. ആ പാട്ട്, ആ പാട്ടിന്റെ സീനിൽ അദ്ദേഹമാണ്. വളരെ മനോഹരമായിട്ട് അദ്ദേഹം അത് പാടി അഭിനയിച്ചു. അപ്പൊ നല്ലൊരു പാട്ടാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നമുക്ക് കേൾക്കാം കേട്ടോ. അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കൂ, ഉഷാറായിട്ടിരിക്കൂ, റേഡിയോ കേൾക്കൂ, കൂടെ നിൽക്കൂ കേട്ടോ.
1: ശരി.

0: ഇതിപ്പോ ആദ്യത്തെ അനുഭവമൊന്നുമല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
1: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലം ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലെന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
0: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ ഒക്കെ ശരിയാവൂടോ?
2: എന്താ രണ്ടാളും കൂടെ ഭയങ്കര ചർച്ചയിലാണല്ലോ.
0: എന്റെ ചേച്ചി ഒന്നും പറയണ്ട, ഇത്തവണയും പ്രഗ്നൻസി ടെസ്റ്റ് നെഗറ്റീവായി, അതിന്റെ വിഷമത്തിലാണ്. ഞാൻ അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കായിരുന്നു.
2: ഹാ, എന്നാ അതിനിപ്പോ സമയായി എന്ന് കൂട്ടിക്കോ. അവിടെ മോൾക്കും കുറെ കാലമായിട്ടും കുട്ടികളില്ലാത്ത പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, കുറെ ചികിത്സിച്ചതുവാ, അതൊന്നും ഒരു ഫലവും കണ്ടില്ല. അവസാനം അവള് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയിലെ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിൽ പോയി ട്രീറ്റ്മെന്റ് നടത്തി. ഇപ്പൊ റിസൾട്ട് പോസിറ്റീവായി. അവളും മരുമോനും ഭയങ്കര സന്തോഷത്തിലാ, കൂടെ ഞങ്ങളും.
0: ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400180100.
3: ചിത്രമഞ്ജരി നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: ചിത്രമഞ്ജരി.
5: ചേച്ചി അല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാനാ.
6: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
5: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
6: കണ്ടില്ലേ
5: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
7: നോ സിഗ്നൽ.
5: ഇനി എന്ത് ചെയ്യും? ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
6: ഏയ് മണ്ടത്തരം നിർത്ത്.
5: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
7: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
5: RBI പറയുന്നു
8: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
9: ലോകത്തിലെ മികച്ച അലക്കുകാരെല്ലാം ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. വിവിധ ടെക്നോളജികളിൽ അലക്കുന്ന വാഷിംഗ് മെഷീനുകൾ വമ്പൻ മൺസൂൺ ഓഫറുകളോടുകൂടി സ്വന്തമാക്കൂ കണ്ണങ്കണ്ടി.
10: ഈ മഴക്കാലത്ത് മൈജി ഷോറൂമുകളിൽ ഓഫറുകളുടെ പേരുമഴയുമായി ലാഭമഴ പെയ്യുന്നു.
11: ഗാലക്സി S25, ഓപ്പോ, റെഡ്മി, റെഡ്മി നോട്ട്, വിവോ X300 സീരീസ് സ്മാർട്ട് ഫോണുകൾ. മൈജിയുടെ സ്പെഷ്യൽ പ്രൈസ് EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, UPI ക്യാഷ് ബാക്ക് ഓഫറുകൾ.
10: ഐപാഡ് കില്ലർ പ്രൈസിൽ ലഭിക്കുമ്പോൾ ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഫോണിന് വെള്ളത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണവുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാൻ.
12: മഴയും കണ്ട് ആസ്വദിച്ചിരിക്കുകയാണല്ലേ എങ്കിൽ കേട്ടോളൂ ചൂടോടെ ഒരു സൂപ്പർ ഓഫർ. പിട്ടാപ്പള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ നടക്കുന്നുണ്ടല്ലോ, അവിടെ ഈ സാറ്റർഡേ വാട്ടർ ഹീറ്റർ ആണ് താരം. പിട്ടാപ്പള്ളിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ ഹീറ്റർ സെയിൽ. എല്ലാ വാട്ടർ ഹീറ്റർ പർച്ചേസിനുമൊപ്പം 5 years പീസ് ഓഫ് മൈൻഡ് വാറന്റി, അതായത് 5 വർഷത്തെ കോംപ്രിഹെൻസീവ് വാറന്റി ഫ്രീ ആണെന്ന്. ലീഡിംഗ് ബ്രാൻഡുകൾ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോ തണുപ്പൊക്കെ മാറ്റിവെച്ച് നേരെ വിട്ടോ പിട്ടാപ്പള്ളിൽ ഏജൻസീസിലേക്ക്.
13: ചിത്രമഞ്ജരി തുടരുകയാണ് അടുത്ത ശ്രോതാവിലേക്ക്. ഹലോ.
14: ഹലോ, ഗുഡ് മോർണിംഗ്.
13: ഗുഡ് മോർണിംഗ്. ആര് സംസാരിക്കുന്നു?
14: ഞാൻ കുഞ്ഞാണി തെഞ്ചേരി.
13: കുഞ്ഞാണിക്ക് എന്തൊക്കെയാണ്?
14: നല്ല വിശേഷം. രാവിലെ തന്നെ ചെറിയ മഴയൊക്കെ.
13: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മഴയാണ്, മഴക്കാലമാണ്. പക്ഷെ വേണ്ടത്ര മഴ പെയ്യില്ല എന്നുള്ള റിപ്പോർട്ടും കേൾക്കുന്നു അല്ലേ? ഈ മഴക്കാലം വേണ്ടത്ര ശക്തമാകില്ല, ആവശ്യത്തിന് മഴ ലഭിക്കില്ല എന്നൊക്കെ കേൾക്കുന്നു. അതെ അതെ അതെ അതെ. എന്തൊക്കെയാണ് വിശേഷം? അതെ അതെ അതെ അതെ അതെ. നേരത്തെ ഒരു ശ്രോതാവ് റേഡിയോ സമ്മാനിക്കുന്നതിനെ സംബന്ധിച്ചും റേഡിയോ സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോ നാളത്തെ പരിപാടി നമുക്ക് മറക്കാൻ കഴിയില്ലല്ലോ, മാറ്റി വെക്കാൻ കഴിയില്ലല്ലോ.
14: അതെ.
13: എന്താണ് അങ്ങനെ അങ്ങനെ ഒരു ആശയം ഉരുത്തിരിഞ്ഞ് വന്ന് നാളെ ചെയ്യാനുള്ള എന്തായിരുന്നു അതിന്റെ ഒരു പ്രചോദനം?

0: ആകാശവാണി ഒരു വർഷമായിട്ട് 90 വർഷം
1: ആഘോഷിക്കുകയാണ്. അതെ അതെ.
0: അതിന്റെ ഭാഗമായിട്ട് നമ്മൾ റേഡിയോ ശ്രോതാക്കൾ ഒരു പരിപാടി വെച്ചാലോ ഞങ്ങൾ ആലോചിച്ചാ. ഓരോ നിലയങ്ങളും ഓരോ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. കോഴിക്കോട് കൊച്ചി ഒരു വർഷമായിട്ട് ഇങ്ങനെ
1: സംഘടിപ്പിക്കുന്നുണ്ടല്ലോ.
0: നമ്മൾ ശ്രോതാക്കളെ നമ്മളൊന്ന് ചിന്തിച്ചതാണ്.
1: ശ്രോതാക്കൾക്കും അതിലൊരു നല്ല റോളുണ്ട് തീർച്ചയായിട്ടും. അതൊരു വലിയ കാര്യം തന്നെയാണ്, ഒരു നല്ല മാതൃകാപരമായ കാര്യമാണ്. നിലയങ്ങൾ

0: ആശങ്കാപരമായ കാര്യമാണ്. നിലയങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ പുറത്ത് ആകാശവാണി ശ്രോതാക്കളും ഒരുമിച്ച് ചേരുക, ചില പരിപാടികളെല്ലാം സംഘടിപ്പിക്കുക, അതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പൊ ഒരു സെമിനാർ എന്നുള്ള നിലയിൽ തന്നെയാണ് സംഘടിപ്പിക്കുന്നത് അല്ലേ? വിഷയാവതരണം ഒക്കെ ഉണ്ടാവും, അതിന്മേലുള്ള ചർച്ച ഉണ്ടാവും അല്ലേ?
1: പ്രദീപ് കുമാർ സാറാണ് വിഷയം മുഖ്യ പ്രഭാഷണമായിട്ട് നടത്തുന്നത്.
0: ശരി.
1: പിന്നെ കോഴിക്കോട് ആകാശവാണിയിൽ നിന്ന് വിരമിച്ച ശരത്ചന്ദ്ര സാറുണ്ട്, വാർത്താവതാരകൻ
0: അനിൽചന്ദ്രൻ സാറുണ്ട്,
1: നമ്മളെ മഞ്ചേരിയിൽ മേധാവി ആയിരുന്ന കൃഷ്ണകുമാർ സാർ,
0: കൃഷ്ണകുമാർ സാറുണ്ട്,
1: പിന്നെ നമ്മളെ ഇപ്പം
0: മുനീർ സാറുണ്ടാവും,
1: പിന്നെ ജനപ്രതിനിധികളുണ്ട്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ ജബ്ബാറാജ് ഉദ്ഘാടനം
0: ചെയ്യുന്നത്.
1: അപ്പോ ഇത് കേൾക്കുന്ന എല്ലാ ശ്രോതാക്കളെയും പരിപാടിക്ക് നാളെ ക്ഷണിക്കണം.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇതിന്റെ ഒരു ഭാരവാഹി എന്നുള്ള നിലയിൽ അല്ലേ, ജില്ലാ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഔദ്യോഗികമായി തന്നെ എല്ലാ ശ്രോതാക്കളെയും ക്ഷണിച്ചിരിക്കുന്നു അല്ലേ? ആവട്ടെ.
1: ഉച്ചയ്ക്ക് 1:30
0: അരീക്കോട് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിലാണ്.
1: അപ്പൊ
0: പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാളെ നടക്കുന്ന ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള മനോഹരമായിട്ടുള്ള ഒത്തുചേരലിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം ആകാശവാണിയും ക്ഷണിക്കുകയാണ്. ജില്ലാ പ്രസിഡന്റുമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷന്റെ. അപ്പൊ അദ്ദേഹവും ക്ഷണിച്ചിരിക്കുന്നു, നമുക്ക് എല്ലാവർക്കും അവിടെ ഒത്തുചേരാം. ഏതായാലും വളരെ സന്തോഷം. സാധാരണഗതിയിൽ ഇത്തരം സന്ദർഭങ്ങളിൽ കുഞ്ഞാണിക്കൊന്ന് വിളിക്കാറുണ്ടല്ലേ, എന്തെങ്കിലും വിശേഷം ഉണ്ടാവുന്ന സമയത്ത് അല്ലേ? അതെ അതെ അതെ അതെ, അത് കറക്റ്റ് കിട്ടാറുണ്ട്. സാധാരണഗതിയിൽ അങ്ങനെ ആളുകൾ വിളിച്ചാൽ കിട്ടാറില്ല. ഏതായാലും നമുക്ക് കാണാം. ഏത് പാട്ടാണ് കുഞ്ഞണിക്ക ഇന്ന് സമർപ്പിക്കുന്നത്?
1: ദേവദാസി എന്ന ചിത്രത്തിലെ ഒരു നാൾ വിശ്വനേറെ കലർന്നേ തോന്നില്ല.
0: ദേവദാസിയിലെ നല്ല ഒരു പാട്ടാണ്, നമുക്ക് അത് കേൾക്കാം.
1: ആയിക്കോട്ടെ.
0: ഓക്കെ, താങ്ക് യു.
1: താങ്ക് യു.

0: ലോകത്തിലെ മികച്ച അലക്കുകാരെല്ലാം ഇപ്പോൾ കണ്ണങ്ങടിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. വിവിധ ടെക്നോളജികളിൽ അലക്കുന്ന വാഷിംഗ് മെഷീനുകൾ വമ്പൻ മൺസൂൺ ഓഫറുകളോടുകൂടി സ്വന്തമാക്കൂ കണ്ണങ്ങണ്ടി.
1: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
2: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
1: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744555024.
3: ഹോം തിയേറ്റർ, ബ്ലൂടൂത്ത് സ്പീക്കർ, പവർ ബാങ്ക് എന്നിവയിൽ സൂപ്പർ ഓഫറുകളുമായി മൈ ജി ലാഭമഴ.
4: 77% ഓഫിൽ ഹോം തിയേറ്റർ.
3: ബ്ലൂടൂത്ത് സ്പീക്കറുകൾക്ക് 53% വരെ വിലക്കുറവ്.
4: ഇയർബഡ്സ്, പവർ ബാങ്ക്, സ്മാർട്ട് വാച്ച് എന്നിങ്ങനെ എല്ലാത്തിലും സൂപ്പർ വിലക്കുറവ്.
3: മൈ ജി ലാഭമഴ ഇപ്പോൾ മൈ ജിയുടെ എല്ലാ ഷോറൂമുകളിലും.
4: ടി എൻ ജി അപ്ലൈ.
5: ഈ വേൾഡ് കപ്പ് തോഷിബ LED ടിവിയോടൊപ്പം ആഘോഷിക്കൂ.
6: ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ തലസ്ഥാനമായ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന തോഷിബ LED ടിവി തകർപ്പൻ വേൾഡ് കപ്പ് ഓഫറുകളോടെ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
3: ഈ മഴക്കാലത്ത് ലാഭത്തിന്റെ പെരുമഴ പെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ?
4: നമ്മുടെ മൈജിയിൽ. അല്ലാതെ എവിടെ?
3: നിങ്ങളുടെ മഴക്കാല ഷോപ്പിംഗ് ആഘോഷമാക്കാൻ മൈജി ലാഭമഴ.
4: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും വമ്പൻ വിലക്കുറവ്, ക്യാഷ് ബാക്കും കോംബോ ഗിഫ്റ്റുകളും.
3: മൈജി ലാഭമഴ ഇപ്പോൾ മൈജിയുടെ എല്ലാ ഷോറൂമുകളിലും.
4: TNC അപ്ലൈ.
7: ചിത്രമഞ്ജരിയിലേക്ക് വിളിക്കുന്ന അടുത്ത ശ്രോതാവ് ആരാണെന്ന് നോക്കാം. ഹലോ, ഹലോ, അപ്പുറത്ത് ആരെങ്കിലും ഉണ്ടോ? ഹലോ സുഹൃത്തുക്കളെ, ചിത്രമഞ്ജരിയുടെ അവസാനത്തെ കോളറായിരുന്നു ഇന്നത്തെ. ഈ കോള് ഈ ലൈനിൽ സ്വീകരിക്കുന്ന സമയത്ത് ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പുറത്തൊന്നും കേൾക്കുന്നില്ല, വ്യക്തമാവുന്നില്ല, ഒന്നും വ്യക്തമാവുന്നില്ല. ആരോ സംസാരിക്കുന്നുണ്ട് പക്ഷെ വ്യക്തമാവുന്നില്ല. ഹലോ, ഹലോ. സമയം 9 മണി കഴിഞ്ഞ് 14:12 ആയിട്ടുണ്ട്. ഒരു കോളറോട് കുറച്ച് നമുക്ക് സംസാരിക്കാം, അതിനുശേഷം ഒരു പാട്ട് കേൾക്കാം. എന്തു പറയുന്നു? ഹലോ, എനിക്ക് സംസാരിക്കണമെന്നുണ്ട് അപ്പുറത്തുള്ള ഒരാളോട്. ഹലോ കേൾക്കുന്നുണ്ട് പക്ഷെ അത് ചിലമ്പി ചിലമ്പിയാണ് കേൾക്കുന്നത്. ഹലോ, ആ ഹലോ,
8: ഹലോ,
7: ആ ആ ചിലമ്പി ചിലമ്പി കേട്ടിരുന്ന വോയിസ് ആണോ ഇത്? അല്ല, ഇത് വേറൊരു വോയിസ് ആണല്ലേ. കേൾക്കാമോ?
8: കേൾക്കാം.
7: ആ പറഞ്ഞോളൂ, ആരാ സംസാരിക്കുന്നത്?
8: സൂര്യ.
7: സൂര്യ എവിടുന്നാ സൂര്യ?
8: ഞാൻ ഒറ്റപ്പാലം കോതകുർശി.
7: സൂര്യ ഒറ്റപ്പാലം കോതകുർശി.
8: നല്ല
7: രസകരമായ പേരുകളാണല്ലോ.
8: അച്ഛനും അമ്മയുടെ പേരാണ് സൂര്യ.
7: സൂര്യ നല്ല പേരാണ്. പറഞ്ഞോളൂ സൂര്യ, എന്ത് ചെയ്യുന്നു?
8: ഞാൻ ഇവിടെ ഒറ്റപ്പാലത്ത് മനുഷ്യരി സ്കൂളിലെ ടീച്ചറാണ്, സംസ്കൃതം അധ്യാപികയാണ്.
7: ഓ, ഈ സ്കൂളിന്റെ പേര് എന്നോട് പറയുമോ?
8: മനുഷ്യരി AUP സ്കൂൾ.
7: മനുഷ്യരി AUP സ്കൂൾ.
8: ഒറ്റപ്പാലത്ത് ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ വരിക്കാശ്ശേരി മന, എല്ലാവർക്കും അറിയുന്ന സ്ഥലങ്ങളാണ്.
7: അതെ അതെ,
8: അതിനോട് അടുത്തുള്ള സ്കൂളാണ് വരിക്കാശ്ശേരി മനയുടെ അടുത്ത്.
7: മനയുടെ അടുത്തുള്ള, പണ്ട് മനക്കാരുടെ സ്കൂളായിരുന്നു അത്?
8: അല്ല അല്ല അല്ല
7: അല്ല. ഒറ്റപ്പാലം നല്ല രസമുള്ള പ്രദേശമാണ്, ഞങ്ങളൊക്കെ വന്നിട്ടുണ്ട്. വരിക്കാശ്ശേരി മന മാത്രമല്ല, ആ പ്രദേശം നല്ല ഗ്രാമീണമായ ഒരു അന്തരീക്ഷം. ഒറ്റപ്പാലത്തിന്റെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ നല്ല ഒരു ഗൃഹാതുരമായ ഒരു വല്ലാത്ത സുഖമാണ്. ടീച്ചർ എത്ര വർഷമായി അവിടെ?
8: ഞാൻ 2019
7: മുതൽ അവിടെയുണ്ട്.
8: സ്കൂൾ ജീവിതമായിട്ട് അങ്ങനെ പോകുന്നു.
7: എങ്ങനെയുണ്ട് കുട്ടികളൊക്കെ?
8: നല്ല കുട്ടികളാണ്. 7-ാം ക്ലാസ് വരെയാണ് അവിടെ ഉള്ളത്. അപ്പോ 7 വരെയുള്ള കുട്ടികളെ നമുക്ക് അറിയാലോ,
7: നിഷ്കളങ്കരായിട്ടുള്ള കുട്ടികളാണ്. കളങ്കം അവരുടെ മനസ്സിലേക്ക് എത്തിപ്പെടാത്ത ഒരു കാലമാണ്. അതെ അതെ അതെ, നമ്മള് മുതിർന്നവര് കളങ്കം എത്തിക്കണം, അത് എത്താനുള്ള സമയമായിട്ടില്ല. അതിനു മുമ്പേ നിങ്ങൾ അവരെ കൈകാര്യം ചെയ്യുന്നു.

0: നന്മയുള്ള കുട്ടികളായിട്ട് അവരെ വളർത്തിക്കൊണ്ടുവരിക, സ്നേഹം പകർന്നു കൊടുക്കുക, നന്മ പകർന്നു കൊടുക്കുക, എല്ലാവരെയും സ്നേഹിക്കാൻ അവരെ പഠിപ്പിക്കുക.
1: തീർച്ചയായിട്ടും കുട്ടികൾ എപ്പോഴും ചോദിക്കേ എന്തിനാണ് ടീച്ചറെ സ്കൂളിൽ വരുന്നത്. അപ്പൊ ഞാൻ പറയും, പുസ്തകങ്ങളിലുള്ളത് മാത്രം പഠിക്കാനല്ല, ജീവിതം പഠിക്കാൻ കൂടിയാണ് നിങ്ങൾ സ്കൂളിലേക്ക് വരുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. അപ്പൊ അവരിങ്ങനെ അർത്ഥം വിട്ടിങ്ങനെ ഇരിക്കും. പക്ഷെ എന്നാലും ചിലപ്പോ ഇത് കഴിഞ്ഞ് പഠിച്ചു പോയ കുട്ടികളൊക്കെ പിന്നെ കാണുമ്പോഴേ ടീച്ചർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വരാറുണ്ട്, ചില സന്ദർഭങ്ങളിൽ ഓർമ്മ വരാറുണ്ട് എന്നൊക്കെ പറയുമ്പോ ഒരു സന്തോഷം.
0: തീർച്ചയായിട്ടും അവർക്ക് നല്ല കഥകൾ പറഞ്ഞു കൊടുക്കണം സുരി ടീച്ചറെ, നല്ല അനുഭവങ്ങൾ പകർന്നു കൊടുക്കണം. നല്ല നല്ല കഥകളുണ്ട്, ആ കഥകളിലൂടെയൊക്കെ കുട്ടികൾ പ്രചോദിപ്പിക്കപ്പെടും. അതാണ് അവരുടെ മനസ്സിൽ അവരറിയാതെ ഞാൻ നേരത്തെ പറഞ്ഞ വികാരങ്ങളൊക്കെ രൂപപ്പെട്ടു വരും. അവരുടെ മനസ്സിലേക്ക് പിന്നെ കളങ്കമൊന്നും കയറില്ലെന്നേ. അപ്പൊ നന്നായി നല്ല ടീച്ചറായിട്ടിരിക്കാൻ ഭാവിയിലും തുടർന്നും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ടീച്ചർക്ക് ചെറിയ ഒരു പാട്ടിന്റെ കുറച്ച് മാത്രം കേൾപ്പിച്ചു തരാം. ഏത് പാട്ടാ?
1: എനിക്ക് ഹൃദയപൂർവ്വം എന്നുള്ള സിനിമയിലെ കരയാതെ എന്നുള്ള ഒരു പാട്ടുണ്ടല്ലോ, അച്ഛന് വേണ്ടിയിട്ട് ലാലേട്ടനും ലാലേട്ടന്റെ മകളും കൂടിയുള്ള ഒരു സോങ് ഉണ്ടല്ലോ,
0: ഹൃദയപൂർവ്വത്തിൽ
1: സോങ് ഉണ്ടല്ലോ.
0: കരയാതെ എന്ന് തന്നെയാണ് അത് തുടങ്ങുന്നത്?
1: തുടങ്ങുന്നത് വേറൊരു വരിയിലാണെന്ന് തോന്നുന്നു. ഹൃദയപൂർവ്വം എന്നാണ് സിനിമയുടെ പേര്.
0: ഹൃദയവാതിൽ തുറക്കാത്തതാരോ ആണോ, തുറക്കുവതാരോ? അതല്ല.
1: പൊന്മകളെ നീ വേറെങ്ങും പോയില്ലല്ലോ, നീ അറിയാതെ. ആ പാട്ട്.
0: ഓ അതെ അതെ അതെ, അത് ബൽറാം പാടിയിട്ടുള്ള ഒരു പാട്ടാണ്, നല്ല പാട്ടാണ്. ആയിക്കോട്ടെ. ഓ സാരമില്ല സാരമില്ല,
1: ഓ
0: തീർച്ചയായിട്ടും നമുക്ക് കുറച്ച് കേൾക്കാം, കുറച്ച് കേൾക്കാം, സമയം ആയിരിക്കുന്നു.
1: ഓ
0: സത്യനാരായണ. അപ്പൊ പ്രിയപ്പെട്ട അച്ഛനു വേണ്ടിയും ബാക്കി എല്ലാവർക്കും വേണ്ടിയും ആ പാട്ട് നമുക്ക് കേൾക്കാം. അപ്പൊ സൂര്യ ടീച്ചർ സന്തോഷമായിട്ടിരിക്കൂ, കുട്ടികളായിട്ട് നല്ല നല്ല ടീച്ചറായിട്ട് വളരൂ.
1: ഓക്കെ
0: ശരി,
1: ഹാവ് എ നൈസ് ഡേ.
0: ഹാവ് എ നൈസ് ഡേ.

പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മുടെ ഇന്നത്തെ ചിത്രമഞ്ജരിയുടെ സമയം ഇവിടെ തീർന്നിരിക്കുകയാണ്. അവതരിപ്പിച്ച പാട്ടുകളും ഒരുപാട് പേർ നമ്മളോട് പറഞ്ഞ വിശേഷങ്ങളുമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന്

പ്രതീക്ഷിക്കുന്നു. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ മഴക്കാലം സുന്ദരമായ കാലമാണെങ്കിലും ആ കാലത്തിന് ഒരുപാട് ദുരന്തങ്ങളും സമ്മാനിക്കാൻ കഴിയുമെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഒരുപാട് രോഗങ്ങൾ പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകൾക്കിടയിൽ. മഴക്കാല രോഗങ്ങളെക്കുറിച്ചൊക്കെ നിരന്തരമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിപ്പ പോലെയുള്ള രോഗങ്ങൾ വ്യാപകമാകുന്ന സാഹചര്യമുണ്ട്. ഷിഗല്ല വളരെയധികം പേർക്ക് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നു. അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ജാഗ്രതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ജാഗ്രത പുലർത്താൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ചിത്രമഞ്ജരിയിലൂടെ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, എല്ലാ ശ്രോതാക്കളോടും ആവശ്യപ്പെടുകയാണ്. ഇത്ര നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ വിനോദ്, സ്റ്റുഡിയോ സഹായവുമായി കൂടി ഉണ്ടായിരുന്നത് ആതിരയാണ്. സാങ്കേതിക സഹായം നിർവഹിച്ചത് റോബിനും വേലായുധൻ അരീക്കോടും ചേർന്നാണ്.

0: ആകാശവാണി 102.7 മഞ്ചേരി FM.
1: FM പ്രധാന വാർത്തകൾ.
0: ഫ്രാൻസ്, സ്ലോവാക്യ എന്നീ രാജ്യങ്ങളിലെ ഔദ്യോഗിക സന്ദർശനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. നാളെ ഫ്രാൻസിലെ നീസ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ കേന്ദ്രസംഘം ഇന്ന് കോഴിക്കോട് എത്തും. കേന്ദ്ര ആരോഗ്യമന്ത്രാലയത്തിന് കീഴിലെ നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിലെ വിദഗ്ധരുടെ സംഘമാണ് കോഴിക്കോട്ട് എത്തുക. തിരുവനന്തപുരം കാട്ടക്കടയിലെ ബേക്കറിയിൽ വിതരണം ചെയ്ത ജ്യൂസിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. കട്ടക്കടയിലെ കാർത്തിക ബേക്കറിയിൽ തയ്യാറാക്കിയ ഓറഞ്ച് ജ്യൂസിലാണ് ബാക്ടീരിയ സാന്നിധ്യം കണ്ടെത്തിയത്. ഹോട്ടൽ അടച്ചു. സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ KSRTC പുറത്തിറക്കി. പദ്ധതി മറ്റന്നാൾ പ്രാബല്യത്തിൽ വരും. കോഴിക്കോട് ജില്ലയിൽ അതിഥി തൊഴിലാളികൾക്കിടയിൽ മന്ദരോഗം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ കോഴിക്കോട് ബീച്ച് ഫുഡ് സ്ട്രീറ്റിലെ കച്ചവടക്കാർക്കും അതിഥി തൊഴിലാളികൾക്കുമായി രാത്രികാല രക്തപരിശോധന ക്യാമ്പ് നടത്തി. കോഴിക്കോട് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗവും ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റും ചേർന്നാണ് ക്യാമ്പ് നടത്തിയത്. നെയ്യർ ഡാമിലെ ജലനിരപ്പ് മൂന്നാം മുന്നറിയിപ്പ് നിലയായ ചുവപ്പ് ജാഗ്രതയിലേക്ക് അടുത്തു. ഡാമിന്റെ 4 ഷട്ടറുകളും രാവിലെ 10 മണിക്ക് 20 സെന്റിമീറ്റർ വീതം ഉയർത്തും. പരിസരവാസികൾ ജാഗ്രത പാലിക്കണം. ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്ക പരാഗ്വയെ തോൽപ്പിച്ചു. ലോസ് ആഞ്ചലസിൽ ഈഗിൾവുഡ് സ്റ്റേഡിയത്തിൽ 1-1 4 ഗോളുകൾക്കാണ് അമേരിക്കയുടെ ജയം.
1: FM പ്രധാന വാർത്തകൾ.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അമ്മയ്ക്ക് കരുതലായി,
3: കുഞ്ഞിന് കാവലായി
2: അലോഹ ഹോസ്പിറ്റൽ.
4: ലോകത്തിലെ മികച്ച അലക്കുകാരെല്ലാം ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. വിവിധ ടെക്നോളജികളിൽ അലക്കുന്ന വാഷിംഗ് മെഷീനുകൾ വമ്പൻ മൺസൂൺ ഓഫറുകളോടുകൂടി സ്വന്തമാക്കൂ കണ്ണങ്കണ്ടി.
5: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
6: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
7: അൽ റെഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി,
8: ദിവസവും കാലത്ത് 6:35
9: വേദനരഹിത താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ.
7: അൽ റെഹാൻ കണ്ണാശുപത്രി,
10: കൊണ്ടോട്ടി, എടപ്പാൾ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
11: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
12: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
11: പിട്ടാപ്പള്ളി ഏജൻസീസ്,

0: ഉക്രൈൻ സമയം.
1: ട്രെയിൻ നമ്പർ 16649 മാംഗ്ലൂർ കന്യാകുമാരി പരശുരാം എക്സ്പ്രസ് 9:28, 16610 മാംഗ്ലൂർ പാലക്കാട് എക്സ്പ്രസ് 10:59, 16606 തിരുവനന്തപുരം മാംഗ്ലൂർ ഏറനാട് എക്സ്പ്രസ് 11:33 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 56323 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44, 16326 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49 എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷ.
0: ട്രെയിൻ സമയം.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
3: എന്നും രാവിലെ 8:03.
2: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
4: ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
5: കണ്ണങ്കണ്ടിയിൽ തകർപ്പൻ വേൾഡ് കപ്പ് ഓഫർ ആരംഭിച്ചിരിക്കുന്നു. ഗൃഹോപകരണങ്ങളും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സും വമ്പൻ ഓഫറുകളോടെ സ്വന്തമാക്കൂ.
6: ക്യാഷ് ബാക്ക്, പലിശരഹിത വായ്പ, തിരഞ്ഞെടുത്ത മോഡലുകൾക്ക് ഫ്രീ ഗിഫ്റ്റും നേടാം. കണ്ണങ്കണ്ടി.
7: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, പി സി ഒ എസ്, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീ രോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
8: കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
7: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
8: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
7: ഫോൺ 9744555024.
1: വികസന വാർത്തകൾ. ഇന്ദിരാ ഗ്യാരന്റിയുടെ ഭാഗമായി തിങ്കളാഴ്ച മുതൽ ഓർഡിനറി കെ എസ് ആർ ടി സി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുമ്പോൾ മലപ്പുറം ജില്ലയിൽ ഈ സൌകര്യം ലഭിക്കുക 86 വണ്ടികളിൽ. മലപ്പുറം, നിലമ്പൂർ, പെരിന്തൽമണ്ണ, പൊന്നാനി ഡിപ്പോകളിലാണ് ഇത്രയും ബസ് ഉള്ളത്. ഇതിൽ 3 ഗ്രാമവണ്ടികളാണ്. പൊന്നാനിയിൽ 2, മലപ്പുറത്ത് 1 ഗ്രാമവണ്ടികളാണ് ഉള്ളത്. മലപ്പുറത്ത് 24, നിലമ്പൂരിൽ 18, പെരിന്തൽമണ്ണ 23, പൊന്നാനിയിൽ 18 എന്നിങ്ങനെയാണ് ഓർഡിനറി ബസ്സുകൾ ഉള്ളത്. ഇതിൽ ഓരോന്നും 1 കൂടുതൽ സർവീസുകൾ നടത്തുന്നുണ്ട്. ഫാറൂഖ് കോളേജ് സ്വദേശിക്ക് നിപ്പ സ്ഥിരീകരിച്ചതോടെ സമീപപ്രദേശമായ വാഴയൂരും ജാഗ്രതയിൽ. കരാട് കാടേപ്പാടത്തെ ഗോഡൌൺ ശുചീകരിക്കുന്നതിനിടെ വവ്വാലുകളുടെ കഷ്ടത്തിൽ നിന്നാകാം യുവാവിന് രോഗബാധ ഏറ്റതെന്ന് സംശയമുണ്ട്. ഗുരുതരാവസ്ഥയിലുള്ള യുവാവ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സയിലാണ്.
0: വികസന വാർത്തകൾ.
9: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം,
10: എന്നും രാവിലെ 7:00.
9: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
10: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
11: സി എച്ച് സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ്, എന്നും രാവിലെ 8:05.
12: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
13: കേൾക്കൂ, വ്യാഴാഴ്ച രാവിലെ 8:20
14: വാക്കും
13: പൊരുളും പ്രായോജകർ
14: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
13: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
15: ഈ വേൾഡ് കപ്പ് തോഷിബ എൽഇഡി ടിവിയോടൊപ്പം ആഘോഷിക്കൂ.
16: ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ തലസ്ഥാനമായ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന തോഷിബ എൽഇഡി ടിവി തകർപ്പൻ വേൾഡ് കപ്പ് ഓഫറുകളോടെ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
1: ആകാശവാണി 102.7 മഞ്ചേരി FM.
17: മുഖാമുഖം. നിപ്പ, ഷിഗല്ല തുടങ്ങിയ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, ഒപ്പം മഴക്കാല രോഗങ്ങളും. എന്തൊക്കെയാണ് ഈ സാഹചര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറും ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസറുമായ ഡോക്ടർ സി ഷുബിനുമായി മുനീർ ആമയൂർ നടത്തുന്ന അഭിമുഖം ഇപ്പോൾ കേൾക്കാം.
18: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം.

0: സംസ്ഥാനം ഇപ്പോൾ ഒരു മഴക്കാലത്തിലൂടെ കടന്നു പോവുകയാണ്. ഈ സമയത്ത് ആരോഗ്യപരമായി ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നിപ്പ കേസ് കോഴിക്കോട് ഒരാൾക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അത് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല ഒപ്പം തന്നെ ഷിഗെല്ല രോഗവും പലയിടത്തു നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഈ സമയത്ത് ജാഗ്രതയാണ് നമുക്ക് ആവശ്യം. അനാവശ്യമായ ഭീതിയല്ല. മഴക്കാലത്തോട് ചേർന്ന് വരുന്ന ചില അസുഖങ്ങളെക്കുറിച്ചും നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇക്കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമുക്ക് നമ്മുടെ സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. നമ്മുടെ ജില്ലയിലെ ആരോഗ്യരംഗം ഏത് തരത്തിലാണ് ഇതിനായി സജ്ജമായിരിക്കുന്നത്, എന്തെല്ലാം തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് എന്നെല്ലാം ചോദിച്ചറിയാം. നമുക്കൊപ്പമുണ്ട് മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഡെപ്യൂട്ടി DMO ഡോക്ടർ ഷുബിൻ സി. അദ്ദേഹം വയനാട് മലപ്പുറം ജില്ലകളുടെ TB ഓഫീസർ കൂടിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. 2022 മുതൽ മലപ്പുറം ജില്ലയിലെ സർവൈലൻസ് ഓഫീസർ കൂടിയാണ്. സ്വാഗതം ഡോക്ടർ ഷുബിൻ. ഇപ്പോൾ നല്ല മഴക്കാലമാണ്. മഴക്കാലവുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും പല അസുഖങ്ങളും കാണാറുമുണ്ട്. എന്നാൽ ഇപ്പോൾ എല്ലാവരും കൂടുതൽ അറിയുവാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് തോന്നുന്നു, കോഴിക്കോട് ജില്ലയിൽ വീണ്ടും ഒരു നിപ്പ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എന്തായിരിക്കും ഇങ്ങനെ ഒരു കേസ് പലപ്പോഴും ആവർത്തിക്കപ്പെടാനുള്ള കാരണം? അതും ഏതാണ്ട് ഒരേ കാലഘട്ടത്തിൽ തന്നെ.
1: സാധാരണ നമ്മുടെ നാട്ടിൽ നിപ്പ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലഘട്ടത്തിലാണ് മിക്കവാറും വർഷങ്ങളിൽ നിപ്പ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്കും കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് 24-25 വർഷങ്ങളായിട്ട് 2 കേസുകൾ വീതം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊതുവേ ഈയൊരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ നാട്ടിലെ വവ്വാലുകളിൽ, പ്രത്യേകിച്ച് നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ വളാഞ്ചേരി, മക്കരപ്പറമ്പ്, അതുപോലെ പാണ്ടിക്കാട്, ഇങ്ങനെ പല സ്ഥലങ്ങളിലും വവ്വാലുകളെ പരിശോധിച്ചതിൽ നിന്ന് വവ്വാലുകളുടെ ശരീരത്തിൽ നിപ്പ വൈറസിൻ്റെ ആൻറ്റിബോഡി ഉള്ളതായിട്ടും വൈറസിൻ്റെ സാന്നിധ്യം ഉള്ളതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലെ വവ്വാലുകളിൽ തീർച്ചയായിട്ടും ഈ ഒരു വൈറസിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളത് ഒരു തെളിയിക്കപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈയൊരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ വവ്വാലുകൾക്ക് ഭക്ഷണം സുലഭമായിട്ട് ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൂടാതെ തന്നെ അത് കുഞ്ഞുങ്ങളുണ്ടായി അതിനെ ഫീഡ് ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് ഒരു കാലാവസ്ഥാ മാറ്റവും മറ്റുമൊക്കെ വരുന്ന സമയത്ത് അത് ഭക്ഷണത്തിന് ലഭ്യത കുറയുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു തരത്തിൽ ഇവർക്ക് എന്തെങ്കിലും ഒരു സ്ട്രെസ്സുകൾ ഉണ്ടായി കഴിയുമ്പോഴാണ് ഈ വൈറസിൻ്റെ സെക്രീഷൻ കൂടുതലായിട്ട് ഇവരുടെ സ്രവങ്ങളിൽ കാണപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഇത്തരം സ്രവങ്ങളിലൂടെ ഏതെങ്കിലും തരത്തിൽ ആൾക്കാരിൽ ഈ വൈറസ് എത്തിക്കഴിഞ്ഞാൽ രോഗം വരാനുള്ളൊരു സാധ്യത ഉണ്ട്. പക്ഷെ അത് എപ്പോഴും ഈ ഒരു വൈറസിന്, കാരണം തണുപ്പ് കൂടി കൂടുന്ന സമയത്ത് വൈറസിന് പുറത്ത് കാലാവസ്ഥയിൽ സർവൈവ് ചെയ്യാനുള്ള ഒരു ശേഷി കൂടി കൂടും. അതുകൊണ്ട് തന്നെ കുറേയും കൂടി രോഗം പടരാനുള്ളൊരു സാധ്യത വർദ്ധിക്കുന്നുണ്ട്. അവിടെ ചൂടുകാലമൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ പുറത്തേക്ക് വരുന്ന വൈറസ് പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്നതുകൊണ്ട് അത്ര ചിലപ്പോൾ സ്പ്രെഡ് ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഇല്ല. പക്ഷേ ഈ ഒരു എല്ലാ ഘടകങ്ങളും, ഒരു പക്ഷേ ഒരുപാട് ഘടകങ്ങൾ ഒന്നിച്ച് വരുമ്പോൾ 100,000-ൽ എന്ന് പറഞ്ഞ പോലെ സംഭവിക്കുന്ന ഒരു ഇവൻറ്റ് മാത്രമാണ് നിപ്പ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ പോലെ എപ്പോൾ വേണമെങ്കിലും നിപ്പ ഉണ്ടാവാം. കാരണം ഈ വൈറസ് ബാറ്റിൽ സാന്നിധ്യം ഉള്ളതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു വൈറസിൻ്റെ സെക്രീഷൻ ഉണ്ടാവുകയും ഒരാൾക്ക് അസുഖം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ഈ ഒരു ജാഗ്രത നമ്മൾ നിരന്തരമായിട്ട് പുലർത്തേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ സ്ഥിരം നമ്മൾ പറയുന്ന കാര്യമാണ് ഈ വവ്വാലുകൾ കടിച്ചതോ അല്ലെങ്കിൽ വവ്വാലിൻ്റെ വിസർജ്യങ്ങളായ പഴങ്ങൾ കഴിക്കരുത് എന്നുള്ളതും, അതുപോലെ വവ്വാലിൻ്റെ വിസർജ്യങ്ങൾ വൃത്തിയാക്കി കഴിഞ്ഞാൽ കൈ നന്നായിട്ട് സോപ്പിട്ട് കഴുകണം എന്നുള്ളത് ഒക്കെ. കാരണം ഇപ്പോൾ ഈ നിപ്പ റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളിലും എല്ലാ വീടുകളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വവ്വാലിൻ്റെ പ്രസൻസ് ഉണ്ടാവാറുണ്ട്. വവ്വാല് കൂട്ടത്തോടെ തൂങ്ങി നിൽക്കുന്ന താവളങ്ങൾ ഒരു പക്ഷേ കുറച്ച് ദൂരെയൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും ഈ വവ്വാലുകൾ ഭക്ഷണത്തിനായിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് അവരുടെ വിസർജ്യങ്ങൾ ഈ വീടുകളിലൊക്കെ അതിൻ്റെ ചുമരുകളിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് അവർ ബാക്ക് യാർഡ്സൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവരുടെ കൈകളും ഒക്കെ കണ്ടാമിനേറ്റഡ് ആവാനുള്ള, അതിൽ വൈറസ് ആവാനുള്ള സാധ്യതയുണ്ട്. അത് എങ്ങനെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ അവരുടെ ശരീരത്തിൽ കയറാനുള്ളൊരു സാധ്യതയാണ് നമ്മൾ ഇതിൽ കാണുന്നത്. പക്ഷെ കൃത്യമായിട്ട് ഇന്ന രീതിയിലാണ് വൈറസ് ശരീരത്തിൽ എത്തുന്നത് എന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ടില്ല. അതിപ്പോഴും നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ എന്തോ ഈ ഒരു വ്യക്തിയുടെ ഒരു ബിഹേവിയറിലുള്ള ഒരു പ്രത്യേകത കാരണം ആ വ്യക്തിക്ക് അത് വന്നു തന്നെയാണ് കരുതുന്നത്. പിന്നെ മാത്രമല്ല വൈറസ് ശരീരത്തിനകത്ത് കയറി കഴിഞ്ഞാൽ എല്ലാവരിലും ഒരേപോലെ അല്ല പ്രവർത്തിക്കുക. ചില ഹോസ്റ്റിന്റെ, അതായത് ഈ വ്യക്തിയുടെ ശരീരത്തിന്റെ പ്രത്യേകതകൾ കൂടി ഇതിലൊരു പ്രധാന ഘടകം തന്നെയാണ്.
0: രോഗപ്രതിരോധശേഷി
1: പ്രതിരോധശേഷി നാച്ചുറലായിട്ട് ചിലപ്പോൾ ഇൻഫെക്ഷൻ കിട്ടുന്ന എല്ലാവർക്കും ഈ രോഗം ഉണ്ടാവണമെന്നില്ല. അപ്പൊ അതൊക്കെ ഏറ്റവും ചർച്ച

0: ഷിഗല്ലയാണെങ്കിൽ തന്നെ ഈ പറഞ്ഞ പോലെ ഇൻഫെക്ഷനിൽ ഒരു 25% ഇൻഫെക്ഷൻസ് മാത്രമേ ശരിക്കും പറഞ്ഞാൽ അതിൽ ഡിസീസായിട്ട് കൺവേർട്ട് ചെയ്യാറുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെയാണ് നിപ്പയുടെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് എത്രയാണെന്ന് അറിയില്ല, എന്നാൽ പോലും എല്ലാവർക്കും പലവർക്കും ചിലപ്പോൾ ഇൻഫെക്ഷൻ കിട്ടുന്നുണ്ടാവും, നമുക്കത് ചിലപ്പോൾ അസുഖമായിട്ട് മാറണം എന്നില്ല.
1: ഓക്കെ, അതായത് വൈറസ് ശരീരത്തിൽ പ്രവേശിച്ചു എന്നതുകൊണ്ട് മാത്രം ഒരു വ്യക്തി രോഗിയാകണം എന്നില്ല. അതോടൊപ്പം ഈ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കൂടി നിപ്പയ്ക്ക് പിന്നിലുണ്ട്. അതായത് ഈ പശ്ചിമഘട്ട മേഖലയിലുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടാനുള്ള സാധ്യത കൂടുതലുണ്ട് എന്നാണ് പറയുന്നത്.
0: ഇവിടുത്തെ വവ്വാലുകളിൽ ഇതിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യ ഒട്ടുക്ക് പല സ്ഥലങ്ങളിലും നിപ്പ വൈറസിന്റെ പ്രസൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് ഇപ്പം നമ്മുടെ മലപ്പുറം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഒരുപാട് മുന്നേ തന്നെ, അതായത് കോഴിക്കോട് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ മലപ്പുറം ജില്ലയിലെ അത്താണിക്കൽ ഭാഗത്തൊക്കെ കടലണ്ടി പുഴയോട് ചേർന്നുള്ള ഭാഗത്തുള്ള ഈ വവ്വാലുകളുടെ റൂസ്റ്റിലൊക്കെ വൈറസിന്റെ പ്രസൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അന്നൊന്നും നമുക്ക് മലപ്പുറം ജില്ലയിൽ അതങ്ങനെ കേസില്ല. പക്ഷേ 24-25 സമയത്താണ് നമുക്ക് മലപ്പുറം ജില്ലയിലും പിന്നെ പാലക്കാടും ഒക്കെ കേസുകൾ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ വവ്വാലുകളുടെ താവളത്തിൽ നിന്ന് ഏകദേശം ഒരു 20% വവ്വാലുകൾ എപ്പോഴും ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വവ്വാലുകൾ മറ്റുള്ള താവളങ്ങളിലേക്ക് പോകും, അപ്പോൾ അവിടെ ഇവരുടെ പ്രസൻസ് കൂടും. അങ്ങനെ വൈറസുള്ള വവ്വാലുകൾ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നതനുസരിച്ചിട്ട് പല സ്ഥലങ്ങളിലും രോഗം റിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ നമ്മൾ കൂടുതലും എനിക്ക് തോന്നുന്നത് നമ്മുടെ ജില്ലയിൽ ഇത്തരത്തിലുള്ള, അതായത് രണ്ട് രീതിയിലാണ് നിപ്പ പ്രസന്റ് ചെയ്യുക, അതായത് ഒന്നുകില്ലെങ്കിൽ അത് തലച്ചോറിനെ ബാധിച്ചിട്ട് മസ്തിഷ്ക ജ്വരമായിട്ട് പ്രസന്റ് ചെയ്യും, അതല്ലെങ്കിൽ അത് ശ്വാസകോശത്തിന് ബാധിച്ചിട്ട് ശ്വാസമുട്ട് പോലെ പനിക്ക് ശേഷം ഒന്നുകിൽ അപസ്മാരോ മറ്റൊന്നെങ്കിലും ആയിട്ട് അതല്ലെങ്കിൽ ശ്വാസമുട്ടായിട്ട് പ്രസന്റ്. ഇത്തരം രണ്ട് രോഗമായിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട ആശുപത്രികളിൽ ഏത് രോഗി വന്നു കഴിഞ്ഞാലും അത്തരം രോഗികളുടെ സാമ്പിളുകൾ പരിശോധിച്ചിട്ട് നിപ്പയല്ല എന്ന് ഉറപ്പുവരുത്തുന്ന പ്രക്രിയ നമ്മൾ 2023 വളരെ ശക്തമായിട്ട് ചെയ്തു വരുന്നൊരു കാര്യമാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമുക്ക് കൂടുതലായിട്ട് രോഗം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിൽ ഏറ്റവും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, ഇപ്പോൾ ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യം, ഇത്തരം രോഗികൾ വന്നു കഴിഞ്ഞാൽ അവർ ആദ്യം തന്നെ അവരെ ഐസൊലേറ്റ് ചെയ്യും, കാരണം അതിൽ വേറൊരാളിലേക്ക് ഇത് പകരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരും.
1: ഏതൊരു ഘട്ടത്തിലാണ് ഈ രോഗി ഐസൊലേറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്? കാരണം സ്വാഭാവികമായ ഒരു പനി ലക്ഷണങ്ങളുമായി വരുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ എങ്ങനെയാണ് ഇത്തരം തീരുമാനങ്ങളിലേക്ക് എത്തുന്ന പ്രക്രിയ?
0: നമ്മൾ കണ്ടിട്ടുള്ള, ഇപ്പൊ ഇതുവരെ കണ്ടിട്ടുള്ള നിപ്പ രോഗികളൊക്കെ കാണുന്ന വെച്ചാൽ ആദ്യത്തെ ഒരു 5 ദിവസം സാധാരണ ഒരു പനി പോലെ തന്നെയാണ് മിക്കവാറും ഈ രോഗം ഉണ്ടാവുക. ശക്തമായ പനി ഉണ്ടാവും, തലവേദന ഉണ്ടാവും, ക്ഷീണം ഉണ്ടാവും, ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങളായിട്ട് വരും. ഒരു 5 ദിവസമൊക്കെ കഴിഞ്ഞ ഒരു 7 ദിവസമൊക്കെ ആകുമ്പോഴാണ് ഇത് തലച്ചോറിനെയോ അല്ലെങ്കിൽ ശ്വാസകോശത്തിനെയോ ബാധിച്ചിട്ട് ഇത്തരത്തിൽ AES ഉള്ള കണ്ടീഷനിലേക്കോ അല്ലെങ്കിൽ ARDS ഉള്ള കണ്ടീഷനിലേക്കോ പോവുക. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ രോഗി എത്തുമ്പോഴാണ് നമ്മൾ പ്രധാനമായിട്ടും ഐസൊലേറ്റ് ചെയ്യുന്ന ഒരു ഇത് വരുന്നത്, കാരണം അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഒരു പനി പോലെ തന്നെയാണ് അതിനെ കാണുന്നുള്ളൂ. പക്ഷെ ഇത്തരം ഒരു രോഗി നമ്മുടെ ഇപ്പോൾ ഏത് ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാലും നമ്മൾ ആദ്യം പറഞ്ഞിരിക്കുന്ന സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇത് വരക്കുകളിലേക്ക് പകരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ആദ്യം ഐസൊലേറ്റ് ചെയ്യും. അവർക്ക് ഐസൊലേറ്റ് ചെയ്ത് ചികിത്സ കൊടുക്കും, എന്നിട്ട് അവരുടെ സാമ്പിളുകൾ കളക്ട് ചെയ്തിട്ട് അത് നിപ്പയല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം അവരെ സാധാരണ രോഗികളുടെ അടുത്തേക്ക് മാറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നലെ തന്നെ ചർച്ചയുണ്ടായെന്ന് വെച്ചാൽ ഇപ്പോൾ രോഗിയെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയപ്പോൾ അങ്ങോട്ടേക്ക് പിന്നെ രോഗികൾ പോകാതെ ആയിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മൾ ഏത് ഹോസ്പിറ്റലിലാണെങ്കിലും ഇത്തരം രോഗികൾ വന്നു കഴിഞ്ഞാൽ അവരെ ഐസൊലേറ്റ് ചെയ്ത് മറ്റു രോഗികൾക്ക് പകരാത്ത രീതിയിൽ ആണ് ആ രോഗിക്ക് ചികിത്സ നൽകുന്നത്.
1: ഡോക്ടർ പറഞ്ഞതിന്റെ ഒരു സാരം എന്ന് പറയുന്നത് അനാവശ്യമായ ആശങ്കകൾ ഭീതി ആവശ്യമില്ല എന്നാണ്. എന്നാൽ ജാഗ്രതയോടെ ഇരിക്കാനായി എന്തൊക്കെ കാര്യങ്ങളാണ് പൊതുജനങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് ശ്രദ്ധിക്കേണ്ടത്?
0: ഒന്ന്, ഇത്തരം രോഗമുള്ളവരെ കൈകാര്യം ചെയ്യുന്നവർക്കാണ് ഏറ്റവും ഈ രോഗം പകരാൻ സാധ്യത ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം രോഗമുള്ള, ഇപ്പോൾ മസ്തിഷ്ക ജ്വരമുള്ളവരോ അല്ലെങ്കിൽ ശ്വാസമുട്ട് പനിക്ക് ശേഷം ശ്വാസമുട്ടായിട്ട് വരുന്ന രോഗമുള്ളവരോ ഒക്കെ ആണെങ്കിൽ അവരെ കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. ഏത് രോഗമുള്ള ആൾക്കാരാണെങ്കിലും അവരെ പരിചരിക്കുമ്പോൾ ആ പരിചരിക്കുന്ന ആളും രോഗിയും പാലിക്കേണ്ട കുറച്ച് മര്യാദകളുണ്ട്. ഇപ്പോൾ ഒരു ചുമയിലൂടെ പകരുന്ന അല്ലെങ്കിൽ വായുവിലൂടെ കണങ്ങളിലൂടെ പകരുന്ന രോഗമാണെങ്കിൽ ഒരു രോഗിയും ഈ പരിചരിക്കുന്ന ആളും മാസ്ക് ധരിച്ചു കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള അസുഖം കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മൾ കോവിഡിൽ അത് കണ്ടതാണ്. അപ്പോൾ അത് നമ്മളിപ്പോൾ വീട്ടിൽ പ്രായമായ ആൾക്കാരെ പരിചരിക്കുമ്പോൾ പോലും നമ്മൾ അത്ര ആ ഒരു മാസ്ക് ധരിച്ചു കഴിഞ്ഞാൽ അത്തരം രോഗം പകരാതിരിക്കും. അപ്പോൾ ഇത്തരം രോഗികളെ പരിചരിക്കുമ്പോൾ അത് നിപ്പയാവണമെന്നില്ലല്ലോ, നമുക്ക് അറിയില്ല നിപ്പയാണോ നമുക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലാണ് നല്ല ഏറ്റവും ശ്രദ്ധ വേണ്ടത്. പിന്നെ രോഗിയെ പരിചരിക്കുമ്പോൾ കരിക്കും മുന്നെയും അതിന് ശേഷവും കൈകൾ നന്നായിട്ട് സോപ്പിട്ട് കഴുകണം. അത് രണ്ടാമത്തെ കാര്യം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇപ്പോഴും സംശയിക്കുന്ന ഈ വവ്വാലുകളിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ നമ്മളിലേക്ക് പകരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന്, ഇതിൻ്റെ സ്രവങ്ങൾ ആയ പ്രതലങ്ങൾ.

0: വൃത്തിയാക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ വീടുകളിൽ ബാക്കിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ വവ്വാൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ യൂറിനും ഫീസസൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് സ്ത്രീകളായിരിക്കും ഏറ്റവും ഏർലി മോർണിംഗ് എണീറ്റിട്ട് വൃത്തിയാക്കുന്നത്. ആ സമയത്ത് നമ്മൾ ഒന്നുകിൽ ഗ്ലൗ ഉപയോഗിക്കുക, അതല്ലെങ്കിൽ വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് കൈ സോപ്പിട്ട് കഴുകുക. സോപ്പിട്ട് കഴുകാൻ 20 സെക്കൻഡ് കൈ സോപ്പിട്ട് കഴുകുക എന്നുള്ളതാണ് ഏത് രോഗത്തിന് പ്രതിരോധിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഏതെങ്കിലും തരത്തിലുള്ള ഫ്രൂട്ട് ട്രീസ് ഉണ്ട്. അപ്പം ഈ പഴങ്ങൾ താഴെ വീണത്, അതുപോലെ പോറലുള്ളത്, അതുപോലെ വവ്വാലോ അല്ലെങ്കിൽ മറ്റ് ജീവികളോ കടിച്ചതോ ഒക്കെ ആയിട്ടുള്ള പഴങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചപ്പോൾ നമ്മൾ വീട്ടിലുള്ള പഴങ്ങൾ ആണെങ്കിൽ തന്നെ അത് പറിച്ചു വെച്ച് കഴുകിയതിന് ശേഷം, ഈ കഴുകിയതിന് ശേഷം നമ്മൾ കൈ സോപ്പിട്ട് കഴുകണം. ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. കാരണം അത്ര കാലമൊക്കെ ഈ വൈറസ് സർവൈവ് ചെയ്യുള്ളൂ. മാക്സിമം ഒരു ഫ്യൂ അവേഴ്സ് മാത്രമാണ് അത് സർവൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതും ഈ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ തന്നെ ഒരുവിധം നമുക്ക് അസുഖം പടരാതെ നോക്കാൻ പറ്റും. ഇപ്പോൾ മറ്റേതെങ്കിലും രീതിയിൽ പറഞ്ഞ പോലെ വവ്വാലിൻ്റെ വിസർജ്യവും മൂത്രവും വൃത്തിയാക്കേണ്ട സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ മാസ്കും ഗ്ലൗവും ഒക്കെ ഉപയോഗിക്കുക, അതിനുശേഷം ശരീരം നന്നായിട്ട് വൃത്തിയാക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കുക.
1: അപ്പോൾ ലളിതമായ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ സുരക്ഷിതരായി ഇരിക്കാം അല്ലേ?
0: അതെ.
1: അതോടൊപ്പം ആരോഗ്യ വകുപ്പ് എന്തൊക്കെ മാർഗങ്ങളാണ്, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നിപ്പ പ്രതിരോധത്തിനായി ചെയ്തുകൊണ്ടിരിക്കുന്നത്?
0: ഇപ്പം നമ്മുടെ ജില്ലയിൽ നമ്മളിപ്പോൾ ഈ ഒരു വർഷം ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ജില്ലയിലുള്ള എല്ലാ വവ്വാലുകളുടെ റൂസ്റ്റുകളും താവളങ്ങളും, അതായത് വവ്വാലുകൾ കൂട്ടത്തോടെ തൂങ്ങി നിൽക്കുന്ന സ്ഥലങ്ങളെല്ലാം അത് ജിയോ സ്പേഷ്യൽ മാപ്പിംഗ് ചെയ്യുകയും ആ ഒരു ഇതിൻ്റെ ഒരു 500 മീറ്റർ ചുറ്റളവിലുള്ള എല്ലാ വീടുകളിലും നമ്മളതിൻ്റെ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് കുടുംബശ്രീയുടെ സഹായം തേടിയിട്ടുണ്ട്. നമ്മുടെ ആരോഗ്യ പ്രവർത്തകരെല്ലാവരും അതിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സീസൺ തുടങ്ങുന്നതിന് മുന്നേ ഈ ഒരു ആക്ടിവിറ്റി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 500 മീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ആർബിട്രേറ്റ് എടുത്തതാണ്. കുറച്ചുകൂടി ഫീസിബിൾ ആയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ അടുത്ത് കിടക്കുന്ന ആൾക്കാരായതുകൊണ്ട് റിസ്ക് കൂടുതലായതുകൊണ്ട് നമ്മളങ്ങനെ എടുത്തത്. ആ ഒരു അവയർനെസ് ആക്ടിവിറ്റി നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റ് രീതികളിലൂടെ ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനുള്ള എല്ലാ ആക്ടിവിറ്റിയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നിപ്പ ടെസ്റ്റിംഗ്, നമ്മുടെ ജില്ലയിൽ നിപ്പ ആണോന്ന് പരിശോധിക്കാനുള്ള സംവിധാനം, അതിൻ്റെ ട്രൂനാറ്റ് പരിശോധനയും PCR പരിശോധനയും നമ്മുടെ ജില്ലയിൽ തന്നെ ലഭ്യമാണ്. അതിലെന്തെങ്കിലും പോസിറ്റീവ് കിട്ടുകയാണെങ്കിൽ നമ്മൾ NIV പൂനെയിലേക്ക് സാമ്പിൾ അയക്കാനുള്ള സംവിധാനവും ലഭ്യമാണ്. കൂടാതെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നമുക്ക് ഐസൊലേഷൻ റൂംസ് ഉണ്ട്. സംശയിക്കുന്ന ആൾക്കാരെ കിടക്കുന്ന റൂംസ് ഉണ്ട്. അതുപോലെ രോഗമുള്ളവരെ കടത്താനായിട്ട് വാർഡും സജ്ജമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജില്ല നിപ്പയെ നേരിടാൻ പൂർണ്ണ രീതിയിൽ സജ്ജമാണ്. അപ്പോൾ ആൾക്കാർ എനിക്ക് നന്നായിട്ട് ജാഗ്രത പുലർത്തി കഴിച്ചാൽ നമുക്ക് ഒരു നിപ്പ ഫ്രീ ആയിട്ടുള്ള ഒരു വർഷം കടന്നു പോകും തന്നെയാണ് കരുതുന്നത്.
1: തീർച്ചയായും. നിപ്പയുടെ ലക്ഷണങ്ങൾ എങ്ങനെയൊക്കെയാണ്, അത് ശരീരത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്, രോഗമുക്തരാകുവാനുള്ള ചികിത്സയുടെ രീതി എങ്ങനെയാണ്?
0: നിപ്പയ്ക്ക് കൃത്യമായിട്ട് നിപ്പ വൈറസിനെതിരെയുള്ള ഒരു ആൻറ്റിവൈറൽ മെഡിസിൻ ശരിക്ക് ലഭ്യമല്ല. പക്ഷെ നമ്മൾ അതിൻ്റെ ആൻറ്റിബോഡീസ്, നിപ്പ വൈറസിനെ പെട്ടെന്ന് തന്നെ നശിപ്പിക്കാനുള്ള ആൻറ്റിബോഡീസ് ഇപ്പോൾ ലഭ്യമാണ്. മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ലഭ്യമാണ്. അപ്പോൾ അത് നമുക്ക് വളരെ പെട്ടെന്ന് നിപ്പ ഡയഗ്നോസ് ചെയ്തിട്ട് വളരെ പെട്ടെന്ന് തന്നെ അത് നൽകാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു പരിധിയെ വരെ പേഷ്യൻറ്റിനെ രക്ഷിച്ചെടുക്കാൻ പറ്റും. അത് ആൻറ്റി വൈറൽ, അതായത് ഈ വൈറസിനെ നശിപ്പിക്കുന്ന കെമിക്കൽ ഇതല്ല, അതിൻ്റെ ഒരു ആൻറ്റിബോഡി ആണ്. അപ്പം അത് നൽകിക്കഴിഞ്ഞാൽ രക്ഷിച്ചെടുക്കാൻ പറ്റും. പക്ഷേ അതാണ് സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. മറ്റ് ആൻറ്റിവൈറൽസ് എല്ലാം നൽകുന്നുണ്ട്, പക്ഷേ അതൊക്കെ ഒരു സപ്പോർട്ടീവായിട്ട് നൽകുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെയുള്ളതെന്ന് വെച്ചാൽ സപ്പോർട്ടീവായിട്ടുള്ള തെറാപ്പിയാണ്. കാരണം വേറെ ഏതൊരു വൈറൽ ഡിസീസും നമുക്കറിയാം, ഒരു ജലദോഷപ്പനി ആണെങ്കിൽ തന്നെ നമുക്കൊരു ഒരാഴ്ചയ്ക്കകത്ത് നമ്മൾ വേറൊന്നും ചെയ്തില്ലെങ്കിൽ പോലും അത് തന്നെ മാറുന്നൊരു അസുഖമാണ്. സാധാരണ നമ്മൾ സീസണിൽ വരുന്നത് അതുപോലെ തന്നെ നിപ്പയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി അനുസരിച്ചിട്ട് അത് പ്രവർത്തിച്ച് നിപ്പ വൈറസിനെ കീഴ്പ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ബാക്കിയുള്ള ചികിത്സ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അത് നേരിട്ട് വൈറസ് പല രീതിയിൽ ഇതിൻ്റെ ആക്ഷൻ വരുന്നുണ്ട്. അത് നേരിട്ട് വൈറസ് കോശങ്ങളിലുണ്ടാക്കുന്ന മാറ്റങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ വഴി ഉണ്ടാക്കുന്ന മാറ്റങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും ഇതിന് ചികിത്സ ഇല്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും, അതുമാത്രമല്ല ഇതിൻ്റെ ഒരു മരണനിരക്ക് വളരെ കൂടുതലാണ്. കാരണം ഒരു 70-90% വരെ മരണപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. പക്ഷെ നമ്മുടെ നമുക്ക് എനിക്ക് തോന്നുന്നു കുറേ കൂടി സപ്പോർട്ടീവ് കെയർ നൽകാൻ നേരത്തെ രോഗം കണ്ടുപിടിക്കുന്നതിലൂടെ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് 50% അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്.
1: വളരെ മികച്ച ഒരു നേട്ടം തന്നെയാണ് അത്. ഇത്രയേറെ മരണസാധ്യതയുള്ള ഒരു അസുഖത്തിൽ 50% എന്നത് നല്ലൊരു നേട്ടമായി കണക്കാക്കൂടെ?
0: അതെ.
1: ഇപ്പോൾ നിപ്പയെ പോലെ തന്നെ ആളുകൾക്ക് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് ഷിഗല്ല. പലയിടത്തു നിന്നും കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു.

0: എന്താണ് ഷിഗല്ല? എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ?
1: ഷിഗല്ല ഒരു പുതിയ അസുഖമല്ല. നമുക്കിവിടെ കാലങ്ങളായിട്ട് ഉള്ള ഒരു ഷിഗല്ലോസിസ് എന്നുള്ള അസുഖം ഷിഗല്ല ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഷിഗല്ലയുടെ ലക്ഷണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ലക്ഷണമില്ല. നമ്മൾ സാധാരണ വയറിളക്ക രോഗങ്ങളുണ്ട് അല്ലേ, വയറിളക്ക രോഗങ്ങളിൽ നമുക്ക് സാധാരണ വയറിൽ നിന്ന് ലൂസായിട്ട് പോവുക മാത്രമാണ് ഉണ്ടാവുക കാര്യമായിട്ട്. പക്ഷേ ഈ ഡിസെൻട്രി ആവുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഒന്നുകിൽ അതിൻ്റെ കൂടെ പനി ഉണ്ടാവണം, അതല്ലെങ്കിൽ ഈ പോകുന്ന മലത്തിൽ രക്തം വേണം, അതും അല്ലെങ്കിൽ ശക്തമായ വയറുവേദന. അപ്പം ഇങ്ങനെ ഏതെങ്കിലും ഉണ്ടെങ്കിലാണ് നമ്മൾ ഡിസെൻട്രി എന്നുള്ള രീതിയിൽ കണക്കാക്കുന്നതും. അത് സാധാരണ വയറിളക്ക രോഗത്തിന് നമ്മൾ അതിൻ്റെ നിർജ്ജലീകരണം ഉണ്ടാകുന്നത് തടയുക മാത്രമാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്, സപ്പോർട്ടീവായിട്ടുള്ള ഇത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ പക്ഷേ നമുക്ക് ഈ രോഗാണുവിനെ ഇപ്പോൾ ഡിസെൻട്രി എന്നുള്ള കണ്ടീഷൻ എത്തുമ്പോൾ അതിൽ രോഗാണുവിനെ നശിപ്പിക്കാനുള്ള ആൻറ്റിബയോട്ടിക്സ് നൽകേണ്ടി വരും. അപ്പോൾ അതാണ് ഇവിടെ ഒരു വ്യത്യാസം വരുന്നത്. കാരണം ഷിഗല്ല മാത്രമല്ല പല രോഗാണുക്കളും ഇതേപോലെ ഡിസെൻട്രി ഉണ്ടാക്കുന്നുണ്ട്. അതിലൊക്കെ നമുക്ക് ചിലപ്പോൾ ആൻറ്റിബയോട്ടിക് ചികിത്സ നൽകേണ്ടി വരും. പക്ഷേ ഷിഗല്ലയിൽ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കോളറ പോലെ തന്നെ വളരെ പെട്ടെന്ന് ശരീരത്തിലെ കുടലിൽ പ്രവർത്തിച്ച് തകരാറിലാക്കുകയും മറ്റ് അവയവങ്ങളെ കൂടി ബാധിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചിട്ട് പെട്ടെന്ന് തന്നെ മൾട്ടി ഓർഗാൻ ഡിസ്ഫങ്ഷൻ ഉണ്ടായിട്ട് രോഗി മരണപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഇതിലെ നാല് തരത്തിലുള്ള ഷിഗല്ല ബാക്ടീരിയ ഉണ്ട്. അതിൽ ഷിഗല്ല സോണി എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കിട്ടുന്ന വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഷിഗല്ല സോണിയാണ്. അപ്പം അത് നേരിട്ട് തലച്ചോറിന് ബാധിച്ചിട്ട് തലച്ചോറ് നീർക്കെട്ടുണ്ടാക്കിയിട്ട് മരണം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു വളരെ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ ഈ ഒരു രോഗാണു ശരീരത്തിൽ എത്തിയിട്ട് മണിക്കൂറുകൾക്കകം വേണമെങ്കിൽ രോഗബാധിതനായിട്ട് മരണത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഒരു ഷിഗല്ലേനെ വ്യത്യസ്തമാക്കുന്നത്. കോളറ പോലെ തന്നെയാണ്, കോളറ ഇതിലും ഫാസ്റ്റാണ്, മണിക്കൂറുകൾ കൊണ്ട് രോഗി മരണപ്പെടും. കാരണം ശരീരത്തിൽ നിന്ന് ജലാംശം മാർന്നു പോയിട്ട് രോഗി മരണപ്പെടുന്ന ഒരു സാഹചര്യം കോളറയിൽ ഉണ്ടാകുന്നത്. പക്ഷെ കോളറ നമുക്ക് റെയറാണ്, ഇത് കുറച്ചുകൂടി കോമൺ ആണ്. അപ്പോൾ ഇതും ആ ഒരു റിസ്ക്കാണ്, ആ ഒരു ഫാസ്റ്റായിട്ട് ഡിസീസ് പ്രോഗ്രസ് ചെയ്യുന്ന റിസ്ക്കാണ് ഇവിടെ ഷിഗല്ലേനെ വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ അത് ആദ്യം തന്നെ ഉള്ളതാണ്. ഇത് കൂടാതെ തന്നെ നമുക്കിപ്പോൾ ഇതൊന്നും ഇല്ലാതെ ഇപ്പോൾ ഈ വയറുവേദനയോ പനിയോ അല്ലെങ്കിൽ മലത്തിൽ രക്തം കലർന്നോ ഇല്ലാതെ തന്നെ ഇപ്പോൾ ഒരു സാധാരണ ഒരു വയറിളക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസത്തിൽ ഒരു 3 പ്രാവശ്യത്തിൽ കൂടുതൽ ലൂസായി പോവുകയാണെങ്കിൽ അതിനെ വയറിളക്കമായിട്ട് നമ്മൾ കണക്കാക്കും. അപ്പം അത് തന്നെ ഒരു 3 ദിവസത്തെ കൂടുതൽ നീണ്ടു നിന്ന് കഴിഞ്ഞാൽ അതിന് കുറച്ചും കൂടി ദീർഘമായിട്ടുള്ളൊരു വയറിളക്കമായിട്ട് എടുക്കും. അപ്പോൾ അത്തരം ഒരു രോഗിയിൽ പോലും നമ്മൾ ഷിഗല്ലോസിസ് സംശയിക്കണം. കാരണം ഇപ്പോൾ ഈ വർഷം ജില്ലയിൽ 12 രോഗികൾക്കാണ് ഷിഗല്ലോസിസ് കൺഫേം ചെയ്തിരിക്കുന്നത്. അതിലൊരു മരണവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ എന്ന് വെച്ചാൽ പലതിലും കൂടുതലും കണ്ടുള്ളതെന്ന് വെച്ചാൽ നീണ്ടു നിൽക്കുന്ന വയറിളക്കമാണ്. അപ്പോൾ ഒരു 3 ദിവസം കൂടുതൽ നമ്മളെ വീട്ടിൽ ആർക്കെങ്കിലും വയറിളക്കം ഉണ്ടെങ്കിൽ അത് നമ്മൾ സാധാരണ വയറിളക്കം അല്ല എന്നുള്ളതും അത് ഈ പറഞ്ഞ ഷിഗല്ലോസിസ് ആവാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതും ഉണ്ട് ഡോക്ടറെ അവിടെ കാണിക്കുന്നത്. സാധാരണ വയറിളക്കമാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ORS കൊടുക്കുകയും മറ്റ് ഭക്ഷണത്തിലൊക്കെ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഒരു 3 ദിവസത്തിനകത്ത് അത് മാറേണ്ടതാണ്.
0: ഓക്കെ, ഇപ്പോൾ കൂടുതലായും കുട്ടികളിൽ ഷിഗല്ല റിപ്പോർട്ട് ചെയ്ത് കാണുന്നുണ്ടല്ലോ, ഇതിനെന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ?
1: ഏതൊരു രോഗം എന്നുള്ളത് പോലെ ഏറ്റവും കൂടുതൽ ആ ഒരു ഇമ്മ്യൂൺ മെക്കാനിസം പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്യാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അത് വീക്കായതുകൊണ്ടോ റിസ്ക് കൂടുതലുള്ളത് എപ്പോഴും 5 വയസ്സ് താഴെയുള്ള കുട്ടികൾക്കും അതുപോലെ ഒരു 65 വയസ്സിന് മുകളിലുള്ള പ്രായമുള്ളവർക്കും രോഗം ഗുരുതര രോഗമുള്ളവർക്കൊക്കെയാണ് എപ്പോഴും ഏത് രോഗവും കൂടുതൽ ഗുരുതരമാവാൻ സാധ്യത. ഇവിടെയും പറഞ്ഞ പോലെ കുട്ടികൾക്ക് ഷിഗല്ലോസിസ് ഗുരുതരമാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് മാത്രമല്ല ഹൈജീൻ പ്രാക്ടീസസ് കുട്ടികളാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയുന്നത് കുട്ടികൾ പലതും എടുത്ത് വായിലിടും, അതുപോലെ ഉപയോഗിച്ച സാധനങ്ങൾ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. അങ്ങനത്തെ ഒക്കെ വരുമ്പോഴാണ് കുട്ടികളുടെ റിസ്ക് കൂടുന്നത്. അസുഖം വരാനുള്ള റിസ്ക് തന്നെ വളരെ കൂടുതലാണ്. ഇപ്പോൾ ഒരു സ്കൂളോ അല്ലെങ്കിൽ അംഗനവാടിയോ അല്ലെങ്കിൽ ഒരു പ്ലേ സ്കൂളൊക്കെ കാണിച്ചാൽ കുട്ടികൾ ഇതൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് ഒരു പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യത, രോഗം വരാനുള്ള സാധ്യത റിസ്ക് കൂടുതലാണ്.
0: ഓക്കെ, ഈ അസുഖം ഈ സീസണിൽ ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കോഴിക്കോടും വയനാടും ഒക്കെ ആയിരുന്നല്ലോ, പിന്നീട് മലപ്പുറത്തും ഒക്കെ വന്നു. എന്താണ് ഇങ്ങനെ ഈ ഒരു മേഖലയിൽ കൂടുതലായിട്ട് കാണപ്പെടാൻ പ്രത്യേക കാരണമുണ്ടോ?
1: ഒന്ന്, പരിശോധന കൂടുതലായത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും രോഗം കണ്ടുപിടിക്കാനുള്ളൊരു സാധ്യത കൂടുതലാണ്. കാരണം ഇപ്പോൾ കോഴിക്കോടാണെങ്കിലും മലപ്പുറത്താണെങ്കിലും നമ്മൾ മെഡിക്കൽ കോളേജ് വഴി നമ്മൾ ഷിഗല്ല പരിശോധനകൾ കൾച്ചർ പരിശോധനയും അതുപോലെ PCR പരിശോധനയും നടത്തുന്നുണ്ട്. അപ്പോൾ അതുമൂലം തന്നെ രോഗം കണ്ടുപിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ കുറേ കൂടിയും പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുതലാണ്. അങ്ങനത്തെയൊക്കെ വരുന്ന സമയത്ത് ഈ ഇവിടെയുള്ള ജലസ്രോതസ്സുകളെല്ലാം ഈ ഒരു മഴക്കാലം തുടങ്ങുന്ന സമയത്ത് കണ്ടാമിനേറ്റർ ആവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ആ ഒരു മഴക്കാലം തുടങ്ങുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക്

0: ഒരു വയറിളക്ക രോഗങ്ങളിലൊരു വർധനവ് കാണുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ജനസാന്ദ്രതയും പോപ്പുലേഷനും തന്നെ കൂടുതലായതുകൊണ്ട് തന്നെ കൂടുതൽ പേർക്ക് ഈ രോഗം ഉണ്ടാവാനും അത് കണ്ടുപിടിക്കാനും സാധ്യത കൂടുതൽ ഉണ്ടെന്നുള്ളത് തന്നെയാണ്. അല്ലാതെ മലപ്പുറം കോഴിക്കോട് ഉള്ള ആൾക്കാരെ മാത്രം തിരഞ്ഞുപിടിച്ച് ഉണ്ടാകുന്ന ഒരു സംഭവമല്ല.
1: ഒരു കണക്കിന് നേരെ തിരിച്ച് ചിന്തിക്കാം, അതായത് ഏറ്റവും കൂടുതൽ ഹെൽത്ത് സ്ക്രീനിങ്
0: നടക്കുന്നത്
1: കണ്ടെത്തുന്നു.
0: അതെ, പക്ഷെ വെച്ചാൽ ഈ രോഗത്തിന്റെ പ്രത്യേകതയാണ് മരണം. നമുക്ക് ഈ പറഞ്ഞ പോലെ വളരെ പെട്ടെന്ന് സംഭവിക്കുന്നതുകൊണ്ടാണ് നമുക്കതിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ പോകുന്നത്. അല്ലെങ്കിൽ കഴിയുന്നത് നമുക്ക് ചികിത്സ നൽകി ആളെ രക്ഷിച്ചെടുക്കാൻ പറ്റാതാണ്.
2: നിപ ഷിഗല്ല മഴക്കാല രോഗങ്ങൾ തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറും ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസറുമായ ഡോക്ടർ സി ഷുബിനുമായി മുനീർ ആമയൂർ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 9895567460. ഫോൺ നമ്പർ ആവർത്തിക്കാം, 9895567460. ഇതിന്റെ തുടർന്നുള്ള ഭാഗം അടുത്ത ചൊവ്വാഴ്ച രാവിലെ 9:30.
3: മുഖാമുഖം.
4: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
5: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
4: രാവിലെ 8:23.
5: പ്രായോജകർ മാറുന്ന ലോകം മങ്ങാത്ത കാഴ്ച.
4: ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ.
6: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
7: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
8: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
7: പിട്ടാപ്പള്ളി ഏജൻസീസ്.
9: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
10: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
9: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
10: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി.
11: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കൂറ്റനാട് മധുരം ഗീതം
10: എന്നും രാവിലെ 7:00.
11: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
10: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
12: കണ്ണങ്കണ്ടയിൽ നിന്നും 65-inch വലിയ LED ടിവി സ്വന്തമാക്കൂ. സ്റ്റേഡിയത്തിലെ ആരവങ്ങളുടെ ആവേശത്തിനിർപ്പിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ കാണൂ.
13: EMI വെറും 3,990 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
14: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
15: ആയിഷ ഗർഭിണിയാണോലേ?
16: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
15: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷയുടെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
17: അതപ്പൊ നന്നായി. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയുഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽ ഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
15: തന്നെയോ? അതേതായാലും നന്നായി.
17: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
15: ജി ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
6: 8078777710. കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.

0: FM പ്രധാന വാർത്തകൾ.
1: ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിട്ടറി അക്കാദമിയിലെ പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിവാദ്യം സ്വീകരിച്ചു. വനിതാ കേഡറ്റുകൾ പുരുഷ കേഡറ്റുകൾക്കൊപ്പം ആദ്യമായി പരേഡിൽ അണിനിരന്നതിനാൽ ഈ വർഷത്തെ ചടങ്ങ് ചരിത്ര പ്രാധാന്യമുള്ളതായി മാറി. നിപ്പയുടെ കാര്യത്തിൽ ആരോഗ്യവകുപ്പിൽ നിന്ന് ജാഗ്രതയും ഗൌരവപൂർണവുമായ സമീപനമുണ്ടായില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വകുപ്പ് ഏറ്റെടുക്കേണ്ട മുൻകരുതലുകൾ ഉണ്ടായില്ലെന്നും ആരോഗ്യമന്ത്രി നേരിട്ടെത്തി ബന്ധപ്പെട്ടവരെ കൂടുതൽ ജാഗരൂകരാക്കേണ്ടിയിരുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. നിപ്പ വിഷയത്തിലെ പ്രതിപക്ഷത്തിന്റെ സമീപനം ദൌർഭാഗ്യകരമെന്ന് മന്ത്രി കെ മുരളീധരൻ. രാഷ്ട്രീയ മത്സരമായി ഇതിനെ കാണരുതെന്നും നിപ്പ റിപ്പോർട്ട് ചെയ്തപ്പോൾ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയാണ് താൻ അവിടെ നിന്ന് മടങ്ങിയതെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു.

0: കോഴിക്കോട് ജില്ലയിൽ ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ശുചിത്വ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ചികിത്സ തേടണമെന്നും അധികൃതർ അറിയിച്ചു. ഇന്ന് ദേശീയ തയ്യൽ മെഷീൻ ദിനം. വസ്ത്രങ്ങളും മറ്റുൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന രീതിയിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ച തയ്യൽ മെഷീന്റെ കണ്ടുപിടുത്തത്തെ ആഘോഷിക്കുന്നതിനാണ് എല്ലാ വർഷവും ജൂൺ 13 ദേശീയ തയ്യൽ മെഷീൻ ദിനമായി ആചരിക്കുന്നത്. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ഇന്ന് വ്യാപകമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ നാലാമത്തെ ആരാധനയായ രോഹിണി ആരാധന നാളെ ചൊവ്വാഴ്ച മുതൽ ചതുശ്ശതങ്ങൾക്ക് തുടക്കമാകും. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 മണിക്ക് തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും.
1: FM പ്രധാന വാർത്തകൾ. ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 8:23
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
1: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
3: ISI മാർക്കോടുകൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ 2,490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
4: ഏതെങ്കിലും ഒരു AC വാങ്ങി വൈദ്യുതി ബില്ല് വരുമ്പോൾ വിയർക്കേണ്ട. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കണ്ണങ്കണ്ടിയിൽ.
1: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, അഞ്ചാവക്കാട്, കാവ്യധാര. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ
5: 7:45.
6: അതിനെന്താ ചാ, നമുക്ക് ദൃശ്യമായ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
1: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, അഞ്ചാവക്കാട്.
7: ഈ വേൾഡ് കപ്പ് തോഷിബ LED ടിവിയോടൊപ്പം ആഘോഷിക്കൂ.
8: ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ തലസ്ഥാനമായ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന തോഷിബ LED ടിവി തകർപ്പൻ വേൾഡ് കപ്പ് ഓഫറുകളോടെ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
9: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
10: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
9: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
10: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
9: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
10: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
9: ഫോൺ 9744555024.
11: അരക്കലും പൊടിക്കലും ഈസിയാക്കുന്ന 3-jar മിക്സികൾ ഇപ്പോൾ വെറും 1,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
12: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റവ് 2,490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
13: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 1610 മാംഗ്ലൂർ പാലക്കാട് എക്സ്പ്രസ് 10:59, 1606 തിരുവനന്തപുരം മാംഗ്ലൂർ ഏറനാട് എക്സ്പ്രസ് 11:33 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1636 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49, 5610 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷ.
13: ട്രെയിൻ സമയം.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
14: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
15: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
16: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
15: 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കാർഡിയാക് എമർജൻസി വിഭാഗം, കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
17: മഴയും കണ്ട് ആസ്വദിച്ചിരിക്കുകയാണല്ലേ എങ്കിൽ കേട്ടോളൂ ചൂടോടെ ഒരു സൂപ്പർ ഓഫർ. പിട്ടാപ്പലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ നടക്കുന്നുണ്ടല്ലോ, അവിടെ ഈ സാറ്റർഡേ വാട്ടർ ഹീറ്റർ ആണ് താരം. പിട്ടാപ്പലിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ ഹീറ്റർ സെയിൽ. എല്ലാ വാട്ടർ ഹീറ്റർ പെർച്ചേസിനുമൊപ്പം 5 years പീസ് ഓഫ് മൈൻഡ് വാറന്റി, അതായത് 5 വർഷത്തെ കോംപ്രിഹെൻസീവ് വാറന്റി ഫ്രീ ആണെന്ന്. ലീഡിംഗ് ബ്രാൻഡുകൾ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോ തണുപ്പൊക്കെ മാറ്റി വെച്ച് നേരെ വിട്ടോ പിട്ടാപ്പലിൽ ഏജൻസീസിലേക്ക്.
1: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
18: ലാപ്ടോപ്പ് അല്ലേ, കണ്ണങ്കണ്ടിയിൽ പോയാൽ മതി. 39,990 രൂപയ്ക്ക് i3 ലാപ്ടോപ്പ് വാങ്ങാം. പിന്നെ iPhone 17 24 മാസ EMI സ്വന്തമാക്കാം.
19: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
0: അല്ല ഭാസ്കരേട്ടാ, നിങ്ങളെ കൊറേ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്ന് ഇറങ്ങാറില്ലേ?
1: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടു മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
0: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ

0: കിംസ് അൽഷിഫേ എന്ന് ചെയ്താ പോരെ.
1: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫേന്നോ?
0: അതേന്ന്. നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടു മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
1: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
2: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
1: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
2: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499 3299 299.

0: மஞ்சு ஆஹா
1: மஞ்சேரி எஃப்எம் 102.7.
2: പ്രിയ സുഹൃത്തുക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഡോക്ടർ പേഷ്യന്റ് എന്ന ചിത്രത്തിൽ ഹരിഹരൻ ആലപിച്ചത്.

0: സ്റ്റേഡിയത്തിലെ ആരവങ്ങളുടെ ആവേശത്തിമിർപ്പിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ കാണൂ.
1: EMI വെറും 3,990 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: ബ്രാൻഡഡ് റെഫ്രിജറേറ്ററുകൾക്ക് ഇനി വലിയ ഓഫറുകളുമായി മൈജി ലാഭമഴ.
3: സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററുകളിൽ 2,000 രൂപ ക്യാഷ് ബാക്ക്.
2: ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ 18,000 രൂപയിൽ താഴെ.
3: സെലക്ടഡ് ബ്രാൻഡ് സൈഡ് ബൈ സൈഡ് റെഫ്രിജറേറ്ററിനൊപ്പം 43-ഇഞ്ച് സ്മാർട്ട് ടിവി.
2: മൈജി ലാഭമഴ.
3: TNC അപ്ലൈ.
0: ഈ വേൾഡ് കപ്പ് തോഷിബ LED ടിവിയോടൊപ്പം ആഘോഷിക്കൂ.
4: ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ തലസ്ഥാനമായ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന തോഷിബ LED ടിവി തകർപ്പൻ വേൾഡ് കപ്പ് ഓഫറുകളോടെ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
5: ഇനി April 19 എന്ന ചിത്രത്തിൽ യേശുദാസും ജാനകിയും ആലപിച്ച ഗാനം കേൾക്കാം. S. രമേശൻ നായരുടെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: മഴ എത്ര പെയ്താലും അലക്കലും ഉണക്കലും ഇനി പണിയാകില്ല.
3: മൈജി ലാഭമഴയിൽ വാഷിംഗ് മെഷീനുകൾ സ്പെഷ്യൽ പ്രൈസിൽ
2: 6,999 രൂപ മുതൽ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനുകൾ. പഴയ വാഷിംഗ് മെഷീനുകൾ മാറ്റി പുതിയ ലോയ്ഡ് വാഷിംഗ് മെഷീനുകൾ എടുക്കുമ്പോൾ 4,444 രൂപ എക്സ്ചേഞ്ച് ബോണസ്. ഡിഷ് വാഷറുകളിൽ 5,000 രൂപ ക്യാഷ് ബാക്ക്.
3: TNC അപ്ലൈ.
4: കണ്ണങ്കണ്ടിയിൽ തകർപ്പൻ വേൾഡ് കപ്പ് ഓഫർ ആരംഭിച്ചിരിക്കുന്നു. ഗൃഹോപകരണങ്ങളും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സും വമ്പൻ ഓഫറുകളോടെ സ്വന്തമാക്കൂ.
5: ക്യാഷ് ബാക്ക്, പലിശരഹിത വായ്പ, തിരഞ്ഞെടുത്ത മോഡലുകൾക്ക് ഫ്രീ ഗിഫ്റ്റും നേടാം. കണ്ണങ്കണ്ടി.
6: സ്മാർട്ട് ഫോണുകളിൽ ഓഫറുകളുടെ പെരുമഴയുമായി മൈജിയിൽ ലാഭമഴ പെയ്യുന്നു.
7: ആപ്പിൾ ഐഫോൺ 17 കില്ലർ പ്രൈസിൽ 3,000 രൂപ ബാങ്ക് ക്യാഷ് ബാക്ക്. കൂടാതെ ഗാലക്സി A37 വൻ വിലക്കുറവിൽ 36,499 രൂപയ്ക്ക്. ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഫോണിന് വെള്ളത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണവുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
8: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 10 മണി കഴിഞ്ഞ് 16 മിനിറ്റ്. ഇപ്പോൾ ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ്. അറിയിപ്പിനെ തുടർന്ന് ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി, 10:50 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം, 11 മണിക്ക് യുവവാണി, 11:30 ഹലോ യൂത്ത്, തത്സമയ ഫോണിൻ പ്രശ്നോത്തരി, വിഷയം ലോകകപ്പ് ഫുട്ബോൾ, 12 മണിക്ക് എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 12:10 ഇശൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര, 1 മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, തുടർന്ന് ഗാനാമൃതം, 1:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 2:15 തുടർ നാടകം, 2:30

പുതിന്റെ ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3 NDA ഗവൺമെന്റ് 12 പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 3:35 ഓർമ്മയിലൊരു പാട്ട്. 4:05 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. തുടർന്ന് തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 6:10 കേൾക്കാം തൃശൂർ ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും.

0: Manche. Ajá.
1: Mangería fue. 1 more 2.7.
2: സമയം 10 മണി കഴിഞ്ഞ് 18:44. ഇത് ആകാശവാണിയുടെ മഞ്ചേരി പ്രക്ഷേപണ നിലയം. ഇപ്പോൾ മുതൽ
3: We are ready.
4: We are ready.
5: We are ready.
6: We are ready.
7: We are ready.

0: പ്രിയപ്പെട്ടവരെ, സ്വാഗതം ഫുട്ബോൾ ബീറ്റ്സിലേക്ക്.
1: നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഏവർക്കും സ്വാഗതം ഫുട്ബോൾ ബീറ്റ്സിലേക്ക്. ഇന്ന് ഈ തത്സമയ ഫുട്ബോൾ ബീറ്റ്സ് പരിപാടിയിൽ നിങ്ങൾക്കൊപ്പം
0: ഞാൻ ആതിര ഐപി,
1: ഞാൻ എം പി കുമാർ. സ്റ്റുഡിയോ സഹായം നൽകുന്നു വിനോദ്, സാങ്കേതിക സഹായം ലിജേഷ് കീശേരി വേലായുധൻ. അപ്പോൾ
0: ആരംഭിക്കാം.
1: അതെ അതെ,
0: നമ്മുടെ ഫുട്ബോൾ ബീറ്റ്സ് ആണ്. പ്രിയ ശ്രോതാക്കൾക്ക് ഈ പരിപാടിയിലേക്ക് വിളിക്കാം. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ടീമുകളെക്കുറിച്ച്, ഇഷ്ടപ്പെട്ട കളികളെക്കുറിച്ച്, മുൻപ് നിങ്ങൾ കണ്ടിട്ടുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട കളി ഏതാണ്, കളിക്കാരേതാണ്, ഇതൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, പങ്കുവെക്കാം. ഞങ്ങളിവിടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ നമ്പർ പറയാം അല്ലേ?
1: അതെ അതെ,
0: നമ്പർ പറയാം. 0483295030.
1: മറ്റൊരു നമ്പർ 0483295800.
0: ഒരു നമ്പർ കൂടിയുണ്ട്, 9495050600. അപ്പൊ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ,
1: വിശേഷങ്ങളൊക്കെ
0: പങ്കുവെച്ചോളൂ.
1: ഓക്കേ.

0: ക്യൂൻ ഓഫ് ദ വേൾഡ് കപ്പ് എന്നറിയപ്പെടുന്ന ഷാക്കിറ അല്ലെ, എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. ഈ ഷാക്കിറയുടെ 2026 ഫിഫ വേൾഡ് കപ്പിലെ ഡായ് ഡായ് എന്ന് പറഞ്ഞിട്ടുള്ള സോങ് ആണ്, ഒഫീഷ്യൽ സോങ് ആണ് നമ്മളിപ്പോൾ കേട്ടത്. നൈജീരിയൻ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ബർണ ബോയ് ആണ് അതിന് കൊലാബറേഷൻ ചെയ്തിട്ടുള്ളത് അല്ലെ.
1: അപ്പോൾ
0: ഇതാണ് പാട്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമാണെന്ന് വിചാരിക്കുന്നു. എല്ലാ വർഷവും എല്ലാ 4 വർഷം കൂടുമ്പോഴും ഷാക്കിറയുടെ ഓരോ പാട്ടുകൾ ഇറങ്ങും അല്ലെ. നമുക്കത് മറക്കാൻ പറ്റാത്ത പാട്ടുകളാണ്, വക്ക വക്ക, അതേപോലെ ലാലാ ലാ അല്ലെ, ഇതൊക്കെ നമുക്ക് മറക്കാൻ പറ്റാത്ത പാട്ടുകളാണ്. എന്തായാലും ഫുട്ബോളിലേക്ക് തന്നെ വരാം.
1: ഫുട്ബോൾ കഴിഞ്ഞാലും ഈ പാട്ടുകൾ ആളുകളുടെ മനസ്സിൽ ഇങ്ങനെ
0: നിൽക്കും അല്ലേ,
1: എന്നും ഉണ്ടാവും.
0: അപ്പോൾ എന്തൊക്കെയാണ് വേൾഡ് കപ്പിന്റെ കാര്യങ്ങൾ, എന്തൊക്കെയാണ് നമുക്ക് തുടങ്ങാം.
1: അപ്പോൾ ഒരു 16 വേദികൾ, 48 ടീമുകളായിട്ട് 104 മത്സരങ്ങളാണ് നമ്മുടെ ഈ ലോകകപ്പിൽ നടക്കുന്നത്. 1000-ലേറെ കളിക്കാർ, കോടി കോടി കാണികൾ, കളിയുടെ ആനന്ദം, വിജയത്തിന്റെ മഹാത്മ്യം, പരാജയത്തിന്റെ വേദന, എല്ലാം ലോകം ഒരേ മനസ്സോടെ ഏറ്റുവാങ്ങുന്നു ഈ ഫുട്ബോൾ മത്സരത്തിൽ അല്ലേ.
0: അതെ
1: അതെ, കോളുകൾ ഒന്നും വന്നിട്ടില്ല, നമ്പർ ഒന്നുകൂടി പറഞ്ഞുതരാം. 0483-2950-300 അല്ലെങ്കിൽ 2950-800.
0: അതെ,
1: വിശേഷങ്ങൾ പങ്കുവെക്കാം. ഇന്നത്തെ കളിയുടെ ഒക്കെ വിശേഷങ്ങൾ പങ്കുവെക്കാം.
0: ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള ടീംസ്
1: ഉണ്ടായിരിക്കും.
0: അവര് ജയിക്കണം എന്നുള്ളൊരു ഒരു എത്ര കിരീടം നേടിയാലും അല്ലെങ്കിൽ എത്ര ഇതായാലും തന്റെ ടീം ജയിക്കണം എന്നുള്ളൊരു ഇതാണ് അല്ലെ എല്ലാവർക്കും ഉണ്ടായിരിക്കാം.
1: വാതുവെപ്പുകളൊക്കെ ഉണ്ടാവും.
0: അതെ, അതൊക്കെ ഉണ്ടായിരിക്കും,
1: രസമാണ്.
0: അതെ, പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഇതിപ്പോ 23rd വേൾഡ് കപ്പാണ് നടക്കുന്നത് അല്ലേ. ആ ഏറ്റവും ആദ്യം നടന്നത് 1930 ഉറുഗ്വേയിൽ വെച്ചിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത് അല്ലെ. അതിൽ എത്ര രാജ്യങ്ങളാണ് പങ്കെടുത്തതെന്ന് അറിയാമോ?
1: 13 രാജ്യങ്ങൾ.
0: അതെ, 13 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. അന്ന് ആരാണ് വിജയി? ഉറുഗ്വേയായിരുന്നു വിജയി ആയിട്ടുണ്ടായിരുന്നത്.
1: അന്ന്
0: തോൽപ്പിച്ചത് അർജന്റീനയായിരുന്നു. പിന്നെ വേൾഡ് കപ്പ്, ഇത്തവണ വേൾഡ് കപ്പ് നടക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് പറയാൻ പറ്റുമോ?
1: അമേരിക്ക, കാനഡ, മെക്സിക്കോ.
0: അതെ, അമേരിക്കയിലും കാനഡയിലും മെക്സിക്കോയിലും വെച്ചിട്ടാണ്, ഈ 3 രാജ്യങ്ങളിലും വെച്ചിട്ടാണ് ഇപ്രാവശ്യത്തെ ഫുട്ബോൾ മാമാങ്കം അല്ലെ നടക്കുന്നത്. ഇത്തവണ 48 രാജ്യങ്ങളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അതുപോലെ തന്നെ ഈ 48 രാജ്യങ്ങളെ 12 ഗ്രൂപ്പുകളാക്കി തിരിച്ചിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ വർഷം ഇത്ര ഉണ്ടായിരുന്നില്ല അല്ലെ. ഖത്തർ വേൾഡ് കപ്പ് ആയിരുന്നു കഴിഞ്ഞ വർഷം നടന്നത്.
1: 32
0: ഹലോ, നമസ്കാരം,
1: സ്വാഗതം. ഫുട്ബോൾ ബീറ്റ്സിലേക്ക് സ്വാഗതം. ആരാണ്?
2: ഞാൻ നിഖിത.
1: നിഖിത, നിഖിത എവിടെ നിന്ന് വിളിക്കുന്നു?
2: മഞ്ചേരി മോങ്ങം തളമംഗലം.
1: ശരി, എന്ത് ചെയ്യാണ് നിഖിത?
2: ഞാൻ ഇപ്പോ നഴ്സിംഗ് ഓഫീസിലേക്ക് വർക്ക് ചെയ്യാണ്.
1: അതെ, എവിടെ വർക്ക് ചെയ്യുന്നു?
2: നെടുവ
1: PHC സെന്ററിൽ അല്ലേ.
0: ഓക്കെ ഓക്കെ. അപ്പൊ സുഖായിരിക്കുന്നോ?
2: ഓ, സുഖായിട്ടിരിക്കുന്നു,
0: സുഖായിട്ടിരിക്കുന്നു. നിഖിതയുടെ ഇഷ്ടപ്പെട്ട ടീം ഏതാ, അത് പറയട്ടെ ആദ്യം.
2: അർജന്റീന
0: ഇല്ലാത്തൊരു കളിയില്ല അല്ലേ. എന്തൊക്കെയാണ് അർജന്റീന ടീമിനെ കുറിച്ച് പറയാനുള്ളത്?
2: അർജന്റീന നമ്മുടെ ഏറ്റവും കൂടുതൽ എല്ലാ പ്രാവശ്യവും മെസ്സിയാണ് നമ്മുടെ താരം.
0: മെസ്സി
2: കഴിഞ്ഞ പ്രാവശ്യവും എല്ലാ പ്രാവശ്യവും മികച്ച പ്രകടനം കാഴ്ചവെച്ച് എല്ലാ പ്രാവശ്യവും വിജയം കൈവരിച്ച

0: നമ്മുടെ മെയിൻ ടീം.
1: ഇന്നലെ കളി കണ്ടിരുന്നോ?
0: ഓ, ഇന്നലെ കുറച്ച് സമയം കാണാൻ പറ്റുള്ളൂ, ഡ്യൂട്ടി ആയിരുന്നു, പിന്നെ തിരിച്ചു വന്നിട്ട് കുറച്ച് സമയം കാണാൻ പറ്റുള്ളൂ.
1: കൂടെ ആൾക്കാരൊക്കെ ഉണ്ടോ കളിക്കാൻ വീട്ടില്? കാണുമ്പോ
0: വീട്ടില് അവിടെ അച്ഛൻ അമ്മ പിന്നെ അനിയത്തിയൊക്കെ ഇതിന്റെ മെയിൻ ഫാൻസ് ആണ്.
1: അപ്പൊ അവരൊക്കെ ഒരുമിച്ചിരുന്ന് കാണുമ്പോ നല്ല രസമായിരിക്കും അല്ലേ? ആരോഗ്യങ്ങളും. അതെ അതെ.
2: പിന്നെ പിന്നെന്താണ് നമ്മുടെ വേൾഡ് കപ്പിനെ കുറിച്ച് പറയാനുള്ളത്? ആരുടെ വിജയത്തിനായിട്ടാണ് കാത്തിരിക്കുന്നതെന്ന് ചോദിക്കേണ്ട ആവശ്യമല്ല അല്ലേ? അതൊരു ചോദ്യമല്ല,
0: ഒരിക്കലും.
2: എന്നാ ഞാൻ ചോദ്യം ചോദിക്കട്ടെ, ഈ അർജന്റീന ആരുമായിട്ട് കളിക്കുന്നത് കാണാനാണ് ഏറ്റവും ഇഷ്ടം? അല്ലേ, അർജന്റീന കളിക്കുന്നുണ്ടെങ്കിൽ അത് ബ്രസീലിന്റെ ഒപ്പം കളിക്കുന്നത് കാണണം എന്നാണ് ആഗ്രഹം. ഓക്കെ, ബ്രസീലിൽ ഇഷ്ടപ്പെട്ട കളിക്കാരുണ്ടോ? അതൊക്കെ ഓർത്ത് വെക്കണം ആരൊക്കെയാണെന്നുള്ളത്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരൊന്നും പാടില്ല അല്ലേ? ആയിക്കോട്ടെ, അപ്പൊ എന്തായാലും അർജന്റീന ടീമിന് തന്നെ കപ്പ് കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ് അല്ലേ? പ്രാർത്ഥിക്കാം നമുക്ക്.
0: ഓക്കെ
2: അല്ലേ,
1: ഇനിയും വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാൻ നാളെയൊക്കെ വിളിക്കണം കേട്ടോ.
0: ഓക്കെ
2: ശരി എന്നാല്.
0: ഓക്കെ.

0: അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഫുട്ബോൾ ബീറ്റ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആയി.
0: അതെ, 30 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു, അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളിൽ വെച്ചിട്ടാണ് ഫുട്ബോൾ വേൾഡ് കപ്പ് നടക്കുന്നത്. ഇപ്രാവശ്യം 48 രാജ്യങ്ങളാണുള്ളത് അല്ലേ?
1: അതെ.
0: 12 ഗ്രൂപ്പുകളാക്കിയിട്ട് അവരെ തിരിച്ചിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ വർഷം ഖത്തർ വേൾഡ് കപ്പ്, കഴിഞ്ഞ വർഷം എന്ന് പറയാൻ പറ്റില്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ 32 രാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. 2026 വേൾഡ് കപ്പിലെ ആദ്യ മത്സരം മെക്സിക്കോയും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ അസ്റ്റാക്ക സ്റ്റേഡിയത്തിൽ വെച്ചാണ്
1: നടന്നത്.
0: അങ്ങനെയാണെങ്കിൽ ഫൈനൽ മത്സരം നടക്കുന്നത് മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ്,
1: അമേരിക്കയിൽ.
0: അത് ഏറ്റവും അവസാനത്തെ മത്സരം നടക്കുന്നത് അടുത്ത മാസം 19-ന്, ജൂലൈ 19-ന് നടക്കുന്നത്. പിന്നെ ഫുട്ബോളിന്റെ ഒരു പ്രത്യേകത ഉണ്ട് അല്ലേ? ഫുട്ബോൾ ശ്രദ്ധിച്ചോ? ഫുട്ബോള് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ ഇപ്രാവശ്യം, പല കളറൊക്കെ ആയിട്ട്. അഡിഡാസ് റൊണാൾഡ ആണ് ഇത്തവണത്തെ ഫുട്ബോളിന്റെ പേര്. പിന്നെ എല്ലാ മത്സരത്തിനും ഓരോ ഭാഗ്യചിഹ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ക്ലച്ച് അമേരിക്ക, സായു മെക്സിക്കോ, മേപ്പിൾ കാനഡ. ഓരോ രാജ്യത്തിനും ഓരോ ഭാഗ്യചിഹ്നങ്ങളാണുള്ളത്. പിന്നെ നമ്മുടെ ഒഫീഷ്യൽ സോങ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങനെ
1: കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്
0: എല്ലാവരും. കമോൺ അല്ലെങ്കിൽ ലെറ്റ്സ് ഗോ എന്നാണ് ഇതിന്റെ ഒരു അർത്ഥം, ഡാഡായി എന്നുള്ളതുകൊണ്ട് കേട്ടോ. ഷാക്കിറയാണ്. ഇതൊക്കെയാണ് ഫുട്ബോളിനെ കുറിച്ച് ഏറ്റവും തുടക്കത്തിൽ നമുക്ക് പറയാനുള്ളത്.

0: പിന്നെ ഇപ്പൊ നികിത വിളിച്ചപ്പോ പറഞ്ഞു അർജന്റീനയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കളിക്കാരെന്ന് പറഞ്ഞു അല്ലെ. അപ്പോ നമുക്കറിയാം ഇപ്പൊ കാണുന്ന രീതിയിലുള്ള കളികളിലേക്ക് വരുന്നതിന് മുന്നേ അതിനൊരു ചരിത്രം ഉണ്ടായിരിക്കും അല്ലെ, കുറെ മുന്നേ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത് എങ്ങനെയാണ് എന്നൊക്കെയുള്ള. ഇപ്പോ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ ബ്രിട്ടനിലാണ് ഇപ്പൊ നമ്മൾ കാണുന്ന തരത്തിലുള്ള ഫുട്ബോൾ മത്സരമൊക്കെ രൂപപ്പെടുത്തിട്ടുള്ളത്. 19th century ഒടുവിലും 20th century തുടക്കത്തിലൊക്കെ ആയിട്ടാണ് ബെൽജിയം, ഡെൻമാർക്ക്, ഫ്രാൻസ്, നെതർലാൻഡ്സ്, സ്പെയിൻ, സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഇത് വ്യാപിച്ചിട്ടുള്ളത്.
1: എന്നാണ് ഈ ഫുട്ബോൾ സംഘടന, അന്താരാഷ്ട്ര ഫുട്ബോൾ സംഘടന രൂപീകൃതമായത്?
0: 1904 അല്ലെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്.
1: ചോദ്യം വേണമെങ്കിൽ കൊടുക്കാം.
0: കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക്
1: അതെ എന്നൊരു ചോദ്യം വരും.
0: ഹലോ യൂത്ത് വരുന്നുണ്ട്, അപ്പൊ അതില് പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. അപ്പൊ കേട്ട് കഴിഞ്ഞാൽ നിങ്ങക്ക് സുഖമായിട്ട് അതിന് ആൻസർ ചെയ്യാം അല്ലെ. ഇനി അടുത്തതാണ് നമ്മൾ പറയാൻ പോകുന്നത്, 1900 പാരീസ്

0: ഒളിമ്പിക്സില് ഫുട്ബോൾ ആദ്യമായിട്ടൊരു മത്സര ഇനമായിട്ട് മാറുകയാണ്. അങ്ങനെ 20-ാം നൂറ്റാണ്ടിന്റെ 2-ാം പകുതിയിൽ എത്തുമ്പോഴേക്കും ലോകത്ത് ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന നല്ലൊരു ഇനമായിട്ട്, കായിക ഇനമായിട്ട് ഈ കളി ഫുട്ബോളാണ് മാറുകയാണ്. അങ്ങനെ 200-ലേറെ രാജ്യങ്ങൾ ഇപ്പോ ഫിഫയിലെ അംഗങ്ങളാണ് അല്ലെ. ഐക്യരാഷ്ട്രസഭയില് അംഗരാജ്യങ്ങളിൽ ഏറെയും അംഗങ്ങളാണെന്ന് പറയാം. അതുപോലെ തന്നെ യൂറോപ്പിന്റെ കോളനി ഭരണത്തിൽ തന്നെയാണ് ഇപ്പൊ ബ്രസീൽ, അർജന്റീന എന്നൊക്കെ അവരൊക്കെ ഉണ്ടായിരുന്നത്. അതുപോലെ ഇപ്പൊ പറയാനുള്ളത് അർജന്റീനയും ബ്രസീലും കൊളംബിയ ഉറുഗ്വേയൊക്കെ ഉൾപ്പെടുന്ന തെക്കേ അമേരിക്കൻ രാജ്യങ്ങളുടെ ഒരു ചരിത്രം നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ അർജന്റീനയിലെ ബ്യൂണസ് ഐറസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഫുട്ബോള് ഏറ്റവും ആദ്യം അവതരിപ്പിച്ചതെന്ന് ചരിത്രം പറയുന്നുണ്ട് അല്ലെ. യൂറോപ്പിലെത്തിയ നാവികരാണ് ഈ കളി പ്രശസ്തമാക്കിയത് അല്ലെങ്കിൽ പരിചയപ്പെടുത്തിയതെന്നും കൂടി ഒരു ചരിത്രമുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ചരിത്രങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമുക്കൊരു കോളർ ഉണ്ടെന്ന് തോന്നുന്നു, നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ, നമസ്കാരം, ഫുട്ബോൾ ബീറ്റ്സ് ആണ്.
1: ഓക്കെ, ഞാൻ ഇബിനു വില്ലൂർ കോട്ടക്കൽ നിന്നാണ് വിളിക്കുന്നത്.
2: ഇബിനു,
0: ഇബിനു എന്തൊക്കെയുണ്ട് ഇബിനു?
1: കണ്ടിരുന്നു, ജസ്റ്റ് കാണാൻ പറ്റില്ല. നമ്മുടെ ടീം അർജന്റീനയാണ്, അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത്
0: കിടക്കുന്നു.
1: നാളെ ഇവരെ കളിയും കാണും, ബ്രസീലിന് അവര് തോൽക്കുന്നതാണല്ലോ.
0: ണ്ടല്ലോ അല്ലെ കളി, ബ്രസീലിന്റെ കളി.
1: മൊറോക്ക കഴിഞ്ഞ പ്രാവശ്യം ഒരു ചരിത്രം തീർത്താണല്ലോ.
0: ബ്രസീൽ മൊറോക്കോ നാളെ വൈകിട്ട്, നാളെ രാവിലെ അല്ലെ, 3:30 മത്സരം അല്ലെ. അപ്പൊ എല്ലാരും കാത്തിരിക്കുന്ന കളി തന്നെയാണ് അത്. ചിലര് തോൽക്കാനാണ്, ചിലര് ജയിക്കാനാണെന്ന് മാത്രം. അതങ്ങനെയാണ്.
2: നിങ്ങളെങ്ങനെ ക്ലബിലെ ഒക്കെ ഇരുന്നിട്ടാണോ കളി കാണുന്നത്?
1: ക്ലബിലാണ്, നമ്മുടെ നാട്ടില് കളി കാണാനുള്ള സൗകര്യങ്ങളുണ്ട്, കാണാറുണ്ട്, ഒറ്റക്കും കാണാറുണ്ട്.
2: സുഖം എങ്ങനെ കാണുമ്പോഴാണ്? കൂടുതൽ ആളുകൾ ഇരുന്ന്
1: കാണുമ്പോഴാണ്. ഞങ്ങളൊക്കെ ഞങ്ങളുടെ നാട്ടില് സി ജി ടി വില്ലൂർ എന്നൊരു ക്ലബ് ഉണ്ട്. പണ്ടേ ഒരുപാട് 1990 എൻഡില് തുടക്കത്തിലുള്ള ടി ക്ലബ്. അവിടെ കളി കാണാനുള്ള സൗകര്യങ്ങളൊക്കെ നേരത്തെ ചെയ്തിരുന്നു. അപ്പൊ എല്ലാവർക്കും അറിയാം നമ്മൾ അർജന്റീനയുടെ ആളാണെന്നുള്ളത്. ആദ്യ കളി കാണുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടിവിയിലാണ്, 1986 മറഡോണ ആൻഡ് ഗോൾ ഇട്ടില്ലേ, ദൈവത്തിന്റെ ഗോൾ. ആ സമയത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി ഇല്ല, ചെറിയ ടിവിയില് അന്ന് കളി കാണാൻ. അങ്ങനെ ചൂട്ടൊക്കെ കത്തിച്ചിട്ടാണ് കളി കാണാൻ. എല്ലാരും
2: പോകുമ്പോഴത്തെ അനുഭവം
1: ഭയങ്കര അല്ല. എല്ലാരും വിളിച്ചിട്ട് ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലൊരു ഫേദൽ ബേജി എന്ന കാണുന്നില്ല, മരിച്ചുപോയാണ്. നല്ല പ്രായമുള്ള ആളാണ്, ഒരു 10-20 വയസ്സുണ്ടായിട്ടും. അയാൾ ലോകകപ്പ് ഞങ്ങളെ കൂടെ ഇരുന്ന് കാണും. അപ്പൊ അവരെ കൂടെ ഒക്കെ നമ്മള് പോയിട്ട് നമ്മളങ്ങനെയാണ് അർജന്റീന ആളായി മാറുന്നത്. ആകാശനീല അറിയാത്ത കാലത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലെ അർജന്റീനയാണ്.
0: അപ്പൊ അതൊക്കെയാണ് കളികളെ കുറിച്ച് പറയാനുള്ളത്. സത്യം പറഞ്ഞാൽ ലോകത്ത് എവിടെയോ കിടക്കുന്ന കുറെ ആളുകള് അല്ലെ, നമ്മൾ അവരെ നമ്മളെ നെഞ്ചേറ്റാണ് അല്ലെ. എത്ര കട്ടൗട്ടുകളും എത്ര ഫ്ലെക്സുകളാണ് നമ്മുടെ
1: രാഷ്ട്രീയത്തിന്റെയും മറ്റു സംഘടനയുടെ ഒക്കെ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടാകുമ്പോഴും അതൊക്കെ മറക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. അങ്ങനെ ഒരു മെഡിസിൻ ആണ് ഫുട്ബോൾ.
0: അതെ അതെ അതെ.
2: അർജന്റീനയുടെ ജേഴ്സി ഒക്കെ അണിഞ്ഞിട്ടുണ്ടോ? അണിഞ്ഞിട്ടാണോ പോണത് കളി
1: കാണാനൊക്കെ? പിന്നെ നമുക്ക് അറിയാം, നമ്മൾ നേരത്തെ ഇതിന്റെ ആളായതുകൊണ്ട് പിന്നെ അതിന്റെ തോൽവികളും പരാജയങ്ങളിലൊക്കെ നമുക്ക് എന്തെങ്കിലും ഗോളും കാര്യങ്ങളും വാതുവെപ്പ് ഒക്കെ
0: ഉണ്ടാവും.
2: ഇത്തവണ വാതു വെച്ചിട്ടുണ്ടോ ആരെങ്കിലും?
1: ഇല്ലില്ല,
0: തുടർവിജയം ഉണ്ടാവും പ്രതീക്ഷിക്കുന്നുണ്ടോ?
1: അല്ല, അർജന്റീനന്റെ ഒരു പ്രത്യേകത അർജന്റീനയിലും ബ്രസീലായാലും എന്തെച്ചില് ശരിക്കും നമ്മളെ ഇന്ത്യ രാജ്യത്തിനൊക്കെ പറ്റിയൊരു ഫാൾട്ടോ അതാണ് കേട്ടോ. എന്താ വെച്ചാൽ അവര് എപ്പോഴൊരു എമർജിങ് പ്ലെയറെ കൊണ്ടുവരാറുണ്ടല്ലോ, നമുക്കറിയാം. ഇപ്പോ ബാറ്റിസ്റ്റൂട്ട, മറഡോണ, ഡിമറിയ, ഡിബാല, മെസ്സി, അങ്ങനെയുള്ള എല്ലാ ലോകത്തും ഒരു പുതിയ താരങ്ങളെ തരുമല്ലോ, അതും കൂടി നമ്മള് കാത്തിരിക്കുന്നതാണ്.
0: ഇതിഹാസ താരമായിട്ടുള്ള ലയണൽ മെസ്സിയുടെ സാന്നിധ്യം തന്നെയാണ് നമ്മുടെ ഈ ടീമിനെ കിരീടത്തിലേക്ക് നയിച്ചത്. ഇനിയും അങ്ങനെ തന്നെ ആവും എന്നുള്ളത് ഫുട്ബോൾ പ്രേമികള് ഉറച്ചു വിശ്വസിക്കുന്നു. അതെ, ഇപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു അടുത്ത കോളർ ഒരു ബ്രസീൽ ഫാൻ ആയിരിക്കും. അവര് തുടങ്ങിയിട്ടുണ്ടാവും വിളിക്കാൻ.
2: എന്തായാലും
0: ശേഷം ഒരു കപ്പ് ഉയർത്തിയിട്ടില്ല.

0: അതെ അതെ
1: അല്ല അവര് അവര് കപ്പ് നേടിയെന്ന് ജനിക്കാത്ത കളിക്കാരൊക്കെ പ്രാവശ്യം അവർക്ക് കളിക്കുന്നുണ്ടല്ലോ.
0: അതെ, എന്തായാലും നമുക്ക് കാണാം അല്ലെ, കാത്തിരുന്ന് കാണാം, അധികം കാത്തിരിക്കണ്ടല്ലോ അല്ലെ.
1: അതെ അതെ അതെ,
0: ജൂലൈ 19 ആകുമ്പോഴേക്കും നമ്മുടെ കളികൾ അവസാനിക്കുകയാണ് അല്ലെ. ഇടയ്ക്ക് നമുക്ക് എന്തായാലും നല്ല കളികൾ, നല്ല എന്താ പറയാ, ആരോഗ്യപരമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോവാം എല്ലാരും ഒരുമിപ്പിച്ച്.
1: പിന്നെ എന്റെ പ്രൊഫഷനെ ചോദിച്ചില്ല, ഞാൻ പറയാനും പറഞ്ഞു, ഞാൻ ഇന്റീരിയർ ഡിസൈനറാണ്.
2: എന്തായിരുന്നു?
1: ഇന്റീരിയർ ഡിസൈനർ.
2: ചോദിക്കാൻ വന്നതാ, പെട്ടെന്ന് മറന്നുപോയി.
1: ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്.
2: ശരി ശരി, എത്ര വർഷമായി?
1: 27 വർഷമായി.
2: ഓ, അത് ശരി.
1: സിവിലൊക്കെ ചെയ്ത് ഇപ്പോ 2011 ഇന്റീരിയർ സർട്ടിഫിക്കറ്റ് ചെയ്തത്.
0: വീടുകളാണോ അതോ എങ്ങനെയാണ് ചെയ്യുന്നത്? വീടാണോ?
1: രണ്ടുണ്ട്, റെസിഡൻഷ്യലും കൊമേഴ്സ്യലും രണ്ടും ചെയ്യുന്നുണ്ട്. വലിയ വലിയ പ്രൊജക്ടുകളൊക്കെ ചെയ്യാൻ പറ്റി. സൗത്ത് ഇന്ത്യ, തമിഴ്നാട്, കർണാടക, കേരളം ഒക്കെ ചെയ്യുന്നുണ്ട്.
0: അപ്പൊ എന്തായാലും
1: പാഷൻ, കളിയും കളിയും ഡിസൈനുമാണ് പാഷൻ.
0: ആ പാഷൻ അങ്ങനെ ജീവിതാവസാനം വരെ കൊണ്ടുപോകാൻ കഴിയട്ടെ, അതൊന്ന് സന്തോഷം ലഭിക്കട്ടെ കേട്ടോ.
1: അപ്പൊ
2: ശരി, താങ്ക് യു.
1: താങ്ക് യു.

0: അപ്പോൾ പ്രിയപ്പെട്ടവരെ വിളിച്ചു തുടങ്ങിക്കോളൂ. 0483-295-300-0004-83-295-8-00. ഈ നമ്പറുകളിലേക്കാണ് വിളിക്കേണ്ടത് നിങ്ങളുടെ ഫുട്ബോൾ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നലെ ജൂൺ 12 അല്ലേ, ഇന്നലെ ജൂൺ 12 ആയിരുന്നു. ചില കളികൾ നടന്നിരുന്നു അല്ലേ, ദക്ഷിണ കൊറിയ ചെക്ക് റിപ്പബ്ലിക്കുമായിട്ടുള്ള ഒരു കളി നടന്നു, അതുപോലെ കാനഡ ബോസ്നിയ അമേരിക്ക പരാഗ്വേ, ഈ 3 കളികൾ നടന്നു അല്ലേ. അപ്പോ അതില് ആദ്യ ഗോൾ നേടിയത് ചെക്ക് റിപ്പബ്ലിക് ആണ് അല്ലേ.
1: അതില്
0: രണ്ടാം പകുതിയിൽ ദക്ഷിണ കൊറിയ ശക്തമായി തിരിച്ചു വന്ന് രണ്ടാം ഗോൾ നേടി മത്സരം സ്വന്തമാക്കി. മിസ്ഫീൽഡർ ഹാങ് ഇൻ ബോം മികച്ച പ്രകടനം അതിൽ കാഴ്ചവെച്ചു, വിജയ ഗോളിന് അസിസ്റ്റും നൽകി. രണ്ടാമത്തെ മത്സരം കാനഡ
1: ബോസ്നിയ,
0: കാനഡ 1 ബോസ്നിയ അൻഹർസോഗോവിന അല്ലെ. ബോസ്നിയ ആദ്യ ലീഡ് നേടി, പകരക്കാരനായിട്ട് ഇറങ്ങിയിട്ടുള്ള സൈലാറിൻ 78-ാം മിനിറ്റിൽ സമനില ഗോൾ നേടിയിട്ടുണ്ടായിരുന്നു. സ്വന്തം നാട്ടിൽ നടന്ന ലോകകപ്പ് മത്സരത്തിൽ കാനഡ ആദ്യ ഗോൾ എന്ന പ്രത്യേകതയും ഈ ഗോളിന് ഉണ്ടായിരുന്നു. പിന്നെ അമേരിക്കയുടെ അല്ലെ, അമേരിക്കയും പരാഗ്വേയും തമ്മിലുള്ള അതിൽ അമേരിക്കയുടെ ഗംഭീര തുടക്കമായിട്ട് നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം അല്ലെ. ഫോൾഡറിൻ ബാലഗോൺ 2 ഗോൾ നേടി താരമായി മാറി അല്ലേ. പിന്നെ ക്രിസ്ത്യൻ പുലിസിച്ച് 2 ഗോളുകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്, ജിയോ റെയ്നയും സ്കോർ ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഇന്നലത്തെ കളികളെ കുറിച്ചിട്ടുള്ള. ഇനിയിപ്പോൾ ഇന്ന് നടക്കുന്ന ഫിഫ ലോകകപ്പ് മത്സരങ്ങൾ
1: ഗ്രൂപ്പ് സിയിൽ
0: ഇന്ത്യൻ സമയം
1: ഞായറാഴ്ച പുലർച്ചെ 3:30 അല്ലേ.
0: ആദ്യം ഇന്ത്യൻ സമയം രാത്രി
1: 9 മണിക്കൊരു കളി,
0: എല്ലാവരും കാത്തിരിക്കുന്ന ബ്രസീൽ മൊറോക്കോ അല്ലെ, ഈ കളിയാണ് കാത്തിരിക്കുന്നത്. ഗ്രൂപ്പ് സിയിൽ ഇന്ത്യൻ സമയം ഞായറാഴ്ച 3:30 ഓസ്ട്രേലിയൻ ടർക്കി തമ്മിലുള്ള ഒരു കളിയുണ്ട്. ഗ്രൂപ്പ് ഡി ഇന്ത്യൻ സമയം ഞായറാഴ്ച
1: 6:00
0: അതാണ്. അപ്പോ
1: ബ്രസീൽ മൊറോക്കോ,
0: അതെ ഇന്നത്തെ ഏറ്റവും വലിയ

0: അത് തന്നെയാണ് ബ്രസീലും
1: നേരത്തെ പറഞ്ഞല്ലോ വിളിച്ചപ്പോൾ.
0: അതെ അതെ അതെ,
1: നമുക്ക്
0: കാത്തിരിക്കുന്നതാണ്. അപ്പോ അത് എന്താണ്, നല്ലൊരു ദിവസമായി അല്ലെ, എല്ലാവർക്കും ഒഴിവുള്ള ഒരു ദിവസമായതുകൊണ്ട് എല്ലാവരും അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക തന്നെയാണ്. അപ്പൊ എന്തായാലും അത് നമുക്കും ആ ഒരു കളിക്ക് വേണ്ടി കാത്തിരിക്കാം.
1: സമയം 10 മണി കഴിഞ്ഞാൽ 43 മിനിറ്റ് ആയിരിക്കുന്നു. 04-8-3-29-50-300 അല്ലെങ്കിൽ 29-50-800 വിളിക്കാം, ഫുട്ബോൾ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം.
0: പിന്നെ കിരീടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ ഇതുവരെ 8 രാജ്യങ്ങൾക്കാണ് ഫിഫ ലോകകപ്പ് സ്വന്തം നേടിയിട്ടുള്ളത് അല്ലെ. അവര്
1: ബ്രസീൽ എത്ര വട്ടം?
0: 5 പ്രാവശ്യം. അതെ, അത് മറക്കില്ല.
1: പിന്നെ
0: ജർമ്മനി 4,
1: ഇറ്റലി 4, അർജന്റീന
0: അങ്ങനെ പറയുന്നു. ഇപ്പൊ വിളിച്ച രണ്ടുപേരും അല്ലെ, ഫ്രാൻസ് 2, ഉറുഗ്വേ 2, ഇംഗ്ലണ്ട് 1, സ്പെയിൻ 1. അങ്ങനെയാണ് കിരീടത്തിന്റെ കണക്കുകൾ ഉള്ളത്. പിന്നെ ഒരു സംശയമുള്ളത്, നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള അർജന്റീന ഇനിയും കിരീടം
1: നിലനിർത്തുമെന്നുള്ള
0: സംശയം. ഇതുവരെ ഫിഫ വേൾഡ് കപ്പിൽ ഇതേപോലെ ബ്രസീലും ഇറ്റലിയും മാത്രമാണ് ഫിഫ ലോകകപ്പ് നിലനിർത്തിയിട്ടുള്ളത്. 34 ചാമ്പ്യന്മാരായ ഇറ്റലി 1938 കിരീടം നിലനിർത്തിയിട്ടുണ്ട്. 58 കിരീടം നേടിയ ബ്രസീൽ 68 കിരീടം നേടിയിട്ടുണ്ട്.
1: അർജന്റീനയ്ക്ക് നോക്കാം, നമുക്ക്
0: കാത്തിരിക്കാം. ഇതൊക്കെയാണ്
1: ഫുട്ബോൾ വിശേഷങ്ങൾ. സമയം 10 മണി കഴിഞ്ഞ 44 മിനിറ്റ്.
0: നമ്പർ നമുക്ക് ഒരിക്കൽ കൂടി പറയാം, 04-8-3-2-9-5-0-3-0-0-29-50-800. അതെ, ഇനി നമ്മൾ പന്തിനെ കുറിച്ച് അല്ലേ, ഫുട്ബോളിനെ കുറിച്ച് പറഞ്ഞു.
1: അതിന് ഒരുപാട് പ്രത്യേകതകൾ,
0: ഒരുപാട് പ്രത്യേകതകൾ,
1: കാണാൻ ഭംഗിയുണ്ട്.
0: അതിന്റെ പേര് തന്നെ ഒരു
1: വെറൈറ്റി. കോൾ വന്നിട്ടുണ്ട്, നമുക്ക്
0: സ്വീകരിക്കാം അല്ലേ. ഹലോ, ഹലോ, ആരാണ്?
1: ഹലോ,
2: അയ്യോ,
0: മെസ്സിയോ?
1: ഫോണിന്റെ അടുത്തൊന്ന് മാറണേ, അല്ല റേഡിയോയുടെ അടുത്തൊന്ന് മാറൂ.
0: ഇന്ന് പ്രാക്ടീസ് ഒന്നുമില്ലേ മെസ്സി? ഫോൺ വിളിച്ചിരിക്കണോ? മലയാളം അറിയുന്ന മെസ്സിയാണല്ലോ, മലയാളം അറിയുന്ന മെസ്സിയാണല്ലോ. ആ പിന്നെ ആ റേഡിയോന്റെ സൗണ്ട് ഒന്ന് കുറയ്ക്കണം, എന്നാലേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. കുറയ്ക്കോ. മോന്റെ പേരെന്താ?
2: ഷഹറാസ്.
0: ആ, അപ്പൊ പേര് കൂടി കിട്ടി.
1: കളി കാണാറുണ്ടോ?
2: കാണാറൊക്കെ.
1: ആ, പറയ്.
0: അപ്പൊ ഇനി ഞങ്ങൾ ടീം ഏതാണെന്ന് ചോദിക്കുന്നില്ല, ചോദിക്കണോ? ഏതാണ് എന്നൊന്ന് പറഞ്ഞോ. ഇനിയിപ്പോ ആരെങ്കിലും അറിയാത്തണ്ടെങ്കിലോ. അർജന്റീന. എന്താ പതുക്കെ പറയണ, ഉറക്കെ പറയ്. ഞാൻ വിചാരിച്ച ജയിക്കണ ടീമാണോന്ന്. അല്ലേ,
1: അർജന്റീനയുടെ ഫാനാണോ? അർജന്റീനയുടെ ഫാനാണോ? ആരാ അടുത്തുണ്ടല്ലോ, അച്ഛനാണോ? ഫോണിന്റെ അടുത്ത് അടുത്ത് ആരുണ്ടല്ലോ?
0: ഇല്ലേ. എന്നാ കുട്ടി മെസ്സിനോട് ഞാൻ ചോദ്യം ചോദിക്കട്ടെ. അർജന്റീന ചാമ്പ്യന്മാരായി അല്ലേ, 3 വർഷം ചാമ്പ്യന്മാരായിട്ടുണ്ട്. ഏതൊക്കെ വർഷങ്ങളിലാണെന്ന് അറിയോ? അറിഞ്ഞൂടെ, എന്നാ ഞാൻ പറഞ്ഞുതരാ, മറക്കരുത് ഇനി അല്ലേ. ഏതൊക്കെ? 1978, 1986, 2022. ഹലോ,
1: പോയോ
0: മെസ്സി? പോയോ? ഇല്ല. മെസ്സിയുടെ ടീഷർട്ടൊക്കെ ഉണ്ടോ പുറകിൽ? മെസ്സി എന്നൊക്കെ എഴുതിയിട്ടുള്ള ഷർട്ടൊക്കെ ഉണ്ടോ? ഉണ്ട് അല്ലേ. ആ ഹാ, അപ്പൊ എന്തായാലും എല്ലാ കളിയും കാണാൻ പറ്റുമോ? സ്കൂളൊക്കെ ഉണ്ടാവുമ്പോ ബുദ്ധിമുട്ടല്ലേ, എന്ത്
2: ചെയ്യും?
0: അറിഞ്ഞൂടാ അല്ലേ. ആയിക്കോട്ടെ, അപ്പൊ എന്തായാലും എല്ലാ കളികളും കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും ഉള്ള കളികളൊക്കെ വൃത്തിയായിട്ട് കാണാം അല്ലേ. നമുക്ക് എന്നും ഓർമ്മ ഉണ്ടാവും, നമ്മുടെ മനസ്സിലിങ്ങനെ ഉണ്ടാവും, ഓരോരുത്തർ പന്ത് കെട്ടിയതും അല്ലേ, വിജയിച്ചതും കപ്പ് ഉയർന്നതും ഒക്കെ. എന്നാ ശരി, എല്ലാരടുത്തും അന്വേഷണം പറയാ, പരിപാടി കേൾക്കുക കേട്ടോ. ശരി.

0: അപ്പൊ അങ്ങനെ ഇന്നത്തെ ഫുട്ബോൾ ബീറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് നിങ്ങൾക്കൊപ്പം ഞാൻ ഇതുവരെ ഉണ്ടായിരുന്നത് എം പി കുമാർ,
1: ഞാൻ ആതിര ഐ പി,
0: സ്റ്റുഡിയോ സഹായം വിവേക് എം എസ്, കൂടെ വിനോദ്, സാങ്കേതിക സഹായം ലിജേഷ് കീശേരി, വേലായുധൻ. അപ്പൊ ഇന്ന് രണ്ടു മൂന്ന് പേരെ നന്നായി പറഞ്ഞു അല്ലേ
1: വിശേഷങ്ങൾ. ഫുട്ബോൾ വിശേഷങ്ങൾ അറിയാൻ ഇനിയും
0: കാത്തിരിക്കുക,
1: നാളെയും സമയത്ത് ഫുട്ബോൾ ബീറ്റ്സുമായിട്ട്
0: ഞങ്ങൾ
1: വരും. അതെ, അപ്പൊ എന്തായാലും നന്ദി. സമയം 10 മണി കഴിഞ്ഞ് 49 മിനിറ്റ്.

0: FM പ്രധാന വാർത്തകൾ.
1: ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലെ പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിവാദ്യം സ്വീകരിച്ചു. വനിതാ കേഡറ്റുകൾ പുരുഷ കേഡറ്റുകൾക്കൊപ്പം ആദ്യമായി പരേഡിൽ അണിനിരന്നതിനാൽ ഈ വർഷത്തെ ചടങ്ങ് ചരിത്ര പ്രാധാന്യമുള്ളതായി മാറി. നിപയുടെ കാര്യത്തിൽ ആരോഗ്യവകുപ്പിൽ നിന്ന് ജാഗ്രതയും ഗൌരവപൂർണവുമായ സമീപനമുണ്ടായില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വകുപ്പ് എടുക്കേണ്ട മുൻകരുതലുകൾ ഉണ്ടായില്ലെന്നും ആരോഗ്യമന്ത്രി നേരിട്ടെത്തി ബന്ധപ്പെട്ടവരെ കൂടുതൽ ജാഗരൂകരാക്കേണ്ടിയിരുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. നിപ വിഷയത്തിലെ പ്രതിപക്ഷത്തിന്റെ സമീപനം ദൌർഭാഗ്യകരമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. രാഷ്ട്രീയ മത്സരമായി ഇതിനെ കാണരുതെന്നും നിപ റിപ്പോർട്ട് ചെയ്തപ്പോൾ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയാണ് ഞാൻ താൻ അവിടെ നിന്ന് മടങ്ങിയതെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ശുചിത്വ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ. ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ചികിത്സ തേടണമെന്നും അധികൃതർ അറിയിച്ചു. ഇന്ന് ദേശീയ തയ്യൽ മെഷീൻ ദിനം. വസ്ത്രങ്ങളും മറ്റുത്പന്നങ്ങളും നിർമ്മിക്കുന്ന രീതിയിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ച തയ്യൽ മെഷീന്റെ കണ്ടുപിടുത്തത്തെ ആഘോഷിക്കുന്നതിനായാണ് എല്ലാ വർഷവും ജൂൺ 13 ദേശീയ തയ്യൽ മെഷീൻ ദിനമായി ആചരിക്കുന്നത്. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ നാലാമത്തെ ആരാധനയായ രോഹിണി ആരാധന നാളെ. ചൊവ്വാഴ്ച മുതൽ ചതുശ്ശതങ്ങൾക്ക് തുടക്കമാവും. മിഥുനമാസം

0: പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും.
1: FM പ്രധാന വാർത്തകൾ. പ്രസവശേഷമുള്ള ഒന്നര മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
2: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തെ പ്രസവരക്ഷ.
3: മഴ എത്ര പെയ്താലും അലക്കലും ഉണക്കലും ഇനി പണിയാകില്ല.
4: മൈജി ലാഭമഴയിൽ വാഷിംഗ് മെഷീനുകൾ സ്പെഷ്യൽ പ്രൈസിൽ
3: 6,999 രൂപ മുതൽ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനുകൾ. പഴയ വാഷിംഗ് മെഷീനുകൾ മാറ്റി പുതിയ ലോയ്ഡ് വാഷിംഗ് മെഷീനുകൾ എടുക്കുമ്പോൾ 4,444 രൂപ എക്സ്ചേഞ്ച് ബോണസ്. ഡിഷ് വാഷറുകളിൽ 5,000 രൂപ ക്യാഷ് ബാക്ക്.
4: ടിഎൻസി അപ്ലൈ.
5: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
6: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
7: മഴയും കണ്ട് ആസ്വദിച്ചിരിക്കുകയാണല്ലേ എങ്കിൽ കേട്ടോളൂ ചൂടോടെ ഒരു സൂപ്പർ ഓഫർ. പിട്ടാപ്പലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ നടക്കുന്നുണ്ടല്ലോ, അവിടെ ഈ സാറ്റർഡേ വാട്ടർ ഹീറ്റർ ആണ് താരം. പിട്ടാപ്പലിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ ഹീറ്റർ സെയിൽ. എല്ലാ വാട്ടർ ഹീറ്റർ പർച്ചേസിനുമൊപ്പം 5 years പീസ് ഓഫ് മൈൻഡ് വാറന്റി, അതായത് 5 വർഷത്തെ കോംപ്രഹെൻസീവ് വാറന്റി ഫ്രീ ആണെന്ന്. ലീഡിംഗ് ബ്രാൻഡുകൾ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോ തണുപ്പൊക്കെ മാറ്റിവെച്ച് നേരെ വിട്ടോ പിട്ടാപ്പലിൽ ഏജൻസീസിലേക്ക്.
8: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാർ റോഡ്, മഞ്ചേരി.
9: പാട്ടുപോലിമ എന്നും രാവിലെ 7:55.
8: 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കാർഡിയാക് എമർജൻസി വിഭാഗം, കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
10: ഈ മഴക്കാലത്ത് ലാഭത്തിന്റെ പെരുമഴ പെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ?
11: നമ്മുടെ മൈജിയിൽ. അല്ലാതെ എവിടെ?
10: നിങ്ങളുടെ മഴക്കാല ഷോപ്പിംഗ് ആഘോഷമാക്കാൻ മൈജി ലാഭമഴ.
11: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും വമ്പൻ വിലക്കുറവ്, ക്യാഷ് ബാക്കും കോംബോ ഗിഫ്റ്റുകളും.
10: മൈജി ലാഭമഴ ഇപ്പോൾ മൈജിയുടെ എല്ലാ ഷോറൂമുകളിലും.
11: TNC അപ്ലൈ.
12: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
4: ബ്രാൻഡഡ് റെഫ്രിജറേറ്ററുകൾക്ക് ഇനി വലിയ ഓഫറുകളുമായി മൈജി ലാഭമഴ.
3: സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററുകളിൽ 2,000 രൂപ ക്യാഷ് ബാക്ക്.
4: ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ 18,000 രൂപയിൽ താഴെ.
3: സെലക്ടഡ് ബ്രാൻഡ് സൈഡ് ബൈ സൈഡ് റെഫ്രിജറേറ്ററിനൊപ്പം 43-ഇഞ്ച് സ്മാർട്ട് ടിവിയും.
4: മൈജി ലാഭമഴ.
3: TNC അപ്ലൈ.
13: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
14: മഴയായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ,
3: എന്നാ അകത്തിരുന്ന് വേൾഡ് കപ്പ് കണ്ടോളൂ.
4: മൈജി ലാഭമഴയിൽ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾ 7,000 രൂപയിൽ താഴെ. സെലക്ടഡ് സൈസ് സോണി ടിവി മോഡലുകൾക്കൊപ്പം ഫുട്ബോൾ സമ്മാനം. 5,000 രൂപീസ് വരെ എക്സ്ചേഞ്ച് ബോണസ്. പ്രമുഖ ബ്രാൻഡുകൾ മൈജിയുടെ സ്പെഷ്യൽ പ്രൈസിൽ.
3: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
6: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ്, എന്നും രാവിലെ 8:05.
15: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
16: എങ്ങനെയുണ്ട് സാർ പുതിയ ബാച്ചിലർ ലൈഫ്?
17: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം കഴുകൽ
16: അതിപ്പോ എളുപ്പമല്ലേ? വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
17: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
18: ട്രെയിൻ സമയം.
0: ആദ്യം തിരൂർ സ്റ്റേഷനിലെത്തിച്ചേരുന്ന തീവണ്ടികളുടെ സമയക്രമം പറയാം. ട്രെയിൻ നമ്പർ 1606 തിരുവനന്തപുരം മാംഗ്ലൂർ എയർനാട് എക്സ്പ്രസ് 11:33, 1610 മാംഗ്ലൂർ ചെന്നൈ എക്സ്പ്രസ് 11:38, 1623 കോയമ്പത്തൂർ മാംഗ്ലൂർ എക്സ്പ്രസ് 11:48 തിരൂർ സ്റ്റേഷനിലെത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5669 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54 കൃത്യസമയം പാലിച്ച് എത്തിച്ചേരും.
18: ട്രെയിൻ സമയം.
3: പുറത്ത് എന്ത് മഴയാ,
17: എന്നാ നമുക്ക് ലാപ്ടോപ്പിൽ ഗെയിം കളിച്ചാലോ?
3: ഗെയിമോ? അത് ഈ പഴഞ്ച ലാപ്ടോപ്പിലോ? ഇതൊന്ന് മാറ്റി വാങ്ങ. മൈജി ലാഭമഴ നടക്കുകയല്ലേ. മികച്ച വിലയ്ക്ക് പുറമെ പഴയ ലാപ്ടോപ്പിന് 10,000 രൂപ വരെയാ എക്സ്ചേഞ്ച് ബോണസ്.
4: പ്രമുഖ ബ്രാൻഡുകളുടെ അഡ്വാൻസ് ലാപ്ടോപ്പുകൾ ഇപ്പോൾ സ്പെഷ്യൽ വിലക്കുറവിലും.
3: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
13: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
19: എന്നും രാവിലെ 8:03.
13: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
19: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
20: ഈ മഴക്കാലത്ത് മൈജി ഷോറൂമുകളിൽ ഓഫറുകളുടെ പേരുമഴയുമായി ലാഭമഴ പെയ്യുന്നു.
21: ഗാലക്സി S25, ഓപ്പോ, റെഡ്മി, റെഡ്മി നോട്ട്, വിവോ X300 സീരീസ് സ്മാർട്ട്ഫോണുകൾ. മൈജിയുടെ സ്പെഷ്യൽ പ്രൈസ് EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, UPI ക്യാഷ് ബാക്ക് ഓഫറുകൾ.
20: ഐപാഡ് കില്ലർ പ്രൈസിൽ ലഭിക്കുമ്പോൾ ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഫോണിന്റെ വെള്ളത്തിൽ നിന്ന് പൂർണ്ണ

0: പ്രൊഡക്ഷനുമായി മൈ ജി പ്രൊഡക്ഷൻ പ്ലാൻ.
1: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
2: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ആരോഗ്യ ജാലകം. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10. സ്റ്റോക്ക് റെഡി ഹോസ്പിറ്റൽ, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
0: ഹോം തിയേറ്റർ, ബ്ലൂടൂത്ത് സ്പീക്കർ, പവർ ബാങ്ക് എന്നിവയിൽ സൂപ്പർ ഓഫറുകളുമായി മൈ ജി നാവമഴ.
3: 77% ഓഫിൽ ഹോം തിയേറ്റർ.
0: ബ്ലൂടൂത്ത് സ്പീക്കറുകൾക്ക് 53% വരെ വിലക്കുറവ്.
3: ഇയർബഡ്സ്, പവർ ബാങ്ക്, സ്മാർട്ട് വാച്ച് എന്നിങ്ങനെ എല്ലാത്തിലും സൂപ്പർ വിലക്കുറവ്.
0: മൈ ജി നാവമഴ ഇപ്പോൾ മൈ ജിയുടെ എല്ലാ ഷോറൂമുകളിലും.
3: ടി എൻ ജി അപ്ലൈ.
4: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
5: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ. ആറുവരിപ്പാതയുടെ നിർമ്മാണത്തെ തുടർന്ന് മഴവെള്ളക്കെട്ട് നേരിടുന്ന പ്രദേശങ്ങളിൽ വിഷയം പരിഹരിക്കുന്നതിന് പദ്ധതികൾ നടപ്പിലാക്കാൻ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഫണ്ട് അനുവദിച്ചു. ആറുവരിപ്പാത കടന്നുപോകുന്ന ജില്ലയിലെ തിരൂർ, തിരുരങ്ങാടി, കൊണ്ടോട്ടി താലൂക്കുകളിലെ 12 പഞ്ചായത്തുകൾക്കായി 12.87 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. മഴ കനത്തതോടെ സംസ്ഥാനത്ത് പലയിടത്തും വ്യാപകമായ ഊത്തപിടുത്തത്തിനെതിരെ മുന്നറിയിപ്പും ബോധവൽക്കരണവുമായി മത്സ്യബന്ധന വകുപ്പും വനം വകുപ്പും. ഉൾനാടൻ ജലാശയങ്ങളിലേക്കും വയലുകളിലേക്കും മറ്റും കൂട്ടത്തോടെ കയറിവരുന്ന മീനുകളെ പിടികൂടുന്നത് 6 മാസം വരെ തടവും 15,000 രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്.
6: നിങ്ങളുടെ കുടിവെള്ളത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രോഗാണുക്കളെ നീക്കം ചെയ്യാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണങ്കണ്ടിയിൽ.
7: പ്രീമിയം മോഡൽ ചിമ്മിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
2: അലോഹ ഹോസ്പിറ്റൽ, കിഴിശ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
8: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അമ്മയ്ക്ക് കരുതലായി,
8: കുഞ്ഞിന് കാവലായി.
2: അലോഹ ഹോസ്പിറ്റൽ.
0: സ്മാർട്ട് ഫോണുകളിൽ ഓഫറുകളുടെ പെരുമഴയുമായി മൈ ജിയിൽ ലാഭമഴ പെയ്യുന്നു.
3: ആപ്പിൾ ഐഫോൺ 17 കില്ലർ പ്രൈസിൽ 3,000 രൂപ ബാങ്ക് ക്യാഷ് ബാക്ക്. കൂടാതെ ഗാലക്സി A37 വൻ വിലക്കുറവിൽ 36,499 രൂപയ്ക്ക്. ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഫോണിന് വെള്ളത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണവുമായി മൈ ജി പ്രൊട്ടക്ഷൻ പ്ലാനും.
0: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
9: ആകാശവാണി 102.7 മഞ്ചേരി FM.
5: യുവവാണി.

Okay, ready, ready, ready. We are ready. Welcome all to Yovani's this episode of Football Fever. അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് വീണ്ടും ഒരു വേൾഡ് കപ്പ് നമ്മളിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ, എത്തിയിരിക്കുകയാണ്. 2022 ഖത്തറിൽ വെച്ച്, പിന്നെ നമ്മളങ്ങനെ വീണ്ടും 2026 മെക്സിക്കോയില് ദ കഴിഞ്ഞ ദിവസത്തെ കളിയിൽ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ്. ഇപ്രാവശ്യം 2026 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ മൂന്ന് രാജ്യങ്ങളിലായിട്ടാണ് നമ്മുടെ വേൾഡ് കപ്പ് നടക്കുന്നത്. പക്ഷെ അതിന്റെ പതിന്മടങ്ങ് ആവേശമാണ് മറ്റു രാജ്യങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ, അതും കേരളത്തിൽ. ഇങ്ങ് മലപ്പുറത്ത് വൻ സന്നാഹത്തോടെ തന്നെയാണ് വേൾഡ് കപ്പിനെ നമ്മുടെ നാട്ടിൽ വരവേറ്റിരിക്കുന്നത് എന്നതിൽ സംശയമൊന്നുമില്ല. ജാതി, മത, പ്രായ, ലിംഗഭേദമന്യേ എല്ലാവരും ക്ലബുകളിലും വീടുകളിലും കവലകളിലും ഒക്കെ ഒരുമിച്ചിരുന്ന് ലോകകപ്പിനെങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫാൻ ഫൈറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മുടെ യുവതലമുറക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അവരുടെ ഫേവറിറ്റ് ടീംസിനെ കുറിച്ചും.

ഫിനാലെക്കുറിച്ചും ഫേവറേറ്റ് പ്ലെയേഴ്സിനെ കുറിച്ചും ഒക്കെ പറയാനുണ്ട്, ഫാൻ ഫൈറ്റിംഗ് നടത്താനുണ്ട്. അതൊക്കെ നമുക്ക് യുവാണിയുടെ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യാം. അപ്പൊ ഇതാ നമ്മുടെ ഫോൺ ഇങ്ങനെ റിംഗ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ കോളറിനെ അറ്റൻഡ് ചെയ്ത് നോക്കാം.

0: ഹലോ,
1: ഹലോ,
0: ഇത് ആരാണ് സംസാരിക്കണേ?
1: ഞാൻ ഇജാസ്.
0: ഇജാസ്.
1: അതെ,
0: ഇജാസ് എവിടുന്ന വിളിക്കണേ?
1: ഞാൻ പയ്യനാട്.
0: മഞ്ചേരി പയ്യനാടേ.
1: അതെ,
0: ഓക്കെ ഓക്കെ. അപ്പൊ ഇജാസിന്റെ ഫേവറേറ്റ് ടീം ഏതാണ്?
1: ബ്രസീല്.
0: ബ്രസീൽ. ഓക്കെ, ഒരു 5 വേൾഡ് കപ്പ് തൂക്കിയ ടീമാണ് അല്ലേ? ഭയങ്കര പേരും പ്രശസ്തിയുള്ള ഒരു ടീമാണ്.
1: അഞ്ചും അടുത്ത ആറാമത്തെ ഞങ്ങൾക്കുള്ള തന്നെ.
0: ആറാമത്തെ നിങ്ങൾ കൊണ്ടുപോകുമോ? നിങ്ങൾ കഴിഞ്ഞ വർഷം തന്നെയല്ലേ പറഞ്ഞേ?
1: ഇത് എന്തായാലും കൊണ്ടോ, ഉറപ്പല്ലേ, ഞങ്ങളെ ലാസ്റ്റ് ചാൻസ് ആണ്.
0: അപ്പോ ഈ പ്രാവശ്യം എന്തായാലും ബ്രസീൽ തൂക്കും.
1: പിന്നെന്താ, തൂക്കിയിരിക്കും.
0: ഫേവറേറ്റ് പ്ലെയർ ആരാ?
1: നെയ്മർ.
0: അപ്പൊ നെയ്മർ തന്നെയാണ് വിശ്വാസം ഉള്ളത് അല്ലേ?
1: നെയ്മർ തന്നെ.
0: നെയ്മറിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വാളിറ്റീസ് എന്തൊക്കെയാവും ഇജാസിന് പറയാനുള്ളത്?
1: സ്കില്ല് അല്ലാ എന്താ,
0: സ്കില്ല്. അപ്പൊ മറ്റു പ്ലേയേഴ്സിനൊന്നും ഇല്ലാത്ത എന്തോ സ്കില്ല് നെയ്മറിന് ഉണ്ട് എന്നാണോ പറയണേ? നെയ്മറിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലേ ഏതായിരുന്നു? ഇപ്പൊ കഴിഞ്ഞ 2-3 വേൾഡ് കപ്പുകളിൽ കണ്ടതിൽ വെച്ചിട്ട് നെയ്മറിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പെർഫോമൻസ് ഏത് വേൾഡ് കപ്പിലായിരിക്കും?
1: കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഞങ്ങൾ പുറം പോയൊരു കളിയുണ്ട്, കളിച്ച കളി അത് കിടില മാച്ചാണ്.
0: ആ മാച്ച് അടിപൊളിയായിട്ട് നെയ്മർ ചെയ്തു അല്ലേ?
1: ആ,
0: പിന്നെ ബ്രസീൽ എന്നുള്ള ടീമിനെ കുറിച്ച് ഈ 2026 ലോകകപ്പിലെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്?
1: പ്രതീക്ഷകൾ എന്ന് പറഞ്ഞാൽ ഒന്നും പറയല്ല, ഇപ്രാവശ്യം ഞങ്ങൾ അടിച്ചിരിക്കും. അർജന്റീനന്റെ അടിച്ചു കൊടുക്കും. അർജന്റീന ഫൈനലിൽ ഞങ്ങൾക്ക് അർജന്റീന തന്നെ കിട്ടണം.
0: അർജന്റീനയാണ് നിങ്ങളുടെ ബദ്ധ ശത്രുക്കൾ അല്ലേ?
1: യെസ്, കിട്ടണോലേ.
0: കഴിഞ്ഞ വർഷത്തെ ദേഷ്യമൊക്കെ തീർക്കും അല്ലേ? അർജന്റീന കഴിഞ്ഞ വർഷം കണ്ടില്ല, മെസ്സി ഒരു കപ്പൊക്കെ പിടിച്ച് ഇങ്ങനെ ഒരു ബെഡിൽ കിടന്നുറങ്ങുന്ന ഒരു ചിത്രമൊക്കെ ഓർമ്മയുണ്ടോ?
1: പ്രാവശ്യം നെയ്മറിന്റെ ആയിരിക്കും.
0: നെയ്മറിന്റെ ആയിരിക്കും അല്ലേ? അപ്പൊ നാട്ടില് പയ്യനാട് എങ്ങനെയാണ്? ഫ്രണ്ട്സ് തമ്മിലുള്ള ഫാൻ ഫൈറ്റ് ഒക്കെ എങ്ങനെയാണ്? അവിടെ എങ്ങനെയാണ് വേൾഡ് കപ്പ് കാണാനുള്ള സൗകര്യങ്ങളൊക്കെ എങ്ങനെയാണ്?
1: സൗകര്യങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പോ ക്ലബ് ഉണ്ട്, അതിനാണിപ്പോ എല്ലാരും കൂടി ഇരുന്ന് കാണല്.
0: ഓക്കെ, ക്ലബിന്റെ പേരെന്താണ്?
1: ഡെല്ലസ്.
0: ഡെല്ലസ്. ഓക്കെ, അപ്പൊ അവിടെ ടിവി ഒക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാരും പ്രായഭേദമന്യേ, ജാതി മത ഭേദമന്യേ എല്ലാരും കാണുന്ന ഒരു, നടക്കുന്നത് അമേരിക്കയിലാണെങ്കിലും അതിന്റെ വലിയ മത്സരം നടക്കുന്ന ലോകം മൊത്തമാണ്. അതിൽ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലക്ക് എടുത്തു പറയേണ്ട ഒരു ഫുട്ബോളിന്റെ മക്ക എന്നറിയപ്പെടുന്ന ഒരു ജില്ലയാണല്ലേ കേരളത്തില്. മഞ്ചേരിയൊക്കെ പ്രത്യേകിച്ച് പയ്യനാട് സ്റ്റേഡിയം തൊട്ടടുത്തുള്ള നമ്മുടെ സന്തോഷ് ട്രോഫിയൊക്കെ നടന്നിട്ടുള്ള ഒരു സ്ഥലത്തുനിന്നാണ് ഇജാസ് വിളിക്കുന്നത്. നിങ്ങൾക്ക് ലാസ്റ്റ് ചാൻസ് ആണെന്ന് പറഞ്ഞു, അപ്പൊ ഫൈറ്റ് ഭയങ്കരമായിരിക്കും എന്നുള്ള സംശയമില്ല. അപ്പൊ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഫൈറ്റ് എടുത്തുമ്പോൾ എല്ലാ ടീമിലുള്ള ആളുകളും ഉണ്ടാവില്ല, എല്ലാ രാജ്യങ്ങളെ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ ഒരു ബ്രസീൽ ഫാൻ എന്നുള്ള രീതിയിൽ അവരോടൊക്കെ ഏറ്റവും കൂടുതൽ പറഞ്ഞ തർക്കിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും?
1: എന്നാ, ഓൽക്ക് ഒരു ഒറ്റ വേൾഡ് കപ്പ് ഇല്ല, ഞങ്ങളുടെ 5 എണ്ണം ഉണ്ട്.
0: 5 എണ്ണം
1: മനസ്സിലാവണ്ട പറഞ്ഞിട്ട്.
0: അപ്പൊ അത് ആറാമത്തതാവും പ്രാവശ്യം അല്ലേ?
1: ആറാമത്തതാവും.
0: എന്തായാലും ഇജാസിനും ഇജാസിന്റെ ടീമിനും ഓൾ ദ ബെസ്റ്റ് കേട്ടോ, ബ്രസീലിന് ഓൾ ദ ബെസ്റ്റ്. എന്തായാലും ആ ഫാൻ ഫൈറ്റ് വിടാതെ പിന്തുടരാം. ഓക്കെ
1: ഓക്കെ,
0: നമുക്ക് 4 വർഷം കഴിഞ്ഞിട്ടേ ചാൻസ് ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ ഇജാസ്, താങ്ക് യു ഫോർ കോളിംഗ്.
1: താങ്ക് യു.
0: അപ്പൊ നമുക്കൊരു കോളർ വന്നിട്ടുണ്ട്. ഹലോ
2: ഹലോ,
0: ആ ഇതാരാണ്?
2: അമിത് റോഷൻ.
0: അമിത് റോഷൻ, അമിത് എവിടുന്നാണ് വിളിക്കുന്നത്? എവിടെയാണ് സ്ഥലം?
2: വയനാട് വൈത്തിരി എന്ന് പറയും.
0: വയനാട് വൈത്തിരി. വാ, വയനാട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സ്ഥലല്ലേ. എങ്ങനെയുണ്ട് വയനാട്ടിലെ നമ്മുടെ ഒരു വേൾഡ് കപ്പ് ആരവം, ആവേശമൊക്കെ എങ്ങനെയുണ്ട്?
2: വളരെ നല്ല രീതിക്ക് പോകുന്നു. വൈത്തിരി പഞ്ചായത്തിൽ ഏകദേശം എല്ലാ സ്ഥലത്തും കാത്തിരിക്കുകയാണ് എല്ലാരും.
0: ഫാൻ ഫൈറ്റ് ഒക്കെ നന്നായി നടക്കുന്നുണ്ടോ?
2: സ്വാഭാവികമായിട്ടും അത് ഉണ്ടാവണല്ലോ. ആവേശം എന്ന് പറയുന്നത് അതും കൂടിയാണല്ലോ.
0: അതെ, നാട്ടിലെങ്ങനെ ക്ലബൊക്കെ സെറ്റാക്കിട്ട് സ്ക്രീനൊക്കെ വെച്ചിട്ടുള്ള പരിപാടിയൊക്കെ ഉണ്ടല്ലോ അല്ലേ?
2: നിർബന്ധമായിട്ട് അത് അങ്ങനെയാണ്.
0: തീർച്ചയായിട്ടും
2: കാലത്തിന് ശേഷം ഈ ഒരു വേൾഡ് കപ്പ് വരിക പറയുന്നത് തന്നെ എല്ലാരും
0: ഒത്തുചേരിയും. അതെ, ഒരു യൂണിറ്റി ആണല്ലോ വേൾഡ് കപ്പ് വരുമ്പോ തന്നെ നമ്മൾ എല്ലാരും ഒരുമിച്ചിരുന്നിട്ട്, ജാതി മതം ഒന്നുമില്ലല്ലോ, ലിംഗ വ്യത്യാസം ഒന്നുമില്ല, എല്ലാരും ഒരുമിച്ചിരുന്നിട്ടാണ്
2: കാണുന്നത്.
0: ഇല്ല ഇല്ല ഇല്ല. അപ്പോ സ്വാഭാവികമായിട്ടും അമിത്തിന് ഒരു ഇഷ്ടപ്പെട്ട ടീം ഉണ്ടാവുമല്ലോ, ഏതാണത്? വാമോസ്. അപ്പൊ പിന്നെ ഫേവറേറ്റ് പ്ലെയർ ആരാന്നുള്ള ഡൗട്ട് ഉണ്ടാവില്ല, ഞാൻ പറയട്ടെ, ലയണൽ മെസ്സി. യെസ് ഓഫ് കോഴ്സ്. കഴിഞ്ഞ വർഷത്തെ ഒരു പിക്ചർ ഓർമ്മയുണ്ടോ, മെസ്സി ഇങ്ങനെ കപ്പ് ഇങ്ങനെ നെഞ്ചോട് ഒരു ചെറിയ കുട്ടീനെ ചേർത്ത് വെച്ച് ഉറങ്ങുന്നു. രോമം. ഗോട്ട്, ദ റിയൽ ഗോട്ട്. അത് ആവർത്തിക്കാൻ സാധ്യത ഉണ്ടോ?
2: ആവർത്തിക്കാൻ എന്തായാലും സാധ്യത ഉണ്ടല്ലോ.
0: അല്ല, തൊട്ടപ്പുറത്ത് ഫ്രാൻസ്, കിലിയൻ എംബാപ്പെ ഫ്രാൻസ് ഉണ്ട്, ഇപ്പുറത്തെ നെയ്മർ ബ്രസീൽ ഉണ്ട്, പോർച്ചുഗൽ ക്രിസ്ത്യാനോ ഉണ്ട്, ക്രൊയേഷ്യ അങ്ങനെയുണ്ട്, ഇറ്റലി അങ്ങനെയുണ്ട്, സ്പെയിൻ അങ്ങനെയുണ്ട്.
2: എല്ലാ മറ്റുള്ള ടീമുകളോടൊക്കെ പറയാനുള്ളൊരു കാര്യം, ഇത് ആവർത്തിക്കുമോ, സാധിക്കുമോ എന്ന് ചോദിക്കുന്നതിൽ അവർക്കൊക്കെ മറുപടി കൊടുക്കാനുള്ളൊരു കാര്യം.

0: അപ്പൊ കപ്പ് നമ്മൾ തൂക്കിയിരിക്കും എന്ന് പറഞ്ഞ് തൂക്കിയിരിക്കും, സംശയമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഈ മെസ്സി ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്, ലയണൽ മെസ്സി. അപ്പൊ മെസ്സിയെ ഇഷ്ടപ്പെടാനുള്ള ഒരു വൺ ഓഫ് ദ ഒരു റീസൺ, കുറെ റീസൺസ് ഉണ്ടാവില്ല, അമിതിന്റെ ഒരു പ്രത്യേക റീസൺ എന്താണ് മെസ്സിയെ ഇഷ്ടപ്പെടാൻ?
1: മെസ്സി എന്ന് പറഞ്ഞാല് അതായത് എ ഗുഡ് ലീഡർ, അതാണ് ഞാൻ മെസ്സിയിൽ കാണുന്നത്. അതായത് മറ്റുള്ളവരെ

0: അതായത് മറ്റുള്ളവരെ ഒരു കീപ്പ് ചെയ്യുന്ന രീതി, ഫുട്ബോൾ ടീമിനെ കൊണ്ടുപോകുന്ന രീതി, അത് കാണാണ്ട് പോകാൻ കഴിയില്ല.
1: ഒരു കൂൾ ക്യാപ്റ്റൻ ആണോ മെസ്സി? കൂൾ ക്യാപ്റ്റൻ,
0: അതെ, കൂൾ ക്യാപ്റ്റനുമാണ്. അതേപോലെ തന്നെ തന്റെ സഹ കളിക്കാരെ തോളത്ത് കൈ നീട്ടി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരെ കൂടെ നിർത്തി അവർക്ക് ആവശ്യങ്ങളൊക്കെ കൃത്യമായി നിറവേറ്റാൻ സാധിക്കുന്ന ഒരു ഗ്രൗണ്ടില് ഒരു ക്യാപ്റ്റൻ എങ്ങനെയായിരിക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ലയണൽ മെസ്സി എന്ന് പറയുന്നത്.
1: അതിന്റെ തെളിവായിരിക്കണം കഴിഞ്ഞ വർഷത്തെ വേൾഡ് കപ്പ് വിൻ ചെയ്തത് അല്ലേ?
0: അതാണ് അതാണ്, അങ്ങനെ തന്നെയാണല്ലോ.
1: അപ്പൊ നാട്ടിലെ ആഘോഷങ്ങളൊക്കെ നന്നായിട്ട് തകൃതിയായിട്ട് നടക്കട്ടെ. പിന്നെ വേറെ എന്തൊക്കെയാണ് ലോകകപ്പുമായിട്ട് ബന്ധപ്പെട്ട്?
0: അതിനോടൊപ്പം തന്നെ ഫുട്ബോൾ ആവേശമുണ്ട്.
1: യെസ് യെസ് യെസ്. 4 വർഷത്തിന് ശേഷം ഖത്തർ വേൾഡ് കപ്പ് ശേഷം ഇപ്പൊ വീണ്ടും വേൾഡ് കപ്പ് നമ്മുടെ നാട്ടിൽ വരികയാണ്. പ്രത്യേകിച്ച് ഇത് നടക്കുന്നത് അമേരിക്കയിലാണല്ലോ. ഈ വർഷത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഹോസ്റ്റ് കൺട്രി അമേരിക്ക, മെക്സിക്കോ, കാനഡയാണ്, 3 രാജ്യങ്ങളിലായിട്ടാണ്. പക്ഷെ അതിന്റെ ശരിക്കുള്ള ഒരു മത്സരം നടക്കുന്നത് പുറത്താണ്, പ്രത്യേകിച്ച് നമ്മുടെ മലപ്പുറം, വയനാട്, കണ്ണൂർ എന്നൊക്കെ പറഞ്ഞ കേരളം.
0: നമ്മളെ രാജ്യം മത്സരിക്കുന്ന ഒരു സാഹചര്യം ഇല്ലാഞ്ഞിട്ട് കൂടി മറ്റുള്ള രാജ്യത്തെ സപ്പോർട്ട് ചെയ്യാൻ കാണിക്കുന്ന ഒരു ആവേശം,
1: യെസ്,
0: അത് ഈ ഫുട്ബോളിന് മാത്രം അവകാശപ്പെട്ടൊരു.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
0: ആ ഒരു സൗഹൃദം കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്കേറ്റവും
1: ചർച്ചയും,
0: അതൊക്കെ ഒരു മനോഹരമായ കാഴ്ചയാണ്. ഇനി അങ്ങോട്ട് വേൾഡ് കപ്പിന്റെ ദിവസങ്ങളാണ്.
1: യെസ്, ഇനിയുള്ള ഒരു 40 ദിവസം, ഒരു 39 ദിവസം അല്ലേ വേൾഡ് കപ്പിന്റെ ഒരു ദിവസമാണ്. നമ്മുടെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇന്ത്യ വേൾഡ് കപ്പിൽ എന്തെങ്കിലും കളിക്കുന്ന ഒരു സമയം സ്വപ്നം കാണുന്ന ആളുകളിൽ പെട്ട ഒരാളാണോ റോഷൻ?
0: ഇപ്പൊ ഒരു ഫുട്ബോൾ പ്രേമി എന്ന നിലയിൽ തന്റെ രാജ്യം കളിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളെ എന്തെങ്കിലും ആ ഒരു ജേഴ്സി ഇട്ട്,
1: യെസ്,
0: ജേഴ്സി ഇട്ട് ഇന്ത്യയുടെ നാഷണൽ ആന്തം ആ സ്റ്റേഡിയത്തിൽ നിന്ന് മുഴങ്ങുമ്പോ,
1: യെസ്, അതൊരു ഗൂസ് ബംസ് തന്നെയാണ്. ആ ഒരു ദിവസത്തിന് വേണ്ടിട്ട് എല്ലാരും കാത്തിരിക്കുകയാണ് അല്ലേ? അതെന്തായാലും നടക്കട്ടെ, നമ്മുടെ പതാക അവിടെ പൊന്തുന്ന ഒരു ദിവസം വരട്ടെ. എന്തായാലും നമ്മുടെ വയനാട്ടിൽ ഒട്ടും കുറക്കണ്ട, നമ്മുടെ ആവേശം മുന്നോട്ട് തന്നെ പോട്ടെ. താങ്ക് യു അമി, താങ്ക് യു ഫോർ കോളിംഗ്.
0: ഓക്കെ,
1: താങ്ക് യു സോ മച്ച്. ഹലോ ഹലോ
2: ഹലോ,
1: ആരാണ്?
2: ശ്യാമില.
1: ശ്യാമില, ശ്യാമില എവിടുന്നാ വിളിക്കണ? ശ്യാമില,
2: കാവനൂര്, അരീക്കോട്.
1: അരീക്കോട് കാവനൂര് അല്ലേ? അപ്പൊ ശ്യാമില, നമ്മുടെ പ്രോഗ്രാം അറിയാലോ, ഫുട്ബോൾ ഒക്കെ കാണാറുണ്ടല്ലോ അല്ലേ?
2: അതെ.
1: വേൾഡ് കപ്പിന്റെ ഒരു അർഡൻ ഫോളോവർ ആണോ?
2: ആണ്,
1: കാണാറുണ്ട് എല്ലാ വർഷവും. ഓക്കെ, ഏറ്റവും ഇഷ്ടപ്പെട്ട ടീം ഏതാ?
2: പോർച്ചുഗൽ.
1: അപ്പോ ഫേവറേറ്റ് പ്ലെയർ ആരാണ്? അപ്പോ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. അപ്പൊ ഇപ്രാവശ്യം ക്രിസ്റ്റ്യാനോ കപ്പ് കൊണ്ടുപോവോ? പോർച്ചുഗൽ കപ്പ് കൊണ്ടുപോവോ?
2: അതെ, കാരണം ടീം കുറച്ച് നല്ല ഫോമിലാണുള്ളത്, അപ്പം കപ്പ് കൊണ്ടുപോകുന്ന പ്രതീക്ഷയിലാണ്.
1: കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ക്രിസ്റ്റ്യാനോ കരഞ്ഞു പോണതൊക്കെ കണ്ടതാണ്.
2: അതെ അതെ, അന്ന് നല്ല സങ്കടം ഉണ്ടായിരുന്നു.
1: അപ്പൊ ഇപ്രാവശ്യം ആ സങ്കടമൊക്കെ നമ്മൾ ഇതിൽ തീർക്കും.
2: അതെ,
1: പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം
2: ഫോമിലാണ് ക്രിസ്റ്റ്യാനോയും ടീമും.
1: അതെ, ക്രിസ്റ്റ്യാനോനെ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം എന്തായിരിക്കും? ഒരു ക്വാളിറ്റി എന്താണ് ക്രിസ്റ്റ്യാനോയിൽ കണ്ടിട്ടുള്ളത്?
2: എന്താ വെച്ചാൽ നല്ല സ്കില്ലുണ്ട്, പിന്നെ നല്ലോണം ഗോൾ അടിക്കും,
1: പിന്നെ നല്ല സുന്ദരനാണ്.
2: അങ്ങനെയും
1: പറയാം. കൊറേ ക്രിസ്റ്റ്യാനോ ഫാൻസ് ഉണ്ട് അല്ലേ? നന്നായിട്ട് ഗോൾ അടി, നല്ല സ്കില്ലുള്ള പ്ലെയർ ആണ് അല്ലേ പോർച്ചുഗലിന്?
2: സംശയമൊന്നുമില്ല.
1: അപ്പൊ ക്രിസ്റ്റ്യാനോ ഇപ്രാവശ്യം കപ്പ് അടിച്ചിരിക്കൂലേ? നമ്മൾ എങ്ങനെയാലും ഫൈറ്റ് എടുത്ത് കപ്പ് മേടിച്ചിരിക്കും അല്ലേ? അപ്പൊ എങ്ങനെ നാട്ടിൽ എങ്ങനെയാണ്, വീട്ടിൽ എങ്ങനെ, വീട്ടിലിരുന്നിട്ടാണോ ഫുട്ബോൾ കാണാറ്, അതോ ക്ലബില് എങ്ങനെയാണ്? കാണും എല്ലാ ഫാമിലീസ് ഒക്കെ എല്ലാരും ഒരുമിച്ചിരുന്നിട്ട് കാണും അല്ലേ? പുലർച്ചെ എഴുന്നേറ്റിരുന്നിട്ട് കാണും, നല്ല രസമാണല്ലോ അല്ലേ? നല്ല വൈബ് അല്ലേ? അപ്പൊ നമ്മള് 4 വർഷത്തിന് ശേഷം 2022 വേൾഡ് കപ്പിന് ശേഷം വീണ്ടും ഒരു വേൾഡ് കപ്പ് വന്നിരിക്കുകയാണ് അല്ലെ? അപ്പൊ ഈ വേൾഡ് കപ്പിൽ ക്രിസ്റ്റ്യാനോ കപ്പ് അടിച്ചിരിക്കുന്നതാണ് നമ്മുടെ ശ്യാമില പറയുന്നത് അല്ലേ? അപ്പൊ ഓൾ ദ ബെസ്റ്റ് ടു യുവർ ടീം ശ്യാമില, താങ്ക് യു ഫോർ കോളിംഗ്. വാട്സാപ്പിൽ ഒരു വോയിസ് മെസ്സേജ് വന്നിട്ടുണ്ട്, ഒന്ന് കേട്ടു നോക്കാം.
3: എന്താടാ അതിനെന്താ സംശയം? ഇപ്രാവശ്യം 100% ഉറപ്പല്ല, നമ്മളെ ബ്രസീൽ അടിക്കും കപ്പ് തൂക്കും. ഇവിടെ ഞങ്ങള് കളിയാണെങ്കിൽ ഇവിടെ കടന്റെ ഓപ്പോസിറ്റ് നല്ല ഇതുണ്ട്, സ്ക്രീനും കാര്യങ്ങളൊക്കെ ഒമാനയാള് തന്നെ വെച്ചിട്ടുണ്ട്. ഒമാനയാള് വലിയ സ്ക്രീനും കാര്യങ്ങളൊക്കെ ആണ്. നമ്മളിവിടെ ബെറ്റും കാര്യങ്ങളൊക്കെ അല്ലേ, 25 ഒമാനി റിയാലിന് ബെറ്റാണ് ഇവിടെ എല്ലാരും. ഇപ്രാവശ്യം 100% നീണ്ട 24 കൊല്ലത്തെ കാത്തിരിപ്പാണ്. ഇപ്രാവശ്യം കണ്ടുകൊണ്ട് ബ്രസീലുണ്ട് തൂക്കും, നമ്മളെ ബ്രസീലിന്റെ സുൽത്താൻ, നമ്മളെ മുത്തുണ്ട് അവിടെ.
1: ഒമാനിലെ മസ്കറ്റിൽ നിന്ന് അഫ്ലഹ് ഷാദിൽ ചേളാരിയാണ് വോയിസ് മെസ്സേജ് അയച്ചത്. താങ്ക് യു അഫ്ലഹ്. അപ്പൊ നമുക്ക് വേറൊരു കോളർ വന്നിട്ടുണ്ട്. ഹലോ.
4: ഹലോ,
1: ആരാണ് സംസാരിക്കുന്നത്?
4: എന്റെ പേര് മുഹമ്മദ് സജിത്ത്.
1: സജിത്ത്, സജിത്ത് എവിടുന്നാ വിളിക്കണേ?
4: ഞാൻ മലപ്പുറം.
1: എവിടെ, എന്താ പഠിക്കണേ, എന്താ ചെയ്യണത്?
4: ഞാനിപ്പോ ITI ഫൈനൽ ഇയർ ആണ്.
1: എവിടെ പഠിച്ച ITI?
4: ഇവിടെ ഗവൺമെന്റ് ITI പുഴക്കാട്ടിരി.
1: പുഴക്കാട്ടിരി. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളെ അറിയാലോ വേൾഡ് കപ്പ് 2022 ശേഷം ഖത്തർ വേൾഡ് കപ്പിന് ശേഷം വീണ്ടും

0: ഒരു വേൾഡ് കപ്പ് വന്നിരിക്കുകയാണ്. സജിത്തിന്റെ ഫാൻ ടീം ഏതാണ്?
1: എന്റെ ഫാൻ ടീം അർജന്റീന.
0: വാമോസ്, അർജന്റീന. ഫേവറേറ്റ് പ്ലെയർ പിന്നെ സംശയമൊന്നും ഉണ്ടാവില്ല അല്ലേ?
1: മെസ്സി.
0: ഓക്കെ, അപ്പൊ കഴിഞ്ഞ വർഷത്തെ ആ ചിത്രം ഓർമ്മ ഉണ്ടോ? മെസ്സി ഇങ്ങനെ ഒരു കപ്പൊക്കെ പിടിച്ചൊരു ബെഡിൽ ഇങ്ങനെ കടന്നു തുടങ്ങി അല്ലേ? കൊറേ നാളത്തെ ഡ്രീം ആയിരുന്നു. റിപ്പീറ്റ് ചെയ്യോ?
1: ഇത്രയും പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് ഞങ്ങൾ. തീർച്ചയായിട്ടും ഞങ്ങൾക്കുള്ള കപ്പ് തന്നെയാണ്.
0: അല്ല, അവിടെ അപ്പുറത്ത് നെയ്മറും, അവിടെ ബ്രസീൽ ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്, പോർച്ചുഗൽ ഉണ്ട്, ഇറ്റലി ഉണ്ട്, സ്പെയിൻ ഉണ്ട്, കൊറേ രാജ്യങ്ങളുണ്ട്.
1: ഇല്ല, അത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ തൂക്കിയിട്ടുണ്ടല്ലോ. അത് ഇപ്രാവശ്യം ഞങ്ങൾക്കുള്ള തന്നെയാണ്.
0: ഇപ്രാവശ്യം നമ്മളെ തൂക്കി ചുവന്ന കരങ്ങളോടെ തൂക്കും.
1: അതെ അതെ അതെ, മെസ്സി ആ കപ്പിൽ മുട്ടയിടുന്നത് ഒരിക്കൽ കൂടി കാണാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
0: അർജന്റീന ഫാൻസ് അല്ലേ?
1: യാ.
0: ഓക്കെ, അപ്പൊ നിങ്ങൾ നന്നായിട്ട് ഫാൻ ഫൈറ്റ് ചെയ്യും, നമ്മളെന്നെ കൊണ്ടുപോകുന്ന രീതിയിലാണ് നിൽക്കുന്നത്. ഓക്കെ, നാട്ടിലൊക്കെ എങ്ങനെയാണ്? ഇത് എങ്ങനെയാണ്, സ്ക്രീൻ ഒക്കെ വെച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് നാട്ടിലൊരു വൈബ്?
1: ഓ, നാട്ടില് നമ്മള് ക്ലബ്ബില് സ്ക്രീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്.
0: വലിയ സ്ക്രീൻ ഒക്കെ വെച്ചിട്ടുണ്ട്.
1: ഓ,
0: ചെക്കന്മാരൊക്കെ ഫുള്ള് വൈബാണ്.
1: ഓ, എല്ലാരും ഭയങ്കര ആക്റ്റീവ് ആണ്. ഭക്ഷിയോടെ നേരിടുന്ന ഒരു, കാരണം മൂന്ന് ലെജൻസിന്റെ അവസാനത്തെ വേൾഡ്
0: കപ്പാണ്.
1: ഇറങ്ങിയിട്ടുണ്ട്.
0: യെസ് യെസ്, അവസാന ചാൻസ് ആണല്ലോ അല്ലേ?
1: അതെ അതെ.
0: ഓക്കെ, മെസ്സിനെ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം എന്തായിരിക്കും?
1: ഇഷ്ടപ്പെടാനുള്ള കാരണം പറഞ്ഞാൽ മെസ്സിയുടെ ചരിത്രം തന്നെ. കാരണം ആ ഒരു കാലിന്റെ ഇഞ്ചുറി കാര്യങ്ങളൊക്കെ അറിയുന്നതല്ലേ. അങ്ങനെയുള്ള ഒരു പ്ലെയർ ഇത്രയും ലെവലിൽ കളിച്ചെത്തി ഈ ഒരു ഫുട്ബോൾ രാജ്യം തന്നെ കീഴടക്കുകയെന്നൊക്കെ പറയുമ്പോ അക്കാലം ഒരു ആരാധന
0: തോന്നിപ്പോവില്ലേ? മെസ്സി ഇഷ്ടമുള്ളത് കൊണ്ടാണോ, മെസ്സി ഇഷ്ടപ്പെട്ടോണ്ടാണ് അർജന്റീന ഇഷ്ടപ്പെട്ട രാജ്യമായിട്ട് മാറിയത് ഫുട്ബോളില്?
1: അങ്ങനെയും പറയാം, ആ ഒരു പ്ലെയറിനോടുള്ള ഒരു താല്പര്യം ഇതുകൊണ്ട് തന്നെയാണ്.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഫാൻ ഫൈറ്റിംഗ് തുടർന്നുകൊണ്ടേ ഇരിക്ക. ഇപ്രാവശ്യം നിങ്ങൾ ഇഷ്ടപ്പെട്ട ടീം കപ്പടിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എനിക്ക് ഫേവറേറ്റ് ടീം ഉണ്ട്, പക്ഷെ എന്നാലും സജിത്തിന് വേണ്ടിട്ട് ഞാൻ അങ്ങനെ പറയാണ്. അപ്പൊ സജിത്തിന് വേണ്ടിട്ട് ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ് സജിത്.
1: ഓക്കെ ഓക്കെ, താങ്ക് യു.
2: ഹലോ.
0: ഹലോ, ഇത് ആരാണ് സംസാരിക്കണേ?
2: അൻസിലാണ്.
0: അൻസിൽ? അൻസിൽ എവിടുന്ന വിളിക്കണേ? പരവക്കൽ. ഈ പരവക്കൽ എവിടെ ആയിട്ട് വരും? കോട്ടക്കലാണോ?
2: കോട്ടക്കൽ.
0: അൻസിൽ എന്താ ചെയ്യണേ?
2: ഞാൻ
0: ഐ ടി ഐ പഠിച്ചോണ്ട്. അൻസിലിന്റെ ഫേവറേറ്റ് ടീം ഏതാണ്?
2: ബ്രസീൽ.
0: ബ്രസീൽ. ഓക്കെ, ബ്രസീൽ ഇഷ്ടപ്പെടാൻ കാരണം നെയ്മറാണോ അതോ?
2: അങ്ങനെ എല്ലാരും ഉണ്ട്, പ്രത്യേകിച്ച് പറയാൻ പറ്റില്ലല്ലോ.
0: ഓക്കെ, അപ്പൊ ഇപ്രാവശ്യം ബ്രസീൽ കപ്പടിക്കോ? കാരണം അവർക്ക് മുമ്പ് ഒരു അഞ്ചു പ്രാവശ്യം അടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലെജൻഡിന്റെ അവസാനത്തെ ചാൻസ് ആണ്,
2: ലാസ്റ്റ്
0: ചാൻസ് ആണ്. അപ്പോ ബ്രസീലിനുള്ള ചാൻസ് എത്രയാണ് കപ്പടിക്കാനുള്ള
2: ചാൻസ്? ഒരു 75%.
0: അപ്പൊ കപ്പ് നമ്മൾ അടിക്കും?
2: അടിച്ചിരിക്കും.
0: ഓക്കെ, അപ്പൊ അൻസിലിന്റെ നാട്ടിൽ എങ്ങനെയാണ് ഈ ഫുട്ബോൾ വൈബൊക്കെ? എങ്ങനെയാണ് ചെക്കന്മാർക്ക് ഇടയിലൊക്കെ എങ്ങനെയാണ്? നിങ്ങൾ സ്ക്രീനൊക്കെ
2: തന്നെയാണ്?
0: നല്ല ആവേശത്തിലാണ്, കാരണം നമുക്ക് നാല് വർഷം കൂടുമ്പോ വരുന്ന ഒരു സാധനല്ലേ ലാസ്റ്റ്.
2: 2023
0: ഉണ്ടാവും. ഖത്തർ വേൾഡ് കപ്പ് ഒക്കെ എങ്ങനെ കണ്ടിരുന്നോ?
2: ഫുള്ള് കണ്ടിരുന്നു.
0: അതിൽ നമ്മള് ബ്രസീലിന് ഒരു ചെറിയൊരു അമളി പറ്റി, പക്ഷെ ഇപ്രാവശ്യം നമ്മള് തിരുത്തും.
2: അതിനനുസരിച്ചുള്ള മാറ്റങ്ങളും
0: വരുത്തിയിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ താങ്ക് യു അൻസിൽ ഫോർ കോളിംഗ്. ഓൾ ദ ബെസ്റ്റ് യുവർ ടീം.
2: താങ്ക് യു.
0: ഓക്കെ, ഒരു കോളർ കൂടെ വന്നിട്ടുണ്ട്. ഹായ്, ഹലോ, ഇതാരാണ് വിളിക്കുന്നത്?
3: ഞാൻ
0: അൻഷിത. എവിടുന്നാണ് വിളിക്കുന്നത് അൻഷിത?
3: ഞാൻ വയനാട് മേപ്പാടി സ്ഥലത്തുനിന്നാണ് വിളിക്കുന്നത്.
0: വയനാട് മേപ്പാടി. എന്തൊക്കെയുണ്ട് മേപ്പാടിയിലെ വിശേഷങ്ങൾ? ലോകകപ്പിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? വേൾഡ് കപ്പ്,
3: വേൾഡ് കപ്പിന്റെ ഓരോ ടീം അതിന്റേതായ ആഘോഷങ്ങളിലാണ്.
0: ഫ്ലെക്സ് വെക്കലും ഒക്കെ അല്ലേ? അൻഷിത, ഏത് ടീമാ, ഏത് ടീമിനാണ് കൂടുതൽ ഇഷ്ടം?
3: എനിക്ക്
0: ബ്രസീൽ. ആ, അഞ്ച് പ്രാവശ്യം വിൻ ചെയ്ത ടീമാണത്. ബ്രസീൽ ഫാൻ ഗേൾ ആണ് അല്ലേ? ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലെയർ ആരാ?
3: പ്ലെയർ ബ്രസീൽ എന്ന് പറയുമ്പോ പ്രധാനമായിട്ടും
0: നെയ്മർ തന്നെ. നെയ്മർ തന്നെ,
3: പിന്നെ വിനീഷ്യസ്.
0: ഓക്കെ, അപ്പൊ നെയ്മറിന്റെ ഫാൻ ആണ് അല്ലേ?
3: അതെ അതെ.
0: ഇത്തവണ നമ്മള് കപ്പ് തൂക്കുവോ?
3: തൂക്കും.
0: ഉറപ്പാണോ?
3: ഉറപ്പ്, നമ്മളെ തൂക്കൂ.
0: ബ്രസീൽ കപ്പ് തൂക്കും അല്ലേ? എന്താണ് ബ്രസീൽ കപ്പ് തൂക്കുന്നു പറയാനുള്ള ഒരു മെയിൻ കാരണം എന്താണ്? യെസ്, ശരിയാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്രാവശ്യം ആറാമത്തെ കപ്പ് തൂക്കും. ഓക്കെ ഓക്കെ. അൻഷിതക്ക് നെയ്മറിന് ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം എന്താണ്? നെയ്മറാണ് ഫേവറേറ്റ് പ്ലെയർ എന്ന് പറഞ്ഞു. വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്?
3: അങ്ങനെയൊക്കെ ചോദിച്ചിരുന്നെങ്കിൽ ഇപ്പൊ അദ്ദേഹത്തിന്റെ എന്താ മികച്ച ഡ്രിബ്ലിംഗ് കഴിവ്, അതുപോലെ തന്നെ ഗോൾ നേടാനുള്ള ഒരു കഴിവുണ്ട്.
0: സ്കില്ല് തന്നെ, ആളുടെ സ്കില്ല് തന്നെ അല്ലേ?
3: അതിന്റെ ഒരു ശൈലി ഉണ്ട് കളിക്കാരന്റെ.
0: ഓക്കെ ഓക്കെ, അപ്പൊ നെയ്മർ ഫേവറേറ്റ് പ്ലെയർ ആണ്, ബ്രസീൽ ആണ് ഇഷ്ടപ്പെട്ട ടീം അല്ലേ? അപ്പൊ അങ്ങനെ ഫൈറ്റ് ഒക്കെ അടിക്കോ? നിങ്ങൾ ഫ്രണ്ട്സിന്റെ ഇടയിലും കസിൻസിന്റെ ഇടയിലും അങ്ങനെ ഫൈറ്റ് ഒക്കെ നടക്കാറുണ്ടോ? അപ്പൊ ഫൈറ്റ് ഒക്കെ അങ്ങനെ തന്നെ ഹെൽത്തി ആയിട്ട് പോട്ടെ. അപ്പൊ നമ്മുടെ വേൾഡ് കപ്പിന്റെ ആരവം ഒട്ടും കുറയ്ക്കരുത്, നമ്മൾ ഫ്ലെക്സ് ഒക്കെ

0: ഒക്കെ സെറ്റാക്കി വെക്കുക. അപ്പൊ എന്തായാലും അൻഷിതക്ക് ഇഷ്ടപ്പെട്ട ബ്രസീലിനെ ജയിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പൊ കീപ് ഇറ്റ് അപ്പ്, താങ്ക് യു ഫോർ കോളിംഗ് ടു യുവാണി. ശരി. ഹലോ.
1: ഹലോ.
0: ആ ഇതാരാണ് സംസാരിക്കുന്നത്?
1: സിനാൻ.
0: സിനാൻ എവിടുന്നാ വിളിക്കണേ? സ്ഥലം? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കോഴിക്കോട്. ആ നമ്മുടെ മലപ്പുറം ജില്ലയാണ്, പക്ഷെ കോഴിക്കോട് യൂണിവേഴ്സിറ്റി അല്ലേ. സിനാൻ എന്താ ചെയ്യണേ?
1: ഞാന് ഇപ്പൊ നിലവിൽ ഡിഗ്രി കഴിഞ്ഞിരിക്കാണ്. കംപ്ലീറ്റ് ചെയ്തിരിക്കുക.
0: ഡിഗ്രി ഏതായിരുന്നു? കോഴ്സ് ഏതായിരുന്നു?
1: ബി ആർ അറബിക്.
0: ലാംഗ്വേജിലാണ് ഇഷ്ടം അല്ലേ? നമ്മുടെ വിഷയം അറിയാലോ, വേൾഡ് കപ്പാണ്. ഇപ്പൊ നമ്മുടെ 4 വർഷത്തിന് ശേഷം ഖത്തർ വേൾഡ് കപ്പിന് ശേഷം വീണ്ടും ഒരു വേൾഡ് കപ്പ് വന്നെത്തിയിരിക്കുകയാണ്. അപ്പൊ സിനാന്റെ ഫേവറേറ്റ് ടീം ഏതാണ്? അർജന്റീന. വാമോസ്. ഓക്കെ. അപ്പൊ ഇപ്രാവശ്യം അർജന്റീന കപ്പ്, കഴിഞ്ഞ വർഷം മെസ്സി ഒരു കപ്പൊക്കെ പിടിച്ചിങ്ങനെ ഉറങ്ങുന്ന ഒരു ചിത്രമൊക്കെ നമ്മൾ കണ്ടതാണല്ലോ അല്ലെ, ഒരു ബെഡിൽ ഇങ്ങനെ കിടന്നുറങ്ങണ കപ്പ് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട്. ഇപ്രാവശ്യം അത് ആവർത്തിക്കോ അതോ വേറെ ഏതെങ്കിലും ടീം കൊണ്ടുപോകോ?
1: തീർച്ചയായിട്ടും
0: ആവർത്തിക്കും. മെസ്സി വീണ്ടും കപ്പടിക്കും അല്ലേ?
1: ടീമിന്റെ ആരാധകനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയല്ലേ?
0: ആ തീർച്ചയായിട്ടും.
1: പക്ഷേ
0: തീർച്ചയായിട്ടും അങ്ങനെയാണ് വേണ്ടത്. പക്ഷെ കഴിഞ്ഞ തവണ കിട്ടിയതുകൊണ്ട് ഈ തവണ കിട്ടണമെന്ന് ചാൻസ് ഉണ്ടോ?
1: കഴിഞ്ഞ തവണ കിട്ടിയതുകൊണ്ട് ഈ തവണ കിട്ടൂലെന്നല്ലോ.
0: വെരി ഗുഡ്, യു ആർ എ റിയൽ ഫാൻ ഫൈറ്റർ. ഓക്കെ. മെസ്സി ആണോ ഇഷ്ടപ്പെട്ട പ്ലെയർ, അത് വേറെ ഏതെങ്കിലും പ്ലെയർ ആണോ? അർജന്റീന മെസ്സി തന്നെയാണ് അല്ലേ? നമ്മുടെ ഗോട്ട് തന്നെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലെയർ എന്ന് പറയുന്നല്ലേ. മെസ്സിയിൽ കണ്ട ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്താവും?
1: അത് ഓൾറൗണ്ടർ ആണ്. കാരണം ഒരു കളി മൊത്തമായിട്ട് നിയന്ത്രിക്കാൻ ആൾക്ക് പറ്റും. കാരണം മറ്റുള്ള പ്ലെയേഴ്സ്, ഇപ്പോ ക്രിസ്ത്യാനോ ആവട്ടെ നെയ്മർ ആവട്ടെ, അവർക്ക് നല്ല പ്ലെയേഴ്സ് തന്നെയാണ്. ക്രിസ്ത്യാനോ നല്ലൊരു സ്ട്രൈക്കറാണ്. കാരണം അദ്ദേഹത്തിന് മുമ്പിൽ നിന്ന് കളിക്കാൻ കഴിയും, നല്ല ഗോൾ ഫിനിഷ് ചെയ്യാൻ പറ്റും, നല്ലൊരു ഫിനിഷറാണ്, അതുകൊണ്ട് ഓക്കെയാണ്. ബട്ട് ഒരു ഓൾറൗണ്ടർ അല്ല. ഈ ഓൾറൗണ്ടർ എന്ന് വിശേഷിപ്പിക്കാൻ നമുക്ക് മെസ്സിനെ മാത്രമേ പറ്റുള്ളൂ. കാരണം മെസ്സിയാണ് ഗ്രൗണ്ട് മൊത്തത്തിൽ നിന്ന് നിയന്ത്രിക്കും. അതിപ്പോ മിഡിലാവട്ടെ അല്ലെങ്കിൽ അവന് ഡിഫൻഡർ ആയിട്ട് വരെ വേണമെങ്കിൽ കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് മെസ്സി.
0: ഒരു ടീം ക്യാപ്റ്റൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന്റെ ഉദാഹരണമാണ് മെസ്സി എന്നുള്ളത് അല്ലേ?
1: അത് മെസ്സി തീർച്ചയായിട്ടും. ടീമിൽ ഏത് പൊസിഷനിലും അദ്ദേഹം വന്ന് കളിക്കാൻ സാധിക്കുന്ന ഒരാളാണ്. കാരണം പിന്നെ ഒരു വെറും ഒരു ഫിനിഷർ മാത്രമല്ല, സ്ട്രൈക്കർ ആയിട്ടോ അങ്ങനെ നിൽക്കുന്ന ഒരാളല്ല, എല്ലാത്തിനും കഴിയുന്ന ഒരാളാണ്. ഗോൾ അടിക്കാനും ഗോൾ അടിപ്പിക്കാനും പറ്റുന്ന,
0: മറ്റുള്ളവരെ കൂടെ സഹായിക്കുന്ന ടൈപ്പാണ് അല്ലേ?
1: അതെ അതെ. ഓക്കെ. ആ അദ്ദേഹത്തിന്റെ അസിസ്റ്റ് പരിശോധിച്ചാൽ നമുക്ക് സാധിക്കും, കാണാൻ സാധിക്കുമല്ലോ. കുറെ അസിസ്റ്റ് ഉള്ള ഒരാൾ. ഇപ്പൊ മറ്റുള്ള ഇപ്പൊ ലോകോത്തര പ്ലേയേഴ്സ് ആയ നിലവിൽ ക്രിസ്ത്യാനോ നെയ്മർ ഇവരൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ മെസ്സിക്കാണ് ഏറ്റവും
0: കൂടുതൽ അസിസ്റ്റ് ഉള്ളത്. മെസ്സി ഫോളോവർ നമുക്ക് മനസ്സിലാവുന്നു. പക്ഷെ തൊട്ടപ്പുറത്ത് എന്താ അറിയും, നമ്മുടെ ക്രിസ്ത്യാനോയും നെയ്മറും ഒക്കെ കിലിയൻ എംബാപ്പെ ഫ്രാൻസിലുണ്ട്. അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ നമ്മുടെ സാധ്യത എത്രത്തോളം ഉണ്ട് മെസ്സി കപ്പടിക്കാനുള്ള വീണ്ടും?
1: പറഞ്ഞല്ലോ, കാരണം മെസ്സി ഇത്രത്തോളം ടാലന്റഡ് ആയിട്ടുള്ള ഒരാള് ടീമിൽ കളിക്കുമ്പോൾ ആ ടീമിന്റെ കോൺഫിഡൻസ് തന്നെ അതാണ്. അപ്പൊ ആ ടീമിന് എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയും നമുക്ക് ഇതിനെ മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. ഒരു ടീമിന് ഏറ്റവും വലിയ അതിന്റെ ക്യാപ്റ്റന്റെ ഒരു നിയന്ത്രണമാണ്, ഒരു കോർഡിനേഷൻ ആ ടീമിനുണ്ട്. നിലവിൽ അർജന്റീന ടീം വളരെ കോർഡിനേഷനാണ്. ഇനി കുറച്ച് മുമ്പ് കോർഡിനേഷൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ലോകകപ്പിന് ശേഷം നല്ലൊരു കോർഡിനേഷനോട് കൂടി തന്നെയാണ് അർജന്റീന മുന്നോട്ട് പോകുന്നത്. അപ്പൊ എന്തായാലും മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കുക.
0: അപ്പൊ പിന്നെ ആരേത് കൊലകൊമ്പം വന്നിട്ടും കാര്യമില്ല, മെസ്സി കപ്പ് അടിച്ചിരിക്കും അല്ലേ?
1: ഓ കോൺഫിഡൻസ് ആണ്, അത്രയും കോൺഫിഡൻസ്.
0: അപ്പൊ നാട്ടിൽ എങ്ങനെ ഫൈറ്റ് ഒക്കെ അടിക്കലുണ്ട്? നിങ്ങൾ ക്ലബ് എങ്ങനെ ടിവി ഒക്കെ നാട്ടിൽ വെച്ചിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ്?
1: സ്ക്രീൻ ഉണ്ടാവും.
0: സ്ക്രീൻ ഒക്കെ ഉണ്ടാവും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എവിടെയാണ് എക്സാക്ട് പ്ലേസ് വരുന്നത്? എവിടെയാണ്?
1: ചെനക്കൽ.
0: ഓക്കെ ഓക്കെ. അപ്പൊ ചെനക്കൽ ഭയങ്കര ഒരു വൈബ് തന്നെ ഉണ്ട് അല്ലേ നമ്മുടെ വേൾഡ് കപ്പിന്റെ?
1: അതെ അതെ.
0: അപ്പൊ ഓക്കെ, നമുക്ക് എന്തായാലും ഇപ്രാവശ്യത്തെ കളി നമുക്ക് കണ്ടു കാണാം. അപ്പോ സിനാന്റെ ടീമിന് ഓൾ ദ ബെസ്റ്റ് കേട്ടോ. അപ്പൊ റിയൽ ആയിട്ട് ഹാർഡ് ആയിട്ട് ഫൈറ്റ് ചെയ്തോണ്ടേ ഇരിക്കുക ഫോർ യുവർ ടീം. ഓക്കെ, യു ആർ എ ഗുഡ് ഫോളോവർ. താങ്ക് യു ഫോർ കോളിംഗ് ഇൻ യു വാണി. ഓക്കെ, താങ്ക്സ്.
2: ഹലോ, എൻ്റെ പേര് സർഫ്രാസ്. ഞാൻ അമേരിക്കയിലെ ഷിക്കാഗോയിലെ നോർത്ത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിലെ PhD വിദ്യാർത്ഥിയാണ്. നമുക്കറിയാം, ഇത്തവണത്തെ ഫിഫ വേൾഡ് കപ്പ് USA, മെക്സിക്കോ, കാനഡ എന്നിങ്ങനെയുള്ള 3 രാജ്യങ്ങളിലാണ് നടത്തപ്പെടുന്നത്. പ്രധാനമായും ഈ വേൾഡ് കപ്പിന്റെ പുതുമ എന്ന് പറയുന്നത് 48 ടീമുകൾ ഇത്തവണ മത്സരിക്കാൻ എത്തുന്നു എന്നതാണ്. പൊതുവെ 32 ടീമുകളാണ് ഉണ്ടാവാറുള്ളത്. ഗ്രൂപ്പ് മാച്ചുകളും നോക്കൌട്ട് മാച്ചുകളും കാനഡയിലും മെക്സിക്കോയിലും USAയിലും എല്ലാവരും നടക്കുന്നുണ്ടെങ്കിലും ഫൈനൽ നടക്കുന്നത് ന്യൂയോർക്കിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലാണ്. ഈ വേൾഡ് കപ്പിന്റെ മറ്റൊരു പുതുമ എന്ന് പറയുന്നത് അമേരിക്കയിൽ ഏറ്റവും പ്രചാരത്തിലുള്ള ഒരു കായിക ഇനമല്ല ഫുട്ബോൾ എന്നുള്ളത്. അമേരിക്കയിൽ അവരുടേതായ ബേസ്ബോൾ, റഗ്ബി, പിന്നെ അതുപോലെ NFL, ബാസ്കറ്റ്ബോൾ മുതലായ സ്പോർട്സാണ് അവർ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ പല അമേരിക്കക്കാർക്കും ഒരു കൗതുകകരമായോടുകൂടിയും അവർ ഈ വേൾഡ് കപ്പിനെ നോക്കിക്കാണുന്നുണ്ട്. ഫിഫയെ സംബന്ധിച്ചിടത്തോളം ഇത് ഫുട്ബോളിന്റെ പ്രചാരണം കുറച്ചും കൂടി ശക്തിപ്പെടുത്താൻ സഹായകമാകും. പൊതുവെ യൂറോപ്പ്, ലാറ്റിൻ അമേരിക്ക, അതേപോലെ ഏഷ്യ രാജ്യങ്ങളിലുള്ള ഫിഫ ഉള്ള ഫുട്ബോളിനെ അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിലേക്കും എത്തിക്കാൻ ഇവർക്ക് കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നത് എന്നത് ഫിഫയെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല കാര്യമാണ്. പക്ഷെ എന്തിരുന്നാലും

0: പോലും ഈ വേൾഡ് കപ്പിന് ഒരുപാട് വിമർശനങ്ങളും ഏറ്റ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് USAയിലെ വിസ നിയമങ്ങൾ കാരണം ഒരുപാട് ഫാൻസിന് അവിടെ എത്താൻ കഴിയുന്നില്ല. ഇനിയിപ്പോൾ വിസ കിട്ടിയ എയർപോർട്ടിൽ അമേരിക്കൻ എയർപോർട്ടുകളിൽ എത്തിയ ആളുകൾ മടക്കി അയക്കുന്ന ദൃശ്യങ്ങളും വാർത്തകളും നമ്മൾ നിരന്തരം കാണുന്നു. പിന്നെ പല രാജ്യങ്ങൾക്കും, ഉദാഹരണത്തിന് ഇറാൻ, അതേപോലെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിലെ താരങ്ങളും താരങ്ങളുടെ കൂടെയുള്ള സ്റ്റാഫുകളും പല രീതിയിലുള്ള വിവേചനം അമേരിക്ക നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. ഇറാൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിൽ വന്ന് കളിക്കുക എന്നുള്ളത് വളരെ ദുർഘടകരമായ ഒരു കാര്യമായിട്ടാണ് അവരും ഇതിനെ മനസ്സിലാക്കുന്നത്. ഇപ്പം ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഒമർ അർത്താൻ എന്ന് പറയുന്ന ഫിഫയുടെ അവാർഡ് നേടിയ റഫറിയുടെ വിസ പോലും നിഷേധിച്ചു. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് വിമർശനങ്ങളും ഏറ്റുവാങ്ങുന്ന ഒരു വേൾഡ് കപ്പാണിത്. ഏറ്റവും മോശമായ ഒരു വേൾഡ് കപ്പ് ആകുമോ എന്നൊരാശങ്കയും ഫിഫയ്ക്കും അതുപോലുള്ള പലതരം മനുഷ്യാവകാശ സംഘടനകളും പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്നിരുന്നാൽ പോലും അമേരിക്കക്കാർ പലരും വളരെ എക്സൈറ്റഡ് ആണ് ഈ വേൾഡ് കപ്പിനെ കാണാൻ വേണ്ടി. അപ്പോൾ നമുക്ക് എങ്ങനെയാവുമെന്ന് കണ്ടറിയാം.
1: രണ്ടായിരത്തി 2026 ഫിഫ വേൾഡ് കപ്പിന്റെ ആതിഥേയ രാജ്യങ്ങളിൽ ഒന്നായ അമേരിക്കയിലെ ഷിക്കാഗോയിലെ നോർത്ത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയായ സർഫറാസ് ആണ് മഞ്ചേരി FM യുവവാണിയോട് സംസാരിച്ചത്.

അപ്പൊ ഗൈസ്, നമ്മുടെ യുവാണിയിൽ ഒരുപാട് ഫ്രണ്ട്സ് അവരുടെ 2026 ഫിഫ വേൾഡ് കപ്പ് സ്വപ്നങ്ങളും വിശേഷങ്ങളും ഒക്കെ പങ്കുവച്ചു. കുറെ ഫാൻ ഫൈറ്റിംഗ് നമ്മൾ കേട്ടു. ഫിഫ വേൾഡ് കപ്പ് നമ്മുടെ നാട്ടിലെ യുവജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് ഒട്ടും ചെറുതല്ല എന്ന് നമുക്ക് നേരത്തെ മനസ്സിലായിട്ടുള്ളതാണ്. എന്നാൽ യുവാണിയുടെ എപ്പിസോഡിലൂടെ നമുക്ക് കുറച്ചും കൂടെ അത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോ നമുക്ക് യുവാണിയുടെ പുതിയൊരു എപ്പിസോഡിൽ അടുത്ത ആഴ്ച വീണ്ടും കാണാം.

0: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും:
0: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
2: 55-inch വലിയ LED ടിവിയിൽ ഓൺകിയോ സ്പീക്കറിന്റെ ശബ്ദമികവിൽ സ്റ്റേഡിയത്തിൽ ഇരുന്ന് കളി കാണുന്ന അതേ അനുഭൂതിയിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ ആസ്വദിക്കാം. EMI 2,795 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണുകണ്ടി സന്ദർശിക്കൂ.

0: दिशा स्कीम के टेलीलॉ न्याय बंधु कानूनी साक्षरता एवं जागरूकता कार्यक्रम से जुड़े कानूनी सहायता टेलीलॉ के टोल फ्री नंबर 1-4-4-5-4 और वेबसाइट www.tele-law.in से प्राप्त की जा सकती है।
1: പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്പസമയത്തിനുള്ളിൽ അതായത് 11 മണിക്ക് ഹലോ യൂത്ത് തത്സമയ ഫോണിൻ പ്രശ്നോത്തരി കേൾക്കാം. ഇന്നത്തെ വിഷയം ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റ്. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. ഫോൺ നമ്പർ 0483295000 അല്ലെങ്കിൽ 2950800. വാട്സാപ്പിലൂടെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം വാട്സാപ്പ് ചെയ്യാവുന്നതാണ്. 9495050506 എന്ന നമ്പറിലേക്ക്. അല്പസമയത്തിനുള്ളിൽ 11:30 ഹലോ യൂത്ത് തത്സമയ ഫോണിൻ പ്രശ്നോത്തരി.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി. സമയം
3: എന്നും രാവിലെ 8:30.
2: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.

0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പവും 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: കിച്ചണിൽ ഓഫറുകളുടെ ചൂടൻ മഴയുമായി മൈ ജി ലാഭമഴയെത്തി.
5: കിച്ചൺ അപ്ലയൻസുകളിൽ 70%
4: ഇൻവെർട്ടർ, ബാറ്ററി കോംബോ, അത്യുഗൻ ക്യാഷ് ബാക്ക് ഓഫറിൽ.
5: ചിമ്മിനി ഹബ് കോംബോയ്ക്കൊപ്പം മിക്സർ ഗ്രൈൻഡർ,
4: മിക്സർ ഗ്രൈൻഡറിനൊപ്പം ഇലക്ട്രിക് കെറ്റിൽ സമ്മാനം.
5: അപ്പച്ചട്ടി വാങ്ങാം 299 രൂപയ്ക്ക്. മൈ ജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
4: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
6: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കൊറേ ദിവസമല്ലേ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
7: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടുമാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
6: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽ ഷിഫയെന്ന് ചെയ്താ പോരെ.
7: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽ ഷിഫയെന്നോ?
6: അതേന്ന്, നമ്മളെ ജോസേട്ടനും എന്റെ അച്ഛനും ഒക്കെ മുട്ടുമാറ്റി വെച്ചത് അവിടുന്നല്ലേ.
7: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
8: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
7: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
8: കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499-3299-299.
9: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ 2,490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
10: ഏതെങ്കിലും ഒരു AC വാങ്ങി വൈദ്യുതി ബില്ല് വരുമ്പോൾ വിയർക്കേണ്ട. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കണ്ണങ്കണ്ടിയിൽ.
11: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
12: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
11: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
12: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.

0: ആകാശവാണി 102.7 മഞ്ചേരി FM
1: മലയാളത്തിന്റെ ഹൃദയതാളം.
2: ഹലോ യൂത്ത്,
3: ഹലോ യൂത്ത്.
0: പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഹലോ യൂത്ത് തുടങ്ങുകയാണ്.
1: ഹലോ യൂത്ത് തത്സമയ ഫോണിൻ പരിപാടി, ഏവർക്കും ഹൃദ്യമായ സ്വാഗതം.
0: വളരെ വളരെ ആവേശകരമായിട്ടുള്ള ഒരു ദിനമായിരിക്കും ഇന്ന് ഹലോ യൂത്തിൽ ഉണ്ടാവുക എന്ന് കരുതുകയാണ്. കാരണം ഇന്നത്തെ നമ്മുടെ വിഷയം ലോകകപ്പ് ഫുട്ബോളാണ്. ലോകം മുഴുവൻ ഒരു പന്തിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭൂഗോളം മുഴുവൻ ഒരു പന്തിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്ന വളരെ സുന്ദരമായിട്ടുള്ള നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഓരോ ദിവസവും നമ്മളെ സംബന്ധിച്ച് ആവേശകരമാണ്. മഴയൊന്നും ആരും കരുതുന്നേയില്ല, കണക്കിലെടുക്കുന്നേയില്ല, അതാണ് കാര്യം അല്ലേ. അപ്പോൾ അത് വളരെ എന്താ പറയണ്ടേ, നമുക്ക് അങ്ങനെ എല്ലാ വർഷവും നമുക്ക് ലഭിക്കുന്ന ഒരു സംഗതിയല്ല. നാല് വർഷം കൂടുമ്പോൾ ഉണ്ടാവുന്ന ലോകകപ്പ് നടക്കുമ്പോൾ ഇത്തവണത്തെ നമ്മുടെ ഹലോ യൂത്തും ലോകകപ്പുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പോകണമെന്നുള്ളത് തീർച്ചയായിട്ടും നിർബന്ധമുള്ള ഒരു കാര്യമാണ് അല്ലേ. അപ്പോ ഹലോ യൂത്തിൽ ലോകകപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിക്കുക. ആവേശത്തോടെ നിങ്ങൾ എല്ലാവരും ഈ മത്സരത്തിൽ പങ്കെടുക്കുക, ഈ ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുക. വിളിക്കേണ്ട നമ്പർ അറിയാമല്ലോ,
1: 0-9-5-0-3-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0
0: ഫോണിലൂടെയും ചോദ്യങ്ങൾ ചോദിക്കും, അതിന് ഉത്തരം വാട്സാപ്പിലൂടെ നിങ്ങൾ നൽകുക.
1: അപ്പൊ
0: നിങ്ങളുടെ കൂടെ
1: തീർച്ചയായിട്ടും
0: മലപ്പുറം ജില്ലക്കാരായിട്ടുള്ള 16 വയസ്സിനും 45 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാം. നിങ്ങളുടെ വിശേഷങ്ങളല്ല പങ്കുവെക്കേണ്ടത്, ചോദ്യങ്ങൾക്ക് ആവേശത്തോടുകൂടി, ലോകകപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ആവേശത്തോടുകൂടി ഉത്തരം പറയുക, എന്നിട്ട് സമ്മാനം നേടുക അല്ലേ, വിജയികളാവുക. നിങ്ങളോടൊപ്പം ഞാൻ വിനോദ്,
1: ഞാൻ ശ്രീജാറാവു.
0: സാങ്കേതിക സഹായവുമായി കൂടെയുള്ളത് വേലായുധൻ
1: അരീക്കോട്,
0: ഒപ്പം തന്നെ ലിജീഷ് കൂടെയുണ്ട്. അദ്ദേഹവും ചേർന്നാണ് സാങ്കേതിക സഹായം നിർവഹിക്കുന്നത്. സ്റ്റുഡിയോ സഹായം മാതിരിയാണ് നിർവഹിക്കുന്നത്, അതിരെ കൂടെയുണ്ട്. അപ്പോ നമുക്ക് തുടങ്ങാം അല്ലേ. തുടങ്ങുന്നതിന് മുമ്പ് ഈ ലോകകപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങും. നമുക്ക് ഒരുപാട് ടീമുകളുണ്ട്, ഒരുപാട് ആരാധകരുണ്ട് അല്ലേ, ഒരുപാട്.

0: ഒരുപാട് താരങ്ങളെ നമ്മൾ ആരാധിക്കുന്നുണ്ട്.
1: ഒരു മലപ്പുറം ജില്ല.
0: പിന്നെ പിന്നെ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം കണ്ട ഒരു ഒരു ഒരു കുട്ടികളുടെ ഒരാഴ്ചപ്പതിപ്പിൽ ഒരു കഥ വായിക്കുകയുണ്ടായി. ആ കഥ പറഞ്ഞുകൊണ്ട് ആ കഥ കേട്ടുകൊണ്ട് നമുക്ക് തുടങ്ങാം. എന്തു പറയുന്നു?
1: നമുക്ക് ആ കഥ ഒന്ന് കേട്ടാലും.
0: തീർച്ചയായിട്ടും അതാണ്. അപ്പോ കഥ വായിക്കുകയാണ്. 1950 ജൂലൈ 16 അന്ന് ബ്രസീലിന് ഒരു ഉത്സവ ദിനമായിരുന്നു. സ്വന്തം നാട്ടിൽ നടക്കുന്ന ലോകകപ്പ് ഫുട്ബോളിന്റെ ഫൈനൽ മരക്കാന സ്റ്റേഡിയത്തിൽ ബ്രസീലും യുറഗായും ഏറ്റുമുട്ടുന്നു. എഡ്സൺ എന്ന 9 വയസ്സുകാരന്റെ അച്ഛൻ ഡോൺ ഡീഞ്ഞോ ഒരു മുൻ ഫുട്ബോൾ കളിക്കാരനായിരുന്നു. അദ്ദേഹവും കൂട്ടുകാരും റേഡിയോയ്ക്ക് ചുറ്റുമിരുന്ന് ശ്വാസമടക്കി പിടിച്ച് കളിയുടെ കമന്ററി കേൾക്കുകയാണ്. എന്നാൽ കളിയിൽ യുറഗായ് 2-1 ബ്രസീലിനെ തോൽപ്പിച്ചു. അത് ബ്രസീലുകാർക്ക് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു. കൂട്ടുകാരോടൊപ്പം കളിക്കാൻ പോയ എഡ്സൺ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ കണ്ട കാഴ്ച അവനെ പിടിച്ചുലയ്ക്കുന്നതായിരുന്നു. അച്ഛൻ റേഡിയോയ്ക്ക് മുന്നിലിരുന്ന് കൈകൾ കൊണ്ട് മുഖം മറച്ച് പൊട്ടിക്കരയുകയാണ്. അച്ഛൻ കരയുന്നത് എഡ്സൺ ജീവിതത്തിൽ ആദ്യമായി കാണുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ആ 9 വയസ്സുകാരൻ ഒരു നിമിഷം തരിച്ചു നിന്നു. പിന്നീട് അവൻ പതുക്കെ അച്ഛന്റെ അടുത്തെത്തി തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, അച്ഛാ കരയല്ല അച്ഛാ, ഞാൻ അച്ഛനു വേണ്ടി ഒരു നാൾ ഒരു ലോകകപ്പ് നേടിത്തരും. അച്ഛൻ അവനെ ഒന്ന് നോക്കി. 8 വർഷങ്ങൾ കടന്നുപോയി. 1958 സ്വീഡനിൽ നടന്ന ലോകകപ്പിൽ 17 വയസ്സുകാരനായ ഒരു പയ്യൻ ബ്രസീലിന്റെ മഞ്ഞക്കുപ്പായമിട്ട് കളത്തിലിറങ്ങി. ഫൈനലിൽ സ്വീഡനെതിരെ 2 ഗോളുകൾ നേടിക്കൊണ്ട് അവൻ ബ്രസീലിന് ചരിത്രത്തിലാദ്യമായി ലോകകപ്പ് നേടിക്കൊടുത്തു. അതെ, 9 വയസ്സിൽ അച്ഛന് കൊടുത്ത ആ വാക്ക് 17 വയസ്സിൽ അവൻ പാലിച്ചു. എഡ്സൺ എന്ന ആ ഇതിഹാസ താരം മറ്റൊരു പേരിലാണ് ലോകമെങ്ങും അറിയപ്പെട്ടത്.
1: എന്തായിരുന്നു ആ പേര്?
0: ആ പേര് പെലെ. ഫുട്ബോൾ ഇതിഹാസം പെലെ. ബ്രസീലിന്റെ സ്വന്തം പെലെ. ലോകത്തിന്റെ സ്വന്തം പെലെ. അങ്ങനെ ബ്രസീലും അർജന്റീനയുമൊക്കെ മാറ്റുരയ്ക്കുന്ന, വീണ്ടും വീണ്ടും മാറ്റുരയ്ക്കുന്ന കളിയായി ലോകകപ്പ് വീണ്ടും വരികയാണ്, വന്നിരിക്കുകയാണ് അല്ലേ?
1: അപ്പൊ നമുക്ക് നിൽക്കുന്നുണ്ട്,
0: അവിടെ കാത്തു നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, ആവേശ കൊടുമുടിയിലായിരിക്കും നമുക്ക് ചോദിച്ചു തുടങ്ങാം അല്ലേ. ഹലോ, ഹലോ,
1: നമസ്കാരം.
0: നമസ്കാരം. നമസ്കാരം. ആരാ സംസാരിക്കുന്നത്?
2: ഞാൻ കൃഷ്ണേന്ദു.
0: കൃഷ്ണേന്ദു ആണ്.
1: എവിടെ നിന്ന് വിളിക്കുന്നത് കൃഷ്ണേന്ദു?
2: പൊന്നാനി.
1: പൊന്നാനി കണ്ടോ, ഫുട്ബോൾ കണ്ടോ?
0: കാണുന്നുണ്ടോ? ആവേശത്തോടു കൂടി കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഈ ഉറക്കമൊക്കെ പോവില്ലേ? ഇപ്പോ
1: പിന്നെ
0: ഉറങ്ങലൊക്കെ എപ്പോ വേണമെങ്കിലും ആവാലോ അല്ലേ. പറഞ്ഞോളൂ, പറഞ്ഞോളൂ കൃഷ്ണേന്ദു, എന്തൊക്കെയാ? ഹലോ
1: കൃഷ്ണേന്ദു.
0: കൃഷ്ണേന്ദു ഒന്നും സംസാരിക്കുന്നില്ലല്ലോ.
1: കേൾക്കുന്നില്ലേ? എന്നാ നമുക്ക് ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചാലോ?
0: കൃഷ്ണേന്ദു അപ്പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടാവുന്ന പ്രതീക്ഷയിൽ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ചോദിച്ചോളൂ. ആദ്യത്തെ ചോദ്യം ഇതാണ്, കൃഷ്ണേന്ദു കേൾക്കുന്നുണ്ടോ? കൃഷ്ണേന്ദു ഇല്ലെങ്കിൽ റേഡിയോ വഴി എന്തായാലും കേൾക്കുന്നുണ്ടാവും.
1: ചോദിക്കട്ടെ ആദ്യത്തെ ചോദ്യം?
0: ചോദിച്ചോളൂ
1: കൃഷ്ണേന്ദു.
0: അപ്പുറത്തൊരു ശബ്ദം കേൾക്കുന്നുണ്ട്, പക്ഷെ കൃഷ്ണേന്ദു കട്ടായിരിക്കുന്നു. ഇനി ആരെങ്കിലും ലൈനിൽ ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഏതായിരുന്നാലും ലോകകപ്പുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നോത്തരിയിൽ പെലെയുടെ കഥ വളരെ എന്താ പറയണ്ടേ അല്ലെ, നെഞ്ചിടിപ്പോട് കൂടിയിട്ടാണ് നമ്മൾ കേട്ടത്. ഞാനത് വായിച്ചപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഒരു ഇമ്പ്രഷൻ അല്ലെ, വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ പോയി അല്ലെ. പെലെ ലോകം അറിയുന്ന ഒരു വലിയ വലിയ വലിയ കഥയിലെ നായകൻ കൂടിയാണ് അല്ലെ.
1: അതെ,
0: പാലിക്കാൻ വേണ്ടി അദ്ദേഹം അദ്ദേഹം വലിയൊരു കളിക്കാരനായി മാറി, ലോകമറിയുന്ന കളിക്കാരനായി മാറി എന്നുള്ളതാണ്. അങ്ങനെ ലോകമറിയുന്ന ഒരുപാട് കളിക്കാർ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ ലോകകപ്പുകൾ. ഓരോ ലോകകപ്പും തീർച്ചയായിട്ടും ഒരുപാട് ഒരുപാട് മഹാരഥന്മാരായിട്ടുള്ള കളിക്കാരെ സംഭാവന ചെയ്യുന്നു എന്നുള്ളതാണ് പ്രത്യേകത അല്ലെ. അപ്പൊ ലോകകപ്പുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ആകാശവാണിയിലൂടെ തന്നെ, മഞ്ചേരി ആകാശവാണിയിലൂടെ തന്നെ നമ്മൾ
1: ശ്രോതാക്കൾക്ക്
0: തീർച്ചയായിട്ടും. അതെ, ഫുട്ബോൾ ബീറ്റ്സ് കഴിഞ്ഞു. അതെ, യുവവാണിയിലും ഒക്കെ ഫുട്ബോളാണ്, ഇപ്പൊ എവിടെ നോക്കിയാലും ഫുട്ബോളാണ്. അതുകൊണ്ട് ഫുട്ബോളിനെ കുറിച്ച് തന്നെ നമുക്ക് സംസാരിക്കാം അല്ലേ. റോഡിലിറങ്ങിയാലും ഫുട്ബോളാണ്. അതാണ് വലിയൊരു തമാശ. അതാണ് അല്ലെ, നമ്മുടെ നാട്ടിലുള്ള, ഇപ്പൊ നമ്മൾ പറയാറുണ്ട് ഒരു കവിത, പാബ്ലോ നെരൂദയുടെ ഒരു കവിതയുണ്ട്. ആ കവിത ഇങ്ങനെയാണ്, അറിയപ്പെടാത്ത മനുഷ്യരുമായി നീ എനിക്ക് സാഹോദര്യം പകർന്നു നൽകി എന്നാണ് പറഞ്ഞത് അല്ലേ. അതെ. അപ്പോ താൻ അറിയാത്ത, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ലോകത്തെവിടെയോ കിടക്കുന്ന ആൾക്കു വേണ്ടി ഇവിടെ കട്ടൌട്ടറുകൾ ഉയരുന്നു, ഫ്ലെക്സ് ബോർഡുകൾ ഉയരുന്നു.

0: തോരണങ്ങൾ ഉയരുന്നു, മുദ്രാവാക്യങ്ങൾ ഉയരുന്നു, അല്ലെ, പ്രകടനങ്ങൾ ഉയരുന്നു, രാത്രികൾ പകലുകളാക്കിക്കൊണ്ട് ഉറങ്ങാതെ അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നു അല്ലെ.
1: അതുകൊണ്ട് മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ പ്രാവശ്യം തന്നെ എന്തായിരുന്നു ലോകകപ്പിലെ മെസ്സി മലപ്പുറം ജില്ലയ്ക്ക് പ്രത്യേകം നന്ദി പറഞ്ഞു അതല്ലേ. അവിടെ ആ പേര് നമ്മുടെ എന്താ പറഞ്ഞ
0: നമ്മുടെ രാജ്യത്തിന്റെ സംസ്ഥാനത്തിന്റെ ഉള്ളിലുള്ള ഒരു ചെറിയ പ്രദേശം മലപ്പുറം ജില്ല, മലപ്പുറം ജില്ല എന്ന് ലോക ഇതിഹാസ താരം പറഞ്ഞിരിക്കുന്നു.
1: പറഞ്ഞു,
0: അതൊരു ചെറിയ കാര്യമല്ല അല്ലേ.
1: നമ്മൾ കൊടുക്കുന്ന ആ ഒരു കരുത്ത്,
0: അതെ അതെ അതെ, തീർച്ചയായിട്ടും ആ ഒരു കരുത്ത് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഒരു സമർപ്പണമാണ് അല്ലേ. നമ്മൾ സമർപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ ജീവിതം.
1: അതും ഏത് പ്രായക്കാരും.
0: ഇപ്പൊ നോക്കൂ, കഴിഞ്ഞ ദിവസം കുട്ടികളൊക്കെ സ്കൂളുകളിലൊക്കെ കുട്ടികള് അവർക്ക് വേണ്ടി ഷൂട്ടൌട്ട് മത്സരങ്ങള് പ്രകടനങ്ങള് അതുപോലെ തന്നെ ഫ്ലാഷ് മോബുകള് ആവേശവും ആരവും നമുക്ക് പറഞ്ഞറിയിക്കാനാവാത്തത്ര വലുതാണെന്നുള്ളതാണ്.
1: സ്പോർട്സ് കടയിലൊക്കെ
0: ഭയങ്കര തിരക്കാണ്. ഇപ്പൊ മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറൊരു പ്രവണതയുണ്ട്, ശ്രദ്ധിച്ചിരുന്നു. അതായത് ഇപ്പൊ നമ്മള് ഈ കട്ടൌട്ടറുകൾ സ്ഥാപിക്കാറുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ഈ എന്താ പറയാ ഈ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കാറുണ്ട്, ഇതൊക്കെ നമ്മൾ കാണാറുണ്ട്, മുൻവർഷങ്ങളിലൊക്കെ കാണാറുണ്ട്. കൊടി വെക്കാറുണ്ട്, തോരണങ്ങൾ വെക്കാറുണ്ട്, ഓരോ രാജ്യത്തിന്റെയും പതാകയുടെ നിറമൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ ഈ വർഷത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ മത്സരം കുറെ കൂടി എന്താ പറയണ്ട കടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. കുറച്ച് അനാരോഗ്യകരമായിട്ടുള്ള ഒരു പ്രവണതയിലേക്ക് അത് പോകുന്നുണ്ടോ എന്ന് ചിലപ്പോഴെങ്കിലും എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ശ്രദ്ധിച്ചിരുന്നോ, പത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും ചിലപ്പോ ഏറ്റവും വലിയ ഫ്ലെക്സ് ബോർഡ്, ഏറ്റവും വലിയ ഫ്ലെക്സ് ബോർഡ്,
1: അതായത്
0: അതെ അതെ കട്ടൌട്ടറുകൾ. ഇപ്പോ ഒരു മെസ്സിയുടെ കട്ടൌട്ടർ എവിടെയെങ്കിലും സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ചിലപ്പോൾ ഏറ്റവും വലിയ കട്ടൌട്ടർ. പക്ഷേ തൊട്ടടുത്ത മണിക്കൂറിനുള്ളിൽ തന്നെ റൊണാൾഡോയുടെ ഫ്ലെക്സ് ബോർഡ് അപ്പുറത്ത് വരുന്നു, കട്ടൌട്ടർ അപ്പുറത്ത് വരുന്നു.
1: അങ്ങനെ
0: അതെ അതെ അതെ അതെ, വലിയ പാടത്തിന്റെയൊക്കെ നടുവിൽ ഇങ്ങനെ റൊണാൾഡോയും മെസ്സിയൊക്കെ ഇങ്ങനെ പാറി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അതെന്താ സംഭവം വെച്ചാൽ നമ്മുടെ ഇത് ചെറിയ കാര്യമല്ല. അതായത് ഒരു ഒരു കട്ടൌട്ടർ സ്ഥാപിക്കുന്ന ലക്ഷക്കണക്കിന് രൂപയാണ് അത്ര ചെലവഴിക്കുന്നത്. ആകാശം മുട്ടി വരുന്ന കട്ടൌട്ടറുകൾക്ക് ഒരുപാട് അടി നീണ്ട 100, 300, 200, 500 അടിയൊക്കെ നീളമുള്ള ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പിന്നെ പൈസ ഒരുപാട് വലിയ പണം ചെലവഴിക്കുന്നു എന്നുള്ളതാണ്.
1: എത്ര കാശ് വേണമെങ്കിലും
0: എത്ര വേണമെങ്കിലും ചെയ്യാമെന്നുള്ളൊരു മൈൻഡിലേക്ക്, ഒരു വികാരമായിട്ട്, ഫുട്ബോൾ ഒരു വികാരമായിട്ട് ഇങ്ങനെ അങ്ങനെ കൂടുതൽ കൂടുതൽ ശക്തി ആർജിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക്. തീർച്ചയായിട്ടും കൃഷ്ണേന്ദുവിനെ നമുക്ക് കിട്ടിയില്ല. നമുക്ക് എനിക്ക് തോന്നുന്നു ആളുകൾ ഇത് കേൾക്കുന്നില്ലേ, എന്താണ് 04-83-2950-3000 എന്ന നമ്പറിലേക്കോ 2950-8000 എന്ന നമ്പറിലേക്കോ നിങ്ങൾ ഉടനെ തന്നെ വിളിക്കണം. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ഫുട്ബോൾ വിശേഷങ്ങൾ, ഫുട്ബോളുമായി ലോകകപ്പുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ചോദ്യങ്ങൾ, ഞങ്ങളുടെ ചോദ്യങ്ങൾ നിങ്ങൾ കേൾക്കണം, ഉത്തരങ്ങൾ പറയുകയും വേണം. സ്വീകരിക്കാം. ഹലോ,
2: ഹലോ,
1: കൃഷ്ണേന്ദു തന്നെയാണോ?
2: അതെ.
0: എന്താ കൃഷ്ണേന്ദു, ഇടയ്ക്ക് ഉത്തരം നോക്കാൻ പോയതാണ്? അവിടെ ചോദ്യം ശ്രീജ വായിച്ചപ്പോ
1: വായിച്ചില്ല, ഭാഗ്യത്തിന്.
0: അയ്യോ, ജലദോഷം ഉണ്ടായത് കട്ടാക്കിയതാണോ? കട്ടാക്കി പോയതാണോ?
1: അപ്പൊ വേഗം ചോദ്യം അങ്ങോട്ട് ചോദിക്കാം, ഇനി കട്ടാക്കണ്ട. അപ്പൊ നമ്മുടെ ഫിഫ എന്താണെന്നറിയാലോ അല്ലെ, അതിനെ കുറിച്ച് ഇനി കൂടുതലൊന്നും പറയാം. ഫിഫയുടെ ആപ്തവാക്യം എന്താ?
2: കേൾക്കുന്നില്ല.
1: ഫിഫയുടെ ആപ്തവാക്യം
0: കേൾക്കാത്തതാണോ അതോ?
1: അല്ല, അത് കുഴപ്പമില്ല. ഫിഫയുടെ
0: ആപ്തവാക്യം ഫിഫയ്ക്ക് ഒരു ആപ്തവാക്യം ഉണ്ട്, എന്താണത്?
1: അല്ല, ഫെഡറേഷൻ എന്നൊക്കെ ഉള്ളത് നമുക്ക് അതിന്റെ ഫുൾ ഫോം ആണ്, ഫിഫയുടെ ഫുൾ ഫോം. അതല്ല ചോദിക്കണേ, അതിനൊരു ആപ്തവാക്യം ഉണ്ട്.
0: പറഞ്ഞോ
1: പറഞ്ഞോ, പോരട്ടെ,
0: എവിടെയോ നോക്കി പറയാണല്ലോ. എവിടുന്നോ ഉത്തരം കിട്ടി, ഉത്തരം പഠിച്ചിട്ട് വന്നിരിക്കുകയാണല്ലേ. പടയാളികൾ, ഭടന്മാർ അപ്പുറത്തിപ്പുറത്തൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടല്ലേ ഉത്തരം പറഞ്ഞു തരാൻ. ഏതായാലും ശരിയായ ഉത്തരമാണ് കേട്ടോ.
1: ഫോർ ദി ഗെയിം, ഫോർ ദി വേൾഡ്,
0: ഫോർ ദി വേൾഡ്.
1: അപ്പോ ഒരു ഫുട്ബോൾ ലോകകപ്പിൽ ഒരു ടീമിന് എത്ര കളിക്കാരെ രജിസ്റ്റർ ചെയ്യാൻ കഴിയും?
0: ഒരു ടീമിന് എത്ര കളിക്കാരെ? കളിക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും, 10, 50, 100 ഒക്കെ ഉണ്ടാവും. പക്ഷെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത് ഒരു നിശ്ചിത എണ്ണം മാത്രമേ ഉള്ളൂ. അത് എത്ര പേരാണ്? എന്താണ് കൃഷ്ണേന്ദു, ഇതും അന്വേഷിച്ച് പോവാണോ? ഭടന്മാരോട് ചോദിക്കുകയാണോ?

0: Sí.
1: പറഞ്ഞോ നമ്മുടെ സമയമൊക്കെ വേഗം തീരുകയാണ്. അര മണിക്കൂറുള്ളൂ നമുക്ക്.
2: പെട്ടെന്ന് തീരുന്നറിയോ, നമ്മള് പറഞ്ഞു വരുമ്പോഴത്തേക്ക് സമയം തീരുകയാണ്.
0: 11
2: കളിക്കാര്,
1: 11 കളിക്കാരെ കളിക്കുള്ളൂ. ഞങ്ങൾ
2: രജിസ്റ്റർ ചെയ്യുന്നത് എത്ര പേർക്കാണ്? ഇനി ശ്രീജ വേഗം ഉത്തരം
1: പറഞ്ഞോളൂ.
2: ശ്രദ്ധിച്ചുള്ള സുഹൃത്തുക്കളെ, 23 കളിക്കാർക്ക് മാത്രമേ, ഒരു രാജ്യത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് 100 എന്താ പറയണ്ടേ പ്രഗത്ഭരായിട്ടുള്ള കളിക്കാരുണ്ടാകും. പക്ഷേ അവരിൽ നിന്ന് 23 പേര് മാത്രമേ തിരഞ്ഞെടുക്കാൻ സാധിക്കുള്ളൂ, രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലേ.
1: ദൈവത്തിന്റെ ഗോൾ, അടുത്ത ചോദ്യം അങ്ങോട്ട് ചോദിക്കാം. ദൈവത്തിന്റെ ഗോൾ എന്നറിയപ്പെടുന്നത് ആരുടെ ഗോളാ?
2: അറിയാമല്ലോ, അറിയാത്ത ഒരാളും
1: ചോദിക്കട്ടെ. അതല്ല ചോദ്യം,
2: ചോദ്യം അതല്ല, അതാരാണെന്ന് അറിയാമല്ലോ എന്നാണ് ചോദിച്ചത്. ഓ അല്ലേന്നോ?
1: അതല്ലേന്ന് ചോദിച്ചില്ലോ. പക്ഷെ അത് ഏത് ടീമിനെ?
2: ഡീഗോ മറഡോണ.
1: ഡീഗോ മറഡോണയുടെ ഗോള് ഏത് ടീമിനെതിരെയാണ് നേടിയത്?
2: എന്താണ് കൃഷ്ണ, എന്തോ ഇങ്ങനെ അർജന്റീന അല്ലേ എന്നൊക്കെ ചോദിക്കാൻ പാടുണ്ടോ? ഡീഗോ മറഡോണ പിന്നെ ഏത്
0: രാജ്യമാണ്?
1: ഏത് ടീമിനെതിരെയാണ്? അപ്പൊ ഡീഗോ മറഡോണ ഗോൾ നേടിയത് ഏത് ടീമിനെതിരെയാണ്?
2: അർജന്റീന ഗോൾ നേടിയത് ഏത് ടീമിനെതിരെയാണ്? ഓർമ്മയില്ലേ?
1: അല്ല, ദൈവത്തിന്റെ ഗോള് നമ്മൾ മറക്കരുത്. മറഡോണനെ ഒരിക്കലും നമ്മൾ മറക്കരുത്. ആ ഒരു ഗോള് നേടിയത്, ആ ഒരു ഇത് നേടിയത് നമുക്കൊരു ഭയങ്കര ഒരു,
2: മാത്രമല്ല ദൈവത്തിന്റെ ഗോൾ നേടിയ ആ ലോകകപ്പിൽ തന്നെയാണ് പിന്നെ അർജന്റീന മറ്റൊരു കിരീടം ഉയർത്തിയത് അല്ലേ.
1: ഫ്രാൻസ് അല്ല
2: കേട്ടോ.
1: എന്നാ ഞാൻ പറയാം,
2: ഉത്തരം പറയൂ.
1: ഇംഗ്ലണ്ട് ആണ്. 1986
2: ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെയാണ് ആ ദൈവത്തിന്റെ ഗോൾ. മാത്രമല്ല ആ കളിയിൽ തന്നെയാണ്, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ആ കളിയിലാണ്, ആ കളിയിലല്ല, ആ ലോകകപ്പിൽ കിരീടം കരസ്ഥമാക്കിയത് മറ്റാരുമല്ല, ആരായിരുന്നു ആ ഫുട്ബോൾ ഇതിഹാസം ആരാ? അർജന്റീനയുടെ മറഡോണ. എന്താ സംശയം? എന്താ ഒരു സംശയമില്ല കേട്ടോ. അത് വളരെ ആവേശകരമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു ഫുട്ബോൾ പ്രേമികൾക്ക്. ലോകത്താകമാനമുള്ള ഇന്ത്യയെ സംബന്ധിച്ചിടത്തുള്ള ഒരു പ്രത്യേകത ഉണ്ട്, നമുക്ക് അതുവരെ നമ്മൾ പത്രങ്ങളിലൂടെ ആയിരുന്നു, കേരളത്തിൽ നമ്മൾ പത്രങ്ങളിലൂടെ മാത്രമാണ് ഈ ഫുട്ബോൾ വിശേഷങ്ങൾ വായിച്ചിരുന്നത്. പക്ഷെ 80 ശേഷം TV സജീവമായപ്പോൾ അതാണ് TV മുമ്പിൽ ഇരുന്ന് നമ്മൾ ലോകകപ്പ് കണ്ടു, കൺകുളിർക്ക കണ്ടു. അതെ, ഒരു TV മുമ്പിൽ 100 ആളുകൾ തടിച്ചുകൂടി നിന്നിരുന്നു എന്നാണ്
1: പറയുന്നത്.
2: നേർച്ചകൾ നേർന്നിരുന്ന കാലം അല്ലേ.
1: എന്നാ നമുക്ക് ചെറിയൊരു ചോദ്യം ചോദിക്കാം. ഇന്ത്യൻ ഫുട്ബോളിന്റെ കളിത്തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനം, ഇന്ത്യൻ ഫുട്ബോളിന്റെ
2: കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന ഒരു സംസ്ഥാനമുണ്ട് കേരളത്തിൽ, അല്ല ഇന്ത്യയിൽ. എവിടെയാ?
0: ബംഗാൾ.
2: ആ ബംഗാളാണ്. തെറ്റായ ഉത്തരവാണ് കേട്ടോ.
1: ഞാൻ പേടിച്ചു.
2: ഞാനും ഒന്ന് പേടിച്ചു, കാരണം ഞാൻ ഉത്തരം പറഞ്ഞല്ലോ അല്ലേ.
1: കേരളം
2: അറിയാതെ ഇന്ത്യയിൽ എന്ന് പറഞ്ഞപ്പോ ഞാൻ കേരളത്തിൽ എന്ന് പറഞ്ഞു. കൃഷ്ണേന്ദു ഭാഗ്യത്തിന് ശ്രദ്ധിച്ചില്ല.
1: അതാണ്
2: പോട്ടെ. അപ്പോ കൃഷ്ണേന്ദു വിഷമിക്കണ്ട കേട്ടോ, ഇതൊക്കെ ഇങ്ങനെയാണ്. ചിലത് ശരിയാവും, ചിലത് ശരിയാവില്ല. അല്ലെന്നേ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഇന്ത്യൻ ഫുട്ബോളിന്റെ മടിക്കളിത്തൊട്ടിൽ എന്ന് പറയുന്നത് കേരള സംസ്ഥാനമാണ് കേട്ടോ, കേരള സംസ്ഥാനമാണ്.
1: ഇനി ഒന്നും കൂടി ചോദിക്കട്ടെ, ഒരെണ്ണം കൂടി ഉള്ളൂ. നമുക്ക് എന്താ വനിതാ ലോകകപ്പിനെ അങ്ങനെ നമ്മൾ വെറുതെ വിടാൻ പാടില്ലല്ലോ, പറ്റില്ല. ആ നമ്മൾ വനിതകളെ അങ്ങനെ ഇതായിട്ട് നമ്മൾ നോക്കണം. ആദ്യ വനിതാ ലോകകപ്പ് നടന്ന വർഷം പറഞ്ഞാൽ മതി.
2: ആദ്യ വനിതാ ലോകകപ്പ് നടന്ന വർഷം സെർച്ച് ചെയ്തോണ്ടിരിക്കുകയാണ് അല്ലേ. നിങ്ങളിവിടെ ഞങ്ങളിവിടെ കൃത്യമായിട്ട് ഈ സ്ക്രീനിലൂടെ കാണുന്നുണ്ട് കൃഷ്ണേന്ദു എന്താണ് അവിടെ ചെയ്യുന്നത്. അബ്സല്യൂട്ട്ലി കറക്റ്റ്, ഒന്നും പറയാനില്ല. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ കൃഷ്ണേന്ദു, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, നല്ല ഉഷാറായിട്ടുള്ള ഒരു ചോദ്യമാണ്. അല്ല അല്ലെങ്കിൽ ഇപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു ചോദ്യം ഈ മറ്റേ നമ്മളെ വിളിച്ചിട്ട് കിട്ടാത്ത കുറെ ആളുകളുണ്ടല്ലോ പുറത്ത് നിൽക്കുന്നത് അല്ലേ, അവർക്ക് വേണ്ടിട്ട് ഒരു ചോദ്യം ചോദിക്കാം അല്ലേ.
1: അപ്പൊ കൃഷ്ണേന്ദു, കൃഷ്ണേന്ദു എത്ര എണ്ണത്തിന് ഉത്തരം പറഞ്ഞു?
2: എന്താണ് കൃഷ്ണേന്ദു?
1: ആ രണ്ടെണ്ണത്തിന് ഉത്തരം പറഞ്ഞല്ലേ അല്ലേ.
2: രണ്ടെണ്ണത്തിനാണ് ഉത്തരം പറഞ്ഞത്, മൂന്നെണ്ണം തെറ്റിച്ചു അല്ലേ.

0: രണ്ടെണ്ണം തെറ്റിച്ചു അല്ലേ,
1: മൂന്നെണ്ണം തെറ്റിച്ചു, രണ്ടെണ്ണത്തിന് ഉത്തരം പറഞ്ഞു.
0: അപ്പോ കൃഷ്ണേന്ദു അഭിവാദ്യങ്ങൾ നേരുന്നു, ആശംസകൾ നേരുന്നു. ചില്ലറ ഫൈറ്റ് ആയിരുന്നില്ല.
1: അതെ, നമ്മള് ഇതായി അല്ലേ, നമ്മളങ്ങട്ട്
0: നമ്മളോ ആകെ പതറിപ്പോയി. കൃഷ്ണേന്ദു സമയമെടുത്തിട്ടാണെങ്കിൽ ഉത്തരം പറഞ്ഞു കേട്ടപ്പോ അല്ലേ, അങ്ങനെ സംഭവിച്ചില്ലേ. അപ്പൊ കൃഷ്ണേന്ദു വീണ്ടും വിളിക്കുക, താങ്ക്സ്.
1: പങ്കെടുത്തതിൽ ഏറെ സന്തോഷം.
0: പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹലോ യൂത്ത് ആണ്. ലോകകപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആവേശത്തോടുകൂടി ഉത്തരങ്ങൾ പറയാൻ വേണ്ടി ആളുകൾ നമ്മുടെ ഫോണിന് മുമ്പാകെ ഇങ്ങനെ നിൽക്കുന്ന കാഴ്ച ഞങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ വിളിച്ചിട്ട് കിട്ടാത്ത ആളുകൾക്ക് നമ്മൾ ചോദ്യം കൊടുത്തില്ല എന്നുള്ള പരാതിയും ഉയർന്നു വരും. അതുകൊണ്ട് അതെ, അരമണിക്കൂർ ഇല്ല, 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ, 10-15 മിനിറ്റേ ഉള്ളൂ. ഓക്കെ, ബാക്കിയുള്ളത് അല്ലേ. ലോകകപ്പിന് വേണ്ടി യോഗ്യത നേടിയ ഒരു കുഞ്ഞൻ രാജ്യമുണ്ട്, ഒരു കുഞ്ഞൻ രാജ്യം. ഈ വർഷത്തെ ലോകകപ്പ് 2026 ലോകകപ്പിൽ യോഗ്യത നേടിയ പ്രധാനപ്പെട്ട 4 രാജ്യങ്ങളുണ്ട്. അതിൽ ഒരു രാജ്യം ഏറ്റവും ചെറിയ ഒരു രാജ്യമാണ്. അതേതാണ്
1: രാജ്യം?
0: വാട്സ്ആപ്പ് ചെയ്തോളൂ, നമ്പർ 9495050600. എന്നോട് പറയാം, 9495050600. ഓക്കെ, ആ കുഞ്ഞൻ രാജ്യത്തിന്റെ പേര് പെട്ടെന്ന് എഴുതി അയച്ചോളൂ കേട്ടോ. പേര് നിങ്ങളുടെ പേര് അയക്കാൻ മറക്കരുത്, സ്ഥലവും. ഈ വർഷത്തെ ലോകകപ്പ് നടക്കുന്ന മെക്സിക്കോ, മെക്സിക്കോ മാത്രമല്ല 3 രാജ്യങ്ങളുണ്ട്. അതെ അതെ, ആദ്യം കളി നടന്നത് മെക്സിക്കോയിലാണ്. ദക്ഷിണാഫ്രിക്കയും മെക്സിക്കോയും തമ്മിലായിരുന്നു അല്ലെ, സ്വാഭാവികമായിട്ടും ഗ്രൗണ്ട് സപ്പോർട്ട് മുഴുവൻ ആർക്കായിരുന്നിരിക്കാം? മെക്സിക്കോ ആയിരിക്കും. വിജയവും അവരുടെ പിന്നാലെ തന്നെയായിരുന്നു. പക്ഷേ ശ്രീജ, അതിൽ നമ്മൾ ഈ പ്രശ്നോത്തരി നടത്തുന്ന സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമുണ്ട് അതിനകത്ത്. എന്താണെന്നറിയാമോ, ആ മെക്സിക്കോയിൽ നടന്നിട്ടുള്ള ആ ദക്ഷിണാഫ്രിക്ക മെക്സിക്കോ മത്സരത്തിന് ആ വേദിക്ക് ഒരു പ്രത്യേകതയുണ്ട്, ആ ഗ്രൗണ്ടിനൊരു പ്രത്യേകതയുണ്ട്. എന്താണത്? മറ്റൊന്നുമല്ല, വളരെ പ്രധാനപ്പെട്ട 2 മത്സരങ്ങൾ, അതായത് വിവിധ ലോകകപ്പുകളിലെ 3 മത്സരങ്ങൾക്ക് വേദിയാകുന്നു എന്നുള്ളതാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ആസ്റ്റെക് സ്റ്റേഡിയം, അതാണ് ആ സ്റ്റേഡിയത്തിൽ 3 മത്സരങ്ങൾ നടന്നു എന്നുള്ളതാണ്. അതിൽ 2 മത്സരങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. എന്താണ് മത്സരം? 1970 പെലെ നമ്മുടെ ബ്രസീലിന് വേണ്ടി, ലോകത്തിന് വേണ്ടി, ബ്രസീൽ ആരാധകർക്ക് വേണ്ടി കപ്പുയർത്തിയത് ആ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരുന്നു. ഇപ്പൊ പിന്നെ നമ്മൾ അല്പം മുമ്പ് പറഞ്ഞിട്ടില്ല, 1986 നടന്നിട്ടില്ല, ദൈവത്തിന്റെ ഗോളൊക്കെ വന്നിട്ടുള്ള ആ ലോകകപ്പും ആസ്റ്റെക് സ്റ്റേഡിയത്തിലായിരുന്നു അതിന്റെ ഫൈനൽ നടന്നത്. അവിടെ വെച്ചാണ് അർജന്റീനയുടെ ഇതിഹാസ താരം മറഡോണ കപ്പ് ഉയർത്തിയത്. ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും, ഉത്തരങ്ങൾ പറയാൻ വേണ്ടി. ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. അതെ അതെ അതെ
1: അതെ അതെ. പിന്നെ നമ്മുടെ ഫുട്ബോൾ ലോകകപ്പിൽ ഒരു ടീമിന് എത്ര കളിക്കാരെ രജിസ്റ്റർ ചെയ്യാൻ കഴിയും? അതായത്
0: 23 കളിക്കാരെയാണ്. ഇതൊക്കെ ചെറിയ ചോദ്യങ്ങളാണെങ്കിൽ പോലും, അത് നിസ്സാരമായ ചോദ്യം എന്ന് തോന്നുമെങ്കിൽ പോലും,
1: അത്
0: വളരെ പിന്നെ വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങളാണ്
1: നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ ഡീഗോ മറഡോണയുടെ ഗോൾ ഏത് ടീമിനെതിരെയാണ്? 1986 ക്വാർട്ടർ ഫൈനലില് ഇംഗ്ലണ്ടിനെതിരെയാണ് ആ ഗോൾ നേടിയത്. അത് നമ്മൾ പറഞ്ഞു, ആസ്റ്റെക് സ്റ്റേഡിയത്തിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അവിടെ പെലെ ലോകകപ്പ് കളിച്ച സ്റ്റേഡിയം അവിടെയാണ് പെലെ അവസാനമായിട്ട്
0: സ്റ്റേഡിയത്തിലാണ്
1: കളിച്ചിട്ടുള്ളത്.
0: അപ്പോ അങ്ങനെയുള്ള വളരെ റെക്കോർഡുകളുണ്ട്. നമ്മൾ ചോദിച്ച ചോദ്യത്തിന് അതാ കുറെ ആളുകൾ മറുപടി പറഞ്ഞിട്ടുണ്ട് ശ്രീജ. പിന്നെന്താ, ഇഷ്ടം പോലെ പേരുണ്ട്. നരിപ്പറമ്പ് പൊന്നാനി നരിപ്പറമ്പിൽ നിന്ന് രാധാകൃഷ്ണൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആ ഉത്തരവ് ഏതാണ് നമുക്കൊന്ന് പറഞ്ഞു നോക്കട്ടെ.
1: ഉത്തരം
0: പറഞ്ഞിട്ടില്ല.
1: അപ്പൊ അടുത്ത ആള് റെഡി ആയിട്ടുണ്ടെന്ന്
0: ആയിക്കോട്ടെ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം സുഹൃത്തുക്കളെ, ഈ രസകരമായിട്ടുള്ള, ആവേശകരമായിട്ടുള്ള ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഇനിയും നിങ്ങൾക്ക് അയക്കാം. പേരുകൾ, ശരി ഉത്തരം വായിക്കുന്നവരുടെ പേരുകൾ വായിക്കുകയും ചെയ്യും.
1: അപ്പൊ അടുത്ത ആളെ നമുക്ക് സ്വീകരിച്ചാലും.
0: തീർച്ചയായിട്ടും. ഹലോ, സ്വീകരിച്ചു, ഉടനെ തന്നെ ആള് തിരിച്ചു
1: പോകും.
0: അതിന് മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് നോക്കൂ. ഹലോ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹലോ യൂത്ത് ആണ്. തത്സമയ ഫോണിൻ പ്രശ്നോത്തരിയാണ്. ലോകം മുഴുവൻ ഒരു കാൽപന്തിന് പിന്നാലെയാണ്, ഭൂഗോളം മുഴുവൻ ഒരു പന്തിന് പിന്നാലെയാണ്, നമ്മളും പന്തിന് പിന്നാലെയാണ്. ലോകകപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്.
1: അപ്പോ വിളിക്കേണ്ട നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 04-8-3-2-9-5-0-3-0-0-2-9-5-0-0-0.
0: വാട്സ്ആപ്പ് നമ്പർ 9495-0600-0. അപ്പോ ഇനി നമുക്കെന്ന് വൈകിപ്പിക്കേണ്ട, ആ പേരുകൾ അങ്ങ് വായിച്ചാലോ. ഞാൻ നേരത്തെ പറഞ്ഞത് ആ രാജ്യം, ആ ഏറ്റവും ചെറിയ രാജ്യം, അതിനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ളത് നമ്മുടെ കൊച്ചി കോർപ്പറേഷൻ ഉണ്ടല്ലോ. കൊച്ചി കോർപ്പറേഷനേക്കാൾ കുറച്ചുകൂടി വലിപ്പം, അത്രയേ ഉള്ളൂ. അത്ര ചെറിയ ഒരു രാജ്യമാണ്.
1: വെറും

0: വെറും 1.5 ലക്ഷം മാത്രമാണ് അവിടുത്തെ പോപ്പുലേഷൻ, ജനസംഖ്യ വെറും 1.5 ലക്ഷം. ആ രാജ്യത്തിന്റെ പേര് മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞു. അത് ഈ ലോകകപ്പിൽ ആദ്യമായിട്ട് അവസരം ലഭിച്ച ക്യുറസോവയാണ്. ക്യുറസോ, ക്യുറസോ വളരെ മനോഹരമായിട്ടുള്ള ഒരു പേരില്ലേ,
1: വളരെ
0: കുഞ്ഞൻ രാജ്യം ക്യുറസോ. ഓക്കെ, അപ്പോ അത് ഉത്തരമയച്ചിട്ടുള്ള കുറെ ആളുകളുണ്ട്. രാധാകൃഷ്ണൻ നരിപ്പറമ്പുണ്ട്, നമ്മുടെ അനീഷ് കൊല്ലമ്പടി ഉണ്ട്, അനീഷ് കൊല്ലമ്പടി ശരിയായ ഉത്തരം അയച്ചിട്ടുണ്ട്. ഗിരീഷ് അയച്ചിട്ടുണ്ട്, പ്രശാന്ത് നെല്ലിക്കുത്ത് അയച്ചിട്ടുണ്ട്, മജീദ് വേങ്ങര അയച്ചിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ വളരെ വളരെ അതെ അതെ അതെ അതെ അതെ അതെ. ക്യുറസോവോ എന്ന് പറയുന്ന, ക്യുറസോവോ എന്ന് പറയുന്ന രാജ്യം ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടത്തുന്നതിന് വേണ്ടി ഇത്തവണ ഇവിടെ നമ്മുടെ ലോകകപ്പിൽ കളിക്കാൻ വേണ്ടി ഈ 3 രാജ്യങ്ങളിലുള്ള സ്റ്റേഡിയങ്ങളിൽ നിറഞ്ഞു നിൽക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ.
1: യെസ്.

0: ഈ കളിയെ സംബന്ധിക്കുന്ന അടിസ്ഥാന വിവരങ്ങളൊക്കെ നമ്മൾ പിന്നെ വളരെ കൃത്യമായിട്ട് അല്ലേ നമ്മുടെ മുൻ പരിപാടികളിൽ ഫുട്ബോൾ ബീച്ചിലൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നു ഒന്ന് പറഞ്ഞു പോകുന്നത് നന്നായിരിക്കും അല്ലേ?
1: അതെ, അതായത് 23-ാമത് ലോകകപ്പാണെന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം, എല്ലാവരും അതൊക്കെ കാണാതെ.
0: അതെ അതെ, തീർച്ചയായിട്ടും അതെ, തീർച്ചയായിട്ടും അതെ. അങ്ങനെ
1: നമുക്ക്
0: കാനഡയാണ് നടക്കുന്നത്, മൂന്ന് രാജ്യങ്ങളിലാണ് നടക്കുന്നത്. പിന്നെ 16 സ്റ്റേഡിയങ്ങളാണുള്ളത്, 48 ടീമുകളാണുള്ളത്, ഒക്കെ നമുക്കറിയാം അല്ലേ. 104 കളികൾ അല്ലേ, 104 ആയിരിക്കുമല്ലോ. അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ പരിശോധിച്ചതിന് ശേഷം പറയാം. ഓക്കെ ഓക്കെ. അപ്പോ എന്തായിരുന്നാലും ഈ മത്സരങ്ങൾ നടക്കുമ്പോൾ അതിൽ കൂടുതൽ കൂടുതൽ അവസരങ്ങൾ ഓരോ വർഷവും ലഭിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. കഴിഞ്ഞ വർഷം 32 ടീമുകളായിരുന്നു, ഈ വർഷം അത് 48 ടീമുകളായിട്ട്
1: മത്സരം.
0: അതാണ്, 104 ടീമുകളാണ് അല്ലേ. 104 ടീമുകളാണ് ഇത്തവണ, സോറി, 48 ടീമുകളാണ്, 104 മത്സരങ്ങളാണ്.
1: അതാണ്
0: 104 അല്ലല്ല. ഇത് നമുക്ക് ഇപ്പൊ കഴിഞ്ഞ ദിവസം ആരംഭിച്ചിട്ട് 39 ദിവസം നീണ്ടു നിൽക്കുന്നുള്ളതാണ് പ്രത്യേകത. 39 ദിവസം നീണ്ടു നിൽക്കും ഇത്. പിന്നെ ഇതുവരെ ഉണ്ടായ ലോക റെക്കോർഡിന്റെ ഒരു സർവ്വകാല റെക്കോർഡാണെന്നുള്ളതാണ് പ്രത്യേകത. അപ്പൊ സ്വാഭാവികമായിട്ടും കളികളുടെ എണ്ണം കൂടുമ്പോൾ ഇത്തവണ ഗോളുടെ എണ്ണം കൂടും അല്ലെ, ഗോളുകളുടെ എണ്ണവും കൂടാനുള്ള സാധ്യത വളരെയധികം ഉണ്ട് എന്നുള്ളതാണ് അല്ലേ. അങ്ങനെ ഒരുപാട് ശ്രദ്ധേയമായ കാര്യങ്ങളുണ്ട് ഇത്തവണത്തെ മത്സരത്തിന് എന്നുള്ളതാണ്. ഈ മാസം 20-ാം തീയതി, അതായത് 20-ാം തീയതി എന്ന് പറയുമ്പോൾ ഇന്നിപ്പോ എത്രയായി, ഇന്ന് 13-ാം തീയതിയായി. 20-ാം തീയതി നടക്കുന്ന മെക്സിക്കോയിൽ നടക്കുന്ന മത്സരത്തിൽ മത്സരിക്കുന്നത് ആരൊക്കെയാണെന്ന് അറിയാമോ? മത്സരിക്കുന്നത് തുനീസിയയും ജപ്പാനും തമ്മിലാണ് മത്സരം നടക്കുന്നത്.
1: തുനീസിയ,
0: തുനീഷ്യ എന്ന് പറയുന്നത് ജപ്പാനും തമ്മിലാണ് മത്സരം നടക്കുന്നത്. അതൊരു ചരിത്രപരമായിട്ടുള്ള പ്രത്യേകത ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഒരു ചരിത്രം കുറിക്കപ്പെടും അവിടെ എന്നാണ് പറയുന്നത്. ലോകകപ്പിലെ 1000-ാമത്തെ മത്സരമാണത് എന്നാണ് പറയുന്നത്. ലോകകപ്പിലെ 1000-ാമത്തെ, ലോകകപ്പ് തുടങ്ങിയതിനു ശേഷമുള്ള 1000-ാമത്തെ മത്സരം നടക്കുന്നത് ജൂൺ 20-ാം തീയതി മെക്സിക്കോയിലെ മോണ്ട്രയിലാണ്. മോണ്ട്രയിൽ നടക്കുന്ന തുനീഷ്യ ജപ്പാൻ മത്സരമാണ്. അങ്ങനെ ചരിത്രത്തിൽ ഇടം നേടാൻ പോവുകയാണ്.
1: തീർച്ചയായിട്ടും
0: ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ, ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മൾ, ഈ വർത്തമാനകാലത്തിൽ ജീവിക്കുന്ന നമ്മൾ അതിന്
1: സാക്ഷികളാണ്.
0: 1000-ാമത്തെ മത്സരം അതെന്തായാലും കാണണം കേട്ടോ. ടിവിയുടെ മുമ്പിൽ ഇരുന്ന് ആ മത്സരം എന്തായാലും കാണണം. ജപ്പാൻ നമ്മുടെ ടീമല്ല, തുനീഷ്യ നമ്മുടെ ടീമല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി കേട്ടോ.
1: ടീമുകളെക്കാളും കൂടുതൽ നമ്മൾ ഫുട്ബോളിനെയാണ്.
0: അതെ അതെ അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അങ്ങനെ വളരെ രസകരവും ആവേശകരവുമായിട്ടുള്ള ഒട്ടേറെ വിവരങ്ങൾ നമുക്ക് ഇതിലൂടെ നൽകാനുണ്ട്. ഇനി നമുക്ക്, എനിക്ക് തോന്നുന്നു 12:03 സമയം മാത്രമാണ് അവശേഷിക്കുന്നത്. ഒരു പാട്ടൊക്കെ കേൾക്കണം, കേൾപ്പിക്കണം എന്നൊക്കെ കരുതിയിരുന്നു. ഇനി അതിനുള്ള സമയമൊന്നുമില്ല.
1: ഫുട്ബോളിനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞു തീരുന്നില്ല. അപ്പൊ ഈ ഫിഫ വേൾഡ് കപ്പ് ട്രോഫി രൂപകൽപ്പന ചെയ്ത ശില്പിയുടെ പേരെന്താ?
0: ശില്പി വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ശില്പിയാണ്. അദ്ദേഹം ഇറ്റാലിയൻ ശില്പിയാണെന്നാണ് സിൽവിയോ
1: ഗസനികയാണ്, ഇറ്റാലിയൻ ശില്പിയാണ്. പിന്നെ അതൊക്കെ നമുക്കറിയാം, ഫുട്ബോൾ ഗോൾ പോസ്റ്റിന്റെ ഉയരം ഒക്കെ നമുക്കറിയാം, 7.32 മീറ്റർ ഒക്കെ ആണെന്നുള്ള കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം.
0: തീർച്ചയായിട്ടും. അപ്പോ എന്താ പറയണ്ട, വളരെ ആവേശകരമായിട്ടുള്ള ഒരു തുടക്കമായിരുന്നു. അരമണിക്കൂർ മാത്രമേ നമുക്ക് ലഭിച്ചുള്ളൂ, പക്ഷെ കോളും നമുക്ക് ആവശ്യത്തിന് വന്നില്ല എന്നുള്ളൊരു പരിമിതി ഉണ്ടല്ലേ.
1: വന്നിരുന്നു, പക്ഷെ അത് കട്ടായി പോവുകയാണ്. ചിലപ്പോ മഴയൊക്കെ ആയിരിക്കാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ലോകകപ്പ്

0: ക്രിക്കറ്റും കളിച്ചിട്ടുണ്ട്, ഫുട്ബോളും ഒരാൾ കളിച്ചിട്ടുണ്ട്.
1: ഓഹോ, അങ്ങനെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് കേട്ടോ.
0: വളരെ
1: കൗതുകകരമായിട്ടുള്ള ഒരു വാർത്തയാണ് അല്ലേ.
0: വിവിയൻ
1: റിച്ചാർഡ്, അദ്ദേഹമാണ്. അങ്ങനെ എന്തെല്ലാം റെക്കോർഡുകൾ അല്ലേ നമുക്ക് എത്ര എത്ര മലയാളികൾക്ക് പിന്നെ ആഗ്രഹിക്കാനും നമുക്ക് മലയാളികൾക്ക് കാത്തിരിക്കാനും വരെ ഈ ഈ ലോകകപ്പ് വേദിയാകുന്നു എന്നുള്ളതാണ് പ്രത്യേകത. കണ്ണൂരുകാരനായിട്ടുള്ള, തലശ്ശേരിക്കാരനായിട്ടുള്ള തൗസിൻ കളിക്കുന്നു എന്നുള്ളത്, ഖത്തറിന് വേണ്ടി കളിക്കുന്നു എന്നുള്ള പ്രത്യേകതയും ഉണ്ട് അല്ലേ. തൗസിൻ മുഹമ്മദ് ജംഷീർ, അദ്ദേഹത്തിന്റെ കളിക്ക് വേണ്ടി ഖത്തറിന്റെ ടീമിൽ അദ്ദേഹം ഇറങ്ങുമോ ഇറങ്ങില്ലയോ എന്നിങ്ങനെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. കണ്ണൂരിലേക്ക് പോകുന്ന സമയത്ത് മെസ്സിയും അതേപോലെ തന്നെ റൊണാൾഡോയും ഒക്കെ നിൽക്കുമ്പോൾ അതിനേക്കാൾ വലുപ്പത്തില്
0: തസിന്റെ
1: പ്രതിമ അദ്ദേഹത്തിന്റെ കട്ടൗട്ടർ ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. അങ്ങനെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരുപാട് ഒരുപാട് സമയം, കുറെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു, ഒന്ന് രണ്ടാളുകളോട് സംസാരിച്ചു അല്ലേ. ചിലത് കട്ടായി പോയി, അങ്ങനെ പോയി, സാരമില്ല. ഇപ്പൊ സമയം 11 മണി കഴിഞ്ഞ് 59 മിനിറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് അവസാനിപ്പിക്കാനുള്ള സമയമായി.
0: ഹലോ യൂത്ത്, തത്സമയ ഫോണിൻ പരിപാടി പ്രിയപ്പെട്ടവരെ ഇവിടെ പൂർണ്ണമാവുന്നു. വിളിച്ചവർക്കും വിളിക്കാനിരുന്നവർക്കും നന്ദി. ഇന്ന് നിങ്ങളോടൊപ്പം
1: ഇത്രയും നേരം ഉണ്ടായിരുന്നു ഞാൻ പി കെ വിനോദ്. സാങ്കേതിക സഹായം നിർവഹിച്ചത് വേലായുധൻ അരീക്കോടും ലിജീഷ് കീഴ്ശേരിയും ചേർന്നാണ്.
0: സ്റ്റുഡിയോ സഹായം ആതിര.
1: അപ്പോ നല്ല നല്ല വർത്തമാനങ്ങളും വിശേഷങ്ങളും ഒക്കെയായി വീണ്ടും ഒരുമിക്കാമെന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.

0: സമയം 12 മണി.
1: FM പ്രധാന വാർത്തകൾ.
0: ഇന്ത്യയിലെ യുവാക്കൾ ശാസ്ത്ര സാങ്കേതിക വിദ്യ, നിർമ്മാണം, ബഹിരാകാശം, സെമി കണ്ടക്ടർ, ഡ്രോൺ തുടങ്ങിയ വിവിധ മേഖലകളിൽ തങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലിയാക്കി ഫ്രീഡം എന്ന കപ്പലിലെ ഇന്ത്യൻ നാവികർ മരണപ്പെട്ടുവെന്ന രീതിയിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. 3 വർഷം പൂർത്തിയാക്കിയതിനാലാണ് ഹെൽത്ത് ഡയറക്ടറെ സ്ഥാനത്ത് നിന്ന് സ്ഥലം മാറ്റിയതെന്ന് മന്ത്രി കെ മുരളീധരൻ. വിഷൻ ശബരിമലയുടെ ഭാഗമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപ്പാക്കുന്ന ഗ്രീൻ ശബരിമല പദ്ധതിക്ക് നാളെ തുടക്കമാകും. നാളെ രാവിലെ പമ്പ ത്രിവേണി മണപ്പുറത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ഉദ്ഘാടനം ചെയ്യും. ജൂൺ 21 നടക്കുന്ന യോഗ ദിനത്തിന്റെ കർട്ടൻ റൈസർ പ്രോഗ്രാം അതിയന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മായ ഉദ്ഘാടനം ചെയ്തു. ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ 1-ാം പ്രതിയും മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായിരുന്ന മുരാരി ബാബു നിര്യാതനായി. ക്യാൻസർ ബാധിച്ച് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. കണ്ണൂർ പിലാത്തറയിൽ കാറും സ്വർണവും തട്ടിയെടുത്ത കേസിൽ ഒരാൾ അറസ്റ്റിൽ. കണ്ണൂർ 5-ാം പീടിക സ്വദേശി സനു സന്തോഷാണ് അറസ്റ്റിലായത്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 ഖത്തർ സ്വിറ്റ്സർലൻഡിനെ നേരിടും. നാളെ പുലർച്ചെ 3:30 ബ്രസീലും മൊറോക്കയും ഏറ്റുമുട്ടും.
1: FM പ്രധാന വാർത്തകൾ.
2: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
3: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
2: രാവിലെ 8:23.
3: പ്രായോജകർ മാറുന്ന ലോകം മങ്ങാത്ത കാഴ്ച.
2: ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ.
4: ഈ മഴക്കാലത്ത് ലാഭത്തിന്റെ പേരും മഴ പെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ?
5: നമ്മുടെ മൈജിയിൽ. അല്ലാതെ എവിടെ?
4: നിങ്ങളുടെ മഴക്കാല ഷോപ്പിംഗ് ആഘോഷമാക്കാൻ മൈജി ലാഭമഴ.
5: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും വമ്പൻ വിലക്കുറവ്, ക്യാഷ് ബാക്കും കോംബോ ഗിഫ്റ്റുകളും.
4: മൈജി ലാഭമഴ ഇപ്പോൾ മൈജിയുടെ എല്ലാ ഷോറൂമുകളിലും.
6: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
7: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
6: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
7: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
8: ട്രെയിൻ സമയം

0: ആദ്യം തിരൂരിലെ സമയം 120/76, തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി 12:05, 16:605, മാംഗ്ലൂരു തിരുവനന്തപുരം ഏറനാട് 12:08, 122:01 ലോകമാന്യത്തിലെ തിരുവനന്തപുരം കൊച്ചുവേളി ഗരീബ് രഥ് എക്സ്പ്രസ് 27 മിനിറ്റ് വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു, 12:27 പ്രതീക്ഷിക്കുന്നു. 161:59 ചെന്നൈ മാംഗ്ലൂരു എക്സ്പ്രസ് 1:08 തിരൂരിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറത്ത് 566:09, ഷൊർണൂർ നിലമ്പൂർ 2:54 എത്തിച്ചേരും.
1: ട്രെയിൻ സമയം.
2: മഴയും കണ്ട് ആസ്വദിച്ചിരിക്കുകയാണല്ലേ എങ്കിൽ കേട്ടോളൂ ചൂടോടെ ഒരു സൂപ്പർ ഓഫർ. പിട്ടാപ്പളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ നടക്കുന്നുണ്ടല്ലോ, അവിടെ ഈ സാറ്റർഡേ വാട്ടർ ഹീറ്റർ ആണ് താരം. പിട്ടാപ്പളിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ ഹീറ്റർ സെയിൽ. എല്ലാ വാട്ടർ ഹീറ്റർ പെർച്ചേസിനുമൊപ്പം 5 years പീസ് ഓഫ് മൈൻഡ് വാറന്റി, അതായത് 5 വർഷത്തെ കോംപ്രിഹെൻസീവ് വാറന്റി ഫ്രീ ആണെന്ന്. ലീഡിംഗ് ബ്രാൻഡുകൾ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോ തണുപ്പൊക്കെ മാറ്റി വെച്ച് നേരെ വിട്ടോ പിട്ടാപ്പളിൽ ഏജൻസീസിലേക്ക്.
3: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15.
4: മുട്ടെന്ന് മാത്രമല്ല നമ്മുടെ കൈ കാലി എന്ന് വേണ്ട, അസ്ഥി സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ശാശ്വത പരിഹാരം.
5: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
6: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
7: ഹോം തിയേറ്റർ, ബ്ലൂടൂത്ത് സ്പീക്കർ, പവർ ബാങ്ക് എന്നിവയിൽ സൂപ്പർ ഓഫറുകളുമായി മൈജി ലാഭമഴ.
8: 77% ഓഫിൽ ഹോം തിയേറ്റർ.
7: ബ്ലൂടൂത്ത് സ്പീക്കറുകൾക്ക് 53% വരെ വിലക്കുറവ്.
8: ഇയർബഡ്സ്, പവർ ബാങ്ക്, സ്മാർട്ട് വാച്ച് എന്നിങ്ങനെ എല്ലാത്തിലും സൂപ്പർ വിലക്കുറവ്.
7: മൈജി ലാഭമഴ ഇപ്പോൾ മൈജിയുടെ എല്ലാ ഷോറൂമുകളിലും.
1: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി കാവിധാര.
9: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
1: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം.
9: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
0: ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡെല്ലിറിലെ
10: ദിസ് ഈസ് ആകാശവാണി, ദ ന്യൂസ് റെഡ് ബൈ അനുജ കുമാർ. Prime Minister Narendra Modi has left for France and Slovakia for his 6-day visit. During his visit, Prime Minister Modi will participate in the G7 summit on the 16th and 17th of this month. In his departure statement, Mr. Modi emphasized that India's presence at the G7 reflects the trust India's partners place in the country's growing global profile. He said this is the 8th consecutive G7 summit to which India has been invited. Mr. Modi also highlighted that France has a special place in India's strategic vision. Mr. Modi said the focus of the visit will be on boosting economic as well as cultural linkages between India and France. Mr. Modi will also go to Slovakia for a 2-day visit. He noted that this historic visit builds on the strong momentum in the bilateral relationship of both the countries. Prime Minister Modi will meet Slovakian President Pellegrini and Prime Minister Fico in Bratislava. Prime Minister Modi today said that India's youth are making their mark across various sectors, from science and technology to manufacturing, space, semiconductors and drones. In a social media post, Mr. Modi added that today, India is among the world's leading startup destinations and many of these success stories are being scripted as Yuva Shakti, and that too from smaller towns and villages. President Draupadi Murmu today attended the passing out parade at the Indian Military Academy or IMA in Dehradun, Uttarakhand. This year's passing out parade was historic as for the first time, women cadets passed out alongside gentlemen cadets from the academy. Addressing the grand ceremony, President Murmu said that she is especially delighted to see 9 women cadets. She further said that it is not only a milestone in the history of India's defence forces, but also an inspiring example of India's march towards women-led development.
11: I am especially delighted to see 9 women cadets. This is a watershed moment in the history of IMA. It is not only a milestone in the history of India's defense forces, but also an inspiring example of India's march towards women-led development. I am sure that many more women cadets will join the academy.
10: External Affairs Minister Dr. S. Jaishankar spoke to U.S. Secretary of State Marco Rubio and lodged a strong protest over the attacks by the U.S. Navy in the Gulf that killed 3 Indian mariners. In a social media post, Dr. Jaishankar said such

0: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
0: അമ്മയ്ക്ക് കരുതലായി,
1: കുഞ്ഞിന് കാവലായി.
0: അലോഹ ഹോസ്പിറ്റൽ.
2: ചേച്ചി അല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാനാ.
3: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
2: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
3: കണ്ടില്ലേ
4: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
5: നോ സിഗ്നൽ.
2: ഇനി എന്ത് ചെയ്യും?
4: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
3: ഏയ് മണ്ടത്തരം നിർത്ത്.
2: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
5: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
2: RBI പറയുന്നു
6: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
7: അരക്കിലും പൊടിക്കലും ഈസിയാക്കുന്ന 3-jar മിക്സികൾ ഇപ്പോൾ വെറും 1990 മുതൽ കണ്ണങ്കണ്ടിയിൽ.
8: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് സ്റ്റോപ്പ് ഗ്യാസ് സ്റ്റോവ് 2490 മുതൽ കണ്ണങ്കണ്ടിയിൽ.
9: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
10: മഴയും കണ്ട് ആസ്വദിച്ചിരിക്കുകയാണല്ലേ എങ്കിൽ കേട്ടോളൂ, ചൂടോടെ ഒരു സൂപ്പർ ഓഫർ. പിട്ടാപ്പളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ നടക്കുന്നുണ്ടല്ലോ, അവിടെ ഈ സാറ്റർഡേ വാട്ടർ ഹീറ്റർ ആണ് താരം. പിട്ടാപ്പളിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ ഹീറ്റർ സെയിൽ. എല്ലാ വാട്ടർ ഹീറ്റർ പർച്ചേസിനുമൊപ്പം 5 years പീസ് ഓഫ് മൈൻഡ് വാറന്റി, അതായത് 5 വർഷത്തെ കോംപ്രിഹെൻസീവ് വാറന്റി ഫ്രീ ആണെന്ന്. ലീഡിംഗ് ബ്രാൻഡുകൾ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോ തണുപ്പൊക്കെ മാറ്റിവെച്ച് നേരെ വിട്ടോ പിട്ടാപ്പളിൽ ഏജൻസീസിലേക്ക്.
11: ഈ മഴക്കാലത്ത് മൈജി ഷോറൂമുകളിൽ ഓഫറുകളുടെ പേരുമഴയുമായി ലാഭമഴ പെയ്യുന്നു.
12: ഗാലക്സി S25, ഓപ്പോ, റെഡ്മി, റെഡ്മി നോട്ട്, വിവോ X300 സീരീസ് സ്മാർട്ട് ഫോണുകൾ, മൈജിയുടെ സ്പെഷ്യൽ പ്രൈസ് EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, UPI ക്യാഷ് ബാക്ക് ഓഫറുകൾ.
11: ഐപാഡ് കില്ലർ പ്രൈസിൽ ലഭിക്കുമ്പോൾ ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഫോണിന് വെള്ളത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണവുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാൻ.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യ ജാലകം. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10 സ്റ്റോക്ക് റെഡി ഹോസ്പിറ്റൽ, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: പുറത്ത് എന്ത് മഴയാ,
13: ഇന്ന് നമുക്ക് ലാപ്ടോപ്പിൽ ഗെയിം കളിച്ചാലോ?
3: ഗെയിമോ? അത് ഈ പഴഞ്ച ലാപ്ടോപ്പിലോ? ഇതൊന്ന് മാറ്റി വാങ്ങ്. മൈജി ലാഭമഴ നടക്കുകയല്ലേ. മികച്ച വിലയ്ക്ക് പുറമെ പഴയ ലാപ്ടോപ്പിന് 10,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്.
12: പ്രമുഖ ബ്രാൻഡുകളുടെ അഡ്വാൻസ് ലാപ്ടോപ്പുകൾ ഇപ്പോൾ സ്പെഷ്യൽ വിലക്കുറവിലും.
3: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: രഹ്നയും കണ്ണൂർ ഷെരീഫും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: അൽ റേഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി
2: ദിവസവും കാലത്ത് 6:35
3: വേദനരഹിത താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ.
1: അൽ റേഹാൻ കണ്ണാശുപത്രി,
4: കൊണ്ടോട്ടി, എടപ്പാൽ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
5: പ്രീമിയം മോഡൽ ഷിമിനി ഹോം ഇപ്പോൾ 12,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
6: ഈ വേൾഡ് കപ്പ് മത്സരങ്ങൾ വലുതായി കാണാൻ ആൻഡ്രോയിഡ് സ്മാർട്ട് പ്രൊജക്ട് ഇപ്പോൾ വെറും 5,990 രൂപയ്ക്ക് കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
7: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
7: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജന്റ്സ്.
8: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം
9: എന്നും രാവിലെ 7 മണിക്ക്.
8: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
9: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
10: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
11: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
10: പിട്ടാപ്പള്ളി ഏജൻസീസ്.
12: ആയിഷ ഗർഭിണിയാണോലേ?
13: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
12: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ഐഷാന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
14: ഹാ, അതപ്പൊ നന്നായി. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽ ഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
12: തന്നെയോ? അതേതായാലും നന്നായി.
14: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
12: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
15: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
16: അരക്കലും പൊടിക്കലും ഈസിയാക്കുന്ന 3-jar മിക്സികൾ ഇപ്പോൾ വെറും 1,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
17: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ 2,490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
18: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര, തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:45.
19: അതിനെന്താച്ചാ?
0: നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
18: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്.

0: ഇശലിൽ സമാപിച്ചു.
1: ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15.
2: മുട്ടെന്ന് മാത്രമല്ല നമ്മുടെ കൈ കാല് എന്ന് വേണ്ട അസ്ഥി സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ശാശ്വത പരിഹാരം.
3: മഴയും കണ്ട് ആസ്വദിച്ചിരിക്കുകയാണല്ലേ എങ്കിൽ കേട്ടോളൂ ചൂടോടെ ഒരു സൂപ്പർ ഓഫർ. പിട്ടാപ്പളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ നടക്കുന്നുണ്ടല്ലോ, അവിടെ ഈ സാറ്റർഡേ വാട്ടർ ഹീറ്റർ ആണ് താരം. പിട്ടാപ്പളിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ ഹീറ്റർ സെയിൽ. എല്ലാ വാട്ടർ ഹീറ്റർ പെർച്ചേസിനുമൊപ്പം 5 years പീസ് ഓഫ് മൈൻഡ് വാറന്റി, അതായത് 5 വർഷത്തെ കോംപ്രിഹെൻസീവ് വാറന്റി ഫ്രീ ആണെന്ന്. ലീഡിംഗ് ബ്രാൻഡുകൾ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോ തണുപ്പൊക്കെ മാറ്റി വെച്ച് നേരെ വിട്ടോ പിട്ടാപ്പളിൽ ഏജൻസീസിലേക്ക്.
4: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാർ റോഡ്, മഞ്ചേരി.
5: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
4: 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കാർഡിയാക് എമർജൻസി വിഭാഗം, കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
6: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
7: ഈ വേൾഡ് കപ്പ് തോഷിബ LED ടിവിയോടൊപ്പം ആഘോഷിക്കൂ.
8: ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ തലസ്ഥാനമായ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന തോഷിബ LED ടിവി തകർപ്പൻ വേൾഡ് കപ്പ് ഓഫറുകളോടെ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
0: ജാലകം. കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹിക സുരക്ഷാ പദ്ധതിയിൽ അംഗത്വം നേടി 1 വർഷം പൂർത്തിയാക്കിയവരും കുടിശ്ശിക കൂടാതെ അംശദായം അടച്ചുവരുന്നവരുമായ അംഗങ്ങളുടെ മക്കളിൽ 2025-26 അക്കാദമിക വർഷം SSLC, CBSE, ICSE തുടങ്ങിയ പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയവരിൽ നിന്ന് ക്യാഷ് അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 15 വരെ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി 0495-23-78-480 നമ്പർ വീണ്ടും 0495-23-78-480. വിവിധ മേഖലകളിൽ അസാധാരണ നേട്ടങ്ങൾ കൈവരിച്ച കുട്ടികളെ ആദരിക്കുന്നതിനായി കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം ഏർപ്പെടുത്തിയ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ 2026 5 മുതൽ 18 വരെ പ്രായമുള്ള കുട്ടികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. https://awards.gov.in മുഖേന അടുത്ത മാസം 31 വരെ അപേക്ഷിക്കാം.

0: വിവരങ്ങൾക്കായി വിളിക്കാം 0495 23 78 920. നമ്പർ വീണ്ടും 0495 23 78 920. ജാലകം സമാപിച്ചു.
1: വലിയ എൽ ഇ ഡി ടിവിയിൽ ഓം ക്യൂ സ്പീക്കറിന്റെ ശബ്ദമികവിൽ സ്റ്റേഡിയത്തിൽ ഇരുന്ന് കളി കാണുന്ന അതേ അനുഭൂതിയിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ ആസ്വദിക്കാം. ഇ എം ഐ 2,795 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണുകണ്ടി സന്ദർശിക്കൂ.
2: സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
3: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സിഎച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
4: കിച്ചണിൽ ഓഫറുകളുടെ ചൂടൻ മഴയുമായി മൈ ജി ലാഭമഴയെത്തി.
5: കിച്ചൺ അപ്ലയൻസുകളിൽ 70%
4: ഇൻവെർട്ടർ ബാറ്ററി കോംബോ അത്യുഗൻ ക്യാഷ് ബാക്ക് ഓഫറിൽ.
5: ചിമ്മിനി ഹബ് കോംബോക്കൊപ്പം മിക്സർ ഗ്രൈൻഡർ.
4: മിക്സർ ഗ്രൈൻഡറിനൊപ്പം ഇലക്ട്രിക് കെറ്റിൽ സമ്മാനം.
5: അപ്പച്ചട്ടി വാങ്ങാം 299 രൂപയ്ക്ക്. മൈ ജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
4: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
0: സമയം 12 മണി കഴിഞ്ഞ 30 മിനിറ്റ്. ഇനി പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
6: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നാളെ. ഒമാൻ തീരത്ത് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇന്ത്യൻ നാവികർ മരിച്ചെന്ന റിപ്പോർട്ടുകൾ തെറ്റാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. എല്ലാ ജീവനക്കാരും സുരക്ഷിതരെന്ന് സ്ഥിരീകരണം. സംസ്ഥാനത്ത് നിപ വ്യാപനം ഉണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കോഴിക്കോട് ജില്ലയിലെ നിപ സാഹചര്യം പഠിക്കാൻ കേന്ദ്രസംഘം ഇന്നെത്തും. കർഷകർക്ക് സബ്സിഡി വളങ്ങൾ വാങ്ങാൻ പുതിയ മൊബൈൽ ആപ്പ് ഒരുക്കി കേന്ദ്ര കൃഷിവകുപ്പ്. പാലക്കാട് ആലപ്പുഴ ജില്ലകളിൽ നാളെ ഉദ്ഘാടനം. മിഥുനമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട നാളെ തുറക്കും. ഗ്രീൻ ശബരിമല പദ്ധതിക്കും തുടക്കമാകും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ വ്യാപക മഴ തുടരും. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു. 6 ദിവസത്തെ വിദേശ പര്യടനത്തിനിടെ അദ്ദേഹം സ്ലോവാക്യയും സന്ദർശിക്കുന്നുണ്ട്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നൈസിൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഫ്രാൻസ് ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഫ്രാൻസ് സന്ദർശനത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്ന് യാത്ര പുറപ്പെടും മുൻപ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ ശ്രീ നരേന്ദ്രമോദി അറിയിച്ചു. സ്ലോവാക്യയിലെത്തുന്ന അദ്ദേഹം സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി കൂടിക്കാഴ്ച നടത്തും. ഒമാൻ തീരത്ത് ലിയാക്കി ഫ്രീഡം എന്ന കപ്പലിൽ ഇന്ത്യൻ നാവികർ മരിച്ചുവെന്ന റിപ്പോർട്ടുകൾ തെറ്റാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. കപ്പൽ അധികൃതരുമായി സംസാരിച്ചതായും എല്ലാ ജീവനക്കാരും സുരക്ഷിതരാണെന്ന് സ്ഥിരീകരിച്ചതായും മന്ത്രാലയം വ്യക്തമാക്കി. സമൂഹമാധ്യമങ്ങളിലെ തെറ്റായതും അടിസ്ഥാനരഹിതവുമായ ഇത്തരം അവകാശവാദങ്ങൾക്കും പോസ്റ്റുകൾക്കുമെതിരെ ജാഗ്രത പാലിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. സംസ്ഥാനത്ത് നിപ വ്യാപനമുണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നിപയെ നേരിടാൻ ആരോഗ്യമേഖല സജ്ജമാണെന്നും ആശുപത്രികളിൽ മതിയായ മരുന്നുശേഖരമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.
7: ഒരു മരുന്ന് മാത്രമാണ് ഈ പറയുന്നത്, ആന്റി വൈറൽ മെഡിസിൻ മാത്രമാണ് എത്താൻ ബാക്കിയുള്ളത്. വൈകുന്നേരത്തിന് മുമ്പ് അത് ഡൽഹിയിൽ നിന്ന് എത്തിക്കുന്നതാണ്. ബാക്കി എല്ലാ മരുന്നുകളും സ്റ്റോക്കുണ്ട്. ഈ നിപ ഇതുവരെ വ്യാപിച്ചിട്ടില്ല. ഇതുവരെ നടത്തിയ എല്ലാ പരിശോധനകളും നെഗറ്റീവായിരുന്നു. ഇപ്പോൾ വെന്റിലേറ്ററുള്ള രോഗി അതേ കണ്ടീഷനിൽ തന്നെ തുടരുക.
6: സംസ്ഥാന സർക്കാർ നിപ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. മുൻ ആരോഗ്യമന്ത്രിമാർ നിപയെ കൈകാര്യം ചെയ്തത് എങ്ങനെയാണെന്ന് പഠിക്കണം. രോഗപ്രതിരോധം, നിയന്ത്രണം എന്നിവയ്ക്കായി ആരോഗ്യമേഖലയെ പൂർണ്ണ സജ്ജമാക്കണമെന്നും ശ്രീ പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് നിപ ജാഗ്രത തുടരുന്നു. കോഴിക്കോട് ജില്ലയിലെ നിപ സാഹചര്യം പഠിക്കാൻ നാഷണൽ ഡിസീസ് കൺട്രോൾ സെന്ററിൽ നിന്നുള്ള വിദഗ്ധർ അല്പം മുൻപ് എത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
8: നാഷണൽ ഡിസീസ് കൺട്രോൾ സെന്ററിലുള്ള വിദഗ്ധരാണ് ഇന്ന് ഉച്ചയോടെ ജില്ലയിൽ സന്ദർശനം നടത്തുന്നത്. രോഗബാധിത പ്രദേശങ്ങളിൽ സംഘം സന്ദർശിക്കുകയും ഒപ്പം ആരോഗ്യ പ്രവർത്തകരുമായി കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യും. ജില്ലയിൽ പുതിയ നിപ കേസുകളൊന്നും ഇതുവരെ കണ്ടെത്തിയില്ല. ക്വാറന്റൈനിലുള്ള 3 പേരെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിക്കുകയും സ്രവങ്ങൾ പരിശോധനയ്ക്കയക്കുകയും ചെയ്തിട്ടുണ്ട്. ഫലങ്ങളെല്ലാം നെഗറ്റീവാണ്. നിലവിൽ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളവർക്ക് മെഡിക്കൽ ബോർഡിന്റെ തീരുമാനപ്രകാരം ICMR മാനദണ്ഡങ്ങൾ പാലിച്ച് മോണോ ക്ലോണൽ ആന്റിബോഡി ആദ്യ ഡോസ് നൽകിയിട്ടുണ്ട്. പുതുതായി 10 പേരെ കൂടി സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
6: സംസ്ഥാനത്ത് ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. വയനാട്ടിൽ 7 പേർ

0: ചെറുപ്പുകൂടി രോഗം സ്ഥിരീകരിച്ചതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം 16. മലപ്പുറം ജില്ലയിൽ രണ്ടു പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ബേക്കറിയിലെ ജ്യൂസിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. കാർത്തിക ബേക്കറിയിൽ തയ്യാറാക്കിയ ജ്യൂസിലാണ് ബാക്ടീരിയ സാന്നിധ്യം കണ്ടെത്തിയത്. ആലപ്പുഴ ജില്ലയിൽ വൈറൽ പനി വ്യാപകമാകുന്നു. രണ്ടു പേർക്ക് വെസ്നൈൽ പനിയും സ്ഥിരീകരിച്ചു. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലുള്ളവർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇന്നലെ 13 പേർക്ക് വൈറൽ പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അസമിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ചരക്കു വിമാനം തകർന്നു വീണു. AN-32 ഇരട്ട എഞ്ചിൻ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ കീഴിൽ സമാനതകളില്ലാത്ത പുരോഗതിയാണ് രാജ്യം കൈവരിച്ചത്. രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം ശക്തിപ്പെടുത്തുന്നതിന് നിരവധി പദ്ധതികൾ ഇതിനകം നടപ്പാക്കി. കാശി വിശ്വനാഥ ഇടനാഴി നിർമ്മാണം, മഹാകാൽ ലോക് പദ്ധതി, മാ കാമാഖ്യ ക്ഷേത്രത്തിന്റെ പുനർവികസനം, അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം എന്നിവ ഇതിന് ഉദാഹരണമാണ്. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി കേന്ദ്ര ആയുഷ് മന്ത്രാലയം രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട് ഒരേ സമയം ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഓൺലൈൻ യോഗ സെഷൻ നാളെ രാവിലെ 6:15 മുതൽ 7:35 വരെ സംഘടിപ്പിക്കും. 1800-3157-008 എന്ന ടോൾ ഫ്രീ നമ്പറിലെ മിസ്ഡ് കോൾ സേവനത്തിലൂടെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത എന്ന പരിപാടി കേൾക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തുടർച്ചയായ നീരൊഴുക്ക് കാരണം നെയ്യാർ ഡാമിന്റെ 4 ഷട്ടറുകളും 20 സെന്റിമീറ്റർ വീതം ഉയർത്തി. സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യത. മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. വിഷൻ ശബരിമലയുടെ ഭാഗമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപ്പാക്കുന്ന ഗ്രീൻ ശബരിമല പദ്ധതിക്ക് നാളെ തുടക്കമാകും. രാവിലെ 11 മണിക്ക് പമ്പ ത്രിവേണി മണപ്പുറത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ഉദ്ഘാടനം നിർവഹിക്കും. മിഥുനമാസ പൂജയ്ക്കായി നാളെ വൈകിട്ട് 5 ശബരിമല നട തുറക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
2: വനം വകുപ്പുമായി ചേർന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഗ്രീൻ ശബരിമല പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി പമ്പ മുതൽ സന്നിധാനം വരെ ദേവസ്വം ഭൂമിയിലും വനഭൂമിയിലും വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കും. ഒരു അയ്യപ്പൻ ഒരു വൃക്ഷത്തൈ എന്ന ആശയത്തിൽ ഊന്നിയാണ് പദ്ധതി രൂപീകരിച്ചിട്ടുള്ളത്. മിഥുനമാസ പൂജയ്ക്കായി നാളെ വൈകിട്ട് 5 ശബരിമല നട തുറക്കും. മിഥുനം 1-15 രാവിലെ മുതൽ പതിവ് പൂജകളും വിശേഷാൽ പൂജകളും നടക്കും.
0: ശബരിമല സ്വർണക്കൊള്ള കേസിലെ ഒന്നാം പ്രതിയും മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായിരുന്ന മുരാരി ബാബു അന്തരിച്ചു. ക്യാൻസർ ബാധിച്ച് കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. കർഷകർക്ക് സബ്സിഡി വളങ്ങൾ വാങ്ങാൻ പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഒരുക്കി കേന്ദ്ര കൃഷിവകുപ്പ്. നാളെ മുതൽ പാലക്കാട്, ആലപ്പുഴ ജില്ലകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പാക്കും. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ഫ്രെയിം വർക്ക് ഫോർ ഫെർട്ടിലൈസർ സെയിൽ എന്ന ആപ്പാണ് സബ്സിഡി വളം വിതരണം കൂടുതൽ സുതാര്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര കൃഷിവകുപ്പ് അവതരിപ്പിക്കുന്നത്. അനധികൃത വിൽപ്പനയും ദുരുപയോഗവും തടയാനും ആപ്പ് സഹായകമാകും. ആധാർ, ഭൂമി, വിള വിവരങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ആപ്പിന്റെ പ്രവർത്തനം നിർണയിച്ചിരിക്കുന്നത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൃഷി ഓഫീസർമാർക്ക് പ്രത്യേക പരിശീലനവും നൽകിയിട്ടുണ്ട്.
0: ഈ വർഷത്തെ പി കേശവദേവ് സാഹിത്യ പുരസ്കാരം എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രന്. മലയാള സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾക്കാണ് പുരസ്കാരം. ഈ മാസം 17 വൈകുന്നേരം തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ അവാർഡ് സമ്മാനിക്കും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് ധർമ്മശാലയിൽ തുടക്കമാകും. 3 മത്സരങ്ങളടങ്ങിയ പരമ്പരയിലെ ആദ്യ മത്സരം ഉച്ചയ്ക്ക് 1:30 ആരംഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പാരഗ്വായ്ക്കെതിരെ ഇന്ന് നടന്ന മത്സരത്തിൽ അമേരിക്കയ്ക്ക് ജയം. 1-4 അമേരിക്ക വിജയിച്ചത്. മറ്റൊരു മത്സരത്തിൽ ബോസ്നിയ ഹെർസഗോവിനയും ആതിഥേയരായ കാനഡയും സമനിലയിൽ പിരിഞ്ഞു. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നാളെ ബിർമിംഗ്ഹാമിലെ എഡ്ജ് ബസ്റ്റൺ സ്റ്റേഡിയത്തിൽ.

രാത്രി 7 മണിക്കാണ് മത്സരം. ആദ്യ മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇംഗ്ലണ്ട് 87 റൺസിന് വിജയിച്ചു. ഒരു മാസം നീളുന്ന T20 മത്സരങ്ങളുടെ ഫൈനൽ അടുത്ത മാസം 5 ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നാളെ. ഒമാൻ തീരത്ത് കപ്പലിനു നേരെയുണ്ടായ ആക്രമണത്തിൽ ഇന്ത്യൻ നാവികർ മരിച്ചെന്ന റിപ്പോർട്ടുകൾ തെറ്റാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. എല്ലാ ജീവനക്കാരും സുരക്ഷിതരെന്ന് സ്ഥിരീകരണം. സംസ്ഥാനത്ത് നിപ വ്യാപനമുണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കോഴിക്കോട് ജില്ലയിലെ നിപ സാഹചര്യം പഠിക്കാൻ കേന്ദ്രസംഘം എത്തി. കർഷകർക്ക് സബ്സിഡി വളങ്ങൾ വാങ്ങാൻ പുതിയ മൊബൈൽ ആപ്പ് ഒരുക്കി കേന്ദ്ര കൃഷിവകുപ്പ്. പാലക്കാട്, ആലപ്പുഴ ജില്ലകളിൽ നാളെ ഉദ്ഘാടനം. മിഥുനമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. ഗ്രീൻ ശബരിമല പദ്ധതിക്കും തുടക്കമാകും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ വ്യാപക മഴ തുടരും. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ആകാശവാണി.
1: വയറിളക്കം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അരുവിക്കര ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അജിത് വി എസ് സംസാരിക്കുന്നു.
2: വയറിളക്കം സാധാരണയായി കൊച്ചു കുട്ടികളെ ബാധിക്കുമ്പോഴാണ് നമ്മൾ എല്ലാവരും പേടിക്കുന്നത്. പുറമേ നിന്നുള്ള ഭക്ഷണം കഴിക്കുമ്പോഴാണ് സാധാരണ വയറിളക്കം ഉണ്ടാകുന്നത്. ഇത് മൂന്നോ നാലോ ദിവസം കൊണ്ട് മാറുന്നതുമാണ്. ചിലപ്പോൾ വയറിളക്കത്തിന്റെ കൂടെ ബ്ലഡ്, മ്യൂക്കസ് അഥവാ കഫം, കടുത്ത പനിയും വയറിന് നല്ല വേദന, നിർജ്ജലീകരണവും ഉണ്ടാകാറുണ്ട്. സാധാരണ വയറിളക്കത്തിന് അക്യൂട്ട് ഡയറിയ അഥവാ വയറിളക്കം എന്നാണ് പറയുന്നത്. ഇത് ഇൻഫെക്ഷൻ മൂലം ഉണ്ടാകുന്നതാണ്. ഇത് മൂന്നോ നാലോ ദിവസമേ നീണ്ടു നിൽക്കുകയുള്ളൂ. ഫുഡ് പോയിസൺ കൊണ്ടാണോ ഇത് ഉണ്ടായതെന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇത് ഭയപ്പെടേണ്ട കാര്യമില്ല. കുട്ടികളിലും വയസ്സായവരിലും വയറിളക്കം വന്നാൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തലകറക്കം ഉണ്ടാവുക, ബി പി വളരെ താഴ്ന്നിരിക്കുക, ശരീരത്തിന്റെ തൊലിപ്പുറവും നാവും വളരെ വരണ്ട് ഡ്രൈ ആയിരിക്കുക. ഇങ്ങനെ കണ്ടാൽ അവരുടെ ശരീരത്തിൽ നിന്ന് ജലാംശം കുറഞ്ഞു പോയിട്ടുണ്ടെന്ന് മനസ്സിലായാൽ ഉടൻ തന്നെ ORS ലൈന് കലക്കി കൊടുക്കുകയും എത്രയും പെട്ടെന്ന് മരുന്ന് നൽകുകയും വേണം. ചിലപ്പോൾ വയറിളക്കം തനിയെ മാറിക്കൊള്ളും. വയറിളക്കത്തോടൊപ്പം കടുത്ത പനിയും ക്ഷീണവും ഉണ്ടെങ്കിൽ ഉടൻ മരുന്നുകൾ നൽകേണ്ടതാണ്. ഇടത്തെ സൈഡിലെ കുടലിലെ ഇൻഫെക്ഷൻ കൊണ്ടാണ് വയറിളക്കം വന്നതെങ്കിൽ മലം കുറേച്ചെ കുറേച്ചെ വയറ്റിൽ നിന്ന് പോകുന്നതാണ്. മൂട് കനപ്പും എപ്പോഴും പോകണമെന്നുള്ളൊരു തോന്നലും ഉണ്ടാകുന്നു. വലത് സൈഡിലെ വൻകുടലിനോ ചെറുകുടലിനോ ആണ് ഇൻഫെക്ഷൻ എങ്കിൽ ദിവസം 2 അല്ലെങ്കിൽ 3 തവണ മാത്രമേ വയറ്റിൽ നിന്ന് പോവുകയുള്ളൂ. വെള്ളം പോലെ ധാരാളം പോവുകയും നല്ല ക്ഷീണവും ഉണ്ടാകും. മറ്റൊരു തരം ഡയറിയയാണ് ഓസ്മോട്ടിക് ഡയറിയ. ഇത് ഭക്ഷണം കഴിച്ച് അത് ചെറുകുടലിൽ ചെന്നാലുടൻ ഉണ്ടാകുന്ന വയറിളക്കമാണ്. ലാക്ടേസ് ഡെഫിഷ്യൻസി, ഫ്രാക്ടേസ് ഡെഫിഷ്യൻസി, ട്രിഹലേസ് ഡെഫിഷ്യൻസി ഇവ കൊണ്ടാണ് ഉണ്ടാകുന്നത്. പ്രധാനമായും കണ്ടുവരുന്നത് ലാക്ടേസ് ഡെഫിഷ്യൻസി കൊണ്ടാണ്. നമ്മൾ കഴിക്കുന്ന പാലിലുള്ള പ്രോട്ടീനെ ദഹിപ്പിക്കാനുള്ള എൻസൈമിന്റെ കുറവ് മൂലമാണ് ഇത് ഉണ്ടാകുന്നത്. വേറൊരു തരം ഡയറിയയാണ് സെക്രീറ്ററി ഡയറിയ. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ മൂലമോ വൈറൽ ഇൻഫെക്ഷൻ മൂലമോ ഒരു ടോക്സിൻ നമ്മുടെ ശരീരത്തിൽ കലരുന്നു. ഇത് ചെറുകുടലിലോ വൻകുടലിലോ ചെന്ന് കൂടുതൽ സെക്രീഷൻ ഉണ്ടാക്കുന്നു. അപ്പോൾ വയറ്റിൽ നിന്ന് ധാരാളം മലം പോവുകയും നല്ല ക്ഷീണവും ഉണ്ടാകുന്നു. വയറിളക്കം 4 ആഴ്ചയിൽ കൂടുതൽ നീണ്ടുനിന്നാൽ അതിനെ ക്രോണിക് ഡയറിയ എന്ന് പറയുന്നു. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. മലത്തിലൂടെ ധാരാളം കൊഴുപ്പ് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതിനെ ഫാറ്റി ഡയറിയ എന്ന് പറയുന്നു. പാൻക്രിയാസിന്റെ അസുഖം മൂലമാണ് ഇതുണ്ടാകുന്നത്. കൊഴുപ്പിനെ ദഹിപ്പിക്കാനുള്ള കഴിവ് പാൻക്രിയാസിന് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഇതുണ്ടാകുന്നത്. കുട്ടികൾക്ക് വയറിളക്കം ഉണ്ടാകുമ്പോൾ തുടക്കത്തിൽ ചെറിയ പനിയും ഛർദിയുമായിരിക്കും. അത് കഴിഞ്ഞാണ് വയറിളക്കം ഉണ്ടാകുന്നത്. എത്ര തവണ വയറ്റിൽ നിന്ന് പോയി എന്നും അത് വെള്ളമായിട്ടാണോ കട്ടിയായിട്ടാണോ എന്നും അതിൽ ബ്ലഡ്, മ്യൂക്കസ്, പഴുപ്പ് എന്നിവ ഉണ്ടോ എന്നും പോകുമ്പോൾ വേദനയുണ്ടോ എന്നും ശ്രദ്ധിക്കേണ്ടതാണ്. ബാക്ടീരിയൽ അഥവാ വൈറൽ ഇൻഫെക്ഷൻ കൊണ്ടാണോ എന്നും മറ്റെന്തെങ്കിലും രോഗത്തിന്റെ ലക്ഷണം കൊണ്ടാണോ എന്നും അറിയാൻ സാധിക്കും. ഡീഹൈഡ്രേഷൻ അഥവാ നിർജ്ജലീകരണമാണ് പ്രധാന ലക്ഷണം. ഇത്

0: ചില കുട്ടികളിൽ കൂടുതലായിട്ടും ചിലരിൽ കുറവായിട്ടും കാണാറുണ്ട്. ORS ലായനി കൊടുക്കുന്നത് നല്ലതാണ്. മുലപ്പാൽ മാത്രം കുടിക്കുന്ന കുട്ടികൾക്ക് വയറിളക്കം വന്നാൽ മുലപ്പാൽ തുടർന്നും കൊടുക്കുന്നതാണ് നല്ലത്. ഇതോടൊപ്പം ORS ലായനിയും കൊടുക്കാവുന്നതാണ്. വയറിളക്കത്തിന്റെ പ്രധാന കാരണം ശുചിത്വക്കുറവാണ്. സോഡിയവും പൊട്ടാസ്യവും കുറയുന്നതാണ് മറ്റൊരു കാരണം. മുതിർന്നവരിൽ ആഹാരം കഴിച്ചാൽ ഉടൻ തന്നെ ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നുക, എന്ത് ഭക്ഷണം കഴിച്ചാലും ദഹിക്കാതിരിക്കുക, വയറ് വീർത്തിരിക്കുന്ന അവസ്ഥ, ഇത് സ്ഥിരമായിട്ടുണ്ടാകുന്നു. കുറച്ച് ദിവസം കഴിയുമ്പോൾ മലം പോകാൻ ബുദ്ധിമുട്ട് തോന്നുക, ഇതിനെയാണ് IBS അഥവാ ഇറിറ്റബിൾ ബവൽ സിൻഡ്രം എന്ന് പറയുന്നത്. ഇതിന് കാരണം സ്ഥിരമായിട്ട് ആവശ്യമില്ലാതെ ആന്റിബയോട്ടിക്കുകളും മറ്റ് മെഡിസിൻസും കഴിക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ വയറ്റിലെ നല്ല ബാക്ടീരിയകൾ നശിക്കുകയും ഇതുമൂലം വയറിന് കൂടുതൽ ബുദ്ധിമുട്ടുകൾ അഥവാ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം സ്ട്രെസ് അഥവാ മാനസിക സമ്മർദ്ദം, ഡിപ്രഷൻ, ആങ്സൈറ്റി ഇവയാണ്. നമ്മുടെ ബ്രെയിനും ഗട്ടുമായിട്ട് ഒരു കണക്ഷനുണ്ട്. ഇവിടെ ഉണ്ടാവുന്ന ഹൈപ്പർ ആക്ടിവേഷൻ മൂലം IBS ഉണ്ടാകുന്നു. മൂന്നാമത്തെ കാരണം ചില ഭക്ഷണങ്ങൾ കഴിച്ചത് മൂലം ഉണ്ടാകുന്ന അവസ്ഥ, പാലോ പാലുൽപ്പന്നങ്ങളോ നട്സ് ഐറ്റംസോ ചില പഴങ്ങൾ വെജിറ്റബിൾ ഇവ മൂലവും IBS ഉണ്ടാകാം. ഇവ എന്താണെന്ന് കണ്ടുപിടിച്ച് അത് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. രണ്ടാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന വയറിളക്കം ശ്രദ്ധിക്കേണ്ടതാണ്. വയറിളക്കത്തിന്റെ കൂടെ അമിതമായ മ്യൂക്കസ് അഥവാ കഫം, രക്തം, അത് ചുവപ്പ് നിറത്തിലോ കറുത്ത നിറത്തിലോ കണ്ടാൽ അതിനെ മലീന എന്ന് പറയുന്നു. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഫുഡ് കഴിച്ചാലുടൻ ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്നത്, രണ്ടു മൂന്ന് ദിവസം മലം പോവാതിരിക്കുക, ഒരു ദിവസം തന്നെ പലതവണ മലം പോകുന്നത്, പക്ഷെ അത് ലൂസ് മോഷൻ ആയിട്ടല്ല, എത്ര തവണ പോയാലും തൃപ്തി വരാത്ത ഒരവസ്ഥ, ഭക്ഷണം കഴിച്ചാലുടൻ വയറ് വീർത്തു വരിക, ഫുഡ് കഴിക്കാൻ താമസിച്ചാലുടൻ ഗ്യാസ് നിറയുന്ന അവസ്ഥ, എരിവ്, പുളി, മധുരം, ഇറച്ചി, ഫാസ്റ്റ് ഫുഡ്, പരിപ്പ് വർഗ്ഗങ്ങൾ എന്നിവ കഴിച്ചാലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇതിന് കാരണം കുടലിലുണ്ടാകുന്ന ഡാമേജാണ്. മലത്തിന് ചുവപ്പ് നിറം അഥവാ രക്തത്തിന്റെ അംശം ഉണ്ടാകുന്നത് ആമാശയത്തിലും വൻകുടലിലും ഉണ്ടാകുന്ന അർബുദം, പൈൽസ് എന്നീ രോഗങ്ങൾ കൊണ്ടാണ്. പച്ച നിറത്തിലുള്ള മലത്തിന് കാരണം കുടലിൽ ബാക്ടീരിയ അഥവാ വൈറസ് എന്നിവ കൊണ്ടുള്ള അണുബാധ, ഇരുമ്പിന്റെ അംശം കൂടുതലുള്ള വെജിറ്റബിൾ കഴിച്ചാലും ഇങ്ങനെ വരാം. കളിമണ്ണിന്റെ നിറത്തിലുള്ള മലത്തിന് കാരണം കരൾ, പിത്തസഞ്ചി എന്നിവയ്ക്കുണ്ടാകുന്ന അസുഖം നിമിത്തമാണ്. കറുത്ത നിറത്തിലുള്ള മലത്തിന് കാരണം അർബുദം, ആന്തരിക രക്തസ്രാവം, വൻകുടലിലെ അൾസർ എന്നിവ മൂലമാണ് ഉണ്ടാകുന്നത്. ഇനി വയറിളക്കം ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ. 5 മിനിറ്റിൽ കൂടുതൽ, കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും വെള്ളം തിളപ്പിച്ചതിനു ശേഷമേ ഉപയോഗിക്കാവൂ. ഇതോടൊപ്പം തണുത്ത വെള്ളം അഥവാ തിളപ്പിക്കാത്ത വെള്ളം ചേർക്കുന്നത് ദോഷമാണ്. വെള്ളം കോരിക്കുടിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് അഥവാ കപ്പ് ക്ലീൻ ചെയ്യാതിരുന്നാലും അസുഖം പകരാം. വയറിളക്കമുള്ളപ്പോൾ ബനാന കഴിക്കുന്നത് നല്ലതാണ്. ഇത് പെട്ടെന്ന് ദഹിക്കുന്നതാണ്. മാത്രമല്ല ലൂസ് മോഷൻ മൂലമുണ്ടാകുന്ന പൊട്ടാസ്യം ഡോസിനെ പഴം കുറയ്ക്കുന്നു. വൈറ്റ് റൈസ് പെട്ടെന്ന് ദഹിക്കാൻ സഹായിക്കുന്നു. കാർബോഹൈഡ്രേറ്റ് റിച്ച് ഫുഡായതിനാൽ ലൂസ് മോഷൻ ഉണ്ടാകുന്ന ക്ഷീണം മാറ്റാൻ ഇത് സഹായിക്കുന്നു. കട്ടതൈര്, ഇത് വയറ്റിലെ ഗട്ട് ബാക്ടീരിയ നിലനിർത്താനും ലൂസ് മോഷൻ കുറയ്ക്കാനും സഹായിക്കുന്നു. വയറിളക്കമുള്ളപ്പോൾ സോഡിയത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും അളവ് കുറയുന്നു. ഇതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ORS ലായനി, കരിക്കിൻ വെള്ളം, പഞ്ചസാര ചേർക്കാത്ത ജ്യൂസ് ഐറ്റംസ്, കഞ്ഞിവെള്ളം, വെജിറ്റബിൾ സൂപ്പ് ഇവ കുടിക്കുന്നത് നല്ലതാണ്. ബ്രെഡ് കഴിക്കുന്നതും വയറിളക്കത്തിന് വളരെ നല്ലതാണ്. മരുന്നുകൾ ഒരു അംഗീകൃത ഹോമിയോ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക. സുഗന്ധദ്രവ്യങ്ങളിട്ട് തിളപ്പിച്ച ദാഹശമനി, ചോക്ലേറ്റ്, കോഫി ഇവ ചേർന്ന ഐറ്റംസ് ഒഴിവാക്കുന്നതാണ് നല്ലത്. സാധാരണ കൊടുക്കാറുള്ള ഹോമിയോ മരുന്നുകൾ ആഴ്സനിക്ക ആൽബം, ആലോസ്, എത്തൂസ, കൽക്കേറിയ ഫോസ്, ചമോമില, ക്രോട്ടൺ റെഗ്ലിയം, മെർസോൾ, മെർക്കോർ, നെക്സോമിക്ക, പോഡോഫൈലം എന്നിവയാണ്. നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് വയറിളക്കം വന്നു കഴിഞ്ഞാൽ ശുചിത്വമാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. വയറിളക്കമുള്ള രോഗി ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ കൈയും കാലും ഒക്കെ സോപ്പ് വെള്ളത്തിൽ വൃത്തിയായിട്ട് കഴുകുക. അതുപോലെ തന്നെ ബാത്റൂം യൂസ് ചെയ്തതിന് ശേഷം അവിടെയും ആന്റിസെപ്റ്റിക് ലോഷൻ കൊണ്ടോ വാഷ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇവരുടെ ഡ്രസ്സുകൾ പ്രത്യേകം വാഷ് ചെയ്ത് വേണം യൂസ് ചെയ്യാനായിട്ട്. അതുപോലെ ഡ്രസ്സുകളും എല്ലാം ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്യുന്നത് നന്നായിരിക്കും. തിളപ്പിച്ചാറ്റ വെള്ളം മാത്രമേ കുടിക്കാവൂ. ധാരാളം വെള്ളം ഈ വയറിളക്കമുള്ള ആ രോഗി കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഡീഹൈഡ്രേഷൻ ഒഴിവാക്കാൻ അത് വളരെയധികം സഹായിക്കും.
1: വയറിളക്കം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് അരുവിക്കര ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അജിത് VS.

0: ഏഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കു വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന വരയൻ കൊതുകുകൾ അഥവാ പുലിക്കൊതുകുകളാണ് ഇവ. കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് ഇത്തരം കൊതുകുകൾ മുട്ടയിട്ട് വളരുന്നത്.
1: ഡെങ്കിപ്പനി പകരുന്നത് എങ്ങനെ? രോഗമുള്ള ഒരാളെ കടിക്കുമ്പോൾ വൈറസുകൾ കൊതുകിന്റെ ഉമിനീർ ഗ്രന്ഥിയിലെത്തുകയും പിന്നീട് ആരോഗ്യമുള്ള മറ്റൊരാളെ കടിക്കുമ്പോൾ ഉമിനീർ വഴി രക്തത്തിൽ കലർന്ന് രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു. കൊതുകു വഴി മാത്രമേ ഡെങ്കിപ്പനി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുകയുള്ളൂ.

0: ഇനി മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് തുടക്കമായി. യൂറോപ്യൻ യൂണിയനുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തത്തിന് സന്ദർശനം ഊർജ്ജം പകരുമെന്ന് പ്രധാനമന്ത്രി. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. തുടർച്ചയായി 3 മിസൈൽ പരീക്ഷണങ്ങൾ വിജയകരമായി നടത്തി DRDO. അഭിനന്ദിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ നിപ ശിഗല്ല ജാഗ്രത തുടരുന്നു. സംസ്ഥാനത്ത് നിപ വ്യാപനമുണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി. നിപ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയമെന്ന് പ്രതിപക്ഷം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ധരംശാലയിൽ. വാർത്തകൾ വിശദമായി. യൂറോപ്യൻ യൂണിയനുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തത്തിന് ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനം ഊർജ്ജം പകരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ തന്ത്രപരമായ കാഴ്ചപ്പാടിൽ ഫ്രാൻസിന് പ്രത്യേക സ്ഥാനമുണ്ടെന്ന് ദ്വിരാഷ്ട്ര പര്യടനത്തിന് പുറപ്പെടും മുൻപ് നൽകിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി അറിയിച്ചു. ഇന്ത്യ സ്ലോവാക്യ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കാൻ സന്ദർശനം വഴിയൊരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിനാണ് ഇന്ന് തുടക്കമായത്. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സഹകരണം ശക്തമാക്കുന്നതിന് വഴിയൊരുക്കുന്ന നിരവധി പരിപാടികളിൽ ഫ്രാൻസിലും സ്ലോവാക്യയിലുമായി പ്രധാനമന്ത്രി പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
2: സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ, ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള മികച്ച നൂതന സംരംഭങ്ങൾ പങ്കെടുക്കുന്ന ഭാരത് ഇന്നവേറ്റ്സ് പരിപാടി ഇരുവരും സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. പര്യടനത്തിന്റെ 2ാം ഘട്ടത്തിൽ ശ്രീ മോദി സ്ലോവാക്യ സന്ദർശിക്കും. സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ചർച്ച നടത്തും. ഈ മാസം 16-17 തീയതികളിൽ ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. 18-ന് പാരീസ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യ സ്റ്റാർട്ടപ്പ് പരിപാടിയായി വിവാടെക് ഉച്ചകോടിയിൽ പങ്കെടുക്കും. പാരീസിലെ ഇന്ത്യൻ സമൂഹത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കഴിഞ്ഞ 12 വർഷമായി യുവാക്കൾ നയിക്കുന്ന വികസനത്തിനായാണ് NDA സർക്കാർ പരിശ്രമിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശാസ്ത്ര സാങ്കേതിക വിദ്യ, ബഹിരാകാശം, സെമി കണ്ടക്ടറുകൾ തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യയിലെ യുവാക്കൾ വ്യക്തിമുദ്ര പതിപ്പിച്ചതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി. ഇത്തവണ ആദ്യമായി പുരുഷ കേഡറ്റുകൾക്കൊപ്പം വനിതാ കേഡറ്റുകൾ മാർച്ച് ചെയ്ത പരേഡിൽ രാഷ്ട്രപതി അഭിവാദ്യം സ്വീകരിച്ചു. 500-ലധികം കേഡറ്റുകൾ സൈനിക ഉദ്യോഗസ്ഥരായി ചുമതലയേറ്റു. ഒമാൻ തീരത്തിന് സമീപം ലിയാക്കി ഫ്രീഡം എന്ന കപ്പലിലെ ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടതായ റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ലിയാക്കി ഫ്രീഡം എന്ന കപ്പലിന്റെ ക്യാപ്റ്റനുമായി സംസാരിച്ചതായും എല്ലാ ജീവനക്കാരും സുരക്ഷിതരാണെന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചതായും മന്ത്രാലയം അറിയിച്ചു. സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ആണവായുധങ്ങൾ നിർമ്മിക്കുന്ന നീക്കത്തിൽ നിന്ന് പിന്മാറിയാൽ ഇറാനുമായി സിവിൽ ആണവ പദ്ധതിയിൽ എത്തിച്ചേരാൻ തയ്യാറാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ ആണവോർജ്ജ മേഖലയെ ഇല്ലാതാക്കുകയല്ല, ആണവ ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള ശേഷി തടയുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്ന് ട്രംപ് ചൂണ്ടിക്കാട്ടി. എന്നാൽ അമേരിക്കയുമായി സമാധാന കരാറിൽ ഒപ്പുവയ്ക്കില്ലെന്ന് ഇറാൻ.

0: ഇറാൻ പ്രതികരിച്ചു. അമേരിക്ക നാവിക ഉപരോധം നീക്കുകയും മരവിപ്പിച്ച ഇറാനിയൻ ആസ്തികൾ വിട്ടുകൊടുക്കുകയും ചെയ്തില്ലെങ്കിൽ കരാറിനെ അംഗീകരിക്കില്ലെന്ന് ഒരു വിഭാഗം ഇറാനിയൻ ഉദ്യോഗസ്ഥർ വാദിച്ചു. തുടർച്ചയായി 3 മിസൈൽ പരീക്ഷണങ്ങൾ വിജയകരമായി നടത്തി പ്രതിരോധ ഗവേഷണ സംഘടനയായ DRDO. ചരിത്ര നേട്ടത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് DRDOയെ അഭിനന്ദിച്ചു. ഈ വിജയത്തോടെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെയുള്ള ഭീഷണികളെ നേരിടാൻ കഴിയുന്ന ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ ശേഷിയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഉൾപ്പെട്ടതായി രാജ്യരക്ഷാമന്ത്രി വ്യക്തമാക്കി. കേരളത്തിൽ നിപ ജാഗ്രത തുടരുന്നു. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു. ക്വാറന്റൈനിലുള്ള 3 പേരെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മന്ത്രി AP അനിൽകുമാർ ജില്ലയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി. അതേസമയം വിദഗ്ധ പരിശോധനയ്ക്കായി കേന്ദ്ര സംഘം കോഴിക്കോടെത്തി. സംസ്ഥാനത്ത് നിപ വ്യാപനമുണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നിപയെ നേരിടാൻ ആരോഗ്യമേഖല സജ്ജമാണെന്നും ആശുപത്രികളിൽ മതിയായ മരുന്ന് ശേഖരമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സംസ്ഥാന സർക്കാർ നിപ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. രോഗപ്രതിരോധം, നിയന്ത്രണം എന്നിവയ്ക്കായി ആരോഗ്യമേഖലയെ പൂർണ്ണ സജ്ജമാക്കണമെന്നും ശ്രീ പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങളും സംസ്ഥാന ആരോഗ്യവകുപ്പ് ഊർജ്ജിതമാക്കി. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചതോടെ ജില്ലയിലെ രോഗബാധിതരുടെ എണ്ണം 16. നിലവിൽ 44 പേരാണ് വയനാട്ടിൽ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. മലപ്പുറം ജില്ലയിൽ 2 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ കാർത്തിക ബേക്കറിയിലെ ജ്യൂസിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിൽ വൈറൽ പനി വ്യാപകമാകുന്നു. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൽ 2 പേർക്ക് വെസ്റ്റ് നൈൽ പനിയും സ്ഥിരീകരിച്ചു. ഇന്നലെ 13 പേർക്ക് വൈറൽ പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്.
1: പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ വ്യോമസേനയുടെ AN-32 വിമാനം ഇന്ന് രാവിലെ അസമിലെ ജോർഹട്ട് വ്യോമസേനാ സ്റ്റേഷനിൽ അപകടത്തിൽപ്പെട്ടു. പ്രദേശത്ത് രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് ഇന്ത്യൻ വ്യോമസേനാ ഉദ്യോഗസ്ഥർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി ആയുഷ് മന്ത്രാലയം രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് ഒരേസമയം ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഓൺലൈൻ യോഗാ സെഷൻ നാളെ രാവിലെ 6:15 മുതൽ 7:35 വരെ ആയുഷ് മന്ത്രാലയത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ സംഘടിപ്പിക്കും. June 21 അന്താരാഷ്ട്ര യോഗാ ദിനം. രാജ്യത്തിന്റെ പ്രതിരോധം ഉറപ്പാക്കാനായാണ് ഇന്ത്യൻ വ്യോമസേന എല്ലാ കാലവും നിലകൊണ്ടിട്ടുള്ളതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഹൈദരാബാദിൽ നടന്ന ഇന്ത്യൻ വ്യോമസേനയുടെ സംയുക്ത ഗ്രാജുവേഷൻ പരേഡിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ സിന്ധൂറിലും സേനയുടെ സമാനമായ പ്രവർത്തനങ്ങളാണ് രാജ്യം കണ്ടതെന്നും ശ്രീ സിംഗ് പറഞ്ഞു.
2: हमने यही भावना आप सबके अंदर देखी है. यदि हम उतना बड़ा ऑपरेशन सफलतापूर्वक अंजाम दे पाए तो उसके पीछे हमारे इंडिजिनस प्लेटफॉर्म के साथ साथ हमारी एयरफोर्स के ट्रेन करेजियस और डिसिप्लिन ऑफिसर का इम्पॉर्टेंट कॉन्ट्रीब्यूशन था.
0: കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് 3 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ധരംശാലയിൽ നടക്കും. ഉച്ചയ്ക്ക് 1:30 മത്സരം ആരംഭിക്കും. പരമ്പരയിലെ ശേഷിക്കുന്ന 2 മത്സരങ്ങൾ ലക്നൌവിലും ചെന്നൈയിലുമായാണ് നടക്കുക. ആഫ്രിക്കൻ രാജ്യമായ കോംഗോയിൽ എബോള കേസുകളുടെ എണ്ണം 689 ഉയർന്നു. 139 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനിടെ മെഡിക്കൽ ഉപകരണങ്ങളുടെ കുറവ്, പരിമിതമായ ചികിത്സാ ശേഷി, ഫണ്ടിംഗിന്റെ അഭാവം എന്നിവ ആശങ്ക ഉയർത്തുന്നതായി അധികൃതർ അറിയിച്ചു. റഷ്യൻ എണ്ണ വാങ്ങിയതിന് ഇന്ത്യ ന്യായീകരിച്ച് ഫിൻലൻഡ് വിദേശകാര്യമന്ത്രി എലീന വാൾട്ടണൻ. പാശ്ചാത്യ വില പരിധിയുടെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ നടപടിയെന്ന് അവർ വിശദീകരിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനൊപ്പം ഫിൻലാൻഡിൽ ഒരു യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിക്കും. പശ്ചിമബംഗാളിലെ മുനിസിപ്പാലിറ്റി

0: നിയമന അഴിമതിയുമായി ബന്ധപ്പെട്ട് കൊൽക്കത്തയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള 7 സ്ഥലങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തി. ടിഎംസി എംഎൽഎയും മുൻമന്ത്രിയുമായ മദൻ മിത്രയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത്. ഈ മാസം 21 നടക്കുന്ന നീറ്റ് യുജി പുനഃപരീക്ഷയുടെ സമയം 15 മിനിറ്റ് ദീർഘിപ്പിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇതോടെ പരീക്ഷാ സമയം 180 മിനിറ്റിൽ നിന്നും 195 മിനിറ്റ് ആകും. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ നടക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിന് തുടക്കമായി. യൂറോപ്യൻ യൂണിയനുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തത്തിന് സന്ദർശനം ഊർജ്ജം പകരുമെന്ന് പ്രധാനമന്ത്രി. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. തുടർച്ചയായി 3 മിസൈൽ പരീക്ഷണങ്ങൾ വിജയകരമായി നടത്തി DRDO. അഭിനന്ദിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ നിപ ശിഖല ജാഗ്രത തുടരുന്നു. സംസ്ഥാനത്ത് നിപ വ്യാപനമുണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി. നിപ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയമെന്ന് പ്രതിപക്ഷം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 3 ജില്ലകളിൽ മഞ്ഞജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ധരംശാലയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പുകളെ തുടർന്ന് ഗാനാമൃതം. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം.

2:15 തുടർ നാടകം, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം.

3 മണിക്ക് NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്നതോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 3:35 ഓർമ്മയിലൊരു പാട്ട്. 4:05 നാല് മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും എന്നിവ കേൾക്കാം. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് സമാപിച്ചു.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം ഗാനാമൃതം.

മഴ കേരളത്തിന് ഒരു ഋതു മാത്രമല്ല, ഒരു വികാരമാണ്. ഫുട്ബോൾ നമുക്ക് വെറുമൊരു കളിയല്ല, ആവേശമാണ്. ഇവ രണ്ടും കേരളത്തിൽ ഒരുമിച്ച് ചേരുന്ന നിമിഷങ്ങളാണ് ലോകകപ്പ് കാലം. കേരളത്തിൽ മഴയുടെയും കാൽപ്പന്ത് ആവേശത്തിൻ്റെയും ന്യൂനമർദ്ദം രൂപപ്പെട്ടു കഴിഞ്ഞു. രണ്ടും അതിശക്തമായി പെയ്യുകയാണ് അണമുറിയാതെ. വെള്ളിത്തിരയും കഥ പറയാറുണ്ട് കായിക വിനോദങ്ങളുടെ, കായിക താരങ്ങളുടെ. ഇന്നത്തെ ഗാനാമൃതത്തിൽ മലയാള ചലച്ചിത്ര ലോകത്തെ സ്പോർട്സ് ചിത്രങ്ങളിലെ ഗാനങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാം.

സുഡാനി ഫ്രം നൈജീരിയ. മലപ്പുറത്തെ സെവൻസ് ഫുട്ബോൾ സംസ്കാരത്തിന്റെ പശ്ചാത്തലത്തിൽ സക്രിയ മുഹമ്മദ് സംവിധാനം ചെയ്ത ചിത്രം. സൗവിനും നൈജീരിയൻ താരം സാമുവൽ അബിയോള റോബിൻസണും പ്രധാന വേഷങ്ങളിൽ എത്തിയ ചലച്ചിത്രം. പരിക്കേൽക്കുന്ന ഒരു നൈജീരിയൻ കളിക്കാരനും നാട്ടുകാരും തമ്മിലുള്ള സ്നേഹബന്ധമാണ് സിനിമയുടെ പ്രമേയം. കേവലം കളി ജയിക്കുന്നതിനെപ്പറ്റി മാത്രമല്ല, മറിച്ച് മനുഷ്യത്വത്തെയും സ്നേഹത്തെയും കുറിച്ച് ഈ ചിത്രം സംസാരിക്കുന്നു. സുഡാനി ഫ്രം നൈജീരിയയിലെ ഒരു ഗാനം കേൾക്കാം. പാടിയിരിക്കുന്നത് ഷഹബാസ് അമൻ.

0: രാഹുൽ റിജി നായർ.
1: ഭരത് രാജേഷും അമൃത ജയകുമാറും പാടിയ ഗാനം കേൾക്കാം. രചന വിനായക് ശശികുമാർ.

ക്യാപ്റ്റൻ 2018 റിലീസായ ചിത്രം. ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ഇതിഹാസ ക്യാപ്റ്റനായിരുന്ന വി പി സത്യന്റെ ജീവിതം പറയുന്ന ചിത്രം. പ്രജീഷ് സെൻ സംവിധാനം ചെയ്ത ചിത്രം. മൈതാനത്തെ അദ്ദേഹത്തിന്റെ വിജയങ്ങളും വ്യക്തിജീവിതത്തിലെ കടുത്ത മാനസിക സംഘർഷങ്ങളും ചർച്ച ചെയ്യുന്നു. ക്യാപ്റ്റനിലെ ഈ ഗാനം പാടിയിരിക്കുന്നത് ഗോപി സുന്ദറും സിയാ ഉൾ ഹക്കും.

0: കിച്ചണിൽ ഓഫറുകളുടെ ചൂടൻ മഴയുമായി മൈ ജി ലാഭമഴയെത്തി.
1: കിച്ചൺ അപ്ലയൻസുകളിൽ 70%
0: ഇൻവെർട്ടർ ബാറ്ററി കോംബോ അത്തുകൻ ക്യാഷ് ബാക്ക് ഓഫറിൽ.
1: ചിമ്മിനി ഹബ് കോംബോക്കൊപ്പം മിക്സർ ഗ്രൈൻഡർ.
0: മിക്സർ ഗ്രൈൻഡറിനൊപ്പം ഇലക്ട്രിക് കെറ്റിൽ സമ്മാനം.
1: അപ്പച്ചട്ടി വാങ്ങാം 299 രൂപയ്ക്ക്. മൈ ജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ
0: ഷോറൂമുകളിലും.
2: ലാപ്ടോപ്പ് അല്ലേ, കണ്ണങ്കണ്ടിയിൽ പോയാൽ മതി. 39,990 രൂപയ്ക്ക് i3 ലാപ്ടോപ്പ് വാങ്ങാം. പിന്നെ iPhone 17 24 മാസ EMI സ്വന്തമാക്കാം.
3: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
4: ഗോദ 2017 ഗുസ്തി എന്ന കായിക വിനോദത്തെ ആസ്പദമാക്കി ബേസിൽ ജോസഫ് സംവിധാനം ചെയ്ത ചിത്രം. പഞ്ചാബിൽ നിന്നും കേരളത്തിലെ ഒരു ഗ്രാമത്തിലെത്തുന്ന പെൺകുട്ടി അവിടുത്തെ ഗുസ്തി സംസ്കാരത്തെ വീണ്ടെടുക്കുന്ന കഥ. ശക്തമായ സ്ത്രീ കേന്ദ്രീകൃത കഥാപാത്രവും ആവേശം നിറയ്ക്കുന്ന ഗുസ്തി രംഗങ്ങളും ഈ ചിത്രത്തെ ഏറെ പ്രിയങ്കരമാക്കി. സച്ചിൻ വാര്യർ പാടിയ ഗാനം കേൾക്കാം.

0: മൂന്ന് കോളേജിലെയും
1: ഡോണ്ട് വറി
0: ഫീസ് നോക്ക്.
2: എന്തുണ്ടോ വിശേഷം?
0: എന്തുപറ്റി?
1: ഫീസിന്റെ ടെൻഷൻ.
2: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസി ആയി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
3: RBI പറയുന്നു,
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
5: ക്രിക്കറ്റിനെ ആസ്പദമാക്കിയുള്ള ചിത്രം 1983. ക്രിക്കറ്റ് ഭ്രാന്തനായി നിവിൻ പോളി അഭിനയിച്ച ചിത്രം. 1983

ലോകകപ്പ് വിജയത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചിത്രം. ശങ്കർ മഹാദേവനും ഗോപി സുന്ദറും പാടിയ ഗാനം കേൾക്കാം.

0: പ്രസവശേഷമുള്ള ഒന്നര മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തെ പ്രസവരക്ഷ.
2: ഫൈനൽസ് 2019 പി ആർ അരുൺ സംവിധാനം ചെയ്ത ചിത്രം. സൈക്ലിംഗ് എന്ന കായിക വിനോദത്തെ ആസ്പദമാക്കിയ ഈ ചിത്രം ഒരു കായിക താരത്തിൻ്റെ പോരാട്ടത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും കഥയാണ് പറയുന്നത്. 2002 ഒരു റോഡ് അപകടത്തിൽ മരണപ്പെട്ട ദേശീയ സൈക്ലിംഗ് ചാമ്പ്യൻ ഷൈനിയുടെ ജീവിതത്തിൽ നിന്നും മറ്റ് കായിക താരങ്ങളുടെ അനുഭവങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ഫൈനൽസ് എന്ന ചിത്രത്തിന് വേണ്ടി യാസിൻ നിസാറും ലതാകൃഷ്ണയും പാടിയ ഗാനം കേൾക്കാം.

0: നിങ്ങളുടെ കുടിവെള്ളത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രോഗാണുക്കളെ നീക്കം ചെയ്യാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണങ്കണ്ടിയിൽ.
1: പ്രീമിയം മോഡൽ ഷിമിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
2: കരിക്കുന്നം സിക്സസ് 2016 ദീപു കരുണാകരൻ സംവിധാനം ചെയ്ത ഈ ചിത്രം മലയാള സിനിമയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വോളിബോൾ സിനിമകളിൽ ഒന്നാണ്. പ്രശസ്ത വോളിബോൾ താരം ജിമ്മി ജോർജിനോടുള്ള ആദരസൂചകമായാണ് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. സെൻട്രൽ ജയിലിലെ ക്രിമിനൽ പശ്ചാത്തലമുള്ള തടവുകാരെ മികച്ച വോളിബോൾ കളിക്കാരാക്കി ഒരു വമ്പൻ ടൂർണമെന്റിൽ അവരുടെ കോച്ച് വിജയത്തിലേക്ക് നയിക്കുന്നതാണ് സിനിമയുടെ പ്രധാന പ്രമേയം. കരിക്കുന്നം സിക്സസിലെ ഈ ഗാനം പാടിയിരിക്കുന്നത് രാഹുൽ രാജും നജീം അർഷാദും ചേർന്നു.

0: ദിശാപദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1454 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: അർജന്റീന ഫ്രാൻസ് കാട്ടൂർ കടവ്. 2019 പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് മിഥുൻ മാനുവൽ തോമസ് ആണ്. ഈ ചിത്രം കേരളത്തിലെ ഗ്രാമീണ ഫുട്ബോൾ പ്രേമികളുടെ വികാരങ്ങളെയും ഫാൻസ് ഗ്രൂപ്പുകൾ തമ്മിലുള്ള മത്സരങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് ഒരുക്കിയിരിക്കുന്നത്. 2010 മുതൽ 2018 വരെയുള്ള ഫിഫ ലോകകപ്പുകളുടെ പശ്ചാത്തലത്തിലാണ് സിനിമ പുരോഗമിക്കുന്നത്. ഗ്രാമത്തിലെ അർജന്റീന ആരാധകരും ബ്രസീൽ ആരാധകരും തമ്മിലുള്ള രസകരമായ തർക്കങ്ങളും കട്ടൌട്ടുകൾ ഉയർത്തുന്നതിനെ ചൊല്ലിയുള്ള മത്സരങ്ങളുമാണ് ഈ ചിത്രത്തിൽ. അർജന്റീന ഫാൻസ് കാട്ടൂർ കടവ് എന്ന ചിത്രത്തിലെ ഗാനം പാടിയിരിക്കുന്നത് കൃഷ്ണലാൽ, BS, സച്ചിൻ രാജ്, ഉദയ് രാമചന്ദ്രൻ.

0: മോഡൽ ചിമിനി ഹോം ഇപ്പോൾ 15,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
1: ഈ വേൾഡ് കപ്പ് മത്സരങ്ങൾ വലുതായി കാണാൻ ആൻഡ്രോയിഡ് സ്മാർട്ട് പ്രൊജക്ടർ ഇപ്പോൾ വെറും 5,990 രൂപയ്ക്ക് കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
2: ഗോൾ. 2007 കമൽ സംവിധാനം ചെയ്ത ചിത്രം. സ്കൂൾ പശ്ചാത്തലത്തിലുള്ള ഫുട്ബോൾ മത്സരമാണ് ഇതിന്റെ ഇതിവൃത്തം. സാധാരണ കുടുംബത്തിൽ നിന്നുള്ള മിടുക്കനായ ഫുട്ബോൾ താരം നേരിടേണ്ടി വരുന്ന അവഗണനകളും വിവേചനങ്ങളും എങ്ങനെ തന്റെ കളിയുടെ മികവ് കൊണ്ട് നേരിടുന്നു എന്നതാണ് സിനിമയുടെ പ്രധാന പ്രമേയം. ഗോൾ എന്ന ചിത്രത്തിലെ ഈ ഗാനം പാടിയിരിക്കുന്നത് ജോർജ് പീറ്റർ.

0: ഈ മഴക്കാലത്ത് ലാഭത്തിന്റെ പെരുമഴ പെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ?
1: നമ്മുടെ മൈജിയിൽ. അല്ലാതെ എവിടെ?
0: നിങ്ങളുടെ മഴക്കാല ഷോപ്പിംഗ് ആഘോഷമാക്കാൻ മൈജി ലാഭമഴ.
1: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും വമ്പൻ വിലക്കുറവ്, ക്യാഷ് ബാക്കും കോംബോ ഗിഫ്റ്റുകളും.
0: മൈജി ലാഭമഴ ഇപ്പോൾ മൈജിയുടെ എല്ലാ ഷോറൂമുകളിലും.
1: TNC അപ്ലൈ.
2: കബഡി കബഡി.

2008 പുറത്തിറങ്ങിയ ചിത്രം. സുധീർ മനു കൂട്ടുകെട്ട് സംവിധാനം ചെയ്ത ഈ ചിത്രം കബഡി എന്ന കായിക വിനോദത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ ചിത്രമാണ്. ഈ ചിത്രത്തിലെ ഗാനം പാടിയിരിക്കുന്നത് പ്രദീപ് രാജുവും സമദും.

റബേക്ക ഉതുപ്പ് കിഴക്കേമല. സുന്ദർദാസ് സംവിധാനം ചെയ്ത ഈ ചിത്രം ഒരു വനിതാ അത്ലറ്റിക്സിൻ്റെ ജീവിതത്തെയും കരിയറിനെയും അടിസ്ഥാനമാക്കിയാണ് ഒരുക്കിയിരിക്കുന്നത്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് സ്വർണ്ണ മെഡൽ നേടുക എന്ന വലിയൊരു ലക്ഷ്യത്തോടെ കഠിന പരിശീലനം നടത്തുന്ന റബേക്കയുടെ കഥ പറയുന്നു ഈ ചിത്രം. റബേക്ക ഉതുപ്പ് കിഴക്കേമല എന്ന ചിത്രത്തിലെ ഗാനം പാടിയിരിക്കുന്നത് അനിത ഷെയ്ഖ്.

0: പ്രിയപ്പെട്ടവരെ, ഗാനാമൃതത്തിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുന്നു. ആകാശവാണി 102.7 മഞ്ചേരി FM.
1: FM പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിനായി യാത്ര തിരിച്ചു. ഇന്ത്യയും ഫ്രാൻസും തമ്മിലെ സാമ്പത്തിക സാംസ്കാരിക ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലായിരിക്കും സന്ദർശനത്തിന്റെ ശ്രദ്ധയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യ ജർമ്മനി വികസന പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നതിനായി നീതി ആയോഗും ജർമ്മൻ പ്രതിനിധി സംഘവും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പുനരുപയോഗ ഊർജ്ജം, ചാക്രിക സമ്പദ് വ്യവസ്ഥ, സുസ്ഥിര അടിസ്ഥാന സൌകര്യങ്ങൾ തുടങ്ങിയ പ്രധാന മേഖലകളിലെ സഹകരണം യോഗത്തിൽ ചർച്ചയായി. കോഴിക്കോട്ടെ നിപ രോഗബാധ നിയന്ത്രണ വിധേയമായതായി മന്ത്രി AP അനിൽകുമാർ. കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് അത്ര തീവ്രമല്ല രോഗവ്യാപനമെന്നും അതിനാൽ കണ്ടോൺമെന്റ് സോണിന്റെ ആവശ്യമില്ലെന്നും അദ്ദേഹം കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. ചികിത്സാ പിഴവിനാൽ കൈമുറിക്കേണ്ടി വന്ന വിനോദിനിക്ക് ഗവൺമെന്റിന്റെ ധനസഹായം 4 മാസമായി മുടങ്ങിയതിൽ മുഖ്യമന്ത്രി VD സതീശൻ ഇടപെട്ടു. കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യാൻ ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം നിർദ്ദേശം നൽകി. കർഷകർക്ക് സബ്സിഡി വളങ്ങൾ വാങ്ങാൻ പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഒരുക്കി കേന്ദ്ര കൃഷിവകുപ്പ്. നാളെ മുതൽ പാലക്കാട്, ആലപ്പുഴ ജില്ലകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പാക്കും. നിപ ബാധയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഏകോപനങ്ങൾക്ക് മന്ത്രി K.മുരളീധരൻ നാളെ കോഴിക്കോട്ടെത്തും. മന്ത്രി കോഴിക്കോട് ക്യാമ്പ് ചെയ്യാത്തതിനെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനടക്കം വിമർശിച്ചിരുന്നു. ലോകകപ്പ് ഫുട്ബോളിൽ ഖത്തർ ടീമിൽ ഇടം നേടിയ കണ്ണൂർ വളപട്ടണം സ്വദേശി മുഹമ്മദ് തഹസീൻ ഉൾപ്പെടുന്ന ടീമിന്റെ കളി ബിഗ് സ്ക്രീനിൽ വളപട്ടണത്ത് പ്രദർശിപ്പിക്കും. ഇന്ന് അർദ്ധരാത്രിയിലാണ് ഖത്തർ സ്വിറ്റ്സർലാൻഡ് മത്സരം.
1: അൽ റെഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി.
2: ദിവസവും കാലത്ത് 6:35
3: വേദനരഹിത താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ.
1: അൽ റെഹാൻ കണ്ണാശുപത്രി,
3: കൊണ്ടോട്ടി, എടപ്പാൽ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
4: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
5: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
4: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: ഫോൺ 9744555024.
6: ട്രെയിൻ സമയം.

0: ആകാശവാണി
1: ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 45-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് സിന്ധു വിജയൻ, നിതുന നെവിൽ, ആശ റാഫി, കണ്ണൻ നായർ, അനീഷ് നായർ. സംവിധാനം പി എ ബിജു.
2: മരണവീട്ടിലെ അലങ്കോലപ്പെട്ടൊരു വിരുന്നുശാലയാണ് രംഗം. മരിച്ചയാൾ മർമലഡോവ്. റഷ്യൻ ഭാഷയിൽ മർമലഡ് എന്നതിന് ജെല്ലി എന്നാണ് അർത്ഥം. ജെല്ലി ചേർത്തുള്ള ഒരു വിഭവവും ആ മരണവീട്ടിൽ വിളമ്പിയിട്ടുണ്ട്. മരിച്ച ശേഷവും മർമലഡോവ് പിച്ചി ചീന്തപ്പെടുന്നു. മരിച്ചയാളുടെ ഭാര്യ കാതറീന മനം തകർന്ന് ലെക്കുകിട്ട് വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ അവിടെ ഒരു കലഹം തന്നെ അഴിച്ചുവിട്ടു. മരണവീട്ടിലും മതിലേൽ കിളിർത്തതാരെന്നു ചൊല്ലി കലാപം ആതിഥേയെയും വീട്ടുടമസ്ഥ അമാലിയെയും തമ്മിൽ. കഥാനായകൻ നിക്കോവിന് വേണ്ടപ്പെട്ട കുടുംബമാണത്. വീട്ടിലെ മൂത്ത മകൾ സോണിയ നിക്കോവിന് പ്രിയപ്പെട്ടവൾ. നിക്കോവിന്റെ അനിയത്തി ഡോണിയയെ കെട്ടാൻ തീരുമാനിച്ച് പിന്നീട് നിക്കോവും കുടുംബവും ഇറക്കിവിട്ട ആളാണ് ലൂഷിൻ. അയാൾ തൊട്ടടുത്ത് ആൻഡ്രി എന്ന പുരോഗമന ചിന്താഗതിക്കാരന്റെ മുറിയിൽ താമസിക്കുന്നുണ്ട്. നിക്കോവ് ഒരിക്കൽ വേദനിപ്പിച്ചു വിട്ട പാമ്പാണ് ലൂഷിൻ. കലഹം നടക്കുന്ന മരണവീട്ടിലേക്ക് ദുഷ്ടലാക്കോടെ തക്കുനോക്കി ലൂഷിൻ ആൻഡ്രിയോടൊപ്പം കടന്നുവരുന്നു.

0: ആ സോണിയ വന്നല്ലോ.
1: എന്താണ് ലൂഷൻ, നിങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് വന്നത്?
0: നിങ്ങളുടെ വിരുന്ന് സൽക്കാരം തടസ്സപ്പെടുത്തിയതിൽ എന്നോട് ക്ഷമിക്കണം. ഞാൻ വന്നത് സുപ്രധാനമായ ഒരു കാര്യം പറയാനാണ്.
1: എന്താണ്, എന്താണ് അത്ര സുപ്രധാനമായ കാര്യം?
0: നിങ്ങൾ മുറിയിൽ വന്നു പോയ ഉടനെ എന്റെ മേശപ്പുറത്ത് നിന്ന് 100 രൂപിൽ നോട്ട് കാണാതായിരിക്കുന്നു. അതെവിടെയാണെന്ന് പറയൂ.
1: നിങ്ങളുടെ നോട്ട് അതെവിടെയാണെന്ന് എനിക്കെങ്ങനെ അറിയാം?
0: ആ ഇവിടെ കൂടി നിൽക്കുന്നവരെ സാക്ഷി നിർത്തി ഞാൻ അന്തസ്സോടെ വാക്ക് തരികയാണ്. സത്യം പറഞ്ഞാൽ ആ സംഭവം ഇവിടം കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതല്ല, നിങ്ങൾക്ക് സത്യം തുറന്നു പറയാൻ മടിയാണെങ്കിൽ ദേ കർശന നടപടികൾ എടുക്കാൻ ഞാൻ നിർബന്ധിതനാകും.
1: എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്?
0: അപ്പോ പറയൂ, അവിടെ എന്താണ് സംഭവിച്ചത്?
1: എനിക്കറിയില്ല, നിങ്ങൾ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് എനിക്ക് ഒന്നും മനസ്സിലാവുന്ന പോലുമില്ല. ഞാൻ പണം എടുത്തെന്നോ?
0: ഇല്ല, നിങ്ങൾക്കൊന്നും അറിയില്ലേ? ഒരു നിമിഷം നിങ്ങൾ ഒന്ന് ഓർത്തു നോക്കൂ മാഡം, നിങ്ങൾ ഒന്നുകൂടി ഓർത്തു നോക്കൂ. ആ ഉറപ്പുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ആരോപണവുമായി നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. ദേ ആൻഡ്രി അതിന് സാക്ഷിയാണ്.
1: എനിക്കൊന്നും അറിഞ്ഞുകൂടാ.
0: മുറിയിൽ വന്നപ്പോൾ മേശപ്പുറത്ത് നോട്ടുകൾ കണ്ടില്ലേ? അടുത്തല്ലേ ഇരുന്നത്?
1: കണ്ടു, നിങ്ങളാണ് അരികിൽ ഇരുത്തിയത്. എന്നിട്ട് ഞാൻ എടുത്തുവെന്ന് പറഞ്ഞാൽ നുണയാണത്.
0: ഓഹോ, ഞാൻ എന്തിനു നുണ പറയണം? നീ വരുന്നതിന് മുമ്പ് മുഴുവൻ തുകയും ഞാൻ എണ്ണി തിട്ടപ്പെടുത്തി കഴിഞ്ഞിരുന്നു. നിന്റെ അമ്പരപ്പും എഴുന്നേറ്റ് പോകാനുള്ള തിടുക്കവും കുറെ നേരം കൈകൾ മേശമേൽ വെച്ചുള്ള നിൽപ്പും നിന്റെ സാമൂഹ്യ നിലയും സ്വഭാവ രീതികളും എല്ലാം കൂടെ വെച്ച് ചിന്തിക്കുമ്പോൾ.
1: ഞാൻ നിങ്ങളുടെ പണം എടുത്തിട്ടില്ല. നിങ്ങൾ എനിക്ക് അവിടെ വെച്ച് 10 രൂപയാണ് തന്നത്. അതിതാ.

0: എടുത്തുകൊള്ളൂ, എനിക്ക് വേണ്ട.
1: അപ്പോൾ 100 രൂപൾ എടുത്ത കാര്യം നീ സമ്മതിക്കില്ല അല്ലേ?
0: നല്ലവനായ ദൈവമേ.
1: അമാലിയ, നമുക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും. അതിനിടയ്ക്ക് ആ കാവൽക്കാരനോട് മുകളിലേക്ക് വരാൻ പറഞ്ഞുകൊണ്ട് ആളെ വിടൂ.
2: ഇവളൊരു കള്ളിയാണെന്ന കാര്യം അല്ലെങ്കിലും എനിക്ക് മുൻപേ അറിയാമായിരുന്നു.
1: ആ, അപ്പോ നിങ്ങൾക്കും അറിയാമായിരുന്നു. അങ്ങനെ കരുതാൻ മുമ്പും എന്തെങ്കിലും കാരണം ഉണ്ടായി കാണുമല്ലോ, അല്ലാതെ അമാലിയ പറയില്ലല്ലോ.
2: എന്ത്, നിങ്ങൾ അവളുടെ മേൽ മോഷണ കുറ്റം ആരോപിക്കുന്നു? സോണിയെ, നിങ്ങൾക്ക് എങ്ങനെ എന്നെ ധൈര്യം വന്നു? വൃത്തികെട്ട ഒന്ന. സോണിയ, എന്റെ മോളെ, ഇയാളുടെ കയ്യിൽ നിന്ന് 10 രൂപൾ വാങ്ങാൻ നീ എങ്ങനെ ധൈര്യപ്പെട്ടു? എന്തിന് നീ അത് വാങ്ങി? അതെവിടെ? അത് ചുരുട്ടിക്കൂട്ടി അവന്റെ മോന്തയ്ക്ക് എറിഞ്ഞു കൊടുക്കട്ടെ. നീ എന്തു പറഞ്ഞു? എടാ ഭ്രാന്ത, എനിക്ക് ഭ്രാന്തോ? വെട്ടി കഴുതേ, എനിക്ക് ഭ്രാന്തോ? നീ അല്പനായ ഒരു വക്കീൽ വിട്ടി. സോണിയ നിന്റെ പണം എടുക്കുകയോ? സോണിയ ഒരു കള്ളിയോ? ആ പേര് നിനക്കാണ് യോജിക്കുന്നത്. തന്റെ കയ്യിലുള്ള അവസാന പെനി പോലും നൽകാൻ തയ്യാറായിട്ടുള്ളവളാണവൾ. വേണമെങ്കിൽ അവളെ പരിശോധിച്ചോളൂ. അവളുടെ കുപ്പായ കീശയെല്ലാം നോക്ക്.
0: സമാധാനമാകട്ടെ, എന്നെ പരിശോധിച്ചു കൊള്ളുക, ഞാനിത് നിന്ന് തരുന്നു.
1: അത് പോലീസിന്റെ മുന്നിൽ വെച്ചാകണം. ധാരാളം സാക്ഷികൾ ഇവിടെ ഉണ്ടെങ്കിലും എന്തായാലും ഒരു പുരുഷന് ഇത് വിഷമമാണ്. സ്ത്രീയായതുകൊണ്ട്. എന്നാൽ അമാലിയയുടെ സഹായത്തോടെ തീർച്ചയായും ഈ വിധത്തിൽ എല്ലാ കാര്യങ്ങൾ ചെയ്യേണ്ടതെങ്കിലും അമാലിയ, അമാലിയ സഹായിക്കൂ.
2: നിന്റെ ഇഷ്ടം പോലെ ആർക്ക് വേണമെങ്കിലും അവളുടെ ശരീരത്തിൽ പരിശോധന നടത്താം. സോണിയ, സോണിയ, നിന്റെ പോക്കറ്റുകൾ തുറന്നു കാണിക്കൂ. നോക്കൂ, നോക്കൂ, പോക്കറ്റുകൾ കാലിയാണ്. ഇനി ഒരു പോക്കറ്റ് കൂടിയേ ഉള്ളൂ.
3: ഏ, എന്താണ് ഒരു കടലാസ് കഷ്ണം പുറത്തേക്ക്? ഇത് ഇത് റൂബിളാണല്ലോ. കള്ളത്തരം പുറത്തു വന്നു.
1: കണ്ടോ, കണ്ടോ, കണ്ടോ, 8 മടക്കിയ 100 രൂപളിന്റെ ഒരു നോട്ട്.
3: കള്ളി, എന്റെ വീട്ടിൽ നിന്ന് കടന്നുപോ. പോലീസ്? എവിടെ പോലീസ്? ഇവളെ സൈബീരിയയിലേക്ക് അയക്കണം, ദൂരേക്ക്. വേഗം പിടിച്ചുകൊണ്ട് പോവിന് ഇവളെ, ഈ കള്ളിയെ.
0: ഇല്ല, ഞാനിത് ചെയ്തിട്ടില്ല. ഞാനല്ല ഇത് ചെയ്തത്. ഞാനത് എടുത്തിട്ടില്ല. എനിക്കിതിനെ കുറിച്ച് ഒന്നും അറിയില്ല.
2: സോണിയ, എന്റെ സോണിയ, ഞാനിത് വിശ്വസിക്കില്ല, വിശ്വസിക്കില്ല. നീ അത് ചെയ്യില്ല.
1: കയ്യോടെ പിടിച്ചില്ലേ, തൊണ്ടിയോടെ കണ്ടെത്തിയിട്ടും ഇതാണോ പറയുന്നത്? ഏ, നിരപരാധി എന്ന്.
2: അവളത് എടുക്കുകയോ? നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് വെച്ചാ അവൾ സ്വന്തം ഷൂ പോലും ഊരി തരുന്നവളാണ്.
1: മഞ്ഞക്കാട് കിട്ടിയവൾ ചെയ്യും, ഇതിനപ്പുറവും ചെയ്യും.
2: മഞ്ഞക്കാട് കിട്ടിയത് എന്റെ എന്റെ പട്ടിണി കിടക്കുന്ന കുഞ്ഞുങ്ങളെ പോറ്റാൻ വേണ്ടിയാ. ഞങ്ങൾക്ക് വേണ്ടി അവൾ സ്വന്തം ശരീരം വിൽക്കുകയായിരുന്നു. എന്റെ ഭർത്താവേ, നിങ്ങളത് കാണുന്നുണ്ടോ? എന്തൊരു ഓർമ്മിക്കത്തക്ക വിരുന്നാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുക്കിയത്.
1: സോണിയ, മാഡം, നിങ്ങൾ എന്താണ് കുറ്റം സമ്മതിക്കാത്തത്? ദാരിദ്ര്യം കൊണ്ടാണെങ്കിൽ ദയ കാണിക്കാൻ ഞാൻ തയ്യാറാണ്. എന്നാലും കുറ്റം സമ്മതിക്കാൻ തയ്യാറായിക്കൂടെ? ഓ, ആദ്യത്തെ മോഷണമായത് കൊണ്ടാവാം. ആൻഡ്രി സാക്ഷിയാണ്.
4: ഹേ ലൂഷ്യൻ, ഈ നീച പ്രവൃത്തിക്ക് എന്നെ ഒരു സഹായിയാക്കാൻ നിങ്ങൾ ധൈര്യപ്പെട്ടോ?
1: ആൻഡ്രി, നീയും കണ്ടതല്ലേ ഞാൻ നോട്ട് എണ്ണി തിട്ടപ്പെടുത്തി വെച്ചത്?

0: ഇതാ ഇപ്പോൾ ഇവളുടെ പോക്കറ്റിൽ നിന്നും ആ നോട്ട് കിട്ടി.
1: നിങ്ങളൊരു വൃത്തികെട്ടവനാ ചതിയൻ.
0: എന്ത്, ഞാൻ എന്താണ് ചെയ്തത്? എന്താണ് നിങ്ങൾ പറയുന്നത്? വെറുതെ വിട്ടിത്തം പോലും വരുത്. അതോ നിങ്ങൾ മദ്യപിച്ചോ?
1: നിങ്ങൾ ആ കുടിയൻ, വൃത്തികെട്ട മനുഷ്യൻ. ഞാൻ വോട്ട് കൈ കൊണ്ട് തൊടില്ല. ആദർശങ്ങൾക്കെതിരാ. ഇയാള് സ്വന്തം കൈകൊണ്ടാ ആ 100 രൂപ നോട്ട് കൊടുത്തത്. ഞാനത് കണ്ടു. ഞാൻ സാക്ഷിയാ. ഞാൻ സത്യം ചെയ്യുന്നു.
0: നിങ്ങൾക്ക് ഭ്രാന്താണ്. ഇതാ ഇവൾ നിങ്ങളുടെ മുന്നിലുണ്ടല്ലോ. ഞാൻ 10 രൂപിൾ നോട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്ന് സോണിയ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞാൻ പിന്നെ എങ്ങനെയാണ് 100 രൂപിൾ നോട്ട് കൊടുക്കുക?
1: അയ്യോ, ഞാനത് കണ്ടു. ഏത് കോടതിയിലും ഞാനത് പറയും. കാരണം നിങ്ങൾ അവരുടെ പോക്കറ്റിലേക്ക് ആ നോട്ട് ഇടുന്നത് ഞാൻ കണ്ടതാ. സഹാനുഭൂതി കൊണ്ടാ നിങ്ങൾ അത് ചെയ്തെന്ന് ഞാൻ കരുതി. എന്തൊരു ചതിയനാടോ താൻ. നിങ്ങൾ വാതിൽക്കൽ വെച്ച് അവളോട് യാത്ര പറഞ്ഞപ്പോ ഇവരുടെ ഒരു കൈ നിങ്ങളുടെ കൈകൊണ്ട് പിടിച്ച് മറ്റേ കൈകൊണ്ട് ആ നോട്ട് ഇവളുടെ പോക്കറ്റിലിട്ടു. ഞാനത് കണ്ടു. ഞാനത് വ്യക്തമായി കണ്ടു.
2: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും 45-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും കാതറീന, സിന്ധു വിജയൻ, സോണിയ, നിതുന നെവിൽ, അമാലിയ, ആശ റാഫി, ലൂഷിൻ, കണ്ണൻ നായർ, ആൻഡ്രി, അനീഷ് നായർ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം ബി എ ബിജു.

0: പാലക്കാട് ചിറ്റൂർ കരിയർ ഡെവലപ്മെന്റ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ 25 ദിവസത്തെ പൈത്തൺ കമ്പ്യൂട്ടർ പരിശീലന ക്ലാസ് സംഘടിപ്പിക്കുന്നു. ഈ മാസം 20 വൈകിട്ട് 5 മുൻപായി ചിറ്റൂർ CDC നേരിട്ടോ ഫോൺ വഴിയോ പേര് രജിസ്റ്റർ ചെയ്യണം. മുമ്പ് രജിസ്റ്റർ ചെയ്തവർ സ്ലിപ്പ് കൊണ്ടുവരണം. ഫോൺ 0942322397 അല്ലെങ്കിൽ 22 42 97.
1: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
3: സ്മാർട്ട് ഫോണുകളിൽ ഓഫറുകളുടെ പെരുമഴയുമായി മൈജിയിൽ ലാഭമഴ പെയ്യുന്നു.
4: ആപ്പിൾ ഐഫോൺ 17 കില്ലർ പ്രൈസിൽ 3000 രൂപ ബാങ്ക് ക്യാഷ് ബാക്ക്, കൂടാതെ ഗാലക്സി A37 വൻ വിലക്കുറവിൽ 36,499 രൂപയ്ക്ക്. ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഫോണിന് വെള്ളത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണവുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
5: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
6: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി കാവിധാര.
7: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45.
6: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
7: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
0: പാലക്കാട് പുതുനഗരം പാലക്കാട് ടൗൺ സ്റ്റേഷനുകൾക്കിടയിലുള്ള റെയിൽവേ ഗേറ്റ് ഈ മാസം 16 രാത്രി 10 മുതൽ 17 രാവിലെ 6 മണി വരെ അടച്ചിടും. യാക്കര പാലക്കാട് ടൗൺ റോഡ് വഴി പോകേണ്ട വാഹനങ്ങൾ ഇംഗ്ലീഷ് ചർച്ച് DPO റോഡ് വഴി പോകേണ്ടതാണെന്ന് സീനിയർ സെക്ഷൻ എഞ്ചിനീയറുടെ അറിയിപ്പിൽ പറയുന്നു.
7: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
1: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
8: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കൂറ്റനാട് മധുരം ഗീതം
9: എന്നും രാവിലെ 7 മണിക്ക്
8: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
9: 100% ഗവൺമെന്റ് അംഗീകാരം.

0: HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
1: സമയം 2 മണി കഴിഞ്ഞ 30 മിനിറ്റ്. ഇനി ചലച്ചിത്ര ഗാനങ്ങൾ. ശുദ്ധികലശം എന്ന ചിത്രത്തിൽ ജയചന്ദ്രൻ പാടിയ ഗാനം ആദ്യം, ശ്രീകുമാരൻ തമ്പി എഴുതി, ശ്യാം ഈണമിട്ട ഗാനം.

0: അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആകാശവാണിയുടെ 90 വർഷങ്ങൾ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കുന്നു. മുഖ്യ പ്രഭാഷണം ഡി പ്രദീപ് കുമാർ. നാളെ ഉച്ചയ്ക്ക് 1:30 അരീക്കോട് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ. ആകാശവാണിയും ശ്രോതാക്കളും എന്ന വിഷയത്തിൽ സി കൃഷ്ണകുമാറും റേഡിയോ നാടകങ്ങൾ എന്ന വിഷയത്തിൽ കെ വി ശരത്ചന്ദ്രനും വാർത്തയും ശ്രോതാക്കളും എന്ന വിഷയത്തിൽ അനിൽ ചന്ദ്രനും പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. മുനീർ ആമയൂർ, ഫഹദ് റാസ, ഇ എം ഷജീർ എന്നിവരും ആശംസകൾ നേരും. നാളെ ഉച്ചയ്ക്ക് 1:30 അരീക്കോട് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ.
1: ബ്ലൂടൂത്ത് സ്പീക്കർ, പവർ ബാങ്ക് എന്നിവയിൽ സൂപ്പർ ഓഫറുകളുമായി മൈ ജി ലാഭമഴ. 77% ഓഫിൽ ഹോം തിയേറ്റർ. ബ്ലൂടൂത്ത് സ്പീക്കറുകൾക്ക് 53% വരെ വില കുറവ്.

0: എല്ലാത്തിലും സൂപ്പർ വിലക്കുറവ്.
1: മൈ ജി ലാഭമഴ ഇപ്പോൾ മൈ ജിയുടെ എല്ലാ ഷോറൂമുകളിലും.
2: ഒ എൻ വി എഴുതി കെ ജെ ജോയ് ഇണമിട്ട് വാണി ജയറാം പാടിയ ഗാനം ചിത്രം ചൂടാത്ത പൂക്കൾ.

0: ഇപ്പോൾ വെറും 1990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
1: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റോവ് 2490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
2: ജൂൺ മാസത്തെ സ്യൂട്ട് കോൺഫറൻസ് ഈ മാസം 27 ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കും. മലപ്പുറം ജില്ലാ കളക്ടർ എതിർകക്ഷിയായുള്ള കേസുകളിലെ വിവരങ്ങൾ നിശ്ചിത പ്രൊഫോർമയിൽ ഉൾപ്പെടുത്തി ഈ മാസം 24 സ്യൂട്ട് മലപ്പുറം @gmail.com എന്ന വിലാസത്തിൽ ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 0483 27 39 585.
0: ഈ മഴക്കാലത്ത് മൾട്ടി ഷോറൂമുകളിൽ ഓഫറുകളുടെ പേരുമഴയുമായി ലാഭമഴ പെയ്യുന്നു.
3: ഗാലക്സി S25, ഓപ്പോ, റെഡ്മി, റെഡ്മി നോട്ട്, വിവോ X300 സീരീസ് സ്മാർട്ട്ഫോണുകൾ. മൾട്ടിയുടെ സ്പെഷ്യൽ പ്രൈസ് EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, UPI ക്യാഷ് ബാക്ക് ഓഫറുകൾ.
0: ഐപാഡ് കില്ലർ പ്രൈസിൽ ലഭിക്കുമ്പോൾ ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഫോണിനെ വെള്ളത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണവുമായി മൾട്ടി പ്രൊട്ടക്ഷൻ പ്ലാൻ.
4: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
5: മോളുടെ പ്രസവത്തേക്ക് അടുത്ത് വരല്ലേ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷ പാക്കേജ് തന്നെ എടുക്കണം.
4: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണല്ലോ.
5: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
1: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ 2490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
6: ഏതെങ്കിലും ഒരു AC വാങ്ങി വൈദ്യുതി ബില്ല് വരുമ്പോൾ വിയർക്കേണ്ട. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കണ്ണങ്കണ്ടിയിൽ.
2: ബിച്ചു തിരുമല എഴുതി, AT ഉമർ ഈണമിട്ട്, വേണു നാഗവള്ളി പാടിയ ഗാനം, ചിത്രം ഒരു പൈങ്കിളി കഥ.

0: മികച്ച വിലയ്ക്ക് പുറമേ പഴയ ലാപ്ടോപ്പിന് 10,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ അഡ്വാൻസ് ലാപ്ടോപ്പുകൾ ഇപ്പോൾ സ്പെഷ്യൽ വിലക്കുറവിലും.

0: ജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
1: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. ആദ്യം ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പുകളെ തുടർന്ന് FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 3 മണിക്ക് NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 3:35 ഓർമ്മയിലൊരു പാട്ട്. 4:05 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും എന്നിവ കേൾക്കാം. ഇനി നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. നാളെ രാവിലെ 6:10 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എഫ് വയലറ്റ്. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം, ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. നടീലിനായി വിത്തുകളും തൈകളും ശേഖരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം. കോഴിക്കോട് ചെറുവണ്ണൂർ നല്ലളം കൃഷിഭവനിലെ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് PR രമ്യ സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 6:35 അൽ റീഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. തുടർന്ന് ചലച്ചിത്ര ഗാനം. 6:55 FM ശുഭദിനം. ഇതിലാദ്യം കോട്ടക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട് കോട്ടയ്ക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. 7 മണിക്ക് ചിന്താവിഷയം, ഇന്നത്തെ ചോദ്യം റീഗൽ ജുവല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരംഗീതം. 7:05 ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം. പുകവലി ശ്വാസകോശത്തെ എങ്ങനെ ബാധിക്കുന്നു. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ശ്വാസകോശ രോഗ ചികിത്സാ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ PV സംസാരിക്കുന്നു. 7:15 ABC ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കട്ട് റോഡ് മഞ്ചേരി നോവൽ വായന. യോസെ മൗരോദെ വാസ്കോൺസലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ. അവതരണം ബോബി. 7:20 ന്യൂ വിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ. MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം. ആസ്മ രോഗ നിർണയവും ഹോമിയോപ്പതി ചികിത്സയും. വാഴയൂർ ഗവൺമെന്റ് ഹോമിയോപ്പതി ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസറും മലപ്പുറം ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ആസ്മ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിന്റെ കൺവീനറുമായ ഡോക്ടർ ബേബി സന്തോഷ് സംസാരിക്കുന്നു. 7:45 ദൃശ്യമായി കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര. കുമാരനാശാൻ എഴുതിയ പൂക്കാലം എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലാപനം കെ ഗിരിജാവർമ്മ. 7:50 സൈമൺസ് ഹൈ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം. ജാഗ്രത, മഴക്കാലത്തെ സുരക്ഷിതമായി നേരിടാൻ എടുത്തിട്ടുള്ള മുൻകരുതലുകൾ. മലപ്പുറം ജില്ലാ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് CS രാജേഷ് സംസാരിക്കുന്നു. 7:55 കോരമ്പയിൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപുലിമ. 8 മണിക്ക് FM പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. ട്രെയിൻ സമയം. തുടർന്ന് CH സെന്റർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധൻ അതിനുള്ളൂർ സംസാരിക്കുന്നു. 8:10 റയാൻ സോഫ്റ്റ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 ദശമുകളം. 8:20 കളിക്കൂട്ടം. 8:23 ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 ചിത്രമഞ്ചരി. 9:20 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 9:30 പരസ്പരം. 9:55 ഇന്നത്തെ പരിപാടികൾ. FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം. 10 മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. നവഗീതങ്ങൾ. 10:15 ഫുട്ബോൾ ബീറ്റ്സ്. ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. 10:50 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 11:00 പാദമുദ്ര. ചരിത്രകാരനും ചിന്തകനുമായ ഡോക്ടർ MGS നാരായണനുമായി AM ഷിനാസ് നടത്തിയ അഭിമുഖം. 5 ഭാഗം. 11:15 മഴവില്ല്. 11:30 ബാലലോകം. 12 മണിക്ക് FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം. 12:10 ഇശൽ.

0: 12:25 ജാലകം, 12:40 പ്രകാശധാര, 1 മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, ചലച്ചിത്ര ഗാനങ്ങൾ. ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സപ്പിലൂടെയും ആവശ്യപ്പെട്ടവർ. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 ഗാനമഞ്ജുഷ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3 മണിക്ക് NTA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 3:35 സ്നേഹദൂത്. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 4 മണിക്ക് 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം. 6:30 മുതൽ ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ബിർമിംഗ്ഹാമിലെ എഡ്ജ് ബാസ്റ്റണിൽ വച്ച് നടക്കുന്ന മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണം കേൾക്കാം. ന്യൂസ് ഓൺ എയറിൽ മറ്റ് പരിപാടികൾ. ഇന്നലെയും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് സമാപിച്ചു.
1: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻറ്റ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
3: ഈ മഴക്കാലത്ത് ലാഭത്തിന്റെ പെരുമഴ പെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ?
4: നമ്മുടെ മൈജിയിൽ. അല്ലാതെ എവിടെ?
3: നിങ്ങളുടെ മഴക്കാല ഷോപ്പിംഗ് ആഘോഷമാക്കാൻ മൈജി ലാഭമഴ.
4: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും വമ്പൻ വിലക്കുറവ്, ക്യാഷ് ബാക്കും കോംബോ ഗിഫ്റ്റുകളും.
3: മൈജി ലാഭമഴ ഇപ്പോൾ മൈജിയുടെ എല്ലാ ഷോറൂമുകളിലും.
5: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
5: പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
8: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
7: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
8: ഫോൺ 9744555-0424.
9: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
10: ഹോം തിയേറ്റർ, ബ്ലൂടൂത്ത് സ്പീക്കർ, പവർ ബാങ്ക് എന്നിവയിൽ സൂപ്പർ ഓഫറുകളുമായി മൈജി ലാഭമഴ.
11: 77% ഓഫിൽ ഹോം തിയേറ്റർ.
10: ബ്ലൂടൂത്ത് സ്പീക്കറുകൾക്ക് 53% വരെ വിലക്കുറവ്.
11: ഇയർബഡ്സ്, പവർ ബാങ്ക്, സ്മാർട്ട് വാച്ച് എന്നിങ്ങനെ എല്ലാത്തിലും സൂപ്പർ വിലക്കുറവ്.
10: മൈജി ലാഭമഴ ഇപ്പോൾ മൈജിയുടെ എല്ലാ ഷോറൂമുകളിലും.
12: FM പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് തുടക്കമായി. യൂറോപ്യൻ യൂണിയനുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തത്തിന് സന്ദർശനം ഊർജം പകരുമെന്ന് പ്രധാനമന്ത്രി. കേരളത്തിൽ നിപ ശിഖല്ല ജാഗ്രത തുടരുന്നു. സംസ്ഥാനത്ത് നിപ വ്യാപനം ഉണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി. നിപ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയമെന്ന് പ്രതിപക്ഷം. കോഴിക്കോട് ജില്ലയിലെ നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര സംഘം എത്തി. ജില്ലയിൽ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് എല്ലാ നടപടികളും സ്വീകരിച്ചതായി മന്ത്രി AP അനിൽകുമാർ. സംസ്ഥാനത്ത് ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് മറ്റന്നാൾ തുടക്കമാകും. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. ലക്ഷദ്വീപിൽ പ്രതിഷേധ സമരങ്ങൾക്ക് 60 ദിവസത്തേക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് ക്രമസമാധാന പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനെന്ന് കളക്ടർ ശിവം ചന്ദ്ര. നിയന്ത്രണങ്ങൾ പിൻവലിക്കാൻ ആവശ്യപ്പെട്ട് CPIM രാജ്യസഭാ അംഗം വി ശിവദാസ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തയച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 3 ജില്ലകളിൽ മഞ്ഞജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇടുക്കി കഞ്ഞിക്കുഴിയിൽ കാട്ടാന ആക്രമണം. സഹോദരങ്ങളായ പത്രോസ്, ബേബി എന്നിവരുടെ വീടുകൾ തകർത്തു. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ന് ഇന്ത്യയുടെ PV സിന്ധു പുറത്ത്. വനിതാ സിംഗിൾസ് സെമിഫൈനലിൽ ജപ്പാന്റെ അഗാനെ യമാഗുച്ചിയോട് പരാജയപ്പെട്ടാണ് സിന്ധു പുറത്തായത്.
2: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യജാലകം, ചൊവ്വ വ്യാഴം, ശനി രാവിലെ 7:10.
13: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
14: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
2: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്.
15: കണ്ണങ്കണ്ടി മഴക്കാല മേള.
16: 8.5 കിലോ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 12,990 രൂപയ്ക്കും 8 കിലോ ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 16,990 രൂപ.

0: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമല്ല കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
1: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടും. ഒരു മൂന്നാല് ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
0: അതിപ്പോ എന്താ ആലോചിക്കാനാ? നമ്മളെ കിംസ് അൽഷിഫ എന്ന് ചെയ്താ പോരെ.
1: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ എന്നോ?
0: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
1: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
2: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
1: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
2: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
3: ഈ മഴക്കാലത്ത് മൾട്ടി ഷോറൂമുകളിൽ ഓഫറുകളുടെ പേരുമഴയുമായി ലാഭമഴ പെയ്യുന്നു.
4: ഗാലക്സി S25, ഓപ്പോ, റെഡ്മി, റെഡ്മി നോട്ട്, വിവോ X300 സീരീസ് സ്മാർട്ട്ഫോണുകൾ. മൾട്ടിയുടെ സ്പെഷ്യൽ പ്രൈസ് EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, UPI ക്യാഷ് ബാക്ക് ഓഫറുകൾ.
3: ഐപാഡ് കില്ലർ പ്രൈസിൽ ലഭിക്കുമ്പോൾ ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഫോണിന്റെ വെള്ളത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണവുമായി മൾട്ടി പ്രൊട്ടക്ഷൻ പ്ലാൻ.
5: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
6: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
7: ട്രെയിൻ സമയം,
8: ട്രെയിൻ നമ്പർ 12217, തിരുവനന്തപുരം ചണ്ഡീഗർ സമ്പർക്ക് ക്രാന്തി എക്സ്പ്രസ് 3:48. 1661 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4:05. 1267 എറണാകുളം നിസാമുദ്ദീൻ മംഗള സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 4:23 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 16325 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
7: ട്രെയിൻ സമയം.
3: പുറത്ത് എന്ത് മഴയാ?
9: എന്നാ നമുക്ക് ലാപ്ടോപ്പിൽ ഗെയിം കളിച്ചാലോ?
3: ഗെയിമോ? അത് ഈ പഴഞ്ച ലാപ്ടോപ്പിലോ? ഇതൊന്ന് മാറ്റി വാങ്ങ്. മൈജിയിൽ ലാഭമഴ നടക്കുകയല്ലേ. മികച്ച വിലയ്ക്ക് പുറമെ പഴയ ലാപ്ടോപ്പിന് 10,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്.
4: പ്രമുഖ ബ്രാൻഡുകളുടെ അഡ്വാൻസ് ലാപ്ടോപ്പുകൾ ഇപ്പോൾ സ്പെഷ്യൽ വില കുറവിലും.
3: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
5: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
6: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
5: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
6: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
10: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: മഴയായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ.
3: എന്നാ അകത്തിരുന്ന് വേൾഡ് കപ്പ് കണ്ടോളൂ.
4: മൈജി ലാഭമഴയിൽ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾ 7,000 രൂപയിൽ താഴെ. സെലക്ടഡ് സൈസ് സോണി ടിവി മോഡലുകൾക്കൊപ്പം ഫുട്ബോൾ സമ്മാനം. 5,000 രൂപീസ് വരെ എക്സ്ചേഞ്ച് ബോണസ്. പ്രമുഖ ബ്രാൻഡുകൾ മൈജിയുടെ സ്പെഷ്യൽ പ്രൈസിൽ.
3: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും TNC അപ്ലൈ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
6: എന്നും രാവിലെ 8:03.
5: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
4: ബ്രാൻഡഡ് റെഫ്രിജറേറ്ററുകൾക്ക് ഇനി വലിയ ഓഫറുകളുമായി മൈജി ലാഭമഴ.
3: സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററുകളിൽ 2,000 രൂപ ക്യാഷ് ബാക്ക്.
4: ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ 18,000 രൂപയിൽ താഴെ.
3: സെലക്ടഡ് ബ്രാൻഡ് സൈഡ് ബൈ സൈഡ് റെഫ്രിജറേറ്ററിനൊപ്പം 43-ഇഞ്ച് സ്മാർട്ട് ടിവി.
4: മൈജി ലാഭമഴ.
3: TNC അപ്ലൈ.
6: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാർ റോഡ്, മഞ്ചേരി.
11: പാട്ടുപോലിമ എന്നും രാവിലെ 7:55.
6: 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കാർഡിയാക് എമർജൻസി വിഭാഗം, കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
12: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
6: ഇപ്പോൾ കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷയെടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
5: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
6: വിവരങ്ങൾക്ക് KP Patros വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: ഫോൺ 9744550424.
3: മഴ എത്ര പെയ്താലും അലക്കലും ഉണക്കലും ഇനി പണിയാകില്ല.
4: മൈജി ലാഭമഴയിൽ വാഷിംഗ് മെഷീനുകൾ സ്പെഷ്യൽ പ്രൈസിൽ.
3: 6,999 രൂപ മുതൽ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനുകൾ. പഴയ വാഷിംഗ് മെഷീനുകൾ മാറ്റി പുതിയ ലോയ്ഡ് വാഷിംഗ് മെഷീനുകൾ എടുക്കുമ്പോൾ 4,444 രൂപ എക്സ്ചേഞ്ച് ബോണസ്. ഡിഷ് വാഷറുകളിൽ 5,000 രൂപ ക്യാഷ് ബാക്ക്.
4: TNC അപ്ലൈ.
5: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യജാലകം, ചൊവ്വ വ്യാഴം, ശനി രാവിലെ 7:10.
13: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
3: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
5: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്.
6: അൽറിഹാൻ കണ്ണാശുപത്രി, ദൃഷ്ടി.
10: ദിവസവും കാലത്ത് 6:35.
12: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്. ഇപ്പോൾ അൽറിഹാൻ കണ്ണാശുപത്രിയിൽ.
14: ലോകത്തിലെ മികച്ച അലക്കുകാരെല്ലാം ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. വിവിധ ടെക്നോളജികളിൽ അലക്കുന്ന വാഷിംഗ് മെഷീനുകൾ വമ്പൻ മൺസൂൺ ഓഫറുകളോടുകൂടി സ്വന്തമാക്കൂ. കണ്ണങ്കണ്ടി.
5: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
15: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000.

ഒരു പാട്ട്. ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിൽ ഒരുപാട് പ്രിയമുള്ള പാട്ട് ഒളിഞ്ഞിരിപ്പുണ്ടാകും. പാട്ടുകൾ ഒരിക്കലും മരിക്കാത്ത ഓർമ്മകളാണ്. ജീവിതത്തിലെ സന്തോഷവും ദുഃഖവും വേർപാടും കാത്തിരിപ്പും എല്ലാം അതിന്റെ വരികളിലും സ്വരങ്ങളിലും

പതിഞ്ഞിട്ടുമുണ്ടാവാം. പ്രിയ ശ്രോതാക്കളെ, ഓർമ്മയിൽ ഒരു പാട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും പാട്ടിനെ കുറിച്ചുള്ള ഒരുപാട് ഓർമ്മകളുമായി കത്തുകളും സന്ദേശങ്ങളുമുണ്ട്. നമുക്ക് കേൾക്കാം. പാട്ടോർമ്മയെക്കുറിച്ചുള്ള കത്തുകളും സന്ദേശങ്ങളും എല്ലാം വായിച്ചു തുടങ്ങിയാലോ? ഞാൻ 4-ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന കാലത്തെ ഓർമ്മകളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഈ ഓർമ്മകൾക്ക് വളരെ കാലത്തെ പഴക്കമുണ്ട് കേട്ടോ. ഞാൻ 4-ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന കാലം എല്ലാ ശനിയാഴ്ചയും അവസാനത്തെ ക്ലാസ്സിൽ സാഹിത്യ സമാജം എന്ന പരിപാടി ഉണ്ടായിരുന്നു. ഞങ്ങളോടൊപ്പം പഠിച്ചിരുന്ന കുട്ടിയായിരുന്നു ശിവദാസൻ. അവൻ എപ്പോഴും പാടുന്ന ഒരു പാട്ടാണ് ഇത്. ഈശ്വരൻ ഒരിക്കൽ വിരുന്നിന് പോയി രാജകൊട്ടാരത്തിൽ വിളിക്കാതെ. ഈ ഒരു പാട്ട് എവിടെ നിന്ന് കേൾക്കുമ്പോഴും എനിക്ക് എന്റെ 4-ാം ക്ലാസ്സിലെ ആ സാഹിത്യ സമാജമാണ് ഓർമ്മയിൽ എത്തുന്നത്. ഇത് എഴുതിയിരിക്കുന്നത് ഗീതാ ദിവാകരനാണ്, കൊളത്തുപറമ്പിൽ നിന്ന്. പാട്ട് കേൾക്കാം.

ചില പാട്ടുകൾ ഹൃദയത്തിൽ സൂക്ഷിച്ച ഓർമ്മകളുടെ വിലാസമാണ്. ഞാൻ ഷീബ കുമരകം, കോട്ടയം ജില്ല. ഓർമ്മയിലൊരു പാട്ട് എന്ന പരിപാടിയിൽ പറയാൻ ഒരുപാട് പാട്ടുകളുണ്ട്. എങ്കിലും കുട്ടിക്കാലത്തിന്റെ വശമായ ഓർമ്മച്ചെപ്പിൽ ഇന്നും ഒട്ടും നിറം മങ്ങാതെ സൂക്ഷിച്ചു

വെച്ചിരിക്കുന്ന ഒരു അനശ്വര ഗാനമുണ്ട്. പ്രസാദം എന്ന ചിത്രത്തിലെ പുലയനാർ മണിയമ്മ എന്ന് തുടങ്ങുന്ന ആ പഴയ മനോഹര ഗാനം. ഞാൻ മൂന്നിലോ നാലിലോ പഠിക്കുന്ന ആ പ്രായത്തിലാണ് ഈ പാട്ട് ആദ്യമായി എന്റെ കാതുകളിൽ പതിക്കുന്നത്. ആ പ്രായത്തിന്റെ നിഷ്കളങ്കതയിൽ കേട്ടു തുടങ്ങിയ ആ വരികൾക്ക് കാലമേറെ കഴിഞ്ഞിട്ടും എന്റെ മനസ്സിൽ ഇന്നും പ്രത്യേകമൊരു സ്ഥാനമുണ്ട്. എന്നാൽ ഈ പാട്ടിനോടുള്ള എന്റെ പ്രിയത്തിന് പിന്നിൽ കേവലം ഒരു ബാല്യകാല സ്മരണ മാത്രമല്ല ഉള്ളത്, അതിനപ്പുറം ഹൃദയത്തോട് ചേർത്ത് വെച്ച മറ്റൊരു വലിയ സവിശേഷത കൂടിയുണ്ട്. എന്റെ അമ്മയുടെ പേര് മണിയമ്മ എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ പാട്ടിലെ ഓരോ വരികളും കേൾക്കുമ്പോൾ എന്റെ ഉള്ളിൽ നിറയുന്നത് എന്നെ ജീവനതുല്യം സ്നേഹിച്ച എന്റെ അമ്മയുടെ മുഖമാണ്. ആ പേരിനോടുള്ള ഇഷ്ടം തന്നെയാണ് ഈ ഗാനത്തെ എനിക്ക് എന്നും പ്രിയപ്പെട്ടതാക്കി മാറ്റിയതും. ഓർമ്മകൾ തൻ സുഗന്ധം പേറുന്ന ആ പഴയ കാലത്തിലേക്ക് ഒന്ന് തിരികെ നടക്കാൻ, ഹൃദയത്തിൽ മധുരം നിറച്ച ആ പഴയ വരികൾ വീണ്ടുമൊന്ന് കേൾക്കാൻ ഞാൻ ഇന്ന് അതിയായി ആഗ്രഹിക്കുന്നു. മാഞ്ഞുപോയ ആ ബാല്യവും അമ്മയുടെ സ്നേഹവും ആ പഴയ പാട്ടിന്റെ ഈണവും എന്നിൽ വീണ്ടും പുനർജനിക്കട്ടെ. ഷീബ കുമരകം.

ഒരു പഴയ പാട്ട് മതി, മറന്നുവെന്ന് കരുതിയ ആളുകളെയും നിമിഷങ്ങളെയും തിരികെ കൊണ്ടുവരാൻ. ആകാശദീപമേ ആർദ്ര നക്ഷത്രമേ എന്ന 1967 ഇറങ്ങിയ ചിത്രമേള എന്ന സിനിമയിലെ ദാസേട്ടന്റെ ഏറ്റവും ഫീലുള്ള ഗാനങ്ങളിൽ ഒന്നാണ്.

ഇത് ഒരു 13 വയസ്സുള്ളപ്പോഴാണ് ഈ ഗാനം ഞാൻ ആദ്യമായി കേൾക്കുന്നത്. ഇന്നും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. മണി പയ്യന്നൂർ. ശിവരഞ്ജിനി രാഗത്തിന്റെ വിഷാദഭാവം ഉണർത്തുന്ന ഒരു ഗാനം കൂടിയാണിത്. കേട്ടിട്ട് തിരിച്ചു വരാം.

ഓർമ്മയിലൊരു പാട്ട് വന്നാൽ മനസ്സ് പഴയ കാലത്തോട് വീണ്ടും സംസാരിക്കാൻ തുടങ്ങും. അങ്ങനെ തോന്നിയിട്ടില്ലേ? പണ്ടത്തെ കാര്യമാണ് കേട്ടോ പറയുന്നത്. സിനിമാ ലോകമെന്നാൽ എല്ലാവർക്കും ആവേശം ജനിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അന്നത്തെ സിനിമയിലൊക്കെ അധികവും കുടുംബകഥകളുമായിരുന്നു. മാതാപിതാക്കളും മക്കളും മക്കളുടെ മക്കളും മുത്തച്ഛനും മുത്തശ്ശിയും അച്ഛനും അമ്മയും ഭാര്യമാരും അവരുടെ മക്കളും ചേർന്ന ഒരു കൂട്ടുകുടുംബം. അവിടെ കാരണവന്മാരെ അനുസരിക്കുകയും അവർ പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കുകയും ചെയ്യുമായിരുന്നു. ഭക്ഷണത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയായിരുന്നു. ആണ്ടറുതികളിലുള്ള ഓണം, വിഷു, പെരുന്നാൾ, ക്രിസ്തുമസ് എല്ലാം വരുമ്പോൾ അവനവന്റെ സ്ഥിതിക്ക് അനുസരിച്ചുള്ള ഭക്ഷണങ്ങളും മറ്റും തയ്യാറാക്കി ആദ്യം ആണുങ്ങൾക്കും കുട്ടികൾക്കും കൊടുത്ത് അവർ കഴിച്ചതിനു ശേഷം അവർ കഴിച്ച ഇലയിൽ ഭക്ഷണം വിളമ്പി വീട്ടിലുള്ള സ്ത്രീകൾ ഭക്ഷണം കഴിക്കുമായിരുന്നു. കോടി വസ്ത്രങ്ങളും അണിയാറുണ്ടായിരുന്നു. എന്തൊരു സന്തോഷമായിരുന്നു അന്നൊക്കെ. പിന്നെ അടുത്തുള്ള സിനിമാ തിയേറ്ററിലും പോയി സിനിമ കാണുമായിരുന്നു. അക്കാലമൊക്കെ പോയി. ഇന്നത്തെ സ്ഥിതി വേറെയാണ്. ഇനി എനിക്കിഷ്ടമുള്ള പാട്ട് പറയാം. ആട്ടക്കലാശം എന്ന ചിത്രത്തിലെ ഈ ഒരു പാട്ടാണ്. എഴുതിയിരിക്കുന്നത് സരോജിനി നാരായണൻ, വെള്ളരിച്ചോല. ഇതാ പാട്ട്.

പാട്ടുകൾ അവസാനിച്ചാലും അതുണർത്തിയ ഓർമ്മകൾ പലപ്പോഴും അവസാനിക്കാറില്ല. വളരെ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ചാത്തമംഗലം എന്ന സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ അവിടുത്തെ സ്ഥലമായ കുന്ദമംഗലത്ത് പോയി ദാഹം എന്നൊരു സിനിമ കണ്ടു. അതിൽ സത്യൻ ഒരു രോഗിയായിട്ട് ആശുപത്രിയിൽ വരികയും ആ ആശുപത്രിയിൽ കവിയൂർ പൊന്നമ്മയുടെ 7-8 വയസ്സായ മകനുണ്ട്. അവർ തമ്മിലുള്ള സ്നേഹത്തിന്റെയും വേർപാടിന്റെയും കഥയാണ് ആ സിനിമ. ആ കുട്ടി സത്യനെ അമ്മാവ എന്നാണ് വിളിക്കുന്നത്. അതിൽ കുട്ടി പാടുന്ന ഒരു പാട്ടുണ്ട്, കിഴക്ക് കിഴക്ക് കിഴക്കൻ കാട്ടിലെ തത്തമ്മ എന്ന ഗാനം കേൾക്കുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു വേദന തോന്നും. ഈ സന്ദേശം എഴുതിയിരിക്കുന്നത് നീലകണ്ഠൻ, പടിഞ്ഞാറ്റുമുറി, പടിഞ്ഞാറേക്കുണ്ടാണ്.

ചില വരികൾ കേൾക്കുമ്പോൾ കണ്ണു നനയുന്നത് പാട്ടിനേക്കാൾ അതിലെ ഓർമ്മകളെ സ്നേഹിച്ചതുകൊണ്ടാണ്. അയൽപക്കത്തെ ഒരു കല്യാണം. തലേ ദിവസം കല്യാണ വീട്ടിൽ പോയി തനിക്കാവുന്ന സഹായ സഹകരണങ്ങൾ നൽകി തിരിച്ചെത്തിയപ്പോൾ അർദ്ധരാത്രി. വെളുപ്പാൻ കാലത്ത് മൈക്കിലൂടെ ഒരു ഗാനം കാതു തുളച്ചുകൊണ്ട് ഒഴുകിയെത്തി. ഉറക്കം കെടുത്തിയ അല്ല, അതൊരു താരാട്ടുപാട്ടായി അനുഭവപ്പെട്ടപ്പോൾ ആ പാട്ടിൽ ലയിച്ചു കിടന്നു. ആ ഗാനം ഒരിക്കൽ കൂടി കേട്ടാലോ? മാനിപുരം, സുധാകരൻ.

ഇന്നത്തെ പാട്ടുകളെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഓർമ്മയിൽ ഒരു പാട്ട്. ഓർമ്മയുടെ അറകളിൽ ഒളിഞ്ഞിരിക്കുന്ന പാട്ടുകൾ നിങ്ങൾക്കുമില്ലേ? അത്തരത്തിലുള്ള ഒരു ഗാനം ഒന്നോർത്തു നോക്കൂ, എന്നിട്ട് ആ ഓർമ്മയും പാട്ടും എഴുതി അയക്കൂ. പോസ്റ്റ് കാർഡിലോ വാട്സപ്പിലോ എഴുതി അയക്കാം. വിലാസം പറയാം. ഓർമ്മയിൽ ഒരു പാട്ട്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, മഞ്ചേരി കോളേജ് പി ഒ, മഞ്ചേരി, പിൻ 67612. വാട്സപ്പ് നമ്പർ പറയാം, 9495055600. നിർവഹണം മുനീർ ആമയൂർ, നിർവഹണ സഹായം ശാലിനി എസ്.

0: സമയം 4 മണി കഴിഞ്ഞ് 4 മിനിറ്റ്. മഞ്ചേരി എഫ് എമ്മിൽ ഇനി ഇതാ 4 മണിപ്പൂക്കൾ. വിജയപരാജയങ്ങൾ ജീവിതത്തിൽ സ്വാഭാവികം. വിജയത്തിൽ അഹങ്കരിക്കാതെയും പരാജയം ഹൃദയത്തിൽ കടക്കാതെയും സൂക്ഷിക്കുകയാണ് വേണ്ടത്. രണ്ടും നമ്മുടെ സ്വാഭാവിക താളം തെറ്റിക്കും. സക്സസ് ആൻഡ് ഫെയിലിയർ ആർ നാച്ചുറൽ ഇൻ ലൈഫ്. വി മസ്റ്റ് നോട്ട് ലെറ്റ് സക്സസ് ഗെറ്റ് ടു അവർ ഹെഡ് ഓർ ഫെയിലിയർ ഗെറ്റ് ടു അവർ ഹേർട്ട്. ബോത്ത് ക്യാൻ ത്രോ ഓഫ് അവർ നാച്ചുറൽ റിതം. നമുക്ക് തുടങ്ങാം 4 മണിപ്പൂക്കൾ. നമ്മളിപ്പോൾ ജിപേ ഉപയോഗിക്കാത്തവർ വിരളമാണ് അല്ലേ? ഗൂഗിൾ പേയിൽ എങ്ങനെയാണ് അക്കൗണ്ട് തുറക്കുക? ഡെബിറ്റ് കാർഡ് നമ്പർ നൽകാതെ അക്കൗണ്ട് തുടങ്ങാൻ പറ്റുമോ? ഇതാ മുനി രാമയൂർ പറഞ്ഞു തരുന്നു.
1: ഗൂഗിൾ പേയിൽ ഇപ്പോൾ ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസ് നൽകാതെ തന്നെ അക്കൗണ്ട് തുടങ്ങുവാൻ സാധിക്കും. ആധാർ നമ്പർ മാത്രം നൽകിയാൽ മതി. പക്ഷേ ഈ സൗകര്യം ഉപയോഗപ്പെടുത്തണമെങ്കിൽ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1, ആധാർ നമ്പർ മൊബൈൽ നമ്പറുമായി ബന്ധിപ്പിച്ചിരിക്കണം. 2, ആധാർ നമ്പർ ബാങ്ക് അക്കൗണ്ട് നമ്പരുമായി ബന്ധിപ്പിച്ചിരിക്കണം. ഇത് രണ്ടും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ ഗൂഗിൾ പേ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ആധാർ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. എന്നിട്ട് ആധാർ നമ്പർ നൽകി മൊബൈൽ നമ്പറിൽ ലഭിക്കുന്ന OTP ഉപയോഗിച്ച് അക്കൗണ്ട് തുടങ്ങുക.

പറ്റും. ഡെബിറ്റ് കാർഡ് വിവരങ്ങളൊന്നും പങ്കുവെക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. പിന്നെ ആധാറിലെ വിവരങ്ങൾ വെരിഫിക്കേഷൻ പ്രക്രിയയിൽ ഗൂഗിൾ പേക്ക് ലഭ്യമാകില്ല. കാരണം UIDAI വെബ്സൈറ്റിൽ വെച്ച് തന്നെയാണ് വെരിഫിക്കേഷൻ്റെ പ്രോസസ്സിംഗ് നടക്കുന്നത്. ഒരിക്കൽ കൂടി പറയാം, ആധാർ നമ്പർ മൊബൈൽ നമ്പരുമായും ബാങ്ക് അക്കൗണ്ടുമായും ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഡെബിറ്റ് കാർഡ് വിവരങ്ങൾ നൽകാതെ തന്നെ ആധാർ നമ്പർ മാത്രം ഉപയോഗിച്ച് ഗൂഗിൾ പേയിൽ അക്കൗണ്ട് തുടങ്ങാം. ഇതിനായി ഗൂഗിൾ പേയിൽ ആധാർ നമ്പർ മുഴുവനായി നൽകേണ്ടതില്ല, മറിച്ച് ആധാർ നമ്പറിൻ്റെ ആദ്യത്തെ 4 അക്കങ്ങൾ മാത്രം നൽകിയാൽ മതിയാകും.

0: സ്മാർട്ട് ഫോണുകളിൽ ഓഫറുകളുടെ പെരുമഴയുമായി മൈജിയിൽ ലാഭമഴ പെയ്യുന്നു.
1: ആപ്പിൾ ഐഫോൺ 13 കില്ലർ പ്രൈസിൽ 3000 രൂപ ബാങ്ക് ക്യാഷ് ബാക്ക്, കൂടാതെ ഗാലക്സി A37 വൻ വിലക്കുറവിൽ 36,499 രൂപയ്ക്ക്. ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഫോണിന് വെള്ളത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണവുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
0: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
3: മഴയും കണ്ട് ആസ്വദിച്ചിരിക്കുകയാണല്ലേ എങ്കിൽ കേട്ടോളൂ ചൂടോടെ ഒരു സൂപ്പർ ഓഫർ. പിട്ടാപ്പലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ നടക്കുന്നുണ്ടല്ലോ, അവിടെ ഈ സാറ്റർഡേ വാട്ടർ ഹീറ്റർ ആണ് താരം. പിട്ടാപ്പലിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ ഹീറ്റർ സെയിൽ. എല്ലാ വാട്ടർ ഹീറ്റർ പെർച്ചേസിനുമൊപ്പം 5 years പീസ് ഓഫ് മൈൻഡ് വാറന്റി, അതായത് 5 വർഷത്തെ കോംപ്രഹെൻസീവ് വാറന്റി ഫ്രീ ആണെന്ന്. ലീഡിംഗ് ബ്രാൻഡുകൾ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോ തണുപ്പൊക്കെ മാറ്റി വെച്ച് നേരെ വിട്ടോ പിട്ടാപ്പലിൽ ഏജൻസീസിലേക്ക്.
4: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
5: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
6: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
7: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
6: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
7: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
8: ഉപഭോക്തൃ കോടതികൾ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട് അല്ലേ? ധാരാളം വിധിന്യായങ്ങൾ സാധാരണക്കാർക്ക് ഉപകാരപ്രദമായിട്ടുമുണ്ട്. പെരുമ്പടപ്പ് സ്വദേശിക്ക് സ്വകാര്യ ആശുപത്രിയിൽ നിന്നുമുണ്ടായ ചികിത്സാ പിഴവിന് നഷ്ടപരിഹാരം നൽകണമെന്ന ഉപഭോക്തൃ കോടതിയുടെ വിധിന്യായം ഇന്ന് ജാഗ്രതയിൽ പ്രതിപാദിക്കുന്നു. കേട്ടോളൂ.
9: ഉപഭോക്തൃ കോടതികൾ സാധാരണക്കാർക്കായി നിലകൊള്ളുന്ന ഒരു സംവിധാനമാണ്. ഒരാൾ പണം നൽകി ഒരു സാധനമോ സേവനമോ വാങ്ങുമ്പോൾ അതിൽ വഞ്ചിക്കപ്പെടുകയോ ഗുണനിലവാരമില്ലായ്മ അനുഭവപ്പെടുകയോ ചെയ്താൽ പരിഹാരം തേടാൻ ഈ കോടതികളെ സമീപിക്കാം. ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഉണ്ടായ ചികിത്സാ പിഴവിന് നഷ്ടപരിഹാരം നൽകണമെന്ന ഉപഭോക്തൃ കോടതിയുടെ വിധിന്യായമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. പെരുമ്പടപ്പ് സ്വദേശിയാണ് പരാതിക്കാരൻ. രാത്രി വീണ് പരിക്ക് പറ്റിയതിനെ തുടർന്നാണ് ഉമ്മയെ പെരുമ്പടപ്പിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. എക്സ്റേ എടുത്ത ശേഷം കുഴപ്പമില്ലെന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയും ചെയ്തു. 2 ദിവസത്തിന് ശേഷം വേദനയ്ക്ക് കുറവില്ലാത്തതിനാൽ വീണ്ടും ആശുപത്രിയിലെത്തിച്ചു. തുടർന്നുള്ള പരിശോധനയിൽ തുടയെല്ല് പൊട്ടിയതായി കണ്ടെത്തി. ഉടൻ അഡ്മിറ്റ് ചെയ്ത് കാനുല വഴി മരുന്ന് നൽകി. പിന്നീട് കാനുല വെച്ച കൈ പൂർണമായും പഴുത്തതിനെ തുടർന്ന് രക്തം പരിശോധിച്ചപ്പോഴാണ് രോഗി പ്രമേഹ ബാധിതയാണെന്ന് കണ്ടെത്തുന്നത്. 10 ദിവസം ആശുപത്രിയിലെ കിടത്തി ചികിത്സ ഫലം കാണാത്തതിനാൽ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ചികിത്സയ്ക്ക് ശേഷം ഡിസ്ചാർജ് ചെയ്തെങ്കിലും 1 മാസത്തിന് ശേഷം രോഗി മരണപ്പെട്ടു. തുടർന്നാണ് ചികിത്സാ വീഴ്ചയ്ക്കെതിരെ മലപ്പുറം ഉപഭോക്തൃ കമ്മീഷനിൽ പരാതി നൽകിയത്. കമ്മീഷൻ പരാതിക്കാരന് പുറമെ 2 ഡോക്ടർമാരെയും വിസ്തരിച്ചു. പ്രമേഹബാധിതയാണ് രോഗിയെന്ന് മനസ്സിലാക്കാതെയുള്ള ചികിത്സയും അശ്രദ്ധയും കമ്മീഷൻ കണ്ടെത്തി. മരണകാരണം ചികിത്സാ പിഴവായിരുന്നില്ലെങ്കിലും രോഗിയെ മരണത്തോടടുപ്പിക്കാൻ ചികിത്സ നിമിത്തമായെന്ന് കമ്മീഷൻ വിധിയിൽ പറയുന്നു. ചികിത്സാ ചെലവ് 173,700

36 രൂപയും നഷ്ടപരിഹാരമായി 3 ലക്ഷം രൂപയും കോടതി ചെലവായി 20,000 രൂപയും ഒരു മാസത്തിനകം ഹർജിക്കാരന് നൽകാൻ മലപ്പുറം ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ വിധിച്ചു. വീഴ്ച വന്നാൽ 9% പലിശയും നൽകണമെന്ന് ഉത്തരവിൽ പറയുന്നു.

0: കണ്ണങ്കണ്ടിയിൽ തകർപ്പൻ വേൾഡ് കപ്പ് ഓഫർ ആരംഭിച്ചിരിക്കുന്നു. ഗൃഹോപകരണങ്ങളും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സും വമ്പൻ ഓഫറുകളോടെ സ്വന്തമാക്കൂ.
1: ക്യാഷ് ബാക്ക്, പലിശരഹിത വായ്പ, തിരഞ്ഞെടുത്ത മോഡലുകൾക്ക് ഫ്രീ ഗിഫ്റ്റും നേടാം. കണ്ണങ്കണ്ടി.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
3: എന്നും രാവിലെ 8:30.
2: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
4: മൂന്ന് കോളേജിലെയും
5: ഡോണ്ട് വറി,
4: ഫീസ് നോക്ക്.
6: എന്തുണ്ട് വിശേഷം?
4: എന്തുപറ്റി?
5: ഫീസിന്റെ ടെൻഷൻ.
6: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസിയായി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പോ അതവിടെ സ്വീറ്റ്സ്.
7: RBI പറയുന്നു,
8: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
9: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15.
10: മുട്ടിന് മാത്രമല്ല നമ്മുടെ കൈ കാല് എന്ന് വേണ്ട, അസ്ഥി സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ശാശ്വത പരിഹാരം.
11: സമയം 4 മണി കഴിഞ്ഞ് 12:27.
12: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
13: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
12: രാവിലെ 8:23.
13: പ്രായോജകർ,
12: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
13: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.

0: ഈ വേൾഡ് കപ്പ് തോഷിബ എൽഇഡി ടിവിയോടൊപ്പം ആഘോഷിക്കൂ.
1: ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ തലസ്ഥാനമായ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന തോഷിബ എൽഇഡി ടിവി തകർപ്പൻ വേൾഡ് കപ്പ് ഓഫറുകളോടെ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
2: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
3: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്ത് വരല്ലേ. കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തെ പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തെ പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
2: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
3: കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.

0: നമ്മൾ ജോലി ചെയ്യുന്ന ഫാക്ടറികൾ, അവിടുത്തെ കെമിക്കൽ, പുക ഇതൊക്കെ ശ്വസിക്കുമ്പോൾ ക്യാൻസർ വരാം. ശ്വാസകോശത്തിലെ ഇൻഫെക്ഷനുകളും അർബുദം വരാൻ സാധ്യത ഉണ്ട്. ജീവിതശൈലി ഒരുപക്ഷെ ശ്വാസകോശ അർബുദത്തിന് കാരണമായേക്കാം. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ശ്വാസകോശ രോഗ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ പി വരദ സംസാരിക്കുന്നു. ശ്വാസകോശ അർബുദം ഉണ്ടാകാനുള്ള കാരണങ്ങൾ കേട്ടോളൂ.
1: ഫാക്ടറികളിൽ നിന്നും വരുന്ന പുക, ഇതിൽ പലതും ക്യാൻസർ ഉണ്ടാക്കാൻ കാരണമുള്ളതാണ്. വീടിന് പരിസരത്തും മറ്റും നമ്മൾ പ്ലാസ്റ്റിക്കോ മറ്റോ കത്തിക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന വാതകങ്ങളിൽ പലതും ശ്വാസകോശാർബുദത്തിന് കാരണമാണ്. മറ്റൊന്ന് ഒക്യുപ്പേഷണൽ എക്സ്പോഷർ, അതായത് നമ്മൾ തൊഴിലിടങ്ങളിൽ നിന്നും മറ്റും പല കെമിക്കലുകളും അല്ലെങ്കിൽ രാസപദാർത്ഥങ്ങളുമായി സമ്പർക്കം വരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ആസ്ബസ്റ്റോസ്. ആസ്ബസ്റ്റോസ് ഷീറ്റ് വർക്ക്, പ്ലംബിംഗ്, പൈപ്പ് ഫിറ്റിംഗ്, ഇൻസുലേഷൻ വർക്ക്, ഷിപ്പ് യാർഡ് വർക്കർ, ഇവരിലൊക്കെയാണ് ആസ്ബസ്റ്റോസിന്റെ ഉപയോഗം കൂടുതലായി കാണുന്നത്. ഇവർക്ക് ശ്വാസകോശാർബുദത്തിനു പുറമെ ശ്വാസകോശത്തെ ആവരണം ചെയ്യുന്ന പ്ലൂറയിൽ ബാധിക്കുന്ന ക്യാൻസർ, മാലിഗ്നന്റ് മീസോത്തീലിയോമ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. നമ്മൾ ഇതുമായുള്ള സമ്പർക്കം കഴിഞ്ഞതിനും വർഷങ്ങൾക്ക് ശേഷം, ചിലപ്പോൾ ദശാബ്ദങ്ങൾക്ക് ശേഷമായിരിക്കും രോഗലക്ഷണങ്ങൾ കണ്ടുവരുന്നത്. പിന്നെ ജലമലിനീകരണം, അതായത് ആഴ്സനിക് അടങ്ങിയ കുടിവെള്ളം തുടർച്ചയായി ഉപയോഗിക്കുന്നത് ക്യാൻസറിന് കാരണമാകുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ റഡോൺ വാതകത്തിന്റെ എക്സ്പോഷർ, അതായത് കെട്ടിടങ്ങളിലും വിള്ളലുകളിലും മണ്ണിലുമൊക്കെ വരുന്ന ഒരുതരം വാതകമാണത്. അതിന്റെ അളവ് ഒരു പ്രത്യേക പരിധിയിൽ കൂടുതലായി തുടർച്ചയായി സമ്പർക്കത്തിൽ വരുമ്പോൾ ക്യാൻസർ റിസ്ക് കൂടുതലാണെന്ന് പറയുന്നു. മറ്റൊന്ന് മറ്റ് ചികിത്സകളുടെ ഭാഗമായോ മറ്റോ ഉണ്ടാകുന്ന റേഡിയേഷൻ എക്സ്പോഷർ, റേഡിയേഷൻ ചികിത്സയുടെ ഭാഗമായി അത് ഒരു ക്യാൻസർ സാധ്യത കൂട്ടുന്നു. ഇത് ശ്വാസകോശാർബുദം മാത്രമല്ല മറ്റു പല അർബുദങ്ങൾക്കും കാരണമാണെന്നും പറയപ്പെടുന്നു. പിന്നെയുള്ളത് ശ്വാസകോശത്തിൽ വരുന്ന ഇൻഫെക്ഷനുകൾ, ചില ബാക്ടീരിയൽ ഇൻഫെക്ഷനുകൾ, വൈറൽ ഇൻഫെക്ഷനുകൾ, ഫംഗൽ ഇൻഫെക്ഷനുകൾ, ട്യൂബർകുലോ

0: ഇതൊന്നും ഇല്ലാത്ത ഒരാളേക്കാൾ കൂടുതൽ ഈ അസുഖങ്ങളുള്ള ആൾക്കാർക്ക് അർബുദം വരാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റൊന്ന് മറ്റ് ശ്വാസകോശ രോഗങ്ങൾ, അതായത് പുകവലിക്കുന്നവർക്കുണ്ടാകുന്ന COPD. COPD ഉള്ള ഒരു വ്യക്തിക്ക് COPD ഇല്ലാത്ത ഒരാളേക്കാൾ കൂടുതൽ അർബുദ സാധ്യത കൂടുതലാണ്. പിന്നെ ശ്വാസകോശം ചുരുങ്ങുന്ന അസുഖങ്ങളായ ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസസ്, പിന്നെ TB മൂലം ഉണ്ടാകുന്നതോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങളോ ശ്വാസകോശത്തിലുണ്ടാകുന്ന ഫൈബ്രോസിസ്, ഇത്തരം പ്രശ്നങ്ങളൊക്കെയുള്ള ആളുകൾക്ക് അർബുദ സാധ്യത കൂടുതലാണ്. മറ്റൊന്ന് ജീവിതശൈലി, വ്യായാമക്കുറവും നമ്മുടെ ആഹാര രീതിയിൽ കൂടുതലായി റെഡ് മീറ്റും പച്ചക്കറികളും പഴങ്ങളും കുറഞ്ഞതുമായിട്ടുള്ള ആഹാര രീതി അർബുദത്തിന് കാരണമാണ്. മറ്റൊന്ന് പ്രധാനപ്പെട്ടതാണ് എങ്കിലും നമുക്ക് മാറ്റം വരുത്താൻ പറ്റാത്ത രണ്ട് കാര്യങ്ങൾ, ഒന്ന് പാരമ്പര്യം, മറ്റൊന്ന് പ്രായം. പ്രായം കൂടുന്നതിനനുസരിച്ച് അർബുദ സാധ്യത കൂടുന്നു. പാരമ്പര്യമായി ശ്വാസകോശാർബുദമുള്ള ഒരു വ്യക്തിക്ക് അത് ഇല്ലാത്ത ഒരു വ്യക്തിയേക്കാൾ ഈ ബാഹ്യമായ എക്സ്പോഷറുകൾ കൂടുതലാണെങ്കിൽ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളിൽ ഏജൻസീസ്.
2: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളിൽ ഏജൻസീസ്.
3: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യജാലകം, ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10.
4: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
5: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
3: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ 2 ചാവക്കാട്.
6: ഈ മഴക്കാലത്ത് ലാഭത്തിന്റെ പെരുമഴ പെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ?
7: നമ്മുടെ മൈജിയിൽ, അല്ലാതെ എവിടെ?
6: നിങ്ങളുടെ മഴക്കാല ഷോപ്പിംഗ് ആഘോഷമാക്കാൻ മൈജി ലാഭമഴ.
7: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും വമ്പൻ വിലക്കുറവ്, ക്യാഷ് ബാക്കും കോംബോ ഗിഫ്റ്റുകളും.
6: മൈജി ലാഭമഴ ഇപ്പോൾ മൈജിയുടെ എല്ലാ ഷോറൂമുകളിലും.
7: TNC Apply.

0: സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8-5
1: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി ഫോൺ 9495777174.
2: മഞ്ചേരി എഫ് എം സമയം 4 കഴിഞ്ഞ് 19 മിനിറ്റ്.
3: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ
4: ഇന്നത്തെ ഗാനം
3: എന്നും രാവിലെ 7:35
4: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ
3: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
5: കണ്ണങ്ങണ്ടയിൽ നിന്നും 65-inch വലിയ LED TV സ്വന്തമാക്കൂ. സ്റ്റേഡിയത്തിലെ ആരവങ്ങളുടെ ആവേശത്തിനിർപ്പിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ കാണൂ.
6: EMI വെറും 3,990 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണങ്ങണ്ടി സന്ദർശിക്കൂ.
7: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
8: എന്നും രാവിലെ 7
7: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
8: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: 4 മണിപ്പൂക്കളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിനി AKC നടരാജൻ ക്ലാരിനെറ്റിൽ വായിച്ച ഒരു കൃതി കേൾക്കാം. അലയിപ്പായുതേ കണ്ണ, ഊത്തുകാട് വെങ്കട സുബയ്യർ കൃതി. കാനഡരാഗം ആദിതാളം. കാളഹസ്തി കെ മുനികുമാർ നാദസ്വരം. നാംഗൂർ NK ശെൽവഗണപതി തവിൽ എന്നിവർ പക്കമേളമൊരുക്കുന്നു. കേൾക്കാം നമുക്ക്.

0: മഞ്ചേരി എഫ് എം സമയം 4 മണി കഴിഞ്ഞ് 26 മിനിറ്റും 52 സെക്കൻഡും.
1: ഈ മഴക്കാലത്ത് മൈജി ഷോറൂമുകളിൽ ഓഫറുകളുടെ പേരുമഴയുമായി ലാഭമഴ പെയ്യുന്നു.
2: ഗാലക്സി S25, ഓപ്പോ, റെഡ്മി, റെഡ്മി നോട്ട്, വിവോ X300 സീരീസ് സ്മാർട്ട് ഫോണുകൾ. മൈജിയുടെ സ്പെഷ്യൽ പ്രൈസ് EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, UPI ക്യാഷ് ബാക്ക് ഓഫറുകൾ.
1: ഐപാഡ് കില്ലർ പ്രൈസിൽ ലഭിക്കുമ്പോൾ ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഫോണിന് വെള്ളത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണവുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാൻ.
3: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
4: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
3: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ഫോൺ 9744555-0424.
5: മഴയും കണ്ട് ആസ്വദിച്ചിരിക്കുകയാണല്ലേ എങ്കിൽ കേട്ടോളൂ ചൂടോടെ ഒരു സൂപ്പർ ഓഫർ. പിട്ടാപ്പളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ നടക്കുന്നുണ്ടല്ലോ, അവിടെ ഈ സാറ്റർഡേ വാട്ടർ ഹീറ്റർ ആണ് താരം. പിട്ടാപ്പളിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ ഹീറ്റർ സെയിൽ. എല്ലാ വാട്ടർ ഹീറ്റർ പർച്ചേസിനുമൊപ്പം 5 years പീസ് ഓഫ് മൈൻഡ് വാറന്റി, അതായത് 5 വർഷത്തെ കോംപ്രഹെൻസീവ് വാറന്റി ഫ്രീ ആണെന്ന്. ലീഡിംഗ് ബ്രാൻഡുകൾ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോ തണുപ്പൊക്കെ മാറ്റി വെച്ച് നേരെ വിട്ടോ പിട്ടാപ്പളിൽ ഏജൻസീസിലേക്ക്.
6: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യ ജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10 എസ്റ്റോക്ക് റെഡി ഹോസ്പിറ്റൽ, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
0: 4 മണിപ്പൂക്കളിൽ ഇനി കാർഷിക രംഗത്തെ അറിയിപ്പുകളുമായി കാർഷിക വൃത്താന്തം.
7: സബ്സിഡി വളം വിതരണ സംവിധാനം കൂടുതൽ സുതാര്യവും ചിട്ടയായതും കർഷക കേന്ദ്രീകൃതവും ആവശ്യാനുസൃതമുള്ളതുമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫെർട്ടിലൈസേഴ്സും ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർസും സംയുക്തമായി ഫ്രെയിംവർക്ക് ഫോർ ഫെർട്ടിലൈസർ സെയിൽസ് FFS എന്ന പേരിൽ പുതിയ ഒരു ഡിജിറ്റൽ സംവിധാനം വികസിപ്പിച്ച് നടപ്പിലാക്കാൻ തീരുമാനിച്ചു. പ്രത്യേക FFS ആപ്പിലൂടെ ലഭ്യമാവുന്ന QR കോഡ് ടോക്കൺ മുഖേന കർഷകർക്ക് വളം വാങ്ങാം. പൈലറ്റ് അടിസ്ഥാനത്തിൽ കേരളത്തിൽ ആലപ്പുഴ, പാലക്കാട് എന്നീ ജില്ലകളിൽ ഈ മാസം 15 മുതൽ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി ആലപ്പുഴ, പാലക്കാട് ജില്ലകളിലെ എല്ലാ കർഷകരും വളം ചില്ലറ വിൽപ്പനക്കാരും അതത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടണം. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ കാർഷിക വിളകളിലെ പ്രജനന രീതികൾ, ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ് എന്ന വിഷയത്തിൽ ഈ മാസം 23-24 തീയതികളിലായി 2 ദിവസത്തെ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് സമയങ്ങളിൽ 8547070773 അല്ലെങ്കിൽ 04872370773 എന്നീ നമ്പറുകളിൽ ഈ മാസം 22-ാം തീയതിക്കുള്ളിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യാം. 1100 രൂപയാണ് പരിശീലന ഫീസ്. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം: 8547070773, 04872370773. കേരള കാർഷിക സർവകലാശാല നടത്തിവരുന്ന അഗ്രികൾച്ചറൽ സയൻസസ്, ഓർഗാനിക് അഗ്രികൾച്ചർ എന്നീ ദ്വിവത്സര ഡിപ്ലോമ കോഴ്സുകളിലേക്ക് 26-27 അധ്യയന വർഷത്തേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ അടുത്ത മാസം 2 വരെ സമർപ്പിക്കാം. വിശദവിവരങ്ങൾക്ക് www.admission.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. ഫോൺ നമ്പർ പറയാം: 04872438139. ആവർത്തിക്കാം: 04872438139. കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ കാർഷിക ആനുകൂല്യങ്ങളും കാലതാമസമില്ലാതെ കർഷകരിലേക്ക് എത്തിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന

0: സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന അഗ്രി സ്റ്റാക്ക് കർഷക രജിസ്ട്രി ഡിജിറ്റൽ തിരിച്ചറിയൽ പദ്ധതിയിൽ സംസ്ഥാനത്തെ മുഴുവൻ കർഷകരും രജിസ്റ്റർ ചെയ്യണമെന്ന് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് അറിയിച്ചു. ആദ്യഘട്ടത്തിൽ കൃഷിഭവനുകൾ വഴിയായിരുന്നു അഗ്രി സ്റ്റാക്കിൽ രജിസ്റ്റർ ചെയ്തിരുന്നത്. നിലവിൽ സ്വന്തമായി ഭൂമിയുള്ള കർഷകർക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഏകീകൃത കർഷക ID ലഭിക്കും. ഈ ID ഉണ്ടെങ്കിൽ മാത്രമേ ഭാവിയിൽ കേന്ദ്ര സർക്കാരിന്റെ കാർഷിക ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ. അതിനാൽ കർഷക രജിസ്ട്രിയിലെ രജിസ്ട്രേഷൻ എല്ലാ കർഷകരും പൂർത്തീകരിക്കണം. കർഷകർക്ക് തങ്ങളുടെ ആധാർ കാർഡ്, ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ, ഭൂമിയുടെ രേഖകളായ കരമടച്ച രസീതി, പോക്കുവരവ് രേഖകൾ എന്നിവയുമായി അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുകൾ അല്ലെങ്കിൽ കൃഷിഭവനുകൾ വഴിയും ഫാർമർ ID രജിസ്റ്റർ ചെയ്യാം. തുടർന്ന് റവന്യൂ വകുപ്പിന്റെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കർഷക ID ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടാം.
1: ആയിഷ ഗർഭിണിയാണോലേ?
2: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
1: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
3: ഹാ, അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
1: തന്നെയോ? അതേതായാലും നന്നായി.
3: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്. ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
4: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: ൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
6: ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ തലസ്ഥാനമായ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന തോഷിബ LED TV തകർപ്പൻ വേൾഡ് കപ്പ് ഓഫറുകളോടെ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
7: പത്രങ്ങൾ വീട്ടിലെത്തും മുന്നേ കേൾക്കൂ പത്രവാർത്തകൾ.
8: ദൃഷ്ടി എന്നും രാവിലെ 6:35. പ്രായോജകർ അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി, എടപ്പാൾ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
9: ഇനി ഫാദർ ആബിൽ സംഗീതം നൽകി ആന്റണി കെ എഴുതി യേശുദാസ് പാടിയ ഒരു ഗാനം, ഈശ്വരനെ തേടി എന്ന ആൽബത്തിൽ നിന്നും.

0: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻറ്,
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്. സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി കാവിധാര.
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45.
0: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
2: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
3: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: ലാപ്ടോപ്പ് അല്ലേ, കണ്ണങ്കണ്ടിയിൽ പോയാൽ മതി. 39,990 രൂപയ്ക്ക് i3 ലാപ്ടോപ്പ് വാങ്ങാം. പിന്നെ ഐഫോൺ 17 24 മാസം EMI സ്വന്തമാക്കാം.
5: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
6: ആസ്ത്മ രോഗവും ഹോമിയോപ്പതി ചികിത്സയും. രോഗിയെ പൂർണ്ണ ആരോഗ്യവാനാക്കുക എന്നതാണ് ഹോമിയോപ്പതി ചികിത്സയുടെ ഉദ്ദേശം. എന്താണ് ആസ്ത്മ? ആസ്മ നമ്മുടെ ദൈനംദിന ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു? എന്താണ് ഇവയ്ക്കുള്ള ഹോമിയോ ചികിത്സ? ഇതേക്കുറിച്ച് നമുക്കറിയാം. പറഞ്ഞു തരുന്നത് വാഴയൂർ ഗവൺമെന്റ് ഹോമിയോപ്പതി ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസറും മലപ്പുറം ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ആസ്ത്മ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിന്റെ കൺവീനറുമായി ഡോക്ടർ ബേബി സന്തോഷ്.
7: 18-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ഡോക്ടർ സാമുവൽ ഹാനിമാൻ സ്ഥാപിച്ച ഹോമിയോപ്പതി വൈദ്യശാസ്ത്രം ഇന്ന് മരുന്നുകൾ കൊണ്ട് ഭേദമാക്കാവുന്ന രോഗങ്ങളുടെ ചികിത്സയിൽ മുൻനിര സ്ഥാനം കൈവരിച്ചിരിക്കുന്നു. രോഗത്തിൻ്റെ അടിസ്ഥാന കാരണങ്ങളിൽ മാറ്റം വരുത്തി രോഗിയെ പൂർണ്ണ ആരോഗ്യവനാക്കുക എന്നതാണ് ഹോമിയോപ്പതിയുടെ കാതലായ തത്വം. ഹോമിയോപ്പതി ഔഷധങ്ങൾ കുട്ടികളുടെ രോഗപ്രതിരോധ ശക്തിയെ വർദ്ധിപ്പിക്കുകയും രോഗാവസ്ഥയെ പെട്ടെന്ന് തരണം ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യും. രോഗം ഒരവയവത്തെ മാത്രമല്ല ബാധിക്കുന്നത്, മറിച്ച് രോഗിയെ മൊത്തമായാണ് ബാധിക്കുന്നത്.

0: ആയതിനാൽ രോഗിയുടെ ശാരീരികവും മാനസികവും വൈകാരികവുമായ എല്ലാ പ്രയാസങ്ങളും കണക്കിലെടുത്താണ് ഹോമിയോപ്പതിയിൽ ഔഷധനിർണയം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ രോഗിയെ നേരിട്ട് കണ്ട് വിശദമായി പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. ആസ്മ പലപ്പോഴും നിരുപദ്രവകരമാണെങ്കിലും ശ്വാസതടസ്സം തുടങ്ങിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അതീവ ഗുരുതരമാകുന്ന വിഭാഗം ആസ്മയും ചിലരിൽ കാണപ്പെടുന്നുണ്ട്. നെഞ്ചിലെ അസഹനീയമായ ടൈറ്റ്നസ് അഥവാ ഇറുക്കം, അസ്വസ്ഥത, നേരിയ ഒരു ശ്വാസനാളിയിലൂടെ ശ്വാസമെടുക്കുന്നത് പോലുള്ള പ്രയാസം, നെഞ്ചിനകത്ത് അതിയായ സമ്മർദ്ദം എന്നീ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ ഇത്തരം രോഗികളെ ഉടൻ തന്നെ ആശുപത്രിയിലെത്തിക്കണം. അതുപോലെ ആസ്മ രോഗികൾക്ക് COVID-19 വന്നാൽ രോഗം സങ്കീർണമാകാൻ ഇടയുണ്ട് എന്ന കാര്യവും ശ്രദ്ധിക്കേണ്ടതാണ്. ആസ്മ രോഗം രോഗികളുടെ ദൈനംദിന ജീവിതത്തെ സാരമായി ബാധിക്കുകയും പൊതുവിലുള്ള ആരോഗ്യസ്ഥിതിയിലും ആയുർദൈർഘ്യത്തിലും വിപരീത ഫലം സൃഷ്ടിച്ച് പൊതുജനാരോഗ്യത്തെയും സാമ്പത്തിക സ്ഥിതിയെയും മോശമായി ബാധിക്കുകയും ചെയ്യുന്നു എന്നത് പരിഗണിച്ചുകൊണ്ട് കേരള സർക്കാർ ഹോമിയോപ്പതി വകുപ്പ് മിക്ക ജില്ലകളിലും അലർജി ആസ്മ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. മലപ്പുറത്ത് മുണ്ടുപറമ്പിൽ സ്ഥിതി ചെയ്യുന്ന ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ 1998 ആരംഭിച്ച അലർജി ആസ്മ സ്പെഷ്യാലിറ്റി ക്ലിനിക്ക് ആഴ്ചയിൽ 6 ദിവസവും തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ OP സേവനം നൽകി വരുന്നുണ്ട്. ബുധനാഴ്ചകളിൽ 2 ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്. OP സേവനത്തിന് പുറമെ മികച്ച രീതിയിലുള്ള ലാബ് ടെസ്റ്റുകളും ആസ്മയ്ക്കുള്ള PFT പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ്, സ്പൈറോമെട്രി, ഓക്സിമെട്രി തുടങ്ങിയ സ്പെഷ്യൽ ടെസ്റ്റുകളും ഇവിടെ നടത്തപ്പെടുന്നുണ്ട്. കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന രോഗികൾക്ക് കിടത്തി ചികിത്സയ്ക്കുള്ള സൗകര്യവുമുണ്ട്.
1: കിച്ചണിൽ ഓഫറുകളുടെ ചൂടൻ മഴയുമായി മൈജി ലാഭമഴയെത്തി.
2: കിച്ചൺ അപ്ലയൻസുകളിൽ 70%
1: ഇൻവെർട്ടർ, ബാറ്ററി കോംബോ, അത്യുഗൻ ക്യാഷ് ബാക്ക് ഓഫറിൽ
2: ചിമ്മിനി ഹബ് കോംബോക്കൊപ്പം മിക്സർ ഗ്രൈൻഡർ,
1: മിക്സർ ഗ്രൈൻഡറിനൊപ്പം ഇലക്ട്രിക് കെറ്റിൽ സമ്മാനം.
2: അപ്പച്ചട്ടി വാങ്ങാം 299 രൂപയ്ക്ക്. മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
1: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
3: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊരുമ എന്നും രാവിലെ 7:55.
4: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510 7333.

0: തിയേറ്റർ, ബ്ലൂടൂത്ത് സ്പീക്കർ, പവർ ബാങ്ക് എന്നിവയിൽ സൂപ്പർ ഓഫറുകളുമായി മൈജി ലാഭമഴ.
1: 77% ഓഫിൽ ഹോം തിയേറ്റർ,
0: ബ്ലൂടൂത്ത് സ്പീക്കറുകൾക്ക് 53% വരെ വിലക്കുറവ്.
1: ഇയർബഡ്സ്, പവർ ബാങ്ക്, സ്മാർട്ട് വാച്ച് എന്നിങ്ങനെ എല്ലാത്തിലും സൂപ്പർ വിലക്കുറവ്.
0: മൈജി ലാഭമഴ ഇപ്പോൾ മൈജിയുടെ എല്ലാ ഷോറൂമുകളിലും.
1: ടിഎൻജി അപ്ലൈ.

0: സുൽത്താന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10
1: ഗർഭസ്ഥ ശിശു വൈകല്യം നേരത്തെ കണ്ടെത്താം. പ്രശസ്തരായ റേഡിയോളജിസ്റ്റുകൾ നേതൃത്വം നൽകുന്ന ഫീറ്റൽ മെഡിസിൻ വിഭാഗം.

0: പ്രപഞ്ച സൃഷ്ടിയിൽ സ്ത്രീക്കും പുരുഷനും ഒരേ സ്ഥാനമാണ് ഉള്ളത്. സ്നേഹവും ത്യാഗവും സഹനവും സംരക്ഷണവുമെല്ലാം നിറഞ്ഞ പകരം വയ്ക്കാനില്ലാത്ത നാമം അതാണ് അമ്മ. ശരിക്കും അമ്മയുടെ ഒരു ഭാഗം തന്നെയല്ലേ നമ്മൾ മക്കൾ. മാതൃദേവോ ഭവ. ഉപനിഷത് വചനം സ്മരിച്ചുകൊണ്ട് ഇതാ സിന്ധു സുധീറിൻ്റെ സദ്വചനങ്ങൾ ശ്രദ്ധിച്ചാലും.
1: എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവതാഹ്. എവിടെയൊക്കെ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നു അവിടെ ദേവതകൾ വിഹരിക്കപ്പെടുന്നു എന്നാണ് പുരാണങ്ങളിൽ പറയപ്പെടുന്നത്. അതായത് സ്ത്രീകളെ ബഹുമാനിക്കുന്ന സമൂഹത്തിന് സുഖസമൃദ്ധിയുണ്ടാകുമെന്ന് സാരം. സ്ത്രീ പുരുഷന്റെ വാമഭാഗവും പുരുഷൻ സ്ത്രീയുടെ ദക്ഷിണഭാഗവുമാണ് അലങ്കരിക്കപ്പെടുന്നത്. പ്രപഞ്ച സൃഷ്ടിയിൽ തുല്യസ്ഥാനമാണ് സ്ത്രീക്കും പുരുഷനുമുള്ളതെന്നർത്ഥം. ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി. ലക്ഷ്മണനോട് ശ്രീരാമൻ പറയുന്ന ഈ വരികൾ ചിരസ്ഥായിയായ ആപ്തവാക്യം തന്നെയാണ്. അതായത് അമ്മയും ജന്മഭൂമിയും സ്വർഗത്തെക്കാളും മഹത്വമുള്ളതാണെന്ന് സാരം. അമ്മയല്ലാതൊരു ദൈവം

0: ദൈവമുണ്ടോ, അതിലും വലിയൊരു കോവിലുണ്ടോ? ശ്രീകുമാരൻ തമ്പിയുടെ ഈ വരികൾ ശ്രദ്ധിക്കൂ. സ്നേഹവും ത്യാഗവും സഹനവും സംരക്ഷണവുമൊക്കെ നിറഞ്ഞ, പകരം വെക്കാനാവാത്ത അമ്മയെന്ന കൺകണ്ട ദൈവത്തിന്റെ മഹത്വമാണിവിടെ കവി വർണ്ണിക്കുന്നത്. അമ്മയുടെ മടിയിൽ ഉറങ്ങുന്ന കുഞ്ഞാണ് ഏറ്റവും വലിയ സമാധാനി എന്നാണ് മഹാകവി ടാഗോർ പറഞ്ഞിട്ടുള്ളത്. ഒരിക്കൽ അക്ബർ ചക്രവർത്തിയുടെ അടുത്ത് ഒരു കുഞ്ഞിനെയും കൊണ്ട് രണ്ട് സ്ത്രീകൾ വന്ന കഥ എവിടെയോ വായിച്ചതായി ഓർക്കുന്നു. രണ്ടുപേരും അവരുടെ സ്വന്തം കുട്ടിയാണെന്നായിരുന്നു തർക്കം. ഒടുവിൽ ചക്രവർത്തി കുട്ടിയെ മുറിച്ചു ഭാഗിക്കാമെന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞിന്റെ യഥാർത്ഥ അമ്മ കരഞ്ഞുകൊണ്ട് തനിക്ക് കുട്ടിയെ വേണ്ടെന്ന് പറഞ്ഞതിൽ നിന്നാണ് യഥാർത്ഥ അമ്മയ്ക്ക് കുഞ്ഞിനെ നൽകാൻ ചക്രവർത്തിക്ക് കഴിഞ്ഞത്. സ്വന്തം അമ്മയ്ക്ക് ഒരിക്കലും തന്റെ മക്കൾ വേദനിക്കുന്നത് കണ്ടു നിൽക്കാൻ കഴിയില്ല എന്നാണ് ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മക്കൾ എത്ര വലിയ തെറ്റ് ചെയ്താലും അമ്മയുടെ കോടതിയിൽ ശിക്ഷയില്ല. അവിടെയൊക്കെ ഏറ്റവും വലിയ ആശ്വാസ കേന്ദ്രമാണ് അമ്മ. ശരീരത്തിന്റെ ഒരു ഭാഗം തന്നെ നൽകി വളർത്തി വലുതാക്കുമ്പോൾ അമ്മയുടെ ശരീരത്തിന്റെ ഭാഗം തന്നെയാവുകയാണ് മക്കൾ. തൊട്ടിലാട്ടുന്ന കൈകളാണ് ലോകം ഭരിക്കുന്നതെന്ന പഴമൊഴി തന്നെ നോക്കൂ അമ്മയെന്ന വാക്കിനെ അന്വർത്ഥമാക്കുകയാണിവിടെ. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന എബ്രഹാം ലിങ്കൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠശാല മാതാവായിരുന്നു എന്നാണ്. എല്ലാ വിശുദ്ധ ഗ്രന്ഥങ്ങളിലും അമ്മയെ ബഹുമാനിക്കാനാണ് പറയുന്നത്. മാതൃദേവോ ഭവ എന്ന ഉപനിഷത് വാക്യം തന്നെ എല്ലാ ഗുണങ്ങളും അമ്മയിൽ സമ്മേളിക്കുന്നു. സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ക്ഷമയുടെയും മൂർത്തിമദ്ഭാവമാണ് അമ്മ എന്നാണ് നമുക്ക് മനസ്സിലാക്കിത്തരുന്നത്. അമ്മയ്ക്ക് പകരമാവാൻ മറ്റൊരാളില്ല എന്ന് ധ്വനിപ്പിക്കുന്ന കൽപ്പറ്റ നാരായണൻ മാഷിന്റെ വരികൾ തന്നെ ശ്രദ്ധിക്കാം. അമ്മ മരിച്ചപ്പോൾ ആശ്വാസമായി, ഇനി എനിക്ക് അത്താഴപ്പക്ഷിണി കിടക്കാം, എത്തിയേടത്തുറങ്ങാം. ഞാൻ എത്തിയാൽ മാത്രം കെടുന്ന വിളക്ക് ഇന്നലെ കെട്ടു. വീടിന്റെ വിളക്കും ഐശ്വര്യവുമായ അമ്മയെന്ന തേജോമയ ദീപം കെട്ടാൽ അവിടമാകെ ഇരുട്ടു പരക്കും. തന്റെ കർമ്മമണ്ഡലം ത്യാഗരൂപിതമാകയാൽ പരീക്ഷണങ്ങളെ അതിജീവിച്ച് ജീവിതം തുടരുമ്പോൾ അവിടെ ആവശ്യമാകുന്ന വേളകളിൽ അംഗീകരിക്കപ്പെടാനും സാന്ത്വനമാകാനും ക്ഷമയോടെ കേട്ടിരിക്കാനും ഓരോ മക്കൾക്കും കഴിയട്ടെ.
1: ഇനി പ്രിയ സഹോദരിമാർ പാടിയ ഒരു കൃതി ബ്രോചേവാരവരുര, കമസ്രാഗം ആദിതാളം, മൈസൂർ വാസുദേവാചാർ കൃതി.

0: അങ്ങനെ ഇന്നത്തെ നാല് മണിപ്പൂക്കൾ ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും ശുഭദിനം, ശുഭസായാഹ്നം നേരുന്നു.
1: FM പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് തുടക്കമായി. ഫ്രാൻസുമായുള്ള സാമ്പത്തിക സാംസ്കാരിക ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും സ്ലോവാക്യയുമായുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിലും സന്ദർശനം സഹായകമാകുമെന്ന് പ്രധാനമന്ത്രി. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടന്ന 158-ാമത് റെഗുലർ കോഴ്സിന്റെയും 141-ാമത് ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിന്റെയും പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പങ്കെടുത്തു. കേരളത്തിൽ നിപ ഷിഗല്ല ജാഗ്രത തുടരുന്നു. സംസ്ഥാനത്ത് നിപ വ്യാപനമുണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി. കോഴിക്കോട് ജില്ലയിലെ നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര സംഘം

0: എത്തി. ജില്ലയിൽ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് എല്ലാ നടപടികളും സ്വീകരിച്ചതായി മന്ത്രി എ പി അനിൽകുമാർ. സംസ്ഥാനത്ത് ഓർഡിനറി ബസുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് മറ്റന്നാൾ തുടക്കമാവും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. ലക്ഷദ്വീപിൽ പ്രതിഷേധ സമരങ്ങൾക്ക് 60 ദിവസത്തേക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് ക്രമസമാധാന പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനെന്ന് കളക്ടർ ശിവം ചന്ദ്ര. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇടുക്കി കഞ്ഞിക്കുഴയിൽ കാട്ടാന ആക്രമണം. സഹോദരങ്ങളായ പത്രോസ്, ബേബി എന്നിവരുടെ വീടുകൾ തകർത്തു.
1: എഫ്എം പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ആദ്യം അങ്ങാടിപ്പുറത്തെ സമയം. 5:06 നിലമ്പൂർ പാലക്കാട് എക്സ്പ്രസ് 5:03, 5:11 ഷൊർണൂർ നിലമ്പൂർ 6:35 എത്തിച്ചേരും. തിരൂരിൽ 163:46, തിരുവനന്തപുരം ലോകമാന്യ തിലക് 5:13, 16:608 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5:20, 5:06:00 കണ്ണൂർ ഷൊർണൂർ പാസഞ്ചർ 6:08 തിരൂരിൽ എത്തിച്ചേരും.
2: ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം. വികസന വാർത്തകൾ.
0: അന്താരാഷ്ട്ര ബാലവേല വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് മലപ്പുറം ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിന്റെ ശരണബാല്യം പദ്ധതിയിൽ പെരിന്തൽമണ്ണ അസിസ്റ്റന്റ് ലേബർ ഓഫീസ്, ചൈൽഡ് ഹെൽപ്പ് ലൈൻ, പെരിന്തൽമണ്ണ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി, മാനവ് മൈഗ്രന്റ് വെൽഫെയർ ഫൗണ്ടേഷൻ എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ അതിഥി തൊഴിലാളികൾക്കായി ബോധവൽക്കരണ പരിപാടിയും പ്രതിജ്ഞാ ചടങ്ങും സംഘടിപ്പിച്ചു. പട്ടിക്കാട് ചുങ്കം പ്രദേശത്ത് താമസിക്കുന്ന അതിഥി തൊഴിലാളികൾക്കാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചടങ്ങിൽ ബാലവേല വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. പെരിന്തൽമണ്ണ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് RI സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പ്രധാനമന്ത്രി നാഷണൽ അപ്രന്റീസ്ഷിപ്പ് മേള മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ശ്രീജിത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ മേഖലകളിൽ നിന്നായി 23 സ്ഥാപനങ്ങളെ ഒഴിവുകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നതിന് 533 ട്രെയിനുകൾ അഭിമുഖത്തിൽ പങ്കെടുത്തു. കഞ്ചിക്കോട് സെന്റ് ഗൊബൈൻ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ CSR ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ച കോൺഫറൻസ് ഹാൾ, ഫർണിച്ചറുകളുടെ കൈമാറ്റവും അനുബന്ധമായി നടന്നു. മലമ്പുഴ ഗവൺമെന്റ് ITI നടന്ന പരിപാടിയിൽ പ്രിൻസിപ്പൽ എ രാജേഷ് അധ്യക്ഷനായി. മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് അംഗം ലീലാവതി സതീഷ്, അപ്രന്റീസ് അഡ്വൈസർ KP സാദത്ത്, ലക്ഷദ്വീപ് ആൻഡ് കേരള റീജിയണൽ ഡയറക്ടർ സി യുവരാജ് തുടങ്ങിയവർ പങ്കെടുത്തു.
2: നാട്ടുവൃത്താന്തം. വികസന വാർത്തകൾ.

0: മഞ്ചേരി എഫ് എം സമയം 4 മണി കഴിഞ്ഞ് 59 മിനിറ്റും 50 സെക്കൻഡും. ഇനി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ പരിപാടികൾ.
1: ആകാശവാണി, സമയം 5 മണി. ഇപ്പോൾ സംസ്കൃത പരിപാടി കേൾക്കാം.
2: ഇയം ആകാശവാണി തിരുവനന്തപുരം കേന്ദ്രം. സമ്പ്രതി സംസ്കൃത പരിപാട്യാം ഭാരതെ നാന്യം ദേവമന്ദിരം ശ്രീ ശകുനി ദേവാലയം ആധാരീകൃത്യ ഏകം പ്രഭാഷണം ശ്രൂയന്താം. പ്രഭാഷകഃ ശ്രീ സുരേഷ് കളിയിലഴികും.
3: സർവേഭ്യോ നമഃ. അസ്മിൻ സമയേ ഭാരതെ നാന്യം ദേവമന്ദിരം ആധാരീകൃത്യ കിഞ്ചിത് വക്തം ഇച്ഛാമി. അസ്മഭ്യം ഇതിഹാസദ്വയം രാമായണം മഹാഭാരതം ച. തയോഃ മധ്യേ മഹാഭാരതേ മഹാഭാരതയുദ്ധം യുദ്ധേ ഭാഗഭാജ്യാം കുരുക്ഷേത്ര പാണ്ഡവാനാം ഇതരേഷ മഹാരഥാനാം ച കഥാഃ സന്തി. താഃ കഥാഃ പ്രായേണ സർവേ ജാനന്തി കില. സാധാരണതയ അസ്മാകം ദേശേ ദുഷ്ടകഥാപാത്രാണാം കൃതേ ആരാധനാലയഃ വിരളാഃ. തഥാപി

പ്രതിപക്ഷ ദേവതാഭ്യഹ ആരാധനാം കുർവന്തഹ ദേവാലയ അസ്മാകം ദേശേ അപി സന്തി. ഭാരതേ വിശിഷ്യ ദക്ഷിണഭാരതേ താദൃശം ദേവാലയദ്വയം വർത്തതി. നാന്യത്ര കേരളേഷു കൊല്ലം ജില്ലായാം പ്രാസാദപുരദേശേ പവിത്രേശ്വര ജനപദേ വർത്തമാനഹ ശ്രീ ശകുനി ദേവാലയഹ അനയോരേകഹ ഭവതി. കൊല്ലം നഗരിതഹ പ്രായഹ ചതുർവിംശതി കിലോമീറ്റർ പ്രാച്യാം തഥാ പ്രാസാദപുരതഹ ദ്വാദശ കിലോമീറ്റർ പശ്ചിമായാം ച പ്രദേശേ അയം ദേവാലയഹ പ്രശോഭൻ വർത്തതി. ഭാരതേ ഏതാദൃശഹ ന അന്യം ദേവമന്ദിരം. അസ്യ ദേവമന്ദിരസ്യ പൂർണനാമ ഭവതി ശ്രീ മലഞ്ചാവര് മലദേവ ശ്രീ ശകുനി മന്ദിരം ഇതി വദന്തി. മഹാഭാരതസ്യ ദുഷ്ടകഥാപാത്രേഷു അന്യതമഹ ഭവതി ശകുനിഹി സൗബലഹ ഇതി നാമാന്തരം. ഗാന്ധാരരാജ്യസ്യ സുബലസ്യ പുത്രഹ സുബലസ്യ അപത്യം പുമാൻ സൗബലഹ അപിച്ച സുബലപുത്രഹ സുബലരാജഹ സൗബലേയഹ ഗാന്ധാരഹ ഗന്ധർനരേഷ് ഗാന്ധാരരാജഹ ഗാന്ധാരപതിഹി ഇത്യാദിഭിഹി നാമഭിഹി സ വ്യവഹ്രിയതി. പർവതാജാതഹ ഇത്യാർത്ഥേ പർവതീയഹ ഇതി അക്ഷക്രീഡാ തൽപരത്വാത് കിതവഹ ഇത്യപി നാമ സിദ്ധം. ശകുനിഹി ഇത്യസ്യ വ്യുത്പത്തിസ്തു ശക്നോതി ആത്മാനം ഉദ്ധർത്തും ഇതി. പരജന ധനഹർത്ത വഞ്ചകഹ ക്രൂരചേഷ്ടഹ കരധൃത കരവാലഹ വ്യാഹൃത സ്വാമിപക്ഷഹ അതിശയ പരദാര ആസക്തി ചിത്തഹ സരോഷഹ ശകുനി ജന്മാ മാനവഹ ശീക്രകർമ്മ ഇത്യാദീനി വിശേഷണാനി ശകുനി ഉദ്ദിശ്യ പുരാണേഷു ദൃശ്യന്തി. മഹാഭാരതയുദ്ധസ്യ പ്രധാന കാരണം ശകുനേ കുടിലതന്ത്രമേവ അനേകാനാം ശൂരാണാം മരണായ ഹേതുഹു അഭൂത് ശകുനി. ദുരാഗ്രഹേ പ്രചോദിതേ മാനവേ ദുഷ്ടചിന്താഹ ജായന്തേ ഇയം ദുഷ്ടചിന്ത സർവനാശേ പര്യവസതി. വിദ്വേഷായ സംഘർഷായ യുദ്ധായ സർവനാശായ ച കാരണമേവ ഉക്തം ച ഭഗവത്ഗീതായാം ധ്യായതോ വിഷയാൻ പുംസഃ സംഘസ്തേഷു ഉപജായതേ സംഘ സംജായതേ കാമ കാമക്രോധോപജായതേ ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹ സ്മൃതിഭ്രംശഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശഃ ബുദ്ധിനാശാത് പ്രണശ്യതി ഇതി. ദുരാഗ്രഹം മാനവം അഗാധഗർഹേ പാദയതി. പവിത്രേശ്വരേ ജനപദേ ശകുനിഹി പരമേശ്വരം ആരാധ്യ മോക്ഷം പ്രാപ ഇതി വിശ്വാസഃ. പരമേശ്വരസ്യ ആഗമനീന പവിത്രം ഈശ്വരസന്നിധി ഇത്യർത്ഥേ പവിത്രേശ്വര ഇതി നാമ ലബ്ധമിതി കേചന. അന്യരീത്യപി പവിത്രേശ്വര ഇത്യസ്യ നിഷ്പത്തിഹി വർത്തതേ ഇതി കേചന പ്രാമാണികഃ തദിദ്ധം. ശിവഭക്തഃ ആസി ശകുനിഃ അസ്യ ദേശസ്യ പൂർണം അധികാരം ശകുനു നിക്ഷിപ്തമാസീത്. മോക്ഷാർത്ഥം ശിവാരാധനേ വ്യാപൃതഃ ശകുനിഃ ശിഖപ്രത്യക്ഷേ സ്വദേശസ്യ ഭാഗം ദിത്വാ കൃത്വാ ഈശ്വരായ അധാത് ഏവം പകുത്ത് ഈശ്വരായ പവിത്രേശ്വരം ഇതി നമ സിദ്ധം. അസ്യ ദേവമന്ദിരസ്യ ആവിർഭാവേ കാഞ്ചന ലോകപ്രിയ കഥാഹ ശ്രൂയന്തേ ഏകദാ കുരവ സമുദായേ ജാതാ കാചന സ്ത്രീ തൃണാധികാനാം സമ്പ്രദാനായ അമും ദേശം ആഗത തസ്യാഹ തൃണഛേദന ഉപകരണസ്യ മൂർച്ഛാം വർദ്ധയിതും സമീപസ്ഥേ ശിലാഖണ്ഡേ സംസ്പർശ സ്പർശനവേളായാം ശിലാദ രക്തപ്രവാഹം ദൃഷ്ട്വ ഭയചകിത ഭൂത്വ ദേശപ്രാമാണ്യേ വൃത്താന്തം നിവേദിതമിതി. ദേശപ്രമാണിസ്തു പ്രശ്നവിധന ശിലാം ആരാധയിതും പ്രേരയാമാസ തസ്യാം ശിലായാം ശകുനേ സാന്നിധ്യം അവർത്ഥ ഇത്യുദ്ഘോഷൻ സഹ പൂജാർത്ഥം കുരവ സമുദായായ അധികാരമവി അതാത് പ്രായേണ പൂജാസ്വാതന്ത്ര്യം സഹ സമുദായ ബഹുകാലം കൃതവാനാസീത് കാലാന്തരേ അധികാരേ വിധിയാനമാഗതം ദേവാലയ സർവജനാനാം അധീനേ ആഗത ഉത്സവഘോഷാദീനാം പൂജാദിഷു വ്യതിയാനമാഗതം അസ്മിൻ ദേവമന്ദിരേ സ്ഥാപിതം കിഞ്ചിത് ശിലാഖണ്ഡം ശകുനിദേവസ്യ മൂല്യ

രൂപം പ്രതിരൂപം ചഭവതി ഇയം ശില ശൗനേഹേ ആസനമിതി വിചാര്യ ഭക്തഃ പൂജയന്തി അത്ര കൗരവാഹ തേഷാം ആയുധാനി പരസ്പരം വിനിമയം കുറവന്തഹ ആസനീതി വിശ്വാസഹ വർത്തതേ കൗരവാണ വംശജാഹ ഭവാമഹ വയം ഇതി ചിന്തയാ വർത്തമാന കേചന ജനാഹ ഇദാനീമപി സന്തി ശകുനേ നിശ്ചയദാർഢ്യം സ്ഥിരോത്സാഹം ലക്ഷ്യപ്രാപ്ത്യർത്ഥം വർത്തമാനം അഭിനിവേശം ഇത്യാദി തേ ആരാധയന്തി ശകുനീക്കഹ അദ്യതനീയെ അപ്രവാൻ ദേശസ്ഥേ ഗന്ധർദേശസ്യ രാജ ആസീത് ശകുനി ഹസ്തിനപുര്യാഹ ജന്മാതായ രാജകുമാരായ ധൃതരാഷ്ട്രായ സോദരീം ഗാന്ധാരീം പ്രതി ചലിതാം വിവാഹ ആലോചനാം ശകുനി ന അംഗീചകാര ഇയം വിവാഹാലോചന അനുഗ്രഹമിതി മത്വ പാതിവൃത്യം അനുഷ്ഠാനായ സ്വയം നേത്രേ പിതായ അന്തായവ ഭവിതും ദൃഢനിശ്ചയം ഗാന്ധാരീം അംഗീകർത്തും ശകുനി വിമുഖ ആസീത് കിന്തു ഇതരേഷാം പ്രേരണായ ശകുനി പ്രേരിത ബഭൂവ ഗാന്ധാരീ ധൃതരാഷ്ട്രയോ വിവാഹ സമജായത സ്വസോദരീം ധൃതരാഷ്ട്ര സുഷ്ടുഹു സംരക്ഷതി വാ ഇതി ജ്ഞാതും ശകുനി ഹസ്തിനപുരീം പ്രാപ്യ കാലം അനൈഷീത് കാലാന്തരെ സ്വഭാഗിനേയാനാം ഐശ്വര്യം വാഞ്ചൻ സഹ ദുര്യോധനം ഹസ്തിനപുര്യാഹ രാജാനം കർത്തും അഭിലാഷ തദർത്ഥം അനേകാനി കുതന്ത്രാണി രചിതാനി പാണ്ഡവേഭ്യഹ ദ്രോഹം കർത്തും ദുര്യോധനാദീൻ ശകുനി പ്രേരിതവാൻ മാതുല പ്രേരണായ അന്തീഭൂതചിത്ത ദുര്യോധന ദുശാസനാദയ ധർമ്മിഷ്ഠാൻ പാണ്ഡവാൻ ഉപദ്രവമയാസുഹു അക്ഷക്രീഡയാ പാണ്ഡവാൻ ജിത്വ ദുര്യോധന രാജ്യം സമ്പാദിതവാൻ അർഹേഭ്യഹ അർത്ഥരാജ്യമഭി ദാതും വിമനസ്കസ്യ ദുര്യോധനസ്യ സ്വാധീനശക്തി മാതുല ശകുനിരേവാസീത് ശകുനേരിച്ഛാനുസാരം ഭഗവന്തം കൃഷ്ണനാഭി ദുര്യോധന അപമാനിതവാൻ ദുശാസനസ്യ ദ്രൗപദീ വസ്ത്രാക്ഷേപകാണി മഹായുദ്ധസ്യ അനിവാര്യതാം പ്രകടയതി അന്തേ കുരു പാണ്ഡവയുദ്ധേ പാണ്ഡുപുത്രേണ സഹദൈവന ശകുനി മൃതഹ അധർമ്മപക്ഷസ്ഥായി കുടിലതന്ത്രജ്ഞ ഹാസൻ അഭി ശകുനി ശിവഭക്ത ആസീത് ശിവ അനുഗ്രഹേണൈവ പവിത്രേശിലെ ശകുനി നിവസതി വംശാഭിവൃദ്ധിം അഭിലഷൻ സഹ ശകുനി തദ്ദേശവാസിനാം ഇഷ്ടദേവത എവ അദ്യാവി ജാതി ധർമ്മ വർഗ ഭേദാനാം വിന ദൂരദേശേഭ്യ അനേകേ ഭക്ത ആഗച്ഛന്തി ദേവത ആരാധനായാം വ്യാപൃതാ തേ സന്തുഷ്ടാ ഭൂത്വ പ്രത്യാഗച്ഛന്തി ഭക്താഹ താം ദേവതാം മലനട പിതാമഹ ഇതി ശകുനിദേവഹ ഇതി പർവ്വതദേവഹ ഇതി വിചാര്യ സ്തുവന്തി സദേവഹ ഭക്തേഭ്യ അനുഗ്രഹാൻ ദദാതി ദൃഢഭക്തദാനാം അഭീഷ്ടം സാധയേതി ഉചിതമാർഗാൻ സൂചയേതി ഇതി ജനാനാം വിശ്വാസഃ അസ്യ ദേവമന്ദിരസ്യ ഗർഭഗൃഹം നാസ്തി ഇതി സവിശേഷത അസ്തി ആചാര അനുഷ്ഠാനേഷു ഇതര ദേവാലയേഭ്യ വ്യത്യസ്ത വർത്തതി കേവല കർമ്മേഭ്യ പ്രാധാന്യം അധികതയാ വർത്തതി പൂജാദ്രവ്യാണി ഭിന്നാനി ക്ഷീരം കദളീം ച വിഹായ കുക്കുടമാസം മദ്യം കമലാനി ച പൂജാദ്രവ്യേഷു അന്തർഭവതി മകരമാസസ്യ അഷ്ടാവിംശതി ദിനീ അത്ര ഉത്സവ അകുഷ്യതി ഉച്ചാര മഹോത്സവ ഇതി നാമ ദശസഹസ്ര അധിക ജനഹ തത്ര സമ്മിളന്തി ദൃശ്യോത്സവ നയനാനന്ദകരയേവ അനേകേ ദൃശ്യശ്രവ്യ വിസ്മയ തത്ര സന്തി ഉത്സവന്തു ദശദിനാത്മകം ഭവതി ഉത്സവായ ദേവാലയ ഭരണായ ച കാചന ഭരണസമിതി വർത്തതി സമിതി സശ്രുതം സർവം കാര്യം കരോതി ഭക്തേഷു ആവേശം ജനയിതും താൻ കർമ്മനിരതാൻ കർത്തും ശകുനിദേവസ്യ അനുഗ്രഹ നിതരാം ആവശ്യകഃ മഹാഭാരത കഥാസു അധർമ്മപക്ഷേ സ്ഥിതാഹ ശക്തഃ ജനസമൂഹം അധർമ്മമാർഗേണ പ്രവർത്തനായ പ്രേരകാ പുരുഷാഹ സന്തി തസ്സമയേ സന്മാർഗ ചാരിണാഹ സദാചാരേ ബദ്ധശ്രദ്ധാഹ മഹാത്മാനഹ പുരുഷാഹ അഭി സന്തി കുരുക്ഷേത്ര യുദ്ധേ കൗരവ പ്രമുഖ ദുര്യോധനഃ അനുവാചകൈരപ്രീതിം സമ്പാദിതഃ കശ്ചന രാജ ആസീത് തദാപി തസ്മിൻ ബഹവഃ സദ്ഗുണാഃ സന്തി തം ആരാധനാമൂർത്തിത്വേന ആരാധയന്തഃ ഭക്താഃ ബഹവഃ താദൃശം ഏകഃ ദേവാലയഃ കേരളേ വർത്തതേ തസ്യ നാമ ഭവതി പോരുവഴി
പെരുവരുത്തി മലനാട് ദേവ

ദേവാലയഃ ഇതി. അയം ദേവാലയഃ കുന്നത്തൂർ പ്രവിശ്യായാം ശാസ്താംകോട്ട ജനപദേ ഭവതി ജില്ലാത്തു കോലംബമേവ യഥാർത്ഥതഃ തത്ര കസ്യചന വൃക്ഷസ്യ അത വർത്തമാനം പീഠമേവ പ്രതിഷ്ഠാരൂപേണ ഗണയന്തി തത്ര ആലയഃ ന ദൃശ്യതെ കിന്തു ഭക്താഃ മലദണ പുപ്പഃ ഇതി മലദണ പിതാമഹ ഇതി നാമനാച്ച തം ആരാധയന്തി. അസ്യ ദേവാലയസ്യ ആരാധനാരീതിഃ വ്യത്യസ്ത. അത്ര ആലയം ഗർഭഗൃഹം വ നസ്തി. ഗർഭഗൃഹം പരിതഃ വർത്തമാനം മന്ദിരഭാഗം ന വർത്തതി. കവളധർമ്മമേവ പ്രചലതി ആരാധനായ പൂജാദ്രവ്യാണി തു തുപാരീപത്രം തമ്പാകു ബന്ധച്ച ഭവന്തി. പൂജ താന്യുപയുജ്യ ദേവതാമർച്ചയന്തി അപിച്ച പൂജായേ ശുദ്ധം മദ്യം ഉപയുജ്യതി.

0: അപിച്ച പൂജായേ ശുദ്ധം മദ്യം ഉപയുജ്യത്തെ ഭക്തേഭ്യഃ ആധാരേ കാശ്ചന കഥ വർത്തതേ സാ കഥ ഇത്തം പ്രകാരേണ ഭവതി. ദേശാടനായ പ്രസ്ഥിതാഹ ദുര്യോധനഃ അനീനമാർഗേണ സഞ്ചരൻ ആസീത് ദാഹശമനായ പ്രാർത്ഥിതായ തസ്മൈ മദ്യമദാദ് ഇതി മദ്യമാധുര്യേ ആകൃഷ്ടഃ സഹ അസ്മിൻ ദേശേ ഉവാസ ഇതി വിശ്വാസഃ. അസ്യാഹ കഥായാഹ ആധാരേണൈവ ഭക്ത്യാഹ മദ്യം ദീയതേ. അപരാ കഥാ വിശ്രൂയതേ സാ കഥ മഹാഭാരതേ കഥയാ സഹബദ്ധാ ഭവതി. അസ്മിൻ വനേ യത്ര കുത്രചിത് ബാണ്ഡവാഹ അജ്ഞാതവാസം ആചരന്തി ഇതി വിശ്വാസേന താൻ അന്വേഷ്ടും പ്രസ്ഥിതാഹ ദുര്യോധനാദയാഹ അത്ര വിശ്രാന്താഹ ദാഹാർത്ഥേഭ്യഹ തേഭ്യഹ കാശ്ചന കുരവ സമുദായസ്ഥാ വനിത മദ്യാനി ദിത്വാ സംതൃപ്താൻ സന്തുഷ്ടാൻ ചകാര തത് കർമ്മണി സംപ്രീതഃ കൗരവരാജഃ ദുര്യോധനഃ ഏകാധിക ശബ്ദം ഏകൃ പരിമിതം വസുതം തസി പ്രദാദ്. ഇതിഹാസ കഥാസു ചർച്ചിതാഹ സംഭവാഹ ദേശീയ കഥാസു ലോകപ്രിയ രൂപേണ വ്യത്യസ്തീകൃത്യ ഭവന അനുസരം ചിത്രീകൃതാഹ ഭവന്തി. കാലാനുസൃതം കഥ ഉപകഥാസു പരിവർത്തനം അഭി ഇതി കാര്യം സർവസാധാരണമേവ. ജനതായാഹ വിശ്വാസേഭ്യഹ പ്രാധാന്യം ദത്വാ ദേശ അനുകൂലം വ്യതിയാനം കഥാസു ജായന്തി. അതഹ ഇയം കഥാശ്രേഷ്ട ഇയം ന തഥാ ഇതി ചിന്തയാ പ്രസക്തി ന. ഇതിഹാസ കഥാഭി സഹ സഹബദ്ധാഹ ഭവന്തി തദ്ദേശസ്ഥ ലോകപ്രിയ കഥാഹ ദേവാലയ ദർശനീന സൈര്യപ്രാപ്തി ലഭതേ ഇതി ഭക്തസ്യ ചിന്ത തസ്മിൻ ആത്മവിശ്വാസം ജനയതി. മനസഃ സംതൃപ്തിം പ്രദാതും ദേവാലയേ ശക്യതേ ഇത്യേതദേവ ശ്രേയസ്കരഃ കാര്യഃ. അതഃ സ്വേച്ഛാനുസാരം ആചാരാൻ അനുഷ്ഠാതും പര്യാപ്താ സാധ്യത ദേവാലയാഃ പ്രദാസ്യതി. മഹാഭാരതേ മുഖ്യകഥാപാത്രഃ ശ്രീ ശകുനിം അധികൃത്യ കൃതം കഥാവിഷയാത് അഹമത്ര വിരരാമ. ഓം പൂർണമദ പൂർണമിദ പൂർണാത് പൂർണമുദച്ഛ്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവശിഷ്യതി. ഓം ശാന്തി ശാന്തി ശാന്തി.
1: സംസ്കൃത പരിപാട്യാം ഏതാവതഃ ശ്രുതഃ ഭാരതേ നാന്യം ദേവമന്ദിരം ശ്രീ ശകുനി ദേവാലയം ആധാരീകൃത്യ ഏകം പ്രഭാഷണം. പ്രഭാഷകഃ ശ്രീ സുരേഷ് കളിയിലരികം. സംസ്കൃത കാര്യക്രമഃ സമാപ്തഃ. ധന്യവാദഃ.

പാട്ടുകളം ഭദ്രകാളിപ്പാട്ട് അവതരിപ്പിക്കുന്നത് കരിയം പി ജയകുമാറും സംഘവും.

പാട്ടുകളത്തിൽ ഭദ്രകാളിപ്പാട്ട് അവതരിപ്പിച്ചത് കരിയം പി ജയകുമാറും സംഘവും. പങ്കെടുത്തവർ രാഗേഷ്, കാർത്തിക്.

ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. കന്മദം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

പ്രിയ ശ്രോതാക്കളെ, ശ്രീജ സേതുരാമൻ അവതരിപ്പിക്കുന്ന ഭക്തിഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. ആദ്യഗാനം ഭാഗവത പ്രിയേ നാരായണ പ്രിയേ നാമാക്ഷരങ്ങളിൽ മേവുമമ്മേ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശ്രീജ സേതുരാമൻ അവതരിപ്പിച്ച ഭക്തിഗാനങ്ങൾ.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഇന്നും നാളെയുമായി ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് പ്രധാനമന്ത്രി ലഘുവ്യാപാരി മാൻധൻ യോജന, 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 നല്ല വാർത്ത, 6:50 വയലും വീടും, നെല്ലിനെ ബാധിക്കുന്ന പ്രധാന കീടങ്ങളും നിയന്ത്രണ മാർഗങ്ങളും, ഡോക്ടർ ജ്യോതി സാറ ജേക്കബുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി, 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം, 7:25 വാർത്തകൾ, 7:35 യുവപാണി, മ്യൂസിക് ടൈം, ബാക്ക് സ്ട്രീറ്റ് ബോയ്സ്, 8:00 നാടകം ഒരു ഗോവൻ ട്രിപ്പ് 1-ാം ഭാഗം, രചന അജിത് നമ്പ്യാർ, സംവിധാനം റോബി ബാബു, ശബ്ദം നൽകുന്നവർ ആരതി ലാൽ ബി, സെവിൽ ജിഹാൻ, അനീഷ് ദേവ്, ജയ്ദേവ് രവി, ഗോവിന്ദ് ടി എ, വിജു നീരാവിൽ, കൃഷ്ണകുമാർ പട്ടം, അഡ്വക്കേറ്റ് സതീഷ് ചന്ദ്രനാർ, പാർവതി ജി ആർ, സൌമ്യ ജെ വി, അനുജ ഭാസ്കർ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് പി എം വികാസ്, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 കായിക ലോകം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിലേക്ക് പുതുമുഖങ്ങൾ അവലോകനം, രചന ജോസ് ജോർജ്. 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ, 10:00 ദേശീയ സംഗീത പരിപാടി. യു എസ് പ്രസാദ് സാക്സോഫോണിൽ വായിച്ച കർണാടക സംഗീതം. 11:00 പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. 11:30 മുതൽ എഫ് എം ഗോൾഡ് പരിപാടികൾ ഡെലിയറിലെ. നാളെ രാവിലെ 5:55 സുഭാഷിതം, ഇഞ്ചിക്കാട് കെ എൻ കേശവപിള്ള അവതരിപ്പിച്ചത്. 6:00 ഉഷമലരി, പി കുഞ്ഞിരാമൻ നായർ എഴുതിയ സൌന്ദര്യ ദേവത എന്ന കവിത, ആലാപനം ജീവൻ പത്മകുമാർ. 6:00

0: പതിനഞ്ചിന് ഉദയഗീതം ചേപ്പാട് എ ഇ വാമനൻ നമ്പൂതിരി, ശ്രീവത്സൻ ജെ മേനോൻ എന്നിവർ പാടിയത്. 6:30 പ്രഭാതുപേരി, 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 പുലർവേട്ടം കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിലെന്ന് ആയരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, കണ്ടതും കേട്ടതും, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. 8:35 സ്മൃതി മധുരം. 8:45 ഗീതം സംഗീതം, ലളിത സംഗീത പാഠം, രചന ശ്രീകല ചെങ്ങോലി, സംഗീതം നൽകി പഠിപ്പിക്കുന്നത് കെ പാർത്ഥസാരഥി, പഠിക്കുന്നത് പൂജ എൻ ജെ. 9:00 ഓർമ്മച്ചപ്പ്, 10:00 എഴുത്തുപെട്ടി, 10:20 നിയമരംഗം. ഉപഭോക്തൃ സംരക്ഷണ നിയമം, കൊല്ലം ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ കൌൺസിലർ പ്രസിഡന്റ് പുന്നലൂർ ടി എം തോമസ് സംസാരിക്കുന്നു. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ബാലലോകം. നമ്മുടെ ഒരു ദിവസം ജെൻഡർ ലെൻസിലൂടെ കാണുമ്പോൾ സംഗീത് സെബാസ്റ്റ്യൻ സംസാരിക്കുന്നു. ശാസ്ത്രീയ സംഗീതം അനഖ എസ് നായർ, കഥ അൻവിയ അനുരൂപ്. 10:30 എന്തൊരു മഹാനുഭാവലു, മൺമറഞ്ഞ സംഗീത പ്രതിഭകളെ അനുസ്മരിച്ചുകൊണ്ടുള്ള പരിപാടി, വെല്ലൂർ രാമഭദ്രൻ. 12:00 ഏകദാര, ലളിത സംഗീത പരിപാടി, കലവൂർ വിശ്വനാഥൻ പാടിയ ഗാനങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, ലോക രക്തദാതാ ദിനം, ഡോക്ടർ സനുജ പിങ്കി സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1:00 രഞ്ജിനി, ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. 2:15 ചലച്ചിത്ര ഗാനങ്ങൾ. 2:30 സ്പൈസ് സ്പോൺസർഡ് പരിപാടി. 2:45 ഹരിതവാണി, മാറുന്ന കാലാവസ്ഥ, ആവർത്തിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ, മുൻകരുതൽ നടപടികൾ, പി എൻ ശകുന്തള സംസാരിക്കുന്നു. 3:00 കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷങ്ങൾ, കേന്ദ്ര വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയുടെ ശബ്ദലേഖനം. 3:35 ചലച്ചിത്ര ഗാനങ്ങൾ. 4:00 സായന്തനം, ദേശീയ അധ്യാപക അവാർഡ് ജേതാവും ആലപ്പുഴയിലെ സാമൂഹിക പ്രവർത്തകനുമായ ശ്രീ കല്ലേലിൽ രാഘവൻ പിള്ള പങ്കെടുക്കുന്നു. 4:30 സൺഡേ സെലക്ഷൻസ്. 5:00 മൊഴിയുറവകൾ, വിവർത്തകനും ബഹുഭാഷാ പണ്ഡിതനും നിരൂപകനും ശാസ്ത്ര ഗവേഷകനുമായിരുന്ന ഐ സി ചാക്കോയുമായി അഭിമുഖം. തുടർന്ന് വൃന്ദവാദ്യം, സിതാർ മാന്ത്രികൻ പണ്ഡിറ്റ് രവിശങ്കർ, പുല്ലാങ്കുഴൽ വിദ്വാൻ പന്നാലാൽ ഘോഷ്, വയലിൻ വിദ്വാൻ ടി കെ ജയരാമൻ എന്നിവർ അവതരിപ്പിച്ചത്. തുടർന്ന് ആദ്യകാല നാടക നടനും ഗായകനുമായിരുന്ന സെബാസ്റ്റ്യൻ കുഞ്ഞുകുഞ്ഞു ഭാഗവതർ പങ്കുവച്ച നാടകാനുഭവങ്ങൾ. 5:30 ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ഭക്തിഗാനങ്ങൾ. കുറുമ്പോട് സി എസ് ഐ ചർച്ച് സ്ക്വയർ അവതരിപ്പിച്ചത്. 5:55 അറിയിപ്പുകൾ. തുടർന്ന് 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് പി എൻ ജൻ ധൻ യോജന. 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 മുതൽ ഐ സി സി വിമൻസ് ടി ട്വന്റി ക്രിക്കറ്റ് വേൾഡ് കപ്പ്. 2026 ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാം എഡ്ജ് ബാസ്റ്റണിൽ വെച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ വിവരണം. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 വാർത്താ ബുള്ളറ്റിൻ. ഇതോടെ അറിയിപ്പുകൾ സമാപിക്കുന്നു.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. പ്രധാനമന്ത്രി ലഘുവ്യാപാരി മാൻധൻ യോജന.
2: വ്യാപാരികൾക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും വേണ്ടിയുള്ള ദേശീയ പെൻഷൻ സ്കീമാണ് പി എം എൽ വി എം വൈ. പ്രധാനമന്ത്രി ലഘുവ്യാപാരി മാൻധൻ യോജന എന്നാണ് ഇതിന്റെ പൂർണ്ണരൂപം. ചെറുകിട വ്യാപാരികൾക്കും ചില്ലറ വ്യാപാരികൾക്കും വാർദ്ധക്യ സംരക്ഷണവും സാമൂഹിക സുരക്ഷയും നൽകുന്ന ഒരു സർക്കാർ പദ്ധതിയാണ് ഇത്. ചെറുകിട വ്യാപാരികൾ എന്നാൽ കടയുടമകൾ, ഓയിൽ മില്ലുടമകൾ, അരിമില്ലുടമകൾ, കമ്മീഷൻ ഏജന്റുമാർ, വർക്ക്ഷോപ്പ് ഉടമകൾ, റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാർ, ചെറുകിട ഹോട്ടലുകൾ നടത്തുന്നവർ, സമാന തൊഴിലുകൾ ചെയ്യുന്ന മറ്റു വ്യക്തികൾ, ഇവരെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അവരുടെ വാർഷിക വിറ്റുവരവ് 1.5 കോടി രൂപയിൽ കവിയാൻ പാടില്ല. ഈ സ്കീമിന് കീഴിലുള്ള അർഹരായ ഗുണഭോക്താക്കൾക്ക് 60 വയസ്സ് കഴിഞ്ഞതിനു ശേഷം പെൻഷൻ ലഭിക്കുന്നതിന് അവരുടേതായ പ്രതിമാസ വിഹിതം നൽകേണ്ടതാണ്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അതായത് എൽ ഐ സി, പെൻഷൻ ഫണ്ട് മാനേജറായി പ്രവർത്തിക്കുകയും പെൻഷൻ തുകകളുടെ വിതരണത്തിന്റെ ഉത്തരവാദിത്തം വഹിക്കുകയും ചെയ്യുന്നു. പി എം എൽ വി എം യോജനയുടെ യോഗ്യതാ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു വ്യക്തി സ്വയം തൊഴിൽ ചെയ്യുന്ന കടഉടമയോ ചില്ലറ വിൽപ്പനക്കാരനോ വ്യാപാരിയോ ആയിരിക്കണം. 18-നും 40-നും ഇടയിൽ പ്രായമുള്ളപ്പോൾ ഈ സ്കീമിൽ ചേരണം. അപ്പോൾ അവരുടെ

0: വാർഷിക വിറ്റുവരവ് 1.5 കോടി രൂപയിൽ കൂടരുത്. EPFO, NPS, ESIC തുടങ്ങിയ ദേശീയ പെൻഷൻ സ്കീമുകൾക്ക് കീഴിലുള്ള അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ സ്കീമിന് കീഴിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന വ്യക്തിയായിരിക്കരുത് പ്രസ്തുത ആൾ. വ്യക്തി ആദായ നികുതി ദായകനായിരിക്കരുത്. ആ വ്യക്തി തൊഴിൽ മന്ത്രാലയം, കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഇവ നിയന്ത്രിക്കുന്ന പ്രധാനമന്ത്രി ശ്രം യോഗി മൺധൻ യോജന അല്ലെങ്കിൽ പ്രധാനമന്ത്രി കിസാൻ മൺധൻ യോജന എന്നിവയ്ക്ക് കീഴിൽ എൻറോൾ ചെയ്യപ്പെട്ട ആളാകരുത്. പ്രസ്തുത വ്യക്തിക്ക് ആധാർ കാർഡും സേവിംഗ്സ് ബാങ്ക് അക്കൌണ്ട് നമ്പറും ഉണ്ടായിരിക്കണം. ഗുണഭോക്താക്കൾ 60 വയസ്സ് തികയുന്നത് വരെ എല്ലാ മാസവും 55 രൂപ മുതൽ 200 രൂപ വരെ സംഭാവന നൽകണം. ഗുണഭോക്താക്കളുടെ പ്രായമനുസരിച്ച് സംഭാവന തുക വ്യത്യാസപ്പെടും. ഗുണഭോക്താക്കൾക്ക് 60 വയസ്സിനു ശേഷം പ്രതിമാസം 3000 രൂപ പെൻഷൻ ലഭിക്കും. നിശ്ചിത പെൻഷൻ തുക എല്ലാ മാസവും ഗുണഭോക്താക്കളുടെ പെൻഷൻ അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ഗുണഭോക്താക്കളുടെ മരണശേഷം അവരുടെ പങ്കാളിക്ക് കുടുംബ പെൻഷനായി മുൻപ് കിട്ടിയിരുന്നതിന്റെ 50% പെൻഷൻ ലഭിക്കാൻ അർഹതയുണ്ട്. യോഗ്യരായ വരിക്കാർ PMLVMY പതിവായി സംഭാവന നൽകിയിട്ടുണ്ടെങ്കിലും 60 വയസ്സ് തികയുന്നതിന് മുമ്പ് അംഗപരിമിതനാവുകയും പ്രതിമാസ വിഹിതം തുടരാൻ കഴിയാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ സ്ഥിരമായ വിഹിതം അടച്ച് പദ്ധതി തുടരാൻ അവരുടെ പങ്കാളിക്ക് അർഹതയുണ്ട്. അംഗപരിമിതരായ വരിക്കാർക്ക് സംഭാവന നൽകാൻ കഴിയാത്തപ്പോൾ യോജനയിൽ നിന്ന് വേണമെങ്കിൽ പുറത്തു കടക്കാം. പെൻഷനിൽ നിന്ന് നേടിയ പലിശയോ സേവിംഗ്സ് ബാങ്ക് പലിശ നിരക്കോ ഏതാണോ കൂടുതൽ അത് അവർക്ക് കിട്ടാൻ അർഹതയുണ്ട്. അവർ നിക്ഷേപിച്ച സംഭാവന തിരികെ സ്വീകരിച്ച് യോജനയിൽ നിന്ന് അവർക്ക് പുറത്തു കടക്കാവുന്നതുമാണ്. ഇങ്ങനെ പ്രത്യേക സാഹചര്യങ്ങളിൽ യോജന ഉപേക്ഷിക്കേണ്ടി വരുന്നവർക്കും കരുതൽ നൽകുന്ന ഒരു പദ്ധതിയാണ് ഇത്. യോജനയിൽ ചേർന്ന 10 വർഷത്തിനുള്ളിൽ യോഗ്യരായ വരിക്കാർ PMLVMY നിന്ന് പുറത്തു കടക്കുകയാണെങ്കിൽ സംഭാവന ചെയ്ത തുക മാത്രമേ അവർക്ക് സേവിംഗ്സ് ബാങ്ക് പലിശ നിരക്കിനൊപ്പം തിരികെ ലഭിക്കൂ. യോഗ്യരായ വരിക്കാർ PMLVMY പതിവായി സംഭാവന നൽകിയിട്ടുണ്ടെങ്കിലും അവർ മരണപ്പെടുകയാണെങ്കിൽ പതിവ് സംഭാവനകൾ നൽകി യോജനയിൽ തുടരാൻ അവരുടെ പങ്കാളിക്ക് അർഹതയുണ്ട്. അതുമാത്രമല്ല, അങ്ങനെ മരണപ്പെട്ടാൽ പെൻഷൻ ഫണ്ട് അല്ലെങ്കിൽ സേവിംഗ്സ് ബാങ്ക് പലിശ നിരക്ക് എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന പലിശ സഹിതം അത്തരം വരിക്കാർ അടച്ച സംഭാവന സ്വീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മടക്കി വാങ്ങിക്കൊണ്ട് അവരുടെ പങ്കാളിക്ക് യോജനയിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കും. PMLVMY അല്ലെങ്കിൽ പ്രധാനമന്ത്രി ലഘുവ്യാപാരി മാൻധൻ യോജനയെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
2: ഇനി അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം.
3: ദിസ് ഈസ് ആകാശവാണി. ദ ന്യൂസ് റെഡ് ബൈ വൽസ വില്യംസ്. Prime Minister Narendra Modi embarked on a 6-day visit to France and Slovakia today to further deepen bilateral ties with the two European countries. On the first leg of the visit, the Prime Minister will reach the French city of Nice tonight. Mr. Modi will hold bilateral talks with President Emmanuel Macron tomorrow. Both leaders will jointly inaugurate the Bharat Innovates event. In his departure statement, Mr. Modi said the focus of the visit to France will be on boosting economic as well as cultural linkages between the two countries. Our correspondent covering the Prime Minister's visit to Nice has filed this report.
4: Nearly 10,000 Indian students are today studying in France, with both countries working towards 30,000 by 2030. In conversation with Akashvani, the Ambassador of India to France, Sri Sanjeev Sankla, emphasizes that the Prime Minister's upcoming visit is set to further deepen the people-to-people ties.
5: There is a core belief that key partnerships, for instance with France we have now a special global strategic partnership, they have to be driven by people-to-people relationship. There is only a certain point up to which the governments can push the relationship. So the relationship has to become much more organic, and that's why increasingly there's a focus on deepening these ties. They span a number of areas.
4: It is precisely the spirit of research, innovation and people-to-people connect that Bharat Innovates brings to Nice tomorrow, and with it the promise of a partnership that only grows stronger. Shailesh Menon for Akashvani News, Nice, France.
3: Union Home Minister Amit Shah today directed the High-Level Committee on Demographic Change to study the shift in population structure in border districts.

0: districts. Chairing the meeting of the committee, Mr. Shah also asked the panel to visit border areas, metro cities and industrial towns for an assessment of changes because of illegal migration and other unnatural causes. An AN-32 transport aircraft of the Indian Air Force crashed at the Jorhat Air Force Station in Assam this morning during a routine sortie, claiming the lives of 5 air warriors. Indian Air Force IAF said a court of inquiry is being constituted to ascertain the cause of the accident. Defence Minister Rajnath Singh has expressed grief over the loss of 5 air warriors in a social media post. Mr. Singh said their courage and service to the nation will always be remembered with pride and gratitude. The government has appointed Lieutenant General Dheeraj Seth as the next Chief of the Army Staff with effect from the 30th of this month. He is presently serving as the Vice Chief of the Army Staff. The present Chief of the Army Staff, General Upendra Dwivedi, is retiring from service the same day. Union Home Minister Amit Shah today said that Prime Minister Narendra Modi has nurtured a new culture of education, skills, innovation and start-ups across the country over the past 12 years. In a social media post, Mr. Shah said, India now has the world's second largest higher education network due to various policies undertaken by the Prime Minister. The 5-day BRICS Agriculture Conference held in Indore, Madhya Pradesh came to a historic close today. At the end of the conference, the Indore Declaration was adopted unanimously. The declaration outlines key decisions on food security, farmer welfare, climate-friendly farming, agricultural trade and digital agriculture. Union Agriculture Minister Shivraj Singh Chauhan said that BRICS nations represent nearly half of the world's population and contribute around 42% of global agricultural output. He said the Indore Declaration is not just a document of agreement, but a symbol of the collective will and shared responsibility of BRICS nations. Union Minister of State for Information and Broadcasting, Dr. L. Murugan, has said that efforts are underway to implement the One Nation, One Election proposal in the country. Speaking to media persons in Puducherry today, Dr. Murugan said simultaneous elections would help reduce expenditure and ensure more efficient utilization of manpower and resources. In cricket, Afghanistan were 17 for 2 in 3 overs against India in a rain-affected first one-day international of the three-match series in Dharamshala. The match was reduced to 25 overs per side. After relentless rains delayed the start, India won the toss and elected to field first. And with that, we end this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. തൃശൂർ ജില്ലാ വൃത്താന്തം.
2: കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 21 എ ബാച്ചിലെ 44 റിക്രൂട്ട് വനിതാ പോലീസ് കോൺസ്റ്റബിൾമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. ആംഡ് പോലീസ് ബറ്റാലിയൻ ADGP ദിനേന്ദ്ര കശ്യപ് അഭിവാദ്യം സ്വീകരിച്ചു. 9 മാസത്തെ അടിസ്ഥാന പരിശീലനമാണ് ഇവർക്ക് നൽകിയത്. സജന യൂസഫ് നയിച്ച പരേഡിന്റെ സെക്കൻഡ് ഇൻ കമാൻഡന്റ് എം ഷഫ്നയായിരുന്നു. ചടങ്ങിൽ പരിശീലന കാലയളവിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്ക് ആംഡ് പോലീസ് ബറ്റാലിയൻ ADGP പുരസ്കാരം വിതരണം ചെയ്തു. മികച്ച ഇൻഡോർ കേഡറ്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ജെ ഫാത്തിമ ബിവിയാണ്. മികച്ച ഔട്ട്ഡോർ കേഡറ്റായി സജന യൂസഫ് തെരഞ്ഞെടുക്കപ്പെട്ടു. വൈ മാജിദയാണ് മികച്ച ഷൂട്ടർ. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാർക്ക് മുച്ചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തെ പദ്ധതിയുടെ അവസാനഘട്ട വിതരണ ചടങ്ങിൽ 20 മുച്ചക്ര വാഹനങ്ങളാണ് വിതരണം ചെയ്തത്. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രൊജക്ടിന്റെ ഭാഗമായി ജില്ലാ സാമൂഹ്യനീതി ഓഫീസ് മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കി വരുന്നത്. ആകെ 110 ഗുണഭോക്താക്കൾക്ക് പദ്ധതിയുടെ ഭാഗമായി 25-26 വർഷത്തിൽ വാഹനം വിതരണം നടത്താനായി. കാലവർഷം കനക്കുന്ന പശ്ചാത്തലത്തിൽ ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിനും ജനവാസ മേഖലകളിൽ വെള്ളപ്പൊക്കം ഒഴിവാക്കുന്നതിനുമായി ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ മുൻകരുതൽ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. നിലവിൽ പെരിങ്ങൽക്കുത്ത് ഡാമിലെ ജലനിരപ്പ് 417.35 മീറ്ററാണ്. പെരിങ്ങൽക്കുത്ത് താരതമ്യേന ചെറിയ ഡാമായതിനാൽ പെട്ടെന്ന് നിറയാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് അമിതമായ വെള്ളമൊഴുകിയാൽ ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഉയരുകയും സമീപ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാക്കുകയും ചെയ്യും. ഇത് കണക്കിലെടുത്ത് കഴിഞ്ഞ വർഷം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ സാധിച്ച മാതൃകയിൽ ഇത്തവണ ഡാമിലെയും പെരിങ്ങൽകുത്ത് ഡാമിലെ ജലനിരപ്പ് അതിന്റെ ക്രസ്റ്റ് ലെവലായ 419.40 മീറ്ററിൽ നിലനിർത്താൻ തൃശൂർ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി

മാരായ ഒജെ ജനീഷ്, എംഎൽഎമാർ എന്നിവർ കൂടി പങ്കെടുത്ത എക്സ്റ്റൻഡഡ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി മീറ്റിംഗിൽ തീരുമാനിച്ചു. തൃശൂർ ജില്ലയിൽ ചാലക്കുടി താലൂക്കിൽ മഴക്കെടുതി മൂലം മലയോര മേഖലയിൽ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ളതിനാൽ രണ്ട് ക്യാമ്പുകൾ തുറന്നു. കാവനാട് ഗ്രാമമന്ദിരം, അവിട്ടപ്പള്ളി എന്നീ രണ്ട് ക്യാമ്പുകളിലായി 7 കുടുംബങ്ങൾ കഴിയുന്നുണ്ട്. ക്യാമ്പുകളിൽ അടിസ്ഥാന സൌകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് തഹസിൽദാർക്കും ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിമാർക്കും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.

0: 15 സ്ഥാപനങ്ങൾക്ക് വീഴ്ചകൾ പരിഹരിക്കുന്നതിനായി റെക്ടിഫിക്കേഷൻ നോട്ടീസ് നൽകി. സംസ്ഥാനത്ത് ജൂലൈ 31 അർദ്ധരാത്രി വരെ ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കുന്ന സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾക്കായി ഫിഷറീസ് വകുപ്പ് കർശന നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലാ ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. നിരോധന കാലയളവിലെ സുരക്ഷാ ക്രമീകരണങ്ങളും മാർഗനിർദ്ദേശങ്ങളും യോഗത്തിൽ ചർച്ചയായി. ഒരു ടിവി വേണമെന്ന രാമവർമ്മപുരം സർക്കാർ വൃദ്ധസദനത്തിലെ അന്തേവാസികളുടെ ദീർഘകാലത്തെ ആഗ്രഹം യാഥാർത്ഥ്യമാക്കി ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടർ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി വൃദ്ധസദനം സന്ദർശിച്ച കളക്ടറോട് തങ്ങളുടെ ആഗ്രഹം അന്തേവാസികൾ അറിയിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ നിലവിലുണ്ടായിരുന്നതിനാൽ അന്ന് നൽകിയ വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ചട്ടങ്ങൾ മാറിയതോടെ കളക്ടർ തന്റെ വാക്ക് പാലിക്കുകയായിരുന്നു. വൃദ്ധസദനത്തിൽ നടത്തിയ ചടങ്ങിൽ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ടിവി കൈമാറി. അതിരപ്പള്ളിയിൽ വൈശേരി ഭാഗത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പുല്ലാർക്കാട്ട് മോഹനന്റെ വീട് വനം വന്യജീവി വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ സന്ദർശിച്ചു. പരേതന്റെ കുടുംബാംഗങ്ങളെ മന്ത്രി സമാശ്വസിപ്പിക്കുകയും 5 ലക്ഷം രൂപയുടെ ചെക്ക് അടിയന്തര ധനസഹായമായി കൈമാറുകയും ചെയ്തു. വന്യജീവി ആക്രമണത്താൽ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് നൽകി വരുന്ന നഷ്ടപരിഹാര തുക കാലോചിതമായി പരിഷ്കരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. വനം വകുപ്പിലെയും ഇതര വകുപ്പുകളിലെയും ഉന്നത ഉദ്യോഗസ്ഥരും ചാലക്കുടി എംഎൽഎ സനീഷ് കുമാർ ജോസഫ് മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ മന്ത്രിയോടൊപ്പം പങ്കെടുത്തു. യുവാക്കളിലും വിദ്യാർത്ഥികളിലുമുള്ള ലഹരി വ്യാപനം തടയുന്നതിന് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ എക്സൈസ് വകുപ്പിനെ ശാക്തീകരിക്കുമെന്ന് എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി എം ലിജു പറഞ്ഞു. തൃശൂർ എക്സൈസ് അക്കാദമി പരേഡ് ഗ്രൌണ്ടിൽ പരിശീലനം പൂർത്തിയാക്കിയ 66 സിവിൽ എക്സൈസ് ഓഫീസർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സേനാംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ദീർഘകാലാടിസ്ഥാനത്തിലുള്ള സമഗ്രമായ മദ്യനയം വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പുതിയതായി സർവീസിലേക്ക് പ്രവേശിക്കുന്ന കേഡറ്റുകൾ കർമ്മനിരതരും സത്യസന്ധരമാകേണ്ടതിനെക്കുറിച്ചും മന്ത്രി ഓർമ്മപ്പെടുത്തി.
1: തൃശൂർ ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി തൃശൂർ പ്രതിനിധി ഭരിത പ്രതാപ്.

ഇന്ന് രാത്രി വയലും വീണും പരിപാടിയിൽ നെല്ലിനെ ബാധിക്കുന്ന പ്രധാന കീടങ്ങളും നിയന്ത്രണ മാർഗങ്ങളും ഡോക്ടർ ജ്യോതി സാറ ജേക്കബുമായി അഭിമുഖം കേൾക്കാം.

നാളെ 4 മണിക്ക് സായന്തനം പരിപാടിയിൽ ദേശീയ അധ്യാപക അവാർഡ് ജേതാവും ആലപ്പുഴയിലെ സാമൂഹിക പ്രവർത്തകനുമായ ശ്രീ കല്ലേലിൽ രാഘവൻ പിള്ള പങ്കെടുക്കുന്നു. നാളെ 5 മണിക്ക് മൊഴിയുറവ് പരിപാടിയിൽ വിവർത്തകനും ബഹുഭാഷാ പണ്ഡിതനും നിരൂപകനും ശാസ്ത്ര ഗവേഷകനുമായിരുന്ന ഐ സി ചാക്കോയുമായുള്ള അഭിമുഖം. നാളെ വൈകുന്നേരം 6:40 മുതൽ ഐ സി സി വിമൻസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ഇംഗ്ലണ്ടിന്റെ ബെർമിംഗ്ഹാം എഡ്ജ് ബാസ്റ്റണിൽ വെച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ വിവരണം. കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.6 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 29.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.6 ഡിഗ്രി സെൽഷ്യസ്.

നാളെ 11 മണിക്ക് ബാലലോകം പരിപാടിയിൽ നമ്മുടെ ഒരു ദിവസം ജെൻഡർ ലെൻസിലൂടെ കാണുമ്പോൾ സംഗീത് സെബാസ്റ്റ്യൻ സംസാരിക്കുന്നു. തുടർന്ന് ശാസ്ത്രീയ സംഗീതം കേൾക്കാം അനഘ എസ് നായർ. ശേഷം കഥ അൻവിയ അനുരൂ. നാളെ 2:45 ഹരിതവാണിയിൽ മാറുന്ന കാലാവസ്ഥ, ആവർത്തിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ, മുൻകരുതൽ നടപടികൾ, PN ശ്യാമള സംസാരിക്കുന്നു.

0: ഇനി അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ.
1: ഇയം ആകാശവാണി സംപ്രതി വാർത്താഹ ശ്രൂയന്താം. പ്രവാചക ജതിന ശർമ്മ. ആദൌ മുഖ്യ വാർത്താഹ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ ഫ്രാൻസ് സ്ലോവാക്കിയ ദേശയോ ഷഡ് ദിവസീയ യാത്രയായി പ്രസ്ഥിത. തേനോക്തം യത് ഇയം യാത്ര ഫ്രാൻസ് ദേശേന സഹ ആർത്ഥിക സാംസ്കൃതിക സംബന്ധാൻ സ്ലോവാക്കിയ ദേശേന ച സഹ ദ്വിപക്ഷീയ സംബന്ധാൻ സുദൃഢീകർത്തും കേന്ദ്രിതാ ഭവിഷ്യതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസ് ദേശസ്യ ഏവിയൻ നഗരെ ആയോജ്യമാനെ ജി സെവൻ ശിഖര സമ്മേളനെ അപ്പി ഭാഗം ഭജിഷ്യതി. കേന്ദ്രീയ ഗൃഹമന്ത്രി അമിത്ഷാഹ സീമവർത്തി ജനപദേഷു ജനസാംഖ്യകീയ പരിവർത്തന വിഷയ ഉച്ചസ്തരീയോപവേശനസ്യ അധ്യക്ഷം അകരോത്. അസമസ്യ ജോറഹാട്ട് വായുസേനാ കേന്ദ്രെ ഭാരതീയ വായുസേനയാ N-32 വിമാനം ദുർഘടനാഗ്രസ്തം ജാതം. അപ്പി ച ധർമ്മശാലായാം ഭാരത് അഫ്ഗാനിസ്ഥാന ദേശയോഃ മധ്യേ പ്രഥമ ഏകദിവസീയ ക്രീഡായാം പണക്കം വിജിത്യ ഭാരതേന പ്രഥമം കന്ദുകക്ഷേപണം സ്വീകൃതം. അഥ വാർത്താഹ വിശദീകൃത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ ഫ്രാൻസ് സ്ലോവാക്കിയ ദേശയോ ഷഡ് ദിവസീയ യാത്രയായി പ്രസ്ഥിത. ഗമനാത് പ്രാക് പ്രദത്തെ ഏകസ്മിൻ വക്തവ്യേ തേന പ്രോക്തം യത് ഭാരതസ്യ രണനീതിക ദൃഷ്ടികോണേ ഫ്രാൻസ് ദേശസ്യ വിശിഷ്ട സ്ഥാനം വർത്തതെ. തേനോക്തം യത് അസ്യാഹ യാത്രായാഹ മുഖ്യലക്ഷ്യം ഭാരത ഫ്രാൻസ് ദേശയോ ആർത്ഥിക സാംസ്കൃതിക സംബന്ധാനാം സുദൃഢീകരണം ഇത്യസ്തി. ഭാരതീയ സമയാനുസാരം രാത്രോ സാർദ്ധദശവാദനെ പ്രധാനമന്ത്രി ഫ്രാൻസ് ദേശസ്യ നീസ നഗരം പ്രാപ്സ്യതി. പ്രധാനമന്ത്രിണഃ ആഗമനാത് പൂർവമേവ നീസ നഗരെ സ്ഥിതൈഃ പ്രവാസി ഭാരതീയ സമുദായസ്യ സദസ്യൈഃ നവോദ്യോഗ സംസ്ഥാപകൈഃ ഉദ്യോഗപതിഭിശ്ച മഹാന ഉത്സാഹഃ പ്രദർശിതഃ. അത്രാശാസ്യതേ യത് ഇയം യാത്ര യൂറോപേന സഹ ഭാരതസ്യ സംബന്ധാന് ദൃഢീകരിഷ്യതി. അസ്മാക്കം വാർത്താഹരേണ സൂചിതം യത് പ്രധാനമന്ത്രിണഃ സ്വാഗതീകർത്തും തത്ര മഹത്യഃ സജ്ജാഃ വിഹിതാഃ. പ്രവാസി ഭാരതീയാശ്ച പ്രധാനമന്ത്രിണാ സഹ സംവാദം കർത്തും ഉത്സുകാഃ സന്തി. അദ്യത്വേ പ്രായഃ ദശസഹസ്ര ഭാരതീയ ഛാത്രാഃ ഫ്രാൻസ് ദേശേ അധ്യയനരതാഃ സന്തി. സഹൈവ ഉഭാവപി ദേശോ 30 അധിക 2000 പര്യന്തം

0: Womenly development. I am sure that many more women cadets will join the academy.
1: श्रीमती मुर्मुः युवाधिकारिणः प्रबोधितवती यत् ते जीवने निरन्तरं शिक्षार्थिनः भवेयुः साहसिक निर्णयान् स्वीकुर्युः सहैव सुरक्षा समाह्वानानि सम्मुखीकुर्वन्तः नैतिक नेतृत्वस्य प्रदर्शनं कुर्युः
0: इन एन एरा ऑफ रैपिडली चेंजिंग सिक्योरिटी चैलेंजेस टेक्नोलॉजिकल एडवांसेस एंड कॉम्प्लेक्स ग्लोबल एनवायरमेंट्स द इंडियन आर्मी मस्ट रिमेन adaptive and future ready. I urge you to be lifelong leaders, learners, courageous decision makers and ethical leaders. As army officers, you will be responsible for leading, guiding and caring for the soldiers.
1: रक्षामन्त्रिणा राजनाथसिंहेन अद्य नूतन नियुक्तेभ्यः भारतीय वायुसेनायाः अधिकारिभ्यः प्रबोधितं यत् परिवर्तिते सुरक्षावातावरणे तैः ड्रोन विमानानाम् उपग्रहाणां रोबोटिक्स सदृशाणां युद्धप्रविधीनां प्रयोगो विधेयः सः अद्य हैदराबाद नगरस्य डुण्डिगल स्थितायां वायुसेना अकादम्यां 17th संयुक्त दीक्षांत संचलनस्य निरीक्षणं कुर्वन्नासीत् तेनोदीरितं यत् आधुनिक युद्ध पद्धतौ बहूनि परिवर्तनानि जातानि अतः अधिकारिभिः नवीन युद्ध प्रणालिभिः रणनीतिभिश्च सह निरन्तरं स्वज्ञानं परिष्करणीयम् अत्रावसरे रक्षामन्त्रिणा राष्ट्रिय रक्षा अकादम्यां प्रशिक्षिताः महिला छात्र सैनिकानां प्रथम गणः अपि वायुसेनायाम् औपचारिक रूपेण नियुक्तः एताः महिलाः गतवर्षे एनडीए इत्यतः उत्तीर्णाः भूत्वा शाखा विशिष्ट प्रशिक्षणार्थं वायुसेना अकादम्यां प्रविष्टवत्यः भारत अफगानिस्तान देशयोः मध्ये प्रथम एकदिवसीय क्रीडा धर्मशालायां प्रवर्तते आदौ पणकं विजित्य भारतेन प्रथमं कन्दुकक्षेपणं स्वीकृतम् अन्तिमवार्ता लेखनसमयं यावत् अफगानिस्तानेन चतुक्षेपचक्रेषु द्वयोः क्रीडकयोः हानौ चतुर्विंशति धावनांकाः रचिताः इति वार्ताः
2: आकाशवाणी സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ.
3: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഗർ.gov.in.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് തുടക്കമായി. നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച. അസമിൽ വ്യോമസേനാ വിമാനം തകർന്ന് 5 സൈനികർ വീരമൃത്യു വരിച്ച സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതം. സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്രസംഘം കോഴിക്കോട്. കേരളത്തെ മയക്കുമരുന്ന് മുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും അണിനിരക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐസിസി വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നാളെ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് തുടക്കമായി. നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഈ മാസം 16-17 തീയതികളിൽ ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. പര്യടനത്തിന്റെ 2ാം ഘട്ടത്തിൽ സ്ലോവാക്യ സന്ദർശിക്കുന്ന ശ്രീ മോദി സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ചർച്ച നടത്തും. സ്ലോവാക്യ സന്ദർശനത്തിനെത്തുന്ന പ്രധാനമന്ത്രിയെ വ്യത്യസ്തമായ രീതിയിൽ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് ബ്രാറ്റിസ്ലാവയിലെ ഇന്ത്യൻ സമൂഹം. കൂടുതൽ വിവരങ്ങളുമായി ബ്രാറ്റിസ്ലാവയിൽ നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: ഇതാദ്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലോവാക് റിപ്പബ്ലിക്കിൽ എത്തുമ്പോൾ പെയിന്റിംഗുകൾ വരച്ചും നൃത്തം അടക്കമുള്ള സാംസ്കാരിക പരിപാടികൾ അവതരിപ്പിച്ചും ഗംഭീര വരവേൽപ്പ് നൽകാനുള്ള ഒരുക്കത്തിലാണ് സ്ലോവാക് റിപ്പബ്ലിക്കിലെ ഇന്ത്യൻ സമൂഹം. ഇതിനുള്ള ഒരുക്കങ്ങൾ ഇവിടെയുള്ള ഇന്ത്യൻ സമൂഹത്തിനിടെ ദൃശ്യമാണെന്ന് സ്ലോവാക് റിപ്പബ്ലിക്കിലെ ഇന്ത്യൻ അംബാസിഡർ അപൂർവ ശ്രീവാസ്തവ പറഞ്ഞു. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള സഞ്ചാരം വലിയ തോതിൽ വർദ്ധിക്കുക.

0: കൂടി ചെയ്തിട്ടുള്ളത് ആവേശം കൂടുതൽ ശക്തമാക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം ഇതിന് കൂടുതൽ ആവേശം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
1: അസമിലെ ജോർഹത്തിൽ വ്യോമസേനയുടെ AN-32 വിമാനം തകർന്ന് 5 സൈനികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ദുഃഖം രേഖപ്പെടുത്തി. സ്ക്വാഡ്രൺ ലീഡർ പ്രശാന്ത് സിംഗ്, ഫ്ളൈറ്റ് ലഫ്റ്റനന്റ് ശുഭം കുമാർ, സർജൻ ജിതേന്ദ്ര ശർമ്മ, അഗ്നിവീരന്മാരായ ഖേമരം കുമാവത്ത്, ഡാനിഷ് അസ്ലം എന്നിവരാണ് അപകടത്തിൽ വീരമൃത്യു വരിച്ചത്. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. അതിനിടെ സമ്പർക്കപ്പട്ടികയിലുള്ള 3 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. നിപ സാഹചര്യം വിലയിരുത്താനായി കേന്ദ്രസംഘം കോഴിക്കോട് എത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
2: ഉച്ചയോടെ കലക്ടറേറ്റിലെത്തിയ ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് സംഘം മന്ത്രി AP അനിൽകുമാറുമായും ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടിയുമായും നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി. ആവശ്യമായ നിർദ്ദേശങ്ങളും സംഘം മുന്നോട്ട് വച്ചു. നിപ രോഗബാധയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയുടെ ചുമതലയുള്ള റവന്യൂ മന്ത്രി AP അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ജില്ലാ കലക്ടറുടെ ചേംബറിൽ അവലോകന യോഗവും ചേർന്നു. ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങൾ, മരുന്നുകൾ തുടങ്ങിയവയുടെ ലഭ്യതയും മന്ത്രി ചോദിച്ചറിഞ്ഞു. പ്രോട്ടോകോൾ പ്രകാരം കൃത്യമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും രോഗിയുടെ അടുത്ത ബന്ധുക്കളായ 3 പേരുടെ പരിശോധന നടത്തിയെന്നും ഇവർക്ക് രോഗബാധയില്ലെന്നും ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി യോഗത്തിൽ അറിയിച്ചു. തുടർന്ന് കേന്ദ്രസംഘം കോഴിക്കോട് മെഡിക്കൽ കോളേജും സന്ദർശിച്ചു.
1: നിപ രോഗബാധ സ്ഥിരീകരിച്ച പ്രദേശത്തെ 320 വീടുകളിലും ഫീൽഡ് വർക്കർമാർ സന്ദർശനം നടത്തിയതായി മന്ത്രി AP അനിൽകുമാർ. രോഗം പടർന്നിട്ടില്ലെന്നും ലക്ഷണങ്ങൾ ഉള്ളവരെ പരിശോധിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യമന്ത്രി നാളെ കോഴിക്കോടെത്തുമെന്നും മന്ത്രി അറിയിച്ചു. നിപ പ്രതിരോധത്തിന്റെ ഭാഗമായി ആരോഗ്യമന്ത്രി കോഴിക്കോടെത്തി ഏകോപനം നടത്തേണ്ടിയിരുന്നുവെന്ന് മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ. ഏകോപനത്തിൽ ജനപ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തണമെന്നും ഈ ഘട്ടത്തിൽ കുറ്റപ്പെടുത്താനില്ലെന്നും ശ്രീമതി KK ശൈലജ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുന്നു. വയനാട്, മലപ്പുറം, തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ന് തൃശൂർ വടക്കാഞ്ചേരി മംഗലത്ത് 2 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. പ്രദേശത്ത് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. കേരളത്തെ മയക്കുമരുന്ന് മുക്തമാക്കാനുള്ള കർശന നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും ഇതിനായി കൈകോർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. June 26 മുതൽ തൂഫാൻ ക്യാമ്പയിനിന്റെ 2ാം ഘട്ടം ആരംഭിക്കുമെന്നും മന്ത്രി മലപ്പുറം എടപ്പാളിൽ അറിയിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി ആയുഷ് മന്ത്രാലയം രാജ്യത്തുടനീളം പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് ഒരേ സമയം ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന യോഗ സെഷൻ നാളെ രാവിലെ 6:15 മുതൽ 7:35 വരെ ആയുഷ് മന്ത്രാലയത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ സംഘടിപ്പിക്കും. June 21 അന്താരാഷ്ട്ര യോഗ ദിനം. രാജ്യത്തുടനീളം 1600 ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. കഴിഞ്ഞ 12 വർഷത്തിനിടെ കേന്ദ്ര സർക്കാർ കൈവരിച്ച നേട്ടങ്ങൾ സംബന്ധിച്ച് നാഗ്പൂരിൽ പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ മേഖലകളിലും രാജ്യം ലോകത്തിന് വഴികാട്ടിയാണെന്ന് RSS സർസംഘചാലക് മോഹൻ ഭാഗവത്. RSS ശതാബ്ദിയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് പ്രഭാഷണ സഭയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. വസുദൈവ കുടുംബകമാണ് നമ്മുടെ സന്ദേശമെന്നും ആഗോളതാപനം മുന്നിൽ കണ്ട് സൌരോർജ്ജത്തിന് പ്രാധാന്യം നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. നാളെ തൃശൂരിലെ പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു. പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മഴക്കാലം ആരംഭിച്ചതോടെ ആലപ്പുഴ ജില്ലയിൽ പനി ബാധിതരുടെ എണ്ണത്തിൽ വൻ വർധന. പുതുതായി വെസ്റ്റ് നൈൽ രോഗം കൂടി സ്ഥിരീകരിച്ചതോടെ ആരോഗ്യവകുപ്പ് ജാഗ്രത കർശനമാക്കി. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
4: ചേർത്തല താലൂക്കിലെ കഞ്ഞുക്കിളി ഗ്രാമപഞ്ചായത്തിലുള്ള രണ്ടുപേർക്കാണ് വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിച്ചത്. ക്യൂലെക്സ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകളാണ് ഈ രോഗം പരത്തുന്നത്. തലവേദന, പനി, ഛർദി, വയറുവേദന, വയറിളക്കം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഭൂരിഭാഗം പേർക്കും സാധാരണ പനി പോലെ കടന്നുപോകാം.

0: എങ്കിലും ചിലരിൽ നാഡീ സംബന്ധമായ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ആരോഗ്യ പ്രവർത്തകരുടെ മുന്നറിയിപ്പ്. വായുവിലൂടെ പകരുന്ന ഇൻഫ്ലുവൻസ വൈറസ് വ്യാപനത്തിനും ജില്ലയിൽ കുറവില്ല. 4 പേർക്ക് ഡെങ്കിപ്പനിയും ജില്ലയിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആരോഗ്യവകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്.
1: ഐസിസി വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നാളെ. ബർമിംഗ്ഹാമിലെ എഡ്ബാസ്റ്റൺ സ്റ്റേഡിയത്തിൽ നാളെ രാത്രി 7 മണിക്കാണ് മത്സരം. ഒരു മാസം നീളുന്ന 2020 മത്സരങ്ങളുടെ ഫൈനൽ അടുത്ത മാസം 5 ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം സംസ്ഥാനത്ത് ഈ മാസം 16 മുതൽ 30 വരെ ലഭ്യമാകും. ജൂലൈ 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ ഒന്നാം ഘട്ടം. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് ആണ് ആരംഭിക്കുന്നത്. ലക്ഷദ്വീപിൽ പ്രതിഷേധ സമരങ്ങൾക്ക് 60 ദിവസത്തേക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് അനിഷ്ട സംഭവങ്ങളും ക്രമസമാധാന പ്രശ്നങ്ങളും ഒഴിവാക്കുന്നതിനാണെന്ന് കളക്ടർ ശിവം ചന്ദ്ര. ജനങ്ങളുടെ അവകാശങ്ങൾ തടയാൻ ഉദ്ദേശമില്ലെന്നും കളക്ടർ വ്യക്തമാക്കി. അതേസമയം ലക്ഷദ്വീപിലെ നിയന്ത്രണങ്ങൾ പിൻവലിക്കാൻ ആവശ്യപ്പെട്ട് സിപിഐഎം രാജ്യസഭാ അംഗം വി ശിവദാസ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തയച്ചു. നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ചവരെ മർദ്ദിച്ച കേസിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഉൾപ്പെടെയുള്ള 5 പോലീസുകാരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. 3 ദിവസത്തെ ചോദ്യം ചെയ്യലിനുശേഷം പ്രതികളെ അറസ്റ്റ് രേഖപ്പെടുത്താതെ വിട്ടയച്ചു. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിന് തുടക്കമായി. നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച. അസമിൽ വ്യോമസേനാ വിമാനം തകർന്ന് 5 സൈനികർ വീരമൃത്യു വരിച്ച സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്രസംഘം കോഴിക്കോട്. കേരളത്തെ മയക്കുമരുന്ന് മുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും അണിനിരക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐസിസി വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നാളെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി, ഇപ്പോൾ നല്ല വാർത്ത കേൾക്കാം.
3: നമസ്കാരം. തിരക്കേറിയ ജീവിതത്തിനിടയിൽ, നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരൽപനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. വേനലവധിക്കാലം കഴിഞ്ഞ് സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ പുതിയ അധ്യയന വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പുത്തൻ യൂണിഫോമും ബാഗും കുടയും പുതിയ ക്ലാസ്സിലെ പുസ്തകങ്ങളുമൊക്കെയായി വിപണികളും ഇക്കാലയളവിൽ സജീവമായിരുന്നു. എന്നാൽ ഇത്തവണ വിദ്യാർത്ഥികൾക്കായി തികച്ചും വ്യത്യസ്തവും പരിസ്ഥിതി സൌഹൃദവുമായ നോട്ട്ബുക്കുകൾ വിപണിയിലെത്തിച്ചിരിക്കുകയാണ് കൺസ്യൂമർ ഫെഡ്. മരം മുറിക്കാതെ പഴയ പേപ്പറുകൾ പൂർണ്ണമായും പുനരുപയോഗം ചെയ്ത് നിർമ്മിച്ച, വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും ഒത്തിണങ്ങിയ ഈ പരിസ്ഥിതി സൌഹൃദ നോട്ടുബുക്കുകൾ വിപണിയിൽ ഇതിനകം തന്നെ വലിയ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. സാധാരണ നോട്ടുബുക്കുകളുടെ നിർമ്മാണവുമായി താരതമ്യം ചെയ്യുമ്പോൾ കൺസ്യൂമർ ഫെഡിന്റെ ഈ പുത്തൻ പുസ്തകങ്ങളുടെ നിർമ്മാണത്തിനായി 50% ജല ഉപയോഗം കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ അന്തരീക്ഷത്തിലേക്കുള്ള കാർബൺ പുറംതള്ളൽ 77% വരെ കുറച്ചാണ് ഇവ ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രകൃതി സംരക്ഷണത്തിനു പുറമെ കുട്ടികളുടെ ആരോഗ്യത്തിനും ഈ ബുക്കുകൾ മുൻഗണന നൽകുന്നു. മൊബൈൽ ഫോൺ സ്ക്രീനുകളിൽ കൂടുതൽ സമയം നോക്കിയിരിക്കുന്നത് വഴി കുട്ടികളുടെ കണ്ണുകൾക്കുണ്ടാകുന്ന തളർച്ച ഒഴിവാക്കാൻ ക്രീം നിറത്തിലുള്ള പേജുകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വിപണിയിലെ മറ്റ് നോട്ടുബുക്കുകളെ അപേക്ഷിച്ച് പരിസ്ഥിതി സൌഹൃദ നോട്ടുബുക്കുകൾക്ക് വില വളരെ കുറവാണ് എന്നത് വിപണിയെയും കുട്ടികളെയും ഒരുപോലെ ആകർഷിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തികളിൽ കാവൽ നിന്ന് വിരമിച്ചതിനുശേഷം വിശ്രമജീവിതം നയിക്കുന്ന നാവികസേനയിലെ ഉദ്യോഗസ്ഥർ നമ്മുടെ കുരുന്നുകളുടെ കളിചിരികളുടെ പുതിയ കാവലാളാവുകയാണ്. തിരുവനന്തപുരം പാങ്ങോട് കട്ടച്ചൽ റോഡിലുള്ള അങ്കണവാടിയിലെ കുട്ടികൾക്കായി വിദ്യാഭ്യാസ സഹായ പരിപാടി ഒരുക്കിയിരിക്കുകയാണ് ഇന്ത്യൻ നേവൽ വെറ്ററൻസ് സൊസൈറ്റി. പുതിയ അധ്യയന വർഷത്തിൽ ആദ്യമായി അങ്കണവാടിയിലേക്കെത്തുന്ന കുരുന്നുകളുടെ കുഞ്ഞു തോളിലേറാൻ ഭംഗിയുള്ള ടോഡ്ലർ ബാഗുകൾ, കൂടെ അടിപൊളി വാട്ടർ ബോട്ടിലുകൾ, മഴക്കാലത്ത് ചൂടാൻ നല്ല വർണ്ണാഭമായ കുടകൾ, വരച്ചു പഠിക്കാൻ ക്രയോണുകളും കളറിംഗ് പുസ്തകങ്ങളും, പിന്നെ കഴിക്കാൻ ലഘുഭക്ഷണ പെട്ടികളും.

0: എല്ലാം അടങ്ങിയ ഒരു കിടിലൻ വിദ്യാഭ്യാസ സ്റ്റാർട്ടർ കിറ്റാണ് അവർ കുട്ടികൾക്ക് സമ്മാനിച്ചത്. നേവൽ വെറ്ററൻസ് സൊസൈറ്റിയിലെ അംഗങ്ങൾ സ്വന്തം കൈയിൽ നിന്നും കണ്ടെത്തിയ തുകയുപയോഗിച്ചാണ് ഈ മനോഹരമായ സംരംഭം സാധ്യമാക്കിയത്. ഇതുകൊണ്ട് തീരുന്നില്ല ഇവരുടെ ഈ ഉദ്യമം. കേരളത്തിലുടനീളമുള്ള സ്കൂൾ കുട്ടികൾക്കും സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കും സമൂഹത്തിലെ മറ്റ് അർഹരായ വിഭാഗങ്ങൾക്കും കൈത്താങ്ങാവുക എന്ന ലക്ഷ്യത്തോടെ ആസൂത്രണം ചെയ്യുന്ന വിശാലമായ ഒരു സമൂഹ സമ്പർക്ക പരിപാടിക്കാണ് ഇവർ തിരുവനന്തപുരത്ത് തുടക്കം കുറിച്ചിരിക്കുന്നത്. രാജ്യത്തിന് കാവൽ നിന്ന ആ കൈകൾ ഇനി നമ്മുടെ കുട്ടികൾക്ക് കരുതലായി മാറും. മാതൃകാപരമായ ഇത്തരം ഉദ്യമങ്ങൾ ഏവരുടെയും മനസ്സിൽ വെളിച്ചം നിറയ്ക്കട്ടെ. ഇന്ത്യൻ നേവൽ വെറ്ററൻസ് സൊസൈറ്റിയുടെ വൈസ് പ്രസിഡന്റ് മനോജ് കുമാർ നല്ല വാർത്തയോട്.
1: ഇന്ത്യൻ നേവൽ സർവീസിൽ നിന്നും വിരമിച്ച പൂർവ്വ സൈനികരുടെ കൂട്ടായ്മയാണ് തിരുവനന്തപുരം ഹെഡ്ക്വാർട്ടേഴ്സായിട്ട് പ്രവർത്തിക്കുന്ന 1200 അംഗങ്ങളുള്ള ഇന്ത്യൻ നേവൽ വെറ്ററൻ സൊസൈറ്റി. ഞങ്ങൾ ഓരോ വർഷവും സമൂഹത്തിന്റെ താഴേക്കിടയിലുള്ള ആൾക്കാർക്ക് ഉപകാരപ്പെടും വിധം ചാരിറ്റി വർക്കുകൾ ചെയ്യാറുണ്ട്. അപ്പൊ ഈ വർഷം പാങ്ങോട് വേട്ടമുക്കിലുള്ള അംഗനവാടിയിൽ ഞങ്ങളുടെ സംഘടനയുടെ പ്രതിനിധികൾ അവിടെ ചെല്ലുകയും അവരായിട്ട് സംസാരിക്കുകയും എന്തൊക്കെയാണ് കുട്ടികളുടെ ആവശ്യം അറിഞ്ഞ് അത് നമ്മൾക്ക് അവിടെ സഹായ സഹകരണങ്ങൾ ചെയ്യാൻ സാധിച്ചു. ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിലും സമൂഹത്തിന് ആവശ്യകത അനുസരിച്ച് ചെയ്തു കൊടുക്കുന്ന ഒരു സംരംഭമാണ്. അതിനിയും നമ്മൾ തുടർന്നു കൊണ്ടുപോകും.
0: ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃക വീണ്ടെടുപ്പിലെ ഏറ്റവും നിർണായകമായ ഒരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നെതർലൻഡ്സ് സന്ദർശനം അടുത്തിടെ വാർത്തകളിൽ ഇടം പിടിച്ചത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇന്ത്യയിൽ നിന്ന് കൈമാറിപ്പോയ ചോള രാജവംശത്തിന്റെ പ്രതാപകാലത്തെക്കുറിച്ചുള്ള അമൂല്യമായ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ചരിത്ര പ്രധാനമായ ചെമ്പു തകിടുകളാണ് ഡച്ച് സർക്കാർ ഇന്ത്യയ്ക്ക് ഔദ്യോഗികമായി തിരികെ നൽകിയത്. അന്താരാഷ്ട്ര തലത്തിൽ പുരാവസ്തുക്കൾ തിരികെ നൽകുന്നതുമായി ബന്ധപ്പെട്ട സമിതികളുടെ ഇടപെടലുകൾക്കും ഇന്ത്യയുടെ നിരന്തരമായ ആവശ്യങ്ങൾക്കും ഒടുവിലാണ് ലൈഡൻ പ്ലേറ്റുകൾ എന്നറിയപ്പെടുന്ന 1000 വർഷം പഴക്കമുള്ള ഈ വിലമതിക്കാനാവാത്ത തമിഴ് പൈതൃക സമ്പത്ത് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുന്നത്. ഏകദേശം 11-ാം നൂറ്റാണ്ടിൽ ചോള രാജവംശത്തിലെ ചക്രവർത്തി രാജരാജ ചോളൻ 1-ാമന്റെ കാലത്തുള്ളതാണ് തമിഴ്, സംസ്കൃതം എന്നീ ഭാഷകളിലുള്ള ലിഖിതങ്ങൾ കൊത്തിവച്ചിട്ടുള്ള ഈ ഫലകങ്ങൾ. കേരളീയർക്ക് പൊന്നിയൻ സെൽവൻ എന്ന നോവലിലൂടെയും സിനിമയിലൂടെയും ഏറെ പരിചിതമായ ചോള ചരിത്ര പശ്ചാത്തലമുള്ള ഈ അപൂർവ രേഖകൾ പ്രധാനമന്ത്രി ഏറ്റുവാങ്ങിയതോടെ ഭാരതത്തിന്റെ നഷ്ടപ്പെട്ട ചരിത്ര സമ്പത്ത് തിരികെ കൊണ്ടുവരുന്നതിൽ രാജ്യം മറ്റൊരു നിർണായക ചുവടുവയ്പ് കൂടി പൂർത്തിയാക്കുകയാണ്. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി മാറിയ ഒന്നാണ് പാഴ്സലുകൾ. ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്ത വസ്ത്രങ്ങളോ പ്രിയപ്പെട്ടവർ ദൂരെ നിന്ന് അയച്ചു തരുന്ന സമ്മാനങ്ങളോ അടിയന്തിരമായി കൈപ്പറ്റേണ്ട രേഖകളോ അങ്ങനെ എന്തുമാകട്ടെ, ഇന്ന് പാഴ്സലുകൾ വരാത്ത വീടുകൾ കുറവാണ്. എന്നാൽ ഇവ വീട്ടിലെത്താൻ ദിവസങ്ങളോളം കാത്തിരിക്കേണ്ടി വരുന്നത് പലപ്പോഴും അല്പം മടുപ്പിക്കുന്ന കാര്യമാണ്. ഈ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് പാഴ്സലുകൾ അതിവേഗം ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതിനായി കേരള പോസ്റ്റൽ സർക്കിൾ പുതുതായി ആരംഭിച്ച സേവനമാണ് പിക് പോസ്റ്റ് എക്സ്പ്രസ്. ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നീ ജില്ലകളിലാണ് ഈ അത്യാധുനിക പാഴ്സൽ ഡെലിവറി സംവിധാനം നടപ്പിലാക്കിയിരിക്കുന്നത്. തപാൽ വകുപ്പിന്റെ സേവനങ്ങൾ കൂടുതൽ വേഗതയേറിയതും ജനസൌഹൃദവുമാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നടപടി. ഈ പദ്ധതി പ്രകാരം ചില തിരഞ്ഞെടുത്ത സ്ഥലങ്ങളിലേക്ക് ബുക്ക് ചെയ്യുന്ന പാഴ്സലുകൾ തൊട്ടടുത്ത ദിവസം തന്നെ അതാത് പോസ്റ്റ് ഓഫീസുകളിൽ ലഭ്യമാകും. പോസ്റ്റ്മാന്റെ സേവനമില്ലാതെ നേരിട്ട് പോസ്റ്റ് ഓഫീസുകളിൽ നിന്ന് കൈപ്പറ്റുന്ന വിൻഡോ ഡെലിവറി രീതിയാണ് ഇതിൽ അവലംബിച്ചിരിക്കുന്നത്. ഇതുവഴി പാഴ്സൽ വിതരണത്തിലെ കാലതാമസം പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കും. സംസ്ഥാനത്തെ മറ്റ് ജില്ലകളിലേക്കും വരും ദിവസങ്ങളിൽ ഈ സേവനം വ്യാപിപ്പിക്കാനാണ് തപാൽ വകുപ്പ് ലക്ഷ്യമിടുന്നത്. ഓൺലൈൻ ഷോപ്പിംഗും പാഴ്സൽ കൈമാറ്റങ്ങളും വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ പുതിയ പിക് പോസ്റ്റ് എക്സ്പ്രസ് പദ്ധതി പൊതുജനങ്ങൾക്ക് വലിയ രീതിയിൽ പ്രയോജനപ്പെടാൻ ഏറെ സാധ്യതയുണ്ട്. ഓരോ പുതിയ അധ്യയന വർഷവും വിദ്യാർത്ഥികൾക്ക് സമ്മാനിക്കുന്നത് വ്യത്യസ്തങ്ങളായ ഓർമ്മകളാണ്. ചിലർക്ക് അത് പുതിയ യൂണിഫോമിന്റെ മണമാണെങ്കിൽ മറ്റു ചിലർക്ക് മഴ നനഞ്ഞ് കൂട്ടുകാരോടൊപ്പം സ്കൂളിലേക്ക് പോയ ഓർമ്മകളായിരിക്കാം. എന്നാൽ എറണാകുളം കാലടി സ്വദേശിയായ ലാലുവിന് പുതിയ അധ്യയന വർഷമെന്നാൽ അത് പുതിയ പുസ്തകങ്ങളുടെ മണമാണ്. പുസ്തകങ്ങളോടുള്ള ഈ പ്രത്യേക ഇഷ്ടം ഇപ്പോൾ

അദ്ദേഹത്തെ എത്തിച്ചിരിക്കുന്നത് വ്യത്യസ്തമായ ഒരു കൊച്ചു സംരംഭത്തിലാണ്. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പുസ്തകങ്ങളും നോട്ടുബുക്കുകളും ഭംഗിയായി പൊതിഞ്ഞു നൽകുന്ന ഒരു സംരംഭമാണിത്. തുടക്കത്തിൽ സുഹൃത്തുക്കൾക്കും അവരുടെ കുട്ടികൾക്കുമായി സൌജന്യമായാണ് പുസ്തകങ്ങൾ പൊതിഞ്ഞു നൽകിയിരുന്നത്. എന്നാൽ സൌജന്യമായി ചെയ്യുന്നതിന് വേണ്ടത്ര മൂല്യം ലഭിക്കില്ല എന്ന തിരിച്ചറിവിലാണ് ഇതൊരു ചെറിയ സംരംഭമാക്കി മാറ്റാൻ തീരുമാനിച്ചത്. വളരെ കുറഞ്ഞ നിരക്കിലാണ് ഇപ്പോൾ ഈ സേവനം നൽകി വരുന്നത്. ഓരോ വർഷവും പുസ്തകം പൊതിയാൻ ഉപയോഗിക്കുന്ന പേപ്പറുകളിലെ മാറിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡുകളും ഏറെ കൌതുകമുണർത്തുന്നവയാണ്. എന്നാൽ പുതിയ പുസ്തകങ്ങൾ തുറക്കുമ്പോഴുണ്ടാകുന്ന ആ മണമാണ് തന്നെ ഈ ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എന്നാണ് ലാലുവിന്റെ പക്ഷം. വ്യത്യസ്തവും കൌതുകകരവുമായ ഈ ആശയം ഓരോ അധ്യയന വർഷവും സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒരുപോലെ സന്തോഷം നൽകുന്നതാണ്. നല്ല വാർത്ത, ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത @gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അഞ്ജു പ്രഭ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടുമെത്താം. ശുഭാശംസകൾ നേരുന്നു.

0: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: വയലും വേദം.

നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, തീർച്ചയുള്ള തീരുമാനങ്ങളാണ് മൂർച്ചയുള്ള വാക്കുകളേക്കാൾ നല്ലത്. ഈയൊരു സച്ചിന്റെയോടുകൂടി ഇന്നത്തെ വയലും വീടും ആരംഭിക്കാം. വയലും വീടിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയം നെല്ലിനെ ബാധിക്കുന്ന കീടങ്ങളും നിയന്ത്രണ മാർഗങ്ങളും. ഇതേക്കുറിച്ച് ഡോക്ടർ ജ്യോതി സാറ ജേക്കബുമായി ഷിബു ജോർജ് നടത്തുന്ന അഭിമുഖ സംഭാഷണം കേൾക്കാം. അതിനു മുമ്പായി നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്നറിയണ്ടേ? മത്സ്യവും പച്ചക്കറികളും ഒരുമിച്ച് കൃഷി ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേരെന്ത്? വയലും വീടും പരിപാടിയുടെ അവസാനം ഈ ചോദ്യത്തിനുള്ള ഉത്തരമുണ്ടാകും. കൃഷിയുമായി ബന്ധപ്പെട്ട് നാം ധാരാളം പഴഞ്ചൊല്ലുകൾ കേട്ടിട്ടുണ്ട്. അത്തരത്തിലൊരു പഴഞ്ചൊല്ല് ഇന്ന് നമുക്ക് പരിചയപ്പെടാം. ഏറെ വിളഞ്ഞാൽ വിത്തിനാകാം. വിത്ത് ഗുണം പത്ത് ഗുണം, അധികം മൂപ്പ് വിത്തിന് മോശം, വിത്ത് നന്നായാൽ വിളവ് നന്നായി എന്നിങ്ങനെ വിത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ധാരാളം പഴഞ്ചൊല്ലുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഏത് വിളയുടെ കാര്യത്തിലായാലും വിത്ത് നല്ലതല്ലെങ്കിൽ എത്ര തന്നെ പരിചരണം നൽകിയാലും പ്രതീക്ഷയ്ക്കൊത്ത വിളവ് ലഭിക്കുകയില്ല. വിത്ത് നന്നെങ്കിൽ കൃഷി പകുതി ജയിച്ചു എന്ന് തന്നെ സാരം. ഇനം പാതി പരിപാലനം പാതി എന്ന ചൊല്ലിന്റെ അടിസ്ഥാനവും ഇതുതന്നെയാണ്. പണ്ടുകാലങ്ങളിലൊക്കെ കൃഷിക്കാരുടെ ഏറ്റവും വലിയ സ്വത്ത് ഏതെന്ന് ചോദിച്ചാൽ അത് വിത്തായിരുന്നു. വിവിധ കാർഷിക വിളകളുടെ വിത്തുകൾ വളരെ ഭദ്രമായി സൂക്ഷിച്ചു വെക്കുകയും കാലാകാലങ്ങളിൽ അത് മറ്റു കർഷകർക്ക് കൈമാറ്റം ചെയ്യുകയും ചെയ്തിരുന്നു. പണ്ടൊക്കെയുള്ള നെൽകൃഷിക്കാർ വിത്തിനുവേണ്ടി മാത്രം പ്രത്യേകം കണ്ടം തിരിച്ച് കൃഷി ചെയ്യുകയും അത്

0: പ്രത്യേകമായി തന്നെ കൊയ്ത് മെതിച്ച് ഉണക്കി പത്തായത്തിൽ സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. നെല്ലിന്റെ കാര്യത്തിൽ മാത്രമല്ല, തെങ്ങിന്റെയും കമുകിന്റെയും കുരുമുളകിന്റെയും പച്ചക്കറികളുടെയും ഒക്കെ കാര്യത്തിൽ വിത്തിനുവേണ്ടി സ്വന്തം കൃഷിയിടത്തെ തന്നെയാണ് ആശ്രയിച്ചിരുന്നത്. ഏറെ വിളഞ്ഞാൽ വിത്തിനാക എന്ന ചൊല്ലിന്റെ അർത്ഥം ഏത് കാർഷിക വിളയുടെ വിത്തായിരുന്നാലും അതിന് അതിന്റേതായ ചില ഗുണങ്ങൾ ഉണ്ടായിരിക്കണം എന്നാണ്. വിത്താണെന്ന് കരുതി ക്രമത്തിലധികം ഉണങ്ങുവാൻ പാടില്ല. ഒട്ടും തന്നെ മൂപ്പ് കൂടുകയും കുറയുകയും അരുത്. അതായത് ആവശ്യത്തിലധികം വിളഞ്ഞു പോകരുത് എന്ന് സാരം. വിത്ത് കൈകാര്യം ചെയ്യുമ്പോൾ ഒരു ജീവന്റെ തുടിപ്പ് അതിൽ കുടികൊള്ളുന്നു എന്ന ബോധം നിശ്ചയമായും ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാന വിഷയത്തിലേക്ക് പോകാം. നെല്ലിനെ ബാധിക്കുന്ന കീടങ്ങളെയും അവയെക്കുറിച്ചുള്ള നിയന്ത്രണ മാർഗങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. ആലപ്പുഴ മങ്കൊമ്പ് എം എസ് സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജ്യോതി സാറ ജേക്കബ് ഇതേക്കുറിച്ച് വിശദമായി പറഞ്ഞു തരുന്നു. ഷിബു ജോർജാണ് ഡോക്ടർ ജ്യോതി സാറ ജേക്കബുമായി സംസാരിക്കുന്നത്.
1: ഡോക്ടർ ജ്യോതി, നെല്ലിനെ ബാധിക്കുന്ന പ്രധാന തരം കീടങ്ങൾ ഏതൊക്കെയാണ്?
2: നെല്ലിനെ ബാധിക്കുന്ന കീടങ്ങളെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കാം. ഒന്ന്, നെല്ലിന്റെ ചിനപ്പിനുള്ളിൽ നിന്ന് അതിനെ ആക്രമിക്കുന്ന കീടങ്ങൾ. മറ്റൊന്ന്, പുറമേ നിന്ന് നെൽച്ചെടിയെ ആക്രമിക്കുന്നത്. ആദ്യത്തെ നമ്മൾ കണ്ട വിഭാഗത്തില്, അതായത് ചിനപ്പിനുള്ളിലിരുന്ന് ആക്രമിക്കുന്നവരുടെ ഉദാഹരണങ്ങളാണ് തണ്ടുതുരപ്പൻ, ഗാളീച്ച എന്നിവ. എന്നാൽ പുറമേ നിന്ന് ആക്രമിക്കുന്നവരിൽ ഇലപ്പേൻ, ഓലചുരുട്ടിപ്പുഴു, മുഞ്ഞ, കുഴൽപ്പുഴു എന്നിവയൊക്കെ വരും.
1: പ്രധാനമായി രണ്ടു തരം കീടങ്ങളുണ്ട്.
2: അതെ.
1: അപ്പൊ ഇത് എല്ലാ ഘട്ടങ്ങളെയും ഇത് ബാധിക്കുന്നുണ്ടോ? നെല്ലിന്റെ വളർച്ചയുടെ എല്ലാ ഘട്ടങ്ങളെയും എല്ലാ കീടങ്ങളും ബാധിക്കത്തില്ലല്ലോ?
2: ഇല്ല. നെല്ലിന്റെ കായിക വളർച്ചാ ഘട്ടത്തില്, അതായത് ഞാറ്റടി നടിയില് മുതൽ ചിനപ്പ് പൊട്ടുന്നത് വരെയുള്ള സമയത്ത്, നമുക്ക് ഇലപ്പേൻ, പച്ചത്തുള്ളൻ, തണ്ടുതുരപ്പൻ, ഗോളീച്ച, ഓലചുരുട്ടിപ്പുഴു, മുഞ്ഞ എന്നിവയുള്ള കീടങ്ങളുടെ ആക്രമണമാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. എന്നാൽ അടിക്കണ പരുവം മുതല് പൂവിടുന്നത് വരെ ഉള്ള ഉൽപാദന ഘട്ടത്തിൽ നമുക്ക് തണ്ടുതുരപ്പൻ, ഓലചുരുട്ടിപ്പുഴു, മുഞ്ഞ എന്നീ കീടങ്ങളുടെ ആക്രമണം പ്രതീക്ഷിക്കാം. ഇതില് ഓലചുരുട്ടിപ്പുഴു ശരിക്കും ഞാറ്റടിയിലും, അതായത് നെല്ലിന്റെ കായിക വളർച്ചാ ഘട്ടത്തിലും അടിക്കണ പൊട്ടുമ്പോഴും ഒക്കെ കോമണായി, അതായത് ഒരേപോലെ തന്നെ കാണുന്നൊരു കീടമാണ്. പൂവിടുന്നത് മുതല് കതിരി മൂപ്പാകുന്നവരെയാണെങ്കിൽ മുഞ്ഞയും ചാഴിയുമാണ് ഏറ്റവും പ്രധാനമായി പിന്നെ കണ്ടുവരുന്നത്.
1: വളർച്ചയുടെ വിഭിന്ന ഘട്ടത്തിൽ വിഭിന്ന കീടങ്ങളാണ് അധികമായിട്ട് നെല്ലിനെ ബാധിക്കുന്നത്.
2: അതെ. ചില കീടങ്ങൾ, ഒരേ കീടങ്ങൾ തന്നെ പല ഘട്ടത്തിലാണെങ്കിലും വരുന്നു,
1: പക്ഷേ ലക്ഷണങ്ങൾ വ്യത്യാസമായിരിക്കും അല്ലേ? അപ്പൊ ഇലപ്പേനെ കുറിച്ച് പറഞ്ഞല്ലോ, ഇതിന്റെ ഒരു ആക്രമണ രീതിയെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരാം.
2: ഇലപ്പേൻ ഞാറ്റടിയിലെ നെൽച്ചെടികളെയും അതുപോലെ പറിച്ചു നട്ട ഞാറുകളെയും ഒക്കെ ആക്രമിക്കുന്നുണ്ട്. ഇവ ഒരു നീരൂറ്റി കുടിക്കുന്ന കീടമാണ്. ഇലകളിൽ നിന്നും നീരൂറ്റി കുടിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇലകളുടെ അറ്റം അരികിൽ നിന്ന് അകത്തേക്ക് നീളത്തിലൊരു സൂചി പോലെ ചുരുണ്ടു പോകുന്നതായിട്ടാണ് കാണുന്നത്. ചുരുണ്ടിരിക്കുന്ന ഇലച്ചുരൽ തുറന്നു നോക്കിക്കഴിയുമ്പോഴും നമുക്ക് അതിനുള്ളിൽ ഇലപ്പേനെ കാണാൻ സാധിക്കും. സാധാരണ ചൂടുള്ള കാലാവസ്ഥയിലാണ് ഇവരുടെ ആക്രമണം കൂടുതലായിട്ട് കാണുന്നത്. നമ്മളൊരു പാടശേഖരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാല് പാടശേഖരം ഒരു നരച്ച രീതിയിലാണ് നമുക്കൊരു കർഷകൻ അങ്ങനെയാണ് തോന്നുക. കർഷകർക്ക് തനിയെ ഇലപ്പേൻ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൈ വെള്ളത്തിൽ മുക്കിയ ശേഷം നമുക്ക് ഇലകളുടെ മുകളിലൂടെ ഒന്ന് വീശി നോക്കാം. അപ്പൊ കൈകൾ പരിശോധിച്ചാല് അതിൽ ഇലപ്പേനുകൾ പറ്റിയിരിക്കുന്ന കാണാം. അങ്ങനെയാണ് കർഷകർ സാധാരണ അത് മനസ്സിലാക്കുന്നത്.
1: നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ നമ്മള് മോണിറ്റർ ചെയ്ത് ആദ്യം നമുക്ക് ലോസ് ഇല്ലാതെ നമ്മൾ എങ്ങനെ ഒരു കൺട്രോൾ ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്?
2: അതിന്റെ തുടക്ക സമയത്ത്, ആക്രമണം ഒരുപാട് രൂക്ഷമായിട്ടില്ല എങ്കിൽ നമുക്ക് പാടത്ത് ഒന്ന് രണ്ട് ദിവസം വെള്ളം കെട്ടി നിർത്തിയ ശേഷം നമുക്ക് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഒരു പരിധിവരെ അതിനെ നിയന്ത്രിക്കാൻ സാധിക്കും. പക്ഷെ പലപ്പോഴും ആക്രമണം രൂക്ഷമാകുമ്പോഴാണ് ഇതിനെ കൂടുതൽ ശ്രദ്ധിക്കുക. ആ സമയത്ത് നമ്മൾ അന്തർവ്യാപന ശേഷിയുള്ള കീടനാശിനികളാണ് സാധാരണ ശുപാർശ ചെയ്യുന്നത്. അത് വിദഗ്ധ ഉപദേശ പ്രകാരം മാത്രം ഉപയോഗിക്കുന്നതാണ് നല്ലത്.
1: ഇപ്പൊ മേഡം സൂചിപ്പിച്ചില്ല, വെള്ളർച്ച മാതിരി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമുക്കത് മനസ്സിലാവും ഇലപ്പേൻ പാടശേഖരത്തിൽ വന്നിട്ടുണ്ടെന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നു അപ്പത്തേനും ലേറ്റ് ആയി പോകും,
2: അപ്പത്തേനും താമസിച്ചു പോകും.
1: അപ്പൊ ആദ്യം തൊട്ടൊന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ ഈസി ആയിട്ട് നമുക്കത്.
2: ചൂടുള്ള കാലാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ കീടങ്ങളുടെ ഒക്കെ ആക്രമണം പ്രതീക്ഷിച്ച് അതിനായി കൃഷിയിടം നമുക്ക് നിരീക്ഷിക്കാം.
1: പിന്നെ വേറെ ഒരു സംഭവം ഉണ്ടല്ലോ, വെള്ളക്കൊമ്പ് പോലെ പുറത്തു വരുന്നത് എന്തോ ആണത്?
2: അതായത് നെൽച്ചെടികളിൽ നിന്നും ചില ചിലപ്പ് സ്ഥാനത്ത് വെള്ളക്കൊമ്പ് പോലെ പുറത്തേക്ക് വരുന്നു. ഇത് ഈച്ചവർഗത്തിൽപ്പെട്ട ഒരു കൊതുകിന്റെ

0: മാത്രം വലിപ്പമുള്ള ഗോളീച്ച എന്ന കീടം കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. കൊതുകിനോട് വളരെ സാമ്യമാണ്, പക്ഷേ ഒരു ഓറഞ്ച് കളറിലായിരിക്കും അതിന്റെ നിറമുണ്ടാവുക. മഴയും മേഘാവൃതമായ അന്തരീക്ഷമൊക്കെ ഉള്ള സാഹചര്യത്തിൽ ഇതിനെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ കുഴലുകളിൽ ചെനപ്പുകൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം അതിലൊരു പ്രതിസന്ധി നിലനിൽക്കുന്നത്, ഈ കുഴലുകൾ വന്ന ശേഷമുള്ള കീടനാശിനി പ്രയോഗമൊന്നും നമുക്ക് അത്ര ഫലപ്രദമാവത്തില്ല. ഇപ്പൊ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പം ഈയൊരു കളകൾ നിയന്ത്രിക്കുന്നത് വളരെ പ്രധാനമാണ്. വരുന്നെല്ല്, കവട, കറുക എന്നീ കളകൾ കൃഷിയിടത്തിൽ നിന്ന് മാറ്റുന്നത് ഇതിന്റെ വർധനവ് തടയാനായിട്ട് സഹായിക്കുന്നു. അതായത് നെല്ല് ഇല്ലാത്ത സമയത്ത് മറ്റ് സസ്യങ്ങളിലൊക്കെയാണ് ഗോളീച്ച വസിക്കുന്നത്. പിന്നെ ആക്രമണം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ മാത്രം, അതും കൃഷിക്കാർ തീരുമാനിക്കരുത്, വിദഗ്ധരുടെ ഉപദേശപ്രകാരം മാത്രം കീടനാശിനി പ്രയോഗങ്ങൾ നടത്തുക.
1: ഇനി തണ്ട് തുറപ്പ് എന്ന് പറയുന്ന സ്റ്റെംബോറർ, ഇത് ഒരു പ്രശ്നം തന്നെയാണല്ലോ നെൽകൃഷിയിൽ. ഇതെനിക്ക് തോന്നുന്നു കായിക വളർച്ച ഘട്ടത്തിലും ഉണ്ട്, ഉൽപാദന ഘട്ടത്തിലും തണ്ട് തുറപ്പൻ നെല്ലിനെ ആക്രമിക്കാറുണ്ട്. ഇതിന്റെ ലക്ഷണങ്ങൾ രണ്ട് സ്റ്റേജിലും ഡിഫറന്റ് ആയിരിക്കും,
0: വ്യത്യാസമുണ്ട്. അതായത് നെല്ലില് കായിക വളർച്ചാ സമയത്താണെങ്കിൽ തണ്ടുതുരപ്പൻ ഉണ്ടാക്കുന്ന ലക്ഷണം എന്ന് പറയുന്നത് നടുനാമ്പ് വാട്ടമാണ്. എന്നാൽ അത് അടിക്കണ പൊട്ടി പൂവിടുന്ന സമയത്ത് അല്ലെ കതിര് വരുന്ന സമയത്താണെങ്കിൽ അത് വെൺകതിർ എന്ന ഒരു ലക്ഷണമാണ് കാണിക്കുക. ഇവിടെ പെൺശലഭങ്ങള് മുട്ടയിട്ട് വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾ നെല്ലിന്റെ തണ്ടിനുള്ളിലേക്ക് കടന്ന് അതിന്റെ ഉൾഭാഗം കാർന്നു തിന്നുകയാണ് ചെയ്യുന്നത്. ആ ഒരു രീതി കൊണ്ടാണ് നമുക്ക് ഈ ഒരു നടുനാമ്പ് പാടുകയും അല്ലെങ്കിൽ കതിര് വരുന്ന സമയത്ത് അത് വെൺകതിരാകുകയോ ഒക്കെ
1: ചെയ്യുന്നത്.
0: അതിന്റെ നമുക്കതിനെ ഉറപ്പിക്കാവുന്നത് ഈ രണ്ട് ലക്ഷണത്തിൽ വരുന്ന നടുനാമ്പും വെൺകതിരും നമ്മൾ വലിച്ചു നോക്കി കഴിയുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഊരി വരുന്നു. ഇപ്പൊ പെൺശലഭങ്ങൾ ഇലയുടെ അഗ്രഭാഗത്താണ് മുട്ടയിടുന്നത്. ആ മുട്ടകൾ ഒരു രോമാവൃതമായ ആവരണം കൊണ്ട് പൊതിഞ്ഞു വെക്കുകയാണ് ചെയ്യുക. അതിനുശേഷം വിരിഞ്ഞിറങ്ങുന്ന പുഴുക്കൾ ആദ്യമൊക്കെ ഇലയുടെ മുകൾ ഭാഗത്തു നിന്നാണ് അവർ ഭക്ഷിക്കുന്നത്. അതിനുശേഷം താഴേക്കിറങ്ങി, അതൊരു നൂല് പോലെയുള്ള തൂങ്ങിയാണ് അത് താഴേക്കിറങ്ങുന്നത്. അത് തണ്ടിനുള്ളിലേക്ക് കടന്ന് തണ്ടിന്റെ ഉൾഭാഗം കാർന്നു തിന്നുന്നു. പൂർണ്ണ വളർച്ചയെത്തുന്ന കീടങ്ങൾ, അതായത് സമാധി ദശയ്ക്ക് മുന്നേ തന്നെ ആ പുഴുക്കൾ കയറി വന്ന ആ ഒരു ദ്വാരം സിൽക്ക് നൂലുകൊണ്ട് തന്നെ അടക്കുകയും സമാധി ദശ മുഴുവൻ ഈ ഒരു തണ്ടിനുള്ളിൽ കഴിച്ചു കൂട്ടുകയും ചെയ്യും. അതിനുശേഷം ഈ ഒരു ദ്വാരം മാറ്റി പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. പൂർണ്ണ വളർച്ചയത്തെ കീടം പുറത്തേക്ക്, അതായത് പുഴുക്കളും സമാധി ദശയും കാണുന്നത് നെല്ലിനുള്ളിൽ തന്നെയാണ്.
1: ഇങ്ങനെ ഇതിന്റെ ഒരു ജീവിതചക്രം എന്ന് പറഞ്ഞാൽ ഈ നാല് സ്റ്റേജ് ആയിട്ട് അങ്ങനെ നെല്ലിന്റെ വളർച്ചാകാലം മൊത്തം നമ്മുടെ നെൽപാടത്തിൽ
0: തന്നെ കാണും.
1: മേഡം പറഞ്ഞില്ല ഇതൊരു ശലഭവർഗ കീടമാണല്ലോ, മറ്റ് ശലഭവർഗ കീടങ്ങളും നെല്ലിനെ ബാധിക്കുന്നുണ്ടോ?
0: ബാധിക്കുന്നുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട ഒരു ശലഭവർഗ കീടമാണ് ഓലചുരുട്ടി പുഴു, അതുപോലെ കുഴൽപ്പുഴുണ്ട്. ഇവയൊക്കെയും പ്രധാന ശലഭ കീടങ്ങളാണ്. അതല്ലാതെ തന്നെ കതിർവെട്ടിപ്പുഴുണ്ട്, പട്ടാളപ്പുഴുണ്ട്, ഇവരൊക്കെയും ശലഭവർഗ കീടത്തിൽ പെടുന്നു.
1: ഈ ഓലചുരുട്ടിപ്പുഴു മിക്കവാറും കാണാറുണ്ട്, നമ്മുടെ ആ ഇല അങ്ങ് ചുരുണ്ടിരിക്കുന്ന അല്ലേ. അപ്പൊ ഇതിന്റെ ലക്ഷണം ഇത് തന്നെ, ഇല ചുരുണ്ടിരിക്കും. പിന്നെ ഇതിന്റെ മറ്റേ എഫക്ട്സ് എന്തൊക്കെയാണ്?
0: ഇവര് ഓല ചുരുട്ടി അതിനുള്ളിലിരുന്ന് ഇലകളിലെ ഹരിതകം, ആ പച്ചതറം കാർന്നു തിന്നുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ആക്രമണം മൂലം നെല്ലോലകൾ വെളുത്ത നിറത്തിലാവും. ഇപ്പൊ പാടത്ത് നോക്കുമ്പോൾ നെൽ ഓലകൾ ഇങ്ങനെ വെളുത്ത് വെളുത്ത് ഇരിക്കുന്നതായിട്ട് കാണും, പാടം നരച്ചതുപോലെയും കാണും. പക്ഷെ തീരെ ചെറിയതായിരിക്കുമ്പോഴല്ലേ ഇതുണ്ടാവുന്നത്. അതാണ് നമ്മുടെ ഇലപ്പേനിന്റെ ലക്ഷണവും ഓലയുരുട്ടിയുടെ ലക്ഷണവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഓലയുരുട്ടി കുറച്ചുകൂടെ നെല്ല് വലിയതാവുമ്പോഴത്തേക്കിനുമാണ് അതില് ആക്രമിക്കുന്നത്.
1: ഇലപ്പേൻ
0: ആദ്യ ഘട്ടത്തില് ചെറുതായിരിക്കുമ്പോൾ തന്നെ
1: ആക്രമിക്കുന്നു.
0: അത് പാടം മുഴുവൻ ചെറിയ ചെടികൾ നരച്ചിരിക്കുന്നതായിട്ടാണ് ഇലപ്പേന്റെ സാഹചര്യത്തിൽ വരിക. എന്നാൽ ഓല ചുരുട്ടിപ്പുഴു കുറച്ചുകൂടെ ചെടി വലുതാവുമ്പോഴാണ് അപ്പം കൃത്യമായിട്ട് നരച്ച പോലെ തന്നെയും അറ്റം ഹരിതകം തിന്നിരിക്കുന്നതൊക്കെ നമുക്ക് കൃത്യം മനസ്സിലാക്കാം.
1: ഇലയുടെ ആ പച്ചപ്പ് തന്നെ നഷ്ടപ്പെടും. അപ്പം നമ്മുടെ ഉൽപാദനം അങ്ങനെ അത് ബാധിക്കുന്നതാണല്ലോ.
0: ആദ്യ ഘട്ടത്തിൽ അത്ര ബാധിക്കില്ല, പക്ഷേ കതിര് വരുന്ന സമയത്ത് കതിരിനെ പൊതിഞ്ഞിരിക്കുന്ന ഓലകൾക്ക് അതിന്റെ ഹരിതകം പോയി കഴിഞ്ഞാൽ ഉൽപാദനത്തിനെ ബാധിക്കാം.
1: നെല്ലിനെ കുഴൽപ്പുഴുവും ബാധിക്കുന്നുണ്ടല്ലോ, ഇതിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിന്റെ ലക്ഷണങ്ങൾ എന്തുവാണ്?
0: കുഴൽപ്പുഴുവിന്റെ ലക്ഷണം അല്പം കൂടി വ്യത്യാസമുണ്ട്. അതായത് നെൽച്ചെടിയുടെ അഗ്രഭാഗം മുറിച്ച് ഒരു കുഴല് പോലെയാക്കിയാണ് ഓലകളുടെ ഹരിതകം കാർന്നു തിന്നുന്നത്. അപ്പം നമ്മൾ പാടത്ത് നോക്കുകയാണെങ്കിൽ വെള്ളത്തിലൂടെ അങ്ങിങ്ങായിട്ട് ഇല കുഴലുകൾ പോകുന്നത് കാണാം, ഒഴുകി നടക്കുന്നത് കാണാം. അപ്പൊ രൂക്ഷമായ ആക്രമണമാണെങ്കിൽ നെൽച്ചെടികളുടെ അഗ്രഭാഗം മുറിക്കുന്നതെന്ന് തന്നെ അതിങ്ങനെ കുറ്റിച്ചു നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും.
1: അപ്പൊ ഇതിന്റെ നിയന്ത്രണത്തിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും?
0: നിയന്ത്രണത്തിന് ആദ്യം നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന പാടത്തിൽ അങ്ങിങ്ങായിട്ടായിരിക്കും ഇതിന്റെ ആക്രമണം തുടക്കത്തിൽ കണ്ടു തുടങ്ങുക. ആ സമയത്ത് നമ്മൾ ഒരേക്കർ പാടത്തിന് 25 kg അറക്കപ്പൊടി 1 L മണ്ണെണ്ണയുമായി കലർത്തി പാടത്ത് വിതറി കൊടുക്കാം.

0: പോലെ കളനിയന്ത്രണം നടത്തണം. ആക്രമണം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ നമുക്ക് കീടനാശിനി പ്രയോഗം നടത്തേണ്ടി വരും. അതും പ്രകൃതിക്ക് ദോഷമല്ലാത്ത രീതിയിലുള്ള, വിദഗ്ധരോട് ചോദിച്ച് ശുപാർശ ചെയ്യപ്പെട്ടിട്ടുള്ള കീടനാശിനികൾ പ്രയോഗിക്കണം.
1: ഇപ്പൊ നിരവധി കീടങ്ങളുണ്ട് നെല്ലിനെ ബാധിക്കുന്ന, തണ്ടുതുറപ്പ്, നിലപ്പേൻ, കുഴൽപുഴു, ഇല ചുരുട്ടി വെക്കുന്ന പുഴുക്കള്, ശലഭവർഗ കീടങ്ങള്. അപ്പൊ ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി രാസകീടനാശിനി എന്തായാലും നമ്മളൊരു ലാസ്റ്റ് റിസോർട്ട് അല്ലെങ്കിൽ ലാസ്റ്റ് ആയിട്ട് നമുക്കത് യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇതൊഴിച്ച് നമുക്ക് ജൈവ നിയന്ത്രണ വിധികളൊക്കെ ഉണ്ടോ ഇതിന്?
0: നെല്ലില് നമ്മൾ ഫലപ്രദമായിട്ട് ഉപയോഗിച്ച് വരുന്ന മുട്ടപരാദങ്ങളാണ്. മുട്ടപരാദങ്ങളിൽ തന്നെ ട്രൈക്കോഗ്രാമ ജപ്പോണിക്കും ട്രൈക്കോഗ്രാമ കിലോണിസ് എന്നിവയാണ് നമ്മൾ ഉപയോഗിച്ച് വരുന്നത്. തണ്ടുതുരപ്പിനെതിരെയും ഓലചുരുട്ടിക്കെതിരെയുമാണ് പ്രധാനമായിട്ടും ഈ രണ്ട് മുട്ടപരാദങ്ങളെയും ഉപയോഗിക്കുന്നത്.
1: ട്രൈക്കോകാർഡ്
0: അതായത് ഇത് കർഷകർക്ക് ലഭ്യമാക്കുന്നത് മുട്ടക്കാട് രൂപത്തിലാണ്. കോർസേറ എന്ന ഒരു കീടത്തിനെ, നെല്ലിന്റെ തന്നെ ഒരു സ്റ്റോറേജ് പെസ്റ്റ് എന്ന് നമ്മൾ പറയും, ആ കീടത്തിനെ നമ്മൾ ലാബുകളിൽ വളർത്തി അതിന്റെ മുട്ടകളിലൂടെയാണ് ഈ മുട്ടക്കാടുകൾ തയ്യാറാക്കി എടുക്കുന്നത്. ഇപ്പൊ ഈ ട്രൈക്കോഗ്രാമ ജപ്പോണിക്കും ഉപയോഗിക്കുന്നത് തണ്ടുതുരപ്പിന്റെ മുട്ടക്കൂട്ടങ്ങളെ നശിപ്പിക്കാനും, ട്രൈക്കോഗ്രാമ കിലോണിസ് ഉപയോഗിക്കുന്നത് ഓലചുരുട്ടിയുടെ മുട്ടക്കൂട്ടങ്ങളെ നശിപ്പിക്കാനുമാണ്. നമ്മൾ ഉപയോഗിക്കേണ്ടത് 1 ഏക്കറിന് 2 cc എന്ന തോതിലാണ് നമ്മൾ മുട്ടക്കാടുകൾ ഉപയോഗിക്കുന്നത്. 1 cc കാട് 10 കഷ്ണങ്ങളായി മുറിച്ചാണ് നമ്മൾ കൃഷിയിടത്തിൽ അങ്ങിങ്ങായി സ്ഥാപിക്കുന്നത്.
1: ഒരു കാടിൽ എനിക്ക് തോന്നുന്നു 50,000 മുട്ടയൊക്കെ കാണും.
0: അതെ, അതിൽ കൂടുതലുണ്ട്. പറിച്ചു നട്ട് ഏകദേശം 7 മുതൽ 10 ദിവസമാവുമ്പോൾ മുതൽ കാടുകൾ കൃഷിയിടത്തിൽ വെച്ചു കൊടുക്കാം. വിതയ്ക്കുന്ന സാഹചര്യത്തിൽ 25 ദിവസം മുതൽ ഉപയോഗിച്ചു തുടങ്ങാം. അതുപോലെ ഓരോ കാടും നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയത് മഴ സമയമാണെങ്കിൽ പ്ലാസ്റ്റിക് കപ്പിനുള്ളിലോ അല്ലെങ്കിൽ തെങ്ങോലയുടെ അടിവശത്തോ സ്റ്റേപ്പിൾ ചെയ്താണ് സാധാരണ വെക്കുക. ഇനി വേനൽക്കാലമാണെങ്കിൽ നെല്ലോലകളിൽ നേരിട്ട് നമുക്ക് സ്റ്റേപ്പിൾ ചെയ്ത് വെച്ചു കൊടുക്കാം. ഈ മുട്ടപരാദങ്ങളല്ലാതെ ചില കീടങ്ങൾക്ക്, പ്രത്യേകിച്ചും ശലഭവർഗ കീടങ്ങൾക്കെതിരെ നമ്മൾ ബാസിലസ് തുറിഞ്ചേൻസിസ് എന്ന മിത്ര ബാക്ടീരിയ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ബിവേറിയ ബസിയാന എന്ന മിത്ര കുമിൾ ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെയും നമ്മൾ നെൽപ്പാടത്ത് ഉപയോഗിക്കുന്ന ജൈവിക കീട നിയന്ത്രണ മാർഗങ്ങളാണ്.
1: മേഡം, നെല്ലില് മുഞ്ഞയുടെ ആക്രമണവും കാണാറുണ്ടല്ലോ, ഇതിന്റെ ഒരു ആക്രമണ രീതിയും നിയന്ത്രണ മാർഗങ്ങളെ കുറിച്ചൊന്ന് വിശദീകരിക്കാം.
0: നെല്ലില് നീരൂറ്റി കുടിക്കുന്ന ഒരു കീടമാണ് മുഞ്ഞ. മുഞ്ഞയുടെ ചെറുപ്രാണികളും അതുപോലെ പൂർണ്ണ വളർച്ചയെത്തിയ കീടങ്ങളും ഒക്കെയും നെല്ലിന്റെ കടഭാഗത്ത്, അതായത് ഏകദേശം ആ ഒരു ജലപ്പരപ്പിന് സമീപത്തിരുന്നാണ്, കടഭാഗത്തിരുന്നാണ് നീരൂറ്റി കുടിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ നെൽച്ചെടികള് അമിതമായി നീര് പോകുന്നതുകൊണ്ട് തന്നെ അത് ആദ്യം മഞ്ഞളിക്കുകയും പിന്നെ അത് ഉണങ്ങി പോവുകയും ചെയ്യുന്നു. കർഷകർ പാടത്ത് നോക്കുമ്പോൾ കാണുന്ന ഒരു ലക്ഷണം എന്ന് പറയുന്നത് അങ്ങിങ്ങായിട്ട് വട്ടത്തിൽ കരിഞ്ഞു നിൽക്കും. നമ്മൾ ഇംഗ്ലീഷിൽ അതിനെ ഹോപ്പർ ബേൺ എന്നാണ് പറയുക. അപ്പൊ അതിന് ഏറ്റവും ഫലപ്രദമായിട്ട് നമ്മൾ പ്രതിരോധശേഷിയുള്ള ഇനങ്ങൾ ചെയ്യണം. എന്നാലും അതിലും പ്രധാനം ഇടയകലം കൊടുക്കുക, കൃത്യമായ തോതിൽ വിത നടത്തുക. 1 ഏക്കറിൽ 40 കിലോ മതിയെങ്കിൽ അതിൽ കൂടുതലായി കഴിഞ്ഞാൽ നെൽപ്പാടത്ത് തിക്കം കൂടുകയും അപ്പം വായുസഞ്ചാരം കുറയുകയും ഈ കീടത്തിന് വംശവർദ്ധനവിന് ഉള്ള നല്ല സാഹചര്യം ഉളവാകുകയും ചെയ്യും. അപ്പൊ അത് നമ്മൾ കുറച്ചു കൊടുക്കുക. അപ്പൊ തിക്കം കുറയ്ക്കുന്നതാണ് ഏറ്റവും ഫലപ്രദം. അതുപോലെ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ, അതായത് അങ്ങിങ്ങായിട്ടാണ് ഇത് കണ്ട് തുടങ്ങുന്നതെങ്കിൽ വെള്ളം വാർത്ത് കളയുന്ന ഒരു നല്ല രീതിയാണ്. ഇടവിട്ട് വെള്ളം കയറ്റി ഇറക്കുന്നതും ആ ഒരു അമിതമായ ഈർപ്പം നെൽപ്പാടത്ത് കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ നൈട്രജൻ വളപ്രയോഗം അമിതമായിട്ടുള്ളത് ഒഴിവാക്കുക. പിന്നെ നമ്മൾ മിത്ര കീടങ്ങൾ ധാരാളം മുഞ്ഞയ്ക്കെതിരെ ഉണ്ട് നമ്മുടെ നെൽപ്പാടത്ത് തന്നെ. മിറിച്ചാഴികളൊക്കെയും എട്ടുകാലികളൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. അപ്പം അതിനെ നിലനിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക,
1: രാസകീടനാശിനികളുടെ
0: അമിത ഉപയോഗം ഒഴിവാക്കുക. മിത്രവാണികളുടെ സാന്നിധ്യം അമിതമായി കാണുന്ന പാടശേഖരങ്ങളിൽ എപ്പോഴും മുഞ്ഞ നിയന്ത്രണ വിധേയമായിരിക്കും. മുഞ്ഞ ഉണ്ടെങ്കിലും അത് നിയന്ത്രണ വിധേയമായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത്.
1: പിന്നെ നെല്ല് ചാഴിയുടെ ആക്രമണവും ഉണ്ടാവാറുണ്ടല്ലോ, ഇത് ലാസ്റ്റ് ഘട്ടത്തിലാണ് അവസാന ഘട്ടത്തിലല്ലേ ഇത് നമ്മൾ കാണുന്നത്? ഇതിനെ കുറിച്ച് ഒന്ന് പറയാം.
0: ശരിക്കും ചാഴി വിളവിനെ സാരമായി ബാധിക്കുന്ന ഒരു കീടം തന്നെയാണ്. പാൽ പരുവത്തിലുള്ള നെന്മണികളിൽ നിന്നാണ് ചാഴികൾ നീരൂറ്റി കുടിക്കുന്നത്. അതിന്റെ ഫലമായിട്ട് നെന്മണികൾ പതിരായി തീരുകയാണ് ചെയ്യുന്നത്. പാടശേഖരത്തിൽ ഒരേ മൂപ്പുള്ള ഇനങ്ങൾ ഒരേ സമയം കൃഷി ചെയ്യുന്നത് ഇതിനെതിരെ ഫലപ്രദമാണ്. അതായത് പല സമയത്ത് കതിരുകൾ വരുന്നത് ചാഴിയുടെ നിയന്ത്രണത്തെ സാരമായി ബാധിക്കും. അതുപോലെ നെല്ലില്ലാത്ത സമയത്ത് പുല്ലുവർഗ കളകളിലാണ് കൂടുതലായിട്ടും ചാഴികൾ ഇരിക്കുന്നത്. അപ്പം നെൽകൃഷിയുടെ മുമ്പേ തന്നെ പുല്ലുവർഗ കളകൾ നശിപ്പിച്ചു കളയുന്നത് നല്ലതാണ്. ആക്രമണം കണ്ടു തുടങ്ങുമ്പോൾ നമ്മൾ ജൈവികമായിട്ടാണെങ്കിൽ, അതായത് പ്രകൃതിക്ക് ദോഷമില്ലാത്ത രീതിയാണെങ്കിൽ, മത്തി ശർക്കര മിശ്രിതം 6 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ നമുക്ക് തളിച്ചു കൊടുക്കാം. കീടനാശിനി

0: കീടനാശിനികൾ പ്രയോഗിക്കേണ്ടത്. ചാഴി അമിതമായി ഉണ്ടെങ്കിൽ കീടനാശിനികൾ പ്രയോഗിക്കാം, പക്ഷെ അതും വിദഗ്ധ ഉപദേശപ്രകാരം മാത്രം ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ കീടനാശിനികൾ ഉപയോഗിക്കുമ്പോൾ രാവിലെ 9 മണിക്ക് മുന്നെയോ അല്ലെങ്കിൽ 3 മണിക്ക് ശേഷമോ വേണം കീടനാശിനി പ്രയോഗം നടത്താൻ. പാടത്ത് ചുറ്റോട് മരുന്നടിച്ച് ഉള്ളിലേക്ക് കീടങ്ങളെ കൊണ്ടുവന്ന ശേഷം ഉള്ളിൽ മരുന്ന് തളിക്കുന്നതാണ് നല്ലത്. എന്നാൽ മാത്രമാണ് കീടങ്ങളുടെ ആ രക്ഷപ്പെടുന്ന ഒരു രീതി നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും.
1: ഡോക്ടർ ജ്യോതി, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് നെല്ലിനെ ബാധിക്കുന്ന കീടങ്ങളെ കുറിച്ച് വിശദമായിട്ട് നമ്മുടെ കർഷകർക്ക് വേണ്ടി ഈ ചർച്ചയിൽ പറഞ്ഞു തന്ന് വളരെ നന്ദി.
0: നന്ദി.
2: നെല്ലിനെ ബാധിക്കുന്ന കീടങ്ങളും നിയന്ത്രണ മാർഗങ്ങളും ഇതേക്കുറിച്ച് എല്ലാവരും വിശദമായി കേട്ടല്ലോ അല്ലേ. ആലപ്പുഴ മങ്കൊമ്പ് എം എസ് സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജ്യോതി സാറ ജേക്കബുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
1: ചീനഭരണി പഴയ തറവാടുകളിൽ ഒരു വർഷത്തേക്ക് ആവശ്യമായ കണ്ണിമാങ്ങയും വിളഞ്ഞ പാകമായ മാങ്ങയും പഴുത്ത മാങ്ങയുമൊക്കെ സംഭരിച്ച് സൂക്ഷിച്ചു വെക്കുന്നത് ഈ ഭരണികളിലാണ്. 100, 200, 500, 1000 മാങ്ങ വരെ ഉപ്പിലിട്ട് സൂക്ഷിക്കാൻ പാകത്തിലുള്ള ചീനഭരണികളുണ്ട്. ഉപ്പ്, കാന്താരിമുളക് എന്നിവയെല്ലാം ഇട്ടാണ് മാങ്ങ നിറച്ചു വെക്കുന്നത്. മാങ്ങ നിറച്ച ശേഷം വായു കടക്കാത്ത വിധം നന്നായി അടച്ചുകെട്ടി സൂക്ഷിക്കും. പ്രത്യേകതരം കളിമണ്ണുകൊണ്ട് കലാചാതുര്യത്തോടെ വാണിജ്യാടിസ്ഥാനത്തിൽ ഭരണി ഉണ്ടാക്കിയിരുന്നത് ചൈനക്കാരായതുകൊണ്ടാവാം ഇതിനെ ചീന ഭരണി എന്ന് വിളിക്കുന്നത്. മാങ്ങ മാത്രമല്ല, പഴുത്ത പാക്ക് വെള്ളത്തിലിട്ട് സൂക്ഷിക്കുന്നതിനും എള്ളെണ്ണയും വെളിച്ചെണ്ണയും മറ്റും അടച്ചുകെട്ടി സൂക്ഷിക്കുന്നതിനും ഭരണി തന്നെയായിരുന്നു പഴയകാലത്ത് ഉപയോഗിച്ചിരുന്നത്. ഇന്ന് വഴിയോരങ്ങളിൽ നാടോടികൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന സാധാരണ ഭരണിയും ചീനഭരണിയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. നിറത്തിലും വലുപ്പത്തിലും ആകൃതിയിലും ഈടിന്റെ കാര്യത്തിലുമൊക്കെ ഈ വ്യത്യാസം വളരെ പ്രകടവുമാണ്. എന്തും കേടുകൂടാതെ ദീർഘകാലം സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന കളിമൺ സംഭരണികളായിരുന്ന ചീനഭരണികൾ ഇന്നിതാ പുതിയ തലമുറയ്ക്കൊരു കൗതുക കാഴ്ചയാണ്.
2: പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന. ജലം കൃഷിയുടെ ജീവനാഡിയാണ്. കൃഷിയിൽ ജലസേചനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും കാർഷിക ഉൽപ്പാദനം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതിയാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന, ചുരുക്കത്തിൽ PMKSY. ഹർ ഖേത് കോ പാനി, എല്ലാ വയലുകൾക്കും വെള്ളം എന്നതാണ് ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം. പൊതുവെ കൃഷി എപ്പോഴും വലിയ തോതിൽ മൺസൂണിനെ ആശ്രയിച്ചിരിക്കുന്നു. അനിശ്ചിതമായ മഴയും വരൾച്ചയും ജലക്ഷാമവും കർഷകർക്ക് വലിയ വെല്ലുവിളികളാണ്. പുതിയ ജലസേചന സ്രോതസ്സുകൾ സൃഷ്ടിക്കുക, നിലവിലുള്ളവ ശക്തിപ്പെടുത്തുക, ജലം ഫലപ്രദമായി ഉപയോഗിക്കുക എന്നിവയിലൂടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് PMKSY ലക്ഷ്യമിടുന്നത്. പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ് ഡ്രിപ്പ്, സ്പ്രിംഗ്ലർ തുടങ്ങിയ സൂക്ഷ്മ ജലസേചന രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ വെള്ളം പാഴാക്കൽ കുറയ്ക്കുകയും ജല ഉപയോഗക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. വിവിധ വകുപ്പുകളുടെ ഏകോപിത പ്രവർത്തനത്തിലൂടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ചുരുക്കത്തിൽ, പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന ജലസേചന സൗകര്യങ്ങൾ മാത്രം നൽകുന്ന ഒരു പദ്ധതിയല്ല, ഇന്ത്യൻ കൃഷിയുടെ ഭാവി സുരക്ഷിതമാക്കുന്ന ഒരു ഭാവി കാഴ്ചപ്പാടാണ് ഇത്. സമയബന്ധിതവും കാര്യക്ഷമവുമായ ജലസേചനം ഉറപ്പാക്കുന്നതിലൂടെ കർഷകരെ ശക്തിപ്പെടുത്തുകയും സ്ഥിരതയുള്ള കാർഷിക വികസനം കൈവരിക്കാനും ഈ പദ്ധതി സഹായിക്കുന്നു. ഇന്ന് തന്നെ ഈ പദ്ധതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണം വ്യാപിപ്പിക്കാം. ഇന്ന് സംരക്ഷിക്കുന്ന ഓരോ തുള്ളിവെള്ളവും നാളെയുടെ ഭക്ഷ്യസുരക്ഷയാണ്.
1: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്നറിയണ്ടേ? ചോദ്യം ഇതായിരുന്നു: മത്സ്യവും പച്ചക്കറികളും ഒരുമിച്ച് കൃഷി ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേരെന്ത്? ഉത്തരം: അക്വാപോണിക്സ്. ഹൈഡ്രോപോണിക്സും അക്വാകൾച്ചറും ചേർന്നതാണ് അക്വാപോണിക്സ് കൃഷിരീതി. അക്വാകൾച്ചറിലെയും വെള്ളം ഉപയോഗിച്ചുള്ള കൃഷിയായ ഹൈഡ്രോപോണിക്സിലെയും തത്വങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ടുള്ള കൃഷിരീതിയാണ് അക്വാപോണിക്സ്. ഈ കൃഷിരീതിയിൽ ബാക്ടീരിയയുടെ പ്രവർത്തനം മൂലം മീനിന്റെ കാഷ്ടം നൈട്രേറ്റ് രൂപത്തിലാക്കി ചെടികൾക്ക് വളമായി നൽകുന്നു. ചെടികൾ വെള്ളം ശുദ്ധീകരിച്ച് മീനിന്റെ വളർച്ചയ്ക്ക് അനുകൂലമായ അവസ്ഥ സംജാതമാക്കുകയും ചെയ്യും. വലിയ അധ്വാനമില്ലാത്ത കൃഷിയായതിനാൽ കുട്ടികൾക്കും വയോധികർക്കും ഭിന്നശേഷിക്കാർക്കും വരെ അക്വാപോണിക്സ് കൃഷി ചെയ്യുവാൻ കഴിയും. കളനാശിനിയോ കീടനാശിനിയോ ഉപയോഗിക്കാത്തതിനാൽ ജൈവരീതിയിൽ ഉൽപ്പാദിപ്പിച്ച് ആരോഗ്യദായകമായ പച്ചക്കറിയും മീനുമാണ് ലഭിക്കുന്നത്. സാധാരണ അക്വാകൾച്ചറിനെ അപേക്ഷിച്ച് അക്വാപോണിക്സ് കൃഷിരീതിയിൽ 30 മുതൽ 50 ഇരട്ടി വരെ മീൻ കൃഷി ചെയ്യാനാകും. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം.

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. സംസ്ഥാനത്ത് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ അപ്രതീക്ഷിതവും തീവ്രവുമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കർഷകർക്ക് പ്രകൃതിക്ഷോഭം മൂലമുണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് വേഗത്തിൽ സഹായവും മാർഗനിർദ്ദേശവും ലഭ്യമാക്കുന്നതിനായി കൃഷി ഡയറക്ടറേറ്റിലും എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും പ്രത്യേക ഹെൽപ്പ് ലൈൻ സംവിധാനവും സംസ്ഥാനതല നിരീക്ഷണ കേന്ദ്രവും പ്രവർത്തനം ആരംഭിച്ചു. ഇതോടനുബന്ധിച്ച് എയിംസ് പോർട്ടൽ മുഖേന കർഷകർ സമർപ്പിക്കുന്ന അപേക്ഷകളുടെയും നഷ്ടപരിഹാര നടപടികളുടെയും പുരോഗതി തത്സമയം നിരീക്ഷിക്കാൻ കഴിയുന്ന ഡാറ്റാബേസും സജ്ജീകരിച്ചിട്ടുണ്ട്. സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതിയിൽ ഇൻഷുർ ചെയ്ത വിളകൾക്ക് പ്രകൃതിക്ഷോഭം മൂലം നാശനഷ്ടം സംഭവിക്കുമ്പോൾ കർഷകർക്ക് നഷ്ടപരിഹാരം ലഭിക്കും. എയിംസ് പോർട്ടൽ മുഖേന ഓൺലൈനായി നടപ്പാക്കുന്ന ഈ പദ്ധതിയിൽ പ്രകൃതിക്ഷോഭമുണ്ടായാൽ ബന്ധപ്പെട്ട കൃഷിഭവൻ ഉദ്യോഗസ്ഥൻ സ്ഥലത്തെത്തി നഷ്ടം വിലയിരുത്തി 24 മണിക്കൂറിനുള്ളിൽ FIR തയ്യാറാക്കി പോർട്ടലിൽ അപ്ലോഡ് ചെയ്യും. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നഷ്ടം സംഭവിച്ച കർഷകർക്ക് സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതിനായി 15 ദിവസത്തിനുള്ളിലും പ്രകൃതിക്ഷോഭ നഷ്ടപരിഹാര പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതിനായി 10 ദിവസത്തിനുള്ളിലുമാണ് എയിംസ് പോർട്ടൽ മുഖേന അപേക്ഷ സമർപ്പിക്കേണ്ടത്. നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനും ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾ ഏകോപിക്കുന്നതിനുമായി കർഷകർക്ക് താഴെ പറയുന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. തിരുവനന്തപുരം 9383474700, കൊല്ലം 9383474770, ആലപ്പുഴ 9383471108. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്ന NACDP FMDCP 8-ാം ഘട്ട കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ഉദ്ഘാടനം തൊഴിൽ, വനിതാ, ശിശുവികസന, മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ബിന്ദുകൃഷ്ണൻ ജൂൺ 17 രാവിലെ 8:30 ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് ട്രെയിനിംഗ് സെന്റർ കുടപ്പനക്കുന്ന് വെച്ച് നിർവഹിക്കും. ഇതോടനുബന്ധിച്ച് കുളമ്പ് രോഗത്തെക്കുറിച്ച് കർഷകർക്കും ഭാരത് പശുധൻ പോർട്ടൽ എൻട്രിയെക്കുറിച്ച് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർക്കും വേണ്ടി പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നു. CPCRI കായംകുളത്തെ പ്രാദേശിക കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ആലപ്പുഴ ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ജില്ലയിലെ പട്ടികജാതി യുവതി യുവാക്കൾക്കായി കാർഷിക അനുബന്ധ മേഖലകളിലെ വിവിധ വിഷയങ്ങളിൽ നൈപുണ്യ വികസന പരിശീലനം സ്റ്റൈഫൻഡോടുകൂടി നൽകുന്നു. 4 ഒഴിവുകളുണ്ട്. യോഗ്യത +2 അഥവാ VHSE. പ്രതിമാസ സ്റ്റൈഫൻഡ് 15,000 രൂപ. പ്രായപരിധി 25-35 വയസ്സിനും ഇടയിൽ. തുടക്കത്തിൽ ദൈർഘ്യം 3 മാസത്തേക്ക്. ഫണ്ടിന്റെ ലഭ്യതയും പരിശീലനാർത്ഥികളുടെ പ്രകടനവും അടിസ്ഥാനമാക്കി 6 മാസം വരെ നീട്ടാവുന്നതാണ്. യോഗ്യരായവർ 0479249492688 എന്ന നമ്പറിൽ ജൂൺ 16 മുമ്പായി മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. രജിസ്റ്റർ ചെയ്യുന്നവരിൽ നിന്നും നിർദ്ദിഷ്ട മാനദണ്ഡ പ്രകാരം ജൂൺ 18 രാവിലെ 9 മണിക്ക് ആലപ്പുഴ ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നടത്തുന്ന അഭിരുചി പരീക്ഷയുടെയും മുഖാമുഖത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ്. മുൻവർഷങ്ങളിൽ പട്ടികജാതി വിഭാഗക്കാർക്കായി നടത്തിയ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർ പ്രസ്തുത പരിശീലനങ്ങൾക്ക് അർഹരല്ല. കൊല്ലം ജില്ലയിലെ

0: വെളിയം കൃഷിഭവൻ പരിധിയിൽ വരുന്ന കർഷകർക്ക് പുരയിടങ്ങളിൽ പുതുതായി എണ്ണപ്പന കൃഷി ചെയ്യാൻ താൽപര്യമുള്ള കർഷകരുണ്ടെങ്കിൽ കൃഷിഭവന്റെ 9383470360 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. പരിശീലന പരിപാടി കാർഷിക വിളകളിലെ പ്രജനന രീതികൾ, ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ് എന്ന വിഷയത്തിൽ കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ 2026 ജൂൺ 23-24 തീയതികളിലായി 2 ദിവസത്തെ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് സമയങ്ങളിൽ 8547070773 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. കമ്പോളം മൊത്ത വ്യാപാര വില നിലവാര അവലോകനം. കൊപ്ര കിൻഡലിന് 900 രൂപ കുറഞ്ഞ്, വടക്കൻ പരുവൂർ 13,000, 800 രൂപ കുറഞ്ഞ്, കൊച്ചി 13,100, 700 രൂപ കുറഞ്ഞ്, എറണാകുളം 12,800 ആയി വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ തുടർന്നു. കയർ ക്വിന്റലിന് 100 രൂപ കുറഞ്ഞ്, കൊച്ചി പറവൂർ 5,200 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. നാളികേരം തൊണ്ടില്ലാത്തത് ക്വിന്റലിന് 200 രൂപ കുറഞ്ഞ്, വടക്കൻ പരവൂർ 4,200 രൂപയും 100 രൂപ കുറഞ്ഞ്, ആലുവ 4,400 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. കാർഷിക മേഖല വാർത്തകൾ സമാപിച്ചു. ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. അതിവേഗം മാറുന്ന ആഗോള സുരക്ഷാ വെല്ലുവിളികളുടെ കാലഘട്ടത്തിൽ ഇന്ത്യൻ സേന ഭാവി സാഹചര്യങ്ങളെ നേരിടാൻ സജ്ജമാകണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിന് തുടക്കമായി. നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. രാജ്യത്തിന്റെ പുതിയ കരസേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിനെ നിയമിച്ച് കേന്ദ്ര സർക്കാർ ഈ മാസം 30 ചുമതലയേൽക്കും. കേരളത്തിൽ നിപ്പ ജാഗ്രത തുടരുന്നു. കോഴിക്കോടെത്തിയ കേന്ദ്രസംഘം സ്ഥിതിഗതികൾ വിലയിരുത്തി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ അയർലൻഡിനെതിരെ സ്കോട്ട്ലൻഡിന് 40 റൺ ജയം. ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം നാളെ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിന് തുടക്കമായി. ഫ്രാൻസുമായുള്ള സാമ്പത്തിക സാംസ്കാരിക ബന്ധം മെച്ചപ്പെടുത്തുന്നതിലും സ്ലോവാക്കിയയുമായുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിലും ദ്വിരാഷ്ട്ര സന്ദർശനം സഹായകമാകുമെന്ന് പര്യടനത്തിന് പുറപ്പെടും മുൻപ് നൽകിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി അറിയിച്ചു. ദ്വിരാഷ്ട്ര സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. മികച്ച ഇന്നൊവേഷൻ സ്റ്റാർട്ടപ്പുകൾ പങ്കെടുക്കുന്ന ഭാരത് ഇന്നൊവേറ്റേഴ്സ് പരിപാടി ഇരുവരും സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. പര്യടനത്തിന്റെ 2ാം ഘട്ടത്തിൽ സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സ്ലോവാക്യൻ സന്ദർശനം പൂർത്തിയാക്കി ഈ മാസം 16-17 തീയതികളിൽ ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. 18 പാരീസ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യ സ്റ്റാർട്ടപ്പ് പരിപാടിയായ വിവാടെക് ഉച്ചകോടിയിലും പങ്കെടുക്കും. മാറുന്ന ആഗോള സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വയം നവീകരിക്കാനും ഭാവി വെല്ലുവിളികളെ നേരിടാനും സൈന്യം സജ്ജമായിരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിട്ടറി അക്കാദമിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. സൈനിക ദൌത്യങ്ങളുടെ വിജയവും സൈനികരുടെ ക്ഷേമവും ഒരുപോലെ പ്രധാനമാണെന്നും ഇവ രണ്ടും സന്തുലിതമായി കൊണ്ടുപോകുന്നത് സേനയുടെ പോരാട്ട വീര്യവും വർദ്ധിപ്പിക്കുമെന്നും ശ്രീമതി മുർമു വ്യക്തമാക്കി.
2: In an era of rapidly changing security challenges, technological advances and complex global environments, the Indian Army must remain adaptive and future ready. By balancing operational effectiveness with the well-being of your soldiers, you will build trust and strengthen the fighting capability of the units you will lead.
1: ഇത്തവണ ആദ്യമായി പുരുഷ കേഡറ്റുകൾക്കൊപ്പം വനിതാ കേഡറ്റുകൾ മാർച്ച് ചെയ്ത പരേഡിൽ രാഷ്ട്രപതി അഭിവാദ്യം സ്വീകരിച്ചു. 500-ലധികം കേഡറ്റുകളാണ് സൈനിക ഉദ്യോഗസ്ഥരായി ഇന്ന് ചുമതലയേറ്റത്. പുതിയ കരസേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിനെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. നിലവിൽ കരസേനാ ഉപമേധാവിയായ അദ്ദേഹം ഈ മാസം 30 ചുമതലയേൽക്കും. കാലാവധി അവസാനിക്കുന്ന കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ

0: ഗാമിയായാണ് ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിന്റെ നിയമനം. അസമിലെ ജോർഹട്ടിൽ AN-32 സൈനിക വിമാനം തകർന്നുവീണ 5 വ്യോമസേനാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. ഈ സംഭവത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അനുശോചനം രേഖപ്പെടുത്തി. വ്യോമസേനാ ഉദ്യോഗസ്ഥരുടെ ധൈര്യവും രാഷ്ട്രസേവനവും എന്നും ഓർമ്മിക്കപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു. സംഭവത്തിൽ വ്യോമസേന അന്വേഷണം ആരംഭിച്ചു. ആഗോളതലത്തിൽ സൈനിക ശേഷിയെ നിർണ്ണയിക്കുന്നത് സാങ്കേതിക പുരോഗതിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഹൈദരാബാദിൽ നടന്ന ഇന്ത്യൻ വ്യോമസേനയുടെ സംയുക്ത ഗ്രാജുവേഷൻ പരേഡിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മാറുന്ന സുരക്ഷാ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഡ്രോണുകൾ, ഉപഗ്രഹങ്ങൾ, റോബോട്ടിക്സ് തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ സൈനികർ പ്രയോജനപ്പെടുത്തണമെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു.
1: റാഡാർ, സാറ്റലൈറ്റ്, ഡ്രോൺ, സെൻസർ, റോബോട്ടിക്സ് അനേക സിസ്റ്റം യുദ്ധമേ ഡിപ്ലോയ് जिनमें ना तो फाइटर का पता चलता है, ना उसकी मशीनरी और इक्विपमेंट का. और आज वारफेयर की डेफिनेशन काफी हद तक बदल चुकी है. मुझे विश्वास है कि आपके ट्रेनिंग प्रोग्राम्स और एक्सरसाइजेस में आपको अनसर्टेनिटी और अनएक्सपेक्टेड चैलेंजेस का सामना करने के लिए अच्छी तरह तैयार किया गया है.
0: 60 ദശലക്ഷത്തിലധികം യുവാക്കളുടെ നൈപുണ്യ വികസനത്തിലൂടെ രാജ്യം വലിയ വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിദ്യാഭ്യാസ വ്യവസായ മേഖലകൾക്ക് പുറമേ കായിക രംഗത്തും ഇന്ത്യൻ യുവാക്കൾ പുതിയ മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുകയാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യത്തുടനീളം വിദ്യാഭ്യാസം, നൈപുണ്യം, നൂതനാശയങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ എന്നിവയുടെ ഒരു പുതിയ സംസ്കാരം വളർത്തിയെടുക്കാൻ സർക്കാരിന് സാധിച്ചതായും പ്രധാനമന്ത്രി നടപ്പിലാക്കിയ വിവിധ നയങ്ങളാണ് ഇന്ത്യയെ ലോകത്തിലെ രണ്ടാമത്തെ വലിയ ഉന്നത വിദ്യാഭ്യാസ ശൃംഖലയാക്കി മാറ്റിയതെന്നും ശ്രീ ഷാ വ്യക്തമാക്കി. ഭാരതം ലോകത്തിന് വഴികാട്ടിയാണെന്നും ലോകരാഷ്ട്രങ്ങളുടെ പ്രതീക്ഷയാണെന്നും RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്. RSS ശതാബ്ദിയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന പ്രഭാഷണ സഭയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. 3 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ മോഹൻ ഭാഗവത് നാളെ തൃശൂരിലെ പരിപാടിയിലും പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിൽ ലഭ്യമാണ്.
0: കേരളത്തിൽ നിപ്പ ജാഗ്രത തുടരുന്നു. ആരോഗ്യവകുപ്പ് സംസ്ഥാനത്ത് നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കി. നിപ്പ സാഹചര്യം വിലയിരുത്താനായി കേന്ദ്ര സംഘം കോഴിക്കോടെത്തി. നിപ്പ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. അതിനിടെ സമ്പർക്കപ്പട്ടികയിലുള്ള 3 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. സമ്പർക്കപ്പട്ടികയിലുള്ള 4 പേരെ കൂടി ഇന്ന് നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജില്ലയിലെ നിപ്പ സ്ഥിതിഗതികൾ മന്ത്രി എ പി അനിൽകുമാർ വിലയിരുത്തി. ആരോഗ്യമന്ത്രി നാളെ കോഴിക്കോടെത്തുമെന്ന് മന്ത്രി അറിയിച്ചു. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ അയർലൻഡിനെതിരെ സ്കോട്ട്ലൻഡിന് 40 റണ്ണിന്റെ ജയം. 162 റൺ വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ അയർലൻഡിന് 121 റണ്ണിനിടെ മുഴുവൻ വിക്കറ്റും നഷ്ടമായി. മറ്റൊരു മത്സരത്തിൽ ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്കയെ നേരിടുകയാണ്. ഇന്ന് 11 നടക്കുന്ന 3 മത്സരത്തിൽ വെസ്റ്റ്ഇൻഡീസിന് ന്യൂസിലാന്റിനെ നേരിടും. നാളെയാണ് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ബർമിംഗ്ഹാമിൽ രാത്രി 7 മണിക്കാണ് മത്സരം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 1 ഏകദിന മത്സരം ധർമ്മശാലയിൽ പുരോഗമിക്കുന്നു. മഴ കാരണം മത്സരം 25 ഓവറാക്കി ചുരുക്കിയിട്ടുണ്ട്. ടോസ് നഷ്ടപ്പെട്ട ആദ്യം ബാറ്റിംഗ് ഇറങ്ങിയ അഫ്ഗാൻ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 19 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 163 റൺ എന്ന നിലയിലാണ്. പ്രധാന നിബന്ധനകൾ അംഗീകരിക്കാതെ അമേരിക്കയുമായി അന്തിമ സമാധാന കരാറിൽ ഒപ്പുവയ്ക്കില്ലെന്ന് വ്യക്തമാക്കി ഇറാൻ. അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധം നീക്കുകയും മരവിപ്പിച്ചു നിർത്തിയിരിക്കുന്ന കോടിക്കണക്കിന് ഡോളറിന്റെ ഇറാനിയൻ ആസ്തികൾ വിട്ടുനൽകുകയും ചെയ്യാതെ സുസ്ഥിര കരാറിനെ ടെഹ്റാൻ പിന്തുണയ്ക്കില്ലെന്ന് ഇറാൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അതേസമയം ഒരു ധാരണാപത്രത്തിന്റെ കരട് പൂർത്തിയായതായും വരും ദിവസങ്ങളിൽ ഇതിൽ ഡിജിറ്റലായി ഒപ്പുവച്ചേക്കാമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖ്ചി വ്യക്തമാക്കി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ചിരുന്നു. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. 2047 വികസിത രാഷ്ട്രമായി മാറുന്നതിനുള്ള ഇന്ത്യയുടെ യാത്ര

0: കൃഷിയിടങ്ങളിലൂടെയും ഗ്രാമങ്ങളിലൂടെയുമാണെന്നും സുസ്ഥിര കൃഷി, നൂതനാശയം, ഗവേഷണം എന്നിവയാണ് വികസിത ഭാരതത്തിന്റെ അടിത്തറയെന്നും ലോക്സഭാ സ്പീക്കർ ഓം ബിർല. ന്യൂഡൽഹിയിൽ നടന്ന ദ്വിദിന ദേശീയ സമ്മേളനത്തിന്റെ ഉദ്ഘാടന സെഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര യോഗ ദിനത്തിന് മുന്നോടിയായി ആയുഷ് മന്ത്രാലയം രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് ഒരേ സമയം ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഓൺലൈൻ യോഗ സെഷൻ നാളെ രാവിലെ 6:15 മുതൽ 7:35 വരെ ആയുഷ് മന്ത്രാലയത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ സംഘടിപ്പിക്കും. ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനം. പ്രധാന വാർത്തകൾ വീണ്ടും. അതിവേഗം മാറുന്ന ആഗോള സുരക്ഷാ വെല്ലുവിളികളുടെ കാലഘട്ടത്തിൽ ഇന്ത്യൻ സേന ഭാവി സാഹചര്യങ്ങളെ നേരിടാൻ സജ്ജമാകണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് തുടക്കമായി നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. രാജ്യത്തിന്റെ പുതിയ കരസേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിനെ നിയമിച്ച കേന്ദ്ര സർക്കാർ ഈ മാസം 30 ചുമതലയേൽക്കും. കേരളത്തിൽ നിപ്പ ജാഗ്രത തുടരുന്നു. കോഴിക്കോടെത്തിയ കേന്ദ്രസംഘം സ്ഥിതിഗതികൾ വിലയിരുത്തി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ അയർലൻഡിനെതിരെ സ്കോട്ട്ലൻഡിന് 40 ജയം. ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം നാളെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി, സമയം 7:35.
2: യുവവാണി.

ആകാശവാണി ഒരു ഗോവൻ ട്രിപ്പ് നാടകം ഒന്നാം ഭാഗം. രചന അജിത് നമ്പ്യാർ. ശബ്ദം നൽകുന്നവർ ആരതി ലാൽ ബി, സെവിൽ ജിഹാൻ, അനീഷ് ദേവ്, ജയദേവ് രവി, അനുജ ഭാസ്കർ, ഗോവിന്ദ് ടി എ, വിജു നീരാവിൽ, കൃഷ്ണകുമാർ പട്ടം, അഡ്വക്കേറ്റ് സതീഷ് ചന്ദ്രൻ ആർ, പാർവതി ജി ആർ, സൗമ്യ ജെ വി. സംവിധാനം റൂബി ബാബു.

0: മംഗളയാണല്ലോ വീണ്ടും വീണ്ടും വിളിക്കുന്നത്, എന്താ ഇത്ര അത്യാവശ്യം?
1: ഹലോ, എന്താ മംഗളെ?
2: വൈ ബോയ്സ് ഹാവ് ഓൾ ദ ഫൺ?
0: എന്തോന്ന്
2: കുന്തം? എടി ശൈലേ, ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ എല്ലാ ആഘോഷങ്ങളും എന്ന്?
0: അതിപ്പോ എന്നോട് ചോദിച്ചാ എങ്ങനാ? നിനക്ക് നിന്റെ ഭർത്താവ് ദിലീപേട്ടനോട് എന്നെ ചോദിക്കരുതോ?
2: എടി മണ്ടി, എന്റെ ദിലീപേട്ടനോടോ നിന്റെ ഭർത്താവ് വിനോദേട്ടനോടോ ചോദിച്ചാ അതിനുത്തരം കിട്ടുമെന്ന് കരുതുന്നുണ്ടോ നീ?
0: ഇല്ലേ,
2: ഇല്ല. കുടുംബത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന, ഒരു മിനിറ്റ് പോലും വിശ്രമിക്കാത്ത വ്യക്തികൾ എന്നാണ് അവരുടെ ഭാവം. സിനിമയ്ക്ക് പോവേണ്ട കാര്യം പറഞ്ഞാ പോലും കഷ്ടപ്പെട്ട് സമയം ഉണ്ടാക്കി എന്തോ ഒരു മഹത്തായ കാര്യം ചെയ്തു തരുന്ന രീതിയിലാണ് പെരുമാറ്റം. പക്ഷേ സത്യമോ?
0: വിനോദേട്ടൻ അല്ലു അർജുന്റെ പടം 2 തവണ കണ്ട വിവരം ഞാൻ അറിഞ്ഞു.
2: സെയിം ഹിയർ. ദിലീപേട്ടൻ മരമില്ലിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു പോയതേ ജയിലർ 3 5 ഫാൻ ഷോ കാണാനായിരുന്നു.
0: ഓ, പുള്ളിക്ക് രജനീകാന്തിനെയാണോ ഇഷ്ടം?
2: എടി കഴുതേ, ഞാൻ പറഞ്ഞതിന്റെ പോയിന്റ് അതല്ല.
0: സോറി സോറി, നീ പറയ്.
2: അതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ തീരുമാനിച്ചു. ഭർത്താവും മക്കളും ഒന്നുമില്ലാതെ ഒറ്റയ്ക്ക് ഒരു യാത്ര.
0: ആഹാ, അടിപൊളി. ഓൾ ദി ബെസ്റ്റ്. നീ പോയി വാ.
2: ഞാൻ ഒറ്റയ്ക്കല്ല, നീയും ഉണ്ട്. നമ്മൾ 2 കൂടി.
0: യോ, ഞാനോ?
2: പിന്നല്ലാതെ. വീടും അടുക്കള തുടങ്ങിയ അലട്ടലുകളെല്ലാം കുടഞ്ഞെറിഞ്ഞ് നമ്മൾ ഒരു യാത്ര പോകുന്നു.
0: എങ്ങോട്ട്?
2: ഗോവയ്ക്ക്. ഗോവയിലെ ബീച്ചിൽ കിടന്ന് ആ സൺസെറ്റ് ഒക്കെ ഒന്ന് കാണണം. സ്വാതന്ത്ര്യത്തിന്റെ കുളിർക്കാറ്റ് നുകർന്ന് ആവോളം നൃത്തം ചെയ്യും.
0: ബീച്ചിൽ ഭരതനാട്യം കളിച്ച നന്നായിരിക്കില്ല മംഗളെ? നിനക്ക് സ്കൂളിൽ നിന്ന് പ്രൈസ് കിട്ടിയത് ഭരതനാട്യത്തിനല്ലേ?
2: അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കളിച്ചോളാം. ഡേറ്റ് നോക്കിയിട്ട് പറയാം. പ്ലാനിങ് ഇപ്പോഴേ തുടങ്ങിക്കും.
0: എന്നാലും മംഗളെ, ഗോവയിലൊക്കെ പോകണോ? റിസ്ക് അല്ലേ? അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ

0: യൂട്യൂബിലെ ഗോവ ട്രിപ്പുകളുടെ വീഡിയോ എടുത്ത് കണ്ടാ പോരെ.
1: ശൈലേ മണ്ടി, യൂട്യൂബ് കണ്ട് കണ്ടാണ് ഞാൻ ഈ യാത്ര പ്ലാൻ ചെയ്തത്. ആ അപ്പൊ ശരി, ഞാൻ പിന്നീട് വിളിക്കാം.
0: ഇൻഷുറൻസ് പോളിസി എടുക്കോന്ന് ചോദിച്ചപ്പം ഒരു മടിയും കൂടാതെ 10 ലക്ഷത്തിന്റെ പോളിസി മംഗളം എടുത്തപ്പോഴേ ഞാൻ കരുതിയിരിക്കണമായിരുന്നു. എന്തെങ്കിലും ഏടാകൂടത്തെ കൊണ്ട് ചാടിക്കുന്നു. അവളുടെ അടുത്താണെങ്കിൽ ഒരു നമ്പറും ചെലവാവുകയില്ല. എന്തായാലും ഇനി വരും പോലെ വരട്ടെ.

0: ഒരു കാറിന്റെ സൗണ്ട് അല്ലേ ആ കേട്ടത്? പറഞ്ഞതുപോലെ മംഗള കാറും കൊണ്ട് തന്നെയാണല്ലോ വന്നത്.
1: ആ വരുന്നു വരുന്നു.
0: ദ വിനോദേട്ടാ, എന്റെ ഫ്രണ്ട് കാറും കൊണ്ട് എത്തിയിട്ടുണ്ടെന്നാ തോന്നുന്നത്. എന്നാ ഞാൻ ഇറങ്ങട്ടെ.
2: ഓ, നിന്റെ ഫ്രണ്ടും വരുന്നുണ്ടോ ഇൻഷുറൻസ് ഏജന്റുമാരുടെ സംസ്ഥാന സമ്മേളനത്തിന്?
0: ഇല്ല ഇല്ല, അവൾ ഏജന്റ് ഒന്നും അല്ല, എന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യാൻ വരുന്നതാ.
2: അത് ശരി. അല്ല, കാശ് എന്തെങ്കിലും?
0: ഓ, ഒന്നും വേണ്ട, അത്യാവശ്യത്തിനുള്ളത് എന്റെ കയ്യിലുണ്ട്.
2: അതല്ല, എന്റെ ശമ്പളം കിട്ടാൻ വൈകുമല്ലോ, നീ 4 ദിവസം കാണത്തുമില്ല, അതുകൊണ്ടേ കാശ് എന്തെങ്കിലും തന്നേച്ചും പോവാൻ.
0: ഓ, അതാണോ? ഇതാ, തൽക്കാലം 2000 രൂപയുണ്ട്, പിടിക്ക്.
2: 2000 എങ്കിൽ 2000.
0: എന്തോ?
2: അല്ല, പോയിട്ട് വേഗം വാന്ന്.
0: ഓ,

0: ഒന്ന് ശ്വാസം വിടടി. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അരമണിക്കൂർ കഴിഞ്ഞു.
1: ഇങ്ങനെ കള്ളമൊക്കെ പറഞ്ഞു പോകുമ്പോ എന്റെ കൈയും കാലും ശരിക്കും വിറയ്ക്കും.
0: തുടക്കത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും, പിന്നെ അതൊരു ശീലമാകും. നിനക്കൊരു കാര്യം അറിയോ?
1: എന്താ?
0: എല്ലാരും ഡെയിലി കല്ല് വെച്ച നുണകൾ വീട്ടിൽ പറഞ്ഞിട്ടാണ് ഓരോന്നിനും ഇറങ്ങുന്നത്. അത് വെച്ച് നോക്കിയ നമ്മൾ എത്രയോ ശുദ്ധർ.
1: അതെയല്ലേ?
0: പിന്നെ അല്ലാതെ. ആട്ടെ, നീ എന്താ ഭർത്താവിനോട് പറഞ്ഞത്? പിള്ളേരുടെ കാര്യമൊക്കെ എന്ത് ചെയ്തു?
2: ഞങ്ങൾ ഇൻഷുറൻസ് ഏജന്റുമാരുടെ സംസ്ഥാന സമ്മേളനമാണെന്നാ പറഞ്ഞത്, 4 ദിവസത്തേക്ക്.
3: പിന്നെ കുട്ടികളെ രണ്ടിനെയും ഞാൻ അമ്മയുടെ വീട്ടിലാക്കി. ഇപ്പം വെക്കേഷൻ ആയതുകൊണ്ട് സ്കൂളിന്റെ തലവേദനയില്ല.
1: നീ എന്ത് കള്ളവാ പറഞ്ഞേ?
0: നിന്നെ നിന്റെ അമ്മായി അമ്മയും ചോറ്റാനിക്കരയില് ഭജനമിരുത്താൻ കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞു. 4 ദിവസത്തേക്ക്! ഗംഭീര ഐഡിയ അല്ലേ?
1: മഹാഭാവി, എന്റെ അമ്മായിയമ്മ കഴിഞ്ഞ കൊല്ലം മരിച്ചു പോയതെന്ന് എനിക്കറിയില്ലേ?
0: അതെനിക്കല്ലേ അറിയൂ, എന്റെ ഭർത്താവിനറിയില്ലല്ലോ.
1: എന്നാലും നിനക്ക് വേറെ എന്തെങ്കിലും കാരണം പറയായിരുന്നു.
0: ശൈലേ, നമ്മളൊരു കള്ളം പറയുമ്പോ അതിന് 100% വിശ്വസനീയത തോന്നണം. നിന്റെ അമ്മായിയമ്മ ജീവിച്ചിരിപ്പില്ലാത്തത് കൊണ്ട് നാളെ ഒരാൾക്കും ചെന്ന് തിരക്കി ക്ലിയർ ചെയ്യാനും പറ്റത്തില്ല.
1: ഭയങ്കരം തന്നെ.
3: അല്ല, നേരത്തെ ചോദിക്കണമെന്ന് വെച്ചതാ. ട്രെയിനിൽ പോകാന്ന് പറഞ്ഞിട്ട് നീ എന്താ പെട്ടെന്ന് കാറും കൊണ്ടുവന്നത്?
0: അത് പറയാം, ഞാൻ നിന്നോട് ഗോവക്കാര്യം പറഞ്ഞ് വിളിച്ചതിന്റെ പിറ്റേ ദിവസം മനീഷിനെ അറിയില്ലേ, എന്റെ അനിയൻ,
3: അവൻ അതിന് ചെന്നൈയിലല്ലേ?
0: അതെ, അവൻ ഈ വണ്ടിയും കൊണ്ട് വന്നു. എവിടേക്കോ പോകാൻ പ്ലാനിങ് നടത്താൻ നേരം അവൻ ഓഫീസിൽ നിന്ന് കോള് വന്നു. ചെറുക്കം ഫ്ലൈറ്റും പിടിച്ച് തിരികെ ചെന്നൈയിലേക്കും പോയി. കാറിതെ വീടിന്റെ മുറ്റത്ത് അനാഥമായി കിടക്കുന്നു. അപ്പൊ പിന്നെ ഞാൻ ഒന്നും ഓർത്തില്ല. ഇത്തിരി പഴയ മോഡലാണെങ്കിലും ഗോവയ്ക്ക് പോയി വരാൻ കാറ് തന്നെ മതിയെന്ന് തീരുമാനിച്ചു. ട്രെയിൻ ഇറങ്ങി ടാക്സി വിളിച്ച് വിഷമിക്കുകയൊന്നും വേണ്ട. ഇനി മുറിയൊന്നും കിട്ടിയില്ലേലും ഏതേലും മരത്തിന്റെ തണലിലോട്ട് കയറ്റി നിർത്തിയാൽ നമുക്ക് ഉറങ്ങുകയും ചെയ്യാം. പൊളിയല്ലേ?
1: ഓ, അത്രയ്ക്ക് പൊളിയല്ല. ഞാൻ ഈ കാറിലൊന്നും കിടക്കില്ല. എനിക്ക് സുരക്ഷിതമായ മുറി തന്നെ വേണം.
3: അല്ല, നീയല്ലേ റൂമൊക്കെ

0: ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്ന പറഞ്ഞത്?
1: എന്റെ പൊന്നെ, വഴിയിൽ കിടക്കാൻ വേണ്ടിട്ടല്ല, ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലേലും നിനക്ക് അഡ്വഞ്ചർ മൈൻഡ് ഇത്തിരി കുറവാ.
0: ഓ അതെ, അതിത്തിരി കുറവാ, അത് ഞാനങ്ങ് സഹിച്ചു.
1: ശേ, പെണങ്ങണ്ട, റൂമൊക്കെ ഞാൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. പനാജിയിലുള്ള ഒരു RK ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. കിടിലൻ ഹോട്ടലൊന്നും അല്ല, പക്ഷെ ഫോട്ടോ കണ്ടപ്പോ വൃത്തിയുള്ളതുപോലെ തോന്നി.
0: ഓ, ആഡംബരം ഒന്നും നമുക്ക് വേണ്ടന്നേ. അതിരിക്കട്ടെ, എത്ര മണിക്ക് നമ്മൾ ഗോവയിലെത്തുന്ന വല്ല ധാരണയുണ്ടോ?
1: 80-100 ലെവലിൽ ചവിട്ടി വിട്ടാലും രാത്രി 12 മണി കഴിയാതെ എത്തത്തില്ല.
0: ഹോ, അത്രയും വൈകും അല്ലേ?
1: ഛേ, വൈകട്ടേന്ന്, നമ്മൾ ഓരോ കിലോമീറ്ററും ആസ്വദിച്ച് കണ്ടു പോയാ പോരെ. അടിച്ചു പൊളിക്കാൻ 4 ദിവസം മുഴുവനായും കിടക്കുമല്ലേ.
0: സംഗതി ശരിയാ, എന്നാലും നീ ഡ്രൈവ് ചെയ്ത് ക്ഷീണിക്കുമ്പം എനിക്ക് ഓടിക്കാൻ പറ്റില്ലല്ലോ, അതാ എന്റെ സങ്കടം.
1: ഓ, ഡ്രൈവ് ചെയ്യുമ്പോ എനിക്ക് ക്ഷീണമൊന്നുമില്ല. നീ ആദ്യം സ്കൂട്ടർ ഓടിക്കാനെങ്കിലും പഠിക്ക്.
0: തിരികെ നാട്ടിലെത്തിയാൽ ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം അതാണ്.
1: ഗുഡ് ഗേൾ. വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ യാത്ര പ്ലാൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഓർത്തത്, നമ്മുടെ കൂടെ പഠിച്ച അനിഷയില്ലേ, അവള് ഗോവയിലല്ലേ താമസിക്കുന്നത്?
0: ഓ, ആ പഠിപ്പിസ്റ്റ് നിഷ.
1: അത് തന്നെ.
0: അവൾ ഗോവയിലാണോ? അതെനിക്കറിയില്ലായിരുന്നു.
1: അതെ, 2 കൊല്ലം മുൻപേ നമ്മുടെ സ്കൂൾ റീയൂണിയൻ നടന്നില്ലായിരുന്നു. അന്ന് നിഷ വന്നപ്പോഴറിഞ്ഞത് അവള് ഫാമിലിയായിട്ട് ഗോവയിൽ സെറ്റിൽഡ് ആണെന്ന്.
0: അയ്യോ, എന്നാ പിന്നെ നമുക്ക് നേരെ അവളുടെ വീട്ടിലേക്ക് പോയാ പോരായിരുന്നോ?
1: അത് വേണ്ട, ഫാമിലിയായിട്ട് താമസിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോയി ഇടിച്ചു കയറണ്ട. സമയം കിട്ടിയാ അവൾ താമസിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ച് നമുക്ക് പോയൊന്ന് കാണാം, അവൾക്കും അതൊരു സന്തോഷമാവുമല്ലോ.
0: എന്നാ നമുക്ക് അവളെയും കൂടെ കൂട്ടി ബീച്ചിലൊക്കെ പോകാം, നല്ല രസമായിരിക്കും അല്ലേ?
1: അതിനാദ്യം നമ്മൾ ഗോവയ്ക്ക് തിരിച്ച കാര്യം അവളോട് വിളിച്ച് പറയണ്ടേ. എടി, നീ നമ്മുടെ 10th A ഗ്രൂപ്പ് ഒന്ന് എടുത്തു നോക്ക്, അതിൽ അവളുടെ നമ്പർ കാണും.
0: ആ, നോക്കാം നോക്കാം. 10th A. ഓഹ്, 150 ഗ്രൂപ്പ് എന്റെ ഫോണില്. ഫാമിലി ഗ്രൂപ്പ്, ഫ്രണ്ട്സ് ഗ്രൂപ്പ്, കോളേജ് ഗ്രൂപ്പ്, ഇൻഷുറൻസ് ഗ്രൂപ്പ്, അങ്ങനെ.
1: എന്തായിരുന്നു നിഷയുടെ ഹസ്ബൻഡിന്റെ പേര്? സുരേഷോ അതോ രമേശോ?

0: ദൈവമേ, ഇന്നിത് രണ്ടാമത്തെ ഗ്ലാസ് ആണ് തറയിൽ വീണ് തകരുന്നത്. എന്റെ രമേശ് ചേട്ടാ, നിങ്ങൾ ഈ ഗ്ലാസ് ഒക്കെ തറയിൽ എറിഞ്ഞു പൊട്ടിച്ച വരാനുള്ളവർ വരാതിരിക്കോ?
1: നിഷേ, വരാനുള്ളത് വഴിയിൽ തങ്ങില്ലായിരിക്കും. പക്ഷെ എന്റെ ദേഷ്യം തീരുമല്ലോ.
0: ദേഷ്യമല്ല, ഈ വീട്ടിലെ കുപ്പി ഗ്ലാസുകളാണ് തീരുന്നത്. ഇനി കാപ്പിയും ചായയും ഒക്കെ സ്റ്റീൽ ഗ്ലാസ്സിൽ കുടിച്ചാ മതി.
1: കാപ്പിയും ചായയും മാത്രമാക്കണ്ട, ഹോർലിക്സും ബൂസ്റ്റും ഒക്കെ കലക്കി കൊടുക്കും നിന്റെ ഫ്രണ്ട്സിന്. ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് ക്ഷീണിച്ചു വരികയല്ലേ അവര്?
0: അതിന് ഞാൻ ക്ഷണിച്ചിട്ടൊന്നും അല്ലല്ലോ അവര് വരുന്നത്. ദാ ഇപ്പൊ തന്നെ ഫോൺ വന്നപ്പോഴാ അവരവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത കാര്യം ഞാൻ അറിയുന്നത്. ഫോണിൽ സംസാരിക്കുന്നത് രമേശ് ചേട്ടനും കേട്ടതല്ലേ?
1: കേട്ട് കേട്ട്. ടൂറിസ്റ്റ് പ്ലേസിൽ വീടുണ്ടായാലുള്ള കുഴപ്പം ഇതാണ്. എന്ത് സെലിബ്രേഷൻ ആണെങ്കിലും നാട്ടിലെ സകല ടീമും ഉടനെ ട്രെയിനിൽ കയറിയോ വണ്ടി പിടിച്ചോ പുറപ്പെട്ടോളും ഗോവയ്ക്ക്. വന്നു വന്ന് ന്യൂ ഇയറിന് ഗോവയിൽ വിദേശികളെക്കാൾ മലയാളികളാണ്.
0: അതിനിപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രമേശ് ചേട്ടന്റെ ജോലി ഗോവയിൽ ആയതുകൊണ്ടല്ലേ നമ്മൾ ഗോവയിൽ താമസിക്കുന്നത്. എന്ന് വെച്ച് നാട്ടുകാർക്ക് ടൂർ വന്നുകൂടായെന്നുണ്ടോ? അത്ര തന്നെയാണെങ്കിൽ രമേശ് ചേട്ടൻ അട്ടപ്പാടിയിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിക്കേ. അല്ല പിന്നെ,
1: നാട്ടുകാരെ പേടിച്ച് ഞാൻ എന്തിനാ ഓടുന്നത്? നീ ഓരോ അനാവശ്യ പരിപാടിക്ക് പോയത് കൊണ്ടല്ലേ ഈ ദുരിതങ്ങളെല്ലാം ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്.
0: അതാണിപ്പോ നന്നായത്. സ്കൂൾ വിട്ട് 25 കൊല്ലത്തിന് ശേഷം നടത്തിയ റീയൂണിയൻ പ്രോഗ്രാമിന് പങ്കെടുത്തതാണോ എന്റെ കുഴപ്പം?
1: ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഇമാതിരി പ്രോഗ്രാമുകളൊക്കെ ഓരോ തലവേദന ആകുമെന്ന്. റീയൂണിയൻ, വാട്സപ്പ് ഗ്രൂപ്പ്, നൊസ്റ്റാൾജിയ, ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ് മെസ്സേജ്, മാങ്ങാത്തൊലി.
0: എന്നാ പിന്നെ ഞാൻ ഇനി എല്ലാരോടും പറയാം, ഞാനിപ്പോ ഗോവയിലല്ല താമസിക്കുന്നത്, ഹിമാലയത്തിലാണെന്ന്. പോരെ.
1: പ്രയോജനമില്ല. ഹിമാലയത്തിൽ രുദ്രാക്ഷം കിട്ടുമെന്ന് അന്വേഷിച്ചു വന്നോളൂ അപ്പോഴും.

0: അതാ നാട്ടിലെ ടീംസ്.
1: ശരി, എന്നാൽ രമേശ്വരൻ തന്നെ പറയാൻ, ഞാൻ എന്താ ചെയ്യേണ്ടത്?
0: നീ തന്നെ എന്തെങ്കിലും വഴി കണ്ടെത്തി അവരുടെ വരവ് ബ്ലോക്ക് ചെയ്തേക്ക്. പിന്നെ ആ സ്കൂൾ ഗ്രൂപ്പിൽ നിന്നൊക്കെ അങ്ങ് ലെഫ്റ്റ് അടിച്ചേക്ക്. അത്രയും തലവേദന കുറഞ്ഞു കിട്ടും.

0: എടി മംഗളെ, നിനക്ക് ഉറക്കമൊന്നും വരുന്നില്ലല്ലോ. ക്ഷീണമോ ഉറക്കമോ തോന്നുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും കാറ് സൈഡാക്കി മുഖമൊക്കെ ഒന്ന് കഴുകിക്കോ, ഫ്രഷ് ആകും.
1: ഏ, എനിക്ക് ഉറക്കമൊന്നും വരുന്നില്ല.
2: നിനക്കറിയോ എത്ര വർഷത്തിന് ശേഷമാണ് ഞാൻ ഡ്രൈവ് ചെയ്യുന്നതെന്ന്? കല്യാണത്തിന് മുന്നേ ഞാൻ നന്നായിട്ട് ഡ്രൈവ് ചെയ്യായിരുന്നു. കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയപ്പോ എന്റെ കൈ കാറിന്റെ സ്റ്റിയറിംഗ് അല്ല വീടിന്റെ സ്റ്റിയറിംഗ് ആണ് വന്നത്. ഞാൻ കാറോടിക്കുന്ന കാര്യം പോലും എന്റെ മക്കൾക്ക് അറിയുന്ന സംശയമാണ്.
3: കുടുംബമായി കഴിഞ്ഞ എല്ലാവരുടെയും സ്റ്റോറി സെയിം ആണ്. ഭർത്താവ്, മക്കൾ, ബന്ധുക്കൾ, അങ്ങനെ അങ്ങ് പോവും.
2: അവിടെ ഒരു വെട്ടം കാണുന്നുണ്ട്, തട്ടുകടയാണെന്ന് തോന്നുന്നു. കാർ നിർത്തി കട്ടൻ കാപ്പി കിട്ടുമോ നോക്കല്ലേ. ഇറങ്ങിക്കോ ശൈലേ, ഒന്ന് നടു നിവർത്തിയും ചെയ്യ.
4: ചേട്ടാ, കട്ടൻ കാപ്പി ഉണ്ടോ?
5: ഓ ഉണ്ടല്ലോ, എത്ര കാപ്പി? രണ്ടാ? കഴിക്കാൻ വല്ലതും വേണോ? നല്ല പരിപ്പുവട തരട്ടെ.
4: കട്ടനും പരിപ്പുവടെ, ആ സീനൊക്കെ നമ്മൾ പണ്ടേ വിട്ടതാ. കാപ്പി മാത്രം മതി ചേട്ടാ.
3: ഇവരൊക്കെ മലയാളം പറയോ?
2: ഇവരെല്ലാ ഭാഷകളും സംസാരിക്കും, ഹിന്ദി അടക്കം. ഇതൊക്കെ ട്രക്ക് ഡ്രൈവർമാരുടെ സ്റ്റോപ്പിംഗ് പോയിന്റുകളാ.
5: ഇതാ മാഡം കാപ്പി.
2: ആ താങ്ക്സ്. ശൈലേ, ചൂടാണ്.
3: കൊള്ളാം. അല്ല, ഇനി എത്ര ദൂരമുണ്ട് നമുക്ക് പോവാൻ?
2: ഷോ, നീ ദൂരത്തിനെ പറ്റി വേവലാതിപ്പെടണ്ട. ഇനി വെറും 250 കിലോമീറ്ററും കൂടിയേ ഉള്ളൂ. മാക്സിമം 5 മണിക്കൂർ കൊണ്ട് നമ്മൾ സ്വപ്ന തീരം പിടിക്കും. പോരെ
3: മംഗളെ, ലോറിക്കാര് മാത്രമല്ല പോലീസുകാരും ഇവിടെ തന്നെയാ ചായ കുടിക്കാൻ വരുന്നത്.
6: ഈ കാറിനല്ലില്ലുവ പ്രയാണികർ ഈ ആരു?
5: ആ ഇപ്പൊരു മകളെ ആര്? കാപ്പി കുടി യുദ്ധിത്താരേ.
6: അയ്യോ ദേവരേ, മകളെ ആരു കൂടെ വാഹനകള്ളത്തര മാട്ടാരെ.
5: വാഹനകള്ളത്തനമാ? കടവുളെ, മോഷ്ടിച്ച കാറും കൊണ്ടാണോ കാപ്പു കുടിക്കാൻ വന്നത്?
2: ശൈല, എന്തോ കുഴപ്പം മണക്കുന്നു. പോലീസും ചായക്കടക്കാരനും നമ്മളെയാണല്ലോ നോക്കുന്നത്.
3: നോക്കൽ മാത്രമല്ല, ആ പോലീസ് നമുക്ക് നേരെയാ വരുന്നത്. എടി, അറിയാതെ നീ ആരെയെങ്കിലും ഇടിച്ചിട്ടായിരുന്നോ?
2: ഒന്ന് പോടി, നീ ഒന്ന് ധൈര്യമായിട്ടിരിക്കേ.
6: മാഡം, കാറിന് കീയെന്ന് നനകെ കൊത്ത് പോലീസ് ജീപ്പ് കത്തു.
4: വൈ, വാട്ട്സ് ദ മാറ്റർ?
6: അതൊന്ന് പോലീസ് ഥാണയിൽ വിവരിച്ചുത്തേനെ.
3: എന്തോന്നടി മംഗളെ പോലീസ് ആരും പറയുന്നത്?
2: കാറിന്റെ കീയും കൊടുത്ത് ജീപ്പിലോട്ട് കേറാൻ.
3: അയ്യോ, ലുക്ക് പോലീസുകാരാ, നോ പോലീസ് സ്റ്റേഷൻ, ഗോവ, ഗോവ, വി ആർ ഗോയിങ് ടു ഗോവ. ഓക്കേ, പാടി പാടി നമുക്ക് പോവാ.
2: നിക്ക് നിക്ക്, എന്തോ കുഴപ്പമുണ്ട്. തൽക്കാലം ഇവര് പറയുന്നത് പോലെ പോലീസ് സ്റ്റേഷനിൽ പോകുന്നതാണ് നല്ലത്.
3: അതിന് ഇവര് ഒറിജിനൽ പോലീസുകാരാണെന്നേന് എന്താ ഉറപ്പ്?
2: അത് ന്യായമായ സംശയം. ചായക്കടക്കാരൻ അറിയാത്ത പോലീസുകാരും ഉണ്ടാവില്ലല്ലോ. ഞാൻ അയാളോട് തന്നെ ചോദിക്കട്ടെ.
4: ചേട്ടാ, യു നോ ദിസ് ഓഫീസേഴ്സ്?
5: പിന്നെ അറിയാതെ, കുന്താപുര പോലീസ് സ്റ്റേഷനിലെ ഹെഡ് കോൺസ്റ്റബിൾ ബൊപ്പണ്ണ സാറ്. നിങ്ങളുടെ മോഷണ പരിപാടി ഇന്ന് നിൽക്കും.
4: താങ്ക് യു. പക്ഷേ മോഷണം നിങ്ങളുടെ അച്ഛന്റെ തൊഴിലാണ്.
5: എന്താ
4: പാടി, ഇത് ഒറിജിനൽ തന്നെയാ. ബാക്കി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സംസാരിക്കാം.

0: എന്റെ ദൈവമേ, പോലീസ് സ്റ്റേഷനിലോ? എന്റെ വീട്ടുപറമ്പിന്റെ അതിർത്തി തർക്കത്തിന് പോലും പോലീസ് സ്റ്റേഷനിൽ ഞാൻ കയറിയിട്ടില്ല. വാർഡ് മെമ്പറെ വിളിച്ച ഒത്തുതീർപ്പാക്കിയത്. എന്നിട്ടിപ്പം
1: എടി ശൈലേ, ജീവിതത്തിലെല്ലാം ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മുടെ ഭാഗ്യത്തിന് അത് കർണാടക പോലീസ് ആയെന്നേ ഉള്ളൂ.
0: ഭാഗ്യോ
1: സർ, ഹിയർ ദ കീസ്.
2: ഓക്കെ, പോലീസ് ജീപ്പ് ഹത്തി. നാഗയ്യ, ഇല്ലി കാർഗി കാറിന് തിതുകൊണ്ട് ജീപ്പ് എന്നെ.
3: ഓക്കെ സാർ.

0: മംഗളെ, എനിക്ക് ശരിക്കും പേടിയാവുന്നുണ്ടടി. നമ്മളെ ഈ സ്റ്റേഷനിൽ കൊണ്ടുവന്നിരുത്തി ആ രണ്ട് പോലീസുകാരും പിന്നെയും ചീപ്പെടുത്ത് പുറത്തു പോയല്ലോ.
1: ആ, ഇവരുടെ മുകളിലുള്ള ഇൻസ്പെക്ടർ വന്നാലേ ബാക്കി കാര്യങ്ങൾ നടക്കുള്ളൂ. അയാളിനി നാളെ രാവിലെ 8 മണിക്കേ വരുള്ളൂ.
0: ഷോ, അപ്പൊ നമ്മൾ അറസ്റ്റിലാണോ? ഇനി ഫോട്ടോ ഒക്കെ എടുത്ത് പത്രത്തിലും ടിവിയിലും ഒക്കെ കൊടുക്കുമായിരിക്കും അല്ലേ?
1: എടി, അറസ്റ്റ് ചെയ്യാൻ നമ്മൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇതെന്തോ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. എന്തായാലും രാവിലെ ഇൻസ്പെക്ടർ വരട്ടെ, അതുവരെ നമുക്ക് ഇവിടെ ഇരിക്കാം.
0: വേറെന്ത് വഴി?
2: സൊല്ലകള് കച്ചിതരെ, ഈ വസ്തു വന്ന് ഹത്തിരയിതേ.
0: എന്തോന്നായി പോലീസുകാര് പറഞ്ഞത്?
1: കൊതുക് കടിക്കുന്നുണ്ടേ, ദേ കത്തിച്ചു വെച്ച കൊതുകുരി അടുത്തേക്ക് വെച്ചോന്ന്.
0: ഓ, എനിക്കതിന്റെ മണം പിടിക്കത്തില്ല.
1: നോ പ്രോബ്ലം മാഡം, താങ്ക് യു.

0: ഈ സ്റ്റേഷനിലുള്ളവർ ഇത്തിരി മര്യാദയുള്ളവരാന്നാ തോന്നുന്നത്.
1: അതെന്താ?
0: രാവിലെ നമ്മള് പൈപ്പിന്റെ ചോട്ടിൽ പോയി മുഖം കഴുകി വന്നപ്പോഴേക്കും ദാണ്ടേ ഇന്നലത്തെ ആ പോലീസുകാരി ചായ ഇട്ട് കൊണ്ടുവന്ന് തന്നല്ലോ, അതുകൊണ്ടാ.
1: ഓ, അതാണോ?
0: നിനക്കറിയാമോ, ജീവിതത്തിൽ ആദ്യമായിട്ടാ രാവിലെ എഴുന്നേറ്റ ഉടനെ വേറൊരാൾ എനിക്ക് ചായ ഇട്ട് തരുന്നത്. എന്റെ വീട്ടിലാണെങ്കിലും ഭർത്താവിന്റെ വീട്ടിലാണെങ്കിലും ഞാൻ തന്നെ വേണം ചായ ഇടാൻ.
1: കുടിച്ചു കഴിഞ്ഞെങ്കിൽ ഗ്ലാസ് താഴെ വെച്ചിട്ട് വാ, ഇൻസ്പെക്ടർ വന്നു എന്നാ തോന്നുന്നത്.
2: നിന്ന രാത്രി നീവു ഹിടുത ഇവർ മഹിള ആരെ എല്ലിതാര
3: ഈ എരടു സാർ
2: ഹാവുദു ബന്നി ബന്നി മകളയാരെ നീവു വാഹന കള്ളത്തനമാടാലു പ്രാരംഭിച്ചിട്ടാക
1: സർ. This is my own car, no theft. We are not that type ladies.
2: No, we got correct information with number and model. Bappanna, bring that RC book and all.
4: Documents illi sir.
2: Ansi pustakadilli maligara hasaru Marudu Pandi.
1: No, RC owner name Manish, and that is my brother.
2: Manisha? No, it is Marudu Pandi.
1: One minute, sir. I will call my brother.
0: എന്തു ആടി ഈ പ്രശ്നം? ഇനിയിപ്പോ നിന്റെ അനിയം വരേണ്ടി വരുമോ?
1: ഓ, ഇവന്മാര് പറയുന്നത് ഏതോ മരുത് പാണ്ഡിയുടേതാണ് ഈ കാറെന്ന്. അത് നമ്മള് മോഷ്ടിച്ചെന്ന്.
0: ഷോ ദൈവമേ, ഇനി അറസ്റ്റ് ചെയ്ത് കോടതി കൊണ്ടുപോവല്ലേ?
1: ഷോ, ഒന്ന് പേടിക്കാതിരിക്കി, മനേഷിനെ വിളിച്ചാ തീരുന്ന പ്രശ്നേ ഉള്ളൂ.
2: മാഡം, നിന്നെ ഹെസറേനു നെറാറിഫം.
1: സർ, മൈ നെയിം ഈസ് മംഗള ദേവി. വി ആർ ഫ്രം കേരള.
2: മംഗളാദേവിയാ?
0: നിന്റെ പേര് കേട്ടിട്ടെന്താ ഇൻസ്പെക്ടർ വാ വിളിക്കുന്നത്? ഈ പേര് ഇതുവരെയും കേട്ടിട്ടില്ലേ.
2: ദയവിട്ട് കുളിത്തുകൊള്ളി മാഡം. ഏ ബൊപ്പണ്ണ, ഇല്ലേ വരോ.
0: പോലീസ് സ്റ്റേഷനിൽ കുളിക്കാനൊക്കെ സൗകര്യമുണ്ടോ?
1: എടി പൊട്ടി, കുളിക്കാനല്ലടി ഇരിക്കാൻ പറഞ്ഞതാ.
0: എങ്കി നമുക്ക് ഇരിക്കാം.
1: അവര് സംസാരിക്കട്ടെ, അതിനിടയിൽ ഞാൻ മനീഷിനെ വിളിക്കാം. അവനെ

0: എപ്പോഴാണ് മരുത് പാണ്ഡ്യ എന്ന് അറിയണമല്ലോ.
1: ഒരു ഗോവൻ ട്രിപ്പ് നാടകം ഒന്നാം ഭാഗം സമാപിക്കുന്നു. രചന അജിത് നമ്പ്യാർ, സംവിധാനം റൂബി ബാബു, കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ ശൈല, ആരതി ലാൽ ബി, മംഗള, സെവിൽ ജിഹാൻ, വിനോദ്, അനീഷ് ദേവ്, രമേശ്, ഗോവിന്ദ് ടി എ, നിഷ, അനുജ ഭാസ്കർ, ഇൻസ്പെക്ടർ രാച്ചയ്യ, വിജു നീരാവിൽ, ബൊപ്പണ്ണ, കൃഷ്ണകുമാർ പട്ടം, ചായക്കടക്കാരൻ അഡ്വക്കേറ്റ് സതീഷ് ചന്ദ്രൻ ആർ, വനിതാ പോലീസ് സൗമ്യ ജേവി. കന്നഡ ഭാഷാ സഹായം നയന കെ ചന്നസാന്ദ്ര. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. ഈ നാടകത്തിന്റെ രണ്ടാം ഭാഗം അടുത്ത ശനിയാഴ്ച രാത്രി 8 മണിക്ക് കേൾക്കാം.

ഒരറിയിപ്പ്. ജൂൺ 15 തിങ്കളാഴ്ച രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496556321, ഒരു നമ്പർ കൂടി 9496596321. ഓർക്കുക, ജൂൺ 15 തിങ്കളാഴ്ച രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്. അറിയിപ്പ് സമാപിച്ചു.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്നീ പരിപാടിയിൽ പ്രധാനമന്ത്രി വികാസ് യോജനയെക്കുറിച്ച് അറിയാം.
1: നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവർക്ക് നൈപുണ്യ വികസനവും നേതൃത്വ പരിശീലനവും നൽകുന്ന ഒരു കേന്ദ്ര പദ്ധതിയാണ് പിഎം വികാസ് യോജന. പ്രധാനമന്ത്രി വിരാസത് കാ സംവർദ്ധൻ എന്നതിന്റെ ചുരുക്കപ്പേരാണ് പിഎം വികാസ് പദ്ധതി. ഇന്ത്യയിലുടനീളമുള്ള കരകൌശല സമൂഹങ്ങൾക്ക് നൈപുണ്യ പരിശീലനം, സംരംഭകത്വം, നേതൃത്വ പരിശീലനം എന്നിവ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഈ സംരംഭം ആരംഭിച്ചത്. ചെറുകിട സമൂഹങ്ങളുടെ വളർച്ചയ്ക്കും വികസനത്തിനും പിന്തുണ നൽകുന്നതിനൊപ്പം പരമ്പരാഗത കലകളുടെയും കരകൌശല വസ്തുക്കളുടെയും സംരക്ഷണവും ഈ പദ്ധതി ഊന്നൽ നൽകുന്നു. നിലവിലുള്ള 5 പദ്ധതികളെ കൂടി പിഎം വികാസ് പദ്ധതി സംയോജിപ്പിക്കുന്നു. സീഖോ ഓർ കമാവോ, ഉസ്താദ്, ഹമാരി ധരോഹർ, നയി രോഷ്നി, നയി മൻസിൽ എന്നീ പദ്ധതികളെയാണ് പിഎം വികാസ് യോജനയിലൂടെ സംയോജിപ്പിക്കുന്നത്. ന്യൂനപക്ഷ കേന്ദ്രീകൃത പ്രദേശങ്ങളിലെ സമഗ്ര വികസനത്തിനായി സ്കിൽ ഇന്ത്യ മിഷനെ സംയോജിപ്പിക്കുന്നതിനൊപ്പം വനിതാ ശിശു വികസനം, പഞ്ചായത്തീരാജ്, ടൂറിസം, വിദ്യാഭ്യാസം തുടങ്ങിയ മന്ത്രാലയങ്ങളുമായി സഹകരിച്ച് ന്യൂനപക്ഷങ്ങൾക്കും കരകൌശല വിദഗ്ധർക്കും സാമ്പത്തിക സഹായം നൽകുന്നതാണ് പദ്ധതി. പിഎം വികാസ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ്: ന്യൂനപക്ഷ കരകൌശല സമൂഹങ്ങളുടെ തൊഴിലവസരങ്ങളും ഉപജീവന അവസരങ്ങളും വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യാനുസരണം കോഴ്സുകളിൽ ലക്ഷ്യമിട്ടുള്ള നൈപുണ്യ പരിശീലനം നൽകുക, 8, 10, 12 ക്ലാസുകളിൽ പഠനം അവസാനിപ്പിച്ചവർക്ക് ഓപ്പൺ സ്കൂൾ വിദ്യാഭ്യാസത്തിലൂടെ ഔപചാരിക വിദ്യാഭ്യാസവും സർട്ടിഫിക്കേഷനും നൽകുക, അതുവഴി ഈ സമൂഹങ്ങളിലെ സാക്ഷരതാ നിരക്ക് മെച്ചപ്പെടുത്തുക, 10,000 ബിസിനസ് മെന്റർമാരുടെ വികസനമുൾപ്പെടെ 2,00,000 സ്ത്രീകൾക്ക് പരിശീലനം നൽകി ന്യൂനപക്ഷ കരകൌശല പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള സ്ത്രീകളെ ശാക്തീകരിക്കുക, പരമ്പരാഗത കലകൾ, കരകൌശല വസ്തുക്കൾ, സാഹിത്യം, രേഖകൾ, കൈയെഴുത്തു പ്രതികൾ എന്നിവയുടെ ആധുനിക വിപണികളിൽ അവയുടെ പ്രസക്തി ഉറപ്പാക്കുന്നതിന് അവയെ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക, കലകളെ വിനോദസഞ്ചാരവും വാണിജ്യവുമായി സമന്വയിപ്പിച്ച് ഉപജീവനമാർഗം, തൊഴിൽ, സംരംഭകാവസരങ്ങൾ എന്നിവ വളർത്തിയെടുക്കുന്ന സുസ്ഥിര മാതൃകാ കലാകരകൌശല ഗ്രാമങ്ങൾ സ്ഥാപിക്കുക എന്നിവയാണ്. പിഎം വികാസ് പദ്ധതിയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ ഇവയാണ്: വിപണി ആവശ്യകതകളെ അടിസ്ഥാനമാക്കിയുള്ള പരമ്പരാഗതവും പാരമ്പര്യതരവുമായ നൈപുണ്യ പരിശീലനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. സമുദായങ്ങൾക്ക് ധനസഹായം നൽകുന്നതിനുള്ള ഉത്തരവാദിത്വം ദേശീയ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനാണ്. സ്കൂൾ വിദ്യാഭ്യാസം ഉപേക്ഷിക്കുന്നവർക്ക് ഔപചാരിക വിദ്യാഭ്യാസത്തോടൊപ്പം സർട്ടിഫിക്കറ്റും നൽകുന്നു. ഗുണഭോക്താക്കൾക്ക് ഉപജീവന അവസരങ്ങൾ നൽകുന്നതിനായി കരകൌശല വസ്തുക്കൾക്കായുള്ള കയറ്റുമതി പ്രൊമോഷൻ കൌൺസിൽ പ്രവർത്തിക്കുന്നു. കരകൌശല വിദഗ്ധരെയും അവരുടെ കരകൌശല വസ്തുക്കളെയും പിന്തുണയ്ക്കുന്നതിനായി വിശ്വകർമ്മ ഗ്രാമങ്ങൾ സ്ഥാപിക്കുന്നതിന് ഹബ് ആൻഡ് സ്പോക്ക് മാതൃക ഉപയോഗിക്കുന്നു. ന്യൂനപക്ഷ കരകൌശല വിദഗ്ധരുടെ സാമൂഹിക സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനൊപ്പം സുസ്ഥിര വികസനത്തിനും സാംസ്കാരിക സംരക്ഷണത്തിനും അടിത്തറയിടുന്നതാണ് പിഎം വികാസ് പദ്ധതി.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രധാനമന്ത്രി വികാസ് യോജനയെക്കുറിച്ചാണ്.

0: ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് തുടക്കമായി. നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഈ മാസം 16-17 തീയതികളിൽ ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. പര്യടനത്തിന്റെ 2ാം ഘട്ടത്തിൽ സ്ലോവാക്യ സന്ദർശിക്കുന്ന ശ്രീ മോദി സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ചർച്ച നടത്തും. പുതിയ കരസേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിനെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. നിലവിൽ കരസേനാ ഉപമേധാവിയായ അദ്ദേഹം ഈ മാസം 30-ന് ചുമതലയേൽക്കും. കാലാവധി അവസാനിക്കുന്ന കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ പിൻഗാമിയായാണ് ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിന്റെ നിയമനം. അസമിലെ ജോർഹത്തിൽ വ്യോമസേനയുടെ AN-32 വിമാനം തകർന്ന് 5 സൈനികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദുഃഖം രേഖപ്പെടുത്തി. സ്ക്വാഡ്രൺ ലീഡർ പ്രശാന്ത് സിംഗ്, ഫ്ളൈറ്റ് ലഫ്റ്റനന്റ് ശുഭം കുമാർ, സജ്ജനൻ ജിതേന്ദ്ര ശർമ്മ, അഗ്നിവീരന്മാരായ ഖേമരം കുമാവത്, ഡാനിഷ് അസലം എന്നിവരാണ് അപകടത്തിൽ വീരമൃത്യു വരിച്ചത്. അനധികൃത കുടിയേറ്റം ഉൾപ്പെടെയുള്ള ജനസംഖ്യാപരമായ മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനും നടപടികൾ നിർദ്ദേശിക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ രൂപം നൽകിയിട്ടുള്ള ഉന്നതതല സമിതി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. അതിർത്തി ജില്ലകളിലെ ജനസംഖ്യാ വ്യതിയാനങ്ങളെക്കുറിച്ച് പഠിക്കാനും സ്ഥിതിഗതികൾ വിലയിരുത്താനുമായി അതിർത്തി പ്രദേശങ്ങൾ, മെട്രോ നഗരങ്ങൾ, വ്യാവസായിക നഗരങ്ങൾ എന്നിവ സന്ദർശിക്കാനും ശ്രീ ഷാ സമിതിക്ക് നിർദ്ദേശം നൽകി. കേരളത്തിൽ നിപ ജാഗ്രത തുടരുന്നു. ആരോഗ്യവകുപ്പ് സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. നിപ സാഹചര്യം വിലയിരുത്താനായി കേന്ദ്ര സംഘം കോഴിക്കോടെത്തി. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. അതിനിടെ സമ്പർക്കപ്പട്ടികയിലുള്ള 3 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. സമ്പർക്കപ്പട്ടികയിലുള്ള 4 പേരെ കൂടി ഇന്ന് നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജില്ലയിലെ നിപ സ്ഥിതിഗതികൾ മന്ത്രി AP അനിൽകുമാർ വിലയിരുത്തി. ആരോഗ്യമന്ത്രി നാളെ കോഴിക്കോട് എത്തുമെന്ന് മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുന്നു. വയനാട്, മലപ്പുറം, തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ന് തൃശൂർ വടക്കാഞ്ചേരി മംഗലത്ത് 2 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. പ്രദേശത്ത് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരളത്തെ മയക്കുമരുന്ന് മുക്തമാക്കാനുള്ള കർശന നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും ഇതിനായി കൈകോർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ റെയ്ഡിൽ ഇന്ന് 145 പേരെ അറസ്റ്റ് ചെയ്തു. ജൂൺ 26 മുതൽ തൂഫാൻ ക്യാമ്പയിന്റെ 2ാം ഘട്ടം ആരംഭിക്കുമെന്നും മന്ത്രി മലപ്പുറം എടപ്പാളിൽ അറിയിച്ചു. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5-ന് തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ അയർലന്റിനെതിരെ സ്കോട്ട്ലന്റിന് 40 റണ്ണിന്റെ ജയം. 162 റൺ വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ അയർലന്റിന് 121 റണ്ണിനിടെ മുഴുവൻ വിക്കറ്റും നഷ്ടമായി. മറ്റൊരു മത്സരത്തിൽ ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്കയെ നേരിടുകയാണ്.

0: രാത്രി 11 നടക്കുന്ന മൂന്നാം മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസ് ന്യൂസിലൻഡിനെ നേരിടും. നാളെയാണ് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ബിർമിംഗ്ഹാമിൽ രാത്രി 7 മണിക്കാണ് മത്സരം. അഫ്ഗാനിസ്ഥാനെതിരായ ഒന്നാം ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 195 റൺ വിജയലക്ഷ്യം. അഫ്ഗാൻ താരം റഹ്മാനുല്ല ഗുർബാസ് 51 പന്തുകളിൽ 102 റൺ നേടിയപ്പോൾ ഇന്ത്യയ്ക്കായി അരങ്ങേറ്റ മത്സരം കളിച്ച ഹർഷ് ദുബൈ 3 വിക്കറ്റ് സ്വന്തമാക്കി. മഴ കാരണം മത്സരം 25 ഓവറാക്കി ചുരുക്കിയിരുന്നു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. മധ്യപ്രദേശിലെ ഇൻഡോറിൽ നടന്ന 5 ദിവസത്തെ ബ്രിക്സ് കാർഷിക സമ്മേളനം സമാപിച്ചു. സമ്മേളനം മുന്നോട്ടുവച്ച ഇൻഡോർ പ്രഖ്യാപനം ഏകകണ്ഠമായി അംഗീകരിച്ചു. ഭക്ഷ്യസുരക്ഷ, കർഷകക്ഷേമം, കാർഷിക വ്യാപാരം തുടങ്ങിയ പ്രധാന തീരുമാനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് പ്രഖ്യാപനം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി, ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രം അദ്വൈതം. ഗാനരചന കൈതപ്രം. സംഗീതം എം ജി രാധാകൃഷ്ണൻ. പാടിയത് എം ജി ശ്രീകുമാർ. ചിത്ര

0: appointed as country's next army chief. And in cricket, Afghanistan set a target of 195 runs for India in rain-marred first ODI of three-match series in Dharamshala. That is all in the news at 9. Good night.
1: Akashavani. കായിക ലോകം.
2: ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് 2026 അവലോകനം.
3: രണ്ടായിരത്തിയിരുപത്തിയാറിലെ ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റ് ആവേശം നിറഞ്ഞതായിരുന്നു. പാരീസിലെ പ്രശസ്തമായ സ്റ്റേഡ് റോളണ്ട് ഗാരോസ് ചുവന്ന മൺകളങ്ങളിൽ അരങ്ങേറുന്ന ഈ വർഷത്തെ മത്സരങ്ങൾ ചരിത്രപരമായ തീരുമാനങ്ങൾ കൊണ്ടും അപ്രതീക്ഷിതമായ സംഭവങ്ങൾ കൊണ്ടും കായിക ലോകത്ത് ചർച്ചകളിൽ നിറഞ്ഞു. മെയ് 24 ആരംഭിച്ച് ജൂൺ 7 അവസാനിച്ച ഈ ഗ്രാൻഡ്സ്ലാം ടൂർണമെന്റിന്റെ മത്സരങ്ങളിൽ പലതും കാണികളിൽ ആവേശം നിറയ്ക്കുന്നതായിരുന്നു. കായിക രംഗത്ത് സാങ്കേതിക വിദ്യയുടെ അതിപ്രസരമുള്ള ഈ കാലഘട്ടത്തിലും റോളണ്ട് ഗാരോസ് തങ്ങളുടെ പാരമ്പര്യം മുറുകെ പിടിക്കുന്ന കാഴ്ച ഇത്തവണയും ഉണ്ടായി. ഇപ്പോൾ നടക്കുന്ന മറ്റ് ഗ്രാൻഡ്സ്ലാം ടൂർണമെന്റുകളെല്ലാം പൂർണ്ണമായും ഇലക്ട്രോണിക് ലൈൻ കോളിംഗിലേക്ക് മാറിയപ്പോഴും 2026 ഫ്രഞ്ച് ഓപ്പൺ മനുഷ്യരായ ലൈൻ ജഡ്ജിമാരെ നിലനിർത്താൻ തീരുമാനിച്ചു. കളിയിലെ തെറ്റുകളും ശരികളും മനുഷ്യനേത്രങ്ങളാൽ തന്നെ വിലയിരുത്തപ്പെടുന്നതിന്റെ ആകാംക്ഷ ഇത് നിലനിർത്തുന്നു. കൂടാതെ ഗ്രാൻഡ്സ്ലാം ചരിത്രത്തിൽ ആദ്യമായി കളിക്കാർക്ക് മത്സരത്തിനിടയിൽ വൂപ്പ് ബാൻഡ്സ് പോലുള്ള സ്മാർട്ട് ഉപകരണങ്ങൾ ധരിക്കാൻ അനുമതി നൽകി എന്നത് മറ്റൊരു പ്രത്യേകതയായിരുന്നു. കളിക്കാരുടെ ഹൃദയമിടിപ്പ്, ശരീരത്തിലെ ഊർജനില തുടങ്ങിയ പ്രകടനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തത്സമയം മനസ്സിലാക്കാൻ ഇത് സഹായിച്ചു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ക്രമീകരിച്ചെങ്കിലും ടൂർണമെന്റ് ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപ് തന്നെ ആരാധകരെ നിരാശരാക്കിയ വാർത്തകൾ പുറത്തുവന്നു. ഇതിൽ ഏറെ ഞെട്ടിച്ചത് കഴിഞ്ഞ 2 തവണത്തെ പുരുഷ സിംഗിൾസ് ചാമ്പ്യനായ സ്പെയിനിന്റെ യുവതാരം കാർലോസ് അൽക്കരാസ് കൈത്തണ്ടക്കേറ്റ പരിക്ക് കാരണം ടൂർണമെന്റിൽ നിന്നും പിന്മാറി എന്നതാണ്. പുരുഷന്മാരുടെ പോരാട്ടത്തെ ഇത് പൂർണമായും പ്രവചനാതീതമാക്കി. വനിതാ സിംഗിൾസിൽ നിലവിലെ ചാമ്പ്യനായ അമേരിക്കയുടെ കൊക്കോ ഗഫ് വലിയ പ്രതീക്ഷകളോടെയാണ് എത്തിയത്. എന്നാൽ 3 റൗണ്ടിൽ പോട്ടപ്പോവയോട് പരാജയപ്പെട്ട് താരം ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. കഴിഞ്ഞ വർഷത്തെ വനിതാ ഡബിൾസ് ചാമ്പ്യന്മാരായ ജാസ്മിൻ പാവോലിനിയും സാറ ഇറാനിയും ഇത്തവണ ഒരുമിച്ച് മത്സരിച്ചില്ല. കാലിനേറ്റ പരിക്ക് കാരണം പാവോലിനി സിംഗിൾസിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചതോടെ സാറ ഇറാനി യുവതാരം ലില്ലി ടാഗറുമായി സഖ്യം ചേർന്നു. എന്നാൽ ഡെമി ഷൂട്ട്സ് എല്ലൻ പെരസ് സഖ്യത്തോട് ഇവർ 2 റൗണ്ടിൽ പരാജയപ്പെടുകയായിരുന്നു. ഫ്രഞ്ച് ഓപ്പണിന്റെ 2026 പതിപ്പിൽ അതിന്റെ മുൻകാല ചാമ്പ്യന്മാരെയും ടെന്നീസ് ഇതിഹാസങ്ങളെയും ആദരിക്കുന്നതിനായി പ്രത്യേക ചടങ്ങുകൾ സംഘടിപ്പിച്ചു. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ വമ്പന്മാരുടെ വീഴ്ചയും അത്ഭുത കൗമാരക്കാരുടെ കുതിപ്പും കൊണ്ട് ടെന്നീസ് ചരിത്രത്തിൽ സുവർണാക്ഷരങ്ങളാൽ എഴുതപ്പെടുന്ന അധ്യായങ്ങളാണ് ഇത്തവണ റോളണ്ട് ഗാരോസിൽ പിറന്നത്. തുടർച്ചയായി 2 തവണ ഫ്രഞ്ച് ഓപ്പൺ കിരീടം ചൂടിയ അൽക്കരാസ് പിന്മാറിയതോടെ ഇറ്റലിയുടെ സൂപ്പർ താരം ജാനിക് സിന്നറായിരുന്നു ഇത്തവണത്തെ ഏറ്റവും വലിയ കിരീട പ്രതീക്ഷ. എന്നാൽ 2 റൗണ്ടിൽ ടെന്നീസ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം പുറത്തായി. അർജന്റീനയുടെ സീഡില്ലാ താരം കെറിൻഡോളോയോട് പരാജയപ്പെട്ടതോടെ സിന്നറുടെ തുടർച്ചയായ 30 മത്സരങ്ങളുടെ വിജയക്കുതിപ്പിനാണ് വിരാമമായത്. ഇതുകൂടാതെ മറ്റൊരു ചരിത്രം കൂടി പിറന്നു. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ മുതൽ സിന്നറും അൽക്കരാസും ചേർന്ന് കൈപ്പിടിയിലൊതുക്കിയ 9 തുടർച്ചയായ ഗ്രാൻഡ്സ്ലാം കിരീടങ്ങളുടെ കുത്തക ഇതോടെ അവസാനിച്ചു. കൂടാതെ 2000 ശേഷം ആദ്യമായാണ് ലോക 1 നമ്പർ താരം ഫ്രഞ്ച് ഓപ്പണിന്റെ 3 റൗണ്ട് കാണാതെ പുറത്താകുന്നത്. സിന്നറിനെ ഞെട്ടിച്ച ഹുവാൻ മാനുവൽ, അദ്ദേഹത്തിന്റെ സഹോദരൻ ഫ്രാൻസിസ്കോ കെറിൻഡോളോയും ഒരുമിച്ച് 3 റൗണ്ടിൽ പ്രവേശിച്ചു. 2018 മിഷ സ്വരേവ്, അലക്സാണ്ടർ സ്വരേവ് സഹോദരന്മാർക്ക് ശേഷം ഒരു ഗ്രാൻഡ്സ്ലാമിൽ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ സഹോദരന്മാരായി ഇവർ മാറി. 3 റൗണ്ടിൽ ഹുവാൻ മാനുവലും സ്പെയിനിന്റെ മാർഡിൻ ലാൻഡലൂസും തമ്മിൽ നടന്ന

മത്സരം റോളാൻ ഗാരോസിന്റെ ചരിത്രത്തിൽ ഇടം പിടിച്ചു. 5 മണിക്കൂറും 58 മിനിറ്റും നീണ്ടുനിന്നു ഈ പോരാട്ടം. ടൈബ്രേക്കറോടെ അവസാനിച്ച ഒരു ഗ്രാൻഡ്സ്ലാം മത്സരത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പോരാട്ടവും ടൂർണമെന്റ് ചരിത്രത്തിലെ 3-ാമത്തെ ഏറ്റവും നീണ്ട മത്സരവുമായി ഇത് മാറി. ടെന്നീസ് ഇതിഹാസം നൊവാക് ജോക്കോവിച്ച് ഇത്തവണ തന്റെ 82-ാമത് ഗ്രാൻഡ്സ്ലാം മെയിൻ ഡ്രോ മത്സരത്തിനിറങ്ങി. റോജർ ഫെഡററുടെയും ലെസിയാനോ ലോപ്പസിന്റെയും റെക്കോർഡ് ഇദ്ദേഹം മറികടന്നു. എന്നാൽ 3-ാം റൗണ്ടിൽ ബ്രസീലിന്റെ 19-ാരനായ കൗമാരതാരം ജോവോ ഫോൺസക്ക അദ്ദേഹത്തെ അട്ടിമറിച്ചു. ആദ്യ 2 സെറ്റുകൾ നേടിയ ശേഷമാണ് ജോക്കോവിച്ച് ഫോൺസക്കയോട് പരാജയപ്പെട്ടത്. ജോക്കോവിച്ചിന്റെ കരിയറിൽ ആദ്യ 2 സെറ്റുകൾ ജയിച്ച ശേഷം ഒരു ഗ്രാൻഡ്സ്ലാം മത്സരം തോൽക്കുന്നത് ഇത് 2-ാം തവണ മാത്രമായിരുന്നു. കൂടാതെ 2009 ശേഷം ആദ്യമായി ജോക്കോവിച്ച് ക്വാർട്ടർ കാണാതെ പുറത്തായി. ജോക്കോവിച്ചിന്റെ പുറത്താകലോടെ ഇത്തവണ പുരുഷ സിംഗിൾസിൽ ഒരു പുതിയ ഗ്രാൻഡ്സ്ലാം ചാമ്പ്യൻ ഉണ്ടാകുമെന്ന പ്രതീതി വന്നു. 1977 ശേഷം പുരുഷ വനിതാ സിംഗിൾസ് സെമിഫൈനലിൽ മുൻ ചാമ്പ്യന്മാർ ആരുമില്ലാത്ത ആദ്യ ടൂർണമെന്റായും ഇത് മാറി. ക്വാർട്ടർ ഫൈനലിൽ പല അപൂർവ റെക്കോർഡുകളും പിറക്കുകയുണ്ടായി. ഫെലിക്സ് ഓഗർ അലിയാസിം 4 ഗ്രാൻഡ്സ്ലാമുകളുടെയും ക്വാർട്ടർ ഫൈനലിൽ എത്തുന്ന ആദ്യ കനേഡിയൻ പുരുഷ താരമെന്ന ഖ്യാതി സ്വന്തമാക്കി. ചരിത്രത്തിലാദ്യമായി 3 ഇറ്റാലിയൻ താരങ്ങൾ ഒരു ക്വാർട്ടറിൽ ഒന്നിച്ച് പ്രവേശിച്ചു. ലോക റാങ്കിങ്ങിൽ 105-ാം സ്ഥാനത്തുള്ള ബെറട്ടിനി 2007 ശേഷം ഫ്രഞ്ച് ഓപ്പൺ ക്വാർട്ടറിലെത്തുന്ന ഏറ്റവും റാങ്ക് കുറഞ്ഞ താരമായി. ബെറട്ടിനിയും അൽനാഡിയും തമ്മിലുള്ള മത്സരം 1991 ശേഷം ടോപ് 100 പുറത്തുള്ള 2 താരങ്ങൾ തമ്മിൽ നടന്ന ആദ്യ ഗ്രാൻഡ്സ്ലാം ക്വാർട്ടറായി മാറി. 2004 ഗുസ്താവോ കുവേർട്ടിന് ശേഷം റോളാൻ ഗാരോസ് കോർട്ടിലെത്തുന്ന ആദ്യ ബ്രസീലിയൻ താരമായി ജോവോ ഫോൺസക്ക മാറി. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിന്റെ പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾ പൂർത്തിയായപ്പോൾ അപ്രതീക്ഷിത കുതിപ്പുകളും പരിക്കുകളും നിറഞ്ഞ നാടകീയമായ നിമിഷങ്ങൾക്കാണ് പാരീസ് സാക്ഷ്യം വഹിച്ചത്. തന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയവുമായി ഇറ്റലിയുടെ 24-ാരനായ ഫ്ലാവിയോ കൊബോളി കന്നി ഗ്രാൻഡ്സ്ലാം സെമിഫൈനലിലേക്ക് യോഗ്യത നേടി. ഫെലിക്സ് ഓഗറിനെ പരാജയപ്പെടുത്തിയാണ് ഇറ്റാലിയൻ താരം സെമി ടിക്കറ്റ് എടുത്തത്. 2 ഇറ്റാലിയൻ താരങ്ങൾ നേർക്കുനേർ വന്ന ആവേശകരമായ മറ്റൊരു പോരാട്ടം നിർഭാഗ്യകരമായ പരിക്കോടെയാണ് അവസാനിച്ചത്. മാറ്റിയോ ബെറട്ടിനിയെ പരാജയപ്പെടുത്തി മാറ്റിയോ അർണാൾഡി തന്റെ ആദ്യ ഗ്രാൻഡ്സ്ലാം സെമിയിലേക്ക് പ്രവേശിച്ചു. മറ്റൊരു മത്സരത്തിൽ 2-ാം സീഡായ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവ് നേരിട്ടുള്ള സെറ്റുകൾക്ക് സ്പെയിനിന്റെ കൗമാര വിസ്മയം 19-ാരനായ റാഫേൽ ജോദറിനെ പരാജയപ്പെടുത്തി സെമിയിലേക്ക് മുന്നേറി. അവസാന ക്വാർട്ടർ പോരാട്ടത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിന്റെ 20-ാരനായ ജാക്കോബ് മെൻസിക് ബ്രസീലിന്റെ ജോവോ ഫോൺസക്കയെ പരാജയപ്പെടുത്തി ചരിത്രത്തിലാദ്യമായി ഗ്രാൻഡ്സ്ലാം സെമിയിൽ ഇടം നേടി. ആദ്യ സെമിയിൽ അലക്സാണ്ടർ സ്വരേവ് ജാക്കോബ് മെൻസിക് പോരാട്ടമാണ് നടന്നത്. 2-ാം സീഡായ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവ് ചെക്ക് റിപ്പബ്ലിക്കിന്റെ യുവവിസ്മയം ജാക്കോബ് മെൻസിക്കിന്റെ അട്ടിമറി കുതിപ്പ് അവസാനിപ്പിച്ച് ഫൈനലിൽ കടന്നു. 2-ാം സെമിയിൽ ഫ്ലാവിയോ കൊബോളി മാറ്റിയോ അർണാൾഡി പോരാട്ടമാണ് നടക്കേണ്ടിയിരുന്നത്. എന്നാൽ ടെന്നീസ് ആരാധകർ ഏറെ കാത്തിരുന്ന 2 ഇറ്റാലിയൻ താരങ്ങൾ തമ്മിലുള്ള സ്വപ്ന സെമിഫൈനൽ പോരാട്ടം ഒരു പന്തുപോലും കോർട്ടിൽ വീഴാതെയാണ് അവസാനിച്ചത്. ഫ്ലാവിയോ കൊബോളി വാക്കോവറിലൂടെ ഫൈനൽ ഉറപ്പിക്കുകയായിരുന്നു. കടുത്ത വൈറൽ പനി ബാധിച്ചതിനെ തുടർന്ന് അർണാൾഡിക്ക് ടൂർണമെന്റിൽ നിന്നും പിന്മാറേണ്ടി വന്നു. അർണാൾഡിയുടെ അപ്രതീക്ഷിത പിന്മാറ്റത്തോടെ 10-ാം സീഡായ ഫ്ലാവിയോ കൊബോളി കളിക്കാതെ തന്നെ നേരിട്ട് ഫൈനലിലേക്ക് യോഗ്യത നേടി. പുരുഷ സിംഗിൾസ് കലാശ പോരാട്ടത്തിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവ് ചരിത്ര വിജയം സ്വന്തമാക്കുകയായിരുന്നു. 5 സെറ്റ് നീണ്ട മാരത്തോൺ പോരാട്ടത്തിനൊടുവിലാണ് 2-ാം സീഡായ സ്വരേവ് ഇറ്റലിയുടെ 10-ാം സീഡ് ഫ്ലാവിയോ കൊബോളിയെ കീഴടക്കി കിരീടം ചൂടിയത്. വർഷങ്ങളായുള്ള കാത്തിരിപ്പിനൊടുവിലാണ് ജർമ്മൻ താരം അലക്സാണ്ടർ സ്വരേവ് തന്റെ കരിയറിലെ ഏറ്റവും സുപ്രധാനമായ ഗ്രാൻഡ്സ്ലാം കിരീടം പാരീസിലെ കളിമൺ കോർട്ടിൽ നേടിയത്. ഫ്രഞ്ച് ഓപ്പൺ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെടുന്ന ഒന്നായി ഈ പോരാട്ടം മാറി. 2026 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് മത്സരങ്ങൾ പലതും വിരസമായ പോരാട്ടങ്ങളായിരുന്നു. വീറും വാശിയും നിറഞ്ഞ മത്സരങ്ങൾ നന്നേ കുറവായിരുന്നു. എന്നാൽ ക്വാർട്ടർ ഫൈനൽ മുതൽ

0: പതിയെ ട്രാക്കിന് തീപിടിക്കുന്ന പോരാട്ടങ്ങൾ കാണാൻ സാധിച്ചു. ടൂർണമെന്റിലെ ഒന്നാം സീഡായ അരീന സബലങ്കയെ 25-ാം സീഡ് ഡയാന ഷ്നൈഡർ അട്ടിമറിച്ചു. പോളണ്ട് താരം മയ ചലൻസ്ക 22-ാം സീഡായ അന്ന കലിൻസ്കയെ പരാജയപ്പെടുത്തി സെമിയിലേക്ക് മുന്നേറി. യുക്രൈൻ താരങ്ങളായ മാർത്ത കോസ്റ്റ്യുക്കും എലീന സ്വിറ്റോലിനയും തമ്മിലുള്ള പോരാട്ടത്തിൽ കോസ്റ്റ്യുക് വിജയം നേടി. മിറ ആൻഡ്രിവയുടെ തകർപ്പൻ വിജയമായിരുന്നു മറ്റൊന്ന്. 8-ാം സീഡായ മിറ 18-ാം സീഡായ സൊറാന ക്രിസ്റ്റയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തകർത്തു. ഫൈനൽ ടിക്കറ്റിനായുള്ള സെമി ഫൈനൽ മത്സരങ്ങളിൽ തികച്ചും ഏകപക്ഷീയവും ആധികാരികവുമായ വിജയങ്ങളാണ് കാണാൻ കഴിഞ്ഞത്. മയ ചലൻസ്കയുടെ അവിശ്വസനീയമായ കുതിപ്പ് സെമി ഫൈനലിലും തുടർന്നു. ആദ്യ സെറ്റിൽ കടുത്ത പോരാട്ടത്തിനൊടുവിൽ ടൈ ബ്രേക്കറിലൂടെ ഡയാന ഷ്നൈഡറെ മറികടന്നാണ് മയ ചലൻസ്ക കരിയറിലെ തന്റെ ആദ്യ ഫ്രഞ്ച് ഓപ്പൺ ഫൈനലിലേക്ക് യോഗ്യത നേടിയത്. രണ്ടാം സെമിയിൽ റഷ്യൻ താരം മിറ ആൻഡ്രീവ തുടക്കം മുതൽക്കേ ആധിപത്യം പുലർത്തി. യുക്രൈന്റെ മാർത്ത കോസ്റ്റ്യുക്കിന് യാതൊരു അവസരവും നൽകാതെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തി ആൻഡ്രീവ ഫൈനലിലേക്ക് മാർച്ച് ചെയ്തു. റോളൻഡ് ഗാരോസിലെ പുതിയ രാജ്ഞിയെ കണ്ടുപിടിക്കാനുള്ള മഹാപോരാട്ടത്തിൽ ക്വാളിഫയർ താരം മയ ചലൻസ്കയും 8-ാം സീഡ് മിറ ആൻഡ്രീവയും തമ്മിലാണ് മാറ്റുരച്ചത്. 6-3, 6-2 എന്ന സ്കോറിന് മിറ ആൻഡ്രീവ മയ ചലൻസ്കയെ പരാജയപ്പെടുത്തി. കോക്കോ ഗഫിന്റെയും സബലങ്കയുടെയും അഭാവത്തിൽ ടെന്നീസ് ലോകത്ത് ഒരു പുതുചരിത്രം കുറിക്കാൻ ഈ കൗമാര താരത്തിന് സാധിച്ചു. 2026 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ ഡബിൾസ് മത്സരങ്ങളും ആവേശം നിറഞ്ഞതായിരുന്നു. ക്വാർട്ടർ ഫൈനൽ ഘട്ടത്തിൽ വന്നപ്പോഴാണ് ആവേശ പോരാട്ടങ്ങൾ ഈ വിഭാഗത്തിലും കണ്ടത്. തുടർന്ന് നടന്ന 2 സെമി ഫൈനലുകളിലും ഫൈനലിലും കടുത്ത പോരാട്ടങ്ങളാണ് അരങ്ങേറിയത്. 1-ാം സീഡ് സഖ്യമായ ഗ്രാനോളേഴ്സ് സെബാലോ സഖ്യം ഇറ്റലിയുടെ ബോലെല്ലി വാവസോറി സഖ്യത്തെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തി. 2-ാം സെമിയിൽ പ്രാദേശിക ആരാധകരുടെ വലിയ പിന്തുണയോടെ ഇറങ്ങിയ ഫ്രഞ്ച് സഖ്യം ഹാലിസ് ഹെർബർട്ട് എന്നിവരെ 2-ാം സീഡായ ഹെലിയോവാര പാറ്റൺ സഖ്യം പരാജയപ്പെടുത്തി. ടെന്നീസ് ലോകം കാത്തിരുന്ന പുരുഷ ഡബിൾസ് കിരീടത്തിനായുള്ള ഫൈനൽ പോരാട്ടത്തിൽ 1-ാം സീഡും 2-ാം സീഡും തമ്മിലായിരുന്നു നേരിട്ടുള്ള യുദ്ധം. മാർസൽ ഗ്രാനോളേഴ്സ് ഹൊറാസിയോ സെബാലോസ് ഹാരി ഫെലിയോവാര ഹെൻറി പാറ്റൺ സഖ്യമാണ് കലാശ പോരാട്ടത്തിൽ ഏറ്റുമുട്ടിയത്. ടൂർണമെന്റിലുടനീളം പുലർത്തിയ അതേ ആധിപത്യം ഫൈനൽ മത്സരത്തിൽ 1-ാം സീഡ് സഖ്യം ആവർത്തിച്ചു. ഹെലിയോവാര പാറ്റൺ ജോഡിക്ക് യാതൊരുവിധ അവസരവും നൽകാതെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തകർത്ത് ഗ്രാനോളേഴ്സും സെബാലോസും 2026 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ ഡബിൾസ് ചാമ്പ്യന്മാരായി. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിന്റെ വനിതാ ഡബിൾസിൽ ആവേശകരമായ ചില മികച്ച പോരാട്ടങ്ങൾ കണ്ടു. വനിതാ ഡബിൾസ് കിരീടത്തിനായുള്ള കലാശ പോരാട്ടത്തിൽ 1-ാം സീഡ് കാതറീന സിനിയക്കോവ ടെയ്ലർ ടൗൺസെറ്റ് സഖ്യം 2-ാം സീഡായ അന്ന ഡെനിലീന അലക്സാന്ദ്ര കുനിച് സഖ്യത്തെ പരാജയപ്പെടുത്തി കിരീടം ചൂടി. ഫ്രഞ്ച് ഓപ്പൺ മിക്സഡ് ഡബിൾസ് കലാശ പോരാട്ടത്തിൽ ഇറ്റലിയുടെ സൂപ്പർ സഖ്യമായ സാറ ഇറാനി ആൻഡ്രിയ വാവസോറി സഖ്യം കിരീടം ചൂടി. ഫൈനലിൽ കാനഡയുടെ ഗബ്രിയേല ഡാബ്രോവ്സ്കി അമേരിക്കയുടെ ഇവാൻ കിങ് സഖ്യത്തെ കടുത്ത പോരാട്ടത്തിനൊടുവിലാണ് ഇറ്റാലിയൻ സഖ്യം പരാജയപ്പെടുത്തിയത്. അത്യന്തം ആവേശകരമായ പോരാട്ടങ്ങൾക്കാണ് ഫ്രഞ്ച് ഓപ്പൺ ടൂർണമെന്റ് ഇത്തവണയും സാക്ഷിയായത്. കളിമൺ കോർട്ടിലെ കൂടുതൽ കരുത്തുറ്റ പോരാട്ടങ്ങൾക്കായി നമുക്ക് ഇനിയും കാത്തിരിക്കാം.
1: ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് 2026 അവലോകനം സമാപിക്കുന്നു. രചന ജോസ് ജോർജ്, ആഖ്യാനം നിർവഹണ സഹായം രജു കോലിക്കോട്, നിർവഹണം ഷിബു ജോർജ്.

0: നാപ്പാണ്ടി.
1: ആകാശവാണി. നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 12 വർഷത്തെ ഭരണകാലയളവിൽ കേന്ദ്ര സർക്കാർ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകിയതും വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നതുമായ മേഖലകളിലൊന്നാണ് രാജ്യത്തെ യുവജനങ്ങളുടെ ശാക്തീകരണം. ലോകത്തിലെ ഏറ്റവും വലിയ യുവജനസംഖ്യയുള്ള രാജ്യമെന്ന നിലയിൽ ഈ നേട്ടത്തെ രാജ്യത്തിന്റെ പുരോഗതിയുടെ പ്രധാന ചാലകശക്തിയാക്കി മാറ്റുക എന്നതായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യം. ഇതിനായി യുവാക്കളുടെ കഴിവുകളെ ഉണർത്താനും അവരെ സ്വയം പര്യാപ്തമാക്കാനും ലക്ഷ്യമിട്ടുള്ള ദീർഘകാലാടിസ്ഥാനത്തിലുള്ള നിരവധി നയങ്ങളാണ് സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ളത്. യുവശക്തിയുടെ വികസനത്തിലൂടെ വികസിത ഭാരതം എന്ന വലിയ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് പരമ്പരാഗതമായ തൊഴിൽ സങ്കല്പങ്ങളെ മാറ്റിമറിക്കാനും യുവാക്കളെ ആഗോളതലത്തിൽ മത്സരശേഷിയുള്ളവരാക്കാനും കഴിഞ്ഞ 12 വർഷത്തെ പ്രവർത്തനങ്ങളിലൂടെ NDA സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസം, തൊഴിൽ, വ്യവസായം, കായികം, നവസാങ്കേതിക വിദ്യ, നയരൂപീകരണം തുടങ്ങി എല്ലാ മേഖലകളിലും യുവാക്കളുടെ സജീവവും അർത്ഥവത്തുമായ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിലും സർക്കാർ ലക്ഷ്യം കണ്ടു. യുവജനങ്ങളെ വെറും ബിരുദധാരികളാക്കി മാറ്റുന്നതിനു പകരം അവരെ വ്യവസായ മേഖലയ്ക്ക് അനുയോജ്യരായ വിദഗ്ധ തൊഴിലാളികളാക്കി മാറ്റുക എന്നതായിരുന്നു കഴിഞ്ഞ 12 വർഷത്തെ സർക്കാരിന്റെ പ്രധാന നയം. ഇതിനായി രൂപീകരിച്ച പ്രത്യേക നൈപുണ്യ വികസന മന്ത്രാലയത്തിന്റെ കീഴിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണുണ്ടായത്. പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജന അതിന്റെ ഉത്തമ ഉദാഹരണമാണ്. ഈ പദ്ധതി വഴി രാജ്യത്തെ കോടിക്കണക്കിന് യുവാക്കൾക്ക് സൌജന്യമായി വിവിധ മേഖലകളിൽ സാങ്കേതിക പരിശീലനം നൽകി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, ഡ്രോൺ സാങ്കേതിക വിദ്യ, 3D പ്രിന്റിംഗ് തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക വിദ്യകളിൽ പോലും യുവാക്കൾക്ക് പരിശീലനം നൽകിക്കൊണ്ട് വ്യവസായ ലോകത്തെ പുതിയ മാറ്റങ്ങൾക്ക് അവരെ സജ്ജരാക്കാൻ കൌശൽ വികാസ് യോജന പോലുള്ള പദ്ധതികൾക്ക് സാധിച്ചു. ഇതിനൊപ്പം തന്നെ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് പ്രൊമോഷൻ സ്കീം വഴി യുവാക്കൾക്ക് പഠനത്തോടൊപ്പം ജോലിയും വരുമാനവും ഉറപ്പാക്കാനും കഴിഞ്ഞു. രാജ്യത്തെ തൊഴിലില്ലായ്മയ്ക്ക് വേഗതയേറിയതും സുതാര്യവുമായ പരിഹാരം കാണുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഏറ്റവും വലിയ തൊഴിൽ വിപ്ലവമാണ് റോസ്ഗാർ മേള. വിവിധ മന്ത്രാലയങ്ങളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും നിലവിലുള്ള ലക്ഷക്കണക്കിന് ഒഴിവുകളിലേക്ക് യുവാക്കൾക്ക് വേഗത്തിൽ ജോലി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി പ്രവർത്തിക്കുന്നത്. UPSC, SSC, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് തുടങ്ങിയ റിക്രൂട്ടിംഗ് ഏജൻസികളുടെ പഴയകാലത്തെ ദീർഘമേറിയ നിയമന പ്രക്രിയകൾ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ട് നിയമന പ്രക്രിയ അതിവേഗത്തിലാക്കാൻ റോസ്ഗാർ മേളയിലൂടെ സാധിച്ചു. വിവിധ ഘട്ടങ്ങളിലായി രാജ്യത്തുടനീളം ലക്ഷക്കണക്കിന് യുവാക്കൾക്കാണ് ഇതിലൂടെ നേരിട്ട് നിയമന ഉത്തരവുകൾ കൈമാറിയത്. കൂടാതെ റോസ്ഗാർ മേള വഴി ജോലി ലഭിക്കുന്ന പുതിയ ഉദ്യോഗസ്ഥർക്കായി കർമ്മയോഗി പ്രാരംഭ എന്ന പേരിൽ ഓൺലൈൻ പരിശീലന മൊഡ്യൂളും സജ്ജമാണ്. ഇത് പുതിയ ജീവനക്കാരുടെ തൊഴിൽ നൈപുണ്യവും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ്. ഇന്ത്യയുടെ വികസനയാത്രയെ ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന ജനവിഭാഗമെന്നാണ് രാജ്യത്തെ യുവജനതയെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടത്. 19-ാമത് റോസ്ഗാർ മേളയെ അഭിസംബോധന ചെയ്യവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. യുവാക്കൾക്ക് പുതിയ അവസരങ്ങൾ നൽകി അവരെ ശാക്തീകരിക്കാനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് റോസ്ഗാർ മേളയിലൂടെ പ്രതിഫലിക്കുന്നതെന്നും തങ്ങളുടെ ജോലിയെ രാജ്യസേവനത്തിനുള്ള മാർഗമായി കാണുന്ന യുവാക്കളുടെ പരിശ്രമത്തിലൂടെയാണ് 2047 വികസിത് ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനാകുകയെന്നും ശ്രീ മോദി വ്യക്തമാക്കി.
2: ദുനിയ ഭാരത് കെ യുവാവോ ഓർ ഭാരത് കി ടെക്നോളജിക്കൽ പ്രോഗ്രസ് കോ ലേക്കർ ബഹുത് ഉത്സാഹിത് ഹൈ. ആജ് ദുനിയ ഭാരത് കി വികാസ് യാത്ര കാ ഹിസ്സ ബന്ന ചാഹത്തി ഹൈ. ഭാരത് ഭി ദുനിയ കെ അലഗ് അലഗ് ദേശോ കെ സാത്ത് പാർട്ട്നർഷിപ്പ് കർ റഹാ ഹൈ. ഇസ്കാ ഉദ്ദേശ് യഹി ഹൈ कि भारत के युवाओं को अवसर मिले, रोजगार मिले, उनका सामर्थ्य खिल उठे. साथ साथ मैं चाहता हूं मेरे देश के नौजवानों को ग्लोबल एक्सपोजर भी मिले.
1: സർക്കാർ മേഖലയ്ക്ക് പുറമെ നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ സ്വകാര്യ കമ്പനികളെയും പ്രാദേശിക തൊഴിലന്വേഷകരെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന പ്രത്യേക തൊഴിൽ മേളകളും ഈ പദ്ധതിയുടെ ഭാഗമായി രാജ്യത്തുടനീളം നടത്തിവരുന്നുണ്ട്. നാഷണൽ കരിയർ സർവീസ് അഥവാ NCS എന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി രാജ്യത്തെ തൊഴിലന്വേഷകരെയും തൊഴിൽദാതാക്കളെയും ഒരൊറ്റ

0: കുടക്കീഴിൽ കൊണ്ടുവന്ന് തൊഴിൽ വിപണിയെ കൂടുതൽ സുതാര്യമാക്കാനും നരേന്ദ്രമോദി സർക്കാരിന് കഴിഞ്ഞു. ഇതോടൊപ്പം ദശാബ്ദങ്ങൾക്ക് ശേഷം രാജ്യത്ത് നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പരിഷ്കരണങ്ങൾക്ക് കാരണമായി. 2020 പ്രഖ്യാപിച്ച ദേശീയ വിദ്യാഭ്യാസ നയം മനപാഠ പഠന രീതിക്ക് പകരം പ്രായോഗിക അറിവുകൾക്കും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകുന്നതാണ്. മാതൃഭാഷയിലുള്ള പഠനത്തിന് മുൻഗണന നൽകുന്നതിലൂടെ പ്രാദേശിക തലത്തിലുള്ള യുവപ്രതിഭകൾക്ക് ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് വരാൻ വലിയ അവസരമൊരുക്കി. കൂടാതെ ഹയർ എഡ്യൂക്കേഷൻ ഫണ്ടിംഗ് ഏജൻസി വഴി രാജ്യത്തെ ഐഐടികൾ, ഐഐഎമ്മുകൾ, എയിംസ് തുടങ്ങിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും അവയിലെ അടിസ്ഥാന സൌകര്യങ്ങൾ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുകയും ചെയ്തു. ഭാവിയിലെ യുവതലമുറയെ പ്രാഥമിക തലം മുതൽക്കേ സ്മാർട്ടാക്കി മാറ്റാൻ അത്യാധുനിക സൌകര്യങ്ങളോടെയുള്ള പിഎം ശ്രീ സ്കൂളുകൾ രാജ്യത്തുടനീളം സ്ഥാപിച്ചു വരുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന പിന്നാക്ക വിഭാഗങ്ങളിലെ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ ശ്രേയസ്, ശ്രേഷ്ഠ തുടങ്ങിയ സ്കോളർഷിപ്പ് പദ്ധതികളും സർക്കാർ വിജയകരമായി നടപ്പിലാക്കി. യുവാക്കളെ കേവലം തൊഴിലന്വേഷകരായി നിലനിർത്താതെ അവരെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് കരുത്തു പകരുന്ന തൊഴിൽ ദാതാക്കളാക്കി മാറ്റുക എന്നതായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും ദീർഘവീക്ഷണമുള്ള സാമ്പത്തിക നയം. ഇതിനായി 2016 തുടക്കം കുറിച്ച സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതിയിലൂടെ ഇന്ന് ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മൂന്നാമത്തെ നവസംരംഭക ശൃംഖലയായി മാറിയിരിക്കുകയാണ്. തുടക്കത്തിൽ വൻകിട നഗരങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഈ പദ്ധതി സർക്കാരിന്റെ കൃത്യമായ ഇടപെടലുകളിലൂടെ രാജ്യത്തെ ടയർ 2, ടയർ 3 നഗരങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും പടർന്നു പന്തലിച്ചു. ആദ്യത്തെ 3 വർഷത്തേക്ക് ആദായ നികുതി ഇളവുകൾ, സ്റ്റാർട്ടപ്പുകൾ എളുപ്പത്തിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ഏകജാലക സംവിധാനം, പേറ്റന്റ് ഫീസുകളിൽ 80% വരെയുള്ള ഇളവുകൾ എന്നിവ യുവതലമുറയ്ക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകിയത്. ഇതിന്റെ ഫലമായി കൃഷി, ആരോഗ്യം, പ്രതിരോധം, ഫിൻടെക് തുടങ്ങി എല്ലാ മേഖലകളിലും ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ യുവസംരംഭകർക്ക് കഴിഞ്ഞു. സ്ത്രീ ശാക്തീകരണത്തിനും സ്ത്രീകളെ സമൂഹത്തിന്റെ മുൻപന്തിയിൽ എത്തിക്കുന്നതിനും സ്റ്റാർട്ടപ്പ് ഇന്ത്യ നിർണായക പങ്കാണ് വഹിക്കുന്നത്. ഇന്ന് പല പ്രമുഖ ബിസിനസ് സംരംഭങ്ങളുടെയും അമരത്ത് സ്ത്രീകളുടെ സാന്നിധ്യം പ്രകടമാണ്. തിരുവനന്തപുരത്ത് നിന്നുള്ള സംരംഭക ശങ്കരി ഉണ്ണിത്താന്റെ വാക്കുകളിലേക്ക്.
1: ഹലോ എവ്രിവൺ, ഐ എം ശങ്കരി ഉണ്ണിത്താൻ, ദ സിഇഒ ഓഫ് ടൈംട്രോണിക് പ്രൈവറ്റ് ലിമിറ്റഡ്. 2009 ഞങ്ങൾ ടൈംട്രോണിക് മാനേജ്മെന്റ് കൺസൾട്ടൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് ഡീൽ ചെയ്യുന്ന ടെക്നിക്കൽ ഹയറിംഗ് ആണ്, ബേസ് ഔട്ട് ഓഫ് ട്രിവാൻഡ്രം ബട്ട് അക്രോസ് ഇന്ത്യ. ഇറ്റ്സ് ഓൾ വുമൻ ഓർഗനൈസേഷൻ ലെഡ് ബൈ വുമൺ. ആൻഡ് അന്നത്തെ ഒരു ക്ലൈമറ്റ് അല്ല ഇന്നത്തെ ക്ലൈമറ്റ്, ഭയങ്കര ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ എക്കോസിസ്റ്റത്തിൽ. വളരെ നല്ലൊരു എൻവയോൺമെന്റ് ആണ് സ്റ്റാർട്ടപ്സിന് കിട്ടുന്നത്. ഇപ്പോൾ ഇതൊരു വലിയ ചലഞ്ചിങ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണ്. എവറി ഡേ വുഡ് ബി എ ചലഞ്ച് ഫോർ എ സ്റ്റാർട്ടപ്പ് ഓണർ. അത് ഒരു എക്സ്പീരിയൻസ് ആണ്. ആ ചലഞ്ച് ഏറ്റെടുക്കുമ്പോഴും ദ ഫാക്ട് ദാറ്റ് വി ക്രിയേറ്റിംഗ് ജോബ്സ് ഇൻ ഇന്ത്യ ഇസ് സംതിങ് വിറ്റ് ഹാസ് ടു ബി പ്രേസ്ഡ്. എല്ലാം ഹാർഡ്ഷിപ്സും അതിൻ്റെ ഇടയിൽ ഉണ്ടാവുന്ന കുറച്ച് പ്ലസ് പോയിന്റ്സുകളാണ് ഇതൊക്കെ. നമ്മൾ ഗ്രോ ചെയ്യുമ്പോൾ വി ആർ ആക്ച്വലി ക്രിയേറ്റിംഗ് ജോബ്സ് ഹിയർ, വി ആർ ബീങ് പാർട്ട് ഓഫ് നേഷൻ ബിൽഡിംഗ്. അതൊരു വലിയ ഒരു ഗിവ് ബാക്ക് ആണ് ടു ദ സൊസൈറ്റി. ആൻഡ് ഐ ഫീൽ വെരി ഹാപ്പി ദാറ്റ് ഐ എം എ ഓണർ ഓർ എൻ ഓണ്ടർപ്രണർ ഫോർ ദാറ്റ് മാറ്റർ. സോ ഐ വിഷ് ഇതെല്ലാം ഈ ആനുകൂല്യങ്ങളെല്ലാം ഉപയോഗിക്കണം, അറിയണം, അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കണം. കൂടുതൽ എന്തൊക്കെ ഫെസിലിറ്റീസ് അവൈലബിൾ ആണെന്നുള്ളത് അറിഞ്ഞാൽ ഇറ്റ് ഈസ് ഈസി ഫോർ അസ് ടു പെർഫോം. ആഗ്രഹിക്കുന്നവരെല്ലാം മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.
0: വലിയ ഈടുകൾ നൽകാനില്ലാത്തതിനാൽ ബാങ്കുകളിൽ നിന്ന് വായ്പ ലഭിക്കാതെ പോയ സാധാരണക്കാരായ യുവാക്കളെ ലക്ഷ്യമിട്ട് സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മുദ്രായോജന. ഗ്രാമീണ മേഖലയിലെ ചായക്കടകൾ, ടെയ്ലറിംഗ് യൂണിറ്റുകൾ മുതൽ ചെറുകിട നിർമ്മാണശാലകൾ വരെയുള്ള സ്വയം തൊഴിൽ സംരംഭങ്ങൾക്ക് ഈ പദ്ധതി വലിയൊരു ഇന്ധനമായി മാറി. ബിസിനസിന്റെ സ്വഭാവമനുസരിച്ച് 3 ഘട്ടങ്ങളിലായാണ് പദ്ധതി മുഖേന വായ്പ ലഭ്യമാക്കുന്നത്. 50,000 രൂപ വരെയുള്ള വായ്പകൾ തുടക്കക്കാർക്കും 50,000 മുതൽ 500,000 രൂപ വരെയുള്ള കിഷോർ വായ്പകൾ ബിസിനസ് വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും 500,000 മുതൽ 1,000,000 രൂപ വരെയുള്ള തരുൺ വായ്പകൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന സംരംഭങ്ങൾക്കും നൽകിവരുന്നു. ഈ വായ്പകളിൽ ഭൂരിഭാഗവും ലഭിച്ചത് യുവാക്കൾക്കും വനിതകൾക്കുമാണെന്നത് പദ്ധതിയുടെ സാമൂഹികമായ വിജയത്തെ അടയാളപ്പെടുത്തുന്നതാണ്. രാജ്യത്തെ സംരംഭകരുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി മുദ്രായോജനയെന്ന് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ഗുണഭോക്താവ് ലെനീഷ് ലക്ഷ്മി ആകാശവാണിയോട്.
2: ഞാൻ ഫാഷൻ ഡിസൈനർ ലെനീഷ് ലക്ഷ്മി. സനല്ല ബുട്ടിക് എന്ന പേരിൽ കണ്ണൂരിലെ ആദ്യത്തെ കസ്റ്റമൈസ്ഡ് ബുട്ടിക് നടത്തുന്നു. എന്റെ കയ്യിലുണ്ടായിരുന്ന നൂതനമായ ഈ ആശയം ഡെവലപ്പ് ചെയ്യാൻ ഞാൻ കയറിയിറങ്ങാത്ത ബാങ്കുകളോ ഓഫീസുകളോ

0: ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എല്ലായിടത്തു നിന്നും നിരാശയും അവഗണനകളും പരിഹാസങ്ങളും മാത്രമായിരുന്നു ഫലം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2014 ശ്രീ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നതും വൻകിട പദ്ധതികളുടെ കൂട്ടത്തിൽ മുദ്രാ യോജന പ്രഖ്യാപിക്കുന്നതും. എന്റെ കഴിവുകളെയും ഞാൻ കൊടുത്ത പ്രൊജക്ട് റിപ്പോർട്ട് മാത്രം വിശ്വസിച്ചുകൊണ്ട് 10 ലക്ഷം രൂപ ഒരു ഈടോ ജാമ്യമോ ഒന്നും ഇല്ലാതെ നേരിട്ട് എന്റെ അക്കൗണ്ടിലേക്ക് വന്നു. 11 വർഷങ്ങൾക്കിപ്പുറം ഇന്നെന്റെ 2-ാമത്തെ മുദ്രാ യോജനയിലൂടെ എന്റെ ബിസിനസ് വളർന്നു. 14-ഓളം കുടുംബങ്ങൾക്ക് ജീവിതമാർഗവും അതിലേറെ ആൾക്കാർക്ക് എന്റെ സ്ഥാപനം വഴി ബിസിനസ് ഞാൻ ഇന്ന് പ്രൊവൈഡ് ചെയ്യുന്നു. എല്ലാം സാധ്യമായത് മുദ്രാ യോജന വഴിയാണ്. ഇന്ന് മുദ്രാ യോജന 20 ലക്ഷം രൂപ വരെയാണ് അർഹതയുള്ളവരിലേക്ക് എത്തിക്കുന്നത്. നല്ലൊരാശയം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ സ്വപ്നം പൂവണിയാം.
1: ഇതിനൊപ്പം തന്നെ വ്യവസായ ലോകത്ത് സാമൂഹിക സമത്വവും എല്ലാവർക്കും തുല്യ അവസരങ്ങളും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപം നൽകിയ പദ്ധതിയാണ് സ്റ്റാൻഡപ്പ് ഇന്ത്യ. വാണിജ്യ ബാങ്കുകളുടെ ഓരോ ശാഖയും കുറഞ്ഞത് ഒരു പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട സംരംഭകനും ഒരു വനിതാ സംരംഭകയ്ക്കും വീതം പുതിയ ബിസിനസ്സുകൾ തുടങ്ങാൻ വായ്പ നൽകണമെന്ന് ഈ പദ്ധതി വ്യവസ്ഥ ചെയ്യുന്നു. ഉൽപാദനം, സേവനം, വ്യാപാരം, കൃഷിയുമായി ബന്ധപ്പെട്ട മറ്റ് അനുബന്ധ മേഖലകൾ എന്നിവയ്ക്കായി 10 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ ഇതിലൂടെ സാമ്പത്തിക സഹായം ലഭിക്കും. സങ്കീർണമായ ബാങ്കിംഗ് നടപടിക്രമങ്ങൾ ലഘൂകരിച്ചതിലൂടെയും ആവശ്യമായ സാങ്കേതിക മാർഗനിർദ്ദേശങ്ങൾ ഉറപ്പാക്കിയതിലൂടെയും മുൻപ് വ്യവസായ രംഗത്തേക്ക് വരാൻ മടിച്ചിരുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിലെ ലക്ഷക്കണക്കിന് യുവജനങ്ങൾക്കാണ് ഇന്ന് സ്വന്തം കാലിൽ നിൽക്കാനും മറ്റുള്ളവർക്ക് തൊഴിൽ നൽകാനും കഴിഞ്ഞത്. ചുരുക്കത്തിൽ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, മുദ്രാ യോജന, സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്നീ 3 പദ്ധതികളുടെയും സംയോജിതമായ പ്രവർത്തനം രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയെ താഴെത്തട്ടിൽ നിന്ന് തന്നെ ജനകീയവും ശക്തവുമാക്കി മാറ്റി. രാജ്യത്തെ സ്റ്റാർട്ടപ്പ് മേഖലയ്ക്ക് കരുത്തേകാൻ 10,000 കോടി രൂപയുടെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഫണ്ട് ഓഫ് ഫണ്ട്സ് 2.0 പദ്ധതിക്കും അടുത്തിടെ കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകിയിരുന്നു. ആഭ്യന്തര മൂലധനം സമാഹരിക്കുന്നതിനും നവസംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഫണ്ട് സഹായിക്കുമെന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവെ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു.
2: और 100 से ज्यादा यूनिकॉर्न्स हैं. बहुत सारा फोकस डीप टेक स्टार्टअप्स की तरफ जा रहा है. स्टार्टअप्स अपने आप में वो एक डेप्थ, वो एक टेक्निकल एक्सपर्टीज क्रिएट हो रही है जिससे कि डीप टेक की तरफ जा रहे हैं. तो स्टार्टअप इंडिया फंड ऑफ फंड्स 2.0, इसमें 10,000 करोड़ रुपीज का गवर्नमेंट की तरफ से फंड रहेगा. साथ में बहुत सारे फंड्स इसके साथ जुड़ेंगे और फिर मिलके स्टार्टअप्स में इन्वेस्टमेंट का सिस्टम बनेगा. इसमें हम जानते हैं कि जो 1.0 फंड ऑफ फंड 2016 में लॉन्च हुआ था उसमें साथ में जुड़े थे 145 फंड्स और जुड़े थे उसके साथ और करीब 25,500 करोड़ रुपीज इन्वेस्ट हुए 1,370 स्टार्टअप्स. अब ये 2.0 में इस मोमेंटम को मेंटेन भी करना है और 1.0 से जो लर्निंग्स आई उन सब लर्निंग्स को साथ. डीप टेक स्टार्टअप्स बहुत फोकस में रहेंगे और जो ग्रोथ स्टेज का है जिसमें एक बहुत बड़ा कॉन्सेप्ट होता है स्टार्टअप्स का जिसमें बहुत वल्नरेबिलिटी हाई हो जाती है उस फेज में भी इन्वेस्ट करेंगे और टेक्नोलॉजी और इनोवेशन ड्रिवन मैन्युफैक्चरिंग स्टार्टअप्स का भी इसमें फोकस रहेगा. हम सब जानते हैं कि अभी बहुत प्रिसीजन इक्विपमेंट भारत में बनने लगे इस पिछले दशक में, चाहे स्पेस सेक्टर हो, चाहे सेमीकंडक्टर के इक्विपमेंट हो, चाहे डिफेंस सेक्टर हो, चाहे इंडस्ट्रियल सेंसर्स हो, उन सब में प्रिसीजन इक्विपमेंट जो कि हाईली टेक ड्रिवन है वो भी इसमें कवर होंगे. बेसिकली जो स्ट्रैटेजिक सेक्टर को फीड करने वाले मैन्युफैक्चरिंग स्टार्टअप्स हैं वो भी इसमें कवर होंगे. फ्लेक्सिबल रहेगा सिस्टम और बहुत एक्सटेंसिव कंसल्टेशन हुआ है सभी स्टेक होल्डर्स के साथ.
1: കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യം കൈവരിച്ച ഡിജിറ്റൽ വിപ്ലവത്തിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളും യുവാക്കൾ തന്നെയാണ്. ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റും UPI സാങ്കേതികവിദ്യയും രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും എത്തിയതോടെ ഗ്രാമീണ മേഖലയിലെ യുവജനങ്ങൾക്ക് പോലും ആഗോള വിവരസാങ്കേതിക വിദ്യയുടെ ഭാഗമാകാൻ കഴിഞ്ഞു. ഓൺലൈൻ വിദ്യാഭ്യാസം, ഫ്രീലാൻസിംഗ്, യൂട്യൂബ് ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ ഉള്ളടക്ക നിർമ്മാണം എന്നിവയിലൂടെ ലക്ഷക്കണക്കിന് പേരാണ് സ്വന്തമായി വരുമാനം കണ്ടെത്തുന്നത്. ഇതിനൊപ്പം സ്കൂൾ തലം മുതൽ കുട്ടികളിൽ ശാസ്ത്രീയ ചിന്താഗതിയും കണ്ടുപിടുത്തങ്ങൾ നടത്താനുള്ള

താൽപര്യവും വളർത്താൻ അടൽ ഇന്നവേഷൻ മിഷൻ വഴി രാജ്യത്തുടനീളം അടൽ ടിങ്കറിംഗ് ലാബുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് ഹാക്കത്തോണുകൾ സംഘടിപ്പിക്കാനും രാജ്യത്തെ വലിയ പ്രശ്നങ്ങൾക്ക് സാങ്കേതികമായ പരിഹാരങ്ങൾ കണ്ടെത്താനും യുവതയെ പ്രേരിപ്പിച്ചു. ബഹിരാകാശ രംഗം സ്വകാര്യ മേഖലയ്ക്കായി തുറന്നുകൊടുത്തതോടെ നിരവധി യുവശാസ്ത്രജ്ഞരുടെയും സ്റ്റാർട്ടപ്പുകളുടെയും നേതൃത്വത്തിൽ റോക്കറ്റുകളും സാറ്റലൈറ്റുകളും നിർമ്മിക്കുന്ന വിപ്ലവകരമായ മാറ്റങ്ങൾക്കും രാജ്യം സാക്ഷ്യം വഹിച്ചു. കായികരംഗത്തെ യുവാക്കളുടെ സഹജമായ കഴിവുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനായി വിഭാവനം ചെയ്ത ഖേലോ ഇന്ത്യ ക്യാമ്പയിൻ രാജ്യത്തെ കായിക മാപ്പിൽ വലിയൊരു മാറ്റമാണ് വരുത്തിയത്. മുൻകാലങ്ങളിൽ കായികരംഗത്തെ അടിസ്ഥാന സൌകര്യങ്ങളും ഉയർന്ന പരിശീലനവും വൻ നഗരങ്ങളിൽ മാത്രമായി പരിമിതപ്പെട്ടിരുന്നെങ്കിൽ ഈ പദ്ധതി അത് പൂർണ്ണ

നഗരങ്ങളിൽ മാത്രമായി പരിമിതപ്പെട്ടിരുന്നെങ്കിൽ ഈ പദ്ധതി അത് പൂർണ്ണമായും തിരുത്തിക്കുറിച്ചു. ഗ്രാമീണ നഗര വ്യത്യാസമില്ലാതെ സ്കൂൾ യൂണിവേഴ്സിറ്റി തലങ്ങളിൽ നിന്ന് കായിക പ്രതിഭകളെ കണ്ടെത്തുകയും അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന മിടുക്കരായ യുവതാരങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ വീതം 8 വർഷത്തേക്ക് സ്കോളർഷിപ്പും അന്താരാഷ്ട്ര നിലവാരമുള്ള പരിശീലനവും പദ്ധതി മുഖേന നൽകിവരുന്നു. ഒളിമ്പിക്സ് മെഡലുകൾ ലക്ഷ്യമിട്ട് മികച്ച അത്ലറ്റുകൾക്ക് പ്രത്യേക സാമ്പത്തിക സഹായവും വിദേശ പരിശീലനവും ഉറപ്പാക്കുന്ന പദ്ധതിയായ ടാർഗറ്റ് ഒളിമ്പിക് പോഡിയം സ്കീമും കായിക രംഗത്തെ യുവാക്കൾക്ക് വലിയ ഊർജ്ജമാണ് നൽകിയത്. അത്ലറ്റുകൾക്ക് ലോകത്തിലെ ഏറ്റവും മികച്ച വിദേശ കോച്ചുകളുടെ കീഴിലുള്ള പരിശീലനം, അന്താരാഷ്ട്ര തലത്തിലുള്ള കായിക ക്ലിനിക്കുകളിലെ ആരോഗ്യ പരിശോധനകൾ, ആധുനിക കായിക ഉപകരണങ്ങൾ, മാനസികാരോഗ്യത്തിനായുള്ള കൌൺസിലിംഗ് എന്നിവയെല്ലാം പൂർണ്ണമായും സർക്കാർ ചെലവിൽ ലഭ്യമാക്കുന്ന പദ്ധതിയാണിത്. ഈ രണ്ട് പദ്ധതികളുടെയും ഫലപ്രദമായ ഏകോപനത്തിന്റെ ഫലമായാണ് ഒളിമ്പിക്സ്, പാരാലിമ്പിക്സ്, ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ് എന്നിവയിൽ ഇന്ത്യ സമീപകാലത്ത് മികവാർന്ന പ്രകടനം കാഴ്ചവച്ചത്. കേവലം ഒരു വിനോദ ഉപാധി എന്ന നിലയിൽ നിന്ന് മാറി കായിക രംഗത്തെ യുവാക്കൾക്ക് മാന്യമായ വരുമാനവും തൊഴിൽ സുരക്ഷിതത്വവും ഉറപ്പാക്കുന്ന ഒരു മികച്ച പ്രൊഫഷനാക്കി മാറ്റാൻ കഴിഞ്ഞ 12 വർഷത്തെ കേന്ദ്ര സർക്കാരിന്റെ കായിക നയങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ദേശസ്നേഹവും അച്ചടക്കവുമുള്ള ഒരു യുവതലമുറയെ രാജ്യസുരക്ഷയുടെ ഭാഗമാക്കുന്നതിനൊപ്പം അവരുടെ കരിയർ സുരക്ഷിതമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ പ്രതിരോധ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നത്. ഈ പരിഷ്കാരങ്ങളിൽ ഏറ്റവും ജനശ്രദ്ധയാകർഷിച്ച ഒന്നാണ് 2022 പ്രഖ്യാപിച്ച അഗ്നിപഥ് പദ്ധതി. കര, നാവിക, വ്യോമസേനകളിൽ യുവാക്കൾക്ക് അഗ്നിവീരന്മാരായി 4 വർഷം സേവനമനുഷ്ഠിക്കാൻ അവസരം നൽകുന്ന ഈ പദ്ധതി ഇന്ത്യൻ സൈന്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പരിഷ്കാരങ്ങളിലൊന്നാണ്. ആഗോളതലത്തിൽ അത്യാധുനിക യുദ്ധമുറകളും സാങ്കേതിക വിദ്യകളും കൈകാര്യം ചെയ്യുന്ന തരത്തിലാണ് അഗ്നിവീരന്മാർക്ക് പരിശീലനം നൽകുന്നത്. 4 വർഷത്തെ സേവന കാലയളവിനുശേഷം മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുന്ന 25% യുവാക്കൾക്ക് സൈന്യത്തിൽ സ്ഥിര നിയമനം ലഭിക്കുന്നു. ബാക്കിയുള്ളവർക്ക് ഒരു കൂട്ടം മികച്ച അവസരങ്ങളാണ് കാത്തിരിക്കുന്നത്. അവർക്ക് തങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ ഏകദേശം 12 ലക്ഷത്തോളം രൂപയുടെ നികുതിരഹിത സേവാനിധി സാമ്പത്തിക പാക്കേജും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നു. കൂടാതെ കേന്ദ്ര സായുധ പോലീസ് സേനകളിലും അസം റൈഫിൾസ്, വിവിധ സംസ്ഥാന പോലീസ് സേനകൾ, പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയിലും തൊഴിൽ നിയമനങ്ങളിൽ അഗ്നിവീരന്മാർക്ക് മുൻഗണനയും സംവരണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സൈന്യത്തിന് കൂടുതൽ യുവത്വവും ചടുലതയും നൽകുന്നതിനൊപ്പം അച്ചടക്കവും സാങ്കേതിക വിദ്യയും വശമുള്ള ഒരു വലിയ യുവജന ശൃംഖലയെ പൊതുസമൂഹത്തിലേക്ക് തിരികെ എത്തിക്കാനും ഈ പദ്ധതി സഹായിക്കുന്നു. പ്രതിരോധ മേഖലയിലെ മാറ്റങ്ങൾ കേവലം പുരുഷന്മാർക്ക് മാത്രമായി പരിമിതപ്പെടുത്താതെ കൃത്യമായ ലിംഗസമത്വം ഉറപ്പാക്കിക്കൊണ്ട് യുവതികൾക്കായി രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടാകാത്ത വലിയ വാതിലുകളാണ് NDA സർക്കാർ തുറന്നിട്ടത്. ഇതിലേറ്റവും നിർണായകമായ ഒന്നായിരുന്നു സുപ്രീംകോടതി വിധിക്ക് പിന്നാലെ സർക്കാർ നടപ്പിലാക്കിയ നാഷണൽ ഡിഫൻസ് അക്കാദമിയിലെ വനിതാ പ്രവേശനം. മുൻപ് സൈന്യത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗങ്ങളിൽ മാത്രം ഒതുങ്ങിനിന്ന യുവതികൾക്ക് ഇന്ന് പുരുഷന്മാർക്കൊപ്പം NDA പരീക്ഷ എഴുതാനും നേരിട്ട് യുദ്ധമുഖത്തെ പോരാട്ട വിഭാഗങ്ങളിലേക്ക് കടന്നുവരാനും സാധിക്കുന്നുണ്ട്. ഇതിന്റെ തുടർച്ചയെന്നോണം വ്യോമസേനയിൽ യുദ്ധവിമാനങ്ങൾ പറത്താനും നാവികസേനയുടെ യുദ്ധക്കപ്പലുകളിൽ കമാൻഡിംഗ് പദവികൾ അലങ്കരിക്കാനും നമ്മുടെ യുവതികൾക്ക് കഴിഞ്ഞു. താഴെത്തട്ടിൽ നിന്ന് തന്നെ ഈ മാറ്റം കൊണ്ടുവരുന്നതിനായി രാജ്യത്തെ സൈനിക സ്കൂളുകളിൽ പെൺകുട്ടികൾക്ക് പ്രവേശനം നൽകിയതും മിലിറ്ററി പോലീസിലേക്ക് വനിതകളെ റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങിയതും വിപ്ലവകരമായ തീരുമാനങ്ങളായിരുന്നു. ചുരുക്കത്തിൽ രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കുന്നതിൽ ലിംഗഭേദമന്യേ നമ്മുടെ യുവത്വത്തെ പൂർണമായും പങ്കാളികളാക്കാൻ കഴിഞ്ഞ 12 വർഷത്തെ പ്രതിരോധ പരിഷ്കാരങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. NDA സർക്കാരിന്റെ നയങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് വികസനത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്നു എന്നതാണ്. കാർഷിക മേഖലയെ ഡിജിറ്റലൈസ് ചെയ്യുന്നതിനായി ആരംഭിച്ച അഗ്രി സ്റ്റാർട്ടപ്പുകളും കിസാൻ ഡ്രോൺ പദ്ധതിയും പരമ്പരാഗത കൃഷിരീതികളിൽ നിന്ന് മാറി പുതിയ സാങ്കേതിക വിദ്യകളിലേക്ക് വരാൻ യുവാക്കളെ പ്രേരിപ്പിച്ചു. ബജറ്റിംഗിലും മറ്റ് പ്രധാന നിയമനിർമ്മാണങ്ങളിലും യുവാക്കളുടെ അഭിപ്രായങ്ങൾ ഇന്ന് സർക്കാർ സ്വീകരിക്കുന്നു. യുവാക്കളെ ഏകോപിപ്പിക്കുന്നതിനും അവർക്ക് വിവിധ സർക്കാർ സേവനങ്ങളും സാമൂഹിക സേവനത്തിനുമുള്ള അവസരങ്ങളും ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുന്നതിനുമായി മേരാ യുവഭാരത് എന്ന സ്വയംഭരണ സ്ഥാപനത്തിന് രൂപം നൽകി. ഇത് യുവാക്കളുടെ വ്യക്തിത്വ വികസനത്തിനും അതുവഴി രാജ്യത്തിന്റെ വികസനത്തിനുമായി ഒരു പാലമായി പ്രവർത്തിക്കുന്നു. ദേശീയ വികസനത്തിലും സാമൂഹിക സേവനത്തിലും രാജ്യത്തെ യുവാക്കളെ നേരിട്ട് പങ്കാളികളാക്കുന്നതിനായി
കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഏറ്റവും പുതിയതും നിർണായകവുമായ ചുവടുവയ്പാണ്.

0: മേരാ യുവ ഭാരത് അഥവാ മൈ ഭാരത്. യുവാക്കളുടെ നേതൃത്വത്തിലുള്ള വികസനം എന്ന ലക്ഷ്യത്തോടെ 2023 ഒക്ടോബർ 31 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ പ്ലാറ്റ്ഫോം രാജ്യത്തിന് സമർപ്പിച്ചത്. 15 മുതൽ 29 വയസ്സുവരെയുള്ള യുവാക്കളെ ലക്ഷ്യമിട്ട് രൂപീകരിച്ചിട്ടുള്ള ഒരു കേന്ദ്രീകൃത ഡിജിറ്റൽ ഫിസിക്കൽ പ്ലാറ്റ്ഫോമാണിത്. ഗ്രാമീണ നഗര വ്യത്യാസമില്ലാതെ രാജ്യത്തെ കോടിക്കണക്കിന് യുവാക്കളെ ഒരൊറ്റ ശൃംഖലയിൽ ബന്ധിപ്പിക്കാൻ ഇതിലൂടെ സാധിക്കുന്നു. യുവാക്കൾക്ക് തങ്ങളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനും വിവിധ സർക്കാർ പദ്ധതികളെക്കുറിച്ച് പഠിക്കുന്നതിനും തദ്ദേശഭരണ സ്ഥാപനങ്ങളുമായും സാമൂഹിക സംഘടനകളുമായും ചേർന്ന് പ്രവർത്തിക്കാനും മൈ ഭാരത് അവസരമൊരുക്കുന്നു. മേരാ യുവ ഭാരത് സ്റ്റേറ്റ് ഡയറക്ടർ അഭയ് ശങ്കർ എസ് ആർ ആകാശവാണിയോട്.
1: ഭാരതത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. കഴിഞ്ഞ 12 വർഷമായി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നടപ്പിലാക്കുന്നതും ഇതേ കാഴ്ചപ്പാടാണ്. കേവലം യുവജനങ്ങളുടെ വികസനം എന്നതിലുപരി യുവജനങ്ങളിലൂടെയുള്ള വികസനം അഥവാ യൂത്ത് ലെഡ് ഡെവലപ്മെന്റ് എന്ന വലിയൊരു ആശയത്തിലാണ് ഈ സർക്കാർ മുൻതൂക്കം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ ലക്ഷ്യത്തിലേക്കുള്ള ഏറ്റവും നിർണായകമായ ചുവടുവയ്പാണ് മൈ ഭാരത് അഥവാ മേരാ യുവ ഭാരത്. യുവാക്കളുടെ നൈപുണ്യ വികസനം, സന്നദ്ധ സേവനം, നേതൃത്വ പരിശീലനം എന്നിവയെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവരുന്ന വിപ്ലവകരമായ ഒരു പ്ലാറ്റ്ഫോമാണിത്. 3 വർഷം എന്ന ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ രാജ്യത്തുടനീളമുള്ള 2.5 കോടിയിലധികം യുവാക്കളാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അണിചേർന്നിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പങ്കാളിത്തവും ഒട്ടും കുറവല്ല. ഇതിനോടകം തന്നെ 800-ൽ വോളണ്ടിയറിംഗ് അവസരങ്ങളാണ് മൈ ഭാരത് പോർട്ടൽ വഴി കേരളത്തിൽ നമ്മൾ ലഭ്യമാക്കിയിട്ടുള്ളത്. 3,400-ൽ മലയാളി യുവാക്കൾ ഇതിനകം തന്നെ ഈ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തി സമൂഹത്തിന്റെ മാറ്റത്തിനായി പ്രവർത്തിക്കുന്നു എന്നത് ഏറെ അഭിമാനാർഹമാണ്. കഴിഞ്ഞ 12 വർഷത്തെ പദ്ധതികൾ എടുത്താൽ യുവാക്കളെ ശാക്തീകരിക്കുന്നതിനായി എത്രയോ വലിയ ചുവടുവയ്പ്പുകളാണ് ഉണ്ടായിട്ടുള്ളത്. യുവാക്കളുടെ ശബ്ദം രാജ്യത്തിന്റെ നയരൂപീകരണത്തിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച് വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് അഥവാ VBYLD ഇതിനൊരു മികച്ച ഉദാഹരണമാണ്. കഴിഞ്ഞ 2-3 വർഷങ്ങളായി നടന്നുവരുന്ന ഈ പരിപാടിയിൽ കഴിഞ്ഞ വർഷം തന്നെ 50 ലക്ഷം യുവാക്കളാണ് തങ്ങളുടെ ആശയങ്ങൾ പങ്കുവച്ചത്. യാതൊരു രാഷ്ട്രീയ പശ്ചാത്തലവുമില്ലാത്ത 1 ലക്ഷം പുതിയ നേതാക്കളെ രാജ്യത്തിന് സംഭാവന ചെയ്യുക എന്നതാണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അതുപോലെ തന്നെ പുതിയ തലമുറയ്ക്ക് മികച്ച തൊഴിൽ നൈപുണ്യം നൽകാനുള്ള പ്രധാനമന്ത്രി ഇന്റേൺഷിപ്പ് സ്കീം, പെൺകുട്ടികളെ കായിക രംഗത്ത് മുൻപന്തിയിലെത്തിക്കാനുള്ള അസ്മിത ലീഗ്, ലഹരി മുക്ത ഭാരതത്തിനായുള്ള നശാമുക്ത് യുവ ക്യാമ്പയിൻ തുടങ്ങിയ ഒട്ടനവധി പദ്ധതികൾക്ക് മൈ ഭാരത് സഹായമേകുന്നുണ്ട്. NSS പോലെയുള്ള സംവിധാനങ്ങളെ മൈ ഭാരതുമായി സംയോജിപ്പിച്ചതോടുകൂടി സന്നദ്ധ സേവന രംഗത്ത് രാജ്യത്ത് സമാനതകളില്ലാത്ത മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. 2047 ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുക എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് നാം കുതിക്കുകയാണ്. ഈ ചരിത്രപരമായ യാത്രയിൽ നിങ്ങളും പങ്കാളികളാകണം. നിങ്ങളുടെ സ്മാർട്ട് ഫോണിലൂടെ myBharat.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മൈ ഭാരത്തിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. പുതിയ അവസരങ്ങൾ കണ്ടെത്തുക. നാടിന്റെ നിർമ്മാണത്തിൽ പങ്കുചേരുക. നിങ്ങളുടെ സ്വപ്നങ്ങളും ഊർജവുമാണ് നാളത്തെ ഇന്ത്യ. നമുക്കൊരുമിച്ച് മുന്നേറാം.
0: കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ ഭരണകാലയളവ് വിലയിരുത്തുമ്പോൾ യുവശക്തിയെ രാജ്യപുരോഗതിയുടെ മുൻനിരയിലേക്ക് നയിക്കാൻ സാധിച്ചു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ നേട്ടമായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. യുവതയ്ക്കായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതികളെല്ലാം തന്നെ തൊഴിൽ സംരംഭകത്വം, നൈപുണ്യം എന്നീ മേഖലകളിലെ വളർച്ചയെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നവയാണെന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകൻ MS വിദ്യാനന്ദൻ ആകാശവാണിയോട് പറഞ്ഞു.
2: ഏതാണ്ട് 1 ദശകത്തിന് മേലെയായി ഇന്ത്യയിലെ യുവജന നയരൂപീകരണത്തിൽ വ്യക്തമായ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. തൊഴിലന്വേഷകരെ തൊഴിൽ സൃഷ്ടാക്കളാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ആദ്യം ഫിനാൻഷ്യൽ ഇൻക്ലൂഷന്റെ കാര്യം തന്നെ എടുത്തു നോക്കൂ. 2015 ആരംഭിച്ച പ്രധാനമന്ത്രി മുദ്ര യോജന ഇന്ത്യയിലെ ചെറുകിട സംരംഭകർക്ക്, പ്രത്യേകിച്ച് ഈ കൊളാട്രലിലെ ജാമ്യം നൽകാൻ കഴിയാത്തവർക്ക്, ഔപചാരിക ബാങ്കിംഗ് സംവിധാനവുമായി അവരെ ബന്ധിപ്പിക്കുന്ന ഒരു നിർണായക ഇടപെടലായിരുന്നു. 2025 മാർച്ച് വരെ 52 കോടിയിലധികം ലോൺ അക്കൗണ്ടുകളാണ് ഈ പദ്ധതിയിൽ തുറന്നത്. ഗുണഭോക്താക്കളിൽ 68% സ്ത്രീകളാണെന്നുള്ളത് മറ്റൊരു പ്രത്യേകത. ഇത് സ്ത്രീ സാമ്പത്തിക ശാക്തീകരണത്തിന്റെ, വിമൻ ഇക്കണോമിക് എംപവർമെന്റിന്റെ കൂടി ഒരു സൂചകമാണ്. സ്കിൽ ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ 2015 ആരംഭിച്ച പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന ഒരു വലിയ ദേശീയ ശ്രമമായിരുന്നു. ഇലക്ട്രീഷ്യൻ മുതൽ ആരോഗ്യ പ്രവർത്തകർ വരെ, IT മുതൽ കൃഷി വരെ 100-ലധികം മേഖലകളിൽ സൗജന്യ പരിശീലനം. 2025 വരെ 1.64 കോടിയിലധികം യുവജനങ്ങൾ ഈ പദ്ധതിയിൽ പരിശീലനം നേടി. സംരംഭകത്വത്തിന്റെ കാര്യത്തിൽ ഈ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ കണക്കുകൾ ശ്രദ്ധേയമാണ്. 2016 അത് ആരംഭിച്ചപ്പോൾ 500 എണ്ണം മാത്രം ഉണ്ടായിരുന്ന അംഗീകൃത സ്റ്റാർട്ടപ്പുകൾ 2026 മാർച്ചോടെ 2.23 ലക്ഷമായി അവരുടെ എണ്ണം ഉയർന്നത്. ഇവ 23 ലക്ഷത്തിലധികം നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു. ഈ സ്റ്റാർട്ടപ്പുകളുടെ 48% ഒരു വനിതാ ഡയറക്ടർ അല്ലെങ്കിൽ പാർട്ണറുണ്ട്. ഇത് സംരംഭക മേഖലയിലെ ഒരു ഘടനാപരമായ മാറ്റത്തിന്റെ സൂചന.

0: തന്നെയാണ്. എസ് സി എസ് ടി വിഭാഗങ്ങൾക്കും വനിതകൾക്കും സ്റ്റാൻഡപ്പ് ഇന്ത്യ പദ്ധതി 1 കോടി രൂപ വരെ ബാങ്ക് വായ്പ ലഭ്യമാക്കുന്നു. ആദ്യമായി സ്വന്തം ബിസിനസ് തുടങ്ങുന്നവർക്ക് ഗ്രീൻഫീൽഡ് എന്റർപ്രൈസസ് എന്ന് പറയുന്ന വിഭാഗത്തിന് വേണ്ടിയുള്ളതാണ് ഇത്. 2023 ആരംഭിച്ച മേര യുവ ഭാരത് മൈ ഭാരത് 15 മുതൽ 29 വയസ്സ് വരെയുള്ള യുവജനങ്ങൾക്ക് സന്നദ്ധ പ്രവർത്തനം, ഇന്റേൺഷിപ്പ്, നൈപുണ്യ വികസനം, സർക്കാർ പദ്ധതികളിലേക്കുള്ള പ്രവേശനം ഇവ ഒറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുന്നു. ഈ പദ്ധതികളെ മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. കഴിഞ്ഞ ഒരു ദശകത്തിൽ കേന്ദ്ര സർക്കാർ യുവജനങ്ങൾക്കായി ഒരുക്കിയ ഈ ഫ്രെയിംവർക്ക് തൊഴിൽ, സംരംഭകത്വം, നൈപുണ്യം എന്നീ 3 മേഖലകളിലും ഒരേ സമയം ഇടപെടുന്നതാണ്. കോടിക്കണക്കിന് ആളുകൾ ഔപചാരിക ധനകാര്യ സംവിധാനത്തിലേക്ക് വന്നു. ലക്ഷക്കണക്കിന് പേർ തൊഴിൽ നൈപുണ്യം നേടി. 2.23 ലക്ഷം സ്റ്റാർട്ടപ്സ്. ഇവയെല്ലാം ഒരു പുതിയ ഇന്ത്യൻ സംരംഭക തലമുറയുടെ ഒരു മുഖമാണ് കാണിക്കുന്നത്.
1: ഡിജിറ്റൽ യുഗത്തിന്റെ അനന്ത സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ലിംഗഭേദമന്യേ രാജ്യത്തെ ഓരോ യുവാവിനും തുല്യ അവസരങ്ങൾ ഉറപ്പാക്കാനും ഈ ഭരണകാലയളവിൽ സാധിച്ചു. 2047 വികസിത ഭാരതം എന്ന മഹത്തായ ലക്ഷ്യത്തിലേക്ക് രാജ്യം കുതിക്കുമ്പോൾ അതിന് കരുത്തും ദിശാബോധവും പകരുന്നത് വൈദഗ്ധ്യവും ആത്മവിശ്വാസവുമുള്ള യുവതലമുറ തന്നെയായിരിക്കും എന്നതിൽ തർക്കമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമിജി നായർ, തയ്യാറാക്കിയത് സുധിൻ സൈനുദ്ദീൻ, അവതരണം കൃഷ്ണ പ്രകൃതി.

102.7 MHz. ഈ നിലയത്തു നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:53 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.